0: സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: അൽഹംദുലില്ലാഹ്,
0: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ സ്ഥല രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
0: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
0: അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
0: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ടുതരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
0: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ് ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
0: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതലത് കാണുന്നത് ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോൾ വേണം എന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
0: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
0: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട്

0: അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.
1: റിലേറ്റീവ് ആണ്.
0: ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ് ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം. ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്ന്

0: എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറൊന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും. അതിൽ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ, സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മുടെ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിൽ എത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മളെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മളെ ബോഡി അതിനെ ഓവർക്ലിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിന്റെ അളവ് കുറവാണ്. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പൊ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്, പിന്നെ നമ്മൾ വീട്ടിലെ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനിയെന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും നമ്മൾ എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോളൊന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്ത് അവര് റൈസ് നമ്മളാക്കാണെ കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവര് അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മള് സെഡന്റേറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഉച്ചക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറെ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ.
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഇപ്പൊ നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും, ഇപ്പൊ ഇവിടെ ഇതൊക്കെ തന്നെയുള്ള വിഷയം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും. അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മയും മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക, പെരുമാറുക, നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിലിങ്ങനെ എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
3: ഇനിയിപ്പം
2: അതെ നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട് ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
3: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്തൃണമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ് ആരെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും അടുത്ത് പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഇനി അതെല്ലാം പുറത്ത് അങ്ങനെയായിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്കിംഗ് എന്നൊക്കെയാണ് സാധാരണ ഇന്ന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ ഓരോ തെറാപ്പിസ്റ്റ് ഓരോ റൂം കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും, അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ്, അവൾ അടിച്ചു തീർക്കുകയുള്ള ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ചു തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ കാവമീനൽ വൈലാന്ന് പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
2: ഒരു സി റിയാക്റ്റീൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പം ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവന് വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
8: سيد الاستغفار اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوي നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിലെ യഥാർത്ഥ വിജയം മനുഷ്യരുടെ പ്രശംസകളിലോ ആളുകളുടെ കൈയടികളിലോ അല്ല. പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ തൃപ്തി നമുക്ക് നേടാൻ കഴിയുന്നതിലാണ്. ആ തൃപ്തി തേടി, അത് നേടി നമ്മൾ ജീവിച്ചാൽ നഷ്ടങ്ങൾ പോലും നമുക്ക് നേട്ടങ്ങളായി മാറും. ചെറുതെന്ന് കരുതി അവഗണിക്കുന്ന ഒരു പുഞ്ചിരിയും ഒരു സഹായഹസ്തവും ഒരു സ്നേഹവാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മകളായി രേഖപ്പെടുത്താം. അതുകൊണ്ട് ഒരു നന്മയും ഒരു ദിനവും നമ്മൾ ചെറുതായി കാണരുത്. ഒരുപാട് നന്മകൾക്കായി തുറക്കുന്ന വാതിലുകളാവട്ടെ ഈ പുതിയ പ്രഭാതവും. ഏവർക്കും പീസ് റേഡിയോ മോർണിംഗ് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ നുസ്ഹാൻ രണ്ടാത്താണിയാണ്. നല്ല മഴയുള്ളതുകൊണ്ട് കുറച്ച് സമയത്തൊരുള്ള സാവകാശം അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നതിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും ആങ്കറിംഗ് ഡെസ്കിൽ ഓരോരുത്തർക്കും ഷെഡ്യൂൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും മുഹമ്മദ് ഷിഹാബ്, സാബിക്, മിഷാൽ മുക്കം എന്നിവരാണ് ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെയുള്ളത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ കൃപാ കടാക്ഷം സദാസമയവും നമ്മുടെ മേലുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ദിവസം ആരൊക്കെയാണ് ലൈവിൽ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മധുരതരമായ കേൾവിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അഷ്റഫ് വി പാലക്കാഴി, സുഹറ കൽപ്പറ്റ, സീനത്ത് സി ചുള്ളിയോട്, ഉമേറ തൃശൂർ വള്ളാർക്കാട്, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ഇംതിയാസ് തിരുവമ്പാടി, റജീന കൂട്ടുമല, നാദിറ ഇടിമൂഴിക്കൽ, ഖദീജ വി പാണ്ടിക്കാട്, സഫിയ കെ തിരങ്ങാടി, സൈനാബി പി എൻ കാലിക്കറ്റ്, മുംതാസ് ബേപ്പൂർ, സറീന ബിൻത്ത് അബ്ദുറഹ്മാൻ കാസർഗോഡ്, മുഹമ്മദ് കോയ ബേപ്പൂർ, അമീർ ടി അടത്തനാട്ടുകര, സഫ്ന മുഹമ്മദ് പാണക്കാട്, നഫീസ പി എ താമരശ്ശേരി, സൈനബ കരുവാങ്കല്ല്, സമീറ എം പി പുളിക്കൽ, ഇങ്ങനെ ഓരോരുത്തരും നേരത്തെ സലാം പറഞ്ഞ് വന്ന ആളുകളുണ്ട്, വിശേഷങ്ങൾ പങ്കുവെച്ച ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഓരോ ദിവസവും റേഡിയോയുടെ പുതിയ മാറ്റങ്ങൾക്കും പുതിയ പുതിയ ഷെഡ്യൂളുകൾക്കുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നതുകൂടി ഏറ്റവും പ്രസക്തമായ കാര്യമാണ്, അത് ഓർമ്മപ്പെടുത്തണം. അപ്പം എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയിലേക്ക് രാവിലെ പോരുന്ന സമയത്ത് നമുക്കറിയാം ശക്തമായിട്ടുള്ള മഴയാണ്, പുറത്ത് മഴയുടെ ശീൽക്കാര ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. റേഡിയോയുടെ സ്റ്റുഡിയോക്കകത്ത് കയറിയിരിക്കുമ്പം എല്ലാം ശാന്തമാണ്, നിശബ്ദമാണ്. ഇവിടെ ശ്രോതാക്കളുടെ വിവരാന്വേഷണങ്ങളും സലാം പറച്ചിലും മാത്രം കണ്ടുകൊണ്ട് സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ കൂടെ നുസ്ഹാൻ രണ്ടത്താണിയായിരുന്നു ഇന്നത്തെ എത്തണം. എന്താ സാങ്കേതികമായ എന്തോ ചില പ്രശ്നങ്ങൾ കൊണ്ട് ലേറ്റായതാണ്. ഏതായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഹനീഫ വണ്ടൂർ. ഹനീഫ് സാറേ, അപ്പോൾ നുസ്ഹാൻ രണ്ടത്താണിയാണ് നമ്മളെ ഷെഡ്യൂളിലുണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹത്തിന് എന്തോ മഴ കയറുന്നത്, കാരണം ചോർന്നൊലിച്ചു പോകുന്ന ആദ്യം മഴയാണ് പുറത്തുള്ളത്,
1: ശക്തമായ മഴ.
0: അതിശക്തമായ മഴ. ആ മഴക്കിടയിൽ നമ്മൾ വീണ്ടും റേഡിയോ, അതിൻ്റെ നാട്ടിലെ ബാക്കിയുള്ള ആളുകൾക്ക് നാട്ടിൽ മഴ തന്നെ ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അണമുറിയാത്ത പ്രവാഹമായ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കിനി മധുരം ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. മധുരം ഖുർആനിലേക്ക് പോലെ.
1: അതെ അതെ, മധുരം ഖുർആൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സൂറത്തുൽ ഹുജറാത്തിലെ 10 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെ മധുരം ഖുർആനിൽ കേട്ടത്. നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ രണ്ടു സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്നാക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. അതുപോലെ തന്നെ വിശ്വസിച്ച ആളുകളെ ഒരു ജനതയെപ്പറ്റി പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. സ്ത്രീകൾ സ്ത്രീകളെപ്പറ്റിയും വരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. അസഭ്യമായ അർത്ഥപ്പേരുകൾ അന്യോന്യം വിളിച്ച് അഭിമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസത്തിന് ശേഷം ദുഷ്ടപ്പേര് ഉപയോഗിക്കൽ എത്ര ചീത്തയാണ്. ആർ പശ്ചാത്തപിക്കുന്നില്ലയോ അക്കൂട്ടരത്തിലെ അക്രമികൾ. 2 ആയത്ത്.
1: ഏത് കാലത്തും
0: നിത്യപ്രസക്തമായതും
1: ഒരുപാട് ആളുകളുടെ മനസ്സിൽ നീറി ആ ഒരു വിഷമം അനുഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പരിഹസിക്കപ്പെട്ടത്, എന്നെ അപമാനിച്ചിട്ടുള്ളത്, ഇതൊരുപാട് ആൾക്കാരുടെ എപ്പോഴും വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ഖുർആൻ്റെ ഈ വചനം വിശ്വാസികളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ ഒരിക്കലും നമ്മളെ നാവ് കൊണ്ട് വേറെ ആഘോഷം ഉണ്ടാവരുത്.
0: വ്യക്തി, കുടുംബം, സമൂഹം, ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഒരു സമാധാനപരമായി പോകുന്നുണ്ടെങ്കിൽ ഈ ആയത്തിനെ അവർ സ്വീകരിച്ചാൽ മതി.
1: ഈ ബോഡി ഷേമിങ്ങിൻ്റെയും ഇരട്ടപ്പേര് വിളിക്കൽ, ചല്ലപ്പേര് വിളിക്കൽ, ഇതൊക്കെ ഒരു സാർവത്രികമായ കാലത്ത് ഖുർആനിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. ഖുർആൻ അവസാനം സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച ആളുകൾ അത് എത്ര മോശമാണെന്നും അവർ അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവർ അക്രമികളാണ്.
0: അതെ, അതുപോലെ തന്നെ അതിൻ്റെ 1-ാമത്തെ വചനം, 10-ാമത്തെ വചനം നമ്മൾ പറയാതെ പോയി, നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം എന്നാ രണ്ടാളുകൾക്കിടയിൽ. അല്ലേ, അതൊരു വലിയ എന്താ പറയുക ഉത്തരവാദിത്തമാണ് വിശ്വാസികൾക്ക്, തെറ്റി നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത്.
1: ഇന്ന് രഞ്ജിപ്പുണ്ടാക്കാൻ ആളുണ്ടോന്ന് പണ്ടൊക്കെ നമ്മൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ആലോചിക്കുക, പണ്ടാണെങ്കിൽ കാരണവന്മാരുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇന്ന്
0: ഇടപെടാൻ ആരും
1: ആരില്ല, എല്ലാവരും അവനവന്റെ വലയത്തിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്.
0: അതെ അതെ. അപ്പോ
1: അബൂബക്കർ ശാത്രിയുടെ വരികളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്
0: അല്ലേ.
1: അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് ശാത്രി എന്ന് നമുക്കറിയാം. റേഡിയോയിൽ തന്നെ ധാരാളം ഖിറാത്തുകൾ അദ്ദേഹത്തിന് നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ
0: സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ. അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് ആക്കിയ പൂർത്തിയാക്കിയ അതുപോലെ തന്നെ പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിലാണ് അദ്ദേഹം തജ്വീദ് ഖിറാത്ത്, അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തി. അക്കാഡമിക് യോഗ്യത ശരീഅത്ത് വിഷയത്തിലെ ബിരുദാനന്ത ബിരുദമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന പഠനങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
1: അപ്പോ ശ്രോതാക്കളിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നുകൂടി തിരിച്ചു വരികയെന്ന് വെച്ചെങ്കിൽ, അവര് നമ്മളിവിടെ മഴ പറയുമ്പോൾ ചില സ്ഥലത്ത് മഴയില്ല
0: സത്യത്തില്. ഇപ്പോൾ ഞാന് പിന്നെ 5 മണി, അതായത് നിസ്കാരം കഴിഞ്ഞ ഉടനെ വാഹനത്തിൽ കയറിയളാ. 33 കിലോമീറ്റർ ഉണ്ട് യാത്ര, പക്ഷെ 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒന്നുമില്ല, നല്ല കാലാവസ്ഥ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു പോരാണ് ആ കോട്ടിടാൻ അവസരം ഉണ്ടാക്കരുത്. പക്ഷെ ഇവിടെ മാധ്യമത്തിന് അവിടെ എത്തിയപ്പോ എന്തായി,
1: പക്ഷെ നല്ല മഴ പറഞ്ഞാൽ ഞാൻ എപ്പോഴും അതിശക്ത, നമ്മള് വാഹനമൊക്കെ ചിലപ്പോ റോട്ടില് വെള്ളത്തിൽ തെന്നി പോവും തോന്നി പോകുന്ന മഴ തന്നെ. ഏതായിരുന്നാലും മഴ നമുക്ക് അനുഗ്രഹമാണ്, പക്ഷെ മഴ അമിതമായി ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: നമ്മൾ കുറെ ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ, അനവധി ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
1: ശ്രീന പി വളാഞ്ചേരി, VP വളാഞ്ചേരി, അവിടെ മഴ കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴ ഉണ്ടതും ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
0: അതെ അതെ, ഞങ്ങൾക്ക് മഴയില്ല എന്ന് കമൻറ്റ് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ സലാം പറഞ്ഞ ആളുകൾക്ക് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു പേരെടുത്ത് ഓരോരുത്തരും പറയുന്നില്ല, കാരണം അത്രത്തോളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്.
1: 5:13 ഒരു ശ്രോതാവ് സലാം പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് ഞാൻ 5:13 സലാം പറഞ്ഞിട്ടുണ്ട്. 5:13 നോക്കാൻ കഴിയില്ല.
0: അശ്റഫ് പാലക്കാഴി പറയുന്നത്, സലാം സാറിന്റെ വാക്കുകൾ നല്ലൊരു സന്ദേശമായിരുന്നു മാഷാല്ല. എന്താണെന്ന് എനിക്ക്, ഞാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ
1: തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും.
0: അതെ അതെ അതെ.
1: പിന്നെ ഒറ്റയാൾ പട്ടാളമാണോ ഇവിടെ തീരെ മഴയില്ല, അല്ല ഒറ്റയാൾ പേര് ഒറ്റയാളൊക്കെ മാറി.
0: അതെ അതെ, നമ്മളത് ഏറ്റെടുത്തു.
1: അതെ അതെ അതെ. അറിയാം ആരാ ചോദിച്ചു നല്ല മഴ ഇപ്പോൾ ഇല്ല, ഷാജിദ വല്ലപ്പുഴയാണ് നേരത്തെ ചോദിച്ചത്.
0: കണ്ണൂർ ജില്ലയിൽ ഇപ്പം മഴയില്ല, അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി അവിടെ മഴയില്ല. പൊതുവെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, ഏതായിരുന്നാലും പല സ്ഥലത്തും മഴയുണ്ട്, അൽഹംദുലില്ല മഴ പെയ്യട്ടെ.
1: ഈ പ്രതിഭാ സംഗമത്തിലേക്കുള്ള യാത്രയിലാണുള്ളത്.
0: അതെ,
1: ആര് ഷാമില ഷംസുദ്ദീൻ വയൽക്കര പറയുന്നത്, കിഡ്സിന്റെ സംസ്ഥാന പ്രതിഭാ സംഗമം. ഓക്കെ, യാത്ര സുഗമമാവട്ടെ, ലക്ഷ്യം സഫലമാവട്ടെ. പിന്നെ അപ്പോൾ സലാം പറഞ്ഞ ആളുകൾക്കൊക്കെ ഒരിക്കൽ കൂടി വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പ്രോഗ്രാമുകൾ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ വരിക. അതുമാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ ഉള്ളിലേക്ക് വരുന്ന കുറേ തോട്ട്സുകളാണ്, നല്ല നല്ല ചിന്തകൾ, ആ ചിന്തകൾ പങ്കുവയ്ക്കാം.
0: അതെ,
1: അതാണ് നമ്മൾ ഏറ്റവും ഇതിലൂടെ നമുക്ക് കൈമാറാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള കാര്യം. ഇൻഷാല്ലാ
0: നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം. പീസ് ടൈം.
1: യെസ്, പീസ് ടൈം.
0: പീസ് ടൈമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രോതാക്കളിൽ നിന്നും വരുന്ന ഫീഡ്ബാക്കിലെ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കുകളാണ് നമ്മൾ വായിക്കാറ്. അപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്, എന്നാലും പല നമ്മൾ ആയിരക്കണക്കിന് ശ്രോതാക്കൾ ലൈവിൽ വരാറുണ്ടെങ്കിലും അവരിൽ എനിക്ക് തോന്നുന്നു 1% താഴെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പീസ് ടൈമിലേക്ക് ഫീഡ്ബാക്കിൽ പലരും സലാം പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ഫീഡ്ബാക്കിൽ പലരും ചെയ്യുന്നില്ല, നമ്മൾ ഈ പീസ് ടൈമിലേക്ക് അവർ എഴുതാൻ പലരും മടി കാണിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതുക നിങ്ങൾ എന്ത് അഭിപ്രായങ്ങൾ, നമ്മൾ എന്ത് ചെയ്യും ഈ പീസ് ടൈമിൻ്റെ ടൈമിൽ നമ്മൾ വായിക്കുമെന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് പീസ് ടൈമിൽ വന്നൊന്ന് വായിക്കാൻ തോന്നുന്നല്ലേ. യാത്രകളിൽ ചിന്തകൾക്ക് വെളിച്ചം പകരുന്ന റേഡിയോ ആധുനിക ഡിജിറ്റൽ യുഗത്തിലെ അഥവാ മോഡേൺ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിൽ യുഗത്തിൽ ദീൻ പ്രചരിപ്പിക്കുന്ന മാതൃകാപരമായിട്ടുള്ള റേഡിയോ ആണ്. വിരൽത്തുമ്പിൽ ഇത്രയും നല്ലൊരു ഇസ്ലാമിക റേഡിയോ കിട്ടിയത് ഭാഗ്യമാണ്. പീസ് റേഡിയോ ആപ്പ് ഫോണിൽ ഉള്ളത് വലിയൊരു ആശ്വാസമാണ്. സാങ്കേതിക വിദ്യയെ നന്മക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് ഉദാഹരണമാണ് പീസ് റേഡിയോ. ഇതാണ് ഇന്നത്തെ പീസ് ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നസാൻ രണ്ടത്താണിയായിരുന്നു നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് സമയം ലേറ്റായി, ഇതാ 10 ഇവിടെ നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഴ നനഞ്ഞു അല്ലേ? നനഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, മഴ കുളിച്ചു.
2: രാവിലെ
1: പോരുമ്പോ തന്നെ ഉണ്ട് മഴ,
2: പോരുമ്പോ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വഴിയിലെത്തുമ്പോ ഇടവിട്ടിടവിട്ട്
1: ഞാനും പോരുന്ന സമയത്ത് കുറച്ച് നല്ല, പിന്നെ അതിന്റെ ശേഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി, പിന്നെ തുടർച്ചയായി മഴയാണ്. അപ്പൊ നനഞ്ഞിട്ട് നല്ല തണുത്ത് വന്നുകൊണ്ട് ആദ്യം തന്നെ ഷിയാബിനോട് പറഞ്ഞു എ സി ഓഫ് ആക്കി, ഇളഞ്ഞതിന്റെ ഉള്ളിൽ തണുത്ത് നിറച്ചിരിക്കാൻ. എ സി ഓഫിലുള്ളത്
2: എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു മഴ അല്ലേ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ നല്ലൊരു മഴയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്തായാലും നല്ലൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം
1: അല്ലേ.
2: ചില ഞഴമത്തുകൾ അതൊരു മുസീബത്തായി പരീക്ഷണവും ഫിത്തനയൊക്കെ ആയി മാറുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന ഉണ്ട് അല്ലേ. അല്ലാഹുമ്മ സ്വൈബൻ നാഫിയ അല്ലേ.
1: അതെ അതെ അതെ. അമിതമാകുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലഅലൈന.
2: അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും മഴ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല, പലരും പല
1: സ്ഥലത്ത് ചില സ്ഥലത്ത് മഴ ഉണ്ട്, ചില സ്ഥലത്ത് മഴ ഇല്ല. അങ്ങനെയാണ്. നേരത്തെ അനീഫ കൊണ്ടൊരു പറഞ്ഞു വാർഡടിസ്ഥാനത്തിലൂടെ പോണ രൂപത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് ഒരു അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന മനുഷ്യൻ ഇവിടെ പെയ്യണം പെയ്യണ്ട എന്നുള്ളതിന് ഒരിടപാടും പറ്റാത്ത ഒന്നാണ് മഴന്റെ കാര്യം. പല കാര്യങ്ങളിൽ പ്രകൃതിയുടെ പല വിഷയങ്ങളിൽ ഇടപെടുകയും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ ഇന്നവരെന്ത് ചെയ്യാൻ പറ്റില്ല. മഴ അതിന്റെ അളവ് കുറക്കാനോ കൂട്ടാനോ കഴിയാത്ത, അത് പരിശ്രമിച്ച മുമ്പ് ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെയോ മഴ മേഘങ്ങൾ ഉണ്ടാക്കി പരാജയപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് മുമ്പ് കേൾക്കാനും പറ്റിയിരുന്നു.
2: യെസ്. ഓക്കെ, എന്തായാലും നമ്മുടെ പുലരിവട്ടത്തിന്റെ സമയമാണല്ലോ. അപ്പോ എല്ലാ ദിവസവും പോലെ ഹാരിസ് മുല്ലവി നമ്മോടൊപ്പം ചേരുകയാണ്.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
2: ഇന്നത്തെ പുലരിവെട്ടത്തിൽ ഹാരിസ്മലി നമ്മോടൊപ്പം ചേരുമ്പോൾ നാല് കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് ഹാരിസ്മലി നമ്മൾ സംസാരിക്കുന്നത്. പുലരിവെട്ടത്തിലേക്ക്
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് എപ്പോൾ ചിന്തിച്ചാലും ഒരു ഈമാനികമായ ഒരു പ്രചോദനം കിട്ടാവുന്ന എന്തെങ്കിലും ആശയങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പ്രസക്തമായി തോന്നുന്നൊരു കാര്യമാണ് സൂറത്തുൽ ആസ്വർ. അപ്പം നമ്മൾ വളരെയധികം നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന, നമുക്ക് മിക്കവാറും ആളുകൾ കാണാതെ അറിയുന്ന ഒരു സൂറത്താണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുള്ള അതിനെക്കുറിച്ച് പറഞ്ഞത് ആ സൂറയിലെ വസിഅത്തുഹും, ആ സൂറത്ത് മതി അവർക്ക് എന്നാണ്. അത്രമാത്രം ആശയ സമ്പൂർണതയുള്ളതും വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സംക്ഷിപ്തത്തെ വേണമെങ്കിൽ ഉൾക്കൊള്ളുന്നതുമാണ് ആ സൂറത്ത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ആ സൂറത്തിൻ്റെ ഒരു കണ്ടൻറ്റ്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതായത് നമ്മൾ ഒരു നന്മ അല്ലെങ്കിൽ ഒരു തിന്മ നമ്മളിന്ന് സംഭവിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു സമയം വേണം. അപ്പോൾ നിങ്ങൾ അസർ ജമാഅത്തായി നമസ്കരിച്ചു, എപ്പോഴായിരുന്നത്? 4:10. നിങ്ങൾ ദുഹ നിസ്കരിച്ചു, എപ്പോഴായിരുന്നു അത്? രാവിലെ 1:08. അപ്പോൾ അതിന് സമയം വേണം അല്ലേ? നമ്മളൊരു വൃത്തികെട്ട അശ്ലീലത കണ്ടു, അതെപ്പോഴായിരുന്നു? രാത്രി 1:12. എല്ലാ നന്മ തിന്മകളും സംഭവിക്കുന്നത് ഒരു സമയത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലത്തിലാണ്. അപ്പോൾ രാത്രിയും പകലുമാകുന്ന കാലത്തിനുള്ളിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലം, അതിനെക്കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. പോലെ ആസുർ, കാലം തന്നെയാണ് സത്യം എന്നവണ്. അപ്പോൾ മനുഷ്യൻ്റെ നന്മതിന്മകൾ സംഭവിക്കുന്ന ആ ഒരു കാലത്തെയാണ്, രാപ്പകലുകളെയാണ്, ആ ഒരു ടൈമിനെയാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ കാലമാണ് നമ്മൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കിട്ടിയ ടൈം, ആ കാലം. അതിൻ്റെ ഉള്ളിൽ നാം ചെയ്ത തിന്മകളാണെങ്കിൽ ആ തിന്മയുടെ ഫലം, നന്മയാണെങ്കിൽ നന്മയുടെ ഫലം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സമയത്തെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? അതിന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയലാണ് ഈ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വയസ്സായി? അത്ര കാലം നമ്മൾ ജീവിച്ചു. ആ കാലം, ആ ഡ്യൂറേഷൻ, ആ അളവ്, ആ കാലാവധി നമ്മൾക്ക് ലാഭമായിരുന്നു, നഷ്ടമായിരുന്നു? പൊതുവേ അത് നഷ്ടമാണ്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവായി പറയുമ്പോൾ അത് മുഴുവനും അവർ ലാഭകരമാക്കി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ലാഭമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇല്ലല്ലതിനാമനു ആമിലു സ്വാലി, നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ നാല് കാര്യങ്ങളിലുള്ള ഒരു വിസ്മയം എന്ന് പറഞ്ഞാൽ, രണ്ടെണ്ണം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാൻ ഉപകരിക്കുന്നതാണ്, രണ്ട് കാര്യം മറ്റൊരാൾ പൂർണ്ണനാക്കി കൊടുക്കാൻ, ഒരാളിൽ പൂർണ്ണത ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യാവുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് അതിൽ പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? ഇല്ലല്ലതിന് ആമനു ആമിലു, ഈമാനും അമലു സ്വാലിഹാത്തും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തി നമ്മുടെ അറിവിൽ നിന്നാണ് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. അറിവാണ് ഈമാൻ. ഈമാൻ എന്ന അറിവാണ് അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, പരലോകത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ നമ്മൾ നിരന്തരമായി നമ്മുടെ വിശ്വാസങ്ങളെ പൂർത്തിയാക്കാൻ, നമ്മളെ ഇസ്ലാമിനെ പൂർത്തിയാക്കാൻ എന്താണ്? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ഒന്ന്, നമ്മുടെ കാലം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന ഒരു പ്രചോദനം ഇന്ന് കിട്ടി ആദ്യം. രണ്ടാമത്തത്, നമ്മുടെ വിശ്വാസം എന്നത് അറിവാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം, റേഡിയോ കേട്ടുകൊണ്ടിരിക്കണം, പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കണം, ക്ലാസ് പോയിക്കൊണ്ടിരിക്കണം. ആ അറിവുകളാണ് ഈമാൻ. അപ്പോൾ നമ്മളാകുന്ന ഒരു മനുഷ്യൻ്റെ പൂർത്തീകരിക്കാൻ ആ അറിവ് നമുക്ക് വരണം. ആ അറിവ് വാമിലു സൽപ്രവർത്തനം, അറിഞ്ഞാൽ പോരല്ലോ. ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഓരോ അറിവും നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ പ്രവർത്തനങ്ങളുണ്ടാകും, എന്തെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും പോലും ആരാധനകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ മനുഷ്യന് ചെയ്യാൻ, ഹജ്ജ്, നോമ്പ്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, അത് നമ്മൾ പ്രവർത്തിക്കാം. ഇനിയോ, വതവാസോ ബിൽ ഹഖി വതവാസോ ബിസ്സബർ. ഹക്ക് എന്താണ്? ഹക്ക് ദീനാണ്. നമ്മൾ മനസ്സിലാക്കിയ ഏതൊരു കാര്യവും, ഏതൊരു ദീനീ കാര്യത്തെയും നമുക്ക് ഹക്ക് എന്ന് പറയാൻ പറ്റും. ആ ഹക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? അത് കൈക്കൊള്ളാൻ വേണ്ടി പരസ്പരം നമ്മൾ ഉപദേശിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കൾ, ഭാര്യമാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ദീനിൻ്റെ എന്തെങ്കിലും ശകലങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ നിരന്തരം അപ്പോൾ ആ വ്യക്തികളൊക്കെ എന്ത് ചെയ്യും, നമ്മളെപ്പോലെ തന്നെ വിശ്വാസവും പ്രവർത്തനങ്ങളുള്ളവരായി മാറും. ഉവത്തവസോബിസ്വർ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി, ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വ്യക്തി എന്തിലേക്ക് വരണമെങ്കിലും, ഒരു നന്മയിലേക്ക് വരണമെങ്കിലും, ഒരു തിന്മ ഉപേക്ഷിക്കണമെങ്കിലും, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം, ക്ഷമ വേണം. അപ്പോൾ ആ ക്ഷമ പരസ്പരം കൈക്കൊള്ളാൻ വേണ്ടി ഉപദേശിക്കാം. അപ്പോൾ രണ്ട് കാര്യം നമ്മളെ പൂർണ്ണമാക്കാനും രണ്ട് കാര്യം, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സുഹൃത്ത് ഇങ്ങനെ ഓർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാവും, എന്തെങ്കിലും കേൾക്കണം, പഠിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കണം, ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഇതിൻ്റെ ഉള്ള പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതം വെറുതെ പോകാൻ പറ്റില്ല, നഷ്ടപ്പെടാൻ പറ്റില്ല. എൻ്റെ കാലം ഇന്നത്തെ ഒരു ദിവസം പോയി, ഒരാഴ്ച പോയി, ഒരു മാസം പോയി, എനിക്കിപ്പോൾ എത്ര വയസ്സായി, ഇങ്ങനെ ചിന്തിക്കുവാനുള്ളൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നമുക്ക് നൽകാൻ ഈ സൂറത്തിന് പറ്റും. അപ്പോൾ ഇത് ഓതുമ്പോഴൊക്കെ ഒന്ന് മനസ്സിരുത്തി ഓതുക, ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഈ ആശയങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുക. അല്ലാഹു സഹായിക്കട്ടെ.
1: അമീൻ. ഇൻഷാ. വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൻ്റെ പൊരുൾ വളരെ വ്യക്തമായ കുറഞ്ഞ വാക്കുകളിലൂടെ അരസ്മോലയെ പുലരിവട്ടത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നേരത്തെ ഒരു നല്ലൊരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. അതായത് സാധാരണ മോർണിംഗ് ലൈവിൽ നമ്മൾ കൂടെ ഉണ്ടാവുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് മകൾ ആയിഷ രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ട്. സുബഹിസ്കാരത്തിന് ശേഷം പീസ് റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവൾക്ക് ഒരു വിഷ് കൊടുക്കാമോ എന്നാണ് ചോദിച്ചത് താഹിറ.
2: അപ്പോൾ
1: അപ്പോൾ തീർച്ചയായിട്ടും ആയിഷ മോള് എത്ര വരെ ഉണ്ടാകും എന്നറിയില്ല. ഉണ്ടാകുന്ന സമയത്തൊക്കെ ആയിഷ മോക്ക് ഒരു വിഷ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് റേഡിയോയുടെ. മോളെപ്പോഴും റേഡിയോ കേൾക്കാന്ന് മാത്രമല്ല കേൾവിക്കാരെ, റേഡിയോയിലൂടെ മറ്റുള്ളവരെ കേൾപ്പിക്കാനും മുഖ കഴിയട്ടെ, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. ഓക്കെ,
2: ഓക്കെ. ഒരുപാട് ആൾക്കാർ നമ്മോടൊപ്പം ഫീഡ്ബാക്കിൽ ചേർന്നുകൊണ്ടിരിക്കണ്ടല്ലേ.
1: അനിഫ്ക അവിടുന്ന് നിങ്ങൾ വന്നപ്പം പോയപ്പോ അല്ല, അനിഫ്ഖാൻ ഒരു സൈഡിൽ ഇരുത്തിയാൽ മതിയായിരുന്നു എന്നാണ് അഷ്റഫ് പാലക്കാട് പറയുന്നത്. പിന്നെ നിങ്ങൾ വന്ന സമയത്തല്ല തണുപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കട്ടൻ ചായ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അഷ്റഫ് ഈ പാലക്കാട്. പക്ഷെ ഞാൻ ഇവിടുന്ന് കട്ടൻ ചായക്ക് പോയാൽ പിന്നെ
2: ഓക്കെ,
1: കട്ടൻ ചായക്ക് കിട്ടും, എന്റെ ഗ്യാപ്പിലൂടെ കിട്ടും, ഇവിടെ എല്ലാം റെഡിയാണ്.
2: എന്തായാലും നമ്മളെ കുറച്ചും കൺസേൺ ആണ്.
1: അതെ അതെ അതെ. ഞാൻ മുഹമ്മദ് പണക്കാട് പറഞ്ഞ ഒരു ഒരു ദീർഘിച്ചൊരു മെസ്സേജ് ഉണ്ട്, അത് കണ്ടോ? അനുസം കണ്ടോ? അതായത് ഇന്ന് രാവിലെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്നതിനിടയിൽ മരണത്തിൽ അസൂയപ്പെട്ട നിമിഷം എന്ന തലക്കെട്ടോടുകൂടി ഷെരീഫ് ഖാരിയുടെ സ്പീച്ചിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടു. അതെൻ്റെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നതോടൊപ്പം ഇരുത്തി ചിന്തിപ്പിക്കുക കൂടി ചെയ്തു. സഹോദരൻ ഹാഷിമിൻ്റെ ജനാസ സമയത്തുണ്ടായ തിരക്കും അതിനുശേഷം അവൻ്റെ കൂട്ടുകാർ അവനെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളുമാണ് ഇതിൻ്റെ ഇതിവൃത്തം. നമ്മുടെ വയസ്സും ജീവിതവും ഒക്കെ ഒരു പുനർചിന്തയ്ക്ക് വിധേയമാക്കേണ്ട സമയം അധികരിച്ചു. ജീവിതവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരാണ് അധിക പേരും. ഞാൻ അടക്കമുള്ളവർ ആത്മവിചിന്തനം ചെയ്യേണ്ട സമയമാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, നിയ്യത്ത് ശുദ്ധമാക്കിക്കൊണ്ടാവുക എന്നുള്ളത് അതും പ്രധാനമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.
2: ഹാഷിമിൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പല സംസാരങ്ങളും പല വാർത്തകളും കേട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സമയത്ത് മീറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഭാരവാഹിയുമായി അവിടുത്തെ ഒരു ഭാരവാഹിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ് സ്റ്റേജ് എന്നൊക്കെ അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തകരും നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ മെസ്സേജ് നമ്മൾ കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന അപൂർവമായ നിമിഷങ്ങളുണ്ട്, പ്രത്യേകിച്ച് മരണത്തിൻ്റെ സമയത്ത് അല്ലേ. നമ്മൾക്കത് വളരെ കുറച്ച് സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഇപ്പോൾ സുലൈമാൻ ഓർമ്മ ഉണ്ടാവും അല്ലേ, സുലൈമാൻ അലിഖമി മുമ്പ് മരിച്ച ഓർമ്മ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് മരണപ്പെട്ട് കേരളത്തിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്നതിന് ഇടയിൽ ഏതൊക്കെ പോയിന്റുകളിൽ മുജാഹിദുകളുണ്ടോ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ ആ മയ്യത്തെത്തിയ സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഇന്നത്തെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ജനറൽ സെക്രട്ടറി സഫ്വാൻ ബറാമി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് മയ്യത്ത് പുറപ്പെട്ട് ഇവിടേക്ക് എത്തുന്ന സമയം വരെ, ഇപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയ സമയത്ത് ഒരാൾ മയ്യത്ത് നമസ്കരിച്ചതിനൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഇയാളെക്കുറിച്ച് കേട്ടിട്ടില്ല, പക്ഷേ ഇന്ന് വരെ കാണുകയും കേൾക്കുകയും പോലും ചെയ്യാത്ത എത്രയോ പേർ, എന്നെപ്പോലുള്ള എത്രയോ പേർ ആ മനുഷ്യൻ്റെ മയ്യത്തിന് വേണ്ടി എന്തുണ്ട് നമസ്കരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഈ ഹാഷിമിൻ്റെ മയ്യത്തും ഇതുപോലെ തന്നെ ഒരു അനുഭവമാണ്. ഒരുപാട് പേർ മയ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് വേണ്ടി വീട്ടിലേക്കും പള്ളിയിലേക്കൊക്കെ എത്തിച്ചേർന്ന ഒരു അനുഭവം നമുക്ക് നേരിട്ട് അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത, നമ്മളൊക്കെ ഒരു പക്ഷേ ചില സമയത്ത് നമ്മൾ പറയുമല്ലോ, ആ മരിച്ച് കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ, മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള, പക്ഷേ ആ ഒരു സൗഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില സമയങ്ങളാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാഹ്.
1: ഓക്കെ, അല്ലാഹു നമുക്കൊക്കെ നല്ല പര്യവസാനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശുഐബായം വളപട്ടണം, അൽഹംദുലില്ലാ, നല്ലൊരു വിഷയമായിരുന്നു ആരിസ് മൗലവി നമുക്ക് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ട് നടക്കേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത്. മൗലവിക്കും പി ആർ ഫാമിലിക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ.
2: സക്കീന ഉദരംപുലി, ഇന്നത്തെ പുലരിവട്ടം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ പുലരിവട്ടം എത്ര കേട്ടാലും മതിവരില്ലാത്ത ഒരു ഉപദേശമാണ്. മൗലവിക്ക് ദീർഘായുസ്സും അറിവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: അസ്മാബി പെരിന്തൽമണ്ണ, അർത്ഥവത്തായ വാക്കുകളാണ് പുലരിവട്ടത്തിൽ. നമുക്ക് അല്ലാഹു കൂടുതൽ ഇസ്ലാമിക അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. പരമാവധി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഈ മഴയത്തും ഇത്ര ദൂരം യാത്ര ചെയ്ത എല്ലാവർക്കും അല്ലാഹു പി ആർ ഫാമിലിക്കുമൊക്കെ എല്ലാവിധ നന്മയും പ്രദാനം ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്.
2: ഇവിടെ ഈ പുലരിവട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഇത്തരം നല്ല നല്ല ഉപദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട് എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങളൊക്കെ നിലനിന്ന് പോകാൻ ഒരു പക്ഷെ ഒരുപാട് ചിലവുകൾ, ഒരുപാട് എഫേർട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ ആ എഫേർട്ടുകൾ ഒരുപക്ഷെ ശാരീരികമായി എടുക്കുന്ന ആളുകളായി ഉണ്ടാകാം, അതുപോലെ തന്നെ മാനസികമായി എടുക്കുന്ന ആളുകൾ, അതിൻ്റെ അറിവ് കൊണ്ട് ഇതിനെ സഹായിക്കുന്ന ആളുകളുണ്ടാകാം, ടെക്നിക്കൽ രംഗം കൊണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട്, പിന്നെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇതെല്ലാം സമന്വയിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, എന്തൊരു സംവിധാനം, പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, പീസ് റേഡിയോ സംബന്ധിച്ച് പറയുമ്പോൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചില ആൾക്കാർ പറയും എനിക്ക് അറിവില്ല, എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ, നമ്മളാൽ കഴിയുന്നൊരു സഹായം നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തികമായ സഹായമാണ്. അപ്പോൾ ഈ സാമ്പത്തികമായ സഹായം എങ്ങനെ ചെയ്യാമെന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പീസ് റേഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡൊണേറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ എമൗണ്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ യു പി ഐ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കും. മാസം ഇപ്പോൾ ഒരു രൂപയാണെങ്കിൽ പോലും, ഇപ്പോൾ ചെറിയ രൂപ, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരുപാട് രൂപകൾ ചേർന്നാണ് ലക്ഷങ്ങളും കോടികളുമായി മാറുന്നത്. അപ്പോൾ സംവിധാനങ്ങളെ ഈ ഒരു എല്ലാ മാസവും സഹായിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ ഫസ്റ്റ് പേ ഔട്ട് എന്ത് ചെയ്യുക, റേഡിയോ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ബാക്കി ഇറച്ചിൻ്റെയും മീനിൻ്റെയും ഒക്കെ പൈസ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഈ സംവിധാനത്തെ സുമനസ്സുകൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്.
1: അല്ലാതെ എപ്പോഴും എന്ന് വെച്ചാൽ നമ്മളൊരാൾ വന്നു കഴിഞ്ഞാലും അയാളെ മുഖത്തുക്കൊക്കെ അയാൾക്ക് ഇപ്പം എങ്ങനെ ഒരു 2 രൂപ കൊടുക്കുക, 5 രൂപ എൻ്റെ അടുത്ത് ഇല്ലല്ലോ, ഭയങ്കര മോശമായിട്ട് തോന്നാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു പോകും. ഒരു 4-5 രൂപ കൊടുക്കണ്ടെങ്കിൽ പോലും അതിപ്പോൾ എങ്ങനെ കൊടുക്കുക, മോശമല്ലേ. റേഡിയോ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെ ഇവിടെ ഉദിക്കുന്നില്ലല്ലോ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയും ഏത് സമയത്ത് എപ്പോഴും അയക്കാൻ പറ്റാവുന്ന ഒരു
2: സംവിധാനം.
1: പക്ഷേ ഇവിടെ ഏ ഒരു രൂപയാണോ അക്സെപ്റ്റബിൾ അല്ല, അത് നിങ്ങളുടെ അയച്ചത് ഫെയിലായിട്ടുണ്ട് എന്നുള്ള എവിടെയും
2: കാണിക്കില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആള് നമ്മള് ഒരു രൂപയോ അഞ്ചു രൂപയോ കൊടുക്കാൻ മടിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ എഫേർട്ട് കണ്ടിട്ടാണ്, മുഖം കണ്ടിട്ടാണ്, എഫേർട്ട് കണ്ടിട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും നമ്മൾ ഇരിക്കുന്ന വീടുകളിൽ നമ്മൾ കേൾക്കുന്ന സംവിധാനങ്ങളിൽ ഒരു രൂപയാണെങ്കിൽ പോലും അതിനെന്തുണ്ട്, വലിയ വിലയുണ്ട് എന്നുള്ളതാണ്.
1: ആ ഒരു രൂപ നമ്മെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കും എന്നുള്ളതാണ്.
2: അതെ,
1: ഒരിക്കലും അതിൽ എന്തില്ല,
2: നഷ്ടങ്ങളില്ല. ഓക്കെ, നമ്മള് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെഷനിലേക്ക് പോവാണ്. ഇതാണ്
1: ക്യൂസിന്റെ സമയം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ,
2: ക്യൂസിന്റെ സമയത്തിലേക്ക് പോവാണ്. അപ്പോൾ ശ്രോതാക്കൾ എന്തായാലും ക്യുസിനുമായി ക്യുസിനായി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാ ദിവസവും പോലെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ എങ്ങനെയാണ് ക്യുസ് അയക്കേണ്ടത്, ക്യുസിന് അറ്റൻഡ് ചെയ്യേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്യുസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക, നമ്മുടെ പേരിൻ്റെയും പേരിൻ്റെ കൂടെ സ്ഥലം രേഖപ്പെടുത്തണം. അപ്പോൾ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് പേരിൻ്റെ കൂടെ സ്ഥലം രേഖപ്പെടുത്തുക എന്നുള്ളത്. പേര് ഇപ്പോൾ എന്താണോ പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ, അതിന്റെ ശേഷം എന്ത് ചെയ്യാ, പേരിന്റെ കൂടെ സ്ഥലം കൂടി രേഖപ്പെടുത്തിയാൽ
1: ഒരു തവണ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടായിക്കോളും,
2: ഉണ്ടാവും.
1: അതൊന്ന് എന്റെ പേരിന്റെ കൂടെ എന്റെ സ്ഥലം ഉണ്ടോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്താൽ മതി.
2: അതെ, അത്ര ഉള്ളൂ.
1: ഇല്ലെങ്കിൽ ഇവിടെ വേഗം ആഡ് ചെയ്ത പിന്നെ എല്ലാ ദിവസവും പിന്നെ അതിന് നിൽക്കണ്ടല്ലോ.
2: അതെ, അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ നമ്മുടെ ഉത്തരങ്ങൾ ഓപ്ഷൻ എ ബി സി ഡി എന്നീ ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ഉത്തരങ്ങൾ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, അത് മാത്രം സെലക്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി, അയച്ചാൽ മതി എന്നുകൂടി എന്ത് ചെയ്യാണ് രേഖപ്പെടുത്തുകയാണ്.
1: അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു, നമ്മൾ ക്യുസിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് എന്നതിലെ അഅറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ. ഓപ്ഷൻ ബി മലമുകളിൽ താമസിക്കുന്നവർ. ഓപ്ഷൻ സി പ്രവാചകന്മാരുടെ സ്ഥാനം. ഓപ്ഷൻ ഡി അന്ത്യനാൾ.
2: ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് എന്നതിലെ അഅറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ. മലമുകളിൽ, ഓപ്ഷൻ ബി മലമുകളിൽ താമസിക്കുന്നവർ. ഓപ്ഷൻ സി പ്രവാചകന്മാരുടെ സ്ഥാനം. ഓപ്ഷൻ ഡി അന്ത്യനാൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി മാത്രം ടൈപ്പ് ചെയ്തയക്കുക.
1: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം.
2: യെസ്,
1: ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് എന്നതിലെ അഅറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ, ബി മലമുകളിൽ താമസിക്കുന്നവർ, സി പ്രവാചകന്മാരുടെ സ്ഥാനം, ഡി അന്ത്യനാൾ. പെട്ടെന്ന് ഉത്തരം.
2: നമ്മുടെ ബീപ് സൗണ്ട് അവസാനിക്കുന്നവരൊക്കെ നമ്മുടെ ടൈം കൂടി, ന്യൂസ് ആയിക്കാൾ ടൈം കൂടി അവസാനിക്കുന്നതാണ്.

0: മഷല്ല, ഒരുപാട് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ.
1: യെസ്
0: യെസ്.
1: അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ സമയം അവസാനിച്ചു. ഇനി നമുക്ക് അതിൻ്റെ വിജയികൾ ബാക്കി കാര്യങ്ങൾ ഒക്കെ ഇൻഷാല്ലാ അതിലേക്കൊക്കെ നമുക്ക് പോകണം.
0: യെസ് ഓക്കെ. എന്തായാലും നമുക്ക് തിരിച്ചു വരാം അല്ലേ, നമ്മുടെ നല്ലൊരു സമയത്തേക്ക് തിരിച്ചു വരാം. എന്തായാലും നല്ലൊരു സമയത്ത് നമ്മളതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കും അല്ലേ.
1: യെസ്
0: യെസ്. നമ്മൾ ഫീഡ്ബാക്കിലേക്ക് വീണ്ടും പോകുമ്പോൾ, അസ്സലാമു അലൈക്കും, നമ്മളെ മൈമൂന ചീക്കലോട്, എല്ലാ പുലരിലും ഒരു വട്ടമെങ്കിലും അന്ന് ദിവസം തന്നെ ഒരു വെട്ടമെങ്കിൽ ഒരു മെട്ട എല്ലാ പുലരിലും ആ ഒരു വെട്ടമില്ലെങ്കിൽ അന്ന് ദിവസം തന്നെ ഒരു പ്രഭയില്ലാത്ത പോലെയാണ്. ഇത്രയും വ്യത്യസ്തമായ വിഷയങ്ങൾ മൗലവിക്ക് കൈകാര്യം ചെയ്യാൻ
1: കൈകാര്യം ചെയ്യാൻ ഇനി കഴിയട്ടെ എന്ന് ഹയർ പ്രദാനം ചെയ്യട്ടെ എന്നായിരിക്കും അല്ലേ.
0: യെസ്.
1: അതിന് പറ്റുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് അല്ലേ.
0: അല്ല, സ്വാഭാവികമായിട്ടും ഈ പുലരിവട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സമയം തെറ്റുമ്പോഴേക്കും ചോദിക്കും അതിൻ്റെ സമയം ആയില്ലേ എന്നുള്ളത്. യെസ്. ഓപ്ഷൻസ് കേട്ടപ്പോൾ ചിരി വരുന്നു എന്ന് ഉമ്മ അമാൻ മക്കര പറഞ്ഞു.
1: അത് ചിരി വരാനുള്ള കാരണം ഉത്തരം അറിയുന്ന ഒരാളായിരിക്കും
0: അല്ലേ.
1: ഉത്തരം അറിയുന്ന ഒരാൾക്കാകുമ്പോഴാണ് ഓപ്ഷൻസ് കേൾക്കുമ്പോൾ ചിരി വരിക. അപ്പം ഇന്ന് കൺഫ്യൂഷൻ ഉള്ളതോ അല്ലെങ്കിൽ പിന്നെ ഉത്തരം കിട്ടാതെ പോയതോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഈസി ആണെന്ന് തോന്നുന്നുണ്ട്. ആ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. സെക്കിലെ എടപ്പോൾ
0: നമ്മുടെ നേരത്തെ നമ്മളെ ഡൊണേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു സംസാരം സംസാരിച്ചല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്മാബി പെരിന്തൽമണ്ണ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടിക്ക് പീസ് റേഡിയോ കോയിൻ ബോക്സ് ഉണ്ട്, എല്ലാ വർഷവും അത് കൊടുക്കും.
1: അൽഹംദുലില്ലാഹ്. അനുകരണീയമായ ഒരു മാതൃകകളാണ് നമുക്ക്. എത്ര ഒരുപാട് കാര്യങ്ങൾ, ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ, ഒന്ന് പുണ്യം കിട്ടുന്നു, ഉമ്മാക്കും ബാപ്പാക്കും കിട്ടുന്നു, മറ്റൊന്നൊരു കുട്ടിക്ക് അങ്ങനെ ഒരു മൈൻഡ് കുട്ടിയിലേക്ക് എത്തുന്നു.
0: യെസ്. എന്തായാലും നമ്മളോട് നേരത്തെ കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ചൂടുവെള്ളം എത്തിയിട്ടുണ്ടല്ലേ.
1: കട്ടൻ ചായ പറഞ്ഞിരുന്നു, പക്ഷെ അപ്പൊ ചൂടുവെള്ളം എത്തിയിട്ടുണ്ട്. ഇനി
0: ബറകല്ല.
1: ഓക്കേ. പിന്നെ അതുപോലെ ഇന്നത്തെ

0: യും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതിന്
1: ഈ
0: പ്രാർത്ഥനകൾ കൂടിയാണ്.
1: തീർച്ചയായും
0: മരണപ്പെട്ട് കഴിഞ്ഞാലും മണമറിയാത്ത പ്രാർത്ഥനകൾ ലഭിക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ അല്ലേ. ഒരു മയ്യത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ 70 പേർ അല്ലേ, മുത്തഖിങ്ങളായിട്ടുള്ള 70 പേർ
1: മരണപ്പെട്ടു,
0: മുഹൈദീങ്ങളായിട്ടുള്ള 70 പേർ മരണപ്പെട്ട് സോറി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഫലലുകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ്.
1: ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു പ്രോഗ്രാം ഷെഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുലരുവട്ടൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഓരോ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യുസ് കഴിഞ്ഞു, ഇന്ന് ഞാൻ ഉത്തരത്തിൽ ഇന്ന് ഉത്തരം എൻ്റെത് ശരിയാണ്, പക്ഷെ ഇന്ന് ഞാൻ വിജയാവുമോ ആവില്ലേ എന്നുള്ള ചിന്തകളിലൂടെ കുറേ ആളുകളുണ്ടായിരിക്കാം. നമുക്കതിലേക്കൊക്കെ പോകണം. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് സാധിക്കുമെന്ന് നമ്മളെ ഓരോ ദിവസം മോർണിംഗ് ലൈവിൽ റേഡിയോ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. 1 മിനിറ്റ് ടോക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ നാട്ടിൽ ഭക്തി പ്രസ്ഥാനമായി രംഗത്ത് വന്ന ഒരു പിഴച്ച സംഘമാണ് തബ്ലീഗ് ജമാഅത്ത് എന്നത്. അടിസ്ഥാനപരമായി ഖാദിരിയ, നഖ്ശബന്ദിയ, സുഹ്രാവർദിയ തുടങ്ങിയ 4 തരീഖത്തുകാരുടെ അസലുകളെ ആശയമായി സ്വീകരിക്കുകയും ബറേൽവി ചിന്താഗതിയെ പോലും ഉൾക്കൊള്ളുകയും അഷ്അരി സരണി എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിലെ സ്ഥാപകന്മാർ രംഗത്ത് വരുന്നത്. മുഴുവൻ കള്ളക്കഥകളെയും സ്വീകരിക്കുക, സ്വഹി എന്ന ളഈഫ് എന്ന വ്യത്യാസമില്ലാതെ ഏത് ഹദീസിനെയും തെളിവായി കാണുക, എല്ലാ കഥകൾ പ്രചരിക്കുക, അറിവ് പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയ ധാരാളം അബദ്ധങ്ങൾ അവരിൽ സംഭവിക്കുന്നുണ്ട്. ലോകവ്യാപകമായി ധാരാളം പണ്ഡിതന്മാർ അവർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് കൂടി ചേർത്തി വായിക്കുക. ഇത്തരം സംഘങ്ങളെ അടുത്തറിയുക. അള്ളാഹു നമുക്കെല്ലാം നേർമാർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഫൈസൽ മുല്ല നമ്മോടൊപ്പം ചേർന്നത് അല്ലേ.
1: വളരെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ എത്രയോ കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം
0: ഈ 1 മിനിറ്റ് ടോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് 1 മിനിറ്റ് ടോക്ക്. വിസ്ഡം സ്റ്റുഡൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിസ്ഡം ഗ്ലോബൽ ടിവിയിലും വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കൊരുപാട്, ഇപ്പം എല്ലാം റീൽസുകളുടെ കാലമാണല്ലോ, സ്റ്റാറ്റസുകളുടെയും റീൽസുകളുടെയും കാലമാണ്. അതിനൊരുപാട് നന്മകളുണ്ട്, പക്ഷേ ഒരുപാട് ദൂഷ്യവശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അപ്പോൾ ഈ നന്മകളിൽ സജീവമാകാൻ നമുക്ക് സാധിക്കുക. ഒരു മിനിറ്റ് കൊണ്ട് നന്മ എൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഹൈറാണ്. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, 1 മിനിറ്റിൻ്റെ ഒരു നന്മ പറയാനാണ് പല ആൾക്കാരും പറയുക. ഇപ്പോൾ അരമണിക്കൂർ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പക്ഷേ 1 മിനിറ്റ് ഒരു ആശയം കൺവേ ചെയ്യാൻ ഭയങ്കര ടാസ്ക്
1: ആയിരിക്കും. ശരിയായില്ല.
0: അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ അത്രത്തോളം നമ്മളതിൻ്റെ ഒരു നന്മകൾ എത്തിച്ചു കൊടുക്കണമെന്ന് സമൂഹത്തിന് ആഗ്രഹിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം, സാധിക്കണം. നമ്മളിന്ന് കേട്ടത് 1890 എപ്പിസോഡാണ്. 1890 ദിവസങ്ങളിലായിട്ടൊരു ഒരു കുഴപ്പം ഒരു വളരെ സജീവമായിക്കൊണ്ട് ഈ ഒരു നിമിഷം പോലും ഒരു ദിവസം പോലും നിലക്കാതെ നല്ല ചിന്തകളും നല്ല അറിവുകളുമായിക്കൊണ്ട് 1 മിനിറ്റ് ഒക്കെ മുന്നോട്ട് പോവുകയാണ്.
1: തബ്ലീഗ് ജമാഅത്തിന് പിഴച്ചത് ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഫൈസൽ മൗലവിയായിരുന്നു. 1 മിനിറ്റ് ഒക്കെ അറിയായിരിക്കും.
0: അതെ, വിഷയം കേട്ടതാണ്. എന്തായാലും ഇൻഷാല്ലാ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഒരു അനുഭവം
1: നമ്മള് ഞാന് സാധാരണ ചെറിയൊരു കഥകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്, ചെറിയ കഥകൾ. ഇന്നലെ ഉച്ചക്ക് ശേഷമുള്ള അവസാനത്തെ 2 പീരീഡ് എനിക്ക് 7th A 7th B 2 ക്ലാസ്സാണ്, തൊട്ടടുത്ത 2 ക്ലാസ്സുകളാണ്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ഞാന് ഇങ്ങനെ ഒരു കോർണറിലുള്ള ഒരു ക്ലാസ് 6th, അതിൻ്റെയിലൂടെ നമ്മളിങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു മോനെ വേറൊരു മോൻ പിടിച്ചിട്ടിങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മോനാണ്, കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളൊരു കുട്ടി. അപ്പം ഞാൻ ചോദിച്ചു, വളരെ നല്ല വളരെ കാം ക്വയറ്റ് ആയിട്ടുള്ളൊരു കുട്ടി. അപ്പം ഞാനോട് ചോദിച്ചു, ആ എന്ത് പറ്റിയടാ? അപ്പോൾ അവന് നല്ല കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കരഞ്ഞ്, എനിക്ക് ഉപ്പാനെ വിളിക്കണം എന്നുള്ള സങ്കടം പറയുന്നു. അപ്പോൾ അവനെ

0: ഞാൻ എന്തോ സംതിങ് കാരണം അത് കുറച്ച് മുമ്പ് അവനെ കണ്ടപ്പോൾ അവനെ നാട്ടിൽ നിന്ന് ഈ ഒരു കഴിഞ്ഞ വെക്കേഷൻ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തേക്ക് വന്ന സമയത്ത് ഇങ്ങനെ മൂഡൌട്ടായിരിക്കുമ്പോൾ അപ്പോഴേക്ക് അവന് പറഞ്ഞത് എന്തോ ഒരു വിഷമം ചോദിക്കുമ്പോൾ ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് പനിയാണ് എന്നുള്ള സങ്കടം പറഞ്ഞിരുന്നു. അപ്പം ഞാനത് കണക്ട് ചെയ്ത് ഇനി ഉപ്പാനെ വിളിക്കണം പറഞ്ഞപ്പോൾ എന്തെങ്കിലും അസുഖമായോ അപ്പോൾ എന്നൊക്കെ ചോദിച്ച് വിചാരിച്ചിട്ട് അവനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ പിന്നെ ഓഫീസ് റൂമിൽ പോയിട്ട് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ ഫോൺ കൊടുത്ത്. സാധാരണ സമയത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുത്തു, പക്ഷേ ഇവൻ്റെ ഒരു സ്പെഷ്യൽ കേസായി തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. രണ്ട് മൂന്ന് തവണ ഉപ്പാനെ ഫോൺ ചെയ്തു, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോഴേക്കും നെക്സ്റ്റ് പീരീഡിന് ബെല്ലടിച്ചു, ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പീരീഡിലേക്ക് ബെല്ലടിച്ചു. അല്ല, അതിൽ പിന്നെ അവനോട് ഞാൻ പറഞ്ഞു, അവനൊരു കാര്യം ചെയ്യും, ഉപ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സങ്കടത്തിൽ തന്നെ ഉള്ളത്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാം, ഇപ്പം ക്ലാസ്സിലേക്ക് പോയിക്കോ. അവനെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഞാനതിൻ്റെ ഇടയിൽ സ്കൂൾ വിട്ടതിൻ്റെ ശേഷം പിന്നെ ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് അപ്പം ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ഹലോ. അപ്പം എനിക്ക് തോന്നി നേരത്തെ വിളിച്ചതുകൊണ്ടല്ലായിരിക്കും, ആരാണ്? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കുട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിൻ്റെ ഉപ്പയല്ലേ? ആ അതെ സാറേ, ഉപ്പയാണ്. ആ അപ്പം മോനിങ്ങനെ ഒരു വിഷമം പറഞ്ഞിരുന്നു, നിങ്ങളെ വിളിക്കണം, ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സാറേ അവന് വലിയ വിഷമത്തിലാണ് പോണത്, ഭയങ്കര സങ്കടമാണ്, പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം തിരിച്ചു വന്നപ്പോൾ അവനപ്പോൾ അങ്ങനെ ഒരു മൈൻഡിലാണ് ഉള്ളത്, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഇപ്പം എന്തോ ഒരു വാക്ക് പറഞ്ഞു, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അധികം അത് സാരമല്ല, ഞാൻ അവൻ്റെ അടുത്ത് ഒന്നുകൂടിയും ഫോൺ കൊടുക്കാം, ഒന്ന് വിളിച്ചോട്ടെ അവന്, അല്ല കുഴപ്പമില്ല, നിങ്ങൾ സമയത്തിനനുസരിച്ച് കൊടുത്താൽ മതി അവനോട് പറയേ, ഒരു കാരണം ഉമ്മ അല്ലാത്ത മോനല്ലേ ഉമ്മ, അതുകൊണ്ടുള്ള ഒരു വിഷമമായിരിക്കും, അവന് ഉമ്മയും ഉപ്പയായിട്ട് ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാനൊന്നിങ്ങനെ പെട്ടെന്ന് തന്നെ ഉമ്മ, ഞാൻ അതുവരെ അറിഞ്ഞിരുന്നില്ല ഉമ്മല്ല. അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോഴേക്കന്നെ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, സാറേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, പിന്നെ എനിക്കുള്ള പിന്നെ ആകുള്ള ഒരു മോൻ അവനാണ്, പിന്നെ ഞാൻ അറിയാത്ത അതായത് നമ്മൾ അനുഭവിക്കാത്ത മറ്റൊന്നുമില്ല, ഈ കഴിഞ്ഞ 9 വർഷം അവൻ്റെ ഉമ്മനെയും കൊണ്ട് നടക്കുന്നതായിരുന്നു ഞാൻ. കഴിഞ്ഞ വർഷമാണ് ഉമ്മ മരണപ്പെട്ടത്. ഉമ്മ ഡോക്ടറായിരുന്നു, അവൻ്റെ ഉമ്മ ഡോക്ടറായിരുന്നു. അവന് 1.5 വയസ്സുള്ള സമയത്ത്, അവനെ പ്രസവിച്ചു 1.5 വയസ്സുള്ള സമയത്ത് ഉമ്മ ഈ ബ്രെയിനിലേക്ക് പോകുന്നൊരു ഞരമ്പിൻ്റെ മായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തണം ഉമ്മ, അതിൻ്റെ ഒരു രോഗം വരുന്നു, അത്തരം ഒരു ഞരമ്പുമായി അതിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ അത് അതിലാണ് ഉമ്മ പഠിച്ചിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം വരുന്ന സമയത്ത് അതേ രോഗം തന്നെ, പെട്ടെന്ന് ഉമ്മ തളർന്നു വീണു, തളർന്ന് ഒന്ന് വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഉമ്മക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രോഗം തന്നെ അവർക്ക് വന്നത്. ഏതൊരു രോഗത്തെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്, ആ രോഗം തന്നെ അവർക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സ തുടങ്ങി. ഞാൻ ഗൾഫിൽ നല്ല ജോലിയായിരുന്നു എനിക്ക്, സൗദി അറേബ്യയിലായിരുന്നു. അങ്ങനെ ഞാൻ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത കുഞ്ഞു മോനാണ്, 1.5 വയസ്സുള്ള 2 വയസ്സുള്ള മോനാണ്. അങ്ങനെ വൈഫിനും കൊണ്ട് നടക്കുന്നതായിരുന്നു, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. അവസാനം വൈഫ് ഓരോ ദിവസവും തളർന്ന് തളർന്ന് പാരലൈസ്ഡായി, പിന്നെ സംസാരിക്കാൻ പറ്റാതായി, കണ്ണു മാത്രം ചലിക്കും, ഓർമ്മയുണ്ട്, ശരീരം അനങ്ങാൻ പറ്റില്ല. എന്നിട്ടും സാറേ ഞാൻ എൻ്റെ വൈഫിന് 9 കൊല്ലം ഞാൻ, എനിക്കതിൽ സങ്കടമല്ല, ഞാൻ നോക്കി, ഞാൻ അവളെ തോളത്തിട്ടിട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. പക്ഷേ അവള് എന്ത് ചെയ്തു, മരണപ്പെടലായിരുന്നു അള്ളാൻ്റെ വിധി, അവൾ മരണപ്പെട്ടു. പിന്നെ ഈ മോനാണുള്ളത്. പിന്നെ അത് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കധികം കേട്ടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണുന്നങ്ങൾ വരി എന്ന്, നമുക്ക് മോൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ നോക്കും, ഇവിടവും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മോന് ഇസ്ലാമികമായ ഒരു കാര്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വളർന്ന് അവനിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ വന്നിട്ട് ഗ്രീൻ വാലിയിൽ വന്ന്, നാട്ടിൽ വേറെ സ്കൂളിലായിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തർബിയത്തും കാര്യങ്ങളും കുട്ടിക്ക് കിട്ടണം, നമ്മളെ അന്തരീക്ഷവും വീട്ടിലെ ചുറ്റുപാടും അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് സ്കൂള് പിന്നെ തിരിച്ച് ഇവിടെത്തി, ഹോസ്റ്റലിലെത്തിയ സമയത്ത് മോന് വൈകുന്നേരത്തെ പ്രാർത്ഥന കൊണ്ടിരിക്കുക, അപ്പം എന്നെ കാണുമ്പോൾ തന്നെ നോക്കണം, ഉപ്പാനെ വിളിക്കണം. അപ്പോൾ ഉപ്പ കൊടുത്തു, വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു, ഓന് വിളിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം വീഡിയോ കോൾ വിളിക്കാൻ, വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ്. അപ്പോൾ ഞാൻ ചെന്ന് അപ്പോൾ എന്നെ കണ്ട് സാറേ, ആ സാറല്ല ഇനി അടുത്ത മുഹറത്തിൻ്റെ അവധിക്ക് വരും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ സ്ഥലത്ത് ഇരിക്കുമ്പോൾ മോന് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അടുത്ത് വന്നിരുന്നിട്ട് അവനിങ്ങനെ പറയാണ്, അപ്പം ഞാനിങ്ങനെ ആശ്വാസത്തിൽ ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ അന്ന് സ്കൂളിലായിരുന്നു, സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവിടുന്ന് എല്ലാവരും പോയിട്ട് എന്നെ കൂട്ടാൻ ആരും വന്നില്ല. അപ്പം ഞാൻ എൻ്റെ എന്താ ഈ ബാഗ് ഒരു നിലത്ത് വെച്ചിട്ട് ബാഗുമ്മൽ ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നൈബർ വന്ന് കൂട്ടി കൊണ്ടുപോയപ്പോഴാണ്. അപ്പോൾ ഉമ്മാക്ക് പറ്റ സുഖമില്ല എന്ന് ഹോസ്പിറ്റലിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഡോക്ടേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നു. സാറേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഉമ്മാനെ കാണാൻ സ്കൂളിലേക്ക് പോകും. ആ സ്കൂൾ ഇട്ടിട്ട് ഉമ്മാനെ കാണാമെന്നുള്ള മനസ്സോടുകൂടി പോവാ. കാരണം ഉമ്മ ഉണ്ടാവും വീട്ടിൽ, ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കും കുറേ സമയം. ഉമ്മ കണ്ണുകൊണ്ട് എന്നോട് കുറേ സംസാരിക്കും. അത് ഞാൻ കേൾക്കുമായിരുന്നു, കണ്ണുകൊണ്ടുള്ള സംസാരം. അപ്പോൾ അവനിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കുറേ എന്താണെന്ന് പറയുന്നറിയില്ല. അങ്ങനെ ആ ഉമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, എല്ലാവരും കരയിണ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ നിൻ്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കും കരയാതിരിക്കാൻ പറ്റിയില്ല സാറേ, ഞാനും കുറേ അന്ന് കരഞ്ഞു. പിന്നെ ഉമ്മ എനിക്കില്ല, അതാണെന്നുള്ളത്. വീട്ടിൽ പോകുമ്പോൾ എനിക്ക് പിന്നെ ഉപ്പയുള്ളൂ, അപ്പോൾ ഉപ്പനെ കാണണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കും, ഇവിടെ എനിക്ക് കുഴപ്പം, എനിക്ക് പഠിക്കണം, ഖുർആൻ പഠിക്കണം, അങ്ങനെയുള്ള മനസ്സ് പറഞ്ഞിട്ട് പിന്നെ അവനെ അവസാനിക്കും. ഞാൻ ആശ്വസിപ്പിച്ചിട്ട് അവനെ വിടും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത്, കുട്ടികൾക്ക് ഓരോരുത്തർ എന്തെല്ലാം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പം ആ കുട്ടിക്കും ആ പാരൻസിനുള്ളതെന്ന് വെച്ചാൽ, അവന് നന്നായിട്ട് പഠിക്കണം, ഒരു പൈലറ്റ് ആവണം, ഖുർആൻ പഠിക്കണം, ഒക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ഒരു കുഞ്ഞു മോൻ്റെ പോലും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ മക്കളൊക്കെ എത്ര നിയമത്തിലാണ്,
1: തീർച്ചയായിട്ടും
0: എത്രയോ അനുഗ്രഹത്തിലാണ് എന്ന് ആ സമയത്ത് ചിന്തിച്ചു പോയി എന്നുള്ളൊരു അനുഭവമാണ് പങ്കുവെക്കുന്നത്.
1: ഈ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലാണ് ചിലപ്പോൾ ഒരു ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടാറുള്ളത്. നമ്മളൊക്കെ എത്ര അനുഗ്രഹത്തിലാണെന്നുള്ളത് ഇപ്പോൾ ഇതുമായി ചേർത്ത് വെച്ചൊരു അനുഭവം പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് എന്താ വെച്ചാൽ പല വീടുകൾ സന്ദർശിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീമായിട്ടിങ്ങനെ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ പല വീടുകളും കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ എത്ര പരിമിതിയിൽ നിന്നാണ് അവർ വരുന്നത്. അതിൽ പല പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്, പല കുടുംബപരമായ പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്, അതിനേക്കാളപ്പുറത്തേക്ക് വീടുകൾ തകർന്നു വീഴാനായ വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അപ്പോഴും ഞാമത്തുകളെ തിരിച്ചെക്കുറിച്ച് ബോധ്യപ്പെടും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥകളൊക്കെ. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചൊരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്. ആ കുട്ടി എത്രത്തോളം, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് അത് ഒന്ന് ഉമ്മ മരണപ്പെട്ടു പോയി, മറ്റൊന്ന് ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ, അതൊക്കെ ഒരു നമ്മൾ യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുകയും അതേപോലെ തന്നെ കാണുകയും ചെയ്യേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ജോലിയും സമ്പത്തും മാത്രം നോക്കി അവ മുന്നോട്ട് പോകുന്ന പാരൻസുകൾ കൂടിയുള്ളൊരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, പല മക്കളും അവരുടെ വീടുകളിൽ വളരുന്നത് വല്യമ്മയും വല്യപ്പയും നോക്കിയോണ്ടാണ്
0: അല്ലേ.
1: അപ്പം അതും കൂടി നമ്മൾ ഈ സമയത്ത് കൂട്ടി പറയണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ. അതൊക്കെ നമ്മൾ മാറ്റേണ്ട ഒന്നാണ്. ഉമ്മക്ക് കൊടുക്കാൻ കഴിയുന്നത് ഉമ്മക്ക് കൊടുക്കാൻ
0: കഴിയുള്ളൂ. അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു ഓർമ്മ, അദ്ദേഹം പറയണേ, ഞാൻ എൻ്റെ ഉമ്മാനോട്, ഈ കുട്ടിയുടെ വാപ്പ പറയണേ, ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ മക്കള് ജീവിച്ചിരിക്കെ ഉമ്മ പോവുക എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയില്ല കേട്ടോ, ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് മക്കൾ മരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് എൻ്റെ മകൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞു.
1: അതെ, അപ്പം അത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും ഈ രൂപത്തിൽ മക്കൾ വല്യമ്മമാരുടെ തണലിൽ ജീവിക്കുന്ന മക്കളുണ്ടാകും, പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് നിന്നേ കിട്ടുള്ളൂ.
0: ഉമ്മ ഉണ്ടായിട്ട് പോലും ഉമ്മാക്ക്, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, ഉമ്മ ജീവിച്ചിരുന്നിട്ട് പോലും മക്കൾക്ക് ഉമ്മയുടെ സാന്നിധ്യം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ
1: അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കാത്തോളം, അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കളൊക്കെ എത്രയോ ഞാമത്തിലാണ് നമ്മൾ തിരിച്ചറിയുക, അപ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മക്കളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാണിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാകും. ആ സമയത്തൊക്കെ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സ് തുറന്ന് നമ്മളെ മക്കളെ എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും.
0: അതുപോലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇല്ലാത്തൊരാളുടെ അവസ്ഥ അതാണ്, അപ്പം ഉമ്മാൻ്റെ ഒരു പ്രാധാന്യം മക്ക് കിട്ടുവോടെ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഉമ്മാനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത്.
1: കണ്ണു പോകുമ്പോഴേ കണ്ണിൻ്റെ വിലയുള്ളൂ പറയാറില്ലേ, അതിലതാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഒരു ചെറിയൊരു എന്നാൽ മനസ്സിനെ തൊടുന്നൊരു അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. യഥാർത്ഥത്തിൽ യെസ്, ഒരു നമ്മൾ ആ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഒരുപാട് പേർ ആ ഒരു പൊന്നുമോന് പ്രാർത്ഥനയുമായിക്കൊണ്ട് നമ്മുടെ ഫീഡ്ബാക്കിൽ വന്ന് എത്തിയിട്ടുണ്ട് അല്ലേ. യെസ് മാഷാല്ലാ, മോൻ്റെ കഥ കേട്ട് കരഞ്ഞു പോയി. അള്ളാഹു പൊന്നുമോന് സ്നേഹിക്കാൻ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് കൊടുക്കട്ടെ. ആമീനും സഫിയ എടപ്പാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു പൊന്നുമോൻക്ക് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് മൈമൂന മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്.
0: സുലൈഖ തിരുവാലി അസുഖമായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
1: യെസ്,
0: ശിഫ നൽകട്ടെ.
1: മാഷാല്ലാ, എന്തായാലും ഒരുപാട് നന്മകളുമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്.
0: വളരെ ഭംഗിയായി ഓരോ ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ, അതായത് സമയങ്ങളിൽ ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, കൃത്യമായി നടത്തുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്നാണ്. അൽഹംദുലില്ലാ. ജമീല വിപ്പി കളിക്കും.
1: ഇന്നത്തെ അനുഭവം കരയിപ്പിച്ചു, ഇത്തരം അനുഭവങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നാദ്ര ഇടി മുഴിക്കൽ.
0: നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം തോന്നുന്നു. കമൻറ്റുകൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമിന് ശേഷം കമൻറ്റിലേക്ക് വരാം.
1: നമ്മളിനി പോകുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ്.

0: വിശുദ്ധ ഖുർആനിലെ വീണ്ടും നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്ന മനോഹരമായൊരു ഖിറാഅത്ത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ ഇപ്പം നമ്മൾ കേട്ടു.
1: വിശുദ്ധ ഖുർആൻ 19-ാമത്തെ അധ്യായം സൂറത്തു മറിയമിലെ 22 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടെ 2409-ാമത്തെ എപ്പിസോഡ്, അതായത് ദിവസങ്ങൾ 2385-ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടത്. 2409 ദിവസങ്ങളായി ഒരിക്കൽ മുടങ്ങാതെ ഈ ഒരു സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ, 1 മിനിറ്റ് ടോക്ക് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്.
0: അപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ
1: പുതിയ കാലഘട്ടത്തിൽ നന്മകൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങളിലെ ഒന്നുകൂടിയാണ് ഇത് എന്ന് കൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
0: മൻഹ നസീർ ഈസ്റ്റ് കോടൂർ, അനുഭവം കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ഉമ്മക്ക് അള്ളാഹു സ്വർഗം നൽകി, അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, എനിക്ക് സമ്മർ ക്വസ്റ്റ് 10-ാം റാങ്ക് ലഭിച്ചു എന്ന് ഇന്ന് എനിക്കതിൻ്റെ പരിപാടി കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്.
1: സമ്മർ ക്വസ്റ്റ്?
0: ആ, അതെ അതെ അതെ.
1: മാഷാ അല്ലാ. നമ്മുടെ ഇന്ന് പ്രോഗ്രാം കോഴിക്കോട് ഒരുപാട് 3 പ്രോഗ്രാമുകൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് LSS USS കിട്ടിയ പ്രതിഭകളെ കോഴിക്കോട് വെച്ച് വിസ്ഡം സ്റ്റുഡൻസ് ആദരിക്കുന്നുണ്ട്. അവർക്കുള്ള ആദരവ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രതിനിധികൾ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറുള്ള ഒരു ബിഗ് ഇവൻറ്റ് അല്ലേ,
0: പ്രൊഫ്കോൺ.
1: അതെ, പ്രൊഫ്കോണിൻ്റെ അനൗൺസിങ് കോൺഫറൻസ് കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം.
0: അല്ല, അത് നമ്മൾ പറയുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ദീനിയായിട്ടുള്ള കാര്യങ്ങളെ പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയിട്ടുള്ള സംവിധാനമാണല്ലോ നമ്മുടെ റേഡിയോ.
1: അതെ അതെ.
0: അപ്പോൾ അത് ലൈവായിട്ട് പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതൊരു ഒരു സന്തോഷമുള്ള കാര്യം.
1: അതല്ല, പ്രൊഫ്കോൺ അറിയാലോ, ഒരുപാട് കുട്ടികളിലേക്ക് ദീന സന്ദേശം വഴിതെറ്റിപ്പോയ ഒരുപാട് പേർ നിലവിലേക്ക് എത്തിക്കാനൊക്കെ അവസരങ്ങൾ ലഭിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കോരിച്ചൊരിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് പ്രൊഫ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഫ്കോണിൻ്റെ അനൗൺസിങ് കോൺഫറൻസ് ആണ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് സ്ഥലവും ഡേറ്റൊക്കെ ഇൻഷാല്ലാ ഒന്ന് പ്രഖ്യാപിക്കും. പക്ഷേ ഈ സമയത്ത് ഈ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും കൂടി ഉറപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ.
0: ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. മക്കൾ മരണപ്പെട്ടാലും മാതാപിതാക്കൾ ഒറ്റപ്പെടൽ അവരൊരു വലിയ പ്രയാസമാണ്. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇസുവിൻ്റെ വിഷയത്തിൽ നേരത്തെ നമ്മൾ ഇംതിയാസ് തിരുവമ്പാടിയുടെ ജ്യേഷ്ഠൻ്റെ മോനുണ്ടല്ലോ മരണപ്പെട്ട, ഇസുവിൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ, ക്ഷമ കൈക്കൊള്ളാനുള്ള മനസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. സലീന വടുതല, അവർ പറഞ്ഞന്നത്തെ അനുഭവം കണ്ണു നിറഞ്ഞുപോയി. ആ കുഞ്ഞിനെ ഉന്നത സ്ഥാനങ്ങൾ എത്തിക്കട്ടെ, ഒന്നും വെറുതെയാവില്ല ഞാനത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞതിൻ്റെ പിന്നിൽ അത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ.
1: എന്തായാലും പ്രാർത്ഥനകൾ, ഈ ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന തന്നെയാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, മുതൽക്കൂട്ടായിട്ട് മാറാറുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ സന്ദർഭത്തിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരും നമ്മളൊക്കെ ഇവിടെ വരുന്നതും നമ്മുടെ ശബ്ദങ്ങളൊക്കെ ഒരു പക്ഷേ കേൾക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ടെക്നിക്കൽ രംഗത്തൊക്കെ സജീവമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ
0: ഉണ്ടാവും. അതെ,
1: അപ്പോൾ ആ പ്രാർത്ഥന കൂടിയാണ് പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ ഈ സംവിധാനത്തെയും ഇതിൻ്റെ ആളുകളെയും ഒക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതും കൂടി ഉറപ്പെടുത്തുകയാണ്.
0: ഉപ്പയില്ലെങ്കിലും ഉമ്മ മക്കളെ നല്ല നിലയിൽ വളർത്താൻ പറ്റും ഉമ്മാക്ക്. പക്ഷേ ഒരു ഉമ്മ അല്ല ഉപ്പ, ഉപ്പയില്ലെങ്കിലും ഉമ്മ മക്കളെ നന്നായിട്ട് വളർത്തും. പക്ഷേ ഉമ്മയില്ലെങ്കിലും ഉപ്പാക്ക് അത്ര കഴിയില്ല.
1: തീർച്ചയായിട്ടും
0: മൈമുന ചിക്കലോടാണ് പറഞ്ഞത്.
1: വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ഈ ഉമ്മയില്ലെങ്കിലും മക്കൾക്ക് വളർത്താൻ, അതൊരു പോയിന്റാണ്. അതുപോലെ തന്നെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ഭർത്താവ് മരണപ്പെട്ടാലും ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഒരുപാട് കാലം ഭർത്താവില്ലാതെ ജീവിക്കാൻ സാധിച്ചേക്കും ആ ഓർമ്മകളിൽ. പക്ഷെ ഒരു ഭർത്താവിന് പക്ഷേ എന്ത് ചെയ്യാറില്ല
0: അല്ലേ,
1: എന്നുവെച്ചാൽ ഒരു ഒരു വെറുതെ അല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിന്റെയും വിജയത്തെ നെടുംതൂണെന്ന് പറയാനുള്ള കാരണം. അത് മക്കളുടെ വിഷയത്തിലാണെങ്കിലും കുടുംബത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ.
0: പൊന്നുമോന്റെ കഥ കേട്ട് കരഞ്ഞു അവന് ക്ഷമിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സഫിയ എടപ്പാൾ.
1: ഓക്കെ, നമ്മളിനി നമ്മുടെ ഒരു പ്രോഗ്രാം റേഡിയോ സംബന്ധിച്ച് പറയുമ്പോൾ 100+ പരിപാടികളാണ് പലപ്പോഴും നമുക്ക് റേഡിയോയിൽ ഉണ്ടാവാറുള്ളല്ലേ. എണ്ണിയാൽ തീരാത്ത 100+ പരിപാടികൾ, 100+ അവതാരകർ. എന്നാൽ ഒരു റേഡിയോയുടെ ഒരു ഒരു ശ്രോതാക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വൈഡ് റേഞ്ചാണെന്ന് പറയാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ വയോധികരായിട്ടുള്ള ആളുകൾ വരെ എന്ത് ചെയ്യുന്നു, നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തോളം നിൽക്കുന്നൊരു വലിയൊരു ബൃഹത്തായൊരു ഫാമിലിയാണ് പീസ് റേഡിയോ ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പലപ്പോഴും കേൾക്കാനും അറിയാതെയും പോകുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അത്തരമൊരു പരിപാടിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ജനക്ഷേമ പരിപാടി. ജനക്ഷേമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന സർക്കാർ സംവിധാനം,
0: പൊതുവായിട്ടുള്ള
1: കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. വ്യാഴാഴ്ച രാത്രി 9:30 പ്രോഗ്രാം ഉണ്ടാകാറുള്ളത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ റിവൈൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാനും സാധിക്കുമെന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് KCB നിയമങ്ങൾ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡ് അല്ലേ, കോർപ്പറേഷനിലെ നിയമങ്ങളും സേവനങ്ങളും എന്നുള്ള വിഷയത്തിൽ റസൽ BV അസിസ്റ്റന്റ് എഞ്ചിനീയർ KCB ആലുവ സെക്ഷൻ മായി നടത്തിയ ഒരു ചെറിയ സംസാരത്തിലേക്കാണ് ജനക്ഷേമ പരിപാടിയിലേക്ക്.
2: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ ജനക്ഷേമ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആലുവ ഇലക്ട്രിക്കൽ സെക്ഷൻ AAI ജോലി ചെയ്യുന്ന BV റസൽ സാറാണ്. നമ്മോടൊപ്പം മുൻ എപ്പിസോഡുകളും ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചു വന്ന വിഷയം ഉപഭോക്താക്കളുടെ അവകാശങ്ങളും അവർക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചുമാണ്. ഇപ്രാവശ്യം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ആധുനിക ലോകത്ത് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് KSAB നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്നാണ്.
3: നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, നമുക്കറിയാം ഫേസ്ബുക്ക് വാട്സപ്പ് അടക്കമുള്ള നവ സാമൂഹ്യ മാധ്യമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയാം ഓൺലൈൻ സർവീസസ് എന്തൊക്കെയാണ് KCB ലിമിറ്റഡ് ഇപ്പോൾ നിങ്ങൾക്കായി തരുന്നതെന്ന് ഒരു സ്വാഭാവികമായ സംശയം. ഇന്ന് നമ്മൾ എന്താ പറയുക, എല്ലാ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു പോരുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖല. അപ്പോൾ ആ സമയത്ത് KCB ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, ആ രീതിയിൽ ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് KCB അതിനോടൊപ്പം ആ ആഗ്രഹങ്ങൾക്കൊപ്പം വളരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു പോവാം. ഞാൻ മനസ്സിലാക്കുന്നു KCB നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതാണ് 10 വരുന്ന ഓൺലൈൻ സർവീസുകളാണ് ഇതിനോടകം തന്നെ KCB നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി പരിശോധിച്ചു പോവാം. ഒന്നാമത്തെ ഊർജദൂത് എന്ന് പറയുന്ന പരിപാടി. ഇതൊക്കെ നമ്മൾ ഉപഭോക്താവ് രജിസ്റ്റർ ചെയ്യണം. www.kcb.in എന്ന KCB സ്വന്തം വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഞാൻ വീണ്ടും എൻ്റെ വെബ്സൈറ്റ് പറയുന്നു, www.kscb കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സർവീസായി ഞാൻ പറയുന്നത് ഊർജദൂതാണ്. എന്താണ് ഊർജദൂതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്കറിയാം വൈദ്യുതി മുടക്കം നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഉപഭോക്താവിനെ സംബന്ധിച്ച്. പക്ഷേ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം അത്യന്തം അപകടം പിടിച്ചൊരു മേഖലയാണ് വൈദ്യുതി. വൈദ്യുതിയെ കാണാനോ അല്ലെങ്കിൽ തൊട്ടു നോക്കാനോ കഴിയില്ല അല്ലേ. അനുഭവിച്ചവർ പിന്നെ ആ അനുഭവം പറയാൻ ബാക്കിയിരിക്കുന്നില്ല. അപ്പം മണം കൊണ്ടോ രുചിച്ചുകൊണ്ടോ മറ്റൊരു മാർഗം കൊണ്ടോ വൈദ്യുതിയുടെ സാമീപ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനെ അനുഭവിച്ചാൽ അവൻ പിന്നെ ആ കഥ പറയാൻ ബാക്കിയാവില്ല. അപ്പോൾ അത്യന്തം അപകടകരമായ മനുഷ്യഹാനി വരുത്തുന്ന, ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രം കെൽപ്പുള്ള ഒരു അപകടം പിടിച്ച മേഖലയാണ് വൈദ്യുതി മേഖല. വൈദ്യുതി എന്ന് മനസ്സിലാക്കുക ആദ്യമേ തന്നെ. അതുകൊണ്ട് വൈദ്യുതി മുടക്കങ്ങൾ ഇതിനകത്തുണ്ടാവും. കാരണം വൈദ്യുതിയുടെ അറ്റകുറ്റപ്പണിക്ക് ലൈവിൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല. വൈദ്യുതി ഓഫ് ചെയ്ത് മാത്രമേ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൈദ്യുതിയുടെ മുടക്കങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള മുടക്കങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. രണ്ട്, അവിചാരിതമായി സംഭവിക്കുന്നത്. അപ്പം പ്ലാൻഡും അൺപ്ലാൻഡും എന്ന് പറയാം. ഈ രണ്ട് രീതിയിലുള്ള വൈദ്യുത മുടക്കങ്ങളെ സംബന്ധിച്ച ഇൻഫർമേഷൻസ്, അതായത് എത്ര മണിക്ക് വൈദ്യുതി പോകും, എപ്പോൾ വൈദ്യുതി വരും, ഇത്തരത്തിലുള്ള വിവരങ്ങൾ പബ്ലിക്കിനെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ SMS-ലും ഇമെയിലായും അറിയിക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ സർവീസാണ് ഊർജ ദൂത്. രണ്ടാമത്തേത് ഊർജ സൗഹൃദ എന്ന് പറയുന്ന കാര്യമാണ്. ഊർജ സൗഹൃദയിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ബില്ല് മീറ്ററിട്ട് തന്നു കഴിഞ്ഞാൽ ആ ബില്ലിനെ സംബന്ധിച്ച വിശദവിവരങ്ങൾ, അതായത് ബില്ലിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബില്ല് ഡേറ്റ് എന്നാണ്, എന്നുവരെ പിഴ കൂടാതെ അടയ്ക്കാം, എന്നുവരെ പിഴ ഉൾപ്പെടെ അടയ്ക്കാം, എത്ര രൂപയാണ് ബിൽ തുക, എന്നുവരെ പണമടച്ചില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കും, എന്നു മുതൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും, ഇത്തരത്തിലുള്ള ബില്ലുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ SMS-ഓ അല്ലെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കാനുള്ള സർവീസ് ആണ് ഊർജ സൗഹൃദ. മൂന്നാമത്തേത് ടോൾ ഫ്രീ നമ്പർ ഫോർ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ. നമ്മൾക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ വരാം. വൈദ്യുതി ബില്ലിനെ സംബന്ധിച്ച പരാതി വരാം, വൈദ്യുതി ലൈനിനെ സംബന്ധിച്ച പരാതി വരാം, വൈദ്യുതിയുടെ വോൾട്ടേജ് അതിൻ്റെ കാര്യക്ഷമത സംബന്ധിച്ച് തർക്കങ്ങൾ വരാം, ഉദ്യോഗസ്ഥൻ്റെ വരുമാനങ്ങളെ സംബന്ധിച്ച്, വൈദ്യുതിയുടെ മുടക്കങ്ങളെ സംബന്ധിച്ച്, വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 19 12 1912 24 മണിക്കൂറും 7 ദിവസവും 24x7 നമുക്ക് വിളിക്കാം. അവിടെ ഒരാൾ അതുമായി പ്രതികരിക്കാനുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ ക്ഷമാപൂർവ്വം കേൾക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടത് അങ്ങനെ ചെയ്യുകയും, പരാതികൾ രേഖപ്പെടുത്തേണ്ടതാണെങ്കിൽ അത് രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ നമ്പറും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നാലാമത്തെ ഓൺലൈൻ സർവീസ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നവമാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം ഒരു പക്ഷേ വാട്സപ്പായിരിക്കും. പല ആശയവിനിമയങ്ങൾക്കും എല്ലാവരും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്സപ്പിനെയാണ്. പലപ്പോഴും ചിത്രങ്ങൾ കൈമാറുന്നതിനും സന്ദേശങ്ങൾ കൈമാറുന്നതിനും വീഡിയോകൾ കൈമാറുന്നതിനും ഡോക്യുമെൻ്റുകൾ കൈമാറുന്നതിനും കോൺടാക്റ്റ് നമ്പർ കൈമാറുന്നതിനും സ്വന്തം ഫോട്ടോസ് അടക്കം സെൽഫി പോലെയുള്ള സാധനങ്ങളെല്ലാം അടക്കം കൈമാറ്റം ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ് ആശയവിനിമയം പരിപൂർണമായി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത്തരത്തിലൊരു ആശയവിനിമയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സേവനങ്ങളെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തെ സംബന്ധിച്ചറിയണം, എന്തും ചോദിക്കാം. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ആ ചോദിക്കാനുള്ള നമ്പർ ഓർത്തിരിക്കാൻ വേണ്ടി വളരെ എളുപ്പം ഓർത്തിരിക്കാനുള്ള നമ്പറാണ് വാട്സപ്പ് നമ്പറായി തന്നിരിക്കുന്നത്, 94 96. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉപയോഗിക്കുന്ന ഫോൺ സംവിധാനത്തിന് CUG ഫോൺ എന്ന് പറയും. ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് എന്നാണ് CUG യുടെ ഫുൾ ഫോം, ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ്. ആ CUG നമ്പർ ഒട്ടുമിക്ക നമ്പറുകളും ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 9496000 എന്ന നമ്പറിലാണ്. ആദ്യത്തെ 6 അക്ഷരങ്ങൾ 9496000 എന്നാണ്. ആ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പറും ആദ്യ 6 അക്കമായി ഉപയോഗിക്കുന്നത്, 9496000, 9496000. പിന്നെ ഉള്ള 4 അക്കങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറായ 19 12 ആണ്. എന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പർ 9496001912. ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പം ടോൾ ഫ്രീ നമ്പർ നമ്മൾ കാണാതെ പഠിക്കുക, മനഃപ്പാടമാക്കുക. 19 12 ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ നമ്പറാണ് 9496000. ഇത് രണ്ടുകൂടി ചേർത്ത് വെച്ചാൽ വാട്സപ്പ് നമ്പറായി. ഇങ്ങനെ നമുക്കത് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ മുംബൈയിൽ നമുക്കത് സേവ് ചെയ്യാവുന്നതാണല്ലോ KCB എന്ന പേരിൽ. അപ്പോൾ 4-ാമത്തെ സേവനമായി വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കതിനകത്ത് ആശയവിനിമയം നടത്താം. എന്തിന്, നല്ലൊരു ദിവസം നിങ്ങൾക്ക് വിഷ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ബോർഡിന് പെരുന്നാൾ ആശംസകളോ എന്ത് തരത്തിലുള്ള ആശംസകളോ എന്ത് വേണമെന്നും നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആശംസകളും നിങ്ങൾക്ക് വിഷ് ചെയ്യാവുന്നതാണ്. ഇനി 5-ാമത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ സർവീസ് കണക്ഷൻ. നിങ്ങൾക്ക് ഒരു കണക്ഷൻ എടുക്കണം. നിങ്ങൾ പണിത നിങ്ങളുടെ പുതിയ ഭവനമായിക്കോട്ടെ, ഒരു കടമുറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ എടുക്കണം. നിങ്ങൾ പഴയത്തെ പോലെ ഓഫീസിൽ പോകണം എന്ന് ഞങ്ങളാരും പറയുന്നില്ല. നിങ്ങൾക്ക് KCB വെബ്സൈറ്റിലൂടെ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റായ KCB.in എന്ന വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ഓൺലൈൻ സർവീസ് കണക്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരാൻ സാധ്യതയുള്ള അപേക്ഷാ ഫീസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കണക്ഷൻ എടുക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് കോസ്റ്റ് അടക്കമുള്ള ചാർജുകൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നിങ്ങളുടെ സ്വാഭാവിക സംശയം വരും, ഈ വീടൊന്നും കാണാൻ ആരും വരണ്ടേ? തീർച്ചയായിട്ടും വരും. അതായത് നിങ്ങളുടെ അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ ഞങ്ങളുടെ സെർവർ കമ്പ്യൂട്ടറിലെത്തുകയും ആ സെർവർ കമ്പ്യൂട്ടർ അത് ബന്ധപ്പെട്ട നിങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക വഴി ആ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തും. തീർച്ചയായും ആ പരിശോധനയ്ക്കെത്തുന്ന സമയത്ത് നിങ്ങൾ ഈ അപേക്ഷയുടെ ഒരു പ്രിൻ്റ് കൈവശം വെക്കേണ്ടതും ആ പ്രിൻ്റിൽ അപേക്ഷ എൻ്റെ ഒപ്പ് എന്ന കോളത്തിൽ ഒപ്പിട്ട് ആ വരുന്ന ഉദ്യോഗസ്ഥന് അത് കൈമാറണം, ഒപ്പം ഒരു ഫോട്ടോയും ഡോക്യുമെൻറ്റും. അങ്ങനെ കണക്കാക്കിയാൽ ആ വെരിഫിക്കേഷൻ അവിടെ നടക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ബാക്കി പൈസ അടയ്ക്കാം. ഞങ്ങളുടെ ആളുകൾ വന്നത് അതിന് കണക്ഷൻ തരാം. അപ്പോൾ ഓഫീസിൽ ഒരു പ്രാവശ്യം പോലും പോകാതെ തന്നെ വീട്ടിലിരുന്നോ ഓഫീസിൽ നിന്നോ നമുക്ക് കണക്ഷൻ എടുക്കാം, ഫീസ് അടക്കാം. കണക്ഷൻ എടുത്താൽ ഭാവിയിൽ വരുന്ന വൈദ്യുതി ബില്ലുകളും നമുക്ക് ഓൺലൈനിൽ അടക്കാം. അപ്പോൾ വളരെ ഉപഭോക്തൃ സൗഹാർദ്ദപരമായി മാറുകയാണ് KCB ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ. ഇനി ആറാമത്തെ ഓൺലൈൻ സർവീസ് ഈ ലെറ്ററാണ്. ഈ ലെറ്റർ, ഈ ലെറ്റർ എന്ന് പറയുന്നത് KCBയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം മുതൽ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ഓഫീസറാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. അപ്പോൾ AE മുതൽ അങ്ങേറ്റം വരെയുള്ള ടോപ്പിലുള്ള മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി നേരിട്ട് ഒഫീഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററിംഗ് സംവിധാനമാണ് ഈ ലെറ്റേഴ്സ്. അത് അതിൻ്റെ ആഭ്യന്തരമായ കാര്യമാണ്. എന്നാലും അത് ബേസ്ഡ് ഓൺ ഓൺലൈൻ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നു. മറ്റൊരു സർവീസാണ് ഈ വാലറ്റ്. ഇപ്പോൾ നമ്മളേറെ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ് വാലറ്റ് എന്നത്. വാലറ്റ് എന്ന് പറയുമ്പോൾ ഒരു പണസഞ്ചി എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഒരുപാട് തരത്തിലുള്ള വാലറ്റുകളുണ്ട്. പക്ഷേ ഏറെ കോമൺ ആയ വാലറ്റ് എന്ന് പറയുന്നത് പേറ്റിഎം എന്ന വാലറ്റാണ്. പേറ്റിഎം എന്നതിൻ്റെ ഫുൾ ഫോം ഞാൻ മനസ്സിലാക്കുന്നത് പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ എന്നാണ്. അതിൻ്റെ ചുരുക്കപ്പേരാണ് പേറ്റിഎം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പേറ്റിഎം എന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് പേ ഇലക്ട്രിസിറ്റി ബിൽ എന്ന ലിങ്കിൽ.
1: പക്ഷേ അത് നമ്മളിപ്പോൾ കേട്ടത് ജനക്ഷേമ പരിപാടിയിലെ ചില ഭാഗങ്ങളുമാണ്. ഈ KCBയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ജനക്ഷേമത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരുപാട് നന്മകളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്പീഡാക്കുന്ന, ഇന്ന് കാലം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. എത്രയും പെട്ടെന്ന് എവിടേക്കെയോ നമുക്ക് ഷോർട്ട് കട്ട്സുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കുന്ന ജെമിനിയുടെയും ഈ ChatGPT കാലഘട്ടമാണ്.
0: അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് കുറച്ച് പഴയ എപ്പിസോഡാണ്.
1: അതെ.
0: അപ്പം ഈ പഴയ എപ്പിസോഡ് ഇടുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പഴയത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടും. അപ്പം അതിൻ്റെ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു തന്നെ പഴയതാവുമ്പോൾ അതിൽ വരുന്ന അതി പഴയത് പോയിട്ട് ഒരു രണ്ട് മാസം മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി. അപ്പം അത് കുറച്ച് പഴയതാണ്. അപ്പം അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ശ്രോതാക്കൾ ഇതൊക്കെ എന്താ ചിലത് അങ്ങനെ തോന്നും, സ്വാഭാവികമാണ്.
1: എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ ഇടുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 9:30 ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലേ.
0: അപ്പോൾ ജനക്ഷേമം എന്ന പ്രോഗ്രാമിനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്,
1: മനസ്സിലാക്കുക. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ നമ്മൾ ഷോർട്ട് കട്ട്സുകൾ ഉപയോഗിക്കാൻ പറ്റും, നമ്മൾക്ക് ലൈഫ് സിമ്പിളാക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതിന് ഇത്തരം അറിവുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ള കൂടി ഓർമ്മപ്പെടുത്തുന്നു.
0: ഇതിൽ ആർക്കെങ്കിലും ഔട്ട്ഡേറ്റ് ആയി ഇപ്പം നേരത്തെ തന്നെ സ്വാം പറഞ്ഞു പേടിഎമ്മുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലേ, അങ്ങനെ തോന്നിയ പുതിയ അതിൻ്റെ പിന്നെ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
1: അതെ, തീർച്ചയായിട്ടും.
0: കാരണം അത് ഒന്നുകൂടി കറൻറ്റ് സ്റ്റാറ്റസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന സംഗതിയാണല്ലോ.
1: ഓക്കെ, നമ്മൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുള്ള തിരുമൊഴികൾ, തിരുമൊഴികളിലേക്ക് നമ്മൾ പോവുകയാണ്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേരുന്നത് KV മുഹമ്മദ് അലി മൗലവിയാണ്. അള്ളാഹു പാപങ്ങൾ പുറക്കുന്ന കാരുണ്യവാൻ എന്നുള്ള വിഷയത്തിലാണ് സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد عن أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم قال الله تبارك وتعالى يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان قبلك ولا أبالي. يا ابن آدم لو بلغت ذنوبك عنان السماء ثم استغفرتني غفرت لك ولا أبالي. يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. رواه الترمذي وصححه الألباني رحمهم الله. പ്രിയ ശ്രോതാക്കളെ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് അബു ഹംസ എന്ന് വിളിപ്പേരുള്ള അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ദംദം എന്ന മദീനക്കാരനായ ഖസ്റജ് ഗോത്രക്കാരനായ അൻസാരി സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ 10 ബാലനായിരുന്നു അദ്ദേഹം. നബിയുടെ ആഗമനമറിഞ്ഞ് മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മകനുമായി നബിയുടെ അടുത്തെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്യാനായി മകനെ വിട്ടു നൽകുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. അവർ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ, ഹാദാ ഉനൈസ് ഇബ്നി غلام لبيب كاتب اتيتك يخدمك فدع الله له. അള്ളാഹുവിന്റെ റസൂലെ, ഇതാ എൻ്റെ മോൻ ഉനൈസ്, കുഞ്ഞനസ്, അവൻ ബുദ്ധിമാനായ കുട്ടിയാണ്, എഴുത്തറിയുന്നവനാണ്, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം നബിയുടെ കുടുംബാംഗത്തെ പോലെ ഖാദിമായി, സേവകനായി, സഹായിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെയും 10 നബിയുടെ കൂടെ നിലകൊണ്ടു എന്നതാണ് വസ്തുത. ഹിജറ 93 അദ്ദേഹം ബസറയിൽ വെച്ച് മരണപ്പെടുന്നത്. ബസറയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അനവധി ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. 2000 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കാണാം. മാതാവ് ഉമ്മു സുലൈം വളരെ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. ഉമ്മു സുലൈം മലീക ബിന്ദു മൽഹാൻ. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ മാലിക് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവാണ്, അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹുവാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ബറാ ഇബ്നു മാലിക് എന്ന ഒരു സഹോദരനും കൂടിയുണ്ട് എന്ന് നാം അറിയുക. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖാല അല്ലാഹു തബാരക് വ തആല, അല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, യ ബന ആദം, ആദമിൻ്റെ മകനെ, ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക്, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്താൽ, എന്നോട് പ്രാർത്ഥിക്കുകയും എൻ്റെ കാരുണ്യത്തെ നീ പ്രതീക്ഷിക്കുകയും ചെയ്താൽ, അതാണ് റജൗത്തനി എന്ന് പറഞ്ഞാൽ വതർജു റഹ്മത്തി, എൻ്റെ റഹ്മത്തിനെ നീ പ്രതീക്ഷിക്കുകയും ചെയ്താൽ, ഗഫർതു ലക്ക, ഞാൻ നിനക്ക് ഓർത്തു തരും, അലാമ കാന ഖബലക്, മുമ്പ് നിന്നിൽ ഉണ്ടായതെല്ലാം, വല ഉബാലി, അതൊന്നും തന്നെ ഞാൻ പരിഗണിക്കുകയില്ല, നിന്നിൽ മുമ്പുണ്ടായിരുന്ന ലഅഹ്തമ്മു ഞാൻ പരിഗണിക്കുകയില്ല, നിന്നിന് മുമ്പുണ്ടായിരുന്ന തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, നിന്നോട് പാപമോചനം തേടിയാൽ അത് മഹാപാപങ്ങളാണെങ്കിൽ പോലും ഞാനത് അത് പരിഗണിക്കാതെ ഞാൻ നിനക്ക് പുറത്തു തരും. ഇബ്ൻ ആദം, ആദമിൻ്റെ മകനെ, ഇന്നക്ക മാ ദഉതനി, നീ എന്നോട് പ്രാർത്ഥിച്ചാൽ, വറജൗതനി, എൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്താൽ, ഗഫർതു ലക്ക, നിനക്ക് ഞാൻ പുറത്തു തരും, അലാമ കാന ഖബലക്, മുമ്പുണ്ടായിരുന്ന നിന്നെ സംഭവിച്ചതല്ല, വല ഉപാലി, ഒന്നും തന്നെ ഞാൻ പരിഗണിക്കുകയില്ല എന്ന്. യബന ആദം, വീണ്ടും അള്ളാഹു അറിയിക്കുന്നു, യബന ആദം, ആദമിൻ്റെ മകനെ, ലൗ ബലഗത്ത ദുനൂബു കഅനാന സമാഇ, നിന്റെ പാപങ്ങൾ ആകാശത്തോളം എത്തിയാലും, അനാൻ എന്ന് പറഞ്ഞ സഹാബ് എന്നാണ് അർത്ഥം, ശരിക്ക് മേഘം ഉദ്ദേശിക്കുന്നത്. ലൗ ബലഗത്ത ദുനൂബു കഅനാന സമാ എന്ന് പറയുമ്പോൾ, ലൗ ബലഗത്ത ദുനൂബു കൈല സമാ, ലൗ കസർത ദുനൂബക തംലഉ കസ്രതൻ തംലഉ മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിറയുമാർ ആകാശത്തോളം നിന്റെ പാപങ്ങളെത്തിയാൽ. അനാനസമാകൊണ്ട് ഉദ്ദേശിക്കുന്നത് യബന ആദം, ആദമിന്റെ മകനെ, ലൗബലഹത്ത ദുനൂബുക്ക, നിന്റെ പാപങ്ങളുമായി നീ എത്തി അനാനസമ ആകാശങ്ങളോളം, അതുമാത്രം കൂടുതൽ നീ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. സുമസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് പാപമോചനത്തിനാവശ്യപ്പെട്ടാൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഗഫർതുലക്, ഞാൻ നിനക്ക് പൊറത്തു തരും. വല ഉപാലി, ഞാൻ കഴിഞ്ഞ നിന്റെ പാപങ്ങളൊന്നും തന്നെ പിന്നെ പരിഗണിക്കുകയില്ല, അന്നു ശ്രദ്ധിക്കുകയില്ല. അള്ളാഹു വീണ്ടും പറയുന്നതായിട്ട് റസൂൽ നമ്മെ അറിയിക്കുന്നു, യബ്ന ആദമ, ആദമിന്റെ മകനെ, ഇന്നക്കലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഇന്നക്കലൗ അതൈതനി, നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം പാപങ്ങളുമായിട്ട്, ബിഖുറാബിൽ അർദ് ഖാഫ് ആണ്, ഖാഫ് ഖുറാബിൽ അർദ് റമിൽ അൽ അർദ്, ഭൂമിയോളം പാപങ്ങളുമായിട്ട് നീ വന്നാൽ, ഖത്വയത്തിന്റെ ബഹുവചനമാണ് ഖത്വായ, സുമലക്കൈത്തനി, പിന്നെ നീ എന്നെ കാണുന്നു, ലാ തുശ്രിക്കു ബിഷൈ, അതിനിൽ പങ്കുചേർക്കാത്തവനായി, മുവഹിദായിട്ടാണ് നീ വരുന്നതെങ്കിൽ, അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അതൈത്തുക്ക ബി ഖുറാബിഹ മഗ്ഫിറതൻ, അതൈത്തല അതൈത്തുക, ഞാൻ നിന്റെ അടുക്കലെത്തും, അല്ലെങ്കിൽ ഞാൻ നിന്നെ അഭിമുഖീകരിക്കും, ബി ഖുറാബിഹ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടും, നിന്റെ അടുക്കൽ വരും എന്ന ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തെക്കുറിച്ചുള്ള വലിയ അറിവാണ്, വിശദീകരണമാണ്, പങ്കുവെക്കലാണ് ഇവിടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, റബ്ബ് ഗഫൂറാണ്, റഹീമാണ്, എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അവൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ കാരുണ്യം അത് വിശാലമാണ്. അള്ളാഹു വാസിഉൽ മഗ്ഫിറത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം അള്ളാഹു അവൻ്റെ കാരുണ്യം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം ഇവിടെ തൗഹീദിൻ്റെ പ്രാധാന്യം, ഷിർക്കിൻ്റെ ഗൗരവവും പ്രത്യേകം എടുത്തു പറയുന്നു. ഷിർക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് അടങ്ങുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നേരിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും തന്നെ ഷിർക്ക് എന്ന മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. അതുകൊണ്ട് ഗൗരവത്തിലെടുക്കണം. അള്ളാഹു കാരുണ്യവാനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. അവനോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്താൽ പൊറത്തു തരാൻ അവൻ സന്നദ്ധനാണ്. ആ പാപങ്ങളുടെ വലിപ്പമോ എണ്ണമോ ആധിക്യമോ നിരാശപ്പെടുത്തേണ്ടതില്ല. തിരിച്ചറിവുണ്ടാവുമ്പോൾ അതിലേക്ക് മടങ്ങാതിരിക്കുകയും നേരായ മാർഗത്തിൽ മുന്നോട്ട് വരികയും ചെയ്താൽ, ഒപ്പം അള്ളാഹുവിൽ പങ്കുചേർക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാ അള്ളാഹു മഗ്ഫിറത്തുമായി മുന്നിലുണ്ടാകും എന്നതാണ് സന്ദേശം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അമഹത്തായ കാരുണ്യത്തെ എപ്പോഴും പ്രതീക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ നമ്മളിപ്പോൾ കേട്ടത് അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാൻ എന്നുള്ള വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം ഒരു ഹദീസ്, ഒരു പഠനം അല്ലേ, അത് വളരെ നല്ല ഒരു സന്ദേശം നൽകുന്ന ഒന്നുകൂടിയാണ്. നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡുകളിൽ ഒന്നുകൂടിയാണ്
0: തിരുമൊഴി എന്ന് പറയുന്നത്. തിരുമൊഴിയുടെ സമയം നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കുറച്ച് ആദ്യം കുറച്ച് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തുടക്കത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോഗ്രാമുകളുടെ, അതുകൊണ്ടായിരിക്കും ഷെഡ്യൂളിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് ഈ ഒരു സമയത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ വന്നു. അതെ,
1: ഷൈബ എം വളപട്ടണം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നല്ലൊരു ഹദീസാണ് കെ വി മൗലവി പറഞ്ഞു തന്നത്. സ്വഹാബിമാരുടെ ചരിത്രം ഞാൻ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. യെസ്, വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഓരോ ഒരു ഒരു ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു നന്മ കേൾക്കുമ്പോൾ അത് എഴുതി വെക്കുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക എന്ന് പറയണത് വളരെ നല്ലൊരു ശീലം കൂടിയാണ് അല്ലേ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റേഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും എന്നുള്ളതല്ല, കേവലം കേട്ടു പോകാനുള്ളതല്ല. നമ്മൾ മറ്റുള്ള റേഡിയോകൾ നമ്മളെ പീസ് റേഡിയോ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ നമുക്കറിയാം, അതിങ്ങനെ വൺ വേ ടോക്ക് നമുക്ക് പറയുന്നത് കേട്ടിരിക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ. എന്നാൽ പീസ് റേഡിയോ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ശ്രോതാക്കളോട് അങ്ങോട്ട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ശ്രോതാക്കളെ കേൾക്കാനും ശ്രോതാക്കളെ മനസ്സിലാക്കാനും ശ്രോതാക്കൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകാനും കൂടിയുള്ളതാണ്.
0: അപ്പോൾ റേഡിയോ എന്ന് പറയുന്ന ആ ഒരു ഒരു സങ്കല്പത്തിന്റെ ഇതൊക്കെയാണ് പൊളിച്ചടക്കിയതാണ് നമ്മൾ ശരിക്കും.
1: അതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ള വെച്ചാൽ ശ്രോതാക്കളെ പുതിയ പുതിയ അറിവിന്റെ വാതായനങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന് കൂടിയുള്ളതാണ് എന്ത് നമ്മുടെ പീസ് റേഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളെ കോഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെ ഒരു റേഡിയോ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക. റേഡിയോയിൽ കോഴ്സ് കൊടുക്കുക, റേഡിയോയിലെ ശ്രോതാക്കളോട് സംവദിക്കുക, റേഡിയോയിലൂടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ എടുത്ത് ലൈവായിക്കൊണ്ട് സംവദിക്കുക, ഇങ്ങനെ റേഡിയോ ഒരു പക്ഷേ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും.
0: വ്യവസ്ഥാപിതമായ ഒരു ഇന്റർനെറ്റ് റേഡിയോ, ആദ്യത്തെ ഇസ്ലാമിക് ഇന്റർനെറ്റ് റേഡിയോ ആണ്.
1: അതെ അതെ അതെ. അപ്പം അതൊരു വല്ലാത്തൊരു അനുഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കോഴ്സ് ഓപ്ഷൻ മുഖേന വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
0: ഒരു കാര്യം ചോദിക്കുക അതിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിലേക്ക് പോണതിൻ്റെ മുന്നേ, പിന്നെ നമ്മളോരോ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു കേൾക്കൽ മാത്രമല്ല, ചില നമ്മൾ കേൾവിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു, ചില വസ്തുവായിട്ട് നമ്മളിലേക്ക് എത്തും. കേൾവി മാത്രമായിട്ടുള്ളതല്ല, അതെങ്ങനെ വസ്തുവായിട്ട് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് നമുക്ക് സമ്മാനമായിട്ട് വീട്ടിലെത്തും, പിന്നെ അതിൻ്റെ പിന്നെ അതാ അത് നമ്മുടെ കാഴ്ചയിൽ റേഡിയോ നമ്മൾ ഫോണിലുള്ളത് പോലെ തന്നെ കുറേ സംവിധാനങ്ങളും ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മെമെൻഡോകൾ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾ ആരൊക്കെ സ്കൂൾ ബാഗ് ഇത് അവിടെ വാങ്ങി, അതിൽ റേഡിയോ ബാഗ് വാങ്ങിയിട്ടുണ്ടോ അല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. പെൻസില്, പൗച്ച്, നെയിൻ സ്ലിപ്പ്, കുട, ടീഷർട്ട്, തൊപ്പി, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കട്ടെ. പിന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. ഇനിയും വാങ്ങാൻ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, കുട വാങ്ങാം. വാങ്ങാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ
1: വലിയ കുട ചിലപ്പോൾ ഈ വാഹനങ്ങളിലൊക്കെ ചില ആളുകൾക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വലിയ കുട കാറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്
0: അല്ല, ഈ ചെറിയ കുട വാങ്ങിയിട്ട് കൈന ആക്കം പിടിക്കാൻ സുഖമാണ് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ കുട വാങ്ങിപ്പോയിട്ട് ആ കുട പിടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത രൂപത്തിൽ മഴ നനഞ്ഞു പോകലുണ്ട്. അപ്പോൾ നമ്മളെ റേഡിയോയുടെ വലിയ കുടയാണെങ്കിൽ ഒരുവിധമൊക്കെ മഴയെ നമുക്ക് നനയാതെ കൊണ്ടുപോകാൻ പറ്റുന്ന കുടയാണ്.
1: രണ്ടോ മൂന്നാൾക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കൂടെയാണ്. മാത്രമല്ല നമുക്കത് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് അല്ലേ. 97 46 9 00 06 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കൂടി
0: പറയാം. 97 46 9 00 06.
1: അതെ. അപ്പോൾ പൊതുവെ ഇത്തരം സാധനങ്ങളൊക്കെ, അപ്പോൾ ഒരു ഒരു ഇത്തരം മൊമെൻറ്റോകൾ, ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്കുകൾ, നെയിം സ്ലിപ്പ്, ഇപ്പോൾ ഈ നെയിം സ്ലിപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷേ ചില നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പല സ്ലിപ്പുകളും നമുക്ക് കാണാൻ കഴിയും അല്ലേ.
0: നമ്മളെ കുട്ടികൾ അത് അത് ഒരു കാരണം ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു ബദൽ ഓപ്ഷൻ വേറെ കിട്ടൂല, എല്ലാത്തിലും അത് ഓരോ ചിത്രം അതും ഇതും. കാരണം ഇതൊരു ത്രൂ എൻ്റെ ഒരു കുട്ടി സ്കൂളിൽ മുഴുവൻ എൻ്റെ ബുക്ക് എടുക്കുമ്പോഴൊക്കെ ഈ ഒരു പിക്ചർ
1: കണ്ടുകൊണ്ടിരിക്കുകയാണ്,
0: അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി കണക്ട് ചെയ്യപ്പെടുകയാണ്, ആ റേഡിയോ എനിക്ക് അറിയാം എൻ്റെ നെയിം സ്ലിപ്പ് അതിൻ്റെ പേര് അല്ലേ, നെയിം സ്ലിപ്പിൽ അതിൻ്റെ പേരുണ്ട്, അങ്ങനെയെങ്കിലും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതെന്താണെന്ന് കേൾക്കുമ്പോൾ കുട്ടി കണക്ട്, കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന തർബിയത്തിൽ ഈ പറഞ്ഞ കണക്ഷൻ വലിയൊരു പങ്കയിലുണ്ട്
1: തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളെ തൊപ്പികളും അതുപോലെ തന്നെ ടീഷർട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കഴിയുണ്ട്, നമ്മൾ ഏതാണോ നമുക്ക് താല്പര്യമുള്ളതൊക്കെ എന്ത് ചെയ്യുക, വാങ്ങുക, നോട്ട്ബുക്കുകൾ അല്ലെ നമുക്ക് വാങ്ങുക എന്ന് കൂടി എന്ത് ചെയ്യുന്നു ഉറപ്പെടുത്തുന്നു. പിന്നെ മറ്റൊരു സാധനമാണ് നമ്മളെ നേരത്തെ നമ്മൾ പകുതിക്കുന്ന പോകുന്ന നമ്മുടെ കോഴ്സുകൾ അല്ലേ. കോഴ്സുകൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് 500. 16-ാമത്തെ മുട്ടുള്ള നമ്മളിപ്പോൾ കേട്ടുകൊണ്ട് 28-ാമത്തെ ക്ലാസ് ഇൻഷാല്ലാ തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് നമ്മളത് പബ്ലിഷ് ചെയ്യും. ഈ 800 വ്യവസ്ഥാപിതമായിട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അല്ലേ. നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കിലൂടെ അത് കാണാനും അറിയാനും അതിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ലിസണേഴ്സ് കോൺഫറൻസിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയതാണ് അല്ലേ.
0: അല്ലേ, ഞാൻ ഇതിൻ്റെ മുമ്പ് ആരോട് ചോദിച്ചപ്പം മോർണിംഗ് ലൈവ് ഒന്നും അറിയില്ല, പക്ഷേ റേഡിയോ കോഴ്സുകൾ കറക്റ്റ് ചെയ്തു പോലുണ്ട്, ലൈവിനെ കുറിച്ച് അങ്ങനെ ശ്രദ്ധിക്കലില്ല. 500 അങ്ങനെ ചില ആളുകളുണ്ട്,
1: അതെ,
0: അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിലൂടെ മാത്രം എന്നാ കാര്യങ്ങൾ പോകണം, അതിനെ അവർക്ക് സമയം ഉണ്ടാവുള്ളൂ വാ നിൽക്കുള്ള. അപ്പോൾ 500 നമ്മൾ ലൈവ് ഒക്കെ പിന്നെ ഇപ്പോഴല്ലേ തുടങ്ങിയത്.
1: അതെ.
0: അപ്പോൾ ആദ്യം ആ കോഴ്സിൽ അതിൽ തന്നെ പോകുന്ന അത്രയും പ്രാധാന്യത്തോട്.
1: ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ 500 കേട്ടൊരു ശ്രോതാവ് MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എന്നോട് അന്ന് നമ്മൾ 500 എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ഇഷ്ടമോ, ഇത് നിങ്ങൾ നമ്മൾ ആർക്കീവ് സെഷനിലേക്ക് മാറ്റി വെക്കുന്നുണ്ടോ, മൈൻഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് കേൾക്കാനോ പഠിക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അന്ന് നമ്മൾ ഈ കോഴ്സിന്റെ ലിസ്റ്റ് വന്നിട്ടില്ല, കുറച്ച് മുമ്പാണ്, 500 ഫസ്റ്റ് മൊഡ്യൂൾ വന്ന സമയത്താണ്. അന്ന് ജബ്ബാർ മൗലവിന്റെ എത്ര ബൃഹത്തായിട്ടാണ് അദ്ദേഹം അത് റിസർച്ച് ചെയ്ത് നോട്ട് ഉണ്ടാക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയ വല്ലാത്തൊരു നഷ്ടബോധമാണ് കേൾക്കാൻ പറ്റാത്ത ആളുകൾക്ക്. പിന്നെ നമ്മൾ ആ കോഴ്സുകൾ വീണ്ടും ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്ത് വീണ്ടും നമ്മളെ റേഡിയോയിൽ കോഴ്സ് ഓപ്ഷനിൽ വന്നത്. യഥാർത്ഥത്തിൽ അത്രത്തോളം റേഡിയോകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഈ കോഴ്സുകൾ മുഖേന സ്നേഹിക്കുന്ന ആളുകളുണ്ട്. മുതൽ ലൈഫ് കോഴ്സുകൾ, ലേൺ ഇസ്ലാം ഫോർ എവർ എന്നുള്ള പേരിൽ ലൈഫ് കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷനുകളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കേൾക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്, നമ്മുടെ അറബി ഭാഷാ പഠനം അല്ലേ. അപ്പം ആ കോഴ്സുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഉറപ്പുവരുത്തുന്നത്.
0: നമ്മളിപ്പോ പോകുന്ന 500 മൊഡ്യൂൾ 16 അല്ലേ?
1: അതെ, ഇപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്
0: അല്ലേ. ഇനി 28-ാമത്തെ ക്ലാസ് അല്ലേ, തിങ്കളാഴ്ച രാത്രി 10 മണിക്ക്.
1: അതെ. അപ്പോ മറ്റൊരു കാര്യം ഉറപ്പുവരുത്താനുള്ളത്, നമ്മുടെ ഫാമിലി ലൈവ് ടെലികീസ് പുതിയൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും ഇൻഷാല്ലാ നമ്മളിലേക്ക് എത്തുകയാണ്. ഇനി സാധാരണ പലപ്പോഴും പറയാറുള്ള ആളുകള് വിളിച്ചിട്ട് കിട്ടാറില്ല തിരക്ക് കാരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാതെ ഇരിക്കുന്ന ആളുകളിലേക്കൊക്കെ ഒരു പുതിയ ഒരു സംവിധാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇനി രജിസ്ട്രേഷൻ ത്രൂ അല്ലെ, ഇപ്പോൾ അങ്ങനെ രൂപത്തിലേക്ക് നമ്മളൊരു ഫാമിലി ലൈവ് കീസിന് രജിസ്ട്രേഷൻ നടത്തി, ആ രജിസ്ട്രേഷനിലേക്ക് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കൊരു കൃത്യമായ സമയം കൊടുത്ത് ആ സമയത്തിലേക്ക് വിളിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലൈവ് ടെലികീസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 90 20 840 840 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യും, വാട്സപ്പിലൂടെ ലഭിക്കുമെന്ന് കൂടി ഉറപ്പെടുത്തുന്നു.
0: യെസ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ തുടർന്ന് പോകുന്നു. ഇപ്പോൾ സമയം 7:33
1: യെസ്.
0: നമുക്ക്
1: പാട്ട് കേട്ട് വരാം,
0: പാട്ടിലേക്കാവാം.
1: സ്വരത്തിലേക്ക്,
0: സ്വരം.

0: നല്ലൊരു മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടിരിക്കുകയാണ്. ലൈബ മഞ്ചേരി പാടിയ അറിവ് നൽകി പുതിയൊരു മാനം തേടിപ്പോകട്ടെ എന്നുള്ളൊരു, നന്ദി ചൊല്ലി പുതിയൊരു മാനം തേടിപ്പോകട്ടെ എന്നുള്ളൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പലപ്പോഴും സ്വരം എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ നമ്മോടൊപ്പം എന്നും ഇരിക്കുന്ന ഒന്നാണ്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട് സ്വരം എങ്ങനെ എപ്പോഴും കേൾക്കാൻ പറ്റും. ഇപ്പോൾ റേഡിയോയിൽ നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ ചില ഇൻട്രോകളുടെ പാട്ടുകൾ എന്നെപ്പോഴും ഹഠാത് ആകർഷിക്കുക. തിരുമൊഴികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പാട്ടുണ്ടല്ലോ ഇൻട്രോ അല്ലേ, അതിന് വ്യത്യസ്തങ്ങളായിട്ട് നല്ല നല്ല നല്ല ഇമ്പമാർന്ന ഗാനങ്ങൾ നമുക്ക് കിട്ടുന്ന ഒന്നുകൂടിയാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നല്ല ഇസ്ലാമികമായ ഗാനങ്ങൾ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്ന പല ആൾക്കാർ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ
1: ഈണം
0: യൂട്യൂബ് ചാനലാണ്. അപ്പം ചില ആൾക്കാർ ചോദിക്കും ഈണം യൂട്യൂബ് ചാനൽ, യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് എപ്പോഴും വീഡിയോ ഒന്നും ഇല്ലാതെ ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അല്ലാത്ത ആളുകൾ ഈ ചില ആൾക്കാരൊക്കെ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈണം ചാനൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഡൗൺലോഡ് ചെയ്യണമെന്നല്ല പറയണത്, സ്പോട്ടിഫൈ നമുക്കറിയാം. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പാട്ട് അത്തരം മാർക്കത്ത്

0: ഹരമായിരുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മഷാല്ല, പാടി മൂക്കല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അവൾക്ക് അഭിനന്ദനങ്ങൾ എന്നറിയിച്ച് ബഷീരി അബു തലശ്ശേരി. ലൈബ അല്ലേ പാടിയും ചോദിക്കുന്നത്, തീർച്ചയായിട്ടും ലൈബ മഞ്ചേരിയാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. സ്വരം അടിപൊളിയായി എന്ന് ഷൊയ്ബായും വെള്ളപ്പെട്ടണം. ഇതുവരെ കേൾക്കാത്ത പാട്ട്, നല്ലൊരു ശബ്ദമെന്ന് നസീമ അഷ്റഫ് തിരുവേഗപ്പുറ. പക്ഷെ അങ്ങനെ കേൾക്കാത്തത്, അവർ കേൾക്കാത്തതായിരിക്കാം അല്ലേ റേഡിയോയിൽ ഒരു. പിന്നെ ലൈബയുടെ പാട്ടുകൾ ഒരുപാട് വരാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫാമിലി ക്വിസ് രജിസ്റ്റർ ചെയ്ത് കുറേ ആയി, ഇതുവരെ കോൾ വന്നിട്ടില്ല ലൈവ് ഫാമിലി ക്വിസുമായി ബന്ധപ്പെട്ടുള്ളത്. അത് വിവരം നമ്മൾ ടെക്നിക്കൽ വിങ്ങിൽ ഒന്ന്
1: അറിയിക്കാം, ടൈം ഷെഡ്യൂൾ കൊടുക്കും. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ ഒന്ന് ടെക്നിക്കൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തണം അല്ലേ.
0: യെസ്. വിലമതിക്കാനാവാത്ത അറിവിന്റെ വിളക്കുമാടമാണ് പീസ് റേഡിയോ. എങ്ങനെ എത്ര പുകഴ്ത്തിയാലും റേഡിയോ അതിന് മതിയാവുകയില്ല എന്നാണ് ഖദീജ തൊടുപുഴ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കൊടയും മറ്റേ റേഡിയോ മെമെൻഡോസ് അതൊക്കെ വാങ്ങിയോ, എന്താ അഭിപ്രായം? അപ്പോൾ ഇവിടെ നമ്മുടെ സൗദ കാട എന്താണ് കടമ്പഴിപ്പുറം.
1: യെസ്.
0: ഞങ്ങൾ മക്കൾക്ക് പീസ് റേഡിയോ കൂടെ വാങ്ങി, അതുപോലെ ഒരു ടീഷർട്ടും മക്കൾക്ക് വാങ്ങിയിട്ടുണ്ട്. വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം. നെസ്രു ചോദിക്കുന്നുണ്ട് കുടയുടെ വില പറയാമോ എന്നുള്ളത്. വില പറയണോ എന്നാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നെസ്രു നിങ്ങൾക്ക് രണ്ടാക്കുവാണെന്നൊക്കെ പറയുന്നത്, നമുക്ക് രണ്ടാക്കും നെസ്രു കൂട വാങ്ങിത്തരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നെസ്രുവിൻ്റെ വാക്ക. ഇന്ന് ലിസണറായിട്ട് നിൽക്കുമ്പോഴേ ആങ്കേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു താല്പര്യം നെസ്രു അങ്ങനെയാണ്. അതെ അതെ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ വരുമ്പോഴേക്കും നെസ്രുവിൻ്റെ വക അവിടെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവും വിചാരിക്കാം. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ നെസ്രുഖാനെ നമ്മൾ ആങ്കേഴ്സിൽ നമുക്ക് പറയാം, അത് എടുത്തു പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, എടുത്തു പറയാൻ പറ്റിയൊരു കാര്യമാണ് വെച്ചാൽ ആങ്കേഴ്സിൽ ഇങ്ങനെ പൊതുവെ കമൻ്റ് ചെയ്യുന്നതും ആങ്കറായിട്ട് ലിസണറായിട്ട് വീട്ടിൽ പോയി അല്ലേ എല്ലാ ഒരാൾ കമൻ്റ് ചെയ്യുന്നതും കേൾക്കുന്നത്.
1: യഥാർത്ഥത്തിൽ നമ്മളത് ശീലമാക്കാത്തവർ ശീലമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. എന്താ വെച്ചാൽ നമുക്കത് രണ്ട് ശ്രോതാക്കൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന്
0: പോലും
1: മനസ്സിലാക്കാൻ സാധിക്കും.
0: പക്ഷെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷെ കമൻ്റ് ചെയ്യാറില്ല.
1: യെസ്,
0: അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ കേൾക്കുണ്ടാവും, പക്ഷെ കമന്റ് പൊതുവെ ചെയ്യില്ല.
1: നമ്മളൊക്കെ യാത്രയിലൊക്കെ ആയിരിക്കും, ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ ഇയർഫോൺ വെച്ച് വണ്ടിയില് യാത്ര ചെയ്യേണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, ഒന്നെങ്കിൽ തിരക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോ അതിന്റെ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാ ഇത് ഇതിലേക്ക്. ഇപ്പം കമന്റ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇൻഷാല്ല. ഓക്കെ, എന്തായാലും മഷാല്ലാസ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. റെയിൽവേ സ്റ്റേഷനിലാണ് പാട്ട് കേട്ട് ട്രെയിൻ കാത്തിരിക്കുകയാണ്, പോകുന്നത് പറളിയിലേക്കാണ്.
0: ആ നേരത്തെ അവർ പറഞ്ഞിരുന്നു പറളിയിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്ര ഇന്ന് ഒരുപാട് ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പരിഭവപ്പെടരുത്, നമ്മളിങ്ങനെ കാണുന്ന അതിൻ്റെ ഒരു ആധിക്യം കൊണ്ട് ചിലതൊക്കെ വായിക്കാൻ കഴിയുന്നുള്ളൂ.
1: പിന്നെ ആരും പരിഭവപ്പെടരുത്. പോലെ എൻ്റെ കമൻ്റ് വായിച്ചില്ല എന്നുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകരുത്. അപ്പം ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒരു പ്രയാസം കൂടിയാണെന്ന് ഉറപ്പെടുത്തുന്നു ഇൻഷാല്ല. ഓക്കെ,
0: നമ്മളിനി നമുക്ക് ഇന്നത്തെ എല്ലാ ദിവസവും നമ്മൾ പോകുന്ന നമ്മുടെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്നുള്ള ഒരു അന്വേഷണമാവാം എന്ന് തോന്നുകയാണ്. വഴിവിളക്ക് ഇന്ന് 2563 വഴിവിളക്കാണ് ഇന്നത്തെ.
1: അതെ, ഇന്നത്തെ
0: വഴിവിളക്കിന്റെ മെസ്സേജ് എന്താണ്?
1: ഇന്നത്തെ വഴിവിളക്കിന്റെ മെസ്സേജ് കാതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്കിന്ന് നൽകിയിട്ടുള്ളത്. കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചെവികളോട് നിങ്ങൾ നീതി പുലർത്തുക. രണ്ട് ചെവികളും ഒരു വായിയും നിങ്ങൾക്ക് നൽകപ്പെട്ടത് കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനുമാണ്.
0: യെസ്, വളരെ വലിയൊരു വിഷയമാണ്.
1: അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാക്യമാണ്. അപ്പോൾ വളരെ അർത്ഥവത്തായ ചിന്തിക്കാനുള്ള ഒന്നാണ്.
0: എനിക്ക് തോന്നുന്നത് തൊട്ട് ശേഷം വരുന്ന ചിന്തയാണ് ശരിക്കും. ആ ചിന്ത ഇതെല്ലാം പാടൊരു ചിന്തയായിട്ട് കൂട്ടി വെക്കാൻ പറ്റിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിന്തക്ക് ഇനി വേറൊന്ന് പ്രസക്തി ഇല്ലാത്ത വിധത്തിൽ ഒന്നാണ് എന്ന് പറയണത്.
1: വഴിവിളക്ക് കൊണ്ടുപോയി.
0: അതെ അതെ,
1: യഥാർത്ഥത്തിലേ സംസാരിക്കുക എന്ന് പറയുന്നത്, കേട്ടിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിലാക്കുക, കേൾക്കാൻ പുതിയ കാലഘട്ടത്തിൽ കേൾക്കാൻ ആളുകളില്ലാത്ത ഒരു അവസ്ഥയാണ്. മക്കളെ കേൾക്കാൻ ആളുകളില്ല,
0: എല്ലാവരും കേൾപ്പിക്കാൻ നോക്കണം.
1: അതെ

0: കേൾക്കാനാളില്ല,
1: സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ മക്കളെ കേൾക്കാൻ ആളുകളില്ല, പിന്നെ സുഹൃത്തുക്കളെ കേൾക്കാൻ ആളുകളില്ല. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് നീതി ചെയ്യലാണ് അല്ലേ? അപ്പോൾ അതൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്നാണ് ഇത്തെ വഴിവിളക്കിൽ ഓർമ്മപ്പെടുത്തിയത്. കേൾക്കണം.
0: ഒരു കുട്ടി, ഒരു ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ വളരുന്നൊരു കുട്ടിയുടെ സെൻസുകൾ ആദ്യം വർക്ക് ചെയ്യുന്നത് കേൾവിയാണ്. അവിടെ നിന്ന് കേട്ടു തുടങ്ങി ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്. ആദ്യമുള്ള പറഞ്ഞത് സമഅആണ്, കാഴ്ചയല്ല, കാഴ്ചയൊക്കെ പിന്നെയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ ആയുസിലൂടെ അവൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് ചെവിയെന്നും നാം ഒന്നേ എന്നുള്ളൂ, രണ്ടിലൂടെ അവന് കേൾക്കണം, ഒരുപാട് കാര്യം കേൾ. അങ്ങനെ അവസാനം അവൻ മരണപ്പെട്ടു പോകുമ്പോൾ ഖബറിലെത്തി ഹദീസ് പ്രകാരം അവൻ്റെ സെൻസിൽ നിന്ന് അവസാനമായി നഷ്ടപ്പെടുന്നതും കേൾവിയാണ്.
1: യെസ്,
0: കാരണം അവനെ ഖബറടക്കി തിരിച്ചു പോകുമ്പോൾ ആളുകളുടെ കാലടിപ്പാടുകൾ അവൻ കേൾക്കുന്നു പറയുന്നത്.
1: തീർച്ചയായിട്ടും.
0: അപ്പം എത്ര അതിൻ്റെ ഇടയിൽ, ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നമ്മൾ കേൾക്കാനാണോ കൂടുതൽ സമയം കണ്ടത്, അതല്ലോ മറ്റുള്ളവരെങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കാനാണോ എന്നുള്ളതൊരു ചിന്തയാണ്.
1: അത് വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ കേൾക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, കേൾക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് സമയമില്ല എന്നുള്ളതാണ്. നല്ലത് കേൾക്കുക. കേൾക്കുക രണ്ട് തരത്തിൽ കേൾവികളുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ട് പറയാം, നല്ല തരത്തിൽ രണ്ട് കേൾ. ഒന്ന് നല്ലത് കേൾക്കുക എന്ന് പറയുന്നത്, അതിനും എന്തില്ല, ആളുകൾക്ക് സമയമില്ല അല്ലേ. കേൾക്കുന്നത് എന്തോ അത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, പതിയും. രണ്ടാമത്തത് മറ്റുള്ളവരെ കേൾക്കാനും ഇല്ല, സമയമില്ല. ഞാൻ പറയട്ടെ, അവിടെ നിൽക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുക.
0: സംസാരത്തിൽ പോലും ധൃതിയാണ് ഇടക്ക് കയറി സംസാരിക്കുക.
1: അതെ,
0: ഒന്ന് കേട്ടിട്ട്. അപ്പൊ എപ്പോഴും മനുഷ്യന്റെ ഉള്ള ഒരു, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, ഇല്ല അതിന് നേരല്ല, ആദ്യം ഞാൻ പറഞ്ഞത് കേക്ക്. ഇതിനുള്ള കിടമത്സരങ്ങളാണ് ബന്ധങ്ങൾക്കിടയിൽ. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആദ്യം ഇതൊന്ന് പറഞ്ഞ് ഞാൻ കേക്കട്ടെ എന്നല്ല, ഞാനൊന്ന് പറയാം ഈ കേക്കെന്നുള്ളതല്ലേ.
1: നമ്മളെ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിക്കാൻ എളുപ്പം എന്താ വെച്ചാൽ കേൾവിയാണ്. അതായത് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാല് ഈ ഇസ്ലാം പഠിപ്പിക്കണ്ടല്ലോ, ഇരുഭാഗത്തെയും കേട്ടുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ അല്ലേ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മധ്യസ്ഥനായി നിൽക്കുകയാണെങ്കിൽ പോലും രണ്ട് ഭാഗത്തെയും നമ്മൾ കേൾക്കണം. അത് കേട്ടുകൊണ്ട് ആ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ നീതിയോടുകൂടി കേൾക്കണം. എന്ന് വെച്ചാൽ ഒരു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നവ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഫ്രണ്ടാണ്,
0: എൻ്റെ
1: മുൻവിധി പാടില്ല, ആ പാടില്ല. അതിനപ്പുറത്തേക്ക് നീതിയോടുകൂടി കേൾക്കാൻ സാധിക്കണം. പരിപൂർണമായി കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ് ഉത്തരം പറയാനെന്നുള്ളതാണ്.
0: ഒരു ഗോത്രസംഘം വന്നപ്പോൾ ആ ഗോത്രസംഘത്തിൽ ഒരു പെൺകുട്ടി പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കാര്യം പറയേണ്ടത് കേൾക്കാൻ പറ്റുമെന്നാണ്. അപ്പം നബി പറഞ്ഞത് മദീനയുടെ ഏത് തെരുവിലേക്കും നീ പറഞ്ഞ് കേൾക്കാൻ വരാൻ ഞാൻ റെഡിയാണെന്ന് നബി പറഞ്ഞു.
1: യെസ്, അപ്പം അത് വല്ലാത്തൊരു പ്രവാചകൻ അല്ലെങ്കിലും പ്രവാചകൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ പ്രവാചകൻ കേൾക്കാൻ, ഇപ്പോൾ ഖദ് സമിയ അല്ലാഹു ഖൗല ലതീ തുജാദിലുക ഫീ സൗജിഹ എന്ന് പറയുന്ന ആയത്തിറങ്ങിയ സബബുൻ നുസൂല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സ്ത്രീ വന്ന് പ്രവാചകനോട് പറയുന്നതാണ്, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തെ, തൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് പറയണത്. അത് കേൾക്കാൻ അല്ലേ, പ്രവാചകനൊരു കൗൺസിലറായിരുന്നു അല്ലേ, പ്രവാചകനൊരു കൗൺസിലറായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ, പരിപൂർണമായി കേൾക്കാൻ, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളെ കേട്ടിട്ട് ആ കേട്ടിട്ട് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുക എന്നാണ് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അത് നമ്മളൊക്കെ മനസ്സ് വിചാരിച്ച എന്ത് ചെയ്യും, നടക്കും നമ്മുടെ മക്കളെ കേൾക്കാൻ.
0: പിന്നെ പുതിയ കാലത്ത് പറയണ പറഞ്ഞു വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇന്ന ആളുകൾക്ക് ഇനി പരിഹാരം പോലും ആവശ്യമില്ല, കേൾക്കാൻ നിന്നു കൊടുത്താൽ മതി, എന്നാൽ തന്നെ പകുതി പരിഹാരമായി എന്ന് പറയുന്നുണ്ട്.
1: ഈ ചില ഭാര്യമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കറിയില്ല, ഭാര്യമാരെ ഒരുപാട് സ്ട്രഗിളിൽ ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷെ ഉണ്ടാകും. വീട്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകളിലേക്കാൾ കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും വീടിൻ്റെ ഉള്ളിൽ മാത്രം ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ അവരുടെ ഉള്ളിൽ ഒരുപാട് പരിഭവങ്ങളും പരാതികളും ഉണ്ടാകും. രാത്രി വൈകി കിടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അതൊന്ന് കേട്ടുകൊടുത്താൽ മതിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് കേൾക്കാൻ ഒന്ന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് പല ആളുകളും ചെയ്യുന്നത് എന്നുള്ളതാണ്.
0: മുമ്പ് റേഡിയോയിൽ ഞാനൊരു സംഭവം പറഞ്ഞു, ആൻഡൻ ചെക്കോവിൻ്റെ കഥയിൽ ഒരു കുതിര യാത്രക്കാരന് അയാളുടെ മകൻ മരണപ്പെട്ട വാർത്ത കേട്ട് അയാൾ ജോലിക്ക് പോകുമ്പോൾ സവാരി യാത്രക്കാരനെ കൊണ്ട് പോകുമ്പോഴാണ് ഇതുള്ളത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ പിറകിലിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ഇയാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അയക്കായക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും മറ്റുള്ളവർ കേൾക്കില്ല. അവസാന യാത്ര കഥ എന്താ വെച്ചാൽ, അവസാനം ഇയാൾ തൻ്റെ കുതിരൻ്റെ യാത്രക്ക് കഴിഞ്ഞ് കുതിരൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. കുതിര തല കുനിഞ്ഞെല്ലാം കേട്ട് നിന്നു എന്ന് പറയുന്ന സംഭവം മനുഷ്യൻ ആരെങ്കിലും ഒന്നത് കേൾക്കാനുണ്ടായിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ.
1: ഈ കേൾക്കാൻ ആളുകൾ കേൾക്കാതിരിക്കുമ്പോഴാണ് കേൾവികൾ തേടി പല ആളുകളും പോകാറുള്ളത്. ഇപ്പോൾ ഈ പ്രണയത്തിലകപ്പെട്ട മക്കളോട് അല്ലെങ്കിൽ അവരോട് പേഴ്സണലി വ്യക്തിപരമായി കൊണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. സ്കൂളുകളിലാണെങ്കിൽ പോലും ദാഴ്വാ രംഗത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അതിലൊക്കെ ഒരു മൂലകാരണം എന്താ വെച്ചാൽ, അവരെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവരെ കേൾക്കാൻ അവരെ വീടുകളിൽ നിന്ന് ആളുകൾ ഉണ്ടായിട്ടില്ല. രണ്ട്, അവരെ സ്നേഹിക്കാൻ അവരെ വീടുകളിൽ നിന്ന് ആളുകൾ ഉണ്ടായിട്ടില്ല. ഇത് രണ്ടും പുറത്തുനിന്ന് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇസ്ലാമിക് പാരൻറ്റിങ് പറയുമ്പോൾ, ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്ദർഭം ഒരുപക്ഷേ റേഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ ഇസ്ലാമിക് പാരൻറ്റിങ് പറയുമ്പോൾ മൂന്ന് ഘട്ടങ്ങളെ പറ്റി പറയാറുണ്ട്. അതായത് ലായബുഹും സബഹ വ അദ്ദിബുഹും സബഹ വ സ്വാഹിബുഹും സബഹ എന്നുള്ളത്. ഇതിൽ മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ ടീനേജ് സമയമാണ്. അതായത് 17 വയസ്സ്, പിന്നെ 14 വയസ്സ്, പിന്നെ അതിന് ശേഷമുള്ള 7 വർഷക്കാലം. ആ സ്വഹബത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനായിട്ട് മാറണം. അത് പാരൻറ്റിനോട് പറയണേ, കുട്ടിയുടെ കൂട്ടുകാരനായിട്ട് മാറണം. അങ്ങനെ മാറാത്ത കാലം ഉണ്ടാകുമ്പോഴാണ്, മാറാത്തൊരു കാലഘട്ടം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, സ്വാഭാവികമായിട്ടും കൂട്ടുകാരിലേക്ക് പാരൻസിൽ നിന്ന് വിട്ട് മക്കൾ കൂട്ടുകാരിലേക്ക് ചേക്കേറുന്നൊരവസ്ഥ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും കുട്ടി വീട്ടിൽ വന്ന് പറയുന്നത് ആദ്യം മുതലേ നമ്മൾ കേൾക്കാൻ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ 7 വയസ്സുകാലം കഴിഞ്ഞ് പിന്നെ 14 വയസ്സുകാലം കഴിഞ്ഞ് 21-ാമത്തെ വയസ്സ് വരെ പിന്നെ അവനെന്തില്ല, ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. പാരൻസിൻ്റെ കേൾക്കാൻ അവർ തയ്യാറാകും, നമ്മുടെ മക്കൾ വഴി തെറ്റിപ്പോകില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ കേൾക്കണം, എന്തും കേൾക്കണം. പിന്നെ ഖുർആൻ ആദ്യമാണ് എന്താ അല്ലേ, ഖുർആൻ അല്ലാത്ത ഇൻസാൻ ഹീനും മിന ദഹർ ലം യകുൻ ഷൈഉ മദ്കുറ എന്ന് പറഞ്ഞ അള്ളാഹു പറയുന്നുണ്ട്, കാഴ്ചയും കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തആല നൽകിയെന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കേൾവിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പിന്നെ ഈ പഠനത്തിൽ പറഞ്ഞല്ലോ, ലിസൺ, ഈ LSRW കേട്ടിട്ടില്ലേ അല്ലേ, അപ്പോൾ അതിൽ പോലും പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് അല്ലേ. അവിടെ എന്താ വെച്ചാൽ കേൾവിക്കാണ് പ്രാധാന്യം. അപ്പോൾ എല്ലായിടത്തും കേൾക്കാനാണ് പറയുക. നമ്മളെ നാവിനോ കാഴ്ചക്കോ അല്ല അള്ളാഹു അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കേൾവിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
0: നമുക്ക് നമ്മളെ ശ്രോതാക്കളിലേക്ക് പോകുന്നവരെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. ക്വിസിൻ്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുള്ള ആറാഫ് എന്നതിലെ ആറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതിൽ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വന്നത്.
1: യെസ്, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ എന്നുള്ളതാണ് ആറാഫിൻ്റെ ഉത്തരം. ഓക്കെ,
0: അപ്പോൾ ഖുർആനിലെ സൂറത്തുള്ള ആറാഫ് എന്നതിലെ ആറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ. അപ്പോൾ ഓപ്ഷൻ എ അയച്ച ആളുകളാണ് അതിൽ വിജയികളായിട്ടുള്ള ആളുകൾ.
1: ഓക്കെ, ഇനിയിപ്പോൾ സിസ്റ്റം തിരഞ്ഞെടുത്തുള്ളത് നമുക്ക് പിന്നെ പറയാല്ലേ.
0: യെസ്, അത് ഇനി സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 52 മിനിറ്റ് ആയി.
1: ഓക്കെ,
0: അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക്
1: വിജയികളെ പ്രഖ്യാപിക്കാം. ഓക്കെ, വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാമത്തെ വിജയി സൽമത്ത് എലോർ,
0: സാഹിറ യു മലപ്പുറം,
1: ഹാജറ കടമ്പഴിപ്പുറം,
0: നഫീസ പി എ താമരശ്ശേരി,
1: സുലൈഹ തൃക്കരിപ്പൂർ,
0: നുസൈബ യു കെ മണ്ണാർക്കാട്,
1: സെമീജ പാറൽ,
0: ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്,
1: സലീമ ഒതുക്കുങ്ങൽ,
0: ഷാമില ഷംസുദ്ദീൻ വയൽക്കര,
1: ആയിഷ മേത്തിൽ,
0: ഹഫ്സ വെള്ളില,
1: സാലിം എച്ച് ആലപ്പുഴ.
0: ഓക്കെ, ഒരിക്കൽ കൂടി വിജയികളെ പറയാം. സെൽമത്ത് എലൂർ,
1: സാഹിറ യു മലപ്പുറം,
0: ഹാജറ കടമ്പഴിപ്പുറം,
1: നഫീസ ബേ താമരശ്ശേരി,
0: സുലൈക്ക തൃക്കരിപ്പൂർ,
1: നുസൈബ യു കെ മണ്ണാർക്കാട്,
0: സെമീജ പാറാൽ,
1: ഹൈറുനിസ അഷ്റഫ് പടഞ്ഞാറത്തറ വയനാട്,
0: സലീമ ഒതുക്കുങ്ങൽ,
1: ഷാമില ഷംസുദ്ദീൻ വയലക്കര വയൽക്കര,
0: ആയിഷ മേറ്റേതിൽ,
1: ഓക്കെ, അഫ്സ വെള്ളില,
0: സാലിം എച്ച് ആലപ്പുഴ.
1: യെസ്. അപ്പൊ ഇന്നത്തെ വിജയികളിൽ
0: നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ, വിജയികൾക്കും അഭിനന്ദനങ്ങൾ, പ്രോഗ്രാമിലും പങ്കെടുത്തവർക്കും
1: കൂടുതലാണ്.
0: അതെ.
1: ഓക്കെ, ഇപ്പോ നമ്മള് നമ്മുടെ ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വിജയിച്ചവരൊക്കെ ഒന്ന് ലൈവിൽ നിന്ന് ഫീഡ്ബാക്കിൽ വരിക അല്ലേ.
0: കേൾക്കുക എന്നത് വെറുമൊരു ശാരീരിക പ്രവൃത്തിയല്ല, അതൊരു വലിയ മനസാന്നിധ്യമാണ്. മറ്റൊരാൾ പറയുന്നത് പൂർണ്ണ മനസ്സോടെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ നാം അവർക്ക് നൽകുന്ന വലിയൊരു അംഗീകാരവും സ്നേഹവുമാണ്. നല്ലൊരു കേൾവിക്കാരന് മാത്രമേ മറ്റുള്ളവരുടെ വേദനകളും സന്തോഷങ്ങളും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. രണ്ടും പരസ്പരം ചേരുമ്പോഴാണ് ആശയവിനിമയം മനോഹരമാകുന്നത്. അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയും ശ്രദ്ധയോടെയുള്ള കേൾവി തന്നെയാണ്. വലിയൊരു ചിന്തയാണ് എന്ന് അതുമായി ഈ ഒരു മെസ്സേജ് അയച്ചത് നെസ്രുവാണ്. സമയത്തിൻ്റെ വളരെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ അകത്തുള്ളത്. സഫി എടപ്പാൾ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്, ഇന്നത്തെ ക്യൂസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. വിജയവർക്ക് അഭിനന്ദനം നേർന്നിരിക്കുകയാണ്. സൽമത്ത് എലൂർ, മുനീർ ചെമ്മനാട് ക്യൂസിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ.
1: യെസ്, ചോദ്യവും ഓപ്ഷൻസും ഒന്നും കൂടി വായിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്ന കടമ്പഴിപ്പുറം ഒരിക്കൽ കൂടി വായിക്കല്ലേ. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ ആറാഫ് എന്നതിലെ ആറാഫ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മതിൽ. ഓപ്ഷൻ ബി, മലമുകളിൽ താമസിക്കുന്നവർ. ഓപ്ഷൻ സി, പ്രവാചകന്മാരുടെ സ്ഥാനം. ഓപ്ഷൻ ഡി, അന്ത്യനാൾ എന്നുള്ളതാണ്.
0: ബി എ ഗുഡ് ലിസണർ മുഹമ്മദ് ഷെരീഫ് തളങ്കര. കുടയും ബാഗും ഉള്ളത് നേരത്തെ അറിഞ്ഞില്ല, എല്ലാം വാങ്ങിച്ചു.
1: അപ്പൊ
0: ഇനി അടുത്തതിലേക്ക് നോക്കാം. പിന്നെ കുട ചോദിച്ചപ്പോ നസ്രു പറഞ്ഞത് അതവിടെ മനസ്സിൽ വെച്ചാൽ മതി. സലാം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാക്കും മാത്രം എന്നാ പറഞ്ഞത്. കുട നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. എന്നാ പിന്നെ കോട്ടായിക്കോട്ടെ, കോട്ടുണ്ട് അല്ലേ, റെഡി മെമ്മൻ്റെ കോട്ട് വരുന്നില്ലേ. അപ്പം അങ്ങനെ വിടൂല നസ്രു. പിന്നെ ഓക്കെ, അതിൽ ഇനി എനിക്ക് അടുത്ത് നമ്മൾ ചെറിയൊരു ചിന്തക്ക് ഇനി പര്യാപ്തമായ സമയം എനിക്ക് തോന്നുന്നത് എന്റെ സമയത്തിന്റെ പരിമിതി ഉണ്ട്. നമ്മള് ചിന്ത ഇപ്പൊ ചിന്ത പറഞ്ഞു കഴിഞ്ഞു, രണ്ടു മൂന്ന് ചിന്തക്ക് പോകണ്ടായിരുന്നു. അവർ രണ്ടാമത്തെ ചിന്തക്ക് സമയം കിട്ടിയിട്ടില്ല.
1: അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ വഴിവിളക്ക് നമ്മൾ അവസാനിപ്പിച്ചു. എന്തായാലും വഴിവിളക്ക് തന്നെ ഒരു ചിന്തയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്
0: അല്ലെ. ഇന്നലെ വിജയിയായ ആളുകളെ അത്രമേൽ നോക്കിയിട്ട് ഇന്നും അവർ വിജയി ആയിട്ടുണ്ട് എന്ന പരിഭവം പറഞ്ഞിട്ടുണ്ട് ഒരു ശ്രോതാവ്. അപ്പോൾ അത് നമുക്കറിയില്ല, ഈ സിസ്റ്റം ഇതിൽ വന്നിട്ടുള്ള നമ്മളിങ്ങനെ ഈ വാലിഡേറ്റ് ചെയ്യാൻ 13 കൊടുക്കുമ്പോൾ ക്ലിക്ക് എടുക്കുമ്പോൾ അതിൽ ആരാ വരുന്നത് അതാണ്. അപ്പം നല്ല വിജയമായ ഒരാൾ ഇന്ന് വിജയമായി പറഞ്ഞിട്ടില്ല.
1: നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, അല്ല സിസ്റ്റമാണ്, സ്വാഭാവിക റാൻഡം സെലക്ഷൻ ആണ്. ബൈ ചാൻസ് എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ വന്നു പോകുന്നതായിരിക്കും.
0: ഇതിൽ 13 പെട്ടു, 3 ദിവസവും വിജയമായി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഐറണി സാഷർ പടിഞ്ഞാറത്തറ.
1: ഓക്കെ, എന്തായാലും മൻഷാല്ല എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഫീഡ്ബാക്കുകളൊക്കെ വായിക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹവും നമുക്കുണ്ട്. പക്ഷേ സമയത്തിൻ്റെ അപര്യാപ്തത മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലതൊക്കെ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അഥവാ വിട്ടുപോയതാണ്, വിട്ടുപോയിട്ടുണ്ട്. ആരും പരിഭവപ്പെടരുതെന്ന് കൂടി
0: അടുത്ത ദിവസം മുതൽ വീണ്ടും തുടരാം. ഒരുപാട് കാലത്ത് ആഗ്രഹം നിറവേറ്റിയ സന്തോഷമാണ് നഫീസ അബിയെ താമരശ്ശേരിക്കുള്ളത്. ഇന്ന് വിജയികളിൽ പെട്ടു എന്നുള്ളത് ഒക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്.
1: ഇപ്പോൾ 7 കഴിഞ്ഞ് 57 മിനിറ്റ്. ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്.
0: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ വിറ്റി അബ്ദുസ്സലാം, നുസാൻ രണ്ടത്താണി ടെക്നിക്കൽ വിങ്ങിൽ നിന്നും, അതുപോലെ മുഹമ്മദ് ഷിഹാബ്, സാബിക്ക്, മിഷാൽ മുഖം,
1: ആൻഡ് നമ്മുടെ ഒപ്പം ചേർന്നത് ഹനീഫ വണ്ടോർ. ഇതേ ലൈവ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാരക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് അവസാനിച്ചു. ഇനി നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ്, പീസ് റേഡിയോ വൈബ്സിൻ്റെ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഇൻസൈറ്റ് പ്രോഗ്രാമാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാടുണ്ട്. മുസ്തഫ മാസ്റ്റർ, നമ്മൾ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം അല്ലേ?
1: ഓക്കെ.
0: ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ സംസാര വിഷയം
1: മരണാനന്തരം നിഷേധിക്കുന്നവർക്ക് എന്ന വിഷയത്തിലാണ്. ബഹുമാനനായ റഫീഖ്
0: ഇരുവേറ്റി, റഫീഖ് ഇരുവേറ്റിയുടെ സംസാരം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. അമബദ്, മനുഷ്യരെ പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നശിച്ചുപോയ എല്ലുകൾ വരെ പുനഃസൃഷ്ടിക്കുമെന്നാണ് ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നത്. അതെ, മരിച്ചു കഴിഞ്ഞാൽ നാം മണ്ണോട് ചേർന്ന് നശിച്ചു പോകില്ല. വീണ്ടും അള്ളാഹു മനുഷ്യനെ കൊണ്ടുവരുമെന്നത് തീർച്ചയാണ്. 25-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 3-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, മനുഷ്യൻ വിചാരിക്കുകയാണോ അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്. ഈ വചനത്തിൽ നിന്നും വ്യക്തമാണ് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നത്. മനുഷ്യൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്തു വച്ച കാര്യങ്ങൾ നോക്കിക്കാണുന്ന ദിവസം ശിക്ഷിക്കപ്പെടുമെന്ന് തിരിച്ചറിവിൽ നിന്ന് അവിശ്വാസി വിളിച്ചു പറയുന്ന കാര്യമാണ് യാലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരലോക ജീവിതം സത്യമാണെന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഞങ്ങൾ മണ്ണും അസ്ഥിശകലങ്ങളുമായി മാറിക്കഴിഞ്ഞാലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചവരോട് അല്ലാഹു തആല പറയുന്ന കാര്യമാണിത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, മനുഷ്യ ശരീരത്തെ ശരിയായ വ്യവസ്ഥയിൽ സംവിധാനിച്ചവന് ചിന്നിച്ചിതറിയ അസ്ഥിശകലങ്ങളെ പുനഃസംയോജിപ്പിക്കുക എന്നത് ഒട്ടും വിഷമമുള്ള പ്രയാസമുള്ള കാര്യമല്ല. ബലാഖാദിരീന അല അന്നുസവിയ ബനാന, അതെ, നാം അവൻ്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. കോടാനുകോടി മനുഷ്യരുടെ വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ്. ലോകത്ത് ഇതുവരെ ജീവിച്ച് മരിച്ചുപോയ കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണെന്ന കാര്യം ആരെയും പുതുതായി പഠിപ്പിക്കേണ്ടതില്ലാത്ത കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണ്. ഫിംഗർ പ്രിന്റ് വെച്ചാണ് പലരും അത് ഓപ്പൺ ചെയ്യുന്നത്. ഗർഭാശയത്തിൽ 3 മാസമാകുമ്പോൾ വിരലുകൾ രൂപം കൊള്ളുകയാണ്. അതോടൊപ്പം അവയിൽ അടയാളങ്ങളും രൂപപ്പെട്ടു വരികയാണ്. മരണം വരെ ഈ അടയാളങ്ങൾക്ക് മാറ്റമില്ല. ഒരേപോലെയുള്ള ഇരട്ടകളുടെ വിരലടയാളം പോലും വ്യത്യസ്തമാണ്. മരിച്ചു കഴിഞ്ഞാലും തൊലി നശിക്കും വരെ വിരലടയാളം മായുകയില്ല. ശസ്ത്രക്രിയയിലൂടെ വിരലടയാളം മായ്ച്ചു കളയാൻ സാധിക്കില്ല. കാരണം അവക്ക് എത്ര തേയ്മാനം വന്നാലും ശരീരം അത് നേരെയാക്കും. പുരാതന ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഗ്രീക്ക് ചരിത്രാവശിഷ്ടങ്ങളിൽ പലതിലും ഫിംഗർ പ്രിന്റ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരുടെയും വിരലടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന അറിവ് അന്നവർക്കുണ്ടായിരുന്നില്ല. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച റഷീദുദ്ദീൻ ഹമദാനി അദ്ദേഹത്തിൻ്റെ ജാമിഉ തവാരിഖ് എന്ന ഗ്രന്ഥത്തിൽ രണ്ടാളുകൾക്ക് ഒരേ തരത്തിലുള്ള വിരലടയാളങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും യൂറോപ്പിലെ വിവിധ ശാസ്ത്രജ്ഞന്മാർ വിരലടയാളങ്ങളെ പറ്റി കൂടുതൽ പഠിച്ചിരുന്നു. വിരലടയാളങ്ങൾ എല്ലാവരുടേതും വ്യത്യസ്തങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹൂഗ്ലിയിലെ മുഖ്യ ന്യായാധിപനായിരുന്ന സർ വില്യം ഹെർഷൽ 1858 വിരലടയാളം മാധ്യമമായി തെളിവിനായി ഉപയോഗിച്ചു. പിന്നീട് 1888 സർ ഫ്രാൻസിസ് ഗോൾട്ടൺ വിരലടയാളം ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിൽ വിജയിച്ചു. ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമാണെന്ന കാര്യം ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ട് 2 നൂറ്റാണ്ടുകൾ പോലുമായിട്ടില്ല. എന്നാൽ 14 നൂറ്റാണ്ടു മുമ്പ് ഖുർആൻ ഈ വിഷയത്തിൽ അറിവ് നൽകുന്നുണ്ട്. മനുഷ്യരുടെ വിരൽത്തുമ്പ് പോലും വളരെ കൃത്യമായി പരലോകത്ത് അതുപോലെ പുനഃസൃഷ്ടിക്കുമെന്ന പ്രസ്താവനയിൽ തന്നെ ഓരോ മനുഷ്യരുടെയും വിരലടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാം. വിരൽ തുമ്പുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് കൈവിരലുകൾ നിവർത്തിവച്ചാൽ വിരലുകളുടെ വലിപ്പം വ്യത്യസ്തമാണ് എന്നത്. കൗതുകമെന്തെന്ന് വെച്ചാൽ വിരലുകൾ മടക്കുമ്പോൾ എല്ലാം ഒരേ നിരയിൽ വരികയും ചെയ്യുന്നു. വിരലടയാള ശാസ്ത്രത്തിന് ഡെക്ടിയോഗ്രഫി എന്നാണ് പറയുന്നത്. ഖുർആൻ മനുഷ്യവചനങ്ങളല്ല എന്ന് തെളിയിക്കുന്നതാണ് വിരലടയാളവുമായി യാതൊരു പഠനമോ പഠനശാഖയോ ഇല്ലാത്ത കാലത്ത് എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു വഹിയിലൂടെ നൽകിയ ഈ വചനങ്ങൾ ഓതിവെച്ചത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നു, യഖൂലുന അഇന്നാ ലമർദൂദുന ഫിൽ ഹാഫിറ അഇദ കുന്ന ഇലാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറതുൻ ഖാസിറ. അവർ പറയും, തീർച്ചയായും നാം നമ്മുടെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാണ്, നാം ജീർണിച്ച് എല്ലുകളായി കഴിഞ്ഞാലും. അവർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചു വരവായിരിക്കും അത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിലും ആഖിറത്ത് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വളറബ ലന മസല വനസിയ ഖൽഖഹു ഖാല മൻ യുഹയിൽ ഇലാമ വഹിയ റമീം. അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? ഖുൽ യുഹയീഹല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ്. സ്വന്തം ഉത്ഭവത്തെക്കുറിച്ച് പോലും വിസ്മരിച്ചുകൊണ്ട് ആരാണ് ഈ എല്ലുകളെല്ലാം ജീർണിച്ച് തുരുമ്പലായ ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്ന് ചോദിക്കുന്ന മനുഷ്യൻ എന്തൊരു ദാർഢ്യമാണ് കാണിക്കുന്നത്! അവനെ നിസ്സാരമായ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് ഈ നിലയിലെത്തിച്ച അള്ളാഹുവിൻ്റെ പ്രത്യക്ഷ എതിരാളിയല്ലയോ അവൻ? അള്ളാഹു തആല ഈ വചനങ്ങളിലൂടെ തന്നെയും പരലോകത്തെ നിഷേധിച്ച ആളുകൾക്ക് ശക്തമായ മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരാണെന്ന് അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല. നിശ്ചയമായും അവന്റെ കാര്യം, അവന് ഒരു വസ്തു അഥവാ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനെക്കുറിച്ച് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴത് ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മരണാനന്തര ജീവിതം നിഷേധിക്കുന്നവർക്ക് മറുപടി നൽകുന്നുണ്ട്. സൂറത്തു മറിയമിലെ 66-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വയഖൂലുൽ ഇൻസാനു ഐദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മനുഷ്യൻ പറയുന്നു, ഞാൻ മരണപ്പെട്ടു പോയാലുണ്ടോ ജീവനുള്ളവനായി പിന്നെ പുറത്തു കൊണ്ടുവരപ്പെടുന്നു? അത് സംഭവ്യമല്ല എന്ന്. അവല യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശയ്യ. മനുഷ്യൻ ഓർക്കുന്നില്ലേ, താൻ യാതൊന്നും ആയിരുന്നില്ലാത്ത ഘട്ടത്തിൽ മുമ്പ് അവനെ നാം പടച്ചുണ്ടാക്കിയിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് കാണാം, അവലം യറൌ അന്നല്ലാഹല്ലദീ ഖലഖ സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർക്ക് കണ്ടുകൂടെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്തവനായ അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്നവൻ തന്നെയാണ്. അല്ലാതെ നിശ്ചയമായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ അർത്ഥവത്തായ ചിന്താർഹമായ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ. നിഷേധികൾക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിം മിനൽ ബഅ്തി ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ ഥുമ്മ മിൻ നുത്ഫ ثم من نطفة ثم من علقة ثم من مضغة ثم من مضغة مخلقة وغير مخلقة لنبين لكم. മനുഷ്യരെ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. തീർച്ചയായും നാം ആണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. നാം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാൻ വേണ്ടിയാണ് ഇത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നുത്ഫ, അലഖ, മുളഖ എന്നിങ്ങനെയുള്ള വിസ്മയിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ജനിച്ചതിനു ശേഷം മനുഷ്യൻ വിവിധ ഘട്ടങ്ങൾ പിന്നിടുന്നതാണ് രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്നത്. ونقر في الارحام ما نشاء الى اجل مسمى ثم نخرجكم طفلا ثم لتبلغوا اشدكم ومنكم من يتوفى ومنكم من يرد الى ارض للعمر لكي لا يعلم من بعد علم شيئا. നാം ഉദ്ദേശിക്കുന്നതിനെ നിശ്ചിതമായ ഒരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. അനന്തരം നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണശക്തി പ്രാപിക്കുന്നതുവരെ നാം നിങ്ങളെ വളർത്തുന്നു. നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അറിവുണ്ടായിരുന്നതിനു ശേഷം യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല പറയുന്നത് അത്ഭുതമാണ്. അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു. അത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ളതാകുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വയുഹ്യിൽ അർദ ബഅദ മൗതിഹ വകദാലിക തുഖ്രജൂൻ. നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഭൂമിയുടെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിനവൻ ജീവൻ നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് മനുഷ്യൻ ഉത്ഭവിക്കുന്നു, മുട്ടയിൽ നിന്ന് പറവുകൾ പുറത്തു വരുന്നു, മറിച്ച് മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരുന്നു, പക്ഷിയിൽ നിന്ന് മുട്ടയും, ഇങ്ങനെ നിർജീവമായതിൽ നിന്ന് ജീവികളും, ജീവികളിൽ നിന്ന് നിർജീവമായ വസ്തുക്കളും പുറത്തു വരുന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഉണങ്ങി വരണ്ട് തരിശും ഉപയോഗശൂന്യവുമായി കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിച്ച ശേഷം സസ്യലതാദികളാൽ അത് ജീവസുള്ളതും ചൈതന്യമുള്ളതായി മാറുന്നു. ഇതേ പ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ മരണാനന്തര സ്ഥിതിയും. അവൻ മരണമടഞ്ഞ ശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നും അതിൽ അസാംഗത്യമായി ഒന്നുമില്ലെന്നും ഉള്ളതിന് ഇതെല്ലാം തെളിവാണ്. ചിന്തിക്കുക, ജീവിതത്തെ നന്നാക്കുക. വാഹിർ ദേവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മരണാനന്തരം നിഷേധിക്കുന്നവർക്ക് ഈ വിഷയത്തിലെ സംസാരമാണ് ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. നമ്മളൊപ്പം ഉണ്ടായിരുന്നത് റഫീഖ് ഇരുവേറ്റി.
1: മാഷാല്ലാ, നമ്മൾ ഇപ്പോൾ ഒരു സംസാരം കേട്ട് കഴിഞ്ഞു. ഇന്ന് എന്തോ ഒന്ന് ഒത്തു വന്നതുപോലെ നമുക്ക് തോന്നുകയാണ്. നമ്മുടെ സ്വരത്തിലും ഇനി ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത് മരണവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, നിശ്ചയം മരണം.
0: മരണം ആ ഒരു ഗാനമാണ് അല്ലേ? നൗഷാദ് താനാളൂരിൻ്റെ ശബ്ദമാണ്. നമ്മൾ ഈ ഗാനം റേഡിയോയിൽ പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. വീണ്ടും വീണ്ടും കേൾക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു ഗാനം. ഒപ്പം ഈ ഗാനത്തോടൊപ്പം അതിൻ്റെ വരികളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന അത്രയും എന്താ പറയുക, നമ്മൾ യാത്രയൊക്കെ നിശ്ചലമാകുന്ന രൂപത്തിലുള്ളൊരു വരികളിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്വരം കേൾക്കുന്നത്.

0: മാഷാല്ല, നാം ഇതുവരെ കേട്ടത് സ്വരം, നിശ്ചയ മരണം എന്ന ഗാനവുമായി നൌഷാദ് താനാളൂരാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യവിചാരം. നമ്മൾ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലെ ഒരു ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യവിചാരം കൈകാര്യം ചെയ്യുന്നത്.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവരാണ്.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഫവാസ് അലിയാണ്. ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ക്യാൻസറിൽ പെട്ടൊന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ എന്നുള്ളത്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പല ആൾക്കും മൂത്ര സംബന്ധമായ അസുഖം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി അസുഖത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ?
3: ഓക്കെ. അപ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പോലത്തെ പറഞ്ഞ അധികം ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പ്രായമായവരിൽ കാണുന്ന ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിനെ ചികിത്സിക്കണോ വേണ്ടേ എന്നുള്ളത് പലരും രണ്ടു വട്ടം ആലോചിച്ചതിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്.
2: രോഗിയുടെ ബന്ധുക്കൾക്കും അതിൽ ചികിത്സയിൽ കുറച്ച് എത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ?
3: പക്ഷേ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ഈ ബ്രസ്റ്റ് ഈ സ്തനാർബുദം പോലെ തന്നെ. പ്രാരംഭ ദിശയിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ വളരെ ചെറിയ ചികിത്സ കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രനാളി തുടങ്ങുന്ന ഭാഗത്ത്,
2: ബ്ലാഡറിൻ്റെ തൊട്ടതാണ്,
3: ബ്ലാഡറിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു അവയവമാണ്. അവ ഉണ്ടാക്കുന്ന ദ്രാവകം നമ്മുടെ ശുക്ലത്തിലേക്ക്, നമ്മുടെ ബീജങ്ങൾക്ക് വളരെയധികം ന്യൂട്രീഷണൽ മെറ്റീരിയൽ, അതായത് ധാതുക്കൾ നൽകി പോഷകം നൽകുന്ന ഒരു ഒരു നീരാണ്
2: ദ്രവം
3: ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അവയിൽ നിന്ന് ഉത്തേജനം കൊണ്ട് വളരുന്ന അവയവങ്ങളാണ്.
2: ഓക്കെ.
3: അത് കുറേ കാലം കഴിഞ്ഞാൽ അവയുടെ വളർച്ച ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മൂലം തന്നെ അത് കൂടിക്കൂടി വന്നേക്കാം. അതിൽ നിന്ന് തന്നെ ക്യാൻസർ ഉത്ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കണക്കുകൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് വളരെ കൂടുതലാണ്. ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ കുറവാണ്. അത് കാരണം കണ്ടുപിടിക്കുന്നതും സ്ക്രീനിങ്ങും വളരെ കുറവായതുകൊണ്ട് തന്നെ. നമ്മുടെ കേരളത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഏകദേശം പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ രീതിയിൽ നമ്മൾ രണ്ടാമതായിട്ട് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. അതായത് കേരളത്തിലെ രണ്ടാമത്തെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ശ്വാസകോശം കഴിഞ്ഞാൽ തൊണ്ടയിലും വായിലുള്ള ക്യാൻസർ തന്നെയാണ്. അത് പുകയില ഉപയോഗം തന്നെ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. മൂന്നാമതായിട്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും കോളറക്റ്റൻ വൻകുടലിലുള്ള ക്യാൻസറുകളും അത് ഏകദേശം നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം കുറേ അധികം ആൾക്കാർക്കും അവർക്ക് പ്രായമാകുമ്പോൾ ഈ ക്യാൻസർ കണ്ടേക്കാം. പക്ഷേ അത് അവർക്ക് പ്രശ്നമുണ്ടാക്കാതെ അവരുടെ ജീവിതകാലം മൊത്തം കുഴപ്പമില്ലാതെ അവർ പോയേക്കാം. പക്ഷേ ചിലർക്ക് അത് പ്രശ്നമുണ്ടാക്കാം. ആ പ്രശ്നമുണ്ടാക്കുന്നത് എന്തൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
2: എന്തൊക്കെയാണ് രോഗികൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ?
3: കാര്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ക്യാൻസർ വരുമ്പോൾ പ്രോസ്റ്റേറ്റ് തടിച്ചതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പ്രോസ്റ്റേറ്റ് തടിക്കുന്നതും ക്യാൻസറും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പ് എന്ന് പറയുന്നത് ബ്രിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അത് പ്രശ്നമുള്ളതല്ല. അത് മൂത്രത്തിൻ്റെ ഒഴുക്കിനെ തടച്ചിൽ വരുത്തി ആൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ കിട്ടാതിരിക്കുകയും ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒഴിഞ്ഞു പോവാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള സ്ട്രീം അത് കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. പൂർണ്ണമായി ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരവസ്ഥ
2: സ്പീഡിൽ
3: പോവുകയില്ല,
2: പൂർണ്ണമായിട്ട് പോകില്ല, വീണ്ടും കൂടി ഒഴിക്കേണ്ടി
3: വരും. അപ്പോൾ ഇത് ഇതാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയയുടെ ലക്ഷണം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും വരാനുള്ള സാധ്യത,
2: ലക്ഷണത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാം.
3: ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വേറെ സ്ഥലങ്ങളിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് എല്ലിലേക്കാണ് അത് ബാധിക്കാറ്. ഊരവേദന, രാത്രിയുള്ള പ്രത്യേകിച്ചുള്ള ഊരവേദന, അല്ലെങ്കിൽ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പിലേക്കുള്ള വേദന കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് വളരെ റയറായിട്ട് പൊട്ടലിലേക്കും കലാശിക്കാറുണ്ട്, എല്ല് പൊട്ടുന്ന അവസ്ഥയിൽ.
2: അങ്ങനെ വേദന അല്ലെങ്കിൽ പൊട്ടലൊക്കെ ആയിട്ട് എല്ല് ഡോക്ടർക്ക് പോകുമ്പോൾ എല്ല് ഡോക്ടർ എക്സ്റേ എടുക്കുമ്പോഴാണ് ഇത് ഇത് സാധാരണ ഒരു അസുഖമല്ല, ക്യാൻസർ ആണ് എല്ലിനെ ബാധിച്ചാണെന്ന് മനസ്സിലാക്കുക.
3: എന്നാൽ കൂടെ ആ സ്ഥിതിയിൽ കണ്ടുപിടിക്കുമ്പോൾ പോലും ഇത് നല്ല രീതിയിൽ നമുക്ക് ചികിത്സ കൺട്രോൾ ആക്കാൻ പറ്റുന്ന അസുഖമാണെന്നുള്ള പലതും മറന്നു പോകാറുണ്ട്. ഇത് കൂടാതെ മൂത്രം ഒഴിക്കുമ്പോൾ രക്തം കലർന്നുള്ള മൂത്രവും ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൽ കാണാറുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരുമ്പോൾ തന്നെ അത് മൂലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടി വളരാനുള്ള സാധ്യത കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ മലം പോവാനുള്ള ബുദ്ധിമുട്ടുകളായും
2: മലബന്ധമായി
3: ഈവൻ റെക്ടൽ ക്യാൻസർ ആണെന്ന് പോലും പലരും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിനെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അത് മൂലത്തിൻ്റെ ഉള്ളിലേക്ക് വളർന്ന് അത് റെക്ടൽ ക്യാൻസർ പോലെ, അതായത് മലാശയ ക്യാൻസറായിട്ട് ചെറുക്കാൻ
2: സാധ്യത. അപ്പോൾ പ്രധാനമായിട്ടും മൂത്ര സംബന്ധമായ പ്രയാസങ്ങൾ, അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ സ്ട്രീം കുറയാം, ഫുള്ള് മൂത്രം പൂർണ്ണമായിട്ട് പോയതായിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂത്രമൊക്കെ തോന്നുക, ഇങ്ങനെ അർജൻസി ആൻഡ് ഫ്രീക്വൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ തോന്നുക, പെട്ടെന്ന് പോകേണ്ടി വരിക, പോകുമ്പോൾ ഫുള്ളായിട്ട് പോവാതിരിക്കുക, അങ്ങനത്തെ പ്രയാസങ്ങളാണ് ഒന്ന്. അതതിൻ്റെ പ്രഷർ എഫക്റ്റ് കാരണമാണ്, അത്
3: മൂത്രനാളിൽ
2: വരുന്ന ചെലുത്തുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. പിന്നീട് ഇത് ചില സമയത്ത് മൂത്രത്തിൽ രക്തക്കളർ ഉണ്ടാവുക, വിരളമായിട്ട് ഇത് എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ല് സംബന്ധമായ വേദനകൾ, പ്രത്യേകിച്ച് നട്ടിലിനെ ബാധിക്കുമ്പോൾ ബാക്ക് പെയിന്, പെൽവിസിനെ ബാധിക്കുമ്പോൾ ഇടുപ്പെല്ലിൻ്റെ വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ.
3: ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വരുന്നത് ഒരു 70 വയസ്സ് മേലെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രായത്തിൻ്റെ അല്ലേ എന്നുള്ള ഒരു സംശയത്തിൽ അത് മിക്കവാറും നെഗ്ലക്ട് ചെയ്യപ്പെടാൻ,
2: ആയപ്പോൾ വേദനയൊക്കെ സ്വാഭാവികമാണ്
3: എന്നുള്ള ഒരു ഇതിൽ ടെസ്റ്റ് ചെയ്യുകയും ഇത് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രായമുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: അപ്പം അതൊന്ന്
3: ശ്രദ്ധിക്കേണ്ടതായിട്ട്,
2: ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ അതൊന്ന് കാര്യമായിട്ട് എടുക്കണം, കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം തുടക്കത്തിൽ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സ വളരെ ഫലപ്രദമായി
3: ചെയ്യാവുന്ന ഒരു ക്യാൻസറാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതും ഒരു ക്യാൻസറാണ്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ബ്ലഡിലെ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ അധികവും നമുക്ക് കണ്ടുപിടിക്കാം. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ അല്ലെങ്കിൽ PSA, അതിൽ ഫ്രീ PSA, ടോട്ടൽ PSA റേഷ്യോ വെച്ചിട്ടും അല്ലെങ്കിൽ PSA ചെയ്തുകൊണ്ടും നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും PSA കൂടിയതുകൊണ്ട് ക്യാൻസറാന്ന് പറയാൻ പറ്റില്ല. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയയിലും PSA കൂടാം, പക്ഷെ അത് ഒരു പരിധി വിട്ട് കൂടുമ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്നുള്ള സംശയം നമ്മുടെ ബലപ്പെടുന്നതാണ്.
2: ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു.
3: യെസ്,
2: ഇതിൻ്റെ രോഗി ഈ ഒരു ലക്ഷണങ്ങളുമായിട്ട് ഫസ്റ്റ് സ്വാഭാവികമായിട്ടും എത്തുക യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്കും.
3: യെസ്,
2: എത്തുക. അപ്പോൾ യൂറോളജിസ്റ്റ് സാധാരണഗതിയിൽ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെ ആയിരിക്കും?
3: യൂറോളജിസ്റ്റ് സാധാരണ രീതിയിൽ
2: ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്
3: പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നമ്മളൊരു രോഗിയെ കാണുമ്പോൾ ആദ്യം പരിശോധനയാണ് നടത്തേണ്ടത്.
2: രോഗലക്ഷണങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടതിന് ശേഷം
3: പരിശോധന നടത്തും. അപ്പോൾ ഈ ആദ്യമായിട്ടൊരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതായത് മൂലത്തിനുള്ളിലൂടെ കൈ വിരൽ നോക്കിക്കഴിഞ്ഞാൽ പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയും. നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ, അതായത് അതിൻ്റെ പിറകു ഭാഗം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതൊരു ഹാർഡ് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ, അതിൽ നല്ല കട്ടിയോടുകൂടിയുള്ള പ്രോസ്റ്റേറ്റാണ്, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. പക്ഷേ എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും നമുക്ക് അങ്ങനെ പരിശോധിച്ചുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മുൻപക്ഷത്ത് വരുന്ന ക്യാൻസറുകൾ നമ്മൾ ആ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മിസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ വേറെ വല്ല കയലകൾ വീങ്ങിയൊക്കെ ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുക, അല്ലെ വരിക. അപ്പോൾ ആ കയലകൾ വീങ്ങി നോക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും ക്യാൻസറാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴായിരിക്കും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറാണെന്ന് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഈ മൂത്രനാളിയുടെ മൂത്രത്തിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ അവർ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചിലപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഈ പ്രായമുള്ള ആളല്ലേ ഒരു ക്യാൻസർ വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചികിത്സിച്ചിട്ട് എന്ത് ചെയ്യുവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരുടെയും മനസ്സിലൂടെ കടന്നു പോവുക. പക്ഷെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിച്ച് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയല്ല. ആളെ വളരെ നോർമലായിട്ട് കൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ വഴിയൊക്കെ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഒരു അയാളുടെ ഒരു ചെറിയ വീക്ക് പോയിന്റ്, എപ്പോഴും അയാൾക്ക് ഹോർമോണുകളുടെ അനുസൃതമായിട്ട് വളരുന്ന അവയവമാണ് തുടക്കത്തിൽ. പിന്നീടാണ് അവ ഹോർമോണുകളെ വ്യത്യാസപ്പെടാതെ രീതിയിൽ വളരാൻ തുടങ്ങുന്നത്. അപ്പം തുടക്ക ദശയിൽ അവർ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ ആയിട്ട് ചികിത്സ ചെയ്താൽ, അല്ലെങ്കിൽ ആൻഡ്രിജൻ ഡിപ്രിവേഷൻ തെറാപ്പി എന്ന് ഞങ്ങൾ പറയും, അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്ക സമയത്ത് അത് ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ്, ഒന്ന് നമുക്ക് വൃഷ്ണം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. വൃഷ്ണം റിമൂവ് ചെയ്യുന്നത് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ വൃഷ്ണം റിമൂവ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് 3 മാസത്തിലൊരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനുകളാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല രീതിയിൽ ചുരുക്കം വരും. 4-ാമത്തെ സ്റ്റേജ് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പുതിയ രീതിയിലുള്ള ചികിത്സാവിധികളായിട്ടുള്ള വേറെ ഹോർമോൺ ഡിപ്രിവേഷൻ തെറാപ്പീസും ആൻഡ്രജൻ റിസപ്റ്റർ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ആൻഡ്രജൻ്റെ ലെവൽ വീണ്ടും കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാവുന്നതാണ്.
2: ഓക്കെ, ഇനി ഇതിൽ എന്താ മുത്തത്തടസ്സമായി ബന്ധപ്പെട്ട് വരുന്നതിൽ മെജോറിറ്റി ആൾക്കും ക്യാൻസർ ആകുകയില്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ജസ്റ്റ് ഒരു വളർച്ച, BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസ് എന്ന് പറയുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അതും ക്യാൻസറും തമ്മിൽ വേർതിരിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെടുന്നത്? ഐ മീൻ അത് രണ്ടും സെപ്പറേറ്റ്.
3: BPH എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. അത് ന്യൂഡുലറായിട്ട് പല സ്ഥലങ്ങളിലും പ്രോസ്റ്റേറ്റ് വളർന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു കോശം, ആ ഒരു കോശക്കൂട്ടങ്ങളിൽ ഒരു കോശക്കൂട്ടത്തിന് ജനിതക വ്യതിയാനം വരുന്നത് വഴി അവ കൺട്രോൾ ഇല്ലാതെ വളരുന്ന സ്പീഡ് കൂടി വളരുന്ന അവസ്ഥയാണ് പ്രോസ്റ്റേറ്റ്.
2: രണ്ടും സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയുമോ?
3: സ്കാനിങ് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തിക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു MRI സ്കാനും കൂടി നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രാരംഭരതയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. MRI സ്കാനിൽ നമുക്ക് സംശയമേ, അത് പൈറാഡ് സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റം വഴിയാണ് അതിൻ്റെ സംശയം നമ്മൾ വെളിപ്പെടുത്താറ്. അതിനുശേഷം നമുക്ക് ആ സ്ഥലങ്ങളിൽ തന്നെ ബയോപ്സി എടുത്ത് ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. തുടക്കസ്ഥിതിയിൽ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാവുന്നതാണ്. അതിന് സർജറി നിർബന്ധമല്ല. നമുക്ക് പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ അത് ഏത് ടൈപ്പാണ്, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കണോ വേണ്ടേ എന്ന് തന്നെ തീരുമാനിക്കുക. ചില ആൾക്കാർക്ക് അവർക്ക് പ്രായം, നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്, ചിലപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചേക്കാം. ആ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അത് അയാളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തിക്കൊള്ളുന്നില്ല.
2: മൂത്രം മാത്രം
3: അതിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത്
2: ചില സാധാരണഗതിയിൽ ഭയങ്കര അഗ്രസീവായിട്ട് വളരുന്ന ഒരു ക്യാൻസർ അല്ല.
3: പക്ഷേ ചില കേസുകളിൽ അങ്ങനെ ആയിരിക്കാം. അതിന് നമ്മൾ ആ ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ഓരോ കോശത്തിൻ്റെയും അതിൻ്റെ, അത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ, അതായത് ഓരോ കോശവും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും വരുന്ന ക്യാൻസർ വ്യത്യസ്തമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടച്ച് ഒരു കുട്ടിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് അവയെ നമ്മൾ ചികിത്സിക്കാൻ പ്രാപ്തരായിരിക്കണം. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് ഗ്രേഡാണ് വരുന്നത്, ആ ഗ്രേഡിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ പ്രാരംഭിച്ച് തന്നെ ഹയർ ഗ്രേഡാണെങ്കിൽ എന്തായാലും ചികിത്സിച്ചേ മതിയാകും. അതുകൂടെ തന്നെ അത് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നോക്കിയാണ് ചികിത്സ കൊടുക്കാറ്. അത് തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് ഈ ആൻഡ്രജൻ ഡിപ്രിവേഷൻ തെറാപ്പി കുറേ കാലത്തേക്ക് തുടരാണ്ടി വരാറില്ല. അത് 2 വർഷത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാറുണ്ട്, അത് തുടക്കസ്ഥിതിയിലാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റേഡിയേഷൻ, അതായത് അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ഭാഗത്തേക്ക് റേഡിയേഷൻ കൊടുക്കുകയോ സർജറി ചെയ്യുകയോ ചെയ്യാം. നിർബന്ധമായും സർജറി ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. റേഡിയേഷനും ഒരു ഓപ്ഷനാണ്. സർജറിയിൽ തന്നെ നൂതനമായ റോബോട്ടിക് സർജറികളെല്ലാം പ്രോസ്റ്റേറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കാർസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന രീതിയിൽ സർജറികൾ ഇന്ന് അവൈലബിൾ ആണ്.
2: സർജറി ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും
3: മാറ്റാൻ കഴിയുന്ന രോഗം തന്നെയാണ്. പക്ഷേ സർജ ചിലർക്ക് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സർജറിയുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ, അവർക്ക് കൂടെയുള്ള ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസും
2: ശരീരത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ,
3: അപ്പൊ അത് ഫിറ്റ്നസ് കിട്ടാത്തതും പല പ്രശ്നങ്ങളും കാരണമാണ് പലപ്പോഴും ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം പലരും എടുക്കുക. അപ്പൊ ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കണ്ട,
2: സർജറി
3: യെസ്.
2: ഓക്കെ, ഇനി ഇതൊരു തവണ സർജറി ചെയ്തോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ കീമോതെറാപ്പി ചെയ്തോ ഒക്കെ,
3: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വളരെ റെയർ ആയിട്ട് നമ്മൾ കീമോതെറാപ്പി ഉപയോഗിക്കാറുള്ളൂ. നാലാമത്തെ സ്റ്റേജുകളിൽ അതും പ്രായത്തിനനുസരിച്ചിട്ടാണ്, വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ കീമോതെറാപ്പി കൊടുക്കാറില്ല.
2: ഹോർമോൺ തെറാപ്പി തന്നെ
3: നല്ല രീതിയിൽ ഫലം കിട്ടാൻ
2: ചെയ്യും. അങ്ങനെ ചെയ്ത് ഫലം കിട്ടിയ ആൾക്ക് പിന്നീട് ഇത് റിക്കറൻസ് വരാനാണ്, വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യത.
3: സാധ്യതകൾ ഓരോ ഗ്രേഡിനനുസരിച്ചും അതിൻ്റെ കഴലകളിലേക്കുള്ള സ്പ്രെഡിനനുസരിച്ചും എല്ലാം വ്യത്യസ്തമായിരിക്കും. തിരിച്ചു വരില്ല 100% നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ചു വരികയാണെങ്കിലും ഇതേ രീതിയിലുള്ള ചികിത്സകൾ കൊണ്ട് നമുക്ക് കുറെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട്
2: പോകാം. ഫോളോ അപ്പ് നിർബന്ധമാണ്.
3: ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ഫോളോ അപ്പ് അല്ല, അവരുടെ പ്രായത്തിനും അവരുടെ ജീവിതത്തിന്റെ ചര്യകളെയും അവരുടെ കൂടെയുള്ള അസുഖങ്ങളെയൊക്കെ അനുസരിച്ചാണ് അവരുടെ ഫോളോ അപ്പുകളും നമ്മൾ യൂഷ്വലി പ്ലാൻ ചെയ്യാറ്.
2: അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നാൽ അത് ശരീരത്തിൻ്റെ എല്ലാ അവയങ്ങളെയും ബാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ചികിത്സിക്കാതിരിക്കേണ്ട. ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് തന്നെ വേണം. അതിന് അവരുടെ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ അധികരിക്കാത്ത രീതിയിൽ, എന്നാൽ ഉള്ള പ്രയാസങ്ങൾ കുറക്കാവുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട്. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത, അവരുടെ മറ്റു ശാരീരിക അവയവങ്ങളുടെ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ചികിത്സയും ഇന്നുണ്ട്. സർജറി മാത്രമല്ല ഓപ്ഷൻ, സർജറിയും ഓപ്ഷനായിട്ടുണ്ട്. അതും അധികം പ്രയാസപ്പെടുത്താത്ത സർജറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായമുള്ള ആളുകൾക്കാണ് ഇത്
3: അവർക്കുതകുന്ന രീതിയിൽ തന്നെയാണ്.
2: അതുകൊണ്ട് തന്നെ ചികിത്സിക്കാതിരിക്കരുത് എന്ന് തന്നെയാണ്. വീണ്ടും
3: ചികിത്സിക്കുന്നതുകൊണ്ട് എന്താണ് ഈ യഥാർത്ഥ ഗുണങ്ങൾ? ഈ വേദനയ്ക്കുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ചികിത്സ വഴി കൊണ്ടുവരാൻ കഴിയും. അവർക്ക് കിടപ്പിലായ ആൾക്കാരുണ്ടാവാം, അവർക്ക് നീറ്റ് നടക്കാൻ കഴിയും. ചിലപ്പോൾ ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇതില് സുഷുമ്ന നാഡിനെയൊക്കെ ബാധിച്ചേക്കാം. ഇത് വളർന്നിട്ടേ ആ സുഷുമ്ന നാഡിനെ ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നടക്കാനും അയാളുടെ ദിനചര്യകൾ ചെയ്യാൻ വേറൊരാളുടെ ആ സഹായത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിക്കാതെ നമുക്ക് കഴിയുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റാറുണ്ട്.
2: ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും സ്റ്റെപ്പുകൾ നമുക്ക് പറയാനുണ്ടോ?
3: പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും ഇത് നമ്മുടെ വ്യായാമക്കുറവ്, അമിതവണ്ണം, ഒരു പരിധിവരെ നമ്മുടെ ദുശീലങ്ങൾ, സ്മോക്കിങ്ങിനൊക്കെ ചെറിയൊരു റോളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാമിലിയലായിട്ടുള്ള ജനിതകമായ കാര്യങ്ങൾ, ഫാമിലി ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് വീട്ടിൽ ഉപ്പയ്ക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മുടെ ജനറേഷൻ വീട്ടിൽ ബ്രസ്റ്റും ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതേപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ബ്രാക്ക റിലേറ്റഡ്, ബ്രാക്ക ജീൻ മ്യൂട്ടേറ്റഡ് റിലേഷൻ മ്യൂട്ടേഷൻ റിലേറ്റഡ് ക്യാൻസേഴ്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും വരാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്പെസിഫിക് സ്ക്രീനിങ് നേരത്തെ തന്നെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്.
2: സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കുന്നത്?
3: നമ്മൾ യൂഷ്വലി PSA അൾട്രാസൗണ്ടും അതേപോലെ MRI പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ MRI എടുക്കാനാണ് പറയാറ്.
2: അതോടൊപ്പം

0: ആക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമയത്ത് പറയാനുള്ളത്.
1: യെസ്
0: പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് സ്ക്രീനിങ് നമ്മൾ നിർദ്ദേശിക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ല, ക്യാൻസർ വന്നു എന്നാൽ പോലും ചികിത്സിക്കാൻ ഭയക്കേണ്ടതില്ല, ചികിത്സ ഫലപ്രദമാണ്, ലളിതമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ
1: പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാൽ പലപ്പോഴും ക്യാൻസറിൻ്റെ ഡോക്ടർ മാത്രമേ ഒഴികെ ബാക്കി എല്ലാവരും കാണുന്ന ഒരു സ്വഭാവം കൂടി ആൾക്കാർക്കുണ്ട്.
0: അതെ,
1: നിങ്ങൾക്ക് ഒരിക്കലും ദോഹം വരുത്തുന്ന രീതിയിലൊരു ചികിത്സ ക്യാൻസറിൻ്റെ ഡോക്ടർ തരില്ല എന്നുകൂടിയും ഓർപ്പിക്കുക. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ അവരെ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. കാരണം വെച്ചാൽ അത്രയും കാലം അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ആ സമയം അത്രയും അവർക്ക് വേദനകളും മറ്റേതൊക്കെ ഉണ്ടാവും. വേദനകളും പ്രയാസങ്ങളും മാക്സിമം കുറയ്ക്കുക എന്നുള്ളതും കൂടി ഈ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
0: അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമായാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ച പെരുന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിലെ ഡോക്ടർ ഫവാസ് അലിക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങളിൽ വളരെ ഗഹനമായ ചർച്ചകളും അറിവുകളും നമുക്ക് നൽകിയ ആരോഗ്യചാരം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. അതിൽ പങ്കെടുത്തവർ ഡോക്ടർ ഫവാസ് അലി എം, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് കൺസൾട്ടൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ചേർന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
3: മാഷാല്ലാ, നമ്മൾ ഒരു രോഗത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ആരോഗ്യ വിചാരത്തിൽ കേട്ട് കഴിഞ്ഞത്. ഇനി ഇൻഷാല്ലാ നമ്മൾ രോഗികളായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രാർത്ഥനകളാണ് എന്ന് പഠിക്കാം. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു നൽകുന്നത് സഫീർ അലിഹിക്കമിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥന പഠനം ശ്രോതാക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ കാണാൻ ചെന്നാൽ പ്രാർത്ഥിക്കാനായി നമ്മോട് പഠിപ്പിച്ച കുറേ പ്രാർത്ഥനകളും ദിക്കറുകളും ഉണ്ട്. അതിൽ ഒരു ദിക്കറിൻ്റെ ഒരു പ്രാർത്ഥനയുടെ പകുതിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ റബ്ബൻ നാസി അദിഹി ബിൽ ബസ് ഇഷ്ഫി അന്ത ഷാഫി എന്നാണ്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ്? അതിപ്രകാരമാണ്: ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില ഉച്ചാരണങ്ങളുണ്ട്. ഒന്ന്, ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് എന്നതിന് ശേഷം ഷിഫാ അൻ ലാ യുഗാദിറു, യുഗാദിറു എന്നിടത്ത് ഗ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ഗ, യുഗാ, യുഗാദിറു, അവിടെ ദാലാണ്. അപൂർവം ചിലരെങ്കിലും ദാലായി ഉച്ചരിക്കുക, യുഗാദിറു എന്ന് ഉച്ചരിക്കുന്നത് കാണാറുണ്ട്. യുഗാദിറു എന്നത് ദാലല്ല, അവിടെ യുഗാദിറു ദാല് തന്നെയാണുള്ളത്. സഖമൻ, സഖമൻ എന്നിടത്ത് ഖാഫ്, അത് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് സഖമൻ. അപ്പോൾ ഈ പ്രാർത്ഥന വാചകത്തിൻ്റെ മുഴുവൻ പദങ്ങളും ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനാ വാചകം ആദ്യം ഒരിക്കൽ പറയാം, പിന്നെ അതിൻ്റെ അർത്ഥം പറയാം, അതിനുശേഷം നിങ്ങളെൻ്റെ കൂടെ ചൊല്ലണം. എന്താണ് പ്രാർത്ഥന? നമ്മൾ ഇന്ന് പഠിച്ചത് ലാ ഷിഫാ, അല്ലാഹുവേ ഒരു ഷിഫയും ഒരു രോഗശമനവുമില്ല. ഇല്ലാ ഷിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ മറ്റൊരു രോഗശമനവുമില്ല. ഷിഫാ അൻ, ആ അല്ലാഹുവേ ആ രോഗഭേദം എങ്ങനെയാണ്, ഷിഫ എങ്ങനെയാണ്? ലാ യുഗാദിറു സഖമ, ഈ വ്യക്തിക്ക് ഒരു രോഗവും അസുഖവും ബാക്കിയാക്കാത്ത വിധം ഇദ്ദേഹത്തിന് നീ പരിപൂർണ ശിഫാ നൽകുന്ന, സമാധാനം നൽകുന്ന, ശമനം നൽകുന്ന രൂപത്തിലാക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേട്ട് ഏറ്റു പറയണം. അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ

0: ശിഫാഅ ഇല്ലാ ശിഫാഉക, ശിഫാഅൻ ലാ യുഖാദിറു സഖമ, ശിഫാഅൻ ലാ യുഖാദിറു സഖമ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ ശീലമാക്കുക. ഒരിക്കൽ കൂടി ഞാൻ തുടക്കം മുതൽ പറയാം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹി ബിൽ ബസ് ഇഷ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, ശിഫാഅൻ ലാ യുഹാദിറു, ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അപ്പോൾ ഈ പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓരോ സമയങ്ങളിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, വിജ്ഞാനങ്ങൾ, ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലത് നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ചു വെക്കുകയും അത് നമ്മൾ ശീലമാക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽപ്പെട്ട ഒന്നാണല്ലോ പ്രാർത്ഥന എന്നുള്ളത്. ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ഇതിനോടകം കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ മദ്രസകളിൽ നിന്നാവാം, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും തലങ്ങളിൽ നിന്നുമാകാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ നിന്നും പ്രാർത്ഥനകൾ കാണാതെ മനസ്സിലാക്കിയ പഠിച്ച ആളുകളുണ്ട് എന്നുള്ളതും സംശയത്തിനിടയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രാർത്ഥനാ പഠനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കത് കാണാതെ ചൊല്ലി പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കേട്ട് പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അത് എഴുതി വെക്കുകയും എഴുതി അത് മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഉറപ്പെടുത്തുകയാണെങ്കിൽ, രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണല്ലോ. അപ്പം ഇന്ന് നമ്മൾ കേട്ടത് രോഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. സഫീർ അൽഹക്കമിയാണ് നമുക്ക് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്.
2: നമ്മുടെ റേഡിയോ വൈബ്സിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കേറെ ആവേശമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു, പൂമരത്തണലിലേക്ക്.
1: പൂമരത്തണലിൽ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആങ്കേഴ്സ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് വരാറുണ്ട്. അത് മിക്കവാറും ഷമീൽ മഞ്ചേരിയെ പോലെ, അതുപോലെ തന്നെ വീട്ടിയെ പോലെ ഉള്ള കുറേ ആളുകൾ നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. ഇപ്പം പൂമരത്തണൽ മിക്കവാറുമൊക്കെ നമ്മൾ അൽഫഹദ് പൂന്തുറയുടെ ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ സംസാരങ്ങളാണ് കേൾക്കാറുള്ളത്. നല്ല തന്മയത്വത്തോടു കൂടി കുട്ടികളുമായി സംവദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്നതാണ്. കരുണയുള്ളവരാകാൻ എന്ന ഒരു മഹത്തായ സന്ദേശം കുട്ടികൾക്ക് കൈമാറുകയാണ് ഇന്നത്തെ പൂമരത്തണലിൽ അൽഫഹദ് പൂന്തുറ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ എൻ്റെ പൂമരത്തണലിലെ ശ്രോതാക്കളെ, കുഞ്ഞ് അനുജത്തിമാരെ, അനുജന്മാരെ, ഇന്ന് നമ്മൾ വളരെ രസകരമായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂട്ടുകാരെ എല്ലാവരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. കൂട്ടുകാർക്കറിയാം, കരുണയോടുകൂടി നമ്മളോട് എല്ലാവരും പെരുമാറിയാൽ നമുക്കെല്ലാവർക്കും വളരെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിഷ്ടപ്പെടുന്ന ആളുകളെല്ലാം നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുമ്പോൾ നമുക്കവരോട് വളരെ അടങ്ങാത്ത സ്നേഹമാണ്. വാപ്പ നമ്മളോട് ചീത്ത പറയുന്ന സ്ഥലത്ത് കാരുണ്യത്തോടുകൂടി നമ്മളോട് സാരമില്ല മോനെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. അതുപോലെ തന്നെ കൂട്ടുകാർക്കറിയാം, നമ്മുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വളരെയേറെയാണ്. ആ രക്ഷിതാവ് അല്ലാഹു കാരുണ്യവാനാണ്. അവനെല്ലാവർക്കും കാരുണ്യവാനാണ്. അവനെല്ലാവരോടും കരുണയുള്ളവനാണ്. അവൻ്റെ കാരുണ്യത്താലാണ് നമുക്ക് കുടിക്കുവാൻ വെള്ളവും, നമുക്ക് ശ്വസിക്കുവാൻ വായുവും, നമ്മൾ കാണുന്ന സുന്ദരമായ ഭൂമിയിലെ പല വർണ്ണങ്ങളിലുള്ള പക്ഷികളും പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളും അങ്ങനെ തുടങ്ങി പല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കൂട്ടുകാരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന കാരുണ്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ അല്ലാതെ നമ്മളാരും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് പഠിപ്പിച്ചു തരാൻ വന്നത് നമ്മുടെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്താലുള്ള നമ്മുടെ പ്രവാചകന്മാർ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ കാരുണ്യത്താലാണ് നമുക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പഠിപ്പിച്ചു തരാൻ, പറഞ്ഞു തരാൻ നമ്മുടെ അടുക്കലേക്ക് വന്നത്. നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇനി നോക്കൂ, അതൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലായിരിക്കും നമ്മുടെ അവസ്ഥ. എന്താ നരകത്തിൻ്റെ അവസ്ഥ? കത്തും നരകത്തിൻ തീജ്വലം കരിയിച്ച മുഖമാണു നരകത്തിൽ കാഴ്ച. അങ്ങനത്തെ നരകം, ആ നരകത്തിലായിരിക്കും നമ്മൾ പോകേണ്ടത്. എങ്ങനെ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് മരിച്ചുപോയി കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു തരാൻ നമ്മുടെ അടുക്കലേക്ക് വന്ന പ്രവാചകന്മാർ, അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കാരുണ്യമില്ല എങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം അള്ളാഹു ചെയ്യുമായിരുന്നോ കൂട്ടുകാരെ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവ് കാരുണ്യവാനാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാരുണ്യവാനാണ്. അദ്ദേഹം കരുണയുള്ളവനാണ്, എല്ലാവരോടും കരുണയുള്ളവനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പ്രവാചകൻ്റെ സ്വഭാവത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് വഇന്നകല അല ഖുൽഖിൻ അദീം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ ഉത്തമമായ മഹത്തായ ഒരു സ്വഭാവത്തിന് ഉടമസ്ഥനായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യത്തിൻ്റെ പ്രവാചകനാണെന്നും വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകനാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് പഠിപ്പിച്ചത്. എന്താ സ്വർഗമെന്ന് പറഞ്ഞാൽ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ആ സ്വർഗം, അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോകാനുള്ള വഴി പഠിപ്പിച്ചു തന്നു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, കരുണയോടുകൂടി നമുക്കെല്ലാം ആ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ കാരുണ്യവാനാണ്. ആ പ്രവാചകനും കാരുണ്യവാനാണ് എങ്കിൽ നമ്മളും കാരുണ്യവാൻ ആകേണ്ടതില്ലേ? നമുക്കും കരുണ വേണ്ടേ? എല്ലാവരോടും, സഹജീവികളോട്, സഹപാഠി സുഹൃത്തുക്കളോട്, അങ്ങനെ തുടങ്ങി എല്ലാവരോടും നമുക്കും കരുണ വേണ്ടേ? കൂട്ടുകാരെ, കരുണ വേണം. കാരുണ്യം കാണിക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യവാനായിരുന്നു. ആ കാരുണ്യവാനായ പ്രവാചകൻ്റെ ആ ജീവിത മാതൃക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കൂട്ടുകാർക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിൽ മലമൂത്ര വിസർജനത്തിൻ, ഒരിക്കൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിൽ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രവാചകനെ കണ്ടതും തോട്ടത്തിലുണ്ടായിരുന്ന ഒരു ഒട്ടകം പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടി വന്ന്, അടുക്കലേക്ക് വന്നുകൊണ്ട് കരയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒട്ടകം കരയുന്നത് കണ്ടതും കാര്യം മനസ്സിലായി. പ്രവാചകന് ആ കാര്യം മനസ്സിലായി. ഉടനെ പ്രവാചകൻ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് തടവി ആശ്വസിപ്പിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഞാനാണ് പ്രവാചകരെ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ ഒട്ടകത്തെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു. അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, ഞാനാണ് പ്രവാചകരെ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി നോക്കണം, നീ ഈ ഒട്ടകത്തെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു, നീ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. നീ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോക്കൂ, ആ ഒരു ഒട്ടകത്തിനെ ഉപദ്രവിച്ച അൻസാരികളിൽപ്പെട്ട ഒരാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ആ ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയ കാരുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് ആ അൻസാരികളിൽപ്പെട്ട ആ ആളുടെ ഒട്ടകം. ആ ഒട്ടകത്തെ അദ്ദേഹം ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അദ്ദേഹത്തെ വിലക്കുകയാണ്. ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണമെന്താ? ഈ ഒട്ടകത്തിന് ചിലപ്പോൾ നിന്നോട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഒട്ടകം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പറയും, ഈ യജമാനൻ എന്നെ ഉപദ്രവിച്ചിരുന്നു അല്ലാഹ് എന്ന് പറയുമ്പോൾ ആ തകാദു തമയ്യസ് മിനൽ ഓയിൽ, അതതിൻ്റെ അഗ്രകോപ നിമിത്തം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകാഗ്നിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും കൂട്ടുകാരെ. അതുകൊണ്ട് ആ മൃഗങ്ങളോട് എന്തു ചെയ്യാൻ പാടില്ല. നമ്മൾ മൃഗങ്ങളോടൊന്നും ഒരു കാരണവശാലും അതിനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. ഇനി നോക്കൂ കൂട്ടുകാരെ, ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ കരുണ നോക്കണം. ഒരു മൃഗത്തിനെ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂട്ടുകാരെ, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിച്ചിരുന്നു. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് കിണറ്റിലിറങ്ങി തൻ്റെ ഷൂസിൽ വെള്ളം നിറച്ച് കുടിക്കാൻ കൊടുത്ത ആൾക്ക് അള്ളാഹു സ്വർഗം നൽകിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കോഴിയും ആടും പൂച്ചയും പശുക്കിടാവുമൊക്കെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. നാം അവയോട് കരുണ കാണിക്കാറുണ്ടോ? കൂട്ടുകാരെ, ഒരു നായ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ സ്വർഗം കരസ്ഥമാക്കിയെങ്കിൽ നമുക്കെന്തുകൊണ്ട്? നമ്മൾ പല പ്രാവശ്യം നായയെ കാണുമ്പോൾ 2-3 കല്ലെടുത്തെറിഞ്ഞോടിക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ നായയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയോട് നമ്മൾ എന്തു ചെയ്യണം? കരുണ കാണിക്കണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൃഷ്ടികളോടൊക്കെ കരുണ കാണിച്ചിരുന്നു. നമ്മളെപ്പോഴൊക്കെയോ പല പ്രാവശ്യം കരുണ കാണിക്കാറില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴിയോടും പൂച്ചയോടും അങ്ങനെ തുടങ്ങി പല മൃഗങ്ങളോടും നമ്മൾ പല പ്രാവശ്യവും അറിയാതെ എപ്പോഴൊക്കെ അതിനെ പലപ്പോഴും ആക്രമിച്ചു പോകുന്നുണ്ട്. ഒരു നരകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ മൃഗങ്ങളെയും ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പക്ഷികളെയും അങ്ങനെയുള്ളതിനും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അവയോടെല്ലാം നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ കരുണ കാണിക്കാനാണ് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പ്രവാചകൻ്റെ മാതൃകയിൽ നമുക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. കൂട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ പ്രവാചകൻ്റെ മാതൃക നമ്മളെല്ലാവരും പിൻപറ്റണം. ആ പ്രവാചകൻ കരുണയുടെ പ്രവാചകനാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ആ പ്രവാചകൻ. എങ്കിൽ നമ്മളോ എപ്പോഴൊക്കെയോ ആരും കാണാതെ ആരും കേൾക്കാതെ നമ്മളൊരു പൂച്ചയെ കണ്ടാൽ കല്ലെടുത്തെറിയാറുണ്ട്. ഒരു ചിത്രശലഭത്തെ കണ്ടാൽ നമ്മൾ കല്ലെടുത്തെറിയാറുണ്ട്, അതിനെ ആക്രമിക്കാറുണ്ട്. ഒരു പുൽച്ചാടിയെ കണ്ടാൽ അതിനെ പിടിച്ച് കൈകളിൽ വെച്ച് നമ്മൾ കളിക്കാറുണ്ട്. ഒരു തുമ്പയെ കണ്ടാൽ അതിൻ്റെ ചിറകിൽ പിടിച്ച് അതിനെ കല്ലെടുപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളൊക്കെ എപ്പോഴൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ടോ കൂട്ടുകാരെ? എങ്കിൽ അതൊന്നും പാടില്ല. നമ്മുടെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കരുണ കാണിക്കാനാണ്. സഹജീവികളോടും സഹവർത്തിക്കുന്ന ആളുകളോടുമൊക്കെ കരുണ കാണിക്കാനാണ്. ഇനി കൂട്ടുകാർക്ക് അനിയന്മാരുണ്ടാകും, കുഞ്ഞ് സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. പല പ്രാവശ്യം ചില കൂട്ടുകാർ നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ അവരെ നമ്മൾ ആക്രമിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞു അനുജന്മാരെയും അനുജത്തിമാരെയും നമ്മുടെ കൂട്ടുകാർ എന്തോ ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെ ആക്രമിക്കാറുണ്ട്. നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ വാപ്പാക്ക് നമുക്ക് താഴെയുള്ള ഒരു അനുജനുണ്ടാകും, ഒരു കുഞ്ഞനുജൻ. അപ്പോൾ ഉമ്മയും വാപ്പയും ഒക്കെ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെയോ പോലെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടുകാരെല്ലാവരും ഉമ്മ കാണാത്ത സമയത്ത്, വാപ്പ് കാണാത്ത സമയത്ത് നേരെ ആ അനുജൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ആ അനുജത്തിൻ്റെ അടുത്ത് പോയി ഒരു ഒരു അടിയൊക്കെ കൊടുത്ത്, ഒരു നുള്ളൊക്കെ കൊടുത്ത്, അങ്ങനെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ആക്രമിക്കാറുണ്ട്. കരുണ കാണിക്കാത്ത ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പാവം നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയുള്ള ആ കുഞ്ഞു കുട്ടികളോട് പോലും എപ്പോഴും എന്തു ചെയ്യണം? കരുണയുള്ളവരായി മാറണം. കരുണയുള്ള നല്ല കുട്ടികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. കൂട്ടുകാരെ, കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ, നമ്മളെല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ സ്വർഗം? സ്വർഗം സുന്ദരമായ സ്വർഗം, ആരും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിത്രീകരിക്കാൻ കഴിയാത്ത സുന്ദരമായ സ്വർഗം.

0: സ്വർഗം, അങ്ങനെയുള്ള സ്വർഗം ഒരാളും കണ്ടിട്ടില്ലാത്ത ആ സ്വർഗം നമുക്ക് വേണ്ടേ? ആ നമുക്ക് സ്വർഗം വേണമെങ്കിൽ നമ്മുടെ അടുക്കലുള്ള ആളുകളോട്, നമ്മുടെ താഴെയുള്ള ആളുകളോട് നമ്മളെപ്പോഴും നല്ലതുപോലെ കാരുണ്യത്താൽ വർഷിക്കാൻ, അവരോട് കാരുണ്യത്തിൻ്റെ രീതിയിൽ, കാരുണ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ, നല്ല എപ്പോഴും കരുണയുള്ള കുട്ടികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇനി നോക്കൂ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാ പ്രാണികളോടും അങ്ങനെയുള്ള ആളുകളോടൊക്കെ എന്ത് ചെയ്തു? കരുണ കാണിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ശിക്ഷിക്കാൻ കൊണ്ടുവന്നാൽ അവരോട് കർക്കശ സ്വരത്തിലോ ദേഷ്യപ്പെട്ടുകൊണ്ടോ നമ്മുടെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആരെങ്കിലും പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ പ്രവാചകൻ അവരോട് വാത്സല്യത്തോടെ, സ്നേഹത്തോടു കൂടിയൊക്കെ ആയിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അങ്ങനെയുള്ള കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ആ പ്രവാചകനിൽ നമുക്ക് നല്ല ഉത്തമമായ മാതൃകയുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ എല്ലാവരും എന്തു ചെയ്യണം? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അങ്ങനെ കരുണയുള്ള ആളുകളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ, ഇർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ഇനി നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചു, ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എങ്കിലേ ആരെ നമ്മളോട് വർത്തിക്കുള്ളൂ നല്ല നിലയിൽ? കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഇക്കാര്യം പഠിപ്പിക്കുമ്പോൾ ആരാ നമ്മളോട്, നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആരാണ് നമ്മളോട് കരുണ കാണിക്കുക? ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ആരാണ് കൂട്ടുകാരെ ആകാശത്തുള്ളവൻ? നമ്മുടെ അല്ലാഹു. ആരാണ്? അല്ലാഹുവാണ് ആകാശത്തുള്ള നമ്മുടെ രക്ഷിതാവ്, എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ്, നമ്മുടെ എല്ലാവരുടെ രക്ഷിതാവും. എല്ലാ ആവശ്യവും വായുവും ജലവും ഭക്ഷണവും എല്ലാം നൽകിയ നമ്മുടെ രക്ഷിതാവ്, കരുണയുള്ള രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരെന്താ? റഹീം എന്നാണ്, റഹ്മാൻ എന്നാണ്, കരുണയുള്ളവനാണ്, പരമകാരുണ്യകനും കരുണാനിധിയുമായ. കൂട്ടുകാർ കേട്ടിട്ടില്ലേ സൂറത്തു ഫാത്തിഹയുടെ വചനങ്ങൾ? അതിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കരുണയുള്ള നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആല, നമ്മുടെ രക്ഷിതാവ്, കാരുണ്യത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു തആല. ആ രക്ഷിതാവ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ കരുണയുള്ളവരായി മാറണം. ആരോട്? നമ്മൾ ഭൂമിയിലുള്ളവരോടും കരുണയുള്ളവരായാൽ ആരാ നമ്മളോട് കരുണയുള്ളവനാകുക? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യമാണല്ലോ നമുക്കുള്ള ജലവും നമുക്കുള്ള വായുവും നമുക്കുള്ള ഭക്ഷണവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യമാണല്ലോ. ഇനി നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാതിരുന്നാൽ ഇക്കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമോ? ഇങ്ങനെയുള്ള കരുണകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തരുമോ? കൂട്ടുകാർ, അത് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർത്തു നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അള്ളാഹു നമുക്ക് കരുണ വർഷിപ്പിച്ചു തരുന്നവനാണ് നമ്മുടെ അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം വേണമെങ്കിൽ നമ്മളെല്ലാവരും എന്തു ചെയ്യണം? ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്കെന്തായി മാറാം? കരുണയുള്ള കുട്ടികളായി മാറാം. അപ്പോൾ കൂട്ടുകാരെ, കാരുണ്യത്തിൻ്റെ മുത്തുമണികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഏറ്റവും കൂടുതൽ കരുണയുള്ള നല്ല കുട്ടികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ വാക്കുകൾ ധിക്കരിക്കാതെ പ്രവാചകനുസരിക്കുന്ന നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ച പീസ് റേഡിയോയിലെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമുക്കിപ്പോൾ പലപ്പോഴും വായിക്കാൻ സമയം ലഭിക്കാറില്ല. എന്നാൽ വായിക്കേണ്ടത് കേൾവിയിലൂടെ ലഭിക്കുന്ന ഒരവസരം പീസിലൂടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, നുറുങ്ങുകളിലേക്ക്. അകലം മുമ്പ് ആലോചിക്കേണ്ടത് എന്ന ഒരു രചന മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച ഈ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നു.
4: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബകോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും കുറവല്ല. മറ്റു പരിഹാരങ്ങളില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തന്മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം തേടുന്നവർ സമുദായത്തിലുണ്ടാക്കുന്ന വിള്ളലുകൾ ചെറുതല്ല. കോടതി വരാന്തകളിൽ സ്വന്തം മകൾക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുമ്പോൾ പിഞ്ചു പൈതങ്ങളുടെ മാനസിക വ്യഥകൾ രക്ഷിതാക്കൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ഒഴിവാക്കുകയുമൊക്കെ ചെയ്യാവുന്ന ഒരു കമ്പോളമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും തൊലാക്കും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക, അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം തൊലാക്കിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35 മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
5: മാഷാല്ലാ, നുറുങ്ങുകൾ സമാപിച്ചു. അകലും മുമ്പ് ആലോചിക്കേണ്ടത്. മെഹ്മൂബ് മദനി ഒറ്റപ്പാലം രചന നിർവഹിച്ച ഈ ഒരു കണ്ടന്റ് വായിച്ചത് മൻസൂർ മണ്ണാർക്കാട്.
3: മാഷാല്ല, ഇനിയും നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വിശേഷ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന പല അറിവുകളും, പ്രത്യേകിച്ച് ആഴത്തിലുള്ള പല അറിവുകളും, അള്ളാഹുവിനെക്കുറിച്ചുള്ള വളരെ ആഴമേറിയ അവൻ്റെ നാമവിശേഷങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്, അസ്മാഉൽ ഹുസ്നയിലേക്ക്.
5: അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ സമീർ മദീനിയാണ് ഇതുവരെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അൽ അഅല, അൽ അക്രം ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുന്നത്.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇനി നമ്മൾ പഠിക്കുന്ന നാലാമതായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അൽ അക്രം എന്ന അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അത്യുദാരൻ എന്നാണതിൻ്റെ സാമാന്യമായ മലയാള പരിഭാഷ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം. അത്യുന്നതനായ, അത്യുദാരനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്താണ് അക്രം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ? കറം എന്നത് ഉദാരതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന പദമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ് അൽ അക്രം, അത്യുദാരൻ എന്ന് പറയുമ്പോൾ. ജാമിഉൻ ലിൽ മഹാസിനി വൽ മഹാമിദ്, എല്ലാവിധ നന്മകളുടെയും സ്തോത്രങ്ങളുടെയും സംഗമം, എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വിശേഷണമാണ് അൽ അക്രം. കേവലം നൽകുക എന്നതിനപ്പുറത്ത് എല്ലാ നിലയിലുമുള്ള നന്മകൾ സമന്വയിക്കുന്നവനാണ് അള്ളാഹു. അവൻ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. പലർക്കും ചോദിക്കുന്നതും ചോദിക്കാതെ തന്നെ നൽകിയതുമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം. നിരന്തരമായി നന്മകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു, അവനാണ് എല്ലാ നന്മകളെയും കണക്കാക്കിയവൻ. അവൻ എല്ലാവർക്കും ആവശ്യമായ എല്ലാ നന്മകളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് പകരം ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതോ കൊടുക്കുന്നതോ അല്ല അവൻ. അവൻ അല്ലദി യുഅതി ബിഗൈരി സബബിൻ തഫദ്ദുല, ചിലപ്പോൾ കാരണങ്ങളില്ലാതെ തന്നെ അത്യുദാരമായി ഔദാര്യമായവൻ നൽകും. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് പടച്ചവനോട് ചോദിച്ചിട്ടില്ല, ഈ ലോകത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള സൗന്ദര്യങ്ങളും അതേപോലെ എൻ്റെ ഉമ്മയുടെ മുഖം വരെയും എനിക്ക് കാണാൻ രണ്ട് കണ്ണ് വേണം, കാഴ്ചയുള്ള കണ്ണ്, നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ അള്ളാഹു നൽകിയതാണ്. അതേപോലെ ആ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ രൂപത്തിൽ ഒരു ഭദ്രമായ സ്ഥാനത്ത് നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നു. നാം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് വേണ്ട അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, ഏറ്റവും നന്മ നിറഞ്ഞ ഔദാര്യം നിറഞ്ഞ ഒരു ഭക്ഷണമാണ്, ഒരു പാനീയമാണ്. അത് സംവിധാനിച്ചവനാണ് അത്യുദാരനായ അള്ളാഹു. ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അത്യുദാരത, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആദരവ് സൃഷ്ടികളായി നമുക്ക് എമ്പാടും കിട്ടിയിട്ടുണ്ട്. ഇനി പടച്ചെറുപ്പ് പ്രത്യേകമായി നൽകുന്ന അവൻ്റെ ആദരവും ഔദാര്യവും നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ, ഏറ്റവും ഔദാര്യത കിട്ടുന്ന ആളുകൾ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ഏറ്റവും സൂക്ഷ്മത പാലിച്ച, അതിൽ ആത്മാർത്ഥമായി അതിനെ ഫോളോ ചെയ്ത ആളുകൾക്കാണ്. അപ്പോൾ പടച്ചറബിൻ്റെ സ്നേഹവും അവൻ്റെ ഔദാര്യവും അവൻ്റെ ആദരവും നമുക്ക് പിടിച്ചു പറ്റണമെങ്കിൽ അവൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പാലിക്കണമെന്നാണ് ആ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവരോടും ഉദാരത കാണിക്കേണ്ടതുണ്ട്. അതേപോലെ അള്ളാഹുവിൽ നിന്ന് ഔദാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഔദാര്യത്തിനായി, ഉദാരതയ്ക്ക് വേണ്ടി പടച്ചറബിനോട് മാത്രം നമ്മൾ തേടേണ്ടതുണ്ട്. എല്ലാറ്റിലും പടച്ചറബിനെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ആര് ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ റബ്ബ് എന്നോട് തടസ്സം നിൽക്കുകയില്ല, അവൻ അത്യുദാരനാണ്, അവൻ ധാരാളമായി നൽകുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഏത് വിഷമ പ്രതിസന്ധിയിലും നിരാശനാകാതെ പടച്ചറബിനോട് ചോദിക്കുവാൻ സാധിക്കും. സൃഷ്ടികളുടെ എല്ലാവരുടെയും കൈകൾ മലർത്തിയാലും നേരെ മറിച്ച് നിവർത്തിയ ഒരു കൈയുണ്ട്, പടച്ചറബ് എന്നോട് ഒരിക്കലും നിഷേധിക്കാതെ തട്ടിക്കളയാതെ എൻ്റെ നേരെ ആ ഔദാര്യം വെച്ച് നീട്ടുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നിരാശയില്ലാതെ പടച്ചവനോട് ചോദിക്കുവാൻ സാധിക്കും. അവൻ്റെ ആ ഔദാര്യം നേടുവാനുള്ള മാർഗം നമ്മൾ അറിയുകയും പിൻപറ്റുകയും ചെയ്യുക എന്നത് ഏറെ പ്രസക്തമായ സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊതിക്കുകയും തേടുകയും ചെയ്യണം. മക്കളില്ലാതെ വിഷമിച്ച, ദീർഘനാൾ പ്രാർത്ഥനയും പ്രതീക്ഷയുമായി കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരെപ്പോലെ പടച്ചറബിൻ്റെ ഔദാര്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിരാശരാകാതെ അള്ളാഹുവിനോട് ചോദിക്കുവാൻ സാധിക്കണം. അത്യുദാരനായ അള്ളാഹുവേ, നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകേണമേ എന്നൊരു തേട്ടം ആ നാമം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തെളിയണം. ആ നാമം വെച്ചുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുവാനും നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ ഒരു പേരാണ് അള്ളാഹുവിൻ്റെ അൽ ഇലാഹ് എന്നത്. ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ ആരാധനക്കർഹതയുള്ളവൻ എന്നാണ് സാമാന്യമായി ആ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ മുസ്തഹിഖുലിൽ ഉലൂഹിയത്തി വൽ ഇബാദ, ആരാധ്യതക്കും ആരാധനകൾക്കും അവകാശപ്പെട്ടവൻ എന്നതാണ്. അള്ളാഹുവാണ് ഇലാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അൽ ഇലാഹു ഹുവൽ ജാമിഉ ലിജമീഇ സിഫാത്തിൽ കമാൽ വ നുഊത്തിൽ ജലാൽ, മഹത്വത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നവനാണ് ഇലാഹ്. ആ പടച്ചറബിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ സമർപ്പിക്കേണ്ടത്. ഇബാദത്തിൻ്റെ യാതൊരംശവും അള്ളാഹുവിനല്ലാതെ അർപ്പിക്കാതിരിക്കുക എന്നതാണ് ആ നാമം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതിൻ്റെ ഒരു തേട്ടം എന്നത് അതാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ എൻ്റെ ശിരസ് ഞാൻ കുനിക്കുകയുള്ളൂ. ആ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ ഞാൻ സത്യം ചെയ്യുകയുള്ളൂ. അവനിൽ മാത്രമേ ഞാൻ ബലമേൽപ്പിക്കുകയുള്ളൂ. അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുകയുള്ളൂ, ദോഷം ഭയക്കുന്നുള്ളൂ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സ് ബന്ധപ്പെടുത്തേണ്ടത്, നമ്മുടെ ആശ്രയമായി നിലകൊള്ളേണ്ടത് അള്ളാഹുവാണ്. ആ പടച്ചറബിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹം, അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഒടുങ്ങാത്ത സ്നേഹമുള്ളവരാണ്, ശക്തമായ സ്നേഹമുള്ളവരാണ്. കാരണം ആ പടച്ചറബിനെ ആശ്രയമായി കണ്ടുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്ന, അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന വിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നടത്തിയൊരു പ്രാർത്ഥന സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം. അള്ളാഹുവേ, നീയല്ലാതെ ഇലാഹായിട്ട് ആരുമില്ല, ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. ഈ ഒരു ദിക്ർ ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവേ ഞാൻ അന്യായം ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഈ ദോഷം പൊറുക്കുവാനും എന്നെ സഹായിക്കുവാനും മറ്റാരുമില്ല എന്ന അർത്ഥത്തിലുള്ള ഈ ദുആ, ഈ ദിക്ർ ആരെങ്കിലും ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമഘട്ടത്തിലും പറഞ്ഞാൽ അള്ളാഹു അയാളുടെ ആ വിഷമവും പ്രതിസന്ധിയും പ്രയാസവും നീക്കിത്തരാതിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിൻ്റെ ആ സങ്കടത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് രക്ഷയായി മാറിയ, രക്ഷകനായി വർത്തിച്ച അള്ളാഹു, അവനാണ് എൻ്റെ ഇലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഏറെ മഹത്വമുള്ളതാണ്, അഫ്ളലു ദിക്ർ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത്. അതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവല്ലാതെ ആരാധനകൾക്കർഹനായി മറ്റാരുമില്ല. അറഫാ ദിവസത്തിലെ ദിക്ർ ഏറ്റവും അഫ്ളലായ ദിക്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെയും പറയുന്നത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്ന, അവൻ മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്ന് പഠിപ്പിക്കുന്ന ഇതേപോലെയുള്ള നിരവധി ദിക്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമുക്ക് അള്ളാഹുവിൻ്റെ രക്ഷ നേടിത്തരുന്ന, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ഉറപ്പാക്കുന്ന ഒരു ദിക്റാണ്, ദുആയാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുക. ആറാമത്തെ നാമമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ അവ്വൽ. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് ഹുവൽ അവ്വലു. അവൻ ആദിമനാണ്, മുമ്പേയുള്ളവനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലദീ ലം യസ്ബഖുഹു ഷൈഉൻ, അവൻ്റെ മുമ്പ് ഒന്നില്ല. ഫലാ ഷൈഅ ഖബ്ലഹു, അവന് മുമ്പേ ഇന്നത് എന്ന് പറയാനില്ല. അവൻ എന്നും ഉള്ളവനാണ്, അവന് മുമ്പ് എന്നൊരവസ്ഥ ഇല്ല. കാൻ അല്ലാഹു വലം യക്കുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹു മുമ്പേ ഉണ്ട്, അല്ലാഹുവിൻ്റെ മുമ്പ് ഇന്നതുണ്ട് എന്ന് പറയാൻ ഒക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസിൽ കാണാം, കാൻ അല്ലാഹു വലം യക്കുൻ ഷൈഉൻ ഖബ്ലഹു വകാൻ അർശുഹു അലൽ മാ ثم خلق السماوات والارض وكتب في الذكر كل شيء. الله മുമ്പേയുണ്ട്, അവനെ മുമ്പ് ഒന്നുമില്ല. അവന്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു, അതേപോലെ ആകാശങ്ങളെയും ഭൂമിയെയും പിന്നീട് അവൻ സൃഷ്ടിച്ചു. ഇങ്ങനെയെല്ലാം പറയുന്ന ആ സംഗതിയിൽ അല്ലാഹുവാണ് ആദിമൻ, മുമ്പേയുള്ളവൻ, എന്നെന്നുമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ, ഒരു ദിക്റിൻ്റെ ഒരു ദുആയുടെ ഭാഗമാണ്. അല്ലാഹുവേ, നീയാണ് ആദ്യമേയുള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. അപ്പോൾ എല്ലായ്പ്പോഴുമുള്ളവൻ, മുമ്പേയുള്ളവൻ എന്ന അർത്ഥത്തിൽ ബാക്കിയെല്ലാം ആ അള്ളാഹുവിനെയാണ് ആശ്രയിച്ച് നിലകൊള്ളുന്നത്. എല്ലാവരുടെയും ആശ്രയവും അവലംബവും അള്ളാഹുവാണ്. അതുകൊണ്ട് അൽ ഔവൽ, മുമ്പേയുള്ളവൻ, ആദിമനാണ് അള്ളാഹു എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ ആശ്രയിക്കുവാനും അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനും അവനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നൽകുന്ന നിർഭയത്വവും സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കും. ഏഴാമതായി അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു നാമമാണ് അൽ ആഖിർ, അന്തിമൻ അഥവാ അവസാനമില്ലാത്തവൻ എന്നതാണ് അതിൻ്റെ താല്പര്യം. വഹുവ കായിനുൻ ബഅദ ഫനാഇൽ അഷിയാഇ കുല്ലിഹ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നശിച്ചതിന് ശേഷവും നശിക്കാതെ നിലനിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കുല്ലു ഷൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹ, അല്ലാത്ത എല്ലാം നശിച്ചു പോകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിലെ 88-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, കുല്ലുമൻ അലൈഹ ഫാൻ സൂറത്തുർ റഹ്മാനിൽ അല്ലാ പറഞ്ഞതുപോലെ, ഭൂലോകത്തുള്ള സർവവും നശിക്കും, പക്ഷേ അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്. വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, പടച്ചവന് നീയാണ് അന്തിമൻ, അവസാനമില്ലാത്തവൻ. അൽ ബാഖി ബഅദ ഫനാഇൽ ഖൽഖ്, സൃഷ്ടികളുടെ നാശത്തിന് ശേഷവും നിലനിൽക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ ആശ്രയത്വവും അവലംബവും ആ അള്ളാഹുവിൽ മാത്രമായിരിക്കണം. ഈ ഒരു നാമം പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് നമ്മുടെ ആശ്രയവും അവലംബവും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ബാക്കിയെല്ലാം നശിച്ചു പോകുന്നവരാണ്, നശിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിനെയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ആശ്വാസവും മനസമാധാനവും നൽകേണ്ടതാണ്. അങ്ങനെയുള്ള ഒരുവനെ ഇലാഹായി, ആരാധ്യനായി, ആശ്രയമായി സ്വീകരിച്ച സത്യവിശ്വാസിക്ക് നിർഭയത്വം ഉറപ്പാണ്. അവൻ്റെ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയതുകൊണ്ട് അവനൊരു ദോഷവും വരാനില്ല. കാരണം അവയൊന്നുമല്ല ഗുണദോഷങ്ങൾ നിശ്ചയിക്കുന്നത്. മുമ്പേയുള്ളവൻ, ഒരിക്കലും നശിച്ചു പോകാത്തവൻ, അതേപോലെ സർവശക്തനായിട്ടുള്ള അള്ളാഹു, അവൻ നിശ്ചയിക്കുന്നതാണ് നന്മയും ഗുണവുമായി വന്ന് ഭവിക്കുന്നത്. അവൻ്റെ അറിവും തീരുമാനവുമില്ലാതെ ഒരു ദോഷവും ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും വരുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് നിർഭയത്വം നൽകേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കളെമ്പാടുമുണ്ടായിട്ടും അവർ അദ്ദേഹത്തിനെതിരിൽ എല്ലാവിധ സന്നാഹങ്ങളൊരു കൂട്ടിയിട്ടും നിർഭയത്വത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചതുപോലെ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ അവൻ എത്രയോ മതിയായവനാണ്, തികഞ്ഞവനാണ്.
3: മാഷാല്ലാ, വളരെ അത്യുത്തമമായ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. തുടർച്ചയായിട്ടും ഇത് കേൾക്കാനുള്ള തോഫീക്ക് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷമീർ മദീനി.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു കഥ കേൾക്കാം. ചെറുപ്പം വലിപ്പം വ്യത്യാസമില്ലാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കഥ. ഓക്കെ, എന്നത്തെയും പോലെ വി ടി മാസ്റ്ററാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അബ്ദുസലാം വി ടി.
7: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. കഥകൾ ഒത്തിരി നമ്മൾ കേട്ടിങ്ങനെ പോവണല്ലേ. ഇഷ്ടപ്പെട്ട കഥകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മനസ്സിലിപ്പോഴും ബാക്കിയുള്ള കഥകൾ ഏതൊക്കെയാണ്? കഥകൾ നമുക്ക് ബാക്കിയുണ്ടാവണം, കഥയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേവലം ഒരു കഥയല്ല കേട്ടോ. ശരിക്കും നടന്ന സംഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളെ നമ്മൾ കഥയാക്കുകയാണ്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനായ സ്വഹാബിയാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു കഴുതപ്പുറത്താണ്. യാത്രാമധ്യേ അദ്ദേഹം ഒരു ഗ്രാമീണനായ അറബിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇന്നയാളല്ലേ എന്ന്. ഈ ചോദ്യം കേട്ടപ്പോ ആ ഗ്രാമീണൻ മറുപടി പറഞ്ഞു, ആ അതെ, ഞാൻ ആൾ തന്നെയാണ്. അത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി. തന്റെ തലപ്പാവ് ഊരി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കഴുതയെ അദ്ദേഹത്തിന് നൽകി. ആ കഴുതപ്പുറത്ത് കയറാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികർ അത്ഭുതപ്പെട്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കെന്തു പറ്റി? ഏതോ ഒരു വ്യക്തിക്ക് താങ്കളുടെ വാഹനം നൽകി താങ്കൾ നടന്നു പോവുകയാണോ? താങ്കളുടെ തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു. തന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലെ രഹസ്യം ഇബ്നു റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചു. അദ്ദേഹം അവരോടായി പറഞ്ഞു, തീർച്ചയായും ഉപ്പയുടെ ചങ്ങാതിമാരോട് ബന്ധം ചേർക്കൽ ഏറ്റവും മഹത്തരമായ പുണ്യം നേടുന്ന പ്രവർത്തനമാണ്. ഇദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ങാതിയായിരുന്നോ എന്ന് നോക്കണേ. എന്തൊരു ആദരവാണ് ഉപ്പയുടെ ചങ്ങാതിക്ക് പോലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉപ്പയുടെ ചങ്ങാതിമാരോടും അടുത്ത സുഹൃത്തുക്കളെയുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങനെ ആദരവ് നൽകാൻ പറ്റാറുണ്ടോ? അപ്പൊ എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന കഥയാണ് ഇതിലൂടെ നമ്മൾ കേട്ടത്. അടുത്ത കഥയുമായപ്പോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, ഈ കഥ പറയൽ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ മനഃപൂർവ്വം നമ്മൾ കേൾപ്പിക്കേണ്ട ചില പ്രോഗ്രാമുകളിലൊന്നാണ് കഥ പറയൽ, അതുപോലെ തന്നെ പൂമരത്തണലിൽ എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ. തീർച്ചയായും നമ്മൾ കുട്ടികളോട് ഉപദേശിക്കുകയും മറ്റു കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിന് ഒരല്പം ആക്കം കൂട്ടുന്ന ചില പ്രോഗ്രാമുകൾ കൂടിയാണ്. അതുകൊണ്ട് കഥ പറയാൻ പ്രോഗ്രാം തീർച്ചയായും നമ്മൾ കുട്ടികളെ കേൾപ്പിക്കണം. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വിട്ടിയായിരുന്നു.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, സമയം നമ്മുടെ സഞ്ചാരത്തിനൊത്ത് അല്ലെങ്കിൽ നമ്മൾ സമയത്തിനോടൊത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പീസ് റേഡിയോ ഓരോ സമയങ്ങളിലും നമുക്ക് വേണ്ട വിഭവങ്ങളുമായി നമ്മോടൊപ്പമുണ്ട്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ഒരുപാട് ജനക്ഷേമ പ്രോഗ്രാമുകളെ ഇതിനോടകം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉപകാരപ്രദമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം അതിലുള്ള സേവനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനക്ഷേമം പ്രോഗ്രാമിൽ കുടുംബശ്രീ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണവുമായിട്ടാണ് ജാഫർ കക്കൂത്ത്. അദ്ദേഹം മലപ്പുറം ജില്ലാ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. അദ്ദേഹവുമായിട്ട് ഇബ്നു അലി എടത്തനാട്ടുകര നടത്തിയ ഒരു ചർച്ചയാണ് നമ്മൾ കേൾക്കുന്നത്.
8: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. അയൽക്കൂട്ടം എന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പേരാണ്. വളരെ ചുരുങ്ങിയ പരിപാടികൾ മാത്രമേ അയൽക്കൂട്ടത്തിൻ്റെ കീഴിലുള്ളൂ എന്നൊരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംശയിച്ചേക്കാം. എന്നാൽ ഒരുപാട് പദ്ധതികൾ അയൽക്കൂട്ടത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഒരു സമുദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ഈ അയൽക്കൂട്ടം എന്ന പേര് കേൾക്കുമ്പോൾ കുടുംബശ്രീക്കാരുടെ ഹോട്ടൽ അല്ലെങ്കിൽ അച്ചാറുകൾ അതൊക്കെ ആവാം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പരിശീലനങ്ങളും അതുപോലെ മറ്റു സഹായങ്ങളും സ്ത്രീകളെ മാത്രമല്ല വയോജനങ്ങളെയും കുട്ടികളെയും അങ്ങനെ നിഖില മേഖലകളിൽ നിശബ്ദമായൊരു വിപ്ലവമാണ് അയൽക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയൽക്കൂട്ടത്തെക്കുറിച്ച് അതിൻ്റെ പരിപാടികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനേറ്റവും പ്രാപ്തനായ ഒരാൾ തന്നെയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കൂടെയുള്ളത്, ജാഫർ കക്കൂത്ത്. കുടുംബശ്രീ മിഷന്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം അപരിചിതനല്ല. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹം 30 വർഷത്തിൽ കൂടുതൽ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജില്ലാ ട്രഷറി ഓഫീസറായി പ്രൊമോഷൻ ആയതിനു ശേഷം ഡെപ്യൂട്ടേഷനിൽ മലപ്പുറം കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്, ഒരു വനിതാ മുന്നേറ്റമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ എത്തിയിട്ടുള്ള ഒരു മഹത് സംരംഭമാണ് അയൽക്കൂട്ടം. ചുരുക്കിയിട്ടൊന്ന് പറയാമോ എന്താണ് അയൽക്കൂട്ടമെന്ന്?
9: അയൽക്കൂട്ടം കുടുംബശ്രീയിലെ ഒരു സംവിധാനമാണ്. കുടുംബശ്രീ ഒരു മിഷനാണ്, ദൗത്യമാണ്. അപ്പോൾ അതിലേറ്റവും താഴേക്കിടയിലാണ് NHG നൈബർഹുഡ് ഗ്രൂപ്പ്, അതാണ് അയൽക്കൂട്ടം. 10 മുതൽ 20 വരെയുള്ള വനിതകൾ, വ്യത്യസ്ത കുടുംബാംഗങ്ങളുള്ള വനിതകൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന, ഇതാണ് അയൽക്കൂട്ടം. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വളണ്ടിയർമാർ, വിവിധ മേഖലകളുണ്ട്, സാമ്പത്തികം, ആരോഗ്യം, വികസനം എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള 5 വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡൻ്റ് സെക്രട്ടറി അടക്കമുള്ള 5 വളണ്ടിയർമാർ. ഇവരാണ് വാർഡ് തലത്തിലുള്ള ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നുള്ള ഒരു സംവിധാനം,
8: ADS
9: ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇത് വാർഡ് തലത്തിലാണ്. അതിനും ഭാരവാഹികളുണ്ട്, പ്രസിഡൻ്റ് സെക്രട്ടറി, 11 കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ നിന്നാണ് ഒരാളെ CDS മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നത്, പഞ്ചായത്തിലേക്ക് തലത്തിൽ. അങ്ങനെ വിവിധ വാർഡുകളിൽ നിന്ന് വരുന്ന CDS മെമ്പർമാർ കൂടിയിട്ടാണ് CDS ഭരണസമിതിയും അതുപോലെ തന്നെ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനം. തികച്ചും ത്രിതല സംവിധാനത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്.
8: ഇപ്പോഴ് ഒരു വാർഡ് മെമ്പറെ പോലെയൊക്കെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരാളാണ് CDS ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്നത് അല്ലേ?
9: എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഈ സാമ്പത്തികവും അതുപോലെ സാമൂഹിക അംഗീകാരവും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അപ്പുറമുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ചിലപ്പോൾ ഒരു ബെനഫിഷ്യറിക്ക് ഒരു ആനുകൂല്യം കൊടുക്കണമെങ്കിൽ പ്രൊജക്റ്റിൽ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു CDS ചെയർപേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ അർഹതപ്പെട്ട ഒരാൾക്ക് നേരിട്ട് തന്നെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം നിലവിലുണ്ട്. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം.
8: അതെ അതെ, ശരിയാണ്. ചെറിയ തോതിലുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ മീഡിയകളും പത്രങ്ങളും ഒക്കെ
9: ചെയ്തിട്ടുണ്ട്.
8: നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട് ഈ ഒരു സംവിധാനം. കുടുംബശ്രീ മിഷന് യഥാർത്ഥത്തിലുള്ള മിഷൻ എന്തൊക്കെയാണ്? കേവലം വനിതകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനപ്പുറത്തേക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, എന്തൊക്കെയാണെന്ന് ചുരുക്കി?
9: 25 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ 10 വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വനിതാ ശാക്തീകരണത്തിനും വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഇന്ന് സകല മേഖലകളും വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ശാക്തീകരണത്തിനും നിരവധി പരിപാടികൾ, സ്നേഹിത അടക്കമുള്ള കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വരുമാനദായക പ്രവർത്തനങ്ങൾ, ചെറിയ പിന്നെ യൂണിറ്റുകൾ തുടങ്ങിയുകൊണ്ട്, മൈക്രോ എൻ്റർപ്രൈസ് തുടങ്ങിയുകൊണ്ട് അതിന് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ചന്തകളായിട്ടും അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഓരോ പഞ്ചായത്തിലും 10-50 കുട്ടികൾ ഇത്തരത്തിലുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുന്നതിനുണ്ട് ബഡ്സ് സ്കൂളുകൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, അങ്ങനെയുള്ള പരിപാടികൾ. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDKY പോലുള്ള, ദീൻ ദയാൽ ഉപാധ്യായ പോലുള്ള പരിപാടി, കൗശല യോജന പോലുള്ള പരിപാടികൾ താഴെത്തട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. അതുപോലെ സെൻട്രൽ സ്കീമുകളുണ്ട്, SVP സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർ പ്രോഗ്രാം, അതിലൊക്കെ ധാരാളം സംരംഭങ്ങൾ തുടങ്ങാൻ കുടുംബശ്രീയിലൂടെയാണ് സഹായം കൊടുക്കുന്നത്. പണ്ട് നമുക്ക് ബ്ലോക്കിലാണല്ലോ എല്ലാവിധ കേന്ദ്ര പദ്ധതികളും വരിക. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക പരിപാടികളും നടത്തുന്നത് കുടുംബശ്രീയിലൂടെ. ഇതൊരു മിഷനാണ്, വളരെ ദൗത്യം എന്നുള്ള നിലക്ക് തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ നടക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് അതിനെ പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത്.
8: മിഷൻ എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
9: തീർച്ചയായിട്ടും ധാരാളം പരിപാടികൾ. ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ ധാരാളം പരിപാടികൾ, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിൻ്റെ വാർ റൂമായിട്ടും മറ്റൊക്കെ കുടുംബശ്രീ പ്രവർത്തകരാണ് പ്രവർത്തിച്ചത്. സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും, ഭക്ഷണം അടക്കമുള്ള

0: യോജിത സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. അതിലൊന്നാണ് പിന്നെ ഈ സ്മാം എന്നുള്ള പ്രോഗ്രാം. രണ്ടാമത് തനത് പരിപാടികൾ, ഇവരൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് CDS, തനത് പരിപാടികൾ വരട്ടെ, അതുപോലെ തന്നെയാണ് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിലൊരു മിഷൻ, സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെഷീനറി എന്നുള്ളൊരു മിഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം സബ്സിഡി കൊടുക്കുന്ന കാർഷിക ഉപകരണങ്ങൾക്ക്, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിലൂടെയാണ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആനക്കയത്ത് കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇതിൻ്റെ മേധാവി. ഇത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. കുടുംബശ്രീ അതിൻ്റെ സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് CDS ഓഫീസുകളിൽ ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രചരണ പരിപാടി താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തോട്ടി മുതൽ പിടിച്ച് ട്രാക്ടർ വരെ വേണമെങ്കിൽ വാങ്ങിക്കാം, അർബന മുതൽ പിടിച്ച് അങ്ങനെ ചെറിയ ഉപകരണങ്ങൾ നമ്മൾ വനിതകൾക്കോ അതിന് വരുമാനമൊന്നും പ്രശ്നമല്ല. അപ്പോൾ അത് ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം 20 ലക്ഷം രൂപയെങ്കിലും ഓരോ CDSൽ നിന്നും വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ചില ഇടത്തു നിന്ന് ചിലപ്പോൾ 1 കോടിയോളം രൂപയുടെ ഉപകരണങ്ങൾ വന്നേക്കാം. ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ അതാണ് ഇത് ഈ കൺവെർജൻസ് സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ട്രാക്ടർ, ട്രില്ലറ്, പിന്നെ കിളക്കുന്ന യന്ത്രങ്ങൾ, എല്ലാം കുഴി വെട്ടുന്നത്, കാട് വെട്ടുന്നത്, എല്ലാം മറ്റേ ഗ്രൈൻഡറുകൾ അടക്കമുള്ള എല്ലാ കാർഷിക ഉപകരണങ്ങളും ഇതിൽപ്പെടും. അപ്പോൾ അതാണ് ഒരു പ്രചരണ പരിപാടിയും ഒരു വലിയ ദൗത്യമായിട്ട് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്.
1: മലപ്പുറത്ത് ഈ പദ്ധതിക്ക് ആവശ്യക്കാരുണ്ടോ?
0: ധാരാളം ആവശ്യക്കാരുണ്ട്.
1: ആവശ്യത്തിന് അപേക്ഷകൾ കിട്ടും?
0: തീർച്ചയായിട്ടും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 500 അപേക്ഷകൾ വന്നു. ഇനി അത് ഞങ്ങൾ 2000 പേർക്ക് വിവിധ മേഖലകളിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് 10 ലക്ഷം രൂപ വരെ സഹായം കൊടുക്കാൻ കഴിയും, വരുമാനം പ്രശ്നമല്ല. ഇത് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയല്ല, പക്ഷേ എന്താണ് സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ആ ഒരു സാധ്യത പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
1: ജാഫർ സാർ പറഞ്ഞ ഈ സ്കീമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളും അറിയാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കീം പ്രത്യേകം ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം അതിന് പ്രത്യേകിച്ചൊരു വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല. രജിസ്റ്റർ ചെയ്ത് കിട്ടിയാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഒരു പ്രത്യേക സ്ക്രൂട്ടിനി ഒന്നും ഇല്ലാന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ സാർ?
0: ഇതിനൊരു സോഫ്റ്റ്വെയർ നിലവിലുണ്ട്. ആ സോഫ്റ്റ്വെയർ വളരെ പക്ക സോഫ്റ്റ്വെയർ എന്ന് പറയും. കാരണം ബാർഗെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ സൗകര്യമുണ്ട്. ഡീലർമാരെ നമുക്ക് സെലക്ട് ചെയ്യാം. പിൻ നമ്പർ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിൻ നമ്പർ വരും. ഈ പിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ഉപകരണങ്ങൾ ഏത് ഡീലറെ കയ്യിൽ നിന്നും ഏറ്റവും കുറഞ്ഞ നിലക്ക് നല്ല കമ്പനിയുടെ സാധനങ്ങൾ പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അത് വാങ്ങിക്കുമ്പോൾ അവരെ പിന്നെ ബില്ല്, ആ ബില്ല് കമ്പനിയിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് ഒറിജിനൽ സാധനം തന്നെയാണ് കൊടുത്തത് എന്നടക്കം ഉറപ്പിക്കുന്ന രീതി. ഇനി അതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ഒരു മാസമൊക്കെ ഇതിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിന് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ കൃഷി ലോണുകൾ, കാർഷിക ലോണായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളും, അതും ഒരു കൺവെർജൻസ് സാധ്യതയായിട്ട് നമ്മുടെ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ആയിട്ട് സംസാരിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ ബാങ്കിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് തന്നെ ടീം പീസ് റേഡിയോയും കൂടി ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും അത് കിട്ടും.
1: അതേപോലെ മലപ്പുറം ജില്ലയിൽ താങ്കളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയൊരു പ്രത്യേക പദ്ധതിയാണ് ട്രസ്റ്റ് ഷോപ്പ്. അതായത് നമ്മൾ പണ്ടത്തെ പറയുന്ന പോലെ മക്കത്തെ
0: വിശ്വാസത്തിലെടുത്തോണ്ട്.
1: അതെ അതെ, ഒന്ന് വിശദീകരിക്കണം സാർ.
0: ട്രസ്റ്റ് ഷോപ്പുകൾ നമ്മുടെ പാവപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടികളുടെ വേണ്ടി, മാനസിക വെല്ലുവിളി നേരുന്ന കുട്ടികൾക്ക് അവർ ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ, അവർ നല്ല പെയിൻറ്റിങ്സുകൾ ഇറക്കുന്നുണ്ട്. അവരൊക്കെ പ്രത്യേക കഴിവുള്ളവർ തന്നെയാണ്, പേര് പോലെ തന്നെ പ്രത്യേക കഴിവുള്ളവരാണ്. അവരുണ്ടാക്കുന്ന ഓഫീസ് ഉപകരണം, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പേന അടക്കം, കടലാസ് കൊണ്ടുണ്ടാകുന്ന വിത്ത് പേന അടക്കം അവരുണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ചവിട്ടി, അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷന്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ ഒരു അലമാരയിൽ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ അതിൽ നിക്ഷേപം, അതിൻ്റെ വില രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആവശ്യമുള്ള വില കൊടുത്തിട്ടോ കൊടുക്കാതെയോ അതിൽ നിന്ന്. പക്ഷേ നമ്മൾ അനുഭവം, കലക്ടറേറ്റിൽ, കലക്ടറെ ചേംബറിന് മുന്നിൽ തന്നെ ഒരു ട്രസ്റ്റ് ഷോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ താല്പര്യം, നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ കലക്ടർ വളരെ താല്പര്യപൂർവ്വം അതിനെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഇരട്ടി വരുമാനമാണ് ലഭിക്കുന്നത്. അത് ഓരോ സ്കൂളുകളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വരവേലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് 15 ട്രസ്റ്റ് ഷോപ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ അതിലൂടെ വിറ്റഴിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഉപജീവനം, അവരുടെ പിന്നെ ഈ കുട്ടികൾക്ക് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ. ഇത് മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കാണുള്ളത് നിർമ്മിക്കാൻ കഴിയുക.
1: കേവലം ഒരു കച്ചവടത്തിനപ്പുറം ഒരു കാരുണ്യം കൂടി,
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് ആളുകൾ അത് സ്പോൺസർ ചെയ്യാൻ വരുന്നുണ്ട്, ബാങ്കുകൾ സ്പോൺസർ ചെയ്യാൻ വരുന്നുണ്ട്, കുടുംബശ്രീ തന്നെ ചിലത് സ്പോൺസർ ചെയ്യുന്നുണ്ട്. IEC ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് അവരുടെ പ്രചരണ പരിപാടി, പല അതിനും പ്രചരണത്തിന് ചിലവഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെയും ഇതിന് സ്പോൺസർഷിപ്പുണ്ട്. നല്ല പ്രതികരണം.
1: അതേപോലെ ഇതിന്റെ ഒരു പടി കൂടി ഉയർന്ന ഒന്നാണ് സിഗ്നേച്ചർ ഷോപ്പുകൾ അല്ലേ? സിഗ്നേച്ചർ
0: സ്റ്റോർ നമ്മുടെ എയർപോർട്ടിൽ പിന്നെ

0: നമ്മുടെ എയർപോർട്ട് അതോറിറ്റി കുടുംബശ്രീക്ക് ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ സംവിധാനമുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ സംവിധാനത്തിനാണ് കേരളത്തിലെ ഈ സിഗ്നേച്ചർ സ്റ്റോർ അനുവദിച്ചിട്ടുള്ളത്. കരിപ്പൂർ എയർപോർട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ സാധാരണ ഉൽപ്പന്നങ്ങൾ, കരകൗശല, നമ്മൾ നല്ല വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, നമ്മൾ എത്തനിക് ഫുഡുകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്ന വിൽപ്പനയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഡിപ്പാർച്ചർ ടെർമിനലിൽ സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്ന അടുത്ത് നല്ലൊരു പ്രതികരണമാണ്. അത് നല്ലൊരു സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ വനിതകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള നല്ല സാധനങ്ങൾ അവിടെ വിപണനം നടത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ ചിപ്സ് അടക്കം ഉള്ള കാര്യങ്ങൾ, വെളിച്ചെണ്ണയിലുള്ള ചിപ്സ്, അങ്ങനെ ഹലുവ, അങ്ങനെ ധാരാളം നമ്മളെ വീട്ടമ്മമാരുണ്ടാക്കുന്ന നല്ല സാധനങ്ങൾ അവിടെ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഇതാണ്. നമ്മുടെ എം പി രാജേഷ് മന്ത്രി അവർക്കാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ജാഫർ മാലിക് സാറാണ് നമ്മുടെ പഴയ ജില്ലാ കളക്ടറാണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീയുടെ, അവരൊക്കെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്.
1: ഓക്കെ, കുടുംബശ്രീ ഒരു ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ബ്രാൻഡ് പോലെ തന്നെ കുടുംബശ്രീ എന്നതിന് ഒരു വാല്യൂ ഉണ്ട്. ആളുകൾക്കൊരു വിശ്വാസം,
0: നല്ല ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്.
1: ഇതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് അവരുടെ ഷോപ്പ്, പിന്നെ മീൽസ് ഷോപ്പ്,
0: ജനകീയ ഹോട്ടലുകൾ,
1: അതൊന്ന് വിശദീകരിക്കാം.
0: ഇന്ന് കുടുംബശ്രീക്ക് 146 ജനകീയ ഹോട്ടൽ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ ജനകീയ ഹോട്ടലിലെ ഉച്ചഭക്ഷണത്തിന് 10 രൂപ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് കേരള ഗവൺമെൻറ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം ലഭ്യമാക്കാറുണ്ട്. സൗജന്യമായിട്ടും ഇത്തരം ഹോട്ടലുകൾ ഭക്ഷണം ചിലവർക്കെങ്കിലും കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും 20 രൂപക്കാണ് സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കുന്നത്. 10 രൂപ സബ്സിഡിയും, അങ്ങനെ 30 രൂപക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറ്, ഈ സബ്സിഡി കാത്തിരിക്കാതെ ആളുകളെ മനസ്സ് നിറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 30-നോ 40-നോ ആളുകൾ വന്ന് കഴിക്കും. പാവപ്പെട്ടവന്, കഴിവില്ലാത്തവന് സൗജന്യമായിട്ടും കൊടുക്കുക എന്നുള്ളതിന് ഇതൊരു നല്ല പ്രതികരണമാണ്. ഇവരെ ഫെഡറേറ്റ് ചെയ്തുകൊണ്ട്, പിന്നെ ഇവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു കൺസോർഷ്യം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട്, കുടുംബശ്രീകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ കറി പൗഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ സാധനങ്ങൾ ഉണ്ടാക്കുക, മായം ചേർക്കാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക നല്ല വൃത്തിയിൽ. അത് ഒരു ബ്രാൻഡഡായിട്ട് തന്നെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഹോട്ടലുകൾ നല്ല യൂണിഫോമിൽ, നല്ല വൃത്തിയിൽ, നമ്മുടെ കൈപ്പുണ്യം, മലബാറിൻ്റെ കൈപ്പുണ്യം, മലപ്പുറത്തിൻ്റെ കൈപ്പുണ്യം ചോരാതെ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്.
1: ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. മലപ്പുറം സിവിൽ സ്റ്റേഷനോട് ചേർന്ന് അവരുടെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്.
0: സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീന് പ്രവർത്തിക്കുന്നുണ്ട്. 25 വനിതകൾക്കാണ് അവിടെ തൊഴിലുള്ളത്. നല്ല സെയിലുമുണ്ട്.
1: എന്തായാലും സ്വന്തം ഉൽപ്പന്നങ്ങൾ വളയിട്ട കൈകൾ കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി സെർവ് ചെയ്യാൻ പറയുമ്പോൾ കഴിക്കുമ്പോൾ
0: തീർച്ചയായിട്ടും
1: വയർ മാത്രമല്ല മനസ്സുകൂടി നിറയുന്നു എന്നുള്ളതാണ്
0: തീർച്ചയായിട്ടും
1: സത്യം. ഒരുപാട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പല കാര്യങ്ങളും, പല തരത്തിലുള്ള ഐറ്റംസും ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് പ്രയാസങ്ങളുണ്ടാവും. അതിന്
0: നമ്മളതിന് ചില മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിൽ ഒന്ന്, പിന്നെ ഇവർക്ക് തന്നെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ, മാർക്കറ്റിംഗ് കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ ജില്ലയിൽ 10-15 ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോം ഷോപ്പ് സംവിധാനം, വാർഡ് തലത്തിൽ രണ്ടാളുകളെ വെച്ചുകൊണ്ട് വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം, അത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ വിതരണം ചെയ്യാം.
1: ഹോം
0: ഡെലിവറി സംവിധാനം, അത് പഞ്ചായത്തിൽ ഒരു ജില്ലാതലത്തിലൊരു ഒരു ടീമുണ്ട്. ആ ടീം സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു. ഒക്കെ വനിതകൾ തന്നെയാണ്. ഒരു ബ്ലോക്കിൽ 350 ആളുകൾക്ക് ഇത്തരത്തിൽ തൊഴിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ അവർ വർക്ക് ചെയ്യുന്നു, തൊഴിൽ കിട്ടുന്നു മാന്യമായ. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിൽപ്പനക്ക് കഴിയുന്നു. നല്ല ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെയാണ് വിൽപ്പനക്കുള്ള വിപണനത്തിനാണ് നമ്മൾ ചന്തകൾ, മാസച്ചന്തകൾ, ആഴ്ച ചന്തകൾ, അതുപോലെ ഓണം, ക്രിസ്മസ്, ബക്രീദ് ഫെയറുകൾ, ഇത്തരം ഫെയറുകളിലൊക്കെ ഇത് വിറ്റഴിക്കപ്പെടും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ മേളകളുണ്ട്, സരസ് മേളകളുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ,
1: ഫുഡ് ഫെസ്റ്റുകൾ, ഫുഡ് മാത്രമല്ല
0: ഫുഡ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ മേളകൾ നടത്താറുണ്ട്, വിപണന മേളകൾ നടത്താറുണ്ട്. മറ്റു സ്റ്റേറ്റുകളിൽ സരസ് മേള എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിൽ നടത്തിവരുന്ന പരിപാടികളുണ്ട്. അതിലൊക്കെ നമ്മുടെ വനിതകൾ പങ്കെടുക്കാറുണ്ട്, നല്ല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്, വിൽപ്പന നല്ല രീതിയിൽ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നേച്ചർ സ്റ്റോർ എയർപോർട്ടിൽ, അതൊരു വിൽപ്പനക്കുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തുടങ്ങിയതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ സുസ്ഥിര IRTC ഒരു ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിലൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഏകദേശം പ്രവർത്തനക്ഷമമാവുകയാണ്. അങ്ങനെ ഇതിനെ വിറ്റഴിക്കാൻ നല്ലൊരു ഒരു സംവിധാനം നിലവിലുണ്ട്.
1: തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിച്ചപ്പോൾ തൊഴിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്, ഒരു പ്ലേസ്മെൻറ്റ് വരെ കൊടുക്കുന്ന സംവിധാനം, എന്താണത്?
0: അതിൽ രണ്ട് മൂന്ന് രീതികളിലാണത്. കുടുംബശ്രീ തൊഴിൽ മേളകൾ നടത്തുന്നുണ്ട്, ജോബ് ഫെയറുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസമാണ് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് 2000-ൽ പേര് പങ്കെടുത്ത ജോബ് ഫെയർ നടന്നത്. അതിൽ 500-ൽ പേർക്ക് തൊഴിൽ കിട്ടിയതാണ്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ തൊഴിൽ കിട്ടിയതാണ്. 65 കമ്പനികൾ, വിവിധ സ്ഥാപനങ്ങൾ അതിൽ പങ്കെടുത്തു. അതിലേറ്റവും പിന്നെ വലിയ സ്ഥാപനങ്ങളുണ്ട്, ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ പിന്നെ ഏറ്റവും ചെറിയ പോസ്റ്റുണ്ട്, ക്ലീനിങ് പോസ്റ്റ് മുതൽ പിടിച്ചിട്ട് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വരെ, ഡോക്ടർമാർ വരെയുള്ള അതിൻ്റെ പ്ലേസ്മെൻ്റ് അതിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സംവിധാനം. മറ്റൊരു സംവിധാനമാണ് തൊഴിലിനുള്ള നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. DDUKY, ദീൻ ദയാൽ ഉപാധ്യായ കൗശൽ യോജന, കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ്. ആ സ്കീമിൽ കുടുംബശ്രീയാണ് അതിൽ കേരളത്തിലെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. അത് വിവിധ ഏജൻസികളിലൂടെ തൊഴിൽ പരിശീലനങ്ങൾ നൽകും, 2-3 തൊഴിൽ പരിശീലനങ്ങൾ. അത്തരം പരിശീലനങ്ങൾക്ക് 200,000 രൂപ അടക്കം ചിലവഴിക്കുന്നുണ്ട്. ഹോസ്റ്റൽ ഫ്രീയാണ്, ട്യൂഷൻ ഫ്രീയാണ്, യൂണിഫോം ഫ്രീയാണ്, ഭക്ഷണം ഫ്രീയാണ്. തൊഴിൽ 70% പ്ലേസ്മെൻറ്റും കൊടുക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയും തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവശ്രീ, യുവകേരളം പരിപാടി, അതിലൂടെയും പിന്നെ നല്ല സ്ഥാപനങ്ങളുടെ പരിശീലനം, തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന പരിപാടികൾ. അതാണ് പിന്നെ തൊഴിൽ കൊടുക്കുന്ന രംഗത്ത് കുടുംബശ്രീ നടത്തുന്നത്. പിന്നെ ധാരാളം പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. എംപാനൽ ഏജൻസികൾ മുഖാന്തരം വിവിധ മേഖലകളിൽ, കാർഷിക വ്യാവസായിക മേഖലകളിൽ ഒക്കെ ധാരാളം തൊഴിൽ പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്.
1: ട്രഷറിയിലെ സേവനവും കുടുംബശ്രീ സേവനവും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണൊരു മാറ്റം തോന്നുന്നത്?
0: ട്രഷറിയിലെ സേവനത്തിന് പിന്നെ ഒരു ബില്ല് പാസ്സാക്കൽ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഒരു ക്രമപ്രകാരമുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യതയോടെ പോകുന്ന സംവിധാനം,
1: ഒരുതരം യാന്ത്രികത.
0: ഒരേ നേച്ചർ ഓഫ് വർക്കാണ്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് നല്ല നല്ല വർക്കുകൾ വേണമെങ്കിൽ വളരെ ഭാവനാപൂർവമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഉള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംയോജ്യ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ കൺവെർജൻസ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊവേറ്റീവായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ്. ഒരു പിന്നെ ഒരു സാമൂഹ്യ സേവന രീതി ഇതിൽ നിലനിൽക്കുന്നുണ്ട്.
1: കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കക്കുത് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. കുടുംബശ്രീയെക്കുറിച്ച് മൊത്തത്തിലും അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലുകൾ കൊണ്ട് മലപ്പുറം ജില്ലയിൽ തനതായി നടപ്പിലാക്കിയ പരിപാടികളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.
2: മാഷാ, ജനക്ഷേമം പ്രോഗ്രാം എന്നും ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മളേറെ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നാം കേട്ടത്. കുടുംബശ്രീ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വക്താവ് കൂടിയായിട്ടുള്ള ജാഫർ കക്കൂത്താണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ പ്രതിനിധി ഇബിൻ അലി എടത്തനാട്ടുകരയും ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നു.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യൻ്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം,
5: അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
6: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
7: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ എല്ലാവരും മനസ്സിലേക്ക് ചേർത്ത് വെച്ച സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ടൈറ്റിലിൽ വർഷങ്ങളായി സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകൾ നമ്മളിലേക്കെത്തുമ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എന്തായാലും അവരുടെ മനസ്സിലേക്ക് ആന്ദോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഉള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നീറുന്ന ചിന്തകളോ വേദനകളോ ഒക്കെ മാറ്റാനുള്ള അല്ലെങ്കിൽ മാറ്റിയ ഒരുപാടൊരുപാടൊരുപാട് സംസാരങ്ങൾ ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ തോഫിക്കിനാൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ പ്രവർത്തകർക്ക് നമ്മെ കേൾപ്പിക്കാൻ കഴിഞ്ഞു, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് കൂടണയാത്ത ഇണക്കിളികൾ എന്ന ടൈറ്റിലിൽ ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ചേരുകയാണ്.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോകത്തെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂട് കുടുംബാംഗങ്ങളിൽ ശാന്തിയുടെ സന്ദേശമായി, കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരമായി കഴിഞ്ഞ 1.5-2 വർഷമായി സജീവമായി സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന വേദനകളുടെ ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകളെയും ശബ്ദ സന്ദേശങ്ങളെയും ആസ്പദമാക്കിയാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്ക് പൊതുവെ നമ്മൾ പോകാറുള്ളത്. ഇന്നത്തെ ദിവസം വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളുടെ ചർച്ചയിലേക്കാണ് കടക്കേണ്ടത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം ഇപ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ചും രക്ഷിതാക്കളോട് ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചില വിഷയങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്. എന്നാൽ അത്തരം ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് 100 കണക്കിന് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി വരണമെങ്കിൽ അത്തരം ചില വിഷയങ്ങൾ പറഞ്ഞേ പറ്റൂ. വിശേഷിച്ചും നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വിരിക്കപ്പുറത്തുള്ള കാര്യങ്ങളുടെയും ഒക്കെ മേഖലയാണ് ചർച്ചയ്ക്ക് വരേണ്ടത് എന്ന് വരുമ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ എന്നത് റേഡിയോ നല്ല ഉച്ചത്തിൽ വീട്ടിൽ അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ച് കേൾക്കുന്നൊരു രൂപമാണ് ഉണ്ടാകാറുള്ളത്. സ്നേഹക്കുടൻ്റെ ഇന്നത്തെ എപ്പിസോഡ് മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കാവുന്ന ചില മേഖലകൾക്കപ്പുറം നമ്മളൊക്കെ ഒരു വിരിയുടെ അപ്പുറത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു മക്കളോട് ഞാൻ പറയുന്നു, പാരൻസിനോട് ഞാൻ പറയുന്നു, വേണമെങ്കിൽ ഇപ്പോൾ ഈയൊരു പ്രോഗ്രാം കേൾക്കുന്നത് ഒഴിവാക്കി റിവൈൻഡിൽ നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് കേൾക്കാം. നമുക്ക് റിവൈൻഡ് ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ഏതായാലും തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കപ്പെടുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് ഇരിക്കുമ്പോൾ 39-ൽ കറക്റ്റ് എണ്ണം ഞാൻ ഓർക്കുന്നില്ല, 39-ൽ ചോദ്യങ്ങൾ, വളരെ പേഴ്സണലായ ക്വസ്റ്റ്യൻസ് സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വിശേഷിച്ച് വന്നിട്ടുണ്ട്. അവർ വീട്ടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അവർ പൊതുനിരത്തുകളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അവരുടെ തന്നെ ഏറ്റവും സംരക്ഷകരാകേണ്ടവർ അവരെ ശല്യം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ഒരു 39-ൻ്റെ കൂടെ എത്ര പൂജ്യം ചേർക്കണമെന്ന് മാത്രമാണ് നമുക്കറിയാത്തത്. അത്രയും ആളുകളുടെ പ്രശ്നമാണത്. അപ്പോൾ ഈ വ്യക്തികൾക്കൊക്കെ മിക്കവാറും PM വഴി വ്യക്തിപരമായി അത്തരം ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന അത്ര നൽകാൻ ടീം റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു പൊതുതലം വരേണ്ടതുണ്ട്. ഞാൻ ആഴ്ചമൂലിയിലേക്ക് വരുന്നു. എവിടെയും പീഡന വാർത്തകളാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. മത മേലാളന്മാർ മുതൽ മത അധ്യക്ഷന്മാർ മുതൽ കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ വരെയും ഓരോ വീട്ടിൻ്റെയും കാവലാളായി വീട്ടിലെ പൂമുഖത്ത് ചാരകസേരയിലിരിക്കുന്ന കാരണവർ മുതൽ ആ വീട്ടിലെ ഭർത്തൃസഹോദരൻ വരെ നീണ്ടു നിൽക്കുന്ന കണ്ണികളിൽ, അതും തന്നെക്കാൾ പ്രായം കുറഞ്ഞ അയൽക്കാരൻ വീഡിയോയിൽ കുളി സീൻ പകർത്തി അത് കാണിച്ച് പേടിപ്പിച്ച് തന്നെക്കാളും പ്രായമുള്ള തൻ്റെ ഉമ്മയുടെയോ പങ്ങളുടെയോ പ്രായമുള്ളവരെ വരെ കീഴടക്കുന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന കഥകൾ, ഒറ്റപ്പെട്ടതല്ലാത്ത ഞെട്ടിക്കുന്ന കഥകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കാലത്തിന് പറ്റിപ്പോയത്? അല്ലെങ്കിൽ എന്താണ് ഇത് ഇത്രയും അധികം മുമ്പത്തെ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇത് ഇത്ര വർദ്ധിക്കാൻ കാരണം? ആ കാരണത്തെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ശ്രോതാക്കൾ ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക് എത്തുകയാണ്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ഈ പീഡനങ്ങളെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മോശമായ വശത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഇത്തരം അവിഹിത ബന്ധങ്ങൾക്കുണ്ട്. എത്ര ഉന്നതരായിരുന്നാലും എത്ര ആദരിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നാലും ഇത്തരം ഒരു കാര്യം ചേർത്ത് പറയുന്നതോടുകൂടെ അവർ സമൂഹത്തിലും അവരുടെ സ്വന്തം മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയിലുമെല്ലാം അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി അവൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാവശ്യമാണ്, പ്രകൃതിപരമായൊരാവശ്യമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും അതിനെ അന്വേഷിക്കുന്നു, എല്ലാവർക്കും അത് അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പലപ്പോഴും പല ആളുകൾക്കും ഇത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ വഴിവിട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. ആത്മനിയന്ത്രണം ഏറ്റവും അധികം സാധ്യമാവേണ്ട ഒരു കാര്യമാണ് തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്തുവാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു കരുത്ത്. അത് ഏറ്റവും പ്രധാനമായും വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ അതിന് ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർഗം നമുക്കറിയാം. യഥാർത്ഥത്തിൽ ലൈംഗികതയെ മരുന്ന് കുടിച്ച് തളർത്താനോ അല്ലെങ്കിൽ അതിനെ അതിലുപവസിക്കാനോ ഒക്കെ പറയുന്നതിലേറെ ഇസ്ലാം പറയുന്നത് അതിനെ ഏറ്റവും പവിത്രവും പരിശുദ്ധവുമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതിനാണ് വിവാഹം. വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് നമുക്കറിയാം, ഒരു സ്ത്രീയെ പൂർണ്ണമായും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പരിശുദ്ധമായ രൂപത്തിലുള്ള ഇത്തരം ബന്ധങ്ങളെ, ലൈംഗികതകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരവസ്ഥ, ഒരു വഴിതിരിച്ചുവിടലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ ന്യായീകരിക്കല്ല. അവർ ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിഹിതങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അതിൻ്റെ പ്രശ്നം എത്രമാത്രം അതിന് പ്രത്യാഘാതം കണ്ടു വെച്ചാൽ അയാളുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല കുടുംബശൈഥില്യങ്ങൾ, സാമൂഹികമായ പ്രതിസന്ധികൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ശിക്ഷകളിൽ തന്നെ ഏറ്റവും ശക്തമായ ശിക്ഷ, ഇന്ന് പലപ്പോഴും നടപ്പിലാക്കപ്പെടുന്നതായി കാണുന്നില്ലെങ്കിൽ പോലും ഏറ്റവും ശക്തമായ ഒരു ശിക്ഷ നിലനിൽക്കുന്ന പറഞ്ഞതാണ് എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. ആ സമയത്ത് യാതൊരു കാരുണ്യവും നിങ്ങൾക്ക് അവിടെ വേണ്ടാന്നാണ്. അത്ര നിർദ്ദയമായി എറിഞ്ഞുകൊല്ലാൻ നിർദ്ദേശിക്കുമ്പോൾ എത്ര വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതുകൊണ്ടുണ്ടെന്നാണ്. ഇപ്പം ഇന്നിപ്പോൾ ഈ അപമാനിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇത്തരമൊരു ശിക്ഷയുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ അത്തരമൊരു തിന്മയിലേക്ക് പോകുമ്പോൾ എന്തായാലും ഈ രംഗയാളെ മനസ്സിക്ക് വരൂലേ? വരുമ്പോൾ സ്വാഭാവികമായി അവരതിൽ നിന്നും വിട്ടു നിൽക്കും. വിട്ടു നിൽക്കുമ്പോൾ അവിടെ സംരക്ഷിക്കപ്പെടുന്ന എന്താണ്? എന്നേക്കുമായിട്ടുള്ള അവരുടെ അഭിമാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്രമാത്രം പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തനിക്ക് അർഹതപ്പെടാത്ത, അനുവദിക്കപ്പെടാത്ത ഒരു തരത്തിലേക്ക് ഒരു നോട്ടം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒരിക്കലും ഒരു നിലക്കും കടന്നു ചെല്ലാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ പരിശുദ്ധമായൊരു ലൈംഗികതയെ സംരക്ഷിക്കുകയും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് അതിനെ പരിപോഷിച്ച് നിലനിർത്തി തെറ്റായ വഴികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാത്തതാണ് ഒരു പരിധിവരെ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
8: നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ചില മേഖലകൾ, അതാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം എന്നത് നമ്മൾ ആരിസ്മോലയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവികൾ, നമ്മുടെ അനുഭവങ്ങൾ, അത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായും അള്ളാഹു നിശ്ചയിച്ച ലൈംഗിക തൃഷ്ണയെ ഉത്ബോധിപ്പിക്കുന്ന, അതിനെ ഉണർത്തുന്ന രീതിയിലുള്ളതാണ്. ഒരു ചെറിയ പ്രായം മുതൽക്ക് വലിയ പ്രായം വരെയും നമ്മുടെ വീട്ടിലും നടത്തത്തിലും ഇരുത്തത്തിലും യാത്രയിലും സഞ്ചാരത്തിലുമൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇത്തരം കാരണങ്ങളാണ് മനുഷ്യനെ ഇത്തരം തിന്മകളിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ആ ചുറ്റുപാടുകളെ അതിജയിക്കാനും അതിജീവിക്കാനും അതിൻ്റെ പരിഹാരത്തിലേക്കെത്താനും ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ ഒരു സംസാരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരർത്ഥത്തിൽ ഒരു കള്ളനോട്ടം കൊണ്ടോ ഒരു ചാറ്റിംഗ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റൊരാളുമായുള്ള ശാരീരിക ബന്ധം കൊണ്ടോ ഒക്കെ ഒരിക്കലെങ്കിലും സംഭവിച്ചവരോ ആവർത്തിക്കപ്പെടുന്നവരോ ഒക്കെ ആയ ആളുകൾ നമ്മുടെ ശ്രോതാക്കളാണ്. അത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇതിലെടുക്കേണ്ടത് എന്ന മേഖലയായിരിക്കും ഇനി നമ്മൾ പറയേണ്ടത്.
9: നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തുടച്ച് തന്നെ പറയാം. അതായത് ഈ ആഗ്രഹങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ടാവണം. ഒരു കാര്യം വളരെ അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ലൈംഗികമായ കാര്യങ്ങളുടെ ആസ്വാദനങ്ങൾ ഒരാൾക്ക് പൂർണ്ണമാവണമെങ്കിൽ അയാളുടെ മനസ്സും ശരീരവും അതിലെന്ത് ചെയ്യണം? വ്യാപൃതമാകണം, ഇൻവോൾവ് ചെയ്യണം. മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിഹിതമായ തെറ്റായ ഒരു കാര്യം മനസ്സിന് പൂർണ്ണ സംതൃപ്തിയോടെ ചെയ്യാൻ ഒരിക്കലും കഴിയൂല. ഏതൊരു തെറ്റും തെറ്റാണെന്ന് മനസ്സിലാകുന്നതിൻ്റെ മനസ്സിൻ്റെ ചൊറിച്ചിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഒരാൾക്കും ഒരു അവിഹിതമായ മാർഗത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ ഒരു ലൈംഗിക ആസ്വാദനം പൂർണ്ണമായി സാധ്യമല്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഈ അവിഹിതങ്ങളിൽ ഒരു നോട്ടാണെങ്കിലും നോക്കാൻ പറ്റാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. ഒരു സ്പർശനമാണെങ്കിലും പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ശാരീരിക ബന്ധമാണെങ്കിലും 100% അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് പിടിക്കപ്പെട്ടാൽ അപകടങ്ങളെക്കുറിച്ചും ഭാവിയിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയുള്ള അങ്ങേറ്റത്തെ ഭയത്തോടു കൂടിയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ ഒരു ലൈംഗികത എന്തുമാത്രം മനുഷ്യന് ജീവിതത്തിൽ ആസ്വാദനവും സന്തോഷവും നൽകുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവാണ്. സ്വവർഗരവിധിയാകട്ടെ അല്ലെങ്കിൽ സ്വയംഭോഗമാകട്ടെ, അവിഹിതമായ ചാറ്റിംഗ്, ഇതിലൊന്നും കിട്ടാത്ത ഒരു ആനന്ദം പരിശുദ്ധമായ ലൈംഗികതയിലുണ്ട് എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ സംഭവിക്കേണ്ട കാര്യം. അപ്പോൾ അതിലെന്താ വെച്ചാൽ, വിവാഹിതരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാവും, അവർ വിവാഹമെന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ ലൈംഗികതയ്ക്ക് സ്വതന്ത്രമായ ഒരു ഭാവി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും ഈ വിവാഹത്തിന് മുമ്പ് ഞാനുണ്ടാക്കുന്ന ഏത് അവിഹിത ബന്ധങ്ങളും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദകരമായ ഒരു ദാമ്പത്യ ലൈംഗിക സദാചാര ജീവിതത്തിന് പ്രതികൂലമാകുമെന്ന് ചിന്തിച്ച് തൻ്റെ മനസ്സിൻ്റെ അതിശക്തമായ ആഗ്രഹങ്ങളെ തൽക്കാലം എന്തു ചെയ്യുക, നല്ലൊരു പ്രതീക്ഷയോടുകൂടെ മാറ്റിവെച്ച് അത്യാവശ്യം നല്ലൊരു സൂക്ഷ്മതയോടുകൂടെ നമ്മൾ നമസ്കാരം കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടുമൊക്കെ നോമ്പ് കൊണ്ടും ഒക്കെ തൽക്കാലം അതിനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തി അതെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം ഇതാ അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വിവാഹം വരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വിവാഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നീ കാണുന്ന പല കേസുകളിലും വിവാഹിതർ 10-30 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ച ആളുകൾ, അത്തരം ആളുകളെ ഈ രംഗത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു തലം ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടിയിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിലവിൽ ഒരു ഭാര്യയുണ്ടായിട്ടും അതേപോലെ തന്നെ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അവിടെ ശരിയായ ഒരു ലൈംഗിക അറിവ് വിദ്യാഭ്യാസം ഈ ദമ്പതികൾക്ക് ഉണ്ടാവുന്നില്ല എന്നത് ഇന്നൊരു വലിയ പ്രശ്നമാണ്. കാരണം ആരോഗ്യവാനായ ഭർത്താവ്, അതേപോലെ തന്നെ നല്ല യുവതിയായ ഭാര്യ, ഇതൊക്കെ തൻ്റെ വീട്ടിൽ കൂടെ ഉണ്ടായിട്ടും അതിനേക്കാളും പ്രായമുള്ള അല്ലെങ്കിൽ അശ്ലീലങ്ങളിലൂടെ ഇത്തരം പിന്നെ മാനസികമായ ശമനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചത്? അവിടെ യഥാർത്ഥത്തിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവരെ അനുഭവിക്കാനും അതിലൂടെ ഈ ആസ്വാദനങ്ങൾ കണ്ടെത്തുവാനുമുള്ള ഒരറിവ് ഇന്ന് മതപരമായിട്ടാവട്ടെ അല്ലെങ്കിൽ ഭൗതികമായിട്ടാവട്ടെ ഇന്ന് ഇത്തരം വിവാഹിതരായ ആളുകൾക്ക് ലഭിക്കാതെ പോകുന്നു എന്നതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
8: ഹാരിസ് മൗലവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞ മേഖലയാണ്. ഒന്നുകൂടി നമുക്ക് ഒരുപാട് വ്യത്യസ്ത തലത്തിലുള്ള ശ്രോതാക്കൾ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്ന പ്രതിസന്ധി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത്. അതായത്, നമ്മൾ പലപ്പോഴും നമുക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന, നമുക്ക് നൽകപ്പെടുന്ന ഒരു ലൈംഗിക ആസ്വാദനം അല്ലെങ്കിൽ ലൈംഗിക പൂർത്തീകരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിലിമുകൾ, ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ പരസ്യങ്ങൾ, ഇതിലൂടെയൊക്കെ നിർവഹിക്കപ്പെടുന്നത് അത് പലപ്പോഴും വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പിൻവാതിലിലൂടെ തൻ്റെ ആവശ്യം നിർവഹിക്കപ്പെടുന്നതാണ്. അത് ഏത് ഫിലിമിൻ്റെ ഇതിവൃത്തമെടുത്താലും ഏത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ രീതിയെടുത്താലും അങ്ങനെയാണ്. മാത്രമല്ല, സ്വവർഗഭോഗം അടക്കമുള്ളത് നിയമപരിരക്ഷയിൽ കൊണ്ടുവരുന്നതും ആ നിയമപരിരക്ഷയിൽ കൊണ്ടുവന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുമ്പോൾ അത് ആഘോഷിക്കുന്നതും അതിന് പരസ്യമായി പൊളിറ്റിക്കൽ പാർട്ടികളടക്കം അംഗീകാരം കൊടുക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഭാഗം എത്രത്തോളം ഷാർപ്പായി എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നമ്മളെ തലച്ചോറിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മുടെ തലച്ചോറ് പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ആവേണ്ടത് എന്നാണ്. പിൻവാതിലിലൂടെയുള്ള ലൈംഗികത നിർവഹിക്കപ്പെടണം എന്നതാണ്. അവിടെയാണ് ആരുസ് മൗലവി ഇവിടെ സൂചിപ്പിച്ചൊരു മേഖല പ്രസക്തമാകുന്നതും. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം തന്നെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക ബന്ധ പൂർത്തീകരണം മാത്രമാണെന്നും അത് അതിലൂടെ എനിക്ക് തൃപ്തി കിട്ടുന്നില്ല എന്നുമുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതാണ്. അത് അതിലൂടെയുള്ള അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധമായ ലൈംഗിക ബന്ധത്തിലൂടെ, ലൈംഗിക ജീവിതത്തിലൂടെ ഇത്തരം കാര്യങ്ങളെ ഇല്ലാതെയാക്കാം എന്ന് ആരിസ് മൗലവി പറഞ്ഞതിൻ്റെ, അതല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളായിരിക്കും ഇനി പറയേണ്ടത്. ചില പരിമിതികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം അത് വിശദീകരിക്കും എന്ന് മനസ്സിലാക്കാം.
9: ഈ അവിഹിതമായ ഏത് ലൈംഗിക രൂപങ്ങളും ശരിയായ ലൈംഗികതയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സമൂഹത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതായത്, ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു സ്വയംഭോഗം ശീലിച്ച ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഒരു സ്വയംഭോഗത്തിന് വേണ്ടി അയാൾ സ്വീകരിക്കുന്ന എഫർട്ട്, ശക്തി, അയാളെ ശരീരത്തിനെതിരെ അയാൾ ഉപയോഗിക്കുന്ന ശക്തി എത്ര വെച്ചാൽ ഒരു സാധാരണ പ്രകൃതിപരമായ ബന്ധത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അത് നിരന്തരമായി ശീലിച്ചൊരു വ്യക്തി ശാരീരികമായി, മാനസികമായി, ലൈംഗികമായി തളർന്നു പോവുക ചെയ്യുക. അയാൾക്കൊരിക്കലും ഒരു ദാമ്പത്യത്തിൽ ഒരു സമ്പൂർണമായ ലൈംഗികത അനുഭവിക്കാൻ കഴിയാതെ വരും. പിന്നെ അയാളൊരു ലൈംഗിക രോഗിയാവുകയാണ്. അവിടെ ഇവിടെ നോക്കിയും കണ്ടും വീണ്ടും ഓരോ വീടിൻ്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അയാളുടെ ജീവിതം നശിപ്പിക്കലേ അയാൾക്ക് പറ്റുള്ളൂ. അതായത്, അയാളുടെ ശരിയായ ഒരു ലൈംഗിക ഭാവിയെ നശിപ്പിച്ചത് എന്താണ്? ഈ ദുശീലമാണ്. നോക്കൂ, നിങ്ങൾ സ്വവർഗരതി, സ്വവർഗരതി ശീലിച്ച ആളുകൾക്ക് എന്താ സംഭവിക്കുന്ന അറിയോ? അയാൾ വിവാഹം കഴിഞ്ഞാൽ പോലും പ്രകൃതിപരമായ ലൈംഗികതയെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഇഷ്ടപ്പെടുന്നത് ഇത്തരം സ്വവർഗഭോഗങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രകൃതിപരമായുള്ള ഏറ്റവും ആസ്വാദകരമായിട്ടുള്ളൊരു ബന്ധം, അതായത് എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷൻ്റെ ഈ ഒരു മാനസികാവസ്ഥ, ഒരു സ്ത്രീയുടെ ഈ ഒരു താല്പര്യത്തെ സാക്ഷാത്കരിക്കാവുന്ന രൂപത്തിൽ ശാരീരികമായും എല്ലാ അർത്ഥത്തിലും തന്നെ അള്ളാഹു പ്രകൃതിപരമായി സൃഷ്ടിച്ച സൃഷ്ടിപരമായ സമ്പൂർണമായ ലൈംഗികത അയാൾക്കും അടുക്കാണ്, അയാൾക്ക് ആവശ്യമില്ലാതെ വരികയാണ്. അയാൾ ഈ പ്രകൃതി വിരുദ്ധത്തെയാണ് മുന്നിൽ എല്ലാം ഒത്ത ഒരവസരമുണ്ടായിട്ട് പോലും അയാൾക്ക് അതിലേക്ക് വരാൻ അയാൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല അശ്ലീലങ്ങൾ കാണാൻ നോക്കും നിങ്ങൾ, അശ്ലീലങ്ങൾ കാണുന്ന ഈ പോൺ സൈറ്റുകളൊക്കെ കാണുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണ്? അവർ കാണുന്ന മുഴുവനും ഇമാജിനേഷനാണ്. കാരണം കൃത്രിമമായ അഭിനയങ്ങളും രൂപങ്ങളുമാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ കാണുന്നത്. ഈ കാണുന്ന ആളുകൾ ഒരു യഥാർത്ഥ ദാമ്പത്യത്തിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തൻ്റെ മുന്നിൽ ഒരു ഭാര്യ പ്രത്യക്ഷപ്പെടുമ്പോൾ അയാൾക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം അയാൾ വീഡിയോ ചിത്രങ്ങളിൽ കണ്ട ഒരു രൂപത്തിലൊരു സ്ത്രീ ഇവിടെ അല്ല, ലോകത്തില്ല. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു ഭാര്യയിൽ സംതൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു മനസ്സ് സൃഷ്ടിക്കാനാണ് അയാൾ ഇതുവരെ കണ്ട വീഡിയോകൾ അയാളെ സഹായിച്ചത്. അപ്പോൾ എവിടെയെല്ലാം ലൈംഗികത വഴിവിട്ടു പോകുന്നുവോ അത് പ്രകൃതിപരവും സന്തോഷകരവും ആസ്വാദകരവുമായ ഒരു ലൈംഗിക ജീവിതത്തിനെ നശിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് സൃഷ്ടിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
10: ഒന്നുകൂടി ഞാൻ വ്യക്തമായി ചോദിക്കുന്നു ഉത്തരം ഏറ്റവും ഷാർപ്പിലേക്കെത്താൻ വേണ്ടി. അപ്പോൾ ശാരീരിക ബന്ധത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു പോൺ സൈറ്റിൽ കണ്ട കാഴ്ചകളെ അയാളുടെ ബെഡ്റൂമിൻ്റെ പരിസരത്ത് അയാൾക്ക് സൃഷ്ടിക്കുന്നതടക്കമുള്ള ചില മേഖലകൾ, സ്വന്തം ഭാര്യയുമായുള്ള അയാളുടെ ബന്ധം, അത് അവരുമായുള്ള ചില ലൈംഗിക നിർവഹണങ്ങൾ മാത്രമല്ല എന്ന ഒരു ഉത്തരത്തിലേക്കാണോ എത്തേണ്ടത്?
9: ഇവിടെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിരുന്നാലും ദാമ്പത്യ രംഗത്തിലെ പരാജയങ്ങൾ, ലൈംഗിക പരാജയങ്ങളുടെ എല്ലാ കാരണങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാവരുടെയും ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും നടക്കുന്ന, അതായത് പ്രകൃതിയിൽ മറ്റു മൃഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള ഒരു ശാരീരികമായ രണ്ട് ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള ഒരു ശാരീരികമായ ഒരു നിർവഹണം മാത്രമാണ് എന്നതാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ കേട്ട് കാണും, അതായത് കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, അതേപോലെ തന്നെ കാതുകൊണ്ടുള്ള കേൾവി വിചാരമാണ്, കാലുകൊണ്ട് നടത്തം വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിട്ട് നബി സ്ലാസ്മ പറയുന്നത് അവസാനം എന്ത് ചെയ്യുന്നു, ഗുഹ്യസ്ഥാനം അതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് ശരിക്കും ലൈംഗികത എന്നുള്ളത് ഒരു ശാരീരികമായ ബന്ധപ്പെടൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ വഴിവിട്ട ഒരു ലൈംഗിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പിന്നെ ചാറ്റിംഗ് 10 വർഷവും 15 വർഷവും സെക്സ് വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വാട്സപ്പിലും ഫേസ്ബുക്കൊക്കെ കൊടുത്ത ആളുകൾ, ഒരു പക്ഷേ അവർ ശാരീരികമായൊരു ബന്ധം, ഒരു വ്യഭിചാരം നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ ലൈംഗികത എന്ന് പറഞ്ഞാൽ? എത്രയോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ട് ആസ്വദിക്കലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നടക്കാത്തത് ഇതാണ്. ഒരിക്കലും എന്തിനാ തൻ്റെ ഭാര്യയുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ മറ്റുള്ള അവിഹിതങ്ങൾ കാണുമ്പോൾ ആ സ്ത്രീകളെ കാണുന്ന അതേ വേഷത്തിലും രൂപത്തിലും തൻ്റെ ഭാര്യയെ ഒന്ന് കാണാനോ ആസ്വദിക്കാനോ ഒരു ശ്രമം ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നില്ല. അതേപോലെ തന്നെയുള്ള ഒരു മാനസികാവസ്ഥ, ഇപ്പം എനിക്ക് ഉള്ളൊരു അനുഭവം ഞാൻ പറയാം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 10 or 20 കൊല്ലമായി ദാമ്പത്യ ജീവിതം നയിച്ച ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു. അയാൾ കരഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ പോയിക്കോ, എനിക്ക് നിന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അയാൾ പറയാണ്. അപ്പോൾ ഞാൻ വിശദമായി ചോദിച്ചു, അപ്പോൾ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിജയകരമായ ഒരു ശാരീരിക ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ട്, 1 or 2 or 3 തവണ മാത്രം 20 കൊല്ലങ്ങളിൽ. അപ്പോൾ എന്താണ് അയാളുടെ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ്? ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് അത്രയും തെറ്റായ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇവിടെ പറയാനുള്ളൊരു പരിമിതി കൊണ്ടാണ്, അത്രയും തെറ്റായതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈംഗികമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിരിച്ചു പോകും. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ, അതായത് ഒരു ലൈംഗികത എന്ന് പറയുന്നത് ഒരു ശാരീരിക ബന്ധപുരത്തിൽ മാത്രമല്ല, കാരണം ഇപ്പോൾ ആർത്തവുള്ള സമയങ്ങളിൽ അതെല്ലാം നന്നായി പിന്നെ കെട്ടിവെച്ച് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വൈകാരികതകളെ പരസ്പരം വാക്കുകളുടെയും പെരുമാറ്റങ്ങളുടെയും കൈമാറുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ രൂപം. ആ മെൻസസ് പീരീഡ് ഒരു 6 or 7 ഒരു നിലക്കും വൈഫിനോട് നോക്കാനോ ചിരിക്കാനോ തൊടാനോ തലോടാനോ ഒന്നിനും പറ്റില്ല എന്നൊരു രൂപമല്ല ഇസ്ലാം സ്വീകരിച്ചത്. കാരണം ആ ദിവസങ്ങളിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ലൈംഗികതയുടെ ചില വശങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ്, പരസ്പരം ചുംബിച്ചും അതേപോലെ തന്നെ സ്പർശിച്ചും സംസാരിച്ചും തമാശകൾ പറഞ്ഞും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തലം ലൈംഗികതക്കുണ്ട് എന്നറിയാത്തത് കൊണ്ട് എന്താണെന്നറിയോ, വിവാഹങ്ങളിൽ ദമ്പതികളായി ജീവിക്കുന്നവരും എല്ലാവരും ഈ ശാരീരിക ബന്ധങ്ങളെ ഏതാനും മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിൽ മാത്രം ലൈംഗികതയെ പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ള ഈ പറയുന്ന മേഖല ഒക്കെ അവിഹിതമായി ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാട്ടിൽ നടക്കുന്നത്. ആ ആസ്വാദനങ്ങൾ പിന്നീട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബങ്ങളിലും അത് ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഗൾഫിലാണെങ്കിൽ എങ്ങനെ നമുക്കൊരു ബന്ധം സാധ്യമാവുന്ന ആൾക്കാർ ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ശാരീരിക ബന്ധമല്ലാത്ത എന്തും ഗൾഫിൽ ജീവിക്കുന്ന ഒരാൾക്ക് സാധ്യമാകുന്ന കാര്യമാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാലും ഭാര്യയുമായുള്ള പിന്നെ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വസ്തുത. ഈ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം, ഇത്തരം ചുവയുള്ള വർത്തമാനങ്ങൾ പരസ്പരം പറയുവാനും എന്നാൽ അതോടൊപ്പം ലൈംഗികമായ ജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും മറ്റൊരു തരത്തേക്കും മനസ്സും കണ്ണും പോകാത്ത വിധത്തിൽ കണ്ണിനെ താഴ്ത്താൻ സ്വന്തം ഭാര്യയെ കൊണ്ട് പറ്റും. വാഹസനുൽ ഫർജ് എന്നാൽ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ ഭാര്യയെക്കൊണ്ട് പറ്റും. ആ നിലക്ക് ഭാര്യമാരും ആ നിലക്ക് ഭർത്താക്കന്മാരും കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടി ഉള്ളൊരു പെരുമാറ്റത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധരെന്ന് അവകാശപ്പെടുന്ന ഏറ്റവും നല്ല ജീവൻ നയിക്കുന്ന ആളുകൾ പോലും ഇതിലേക്ക് പോകുവാനുള്ള ഇതിലേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യത വിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
10: നമ്മളീ ഒരു ചർച്ചയുടെ മർമ്മത്തിൽ നിന്ന് ഏറ്റവും വ്യക്തമായൊരു പോയിന്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് വ്യക്തികൾക്ക് ഒരാശ്വാസം കിട്ടുന്ന ഒരു ഉത്തരമാണ്. ഒരു വാചകമേ യഥാർത്ഥത്തിൽ അതുള്ളൂ. ആ വാചകത്തിന് വിശാലമായ അർത്ഥം നമ്മുടെ ഒരു മനസ്സിൻ്റെ ക്യാൻവാസിൽ തെളിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അത് മറ്റൊന്നുമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ദമ്പതിമാർ തമ്മിലുള്ള അവരുടെ ബെഡ്റൂം പരിസരത്തെ ഏതാനും മിനിറ്റുകളുടെ നിർവഹണം മാത്രമല്ല അവർ തമ്മിലുള്ള ആസ്വാദനമെന്നും അതിൻ്റെ അപ്പുറത്ത് ഇവർ നാട്ടിൽ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ചാറ്റിംഗ് മേഖലകൾ, തനിക്കൊരു തെറ്റായ ചാറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ചാറ്റിംഗ് പോയിന്റിലെ വ്യക്തിയുമായി ഇയാൾ നടത്തുന്നത് എന്തൊക്കെയാണോ അതൊക്കെ സ്വന്തം ഭാര്യയുമായി വിദൂരത്തിരുന്ന് നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നത് കൂലിയാണ്. മറുവശത്ത് കുറ്റമാണ് കിട്ടുന്നതെങ്കിൽ അത് മുഴുവൻ പരലോകത്ത് അയാൾക്ക് ഉപകാരപ്പെടുന്ന പുണ്യമായി മാറുകയാണ്. ആ ഒരു തരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് ഉയരാൻ പറ്റുന്നില്ല എന്നാണ് ആരിസ് മൗലവി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം പോൺ സൈറ്റുകൾ ഇന്ന് യൂട്യൂബ് വിരലിലെത്തുകയും 1 GB ഡാറ്റ അതുപോലെ തന്നെ അല്ലെങ്കിൽ 3 GB ഡാറ്റ ഒക്കെ 4G തന്നെ ലഭിക്കുകയും ചെയ്യുന്ന കാലത്ത് ഏത് പരിസരത്തിരുന്നും എവിടെ ഇരുന്നും ആർക്കും വേണ്ടാത്തത് കാണാവുന്ന ഒരു കാലത്താണുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായുള്ള പുതിയ സ്റ്റാറ്റിക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ പെട്രോളിയം ബിസിനസ്സിനേക്കാളും വലിയ ബിസിനസ്സായി ലോകത്ത് പോൺ സൈറ്റുകളും അതുപോലത്തെ കാര്യങ്ങളും വളർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാണുന്ന ഫേക്കായ അലങ്കരിച്ച് ക്യാമറകൾക്ക് മുന്നിലെ അഭിനയങ്ങളെ നമുക്കെന്തുകൊണ്ട് നമ്മുടേതായ പരിസരത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ എന്ന വളരെ വ്യക്തമായൊരു ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാമാണിക വശങ്ങളാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആരംഭം പരസ്പരമുള്ള ചുംബനങ്ങൾ കൊണ്ടാകട്ടെ, അത് പൂർണ്ണമായും തൻ്റെ ഇണയിൽ അത് അയാൾ നിർവഹിക്കട്ടെ, അവൾക്ക് അത് ചെയ്തു കൊടുക്കട്ടെ, ഒരു കോഴിയെപ്പോലെ നിങ്ങളാകരുതേ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് പാഠമാക്കാനുള്ളതും പകർത്താനുള്ളതുമാണ്. ഇതിൽ ഇവിടെ മൗലവി സൂചിപ്പിച്ചതിൻ്റെ ഒരു വശം ഒന്നുകൂടി ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 8-10 സഹോദരിമാരയച്ച ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മുടെ ഫീഡ്ബാക്കിൽ കിടക്കുന്നുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, ഭർത്താക്കന്മാർ ഗൾഫിലാണ്, അവർ വരുന്നില്ല. വരുന്നത് തന്നെ മാസത്തിൽ 2 മാസമാണ്. ആ 2 മാസം മാത്രമാണ് അവരിവിടെ ഉണ്ടാവുക. ഒരു ഇണക്കവും അടുപ്പവും ഒക്കെ ആകുമ്പോഴേക്ക് അവർ തിരിച്ചു പോവുകയാണ്. അവർക്കാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും, തെറ്റിപ്പോവാനുള്ള വളരെ വലിയ സാധ്യതകളിലാണ് എന്നൊക്കെ പ്രയാസം പറഞ്ഞ സഹോദരിമാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടും അതല്ലെങ്കിൽ അവരുടെ മതപരമായ രംഗത്ത് ആ ഭർത്താവും ഭാര്യയുമൊക്കെ ഏത് രീതിയിൽ അത് കാണണം എന്നതുകൂടി ഈ ഒരു ചർച്ചയിൽ നമ്മൾ ക്ലിയറാക്കേണ്ടതുണ്ട്.
9: ഒരു വേള നമ്മൾ ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു വശം കാണുകയാണെങ്കിൽ മിക്കവാറും വിവാഹിതരായ പിന്നെ പുരുഷന്മാർ പറയുന്നത് ഒരിക്കലും സ്ത്രീകൾ എന്തു ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല എന്നാണ് ഒരു വലിയ ശതമാനം ആളുകൾ പറയണത്. ഇതേ ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സ്ത്രീകളും പറയുന്നുണ്ട് സത്യത്തിൽ എൻ്റെ അവസ്ഥ എന്തു ചെയ്യുന്നില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സാധാരണഗതിയിൽ പിന്നെ ഒരിക്കലും നമ്മൾ പരസ്പരം ഇത്തരം ഒരു ശാരീരികമായ ലൈംഗികമായ നിർവഹണത്തിന് വേണ്ടി കാലു പിടിക്കേണ്ടയോ അല്ലെങ്കിൽ യാചിക്കേണ്ടയോ ഒന്നൊരു പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്കുണ്ടെങ്കിൽ എന്താ അറിയോ, നമ്മൾ നിരന്തരമായി ഇപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു ഒരു മാനസികമായ ഒരു അവിഹിത ബന്ധത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ത് ചെയ്തു, ഒരാൾ കാണുന്നു, നോക്കുന്നു, ആ നോട്ടം നിരന്തരമാകുന്നു, പിന്നീട് സംസാരിക്കുന്നു, സംവദിക്കുന്നു. അങ്ങനെ അവർക്ക് അതിലൊരു ഒരു മോശപ്പെട്ട തലത്തിലേക്ക് പോകണമെങ്കിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നു, അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു, അവരടിക്കുന്നു, ആ മെസ്സേജുകൾ അവർക്ക് കിട്ടുന്നു, അത് അവരുടെ മാനസിക നില മാറ്റുന്നു, അവരുടെ ഹോർമോണുകളെ ഉദ്ദീപിപ്പിക്കുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, അവരെന്ത് ചെയ്യുന്നു, ഒരു തിന്മയിലേക്ക് എത്തുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു മെസ്സേജിൻ്റെ വാചകം കൊണ്ട് മാത്രം പരിശുദ്ധകളായ എത്രയോ സ്ത്രീകളെ വീഴ്ത്തുന്ന ആളുകളുണ്ട്. അത് ഒരു കലയെന്ന വണ്ണം ജീവിതത്തിൽ സ്വീകരിച്ച് ഈ അവിഹിത ബന്ധങ്ങളുടെ അനേക കണക്കിന് സ്ത്രീകളെ നശിപ്പിച്ച വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഇത് സാധ്യമാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില ടെക്നിക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സഹോദരിയുടെ ആവരാധിക്ക് എന്താണ് പരിഹാരം? ഭർത്താവിന് എന്താ താല്പര്യം? തൻ്റെ സാമ്പത്തിക നില ഒന്നും കൂടി ഉയർത്തണം, കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഭാര്യ അവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ചും കൂടി ഇവിടെ അധ്വാനിച്ചിട്ട് വരാമെന്നാണ് അയാൾ പറയണത്. അയാൾക്ക് ആ സമ്പത്തിനോടുള്ള താല്പര്യമാണല്ലോ അയാളവിടെ നിർത്തുന്നത്. അതേ ഒരു താല്പര്യം അയാൾക്ക് ഇത്തരം ലൈംഗികമായ ജീവിതത്തോട് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയണം, ഈ സഹോദരിക്ക് കഴിയണം. അതവർക്ക് കഴിയും. അത് അവർക്ക് കഴിയുമെന്ന് മാത്രമല്ല, അതവർ ചെയ്താൽ അയാൾ നാട്ടിലെത്തും. അതാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെയോ കിടക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ആരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വരുത്തിയിട്ട് സദാചാര ഗുണ്ടകൾ കയറി അടിച്ചു കൊല്ലുന്ന രംഗം നമ്മുടെ നാട്ടിൽ കാണുന്നു. അയാൾ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? അയാൾക്ക് വരാനുള്ള പ്രചോദനം എന്താണ്? തമ്മിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പരസ്പരമുള്ള ചാറ്റിങ്ങുകളിലൂടെയാണ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏതോ ഒരാൾ തൻ്റെ ജീവന് പോലും നഷ്ടപ്പെടുത്താവുന്നൊരവസ്ഥയിൽ തൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി അവിഹിതമായി വരാവുന്നൊരു സാഹചര്യം ചാറ്റിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നുവെങ്കിൽ സ്വന്തം ഭർത്താവ് വീട്ടിലെത്താനുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ഇത്തരം ചാറ്റിങ്ങിലൂടെ കഴിയുമെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ എന്ന് ഞാൻ പറയുന്നത്? ഭർത്താവ് പോവില്ല ഗൾഫിലേക്ക്. ഒരു സ്ത്രീയെയും കാലിൻ്റെ ചുവട്ടിൽ കിടന്ന് ഒരു ഭർത്താവ് തൻ്റെ ആവശ്യ നിർവഹണത്തിന് യാചിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ സംസാരങ്ങളിലും ഭാവങ്ങളിലും വേഷങ്ങളിലും രൂപങ്ങളിലും എല്ലാം എന്തൊക്കെ നാട്ടിൽ ഈ ലൈംഗിക രംഗത്ത് അവിഹിതമായി നടക്കുന്നുണ്ടോ അത് മുഴുവനും വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ നടത്തണം. വലദിനഹും ലിഫുറൂജിയും ഹാഫിലൂൻ ഇല്ല അല അസുവാജിയും. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? പോൺ സൈറ്റുകൾ കാണുന്നു വരൂലേ? അന്യ സ്ത്രീകൾ നോക്കുന്നു വരില്ലേ? അതായത് ലൈംഗിക സദാചാരത്തിലെ വഴിവിട്ട മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കണമെന്നാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഇല്ലാലാ അസുവാചിക്കുന്നതാണ്, ഭാര്യമാരാണ്. അതൊക്കെ ഭാര്യമാരുന്ന് കിട്ടണം എന്നല്ലേ? സിമ്പിളായിട്ട് എൻ്റെ മീനിങ് എന്താണ്? അതൊക്കെ ഭാര്യമാരുന്ന് കിട്ടണം. അതായത് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും എന്തു ചെയ്യണം? ഭാര്യമാരുന്ന് കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ എന്തു ചെയ്യണം? സ്വന്തം ഇണയിൽ നിന്ന് കിട്ടണം. അതിനപ്പുറത്തേക്ക് ഒരാൾ ആഗ്രഹിച്ചാൽ വമനിപുത്തകവറ അതാലിക്ക് പൗലായിക്കോമുല, അത് ആ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് മറ്റൊരാളെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു? അയാൾ തെറ്റുകാരനായി എന്നാണല്ലോ ഖുർആൻ പറയണത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റണം. അതായത് ഈ രംഗത്ത് നല്ല അറിവോടുകൂടെ നല്ല അവസ്ഥയിൽ പെരുമാറി ഓരോരുത്തരുടെയും ലൈംഗികമായ ദാഹം അവൻ്റെ ഇണയിലൂടെ ശമിപ്പിക്കുവാൻ പരസ്പരം ഇണകൾ സഹകരിച്ച് പറ്റണം. ഇസ്ലാമിലൊരു ബാധ്യത ഇപ്പോൾ എന്താ നമുക്കറിയാം. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ സമയത്ത് ഒരു കട്ടൻ ചായ ഭർത്താവ് ചോദിച്ചു, അത് കൊടുക്കാത്തതിനല്ല ഭാര്യനെ രാത്രി ശവിക്കുന്നത്, മറിച്ച് എന്തിനാ? വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ വിസമ്മതിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എത്രയാണ് അതിൻ്റെ കടമ? ഒരു ഭാര്യയ്ക്ക് എത്രയാണ് കടമ? പല സഹോദരിമാരും ഇതിൽ പലപ്പോഴും വീഴ്ച വരുത്തരുത്. അതായത് അവർ പാത്രം കഴുകി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എത്തുമ്പോഴേക്കിനും 12 മണി 1 മണിയോ ഒരു സന്തോഷത്തോടെ ഒരു വർത്തമാനത്തിന് സമയം കിട്ടാതെ രാവിലെ എഴുന്നേറ്റ് അവർ പിരിഞ്ഞു. ഞാൻ പലപ്പോഴും ഈ ദമ്പതികളോടും കുടുംബം കൊണ്ട് പറയും, നിങ്ങൾ ഒന്നിച്ച് ഗൾഫിൽ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന ആളായാലും നാട്ടിൽ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന ആളാണെങ്കിലും ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാനോ ടൈമില്ല, ഒരു സമയമല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മൾ ഉണ്ടാക്കണം. ഒരു 3 ദിവസമാണ് നിങ്ങളൊന്ന് പുറത്തു പോയിക്കൊള്ളി, അപ്പം അറിയാം നമ്മുടെ മാനസിക ബന്ധങ്ങളുടെയും അവിടെയും തലങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശരിക്കും ലൈംഗികത എന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വിശാലമാണെന്ന് മനസ്സിലാക്കി ആ ഒരു തലത്തിലേക്ക് വരിക എന്നത് വളരെ അനിവാര്യമാണ്. അതുതന്നെയാണ് ദമ്പതികൾ പരസ്പരമുള്ള ഇത്തരം പരാതികൾ പരിഹരിക്കാനുള്ള മാർഗവും, അതാണെന്നാണ് മനസ്സിലാവുന്നത്.
10: നമുക്ക് വ്യക്തമായ ചില ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് സ്നേഹക്കൂട് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു സംഭവമാണിപ്പോൾ ഓർക്കുന്നത്. സ്നേഹക്കൂടിൽ തന്നെ വന്നൊരു ചോദ്യത്തിൽ ഒരു സഹോദരി അവരുടെ ഭർത്താവ് മദ്യപാനിയാണ് എന്ന് അറിഞ്ഞപ്പോൾ നിരന്തരം ആ മദ്യപാനത്തിൽ നിന്ന് ഭർത്താവിനെ പല രീതിയിൽ പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ മാറാതിരുന്നപ്പോൾ അവരെ വിട്ട് ഇറങ്ങുകയും അയാൾ ഒഴിവാക്കിപ്പോരുകയും പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു. അതിനിടക്ക് പീസ് റേഡിയോ അവർ കേൾക്കാനിടയാവുകയും പീസ് റേഡിയോയിലെ ഇതുപോലത്തെ ഒരു ചർച്ചയിൽ ബുദ്ധി കൊണ്ടാണ് ഭർത്താവിനെ കീഴ്പ്പെടുത്തേണ്ടത്, മദ്യപാനിയായ ഭർത്താവിനെ ആക്ഷേപിച്ചതുകൊണ്ടും അയാൾക്ക് മുന്നിൽ വാതിലുകൾ വലിച്ചടച്ചതുകൊണ്ടും കാര്യമില്ല, അദ്ദേഹത്തെ കൂടുതൽ സ്നേഹം ചൊരിഞ്ഞും കൂടുതൽ ബഹുമാനം കൊടുത്തും എന്നിട്ട് ഉപദേശിച്ചും കൈമാറ്റം ചെയ്യണം, അല്ലെങ്കിൽ മനസ്സ് കൈമാറണം എന്ന ആശയമായിരുന്നു ആരിസ് മൗലവി ആ ചർച്ചയിൽ ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത, അത് നടപ്പിൽ വരുത്തി ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്ന സഹോദരിയുടെ വാട്സാപ്പ് മെസ്സേജ്, ഫീഡ്ബാക്ക് സെഷനിലേക്ക് വന്ന മെസ്സേജാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തത്വം തന്നെയാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. തൻ്റെ ഉള്ളിൽ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ലൈംഗിക ആവേശത്തെയും ദാഹത്തെയും തൻ്റെ ഭർത്താവിലേക്ക് കൈമാറുന്നിടത്തും തിരിച്ച് ഭാര്യയിലേക്ക് കൈമാറുന്നിടത്തും ഇപ്പോൾ സ്വീകരിക്കുന്നതല്ലാത്ത ചില വഴികളും മെത്തേഡുകളും ആലോചിച്ചും ചിന്തിച്ചും സ്വീകരിക്കണം എന്ന ഒരു രീതി. നമ്മൾക്ക് വെള്ളത്തിന് ദാഹമുണ്ട്, പച്ചവെള്ളം കുടിക്കാം, കഞ്ഞിവെള്ളം കുടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മധുര പാനീയങ്ങൾ കഴിക്കാം എന്നും ഒരു പച്ചവെള്ളം കുടിക്കുന്ന മാനസികാവസ്ഥയിലല്ല പോകേണ്ടത്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ഒരു തത്വം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. യുദ്ധത്തിലൂടെയല്ല ഇണയെ കീഴ്പ്പെടുത്തേണ്ടത്, യാചനയിലൂടെയും ഡിബേറ്റിലൂടെയും സംവാദത്തിലൂടെയും അല്ല കീഴ്പ്പെടുത്തേണ്ടത്, മറിച്ച് ഇത്രയും കാലം എങ്ങനെയാണോ പോയത് അതിന് വിരുദ്ധമായ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കണം എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് എല്ലാ അവസ്ഥയും എത്തിക്കഴിഞ്ഞിട്ടും പിന്നെയും പണം പണം എന്ന രീതിയിൽ പ്രവാസികളായി നിലനിൽക്കുന്ന ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരു കമൻ്റ് ആവശ്യമല്ലേ?
9: അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പിന്നെ ഭർത്താക്കളായ ആളോട് പറയാറുള്ളത്, ഒരു സ്ത്രീ പിന്നെ ഒരു പുരുഷന് നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഓപ്ഷനുണ്ട്, വേണമെങ്കിൽ ഒരു ഭാര്യയെ കൂടെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റിയേക്കാം. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഭർത്താവ് നിലവിലുണ്ടാകുമ്പോൾ വേറൊരു ഓപ്ഷനില്ല. അതുകൊണ്ട് വലിയ പീഡനമാണ് ഈ ചെയ്യുന്നത്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൂടുന്നിട്ട് അവളുടെ ആയുസ് തീർക്കുന്ന പരിപാടി വളരെ സങ്കടം തോന്നി. എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രവാസി സുഹൃത്തിൻ്റെ വൈഫ് പറഞ്ഞ് എൻ്റെ വൈഫുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യം കേട്ടപ്പോൾ ഇത്രയും ദയനീയമായൊരു വാചകം നമ്മൾ കേട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 30 കൊല്ലമായി, ഒരു 3 വർഷം പോലും കൂടെ നിന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രയാസങ്ങളുമായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ അയാളെ പരിചരിക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് അയാളെ കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ട ഒരു സമയത്ത് എനിക്ക് ലഭിക്കാതിരിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. മറിച്ച് ഒരു ജീവിത പങ്കാളിയായി കിട്ടാനുള്ള അവസരങ്ങൾ ഒരു പ്രയോജനവും പരസ്പരം ചെയ്യാൻ കഴിയാതെ കടന്നുപോയി എന്നാണ്. അതായത് 30 കൊല്ലം ജീവിക്കാനുള്ള സമയത്ത് അദ്ദേഹത്തെ കിട്ടിയില്ല, 30 കൊല്ലം കഴിഞ്ഞ് എന്താണ് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ ഒരു രോഗിയായി കൊടുന്ന് വീട്ടിൽ കിടത്തി പരിചരിക്കാനാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു, അതിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നു. പക്ഷേ 30 കൊല്ലത്തെ നഷ്ടങ്ങളെ പരിഹരിക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയോട് ചെയ്യുന്ന പീഡനമാണ് സുഹൃത്തുക്കളെ അത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് അവൾക്ക് നൽകാനുള്ളത് നിങ്ങൾ നൽകിയില്ലെങ്കിൽ അത് കിട്ടാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കണം. അത് ഉൾക്കൊള്ളാൻ ഭർത്താക്കന്മാർ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഒരു ഭർത്താവിനും വലിയ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ചേരാതിരിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
10: പാടവും പറമ്പും കൊട്ടാരവും ഒക്കെ നമ്മൾ ഒരുപക്ഷെ പടുത്തുയർത്തിയിട്ടുണ്ടാകാം. ചെക്കുബുക്കിൻ്റെ ചതുരക്കള്ളിയിൽ എഴുതിയെടുക്കാൻ ഒരുപാട് എമൗണ്ടും നമുക്കുണ്ടാകാം. പക്ഷേ ഇതെല്ലാം ഉണ്ടായിരിക്കെ മനസ്സുകൊണ്ട് നമ്മെ ശപിച്ചും നമ്മെ സംബന്ധിച്ച് അസംതൃപ്തയായും നമ്മുടേതായ ഒരു പെണ്ണ് ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ആലോചിക്കുക, മടക്കത്തിൻ്റെ തീയതി നിശ്ചയിക്കേണ്ടതെന്നാണെന്ന് സ്വയം ചിന്തിക്കുക, സ്വപ്നങ്ങൾ വെട്ടിച്ചുരുക്കി നമുക്ക് യാത്ര ആരംഭിക്കാം, രോഗാതുരമായ ശരീരവും കൊണ്ടുവന്ന് നിങ്ങളെ ചികിത്സിച്ച് അവർ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്ന വാക്കു പറയുമ്പോൾ തന്നെ അതല്ലാത്ത വഴിയും പ്രതിഫലങ്ങൾക്ക് അവർക്കുണ്ട്. ലോകമുറങ്ങുന്ന രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചാലും അവർക്ക് പ്രതിഫലം കിട്ടുമല്ലോ എന്നതോർക്കുക. സ്നേഹക്കൂടി ഇനിയും വരും കൂടുതൽ നല്ല ചർച്ചകളുമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. ചോദിക്കാം, നമുക്ക് പറയാം, നമുക്ക് ഉത്തരം കണ്ടെത്താം. നമുക്ക് പ്രമാണങ്ങളിലുള്ളിടത്തോളം യാതൊരു പ്രയാസവുമില്ല. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, കൂടണയാത്ത ഇണക്കിളികളെന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം. അടുത്തതായി നമ്മൾ പോകുന്നത് അൽ ഉസൂൽ എന്ന അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സംസാരത്തിലേക്കാണ്. ഖുർആനിലെ ഉപമകൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീ നബിയല്ലാ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ ഉപമകൾ എന്നതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും പറയുന്നത് പല ശൈലിയിലാണ്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും സാഹിത്യ സമ്പൂർണമായ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. മനുഷ്യരുടെ എല്ലാവിധ കഴിവുകൾക്കും അപ്പുറത്ത് ദൈവീകമായിട്ടുള്ള വചനം അടങ്ങിയ ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയിലും അതിൻ്റെ അവതരണ രീതികളിലുമെല്ലാം ആ ഒരു ദൈവികത നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുന്നത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഉദാഹരണം പറയുക എന്നുള്ളത് മനുഷ്യന്മാരുടെ സംസാരത്തിൽ പതിവുള്ള ഒരു സംഗതിയാണ്. കാരണം ഒരു യാഥാർത്ഥ്യം അതിൻ്റെ തത്വം പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. അതേസമയത്ത് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കിയാൽ ആളുകൾക്ക് നന്നായി അത് മനസ്സിലാവുകയും ആ തത്വത്തിൻ്റെ ഉദ്ദേശ്യമെന്താണ്, അതിൻ്റെ ഹിക്മത്തെന്താണ്, അതിൻ്റെ ഉൾക്കാമ്പെന്താണ് എന്ന് ഗ്രഹിക്കുവാനും സാധിക്കും. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഒന്ന്, ആ പറയുന്ന കാര്യം വ്യക്തമായി ആളുകളുടെ മനസ്സിലേക്ക് കയറുവാനും അതവൻ്റെ ഹിസ്സിയായിക്കൊണ്ട് തന്നെ അനുഭവത്തിലൂടെ തന്നെ അവന് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കുവാനും വേണ്ടി. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 264-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണം അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുമ്പോൾ ആളുകളുടെ പ്രശംസയും ആളുകളുടെ ശ്രദ്ധയും ആണ് അവൻ്റെ ആഗ്രഹമെങ്കിൽ അഥവാ റിയാഅൻ ആളുകളുടെ ആളുകൾ കാണാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ ലാ യഖദിറൂന അല ശൈഇൻ മിമ്മാ കസബു. ഈ മനുഷ്യൻ്റെ ഒരു ഉദാഹരണം ഒരു പാറക്കല്ല് പോലെ, ആ പാറക്കല്ലിന്മേൽ കുറച്ച് മണ്ണുണ്ട്, ആ മണ്ണ് മഴ വന്ന് ഒലിച്ചുപോയി, ഇതുപോലെയാണ്. എത്ര ലളിതമായ ഉദാഹരണമാണ്. ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണം. എന്നാൽ ആ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ വശങ്ങൾ വരെ അടങ്ങിയിട്ടുള്ള ഒരു അവതരണം കൂടിയാണ്. അള്ളാഹുവല്ലാത്ത ആളുകൾ, അള്ളാഹുവല്ലാത്തവരുടെ ലക്ഷ്യം, അള്ളാഹുവല്ലാത്തവരുടെ തൃപ്തിയാണ് ആ മനുഷ്യൻ്റെ മനസ്സിലെങ്കിൽ ഒരു പാറക്കല്ലിന്മേൽ ഉള്ള ഒരു മണ്ണ് പോലെയാണ്.

തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം. അവൻ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറയാൻ ഉദാഹരിക്കപ്പെടുന്നുവോ ആ കാര്യത്തെ അവൻ്റെ മുന്നിലേക്ക് ഒരു യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടാകും. സൂറത്തുൽ ബഖറയിൽ തന്നെ പലിശ തിന്നുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന യഅക്കുലുന്ന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പിശാച് ബാധയേറ്റവൻ എഴുന്നേറ്റു വരുന്നതുപോലെ ആയിരിക്കും പലിശ തിന്നവൻ എഴുന്നേറ്റു വരിക. അപ്പം ആ എഴുന്നേറ്റു വരുന്ന രംഗം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ആടിക്കുഴഞ്ഞ് നേർക്ക് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉദാഹരണങ്ങൾ പറയാം. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സുകളിൽ ഒരു താല്പര്യം, ഒരു അമിതമായൊരു ആവേശമുണ്ടാക്കിയെടുക്കാൻ, ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഒരു ആവേശകരമായ ഒരു ഉത്സാഹം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണി അത് മുളച്ചു വന്നു, അതിൽ ഏഴ് കുലകളുണ്ടായി. ആ ഏഴ് കുലകളിലും നൂറ് വീതം കതിരുകളുണ്ടായി. അങ്ങനെ ഒരു കുലയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിളവിൽ തന്നെ 700 കതിരുകളുണ്ടാകുന്ന രീതിയിലാണ് അതിൻ്റെ വിളവ് സംഭവിച്ചത്. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്കുള്ളൊരു പ്രോത്സാഹനമാണ്. 1 to 700 എന്നുള്ള നിലയിൽ അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി, അതിൻ്റെ ആധിക്യവും ഒരു താല്പര്യം ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു തെറ്റിനോട്, ഒരു തിന്മയോട് ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുൽ ഹജറാത്തിൽ കാണാം, വല യഅതബ് ബഅദുക്കും ബഅദൻ അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങൾ വിശ്വാസികൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗീബത്ത് പറയരുത്, ദൂഷ്യം പറയരുത്. അത് ഏതുപോലെയാണ്? നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ മാംസം ഭുജിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുപോലെയാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിനോടുള്ള ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണങ്ങൾ പറയും. ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തി പറയാൻ, അതിനെ നന്നാക്കി പറയാനും ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ദാലിക മസലഹും ഫി തൗറാത്ത്, തൗറാത്തിൽ അവരുടെ ഉദാഹരണം ഇതായിരുന്നു, അഥവാ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം. ഒമസലുഹും ഫിൽ ഇഞ്ചീൽ, എന്നാൽ ഇഞ്ചീലിൽ അവരുടെ ഉദാഹരണം എങ്ങനെയാണ്? കസറൈൻ أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. ഒരു വിളവ് കൃഷി, അത് മുളച്ചു വന്നു, അതിൻ്റെ കാണ്ഡം ശക്തിപ്പെട്ടു, അത് നേരെ അതിൻ്റെ മുരടിൽ നേരെ നിൽക്കാനായി. അങ്ങനെ നേരെ നിൽത്ത് കാറ്റിലും കോളിലുമൊന്നും അനങ്ങാതെ ശക്തമായ നിലകൊള്ളുന്ന ഒരു മരം പോലെ. ഇത് കണ്ട് കർഷകന്മാർ അത്ഭുതപ്പെടുന്നു. ഇത് കുഫാറുകളായ ആളുകൾക്കൊരു വിദ്വേഷം അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഗീലത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ കുറിക്കുന്നൊരു ഉദാഹരണമാണ്. അവർ പുകയ്ത്തുന്നതോടൊപ്പം തന്നെ

0: വിളവ് വളർന്നു വരുന്നത് മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെയാണ്, ചെറുതായി വലുതായി. ഇങ്ങനെ സഹാബത്തിൻ്റെ എണ്ണം ചെറുതായിരുന്നു, പിന്നീടത് വലുതായി വന്നു, പിന്നീടത് ശക്തിപ്പെട്ടു. പിന്നീട് ഒരു കാറ്റിലും കോളിലും ഇളകാത്ത വിധത്തിലുള്ള ആർജവത്തിൻ്റെ അതുപോലെ തന്നെ മനക്കരത്തിൻ്റെ ഉടമകളായി അവർ മാറുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ മദ്ഹ് ചെയ്യാൻ, അവരെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഇതിന് വിപരീതമായി ചില ആളുകളെ ഇകഴ്ത്തുവാനും അവരുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല ചിലപ്പോൾ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞൊരു ഉദാഹരണം, വതുല അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹ ഫഅത്ബഉ ശൈത്താൻ فكان من الغاوين ولو شئنا لرفعناه بها ولكنه اخلد الى الارض واتبع هواه فمثله كمثل الكلب ان تحمل عليه يلهث او تتركه يلهث ذلك مثل القوم الذين كذبوا باياتنا. الله سبحانه وتعالى പറയുന്നു, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അവൻ അതിൽ നിന്ന് ഊരിച്ചാടി, പിശാജ് അവനെ പിന്തുടർന്നു, അവൻ പിശാജിൻ്റെ പിറകെ പോയി. അവൻ അതിര് കവിഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ, ധിക്കാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവൻ ഉയർത്തുമായിരുന്നു, പക്ഷേ അവൻ ഭൂമിയിലേക്ക് താഴണമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. മസലുഹു ഫമസലുഹു, അപ്പോൾ അവൻ്റെ ഉദാഹരണം കമസലിൽ കെൽബ്, ഒരു നായയെ പോലെയാകുന്നു എന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത് എന്തിനാ? ആ മനുഷ്യനെ ഇകഴ്ത്താൻ വേണ്ടി തന്നെയാണ്. ബൽആം ബിൻ ബാഗൂറ എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ പ്രവാചകനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചുമൊക്കെ സത്യം കൃത്യമായി മനസ്സിലാക്കി ഭൗതിക താൽപ്പര്യം മാത്രം മുന്നിൽ കണ്ട് ആ സത്യത്തെ തിരസ്കരിച്ചൊരു മനുഷ്യൻ, അവനെക്കുറിച്ച് അള്ളാഹു പറയുന്നു ഫമത്തലുഹു കമത്തലിൽ കൽബ്, അവൻ്റെ ഉദാഹരണം ഒരു നായയെപ്പോലെയാണ്. ആ നായ എപ്പോഴും നാവ് പുറത്തേക്കിട്ട് കതച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അതിൻ്റെ തനിനിറം പുറത്തു കാണിക്കാനും അതിൻ്റെ മ്ലേച്ഛതയും അതിൻ്റെ വൃത്തികേടുകളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അത് ഖുർആനിലുണ്ടാകുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയാണ്. കേവലം ഒരു ഉദാഹരണം ഖുർആൻ ഉദാഹരിക്കുന്നത് അതൊരു സാഹിത്യ വർധനവിന് വേണ്ടി മാത്രമല്ല, സംസാര ഭംഗിക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ لَعَلَّهُمْ يَتَذَكَّرُونَ. എല്ലാ വിധത്തിലുള്ള ഉദാഹരണങ്ങളും ഈ വിശുദ്ധ ഖുർആനിൽ ആളുകൾക്ക് നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. لَعَلَّهُمْ يَتَذَكَّرُونَ, അവർ ചിന്തിക്കുവാൻ വേണ്ടിയാണത്. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ കേട്ടാൽ അതിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിച്ച് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള കൂലങ്കുശമായ ചർച്ചകൾ നടത്തി അതിൻ്റെ സാഹിത്യം ആസ്വദിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം പരിമിതപ്പെടാൻ വേണ്ടിയല്ല, ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഈ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുന്നതിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസി വമാ യഅ്ഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഇത്തരം ഉദാഹരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പണ്ഡിതന്മാരായിരിക്കും, വിവരമുള്ളവരായിരിക്കും, ജ്ഞാനികളായിരിക്കണം. കാരണം അവരാണിതിനെക്കുറിച്ച് ആലോചിക്കുക. അല്ലാത്തവർ ആയത്ത് ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കി വിടുന്നു. അതിൻ്റെ പാരായണ ഭംഗിയിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള അത് പാരായണ ഭംഗിയിലും മാത്രം അതൊതുക്കുന്നു. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കുവാനും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ കണ്ടെടുക്കുവാനുമൊന്നും അവർ പരിശ്രമിക്കുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിൽ ചില ഉദാഹരണങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ മനുഷ്യന്മാരെ ചിന്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പല ലക്ഷ്യങ്ങൾക്കു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറയാം. ഒരാളെ ഇകഴ്ത്തുവാനും ഒരാളെ പുകഴ്ത്തുവാനും ആ കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാളുകളെ മനസ്സിൽ കൊണ്ടുവരാനും, അതുപോലെ തന്നെ അവൻ്റെ മുന്നിൽ ഒരു അതിൻ്റെ അനുഭവം സൃഷ്ടിച്ചെടുക്കുവാനുമൊക്കെയുള്ള പല ലക്ഷ്യങ്ങളും വിശുദ്ധ ഖുർആനിലുള്ള ഉദാഹരണങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉദാഹരണങ്ങളിൽ അടങ്ങിയിട്ടുള്ള അതുല്യമായിട്ടുള്ള മൂല്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാഅള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ അൽ ഉസൂൽ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അൽ ഉസൂലിൻ്റെ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും വിജ്ഞാനീയങ്ങളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ ഉപമകൾ, വളരെ ഗഹനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗഹനമായ അറിവുകൾ ആണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞത്. സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയേൽക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും, എല്ലാ പിന്നെ ദിവസവും, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ദുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 82-83 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 82-83 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 81-ാമത്തെ ആയത്ത് ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

فإن تولوا فإنما عليك

يعرفون نعمة الله يعرفون نعمة الله

0: وأكثرهم الكافرون.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 82-83 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നിർബദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ആധുനിക സാമൂഹിക ജീവിതത്തിലെ ആവശ്യഘടകവും മനുഷ്യന്റെ ചിന്തയെയും മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള സംവിധാനമാണ് മാധ്യമങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ 4-ാം തൂണും ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അധാർമികതയും അരാജകത്വവും അഴിമതിയും അരങ്ങു തകർക്കുമ്പോൾ തിരുത്തലുകൾക്ക് വഴി തുറക്കുന്നത് മാധ്യമങ്ങളുടെ ധീരമായ ഇടപെടലുകളാണ്. മാധ്യമങ്ങൾക്ക് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ ഭരണകൂടവും വ്യവസായികളുമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ശരിയായ വാർത്തകളും സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ സാധിക്കാതെ വരുന്നു. നുണകളും അവാസ്തവങ്ങളായ കാര്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് സത്യമെന്ന് വരുത്തിത്തീർക്കുക മാത്രമല്ല, ജനങ്ങൾക്കെന്ത് വിവരം നൽകണം, എന്ത് വിവരം നൽകേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്കും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ എത്തിച്ചേരുന്നു. വാർത്താവിനിമയ സംവിധാനത്തിന് പുറമെ നിന്നുള്ള ഇടപെടൽ, അത് സർക്കാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ആയാലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അവിശ്വാസവും തെറ്റിദ്ധാരണയും വളർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുന്ന ചില പത്രങ്ങളും ചാനലുകളുമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളും ഭരണതരത്തിലുള്ള അഴിമതിയും ഇല്ലായ്മ ചെയ്യുന്നതിലും അനീതിക്കിരയാകുന്നവർക്ക് ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിലുമുള്ള മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. ഹിന്ദി പ്രൈം ടൈം വാർത്താ ചാനലുകളും മറ്റു ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഗോദി മീഡിയ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗോദി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം മടിത്തട്ട് എന്നാണ്. പ്രശസ്ത ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ രവീഷ് കുമാറാണ് ഈ പ്രയോഗം ജനകീയമാക്കിയത്. ഭരണകൂടത്തിന്റെ മടിയിലിരുന്ന് വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഗോദി മീഡിയ എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. സർക്കാരിന്റെ വീഴ്ചകളെയോ ജനകീയ പ്രശ്നങ്ങളെയോ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവയൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം എപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ ജനകീയ സമരങ്ങൾ നടത്തുന്നവർ എന്നിവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മതപരവും വർഗീയവുമായ ചർച്ചകൾക്ക് ചാനലുകളിൽ അമിത പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ഗോദി മീഡിയകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ അതിനു പകരം സർക്കാരിന്റെ PR പബ്ലിക് റിലേഷൻസ് ഏജൻസികളെപ്പോലെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനം തന്നെയാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ഗോദി മീഡിയ അഥവാ ഭരണകൂടനാവ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ നുറുങ്ങുകൾ. രചന എബിനു അലി എടത്തനാട്ടുകര.
6: തിരക്കുകൾ തീരെയില്ലാത്ത നേരം. രചന ഇബ്നു അലി എടത്തനാട്ടുകര. മരണവീടുകൾ പലപ്പോഴും തിരക്കുകൾ നിറഞ്ഞ ഇടങ്ങൾ ആകാറുണ്ട്. എത്ര വലിയ വീടാണെങ്കിലും സ്ഥലം തികയാതിരിക്കാൻ മാത്രം ജനനിബിഡമാകാറുള്ളിടം. അകലെയുള്ള കുടുംബക്കാരും നാളുകൾക്കു ശേഷമോ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ കണ്ട് സംസാരിക്കുന്ന നേരം, കുടുംബവിശേഷങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പങ്കുവെക്കപ്പെടുന്ന അവസരങ്ങൾ, ദീർഘകാലത്തിനിപ്പുറത്ത് കൂട്ടുകാർ സന്തോഷ സന്താപങ്ങൾ പങ്കിടുന്നതും, ഈ തിരക്കിൽ നിന്ന് മാറി മരത്തണലിലോ അടുത്ത വീടിന്റെ മുറ്റത്തോ ആയിരിക്കും. ഈ തിരക്കിലും അതിലേറെ തിരക്ക് അഭിനയിക്കുന്ന ചിലരെ കാണാം. ജോലി തിരക്കോ ബിസിനസ് ആവശ്യമോ ആയിരിക്കാം പറയപ്പെടുന്ന കാരണങ്ങളിൽ ചിലത്. നേരത്തിന് ഓഫീസിലെത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തീർത്താൽ തീരാത്ത തിരക്കിനിടയിലും വിശദീകരിച്ച് കുറച്ചെങ്കിലും നേരം കളയാറുണ്ട്. തന്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അവർ വാചാലരാകും മറ്റു ചിലർ. കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവർ അന്നേ ദിവസം കച്ചവട സ്ഥാപനത്തിലോ ഓഫീസിലോ ഇല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന പോൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒടുക്കം ധൃതിയിൽ സ്ഥലം കാലിയാക്കും. പലപ്പോഴും ജനാസ നമസ്കാരത്തിന് എത്താറുമില്ല ഇക്കൂട്ടർ. ഈയുള്ളവനും ചിലപ്പോൾ ഇത്തരക്കാരിൽ ഉൾപ്പെടാറുണ്ടെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഇവിടെ മറന്നുപോകുന്ന ഒരു കാര്യം, അപ്പുറത്ത് മരിച്ചുകിടക്കുന്ന ദേഹവും വളരെ തിരക്കുപിടിച്ച ഒരാളായിരുന്നു എന്നതാണ്. ആ മനുഷ്യനും ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും പേരക്കുട്ടികളും സഹോദരന്മാരും പെങ്ങന്മാരും മറ്റും അടങ്ങിയ ഒരു കുടുംബം. ജീവസന്ധാരണത്തിനായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാളും. മക്കളുടെയും കുടുംബത്തിന്റെയും വൈവിധ്യമാർന്ന പല ആവശ്യങ്ങൾക്കും അയാൾ രാപ്പകൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രയാണമാണ് നിലച്ചിരിക്കുന്നത്. ആ തിരക്കാണ് നിശ്ചലാവസ്ഥയ്ക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നത്. വല്ലാതെ തിരക്ക് അഭിനയിക്കേണ്ടതില്ല അല്ലേ? നന്മയുടെ കൂട്ട് നമുക്ക് നൽകുന്നത് നിഷ്കളങ്ക മനസ്സുകളുടെ പ്രാർത്ഥന എന്ന വിലമതിക്കാനാവാത്ത പ്രതീക്ഷയാണ്. നമ്മളില്ലെങ്കിലും കച്ചവടം മുന്നോട്ടു പോകും, ഓഫീസ് നന്നായി പ്രവർത്തിക്കും, ഒരുപക്ഷേ കൂടുതൽ ഭംഗിയായി. നമ്മുടെയും ഓട്ടം നിലച്ചുപോകുന്ന ഒരു നാൾ വരാനുണ്ട്. തിരക്കുകൾ ശൂന്യതയിലേക്ക് വെട്ടിത്തിരിഞ്ഞ് യാത്രകൾ ഇല്ലാതാകുന്ന ഒരു നേരം നമ്മെയും കാത്തിരിപ്പുണ്ട്. എന്നാണത്? ഇന്നോ നാളെയോ? നമുക്കുമത് അറിയില്ല എന്നതല്ലേ നമുക്കും അറിയുന്ന സത്യം.
5: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നേർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സ്വവർഗരതി, ലിംഗസ്വത്വം, ഇസ്ലാമിക നിലപാട്. റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: സ്വവർഗരതി, ലിംഗസ്വത്വം, ഇസ്ലാമിക നിലപാട്. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിവാദപരവും വ്യാപകവുമായി ചർച്ച ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക വിഷയങ്ങളിലൊന്നാണ് LGBTQ പ്രസ്ഥാനം. ഏതാനും 10 ആണ്ടുകൾക്ക് മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പരിമിതമായ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ വിഷയം ഇന്ന് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആശയധാരയായി മാറിയിരിക്കുന്നു. മനുഷ്യാവകാശം, വ്യക്തിസ്വാതന്ത്ര്യം, ലിംഗസ്വത്വം, കുടുംബസങ്കല്പം, മതവിശ്വാസം, നിയമവ്യവസ്ഥ, വിദ്യാഭ്യാസം, പൊതുനയം തുടങ്ങി സമൂഹ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ഈ സംവാദം സ്പർശിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ലോകമെമ്പാടുമുള്ള LGBTQ+ സമൂഹം തങ്ങളുടെ സ്വത്തവും അവകാശങ്ങളും സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് പ്രൈഡ് മന്ത് അഭിമാന മാസം ആചരിക്കുന്നു. ഈ കാലയളവിൽ LGBTQ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ, അവരുടെ ചരിത്രം, അനുഭവങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുന്നു. നിരവധി രാജ്യങ്ങളിൽ പരേഡുകളും പൊതുപരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നു. മറുവശത്ത് മതപരവും ധാർമ്മികവുമായ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും ഇതോടൊപ്പം സജീവമാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തെ വികാരപരമായ പ്രതികരണങ്ങൾക്കോ മുദ്രാവാക്യങ്ങൾക്കോ മാത്രം വിധേയമാക്കാതെ ചരിത്രപരമായും മതപരമായും ശാസ്ത്രീയമായും സാമൂഹികമായും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം LGBTQ എന്നത് കേവലം ലൈംഗിക ആകർഷണത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ സ്വത്വം, ലിംഗം, കുടുംബം, വിവാഹം, സാമൂഹിക ഘടന, ധാർമ്മികത എന്നീ അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. LGBTQ ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേവലം വ്യക്തിപരമായ ലൈംഗിക പെരുമാറ്റത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നിയമനിർമ്മാണം വരെ, വിവാഹത്തിന്റെ നിർവചനം മുതൽ ലിംഗനിർവചനം വരെ, മനുഷ്യാവകാശം മുതൽ മതസ്വാതന്ത്ര്യം വരെയുള്ള വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു സാംസ്കാരിക സംവാദത്തിന്റെ ഭാഗമാണിത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഓരോ ശ്രോതാവിനും ആവശ്യമാണ്. LGBTQIA+ എന്നാൽ എന്താണ്? LGBTQ എന്നതിലെ ഓരോ അക്ഷരവും എന്തിന് പ്രതിനിധീകരിക്കുന്നു എന്ന് പലർക്കും വ്യക്തമായി അറിയില്ല. അതിനാൽ ആദ്യം ഇതിൻ്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. LGBTQIA+ എന്നത് വിവിധ ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കുടപദമാണ്. അംബർലാ ടേം. എൽ എന്നാൽ ലെസ്ബിയൻ എന്നത് സ്ത്രീകളോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടാണ് പ്രധാനമായും പ്രണയമോ ലൈംഗികാകർഷണമോ തോന്നുന്നതെങ്കിൽ അവരെ ലെസ്ബിയൻ എന്ന് വിളിക്കുന്നു. ജി ഗേ. ഗേ എന്ന പദം പൊതുവായി സ്വവർഗ ആകർഷണമുള്ളവരെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ടെങ്കിലും സാധാരണയായി പുരുഷന്മാരോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന പുരുഷന്മാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ബൈസെക്ഷൽ എന്നത് പുരുഷന്മാരോടും സ്ത്രീകളോടും ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ആകർഷണം ഒരു ലൈംഗിക അവയവത്തിലേക്ക് മാത്രം പരിമിതമായിരിക്കണമെന്നില്ല. ടി ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിർണയിക്കപ്പെട്ട ലിംഗവുമായി സ്വന്തം ലിംഗസ്വത്വം പൊരുത്തപ്പെടുന്നില്ലെന്ന് കരുതുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ലൈംഗിക ആഭിമുഖ്യമല്ല, ലിംഗസ്വത്വമാണ് ഇതിലെ വിഷയം. ക്യൂർ ക്വസ്റ്റ്യനിങ്. ക്യൂ എന്ന അക്ഷരം സാധാരണയായി രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ക്യൂർ പരമ്പരാഗത ലൈംഗികതയുടെയും ലിംഗപരമായ വിഭാഗങ്ങളുടെയും പുറത്തുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൊതുപദം. ക്വസ്റ്റ്യനിങ് എന്നത് സ്വന്തം ലൈംഗിക ആഭിമുഖ്യത്തെയോ ലിംഗസ്വത്വത്തെയോ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നവരെയും സംശയാസ്പദത്തിൽ കഴിയുന്നവരെയും സൂചിപ്പിക്കാനും ഈ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ഐ ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്നത് ജനിതകമോ ഹോർമോൺ പരമോ ശാരീരികമോ ആയ കാരണങ്ങളാൽ വ്യക്തമായ പുരുഷ സ്ത്രീ വിഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ജീവശാസ്ത്രപരമായ അവസ്ഥയാണ്. ഇതൊരു മെഡിക്കൽ അവസ്ഥയുമാണ്. എസെക്ഷൽ എന്നത് മറ്റുള്ളവരോട് ലൈംഗിക ആകർഷണം വളരെ കുറവോ ഇല്ലാത്തതോ ആയ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പ്ലസ്. LGBTQIA എന്നതിലെ പ്ലസ് ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് പുറമെയുള്ള മറ്റു ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്നതുമാണ്. സ്വവർഗരതിയുടെ ചരിത്രം. LGBTQIA എന്ന പദം ആധുനികമാണെങ്കിലും സ്വവർഗ ലൈംഗിക പെരുമാറ്റം, ഹോമോസെക്ഷൽ ബിഹേവിയർ മനുഷ്യചരിത്രത്തിൽ പുതിയ കാര്യമല്ല. ചരിത്രത്തിലെ വിവിധ സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന മെസോപ്പൊട്ടേമിയ, ഈജിപ്ത്, ഗ്രീസ്, റോം തുടങ്ങിയ സംസ്കാരങ്ങളിൽ സ്വവർഗബന്ധങ്ങളുടെ ചില ചരിത്രപരമായ സൂചനകളും രേഖകളും കാണപ്പെടുന്നുണ്ടെങ്കിലും അവിടങ്ങളിലെ സമൂഹങ്ങൾ സ്വവർഗരതിയെ പൊതുവായി അംഗീകരിക്കപ്പെട്ട വിവാഹ സംവിധാനമായി സ്വീകരിച്ചിരുന്നുവെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനത. സ്വവർഗരതിയെക്കുറിച്ചുള്ള ഏറ്റവും പഴയതും പ്രസിദ്ധവുമായ ചരിത്ര വിവരണം ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനതയെക്കുറിച്ചുള്ളതാണ്. ജൂത ക്രൈസ്തവ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. ലൂത്ത് നബിയുടെ ജനതയിലെ പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരിലേക്ക് ലൈംഗിക ആകർഷണം പ്രകടിപ്പിച്ചുവെന്ന് മതഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ പേരിൽ അവർ ദൈവശിക്ഷയ്ക്ക് വിധേയരായെന്നും ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. മധ്യകാല ലോകം. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ മിക്ക സംസ്കാരങ്ങളും സ്വവർഗരതിയെ ധാർമ്മികമായ തെറ്റായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. യൂറോപ്പിൽ ക്രൈസ്തവ സഭകൾ ഇതിനെ പാപമായി കണ്ടു. ജൂതസമൂഹത്തിലും സമാന നിലപാടായിരുന്നു. മുസ്ലിം ലോകത്തും സ്വവർഗ ലൈംഗിക പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടവയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ സമൂഹങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ ചിലയിടങ്ങളിൽ നടന്നിരുന്നുവെങ്കിലും അവ സാമൂഹിക ആദർശമായി കണക്കാക്കപ്പെട്ടിരുന്നേയില്ല. ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കം. 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ മതത്തിന്റെ സ്വാധീനം കുറയുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഇതോടെ ലൈംഗികതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചു. 1869-ലാണ് ഹോമോസെക്ഷ്വാലിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇത്തരം പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ചില മനഃശാസ്ത്രജ്ഞരും സാമൂഹിക ചിന്തകരും സ്വവർഗരതിയെ കുറ്റകൃത്യം, പാപം എന്നതിലുപരി ഒരു മനഃശാസ്ത്രപരമായ വിഷയമായി പഠിക്കാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിലെ വഴിത്തിരിവ്. 1969-ൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്ന സ്റ്റോൺവാൺ കലാപം ആധുനിക LGBTQIA പ്രസ്ഥാനത്തിന്റെ നിർണായക തുടക്കമായി കണക്കാക്കാം. ഈ സംഭവത്തിനു ശേഷം സ്വവർഗാവകാശ പ്രസ്ഥാനങ്ങൾ കൂടുതൽ സംഘടിതമായി. വിവിധ രാജ്യങ്ങളിൽ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1973 അമേരിക്കൻ സൈക്രാട്ടിക് അസോസിയേഷൻ സ്വവർഗരതിയെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കി. പിന്നീട് ലോകാരോഗ്യ സംഘടനയും സമാന നിലപാട് തന്നെ സ്വീകരിച്ചു. യാതൊരുവിധ ശാസ്ത്രീയ പിൻബലവുമില്ലാതെ കേവലം സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇത് നീക്കം ചെയ്തത്. 20-ആം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 21-ആം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും LGBTQIA പ്രസ്ഥാനം ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറി. ചരിത്രത്തിൽ സ്വവർഗരതി പ്രധാനമായും ഒരു പെരുമാറ്റമായി, ബിഹേവിയറായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനിക LGBTQ പ്രസ്ഥാനം അതിനെ ഒരു ഐഡന്റിറ്റി അഥവാ സ്വത്വമായി അവതരിപ്പിക്കുന്നു. ഇതാണ് ചരിത്രപരമായ ഏറ്റവും വലിയ മാറ്റം. വിവിധ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ പ്രധാന മതങ്ങൾ വിവാഹം, കുടുംബം, ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ധാർമ്മിക നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവയാണ്. സ്വവർഗ ലൈംഗിക ബന്ധങ്ങളെ വിമർശിക്കുന്ന വ്യക്തമായ പരാമർശങ്ങൾ ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ കാണാം. തോറായിലെ സേവിർ പുസ്തകത്തിൽ സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ നിരോധിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ലേവ്യർ 18:22-20:13. ഇതുപോലെ ബൈബിളിലെ പുതിയ നിയമത്തിൽ പൗലോസ് സ്വവർഗ ലൈംഗിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതായും കാണാം. റോമർ 1:26, കൊരിന്ത്യർ 9:10. അതുകൊണ്ടുതന്നെ ചരിത്രപരമായി ജൂത കത്തോലിക്ക ഓർത്തഡോക്സ് പരമ്പരാഗത പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങൾ സ്വവർഗരതിയെ പാപമായോ നിരോധിതമായോ ആണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ആധുനിക കാലത്ത് ചില ലിബറൽ ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ നിലപാടുകളെ പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദുമതം ഏകഗ്രന്ഥാധിഷ്ഠിത മതമല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഏകീകൃതമായ ഒരു ഔദ്യോഗിക നിലപാട് കണ്ടെത്തുക പ്രയാസമാണ്. ചില പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ലിംഗപരമായ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാമെങ്കിലും അവയെ ആധുനിക LGBTQIA ആശയധാരയുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നാണ് നിരവധി ഹിന്ദു പണ്ഡിതന്മാരുടെ നിലപാട്. പൊതുവെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലും വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിക വീക്ഷണം. ഇസ്ലാം മനുഷ്യന്റെ ലൈംഗികാഭിലാഷത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അതിന് ഒരു സ്വാഭാവിക സൃഷ്ടിവാസനയായി അംഗീകരിക്കുന്നു. എന്നാൽ ആ വാസനകൾക്ക് ധാർമ്മികവും നിയമപരവുമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു. വിശപ്പുണ്ടെന്നത് മോഷണത്തിന് ന്യായീകരണമല്ലാത്തതുപോലെ ഒരു ആഗ്രഹമുണ്ടെന്നത് അതിൻ്റെ പ്രവർത്തനം അനുവദനീയമാണെന്നതിന് തെളിവല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സമീപനം. ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനത സ്വവർഗരതിക്കാരായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഖുർആനിലെ ഒന്നിലധികം സൂറത്തുകളിൽ ആ ജനതയെയും അവരുടെ ലൈംഗിക വൈകൃതത്തെയും അവർക്ക് ലഭിച്ച ശിക്ഷയെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലൂത്തിനെയും നാം അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. വിശുദ്ധ ഖുർആൻ 7:80-81. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ, അല്ല നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെ. വിശുദ്ധ ഖുർആൻ 26:165. ഈ സൂക്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ലൈംഗിക ബന്ധത്തിന്റെ സ്വാഭാവികവും അനുവദനീയവുമായ രൂപം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലൂടെ ആണെന്നും അതിനു പകരം പുരുഷൻ പുരുഷനെ ലൈംഗികമായി സമീപിക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവൃത്തിയാണെന്നാണ്. ഇന്ന് ചിലർ വാദിക്കുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനതയെ അള്ളാഹു ആക്ഷേപിക്കാൻ കാരണം അവർ ബലാത്സംഗത്തിനൊരുങ്ങിയതും അതിഥികളെ അപമാനിച്ചതുമാണെന്നും സ്വവർഗരതിയെ അല്ല എന്നുമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആയത്തുകൾ തന്നെ ഈ വാദം പൊളിക്കുന്നതുമാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ബോധപൂർവമല്ലാതെ തോന്നുന്ന വികാരങ്ങളെയും ആകർഷണങ്ങളെയും അതേപടി പാപമായി ഇസ്ലാം കണക്കാക്കുന്നില്ല. ഒരാൾക്ക് സ്വവർഗ ആകർഷണം അനുഭവപ്പെടാം, അതൊരു പരീക്ഷണമായിരിക്കാം. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് പാപം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം അള്ളാഹു അവരോട് പുറത്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. ശാസ്ത്രീയ വീക്ഷണം. എൽ ജി ബി ടി ക്യു ഐ എ വിഷയത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളിൽപ്പെട്ടതാണ്. ഇത് ജന്മനാ ലഭിക്കുന്നതാണ്, ഗേ ജീൻ കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രം ഇത് തെളിയിച്ചിട്ടുണ്ട് തുടങ്ങിയവ. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ വികാരങ്ങൾക്കപ്പുറം ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിൽ ഇന്നും പൂർണ്ണമായ ഏകാഭിപ്രായമില്ല എന്നതാണ്. സ്വവർഗ ആകർഷണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തവും അന്തിമവുമായ ഒരു ശാസ്ത്രീയ ഉത്തരം കണ്ടെത്തപ്പെട്ടിട്ടില്ല. ഗേ ജീൻ കണ്ടെത്തിയോ? 1990s ചില ഗവേഷണങ്ങൾ സ്വവർഗ ആകർഷണവും ചില ജനിതക ഘടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന് സൂചിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഗേ ജീൻ കണ്ടെത്തി എന്ന തരത്തിലുള്ള തലക്കെട്ടുകളിൽ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ പിന്നീട് നടന്ന വലിയ പഠനങ്ങൾ ഈ അവകാശവാദത്തെ സ്ഥിരീകരിച്ചില്ല. 2019 പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ജനിതക പഠനങ്ങളിലൊന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജനിതക വിവരങ്ങൾ പരിശോധിച്ചു. ഈ പഠനത്തിന്റെ നിഗമനം വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വവർഗ ആകർഷണത്തെ നിർണയിക്കുന്ന ഒരൊറ്റ ജീൻ പോലുമില്ല. അതിനാൽ ഗേ ജീൻ എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. ശാസ്ത്രം ധാർമ്മികത നിർണയിക്കുമോ? ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, ഒരു കാര്യം ജൈവപരമായി സ്വാധീനിക്കപ്പെടുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും അത് ധാർമ്മികമായി ശരിയാണെന്ന് അതുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, മനുഷ്യർക്ക് ദേഷ്യം, അസൂയ, അക്രമവാസന എന്നിവ സ്വാഭാവികമാണ്. എന്നാൽ ഇവയെല്ലാം ധാർമ്മികമായി അംഗീകരിക്കപ്പെടണമെന്നില്ല. അതിനാൽ ഒരു പ്രവണതയ്ക്ക് ജൈവ ഘടകങ്ങളുണ്ട് എന്നതും ആ പ്രവണത ധാർമ്മികമായി ശരിയാണ് എന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ശാസ്ത്രത്തിന് ഒന്നാമതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയും. രണ്ടാമത്തേത് ധാർമ്മികതയുടെയും തത്വചിന്തയുടെയും മതത്തിന്റെയും മേഖലയാണ്. അതിൽ ശാസ്ത്രത്തിന് ഇടപെടാൻ കഴിയില്ല. ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സും എൽ ജി ബി ടി ക്യു ഐ യു പ്ലസ് സംബന്ധമായ ഇത്തരം സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് എന്നിവ. പൊതുചർച്ചകളിലും മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പലപ്പോഴും ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെയാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ വൈദ്യശാസ്ത്രപരമായും സാമൂഹികമായും ഇസ്ലാമികമായും ഇവ രണ്ടും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ഇസ്ലാമിന്റെ നിലപാട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്റർസെക്സ് എന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവന്റെ ജൈവപരമായ ലൈംഗിക സവിശേഷതകൾ സാധാരണ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന വിഭാഗത്തിൽ വ്യക്തമായി ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിൽ ഉൾപ്പെടാവുന്ന ചില സാഹചര്യങ്ങൾ: അസാധാരണമായ ജനനേന്ദ്രിയ രൂപഘടന, ക്രോമസോം വ്യതിയാനങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥകൾ, പുരുഷന്റെയും സ്ത്രീയുടെയും ചില ശാരീരിക സവിശേഷതകൾ ഒരുമിച്ച് കാണപ്പെടുന്ന അവസ്ഥകൾ. ഇന്റർസെക്സ് ഒരു ഐഡന്റിറ്റി അല്ല, അതൊരു ജൈവശാസ്ത്ര വൈദ്യശാസ്ത്രപരമായ അവസ്ഥയാണ്. ഇത് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലമല്ല, ഒരാൾ ഇന്റർസെക്സായി ജനിക്കുന്നതാണ്. ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ ഇന്റർസെക്സ് വ്യക്തികളെ ഹുൻസ എന്നാണ് വിളിക്കുന്നത്. ഇത് ആധുനിക വൈദ്യശാസ്ത്രം വികസിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹുൻസ സംഘടിത നമസ്കാരത്തിൽ എവിടെ നിൽക്കണം, അനന്തരാവകാശത്തിൽ എന്ത് വിഹിതം ലഭിക്കും, അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഇന്റർസെക്സ് വ്യക്തികളുടെ അസ്തിത്വം ഇസ്ലാം അംഗീകരിച്ചിരുന്നുവെന്നും അവരുടെ അവസ്ഥയ്ക്ക് പ്രത്യേകപരമായ നിയമപരമായ പരിഗണന നൽകിയിരുന്നുവെന്നും കാണിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിർണയിക്കപ്പെട്ട ജൈവലിംഗവും ബയോളജിക്കൽ സെക്സ്, വ്യക്തിയുടെ സ്വയം തിരിച്ചറിയുന്ന ലിംഗസ്വത്വവും ജെൻഡർ ഐഡന്റിറ്റിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് കരുതുന്ന വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, പുരുഷനായി ജനിച്ച ഒരാൾ സ്വയം സ്ത്രീയാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ സ്ത്രീയായി ജനിച്ച ഒരാൾ സ്വയം പുരുഷനാണെന്ന് വിശ്വസിക്കുക. ഇവിടെ വ്യക്തിയുടെ ജൈവഘടന സാധാരണ പുരുഷനോ സ്ത്രീയോ ആയിരിക്കാം. എന്നാൽ വ്യക്തി തന്റെ സ്വത്വത്തെ വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കുന്നു. അതിനാൽ ട്രാൻസ്ജെൻഡർ എന്നത് പ്രധാനമായും ലിംഗസ്വത്വവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഇന്റർസെക്സ് എന്നത് ജൈവാവസ്ഥയുമാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട്: ഇന്റർസെക്സ് വ്യക്തികൾ ഒരു വ്യക്തിയുടെ ജൈവലിംഗം വ്യക്തമായി നിർണയിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മെഡിക്കൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലിംഗം വ്യക്തതപ്പെടുത്തുന്നതിനുള്ള ചികിത്സകൾ അനുവദനീയമാണെന്ന് നിരവധി സമകാലിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ഇത് ഒരു പുതിയ ലിംഗം സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് യഥാർത്ഥ ജൈവാവസ്ഥയെ രൂപപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമാണ്. സാധാരണ പുരുഷനോ സ്ത്രീയോ ആയ വ്യക്തി ഒരു വ്യക്തി തന്റെ ജൈവലിംഗം മാറ്റാൻ ശസ്ത്രക്രിയ നടത്തുന്നത് അനുവദനീയമല്ല എന്ന നിലപാടാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഈ വിഷയം കേവലം LGBTQIA എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച മാത്രമല്ല, മനുഷ്യനാരാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവനെ സൃഷ്ടിച്ചതാരാണ്, അവന്റെ ജീവിതത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആരാണെന്നൊക്കെയുള്ള അടിസ്ഥാന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംവാദവും ചർച്ചയുമാണത്. എനിക്കെന്തു തോന്നുന്നുവോ അതാണ് ഞാൻ എന്ന ആശയം സമൂഹത്തിൽ ശക്തിപ്പെടുമ്പോൾ ലിംഗത്തിന്റെയും മനുഷ്യ സ്വത്വത്തിന്റെയും അതിരുകൾ ക്രമേണ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പുരുഷനും സ്ത്രീയും എന്ന രണ്ട് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മാത്രം ചർച്ച ചെയ്തിരുന്ന സമൂഹം ഇന്ന് അനന്തമായ ലിംഗസ്വത്വങ്ങളെയും വ്യക്തിപരമായ തിരിച്ചറിയലുകളെയും അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ചില പാശ്ചാത്യ സമൂഹങ്ങളിൽ മനുഷ്യൻ തന്റെ ജൈവ യാഥാർത്ഥ്യത്തിൽ നിന്ന് പോലും അകന്ന് മൃഗങ്ങളായോ സാങ്കല്പിക സ്വത്വങ്ങളായോ സ്വയം തിരിച്ചറിയുന്ന പ്രവണതകൾ വരെ കാണപ്പെടുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും പരമാധികാരമാക്കിയാൽ ഒടുവിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും പ്രകൃതിയുടെയും വികൃതിയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ഭാവനയുടെയും അതിരുകൾ തന്നെ ഇല്ലാതാകുമെന്നതിന്റെ മുന്നറിയിപ്പാട്ടാണ് ഇതിനെ പലരും കാണുന്നത്. എന്നാൽ ഒരു മുസ്ലിമിന് സത്യത്തിന്റെ മാനദണ്ഡം മനുഷ്യരുടെ മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളല്ല, അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത മാർഗനിർദ്ദേശമാണ്. ലോകർ ഒരു കാര്യം സാധാരണമാക്കുകയും നിയമവിധേയമാക്കുകയും ആഘോഷിക്കുകയും ചെയ്താലും അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലായി കാണാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. കാരണം ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ജനങ്ങളുടെ അംഗീകാരമല്ല, അള്ളാഹുവിന്റെ പ്രീതിയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതുപോലെ ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരു വഴിയിലാണെന്നത് ആ വഴി സത്യമാണെന്നതിന് തെളിവല്ല. അതിനാൽ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയുടെ ദൗത്യം തന്റെ ശുദ്ധപ്രകൃതിയെ സംരക്ഷിക്കുകയും അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ കാത്തുസൂക്ഷിക്കുകയും കരുണയോടെയും ജ്ഞാനത്തോടെയും സത്യം പറയുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശമാണ് മനുഷ്യനെ യഥാർത്ഥ അന്തസ്സിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നത്. അതിൽ നിന്ന് അകലുന്ന ഓരോ ചുവടും മനുഷ്യനെ അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. അത്തരം ഘട്ടത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഒരു ബൗദ്ധിക നിലപാട് മാത്രമല്ല, ഒരു മഹത്തായ ഇബാദത്തും ഈമാനിന്റെ അടയാളവുമാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. യുവത്വം ആസ്വദിക്കാനുള്ളതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുള്ള സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الذي باسمه تطمئن النفوس وبنوره تستنير الدروب وبهديه تتلاشى القلوب والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار. أما بعد, بهماني رايا بيس راديو سرد.

കൂടുതലായി യുവാക്കളായ സ്വഹാബികളായിരുന്നു. യുവത്വത്തിന്റെ പ്രസരിപ്പും ഓജസ്സും തേജസ്സും ആരോഗ്യവും ചുറുചുറുക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രായത്തിലുള്ള സ്വഹാബത്ത്. അക്കൂട്ടത്തിൽ യുവാവായ ആരോഗ്യ ദൃഢഗാത്രനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ജമാഅത്തുൽ ഖുർആന കുല്ലഹു ഫീ ലൈല, ഓരോ രാത്രിയിലും ഖുർആൻ മുഴുവനായി ഓതാൻ എനിക്ക് കഴിയും. ഞാൻ ഓതുന്നുണ്ട്, മുഴുവൻ ഖുർആനിക വചനങ്ങളും ആയത്തുകളും സൂറത്തുകളും ഒരു രാത്രി കൊണ്ട് ഞാൻ ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിയുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ശരിയായിരിക്കാം, നിങ്ങൾക്ക് ഓരോ ദിവസവും ഖുർആൻ ഓരോ രാത്രിയും ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ തൽപരനാണ് താങ്കൾ. പക്ഷേ താങ്കൾ ദിവസങ്ങൾ കൂടുന്തോറും മാസങ്ങൾ ചെല്ലുന്തോറും ഒരു പക്ഷേ താങ്കൾക്ക് ഖുർആൻ പാരായണത്തോടും അടുപ്പും വെറുപ്പും വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്നും രാത്രി അത് മുഴുവനായി പാരായണം ചെയ്യുമ്പോൾ ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാ, അല്ല നബിയെ, എനിക്കതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഖറഹു ഫീ ഷഹ്രിൻ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ്, താങ്കൾ എല്ലാ മാസത്തിലും ഒരിക്കെ ഒരു മാസം കൂടുമ്പോൾ ഖുർആൻ മുഴുവനായി ഓതി തീർത്താൽ മതി. അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു, ദഅനി അസ്തംതിഉ ബിഖുവതി വശബാബി, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് കുഴപ്പമില്ല. അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി, എന്റെ ആരോഗ്യവും എന്റെ ശബാബ് എന്റെ യുവത്വവും ഞാൻ ആസ്വദിക്കട്ടെ നബിയെ, എനിക്ക് ആസ്വദിക്കണം, എന്റെ യുവത്വം ആസ്വദിക്കണം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു മാസം കൊണ്ട് ഓതി തീർക്കുകയല്ല, നേരെ മറിച്ച് ഓരോ ദിവസവും ഓരോ രാത്രിയിലും ഞാൻ ഓതി തീർത്തോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖറഹു ഫീ അശറ, അല്ല അബ്ദുള്ള, ഒരു മാസം കൊണ്ട് ഓതി തീർക്കുന്നതും നിങ്ങൾക്ക് മതിയാകുന്നില്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദഅനി അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി, അല്ല നബിയെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ യുവത്വവും ആരോഗ്യവും ആസ്വദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫഖറഹു ഫീ സബഅ, അല്ല താങ്കൾ ഒരു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഖാല ഫഖറഹു ഫീ സബഇൻ, ഓരോ ആഴ്ചയിലും 7 ദിവസം കൂടുമ്പോൾ താങ്കൾ അത് ഓതി തീർത്താൽ മതി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദഅനി അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി, അല്ല നബിയെ, ഞാൻ എന്റെ യുവത്വവും എന്റെ ആരോഗ്യവും ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഒരാഴ്ച കൊണ്ടല്ല, 10 ദിവസം കൊണ്ടല്ല, ഒരു മാസം കൊണ്ടല്ല, ഒരു ദിവസം തന്നെ എനിക്ക് മതി. ഓരോ രാത്രിയിലും ഖുർആൻ പാരായണം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് യൗവനമുണ്ട്, അതുകൊണ്ട് എന്നെ അതിനനുവദിക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. ആ ചരിത്രത്തിൽ പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം 3 കാലഘട്ടമാണല്ലോ വിശിഷ്യം ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്. ഒന്ന്, ദുർബലതയുടെ കാലഘട്ടം. അത് ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും ഒക്കെയുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടം. അതും ദൗർബല്യത്തിൻ്റെ ദുർബലതയുടെ കാലഘട്ടമാണ്. 2 ദുർബലതകളാണ് മനുഷ്യനുള്ളത്. ഒന്ന് ചെറുപ്പത്തിലും മറ്റൊന്ന് ഏറ്റവും പ്രായാധിക്യം ചെന്നാലും. ഈ 2 സമയങ്ങളിലും തൻ്റെ മനസ്സിനൊത്ത് ആഗ്രഹത്തിനൊത്ത് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. കാണാൻ പലതും ആഗ്രഹമുണ്ടെങ്കിലും കാഴ്ചശക്തികൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. കേൾക്കാൻ പലതും ഇമ്പമുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും കേൾവി ശക്തിയും കുറഞ്ഞു കുറഞ്ഞു പോകുന്ന വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടം. ആഗ്രഹിച്ചിടത്തേക്ക് നടന്നു പോകാൻ കഴിയാത്തവണ്ണം തൻ്റെ കാൽപേശികളും മസിലുകളും കാൽമുട്ടുകൾക്കും ദൗർബല്യം ബാധിക്കുന്ന ഒരു കാലഘട്ടം. അതിനു മുമ്പ് അതല്ലെങ്കിൽ ഈ 2 ദുർബലതകളുടെയും ചെറുപ്പത്തിലും വാർദ്ധക്യത്തിൻ്റെയും ഇടയിലുള്ള ദുർബലത, ഈ 2 ദുർബലതയുടെയും ഇടയ്ക്കുള്ള യുവത്വത്തിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി, എൻ്റെ യൗവനവും എൻ്റെ ആരോഗ്യവും ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ എല്ലാ ദിവസവും രാത്രി ഖുർആൻ മുഴുവനായി ഓതി തീർക്കുക എന്നുള്ളത്
പലപ്പോഴും

0: അത് ചെയ്യാൻ കഴിയുകയില്ല എന്നു മാത്രമല്ല, അതെങ്ങനെ ചെയ്യും എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ. അബ്ദുല്ലാഹിബിൻ അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ യുവത്വം ആസ്വദിക്കാൻ ആഗ്രഹിച്ച ആളാണ്. നമ്മളെ യുവത്വത്തിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു പ്രായമെത്തുമ്പോൾ തീരുന്നതല്ല യുവത്വം, ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് ഒതുക്കേണ്ടതുമല്ല ഒരു മനുഷ്യൻ്റെ യുവത്വ കാലഘട്ടം. നേരെ മറിച്ച് അവൻ്റെ ശരീരത്തിനും മനസ്സിനും പ്രത്യേകിച്ച് ശരീരത്തിന് ദുർബലതകൾ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം വരെ അവൻ യുവത്വത്തിലാണ്. ചിലപ്പോൾ 30 വയസ്സിൽ തന്നെയും ഒരു മനുഷ്യൻ്റെ യുവത്വം നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ 75 വയസ്സായാലും യുവത്വം നഷ്ടപ്പെടാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ആരോഗ്യത്തോടുകൂടി അന്നും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ 60ഉം 70ഉം പ്രായങ്ങളിലും ഏറ്റവും നല്ല ആരോഗ്യ ദൃഢഗാത്രരായി നടക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ മറ്റുള്ളവരുടെ കണ്ണിൽ വാർദ്ധക്യമെന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ പലപ്പോഴും യുവാക്കളായിരിക്കാം. അവരുടെ മഈഷത്തും അവരുടെ മറ്റു റിസ്ക് അന്വേഷിക്കലുകളും ഒറ്റക്ക് ചെയ്യുന്നവരായിരിക്കാം അവർ. അപ്പോൾ ഒരു പ്രായത്തിലേക്ക് മാത്രം ഒതുക്കേണ്ട ഒന്നല്ല യുവത്വം. നേരെ മറിച്ച് ഓരോരുത്തരെ അപേക്ഷിച്ച് ആപേക്ഷികമായി യുവത്വം മാറിമറിയും. നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ പെട്ടെന്ന് ദുർബലരായേക്കാം, വാർദ്ധക്യത്തിലെത്തിയില്ലെങ്കിലും യുവത്വം നഷ്ടപ്പെടുന്ന ആളുകളുണ്ടായേക്കാം, രോഗങ്ങളും മറ്റു പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവർക്ക് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ആരോഗ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് പലപ്പോഴും ജീവിതം ആസ്വദിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനുഷ്യനെ പിടികൂടുക. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കിസ്റ നിധികളുടെ മുമ്പിൽ അദ്ദേഹം ഒരിക്കൽ നിന്നു. കിസ്റ കൈസർ കൊട്ടാരങ്ങളും മറ്റുമൊക്കെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴിൽ വന്നപ്പോൾ ഈ ഏറ്റവും വിശിഷ്ടമായ നിധി കൂടാരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ബക്കാ ബുക്കാ അൻ ശദീദ ശക്തമായി കരയുകയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫതഖദ്ദമ ഇലൈഹി സ്വഹാബിയു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, അതബ്കിയ അമീറുൽ മുഅ്മിനീൻ ഫീ യൗമിൻ നസ്ർ, ഇന്ന് വിജയത്തിൻ്റെ ദിവസമല്ലേ? കിസ്റ കൈസർ കൊട്ടാരങ്ങളും രാജാധിപത്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് കീഴിലേക്കെത്തിയ ദിവസമല്ലേ? ഇന്ന് നിങ്ങൾ കരയുകയാണോ എന്ന് ഖലീഫയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അഖ്ഷാ അലൽ മുസ്ലിമീന അൻ തഫ്തിനഹുമുദ്ദുനിയ, ഈ കിസ്റയുടെ വലിയ നിധിശേഖരം കണ്ടിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിമീങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത്, ഈ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ പേടിക്കുന്നത്, ആശങ്കപ്പെടുന്നത്, അൻ തഫ്തിനഹുമുദ്ദുനിയാം, ദുനിയാവ് അവരെ വഞ്ചിക്കുമോ എന്നതാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ള സമയത്ത്, യുവത്വമുള്ള കാലഘട്ടത്തിൽ, യുവത്വത്തിൻ്റെ ചുറുചുറുക്കും ആവേശവുമുള്ള ഒരു സമയത്ത് പലതും വെട്ടിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, സമ്പത്താകട്ടെ, സ്വാധീനങ്ങളാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, പ്രശസ്തിയാകട്ടെ, അതിൻ്റെയൊക്കെ ഏറ്റവും ഉയർച്ചയിലേക്ക് നമ്മൾ എത്തിയാൽ പലപ്പോഴും അവരെയൊക്കെ പിടികൂടുന്ന ഏറ്റവും വലിയ മാരകമായ രോഗമാണ് ദുനിയാവ് അവരെ വഞ്ചിക്കുക എന്നുള്ളത്. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി കൊടുത്തു. പ്രിയമുള്ളവരെയും, യുവത്വം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് യുവത്വം അടിച്ചു പൊളിക്കേണ്ടത്? ഏത് രീതിയിലാണ് യുവത്വം ആസ്വദിക്കേണ്ടത്? അത് നിർവചിക്കുന്നിടത്ത് പലപ്പോഴും ഇന്നത്തെ യുവത്വത്തിനും ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർക്കും തെറ്റുപറ്റി എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. പലപ്പോഴും ഇന്നത്തെ യുവത്വം അടിച്ചു പൊളിക്കുന്നത് തൻ്റെ മാതാപിതാക്കളുടെയും കണ്ണുനീരുകളിലാണ്, തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദനകളിലാണ്. പലപ്പോഴും സ്വന്തം ശരീരം, സ്വന്തം ആരോഗ്യം കാർന്ന് തിന്നുന്ന മാറാരോഗങ്ങൾ, മഹാരോഗങ്ങൾ കടിമപ്പെടുന്ന ആസ്വാദനങ്ങളിലേക്ക്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് തൻ്റെ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ലഹരിയും മറ്റും ആസ്വദിച്ച് അങ്ങനെയാണ് ജീവിതം ആസ്വദിക്കേണ്ടത് യുവത്വം ആസ്വദിക്കേണ്ടത് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ രതിവൈകൃതങ്ങളിൽ, ലൈംഗിക അരാജകത്വങ്ങളിൽ, ഏറ്റവും മോശപ്പെട്ട ചിന്തകളിൽ അടിമപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ മാതാവിനെയും ഭാര്യയെയും സഹോദരിയെയും തിരിച്ചറിയാൻ കഴിയാതെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഏറ്റവും മോശപ്പെട്ട വഴികൾ തേടുകയും അതിലൂടെ അത് നടന്നു കഴിഞ്ഞതിനു ശേഷം ജീവിതകാലം മുഴുവനും അതോർത്ത് കണ്ണുനീരോടുകൂടിയും ജീവിതം തള്ളി നീക്കേണ്ടുന്നൊരാൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതയെ പിടിമുറുക്കുന്ന വലിയ മാറാരോഗങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്കും യുവത്വം ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തെ കാർന്നുതിന്നുന്ന മാറാരോഗങ്ങൾ, വരുത്തിവെക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ആസ്വദിച്ചതിൻ്റെ പേരിലല്ല, ആ നിലക്കെല്ലാം നമ്മൾ ജീവിതത്തെയും യുവത്വത്തെയും ആസ്വദിക്കേണ്ടത്. നേരെ മറിച്ച് സൂചിപ്പിച്ചതുപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറഞ്ഞതുപോലെ, അസ്തംതിഉ മിൻ ഖുവതി വ ശബാബി, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് കുഴപ്പമില്ല നബിയെ, എനിക്ക് യുവത്വമുണ്ട് നബിയെ, എനിക്ക് ആരോഗ്യമുണ്ട് നബിയെ, ഞാൻ ആസ്വദിക്കട്ടെ എൻ്റെ യുവത്വം എന്ന് പറഞ്ഞ് ദിവസവും രാത്രി ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ അനുവാദം ചോദിക്കുന്ന യുവാവായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുവിനെയും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരു സമുദായത്തിൻ്റെയും ശക്തിയും ദുർബലതയും ആ സമൂഹത്തിൻ്റെ യുവത്വത്തിലാണ് കൊടിയിരിക്കുന്നത്. ഒരു സമൂഹം ഉന്നമനത്തിലേക്ക്, പുരോഗതിയിലേക്ക് നയിക്കപ്പെടാൻ കാരണം അവരിലെ യുവാക്കളാണ്. ആ സമൂഹം അതുപതപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിക്കാനുള്ള കാരണവും ആ സമൂഹത്തിലെ യുവാക്കളാണ്. നമ്മുടെ ഈ ദുനിയാവിലെ അവസ്ഥ മാത്രമല്ല, യുവത്വത്തിന് ഇത്രയേറെ പ്രാധാന്യം. നേരെ മറിച്ച് ആഖിറത്തിൽ പരലോകത്തും യുവത്വത്തിന് ഏറെ പ്രാധാന്യമാണ്. പടച്ചവൻ യുവത്വം എന്ന സമയത്ത് ആ പ്രായത്തിന് ഏറെ പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനീ സലാസും വസലാസീൻ, 33 വയസ്സായ പ്രായത്തിലായിരിക്കും സ്വർഗത്തിലേക്ക് സ്വർഗക്കാരെ പ്രവേശിപ്പിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സ്വർഗവും ആസ്വദിക്കാനുള്ളതാണ്, സ്വർഗം ആനന്ദിക്കാനുള്ളതാണ്. ആസ്വാദനവും ആനന്ദവും അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ കിട്ടുക യുവത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമയത്താണ്. പക്ഷേ അതൊന്നും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വന്തം ശരീരത്തിൻ്റെയും അധപ്പതനത്തിൻ്റെ ആസ്വാദനങ്ങളിലേക്കല്ല, നേരെ മറിച്ച് അതിൻ്റെയൊക്കെ തൻ്റെ ശരീരത്തെയും കുടുംബത്തെയും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയിലേക്കും ഉന്നമനത്തിലേക്കും അതിൻ്റെ സമാധാനത്തിലേക്കുമുള്ള ഏറ്റവും നല്ല ആസ്വാദനത്തിലേക്ക് എത്തിപ്പെടാൻ, പരിശുദ്ധ ഖുർആൻ എന്ന ആസ്വാദനത്തിലേക്ക്, ഇബാദത്തുകൾ എന്ന ആസ്വാദനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ആസ്വാദനത്തിലേക്ക് രംഗത്തേക്ക് ഇറങ്ങി വരാൻ പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും യുവത്വം ആസ്വാദ്യകരമായി തീരുന്നത്. സർവലോക രക്ഷിതാവ് നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ, യുവത്വം ആസ്വദിക്കാനുള്ളതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല സലഫിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
1: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആനാണ് നമ്മൾ കേൾക്കുന്നത്.
2: സാധാരണ നമ്മൾ സൂചിപ്പിക്കും പോലെ തന്നെ ഖുർആനിന്റെ അവശ്യ മനോഹരമായിട്ടുള്ള ഒരു പാരായണം,
1: കേൾവി മധുരമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്.
2: അതെ, അതായത് നമ്മളുടെ പുലരിവട്ടത്തിന് ശേഷം എന്തുകൊണ്ടും ശ്രോതാക്കളുടെ മനസ്സ് ആ ഒരു
1: അതെ അതെ. അപ്പോ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ
2: 183 മുതൽ 88 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നാം ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
1: ഈ വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ ഖാരി ആയിട്ടുള്ള ഷെയ്ഖ്
2: യാസർ അൽ ദോസരി. അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു പാരായണമാണ് ഇന്നും നമ്മൾ മധുരം ഖുർആനിലൂടെ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. സൂറത്ത് ബഖറയിലെ 183 മുതൽ 88 വരെയുള്ള വചനങ്ങൾ. ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ്
1: യാസർ അൽ ദോസരി.
2: പീസ് റേഡിയോ ഡയലോഗ് ശബ്ദാവിഷ്കാരം. ഖുർആൻ നാസ്തിക തിരിമറികൾ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അജ്ഞത, അറബി ഭാഷയെ സംബന്ധിച്ചോ അതിൻ്റെ പ്രാഥമികമായ വിവരങ്ങളെ സംബന്ധിച്ചോ ഉള്ള യാതൊരു വിവരവും ഇല്ലാതെ, എന്നാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ പോലും വെല്ലുവിളിക്കാനുള്ള അഹങ്കാരവുമായി നടക്കുന്ന ആളുകൾ തങ്ങളുടെ വികലമായ ആദർശ പ്രബോധനത്തിനു വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിഗുരുതരമായ തട്ടിപ്പുകളും തിരിമറികളുമാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഒരുപാടുണ്ട്. ഞാനൊരു 4 വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആദ്യം നിങ്ങൾ ഒരാളുടെ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ.
4: ഇനി ഈ ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു എന്ന വാദം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ആളാരാണ്? ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്തിൻ്റെ അവസാന വർഷത്തിൽ നടന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജ് പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പ്രധാനമായി അടിവരയിട്ട് പറയുന്നത് ഖുർആനിൽ ഈ ആയത്ത് ഉണ്ടായിരുന്നു എന്നും ഈ ആയത്ത് നാളെ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന ആശങ്കയിൽ അദ്ദേഹം ആ പ്രസംഗത്തിൽ വിലപിക്കുകയുണ്ടായി എന്നുമാണ് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്.
3: എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജ് പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തു റജുവാണ് അദ്ദേഹം ആയത്ത് എന്ന് പറഞ്ഞത്. അഥവാ വ്യഭിചാരിയായ മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ അയാളെ എറിഞ്ഞുകൊല്ലണമെന്ന ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, അത് അദ്ദേഹം പറയുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആയത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹുൽ ബുഖാരിയിലുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ തുടക്കം തന്നെ അബദ്ധമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അവസാനത്തെ ഹജ്ജ് പ്രഭാഷണത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇനി മാത്രവുമല്ല, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രഭാഷണവും നടത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേരിൽ കളവ്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്താനുള്ളൊരു കാരണമുണ്ട്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൈഹുൽ ബുഖാരിയിൽ സുദീർഘമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവസാനമായി കൊണ്ട് ഹജ്ജിന് പോയൊരു സംഭവം പറയുന്നുണ്ട്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ ഖുർആനൊക്കെ ഓതിക്കൊടുക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ടെൻറ്റിൻ്റെ അടുക്കലായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്തതിൻ്റെ അവസാനത്തെ ഹജ്ജിലായിരുന്നു. ഈ ഹദീസിൻ്റെ തുടക്കത്തിലുണ്ട്. പിന്നെ ഒരുപാട് കഴിഞ്ഞ് ഹദീസിൻ്റെ അവസാനത്തിൽ ഹജ്ജൊക്കെ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തി ഒരു വെള്ളിയാഴ്ച ഖുതുബ പറയുമ്പോൾ മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങായി ഇത് പറയുന്ന പ്രസംഗിച്ച ആൾ വിചാരിച്ചെന്താ വെച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടെ ആ അവസാനത്തിൽ ഹജ്ജ് പ്രഭാഷണത്തിൽ അടിവരയിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ടി കൂട്ടി, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നത്. രസകരമായൊരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖുതുബയിൽ, അത് വെള്ളിയാഴ്ച നടത്തിയൊരു ഖുതുബയാണ്, ആ ഖുതുബയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖശിയ അൻ ലാ യഅഖിലഹ ഫലാ ഉഹില്ലു ലിഅഹദിൻ അൻ യക്ദിബ അലയ്യ. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ആർക്കെങ്കിലും തിരിയണില്ല, മനസ്സിലാണില്ല എങ്കിൽ ഇനി എൻ്റെ പേരിൽ ആരും കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന കാര്യം പറയുന്നു. ഇയാളിവിടെ പറഞ്ഞ എന്താ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്ന് ആശങ്കപ്പെടുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനെ ഹഖുമായി അയച്ചവനാണ്. وانزل عليه الكتاب انغله തുടങ്ങി فكان مما انزل الله ايه الرجم فقراناها وقلناها ووعيناها ഞങ്ങൾ ഓതി, ഞങ്ങൾ അത് മനപ്പാഠമാക്കിയിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എറിഞ്ഞു കൊന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ഷ, ഞാൻ ഭയപ്പെടുന്നു, ഇൻ ത്വാലബ الناس زمان, ജനങ്ങൾക്ക് കാലം അധികരിക്കുമ്പോൾ അഥവാ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ, അൻ യഖൂല ഖായിൽ, ഇനി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, അല്ലാഹി മാ നജിദു റജ്മ ഫീ കിതാബില്ല, അല്ലാഹിൻ്റെ ഈ കിതാബിൽ എറിഞ്ഞു കൊല്ലണമെന്ന ആയത്തുങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ നിയമത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ഫയളില്ലു, അവർ തെറ്റിപ്പോകുമല്ലോ. ബി തർക്കി ഫരീദത്തിൻ അൻസലഹല്ലാ, അല്ലാഹു ഇറക്കിയ ഒരു നിയമം, ആ നിയമം സ്വീകരിക്കാതെ, ആയത്ത് കണ്ടാലില്ലെങ്കിലും അത് സ്വീകരിക്കാതെ ആളുകൾ തെറ്റിപ്പോകുമല്ലോ എന്ന ഭയമാണ് ഉമർ റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നത്. പക്ഷെ ഇയാൾ എന്താക്കി? ആളുകൾ തെറ്റിപ്പോകുമല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ ഖുർആനിൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നാക്കി മാറ്റി തിരിമറി നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച മുസഹഫുണ്ട്. ആ മുസഹഫിൽ ഈ ആയത്തില്ല. ആ മുസഫർ ഈ ആയത്തുണ്ടെങ്കിലല്ലേ ഉമർ റളിയല്ലാഹുന് അങ്ങനെ ആശക്കപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഉമർ റളിയല്ലാഹുന് ഇത് പ്രസംഗിക്കുമ്പോഴും ഉള്ള മുസഹഫിൽ ഈ ആയത്തല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രബോധം എന്ന് പറയുന്ന ബോധമല്ല, പ്രമാണങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ ഹദീസ് ഒയും വായിച്ചിട്ടില്ല, ഇത് ആരോ കൊടുത്ത നോട്ടാണ്. ഓറിയന്റലിസ്റ്റുകൾ ഈ വിമർശനക്ക് വളരെ കാലങ്ങളായി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ധരിക്കുന്ന വിമർശനം ഇംഗ്ലീഷിൽ നിന്നിട്ട് കോപ്പി എടുക്കുക, അല്ലെങ്കിൽ ഭൗതിക വിട്ട് കട്ടുമുറിച്ചിട്ട് ഇത് പറയുന്നല്ലാതെ വിശുദ്ധ ഖുർആനിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹദീസുകൾ ആധികാരികമായി പഠിച്ചിട്ടോ അതല്ലെങ്കിൽ ഖുർആനൊന്നും ഓതി നോക്കിയിട്ടോ അല്ല വിമർശനങ്ങൾ. ഒന്നാമത്തെ ആര് തട്ടിമറി അല്ലെങ്കിൽ അട്ടിമറി നിങ്ങൾ മനസ്സിലാക്കുക, ഉമർ റളിയല്ലാഹു അൻഹു ആളുകൾ വഴിതെറ്റിപ്പോകുമോ എന്ന് ആശങ്കപ്പെട്ടതിന് ഇയാൾ ഖുർആനിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെട്ടു എന്നാക്കി മാറ്റി. ഈ രണ്ടാമത്തെ കേട്ടോ,
5: മലകുടീൻ്റെയും ആയത്തും എറിഞ്ഞുകൊല്ലൻ്റെ ആയത്തും അങ്ങനെയാണ് പോയതെന്ന്. പക്ഷേ ഇത്തുകാലിൽ പറയുന്നത് അത് ബോധപൂർവം മാറ്റിവെച്ചു എന്നാണ്. അത് മാറ്റിവെക്കാനുള്ള കാരണം പറയുന്നത് എന്താ, ഇത് ക്രോഡീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളടുത്ത് ഒരു വലിയ സഹാബി വന്നിട്ട് പറയുകയാണ്, എന്താണ് ചങ്ങായി, അതൊന്നും അതിൽ ഉൾപ്പെടുത്തല്ലേ, ഈ മനുഷ്യന്മാരെങ്ങനെ കഴുതന്റെ മാതിരി, കോവർ കഴുതന്റെ മാതിരി ഇണ ചേർന്ന് നടക്കുന്ന കാലത്ത് അതൊന്നും അതിൽ ഉൾപ്പെടുത്തല്ലേ, ഒഴിവാക്കിക്കളാ എന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെ ഒഴിവാക്കിയും എറിഞ്ഞു കൊല്ലാൻ പറയുന്ന ആയത്തെ, വ്യഭിചാരി എറിഞ്ഞു കൊല്ലാൻ പറയുന്ന ആയത്ത് ഖുർആനിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമായി ഇത്തുക്കാനിൽ പറയുന്ന കാര്യമാണത്. ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ചങ്ങായി അതൊന്ന് ഒഴിവാക്കിക്കളാ. ഒരുപാട് ആൾക്കാർ എറിഞ്ഞു കൊല്ലേണ്ടി വരും, അങ്ങനെ ഒഴിവാക്കി എന്നേ.
3: അപ്പൊ എന്താ ഇത് ഇയാൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാനിരിക്കുമ്പോ ഒരു സഹാബി വന്നു, ഒരു സഹാബി വന്നപ്പോ എന്നിട്ട് ആ സഹാബി പറഞ്ഞു, എറിഞ്ഞു കൊല്ലുന്ന ആയത്തുനിന്ന് ചങ്ങായി അതിൽ ഈ പിന്നെ കൂട്ടണ്ട, ഈ ജനങ്ങൾ ഇങ്ങനെ കോവർ കഴുതന്റെ പോലെ ഇങ്ങനെ വിഭജിക്കണ കാലത്ത് ഈ മാരി ആയത്തൊക്കെ ഖുർആനിൽ എഴുതി വെക്കുകയാണോ എന്നൊരു സഹാബി പറഞ്ഞു, ഇത്തഖാനിലുണ്ട്, എൻ്റെ കയ്യിലുള്ളതാണ് അൽ ഇത്തഖാൻ എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം. ഞാൻ ഇത് പറയുന്ന നാസ്തികന്മാരോടും അതല്ലെങ്കിൽ അത് വിശ്വസിച്ച് വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള സാധാരണക്കാരോടും ഞാൻ വിനയത്തോടുകൂടി പറയുന്നു, ഈ ഇതാണ് ഇത്തഖാൻ. ലോകത്തിൻ്റെ അറിയപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുള്ള എഴുതിയിട്ടുള്ള അൽ ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആന്റെ വൈജ്ഞാനിക ശാഖയിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഇത്തഖാനിലുണ്ട് എന്നാണ് ഈ നാസ്തിക നേതാവ് ഇവിടെ തട്ടിവിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, അൽ ഇത്തഖാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാലും ഇയാൾ പറയുന്ന ഒരു സംഗതി ആ ഇത്തഖാനിൽ ഇല്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, അൽ ഇത്തഖാനിൽ എന്ന് മാത്രമല്ല ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കിതാബിലും ഈ നാസ്തികൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഇല്ല, ഇല്ല, ഇല്ല. അത്ര കണിശമായി ധൈര്യത്തോടുകൂടി ഒരു മുസ്ലിമിന് പറയാൻ കഴിയും. തട്ടിപ്പ് വെറുതെ കളവ് പറയാം. ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ചും ആളുകളുടെ മനസ്സിൽ സംശയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കളവുകൾ തട്ടിവിടണം. ഇനി എന്താ ഇത്തഖാനുള്ളത്? ഇയാൾ പറഞ്ഞ എന്താ, ഖുർആൻ ക്രോഡീകരിക്കാൻ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആയത്തൊന്നോടെ കൂട്ടണ്ട, കൈതുകൾ വിഭജിക്കുന്ന കാലത്ത് ഇമ്മാതിരി ആയത്തൊക്കെ തിരിയിരിക്കും. അങ്ങനെയല്ലേ ഇത്തഖാനുള്ളത്? അങ്ങനെ സംഭവമല്ല. ഇത്തഖാനിലുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾ വഴിതെറ്റി പോകുന്ന പേടിച്ചിട്ട് ആ മുസാഫല എഴുതി വെക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അത് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുനോട് പറഞ്ഞു. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് പറഞ്ഞു, ഉമർ, നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഈ ആയത്ത് ഇങ്ങനെ ഓതി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്താണ് ഉബൈ നീ ചെയ്യുന്നത്? നീ എന്താ റസൂലുള്ളാഹിനോട് ഈ ആയത്ത് ഓതിപ്പിക്കുകയാണോ? ആളുകൾ ഇവിടെ കൈതയെ പോലെ വ്യഭിചരിച്ച് നടക്കുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ നീ ആയത്ത് ഓതിച്ചിരിക്കുകയാണോ എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു എന്നാണ് ഇത്തഖാനുള്ളത്. അത് ഖുർആൻ ക്രോഡീകരണവുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ല. അത് റസൂലുള്ള ജീവിച്ച കാലത്ത് നടന്ന സംഭവം. ഇവർ പറഞ്ഞ എന്താ, ഇവരുടെ വാദം എന്താ, വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത് റസൂലുള്ളാഹിന്റെ കാലശേഷമാണ്, അതിനൊരുപാട് കട്ടുപോയിതാണ്. അപ്പോൾ ഒരു വാദം മറ്റേ വാദത്തിന് മറുപടി പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉബൈ ഇബ്നു കഅബുമായി കൊണ്ട് നടന്നൊരു സംഭവമാണ്. അതിൽ ഈ ആയത്ത് ചേർക്കണ്ടായെന്നോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ ആയത്ത് ഒഴിവാക്കണമെന്നോ എന്ന ഒരു യാതൊരു പരാമർശവും ആ ഹദീസിലോ പരാമർശത്തിലോ ഇല്ല. അപ്പോൾ യോ ഏതൊരു സഹാബി ഒന്നും, ആ സഹാബി ആരാണ്? നിങ്ങൾ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരുപാട് കാലമായി ഈ പ്രഭാഷണം കേട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലിത്തഖാനിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ അറബി തിരിയാത്ത, എന്നാൽ മലയാളത്തിലെ പ്രഭാഷണം കേട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിച്ച ആളുകളോട് ഞങ്ങൾ വളരെ സൗമ്യമായി കൊണ്ട് പറയുന്നു, അങ്ങനെ ഇത്തഖാനിലില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ലോകത്ത് ഒരു കിതാബിലുമില്ല. ഉള്ളതിൽ ഇനി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഈ ഉള്ളത് ഇത് മാത്രമാണ്. അതിൽ വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ഈ ആയത്ത് ഖുർആൻ ചേർക്കേണ്ടതാണോ എന്ന് ബന്ധപ്പെട്ടതായ ഒരു പരാമർശവും അത്തരത്തിലുള്ള ഇതുപോലെ തട്ടിപ്പുകൾ ഖുർആനെ കുറിച്ച് പറയും. ഇനി അടുത്തത് വേറെ ഒന്ന് കേട്ടോളൂ നിങ്ങൾ.
5: ഇബ്നു ഉമർ പറയുന്ന ഒരു വാചകം ഇത്തഖാനിൽ നിന്ന് ഉദ്ധരിച്ചതാണ്, ഇത്തഖാനിൽ ഉദ്ധരിച്ചാണത്. എന്താ ഇബ്നു ഉമർ പറയുന്നത്? നിങ്ങളൊക്കെ പറയണ്ടല്ലോ, നമ്മൾ ഖുർആൻ മുഴുവൻ വായിച്ചു, ഖുർആൻ മുഴുവൻ കിട്ടിയെന്ന് അങ്ങനെ പറയണ്ട, കിട്ടിയത് കിട്ടി, കിട്ടിയത് വായിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് ഊഹിക്കുന്ന കുട്ടികളെ. ആരാ പറഞ്ഞത്? ഇബ്നു ഉമർ അങ്ങനെ പറഞ്ഞു എന്ന് ഇത്തഖാനിൽ ഉദ്ധരിച്ചിരിക്കുന്നു.
3: എന്താ ഇയാൾ പറഞ്ഞത്? അബ്ദുല്ലാഹിബിൻ, ഇത് ഇയാളുടെ വലിയ, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ പിന്നെ ആളാണ്. ഇതുപോലെയുള്ള ജഹാലത്തുകളും വിവരക്കേടുകളും തനിച്ച കളവുകളും പ്രചരിപ്പിക്കുകയാണ് അള്ളാഹിന്റെ ഖുർആനെ കുറിച്ച്. ഖുർആനെ കുറിച്ച് മാത്രമല്ല, ഇബ്നു ഉമറിനെ പറ്റിയാണ് ഇപ്പം ഈ കളവ് പറഞ്ഞത്. അബ്ദുല്ലാഹിബിന് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഖുർആൻ മുഴുവൻ കിട്ടിയെന്നൊന്നും പറയേണ്ട മക്കളെ, ഖുർആനൊക്കെ ഒരുപാട് പൊയ്ക്കണ മക്കളെ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഇത്തഖാനിലുണ്ട്. ഞാൻ വീണ്ടും ഇത്തഖാനെടുത്ത് പറയുന്നു, ഈ പ്രഭാഷണം വിശ്വസിച്ച് നടക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇസ്ലാമിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഖുർആനെ തെറ്റിദ്ധരിച്ച ആളുകളോട് അൽ ഇത്തഖാൻ ഇതാ, ഇതാണ് ലോകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെയുള്ളൊരു വാചകം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നല്ല ലോകത്തൊരു മനുഷ്യൻ, ഒരു സഹാബി പറഞ്ഞതായിക്കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ വെറുതെ കളവ് പറയാണ്. ഇത് കളവ് മാത്രമല്ല, ഇത് പറയുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു വാചകം കാണിച്ചു കൊടുക്കുവാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു വാചകം കാണിക്കുന്നുണ്ട്. ആ വാചകത്തിൻ്റെ മലയാളം നിങ്ങൾ നോക്കൂ, എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? ഖുർആൻ മുഴുവനും കിട്ടിയെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല, കിട്ടിയത് കിട്ടി എന്നേ ഉള്ളൂ. ഖുർആനിൽ നിന്നും കുറേ നഷ്ടമായിട്ടുണ്ട്, അതിനാൽ പ്രത്യക്ഷമായത് കിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഇത്തഖാനിലുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തഖാനിലില്ല. ഇനി രണ്ടാമത്തത് അറബി, ഇയാൾ ഇത്തഖാനിൽ നിന്ന് എന്ന് പറഞ്ഞ് കാണിക്കുന്ന അറബി ടെക്സ്റ്റ് ഉണ്ട്, അത് കാണിച്ചു. അറബി ടെക്സ്റ്റിൽ ഇത്തഖാനിൽ ഉള്ള അറബി ടെക്സ്റ്റുമായി കൊണ്ട് വ്യത്യാസമുണ്ട്. ഇതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ ഒരു ഓറിയന്റലിസ്റ്റായ അറേബ്യയൊക്കെ അറിയുന്ന ഇസ്ലാമിനെ പുളിക്കണമെന്ന് വ്യാമോഹിച്ച് നടക്കുന്ന ഏതോ ഒരാള് ഒരു പ്രഭാഷണം എവിടുന്നെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് അറബിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ആധികാരികമാവും കുറച്ചുകൂടി ഓതന്റിസിറ്റി ഉണ്ടാവും വളരെ അക്കാഡമിക്കലാകും എന്നൊക്കെ തെറ്റിദ്ധരിച്ച ചില സാധുക്കളുണ്ടല്ലോ. ആ സാധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള കളവുകൾ അറബിയിൽ അലിത്തഖാനുള്ള ശരിയായ അറബിയിലും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പോകട്ടെ, ഇനി എന്താണ് അലിത്തഖാനിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലിത്തഖാനിൽ ഉള്ള സംഗതി മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, അലിത്തഖാനിൽ എന്താണുള്ളത്? അലിത്തഖാനിൽ നിന്ന് അൽ ഇമാം അബൂ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വാചകമാണ് ഇമാം സുയൂത്തി എടുത്തു കൊടുക്കുന്നത്. അഥവാ ബാബു മാ റുഫിഅ മിനൽ ഖുർആനി ബഅദ നുസൂലിഹി വലം യസ്ബുത് ഫിൽ മസാഹിഫി മുസ്ഹഫിൽ, ഇന്നത്തെ മുസ്ഹഫിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്തതും ആദ്യം ഇറക്കപ്പെട്ട് പിന്നീട് നിയമം ഉയർത്തപ്പെട്ടതുമായ അഥവാ ഖിറാഅത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതുമായ ആ കാര്യങ്ങൾ പറയുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യം പതിനിടക്കാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ വാചകം എടുത്തു കൊടുക്കുന്നത്. അതെന്താ പറഞ്ഞത്? ഒരു മനുഷ്യന് അഥവാ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖുർആനായി ആദ്യം മുതൽ അവസാനം വരെ ഇറക്കപ്പെട്ട ഖുർആനിൽ നിന്ന് എല്ലോ ഖുർആനും ഞാൻ ഓതി എന്നൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. കാരണം ആ ഖുർആൻ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ പതിന് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ന് നമുക്ക് ഓതാൻ കഴിയില്ല, അത്രയും ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുള്ളൂ. അതിനർത്ഥം അത് മാറ്റിയിട്ട് ഇവരെന്താക്കി, ഖുർആനിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നസ്ഖാണ് വിഷയം. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉയർത്തപ്പെട്ട നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളെ ഇന്ന് ഒരാൾക്ക് പൂർണ്ണമായി ഓതാൻ കഴിയില്ല. ഈ ആയത്ത് ഈ പറഞ്ഞതിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കൃത്യമായി കൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാടെണ്ണമുണ്ട്, ഞാൻ സമയപരിമിതം മൂലം ഒഴിവാക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു വിമർശനം പോലും ശരിയായി അത് കൃത്യമായി കൊണ്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കുവാൻ ആർക്കും സാധ്യല്ല. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ കിതാബ്, ലാ റൈബ ഫീഹി, സംശയമില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനം അനുദിനം പുലർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാനോ അതിന് എന്ത് മുട്ടന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ ശ്രമിച്ചാലും വിമർശകന്മാർ പരിഹാസ്യരാവുകയല്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് വിമർശകന്മാരോട് മാന്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വിമർശിക്കുമ്പോൾ ഒന്നുകിൽ ആയത്തെങ്കിലും ഒന്ന് മുഴുവൻ ഓതി നോക്കുക, അല്ലെങ്കിൽ ഹദീസെങ്കിലും ഒന്ന് മുഴുവൻ വായിക്കുക, അതിനർത്ഥമെങ്കിലും ശരിക്കും കാണുക, അത് ഉദ്ധരിച്ചുള്ള കിതാബുകൾ നിങ്ങൾ നോക്കുക. ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി വിമർശനം നിർത്തുക. ഇത് മാത്രമേ നിങ്ങൾക്ക് അവരോട് പറയാനുള്ളൂ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ശബ്ദാവിഷ്കാരം, ഖുർആൻ നാസ്തിക തിരിമറികൾ. അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫി.
6: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
7: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: റബ്ബർ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി പയ്യനാട് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിൽ ജൂൺ 15 മുതൽ 19 വരെ സംരംഭകർക്കായി ലാറ്റെക്സ് ഡ്രൈ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1000 രൂപ. താൽപര്യമുള്ളവർ അസിസ്റ്റന്റ് ഡയറക്ടർ കോമൺ ഫെസിലിറ്റി സർവീസ് സെന്റർ, പയ്യനാട് PO, മഞ്ചേരി, മലപ്പുറം, പിൻ 676122 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 04832768507.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫ് 38-ാം വചനം എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 38-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് മനപ്പാഠമാക്കുന്നു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ്

0: ഇൻഷാ അടുത്ത ആഴ്ച മുതൽ പഠിക്കാൻ. വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഖാഫ് 38-ാം വചനമാണ് നാം പഠനവിധേയമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കാൻ 6 വഴികൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബാദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടാകണം. ആ ലക്ഷ്യബോധത്തിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി കാംക്ഷിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസി എന്നത്, ആത്മാർത്ഥത. ഒമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നിയത്തുകൾ, നമ്മുടെ കരുതലുകൾ, അത് തികച്ചും ആത്മാർത്ഥമായിരിക്കണമെന്നാണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മമായിരുന്നാലും, ഒരു ദിർഹം ദാനം ചെയ്താലും, സുബ്ഹി നമസ്കരിച്ചാലും, അതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏറ്റവും വലിയ നിർബന്ധ കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളായിരുന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ഉദ്ദേശശുദ്ധി നന്നായിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ കൃത്യമായി ക്രമീകരിക്കാനുള്ള 6 വഴികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് ഇഖ്ലാസാണ്. രണ്ടാമത്തേത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറു ലീ വലാ തക്ഫുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളെന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കും, നിങ്ങളെനിക്ക് നന്ദി ചെയ്യണം, നന്ദികേട് കാണിക്കരുത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹിനെ ഓർക്കുക എന്നത്, പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ നേരായ വഴിയിൽ നടക്കാനുള്ള ഒരു വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമയും ഓർക്കാത്തൊരു മനുഷ്യൻ്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനും മരണപ്പെട്ടവൻ്റെയും ഉപമ പോലെയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിക്റ് നമുക്ക് നൽകുന്നത് വലിയൊരു ഊർജമാണ്. മാത്രമല്ല, ദിക്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ അലാ ബി ദിക്റില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ആശ്വാസമുണ്ടാവുക, നിർഭയത്വമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. മറ്റൊന്ന് നിസ്കാരം, നമ്മുടെ നമസ്കാരത്തിലുള്ള നിഷ്കർഷത പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം. ആ നമസ്കാരം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിക്കൊണ്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ, നിർണിതമായ, സമയബന്ധിതമായ ഒരു ആരാധനയായിക്കൊണ്ട് നിർവഹിക്കേണ്ടതാണ് നമസ്കാരം. മാത്രമല്ല അഖറബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അള്ളാഹുമായിക്കൊണ്ട് ഏറ്റവും അടുത്തു വരുന്ന, അടുപ്പമുണ്ടാകുന്ന ഒരു ആരാധനാ കർമ്മം ഉൾപ്പെടുന്ന ഒന്നാണ് നമസ്കാരം. നമുക്കറിയാം സുജൂദ്, ആ സുജൂദിനോളം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇബാദത്തില്ല, അത്രയും അള്ളാഹുമായിക്കൊണ്ട് അടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, അത് അധികരിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ നാലാമതായിക്കൊണ്ട് ഖുർആൻ പാരായണമാണ്. കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ യതദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനുമായിക്കൊണ്ടുള്ളൊരു ബന്ധം, അത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസം എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇഖ്റഉ അൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി എന്നാണ്. ഖുർആൻ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഖിയാമത്ത് നാളിൽ ഒരു സുപാർശകനായിക്കൊണ്ട് നമുക്ക് വരുമെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒട്ടേറെ വിശുദ്ധ ഖുർആനുമായിക്കൊണ്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ബന്ധത്തെ നിലനിർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഒട്ടനവധി നേട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വദറു ലാഹിറൽ ഇസ്മി വബാതിനഹു ഇന്നൽ ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനു യഖ്തരിഫൂൻ എന്ന് സൂറത്തുൽ അൻആമിൻ്റെ 120-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാപങ്ങളെ തൊട്ട് വിട്ടു നിൽക്കണം. നമ്മൾ സമ്പാദിക്കുന്ന എത്ര ചെറിയ കാര്യമായിരുന്നാലും അതിനുള്ള ഒരു ഫലം നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. പാപങ്ങൾ ഹൃദയത്തെ നശിപ്പിക്കുന്നു എന്ന് റസൂലുള്ള വിവരിച്ചതായി കാണാൻ സാധിക്കും. ഇന്നൽ അബ്ദ ഇദ ഖതീഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖിതത് സൗദ. ഒരാൾ, ഒരടിമ ഒരു പാപം ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അങ്ങനെ അവനത് ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിന് മാപ്പ് നൽകുകയും അവനതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സെക്കൻഡുകളിൽ നമ്മൾ തിന്മകൾ ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാകും. സംസാരത്തിൽ, നോട്ടത്തിൽ, നമ്മുടെ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിൽ, അങ്ങനെ മനുഷ്യൻ ഇടപഴകുന്ന ഓരോ മേഖലയിലും തെറ്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കറുത്ത പുള്ളികളായി നമ്മുടെ ഹൃദയത്തിൽ ആ തെറ്റുകൾക്ക് അടയാളം വീഴുമെന്നും, അങ്ങനെ വലിയ ഒരു പാപിയായി നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതിനെ നമ്മൾ സഗൗരവം ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജീവിതം ക്രമീകരിക്കുവാനുള്ള 6 വഴികളിൽ 5-ാമത്തേത് നമ്മൾ പറഞ്ഞു. നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ഇന്ന് തെറ്റുകൾ ചെയ്യാൻ ഏറെ പ്രചോദനമാകുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ 6-ാമതായി തിന്മയെ നന്മ കൊണ്ട് നമ്മൾ നേരിടണമെന്നാണ്. വലാത്തസ്തവിൽ ഹസനത്ത് വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 34-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ ഏവരും ഹൃദ്യസ്ഥമാക്കേണ്ടതുണ്ട്. നന്മ കൊണ്ടാണ് തിന്മയെ നമ്മൾ എതിർക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും, ഒരാൾ നമ്മളോട് വലിയൊരു തെറ്റ് ചെയ്താലും അതേ തിന്മ കൊണ്ട് അവനെ പ്രതിരോധിക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അവനോട് നമ്മൾ ഏറ്റവും നല്ലത് കൊണ്ട് അവനോട് നേരിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതികാരം നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഒരു വിവേകത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിണക്കമുള്ള ആളുകളോട് നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. നമ്മളോട് ഉപദ്രവം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് അവസരം ലഭിച്ചാൽ അവർക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് വലിയ ദേഷ്യം വരും. പല നമുക്ക് പല തരത്തിലുള്ള ആളുകളോട് ഇടപഴകുമ്പോൾ വലിയ ദേഷ്യം വരും. ആ സമയത്തൊക്കെ ക്ഷമ നമ്മൾ ശീലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധ്യമാകും. അള്ളാഹു ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ജീവിതം ക്രമീകരിക്കാൻ ആറ് വഴികൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പി കാർഡാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ കുരുന്നുകൂട്ടുകാർ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന കഥ പറയാമെന്ന പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുന്നത്. ബാങ്ക് വിളിയുടെ തുടക്കം. ചരിത്രത്തിൽ ബാങ്ക് വിളിയുടെ തുടക്കം കുരുന്നുകളുമായി കഥയിലൂടെ പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നോ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മം നിസ്കാരമാണ് അല്ലേ. നമസ്കാരത്തിലേക്ക് ജനങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാ ജനങ്ങൾ വിളിക്കുക? ബാങ്കിലൂടെയാണ്. കൂട്ടുകാർക്കറിയാലോ. എന്നാൽ ഈ ബാങ്കിന്റെ കഥ എന്താണ് എന്നറിയാമോ? ചിലർക്കൊക്കെ അറിയായിരിക്കും. എന്നാൽ ബാങ്കിന്റെ കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. മദീനയിലെത്തിയ മുഹാജിറുകൾക്ക് അൻസ്വാരികളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരന്മാരെ നിശ്ചയിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു നബി സഹോദരനായി നൽകിയത്. മദീനയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. നിസ്കാരത്തിലേക്ക് വിളിക്കേണ്ട രൂപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുമായി കൂടിയാലോചിച്ചു. ക്രിസ്ത്യാനികളെപ്പോലെ മണിയടിക്കുന്ന രൂപം അല്ലെങ്കിൽ ജൂതന്മാരെപ്പോലെ കുഴലൂതുന്ന രൂപം എന്നൊക്കെയായിരുന്നു അഭിപ്രായങ്ങൾ വന്നിരുന്നത്. അപ്പോ ഉമർ റളിയല്ലാഹു കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മുസ്ലിങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളാക്കിയാലോ എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ നിസ്കാരത്തിന് വിളിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ സമയമാകുമ്പോൾ മുസ്ലിങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബാങ്ക് വിളി ആരംഭിച്ചു. ഇസ്ലാം സ്വീകരണം മുതൽ നബിയുടെ മരണം വരെയുള്ള എല്ലാ പ്രധാന സംഭവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കൂടെ ഉണ്ടായിരുന്നത് ഉമർ റളിയല്ലാഹു ആയിരുന്നു. നമുക്ക് കാണാൻ പറ്റും എല്ലാ പ്രധാന കാര്യങ്ങളും അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു എന്നിവരോട് നബി കൂടി ആലോചിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇങ്ങനെ പറയുണ്ടായി, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യത്തെക്കുറിച്ച് ഏക അഭിപ്രായക്കാരായാൽ ഞാൻ അതിനെ എതിർക്കില്ല. വളരെയധികം ദാനശീലനായിരുന്നു ഉമർ റളിയല്ലാഹു. സ്വത്തിന്റെ ഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ മകൾ ഹഫ്സയെ നബിക്ക് വിവാഹം ചെയ്തു നൽകി. അതിലൂടെ അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഇസ്ലാമിലെ സുപ്രധാന യുദ്ധങ്ങളായ ബദർ, ഉഹദ് തുടങ്ങിയവയിലൊക്കെ ഉമർ റളിയല്ലാഹു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തന്റെ സമ്പത്തും ശരീരവും ഇസ്ലാമിന് വേണ്ടി നൽകാൻ തയ്യാറായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും സംരക്ഷകനായി ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ സധൈര്യം പടപൊരുത്തി. ഹിജ്റ ഏഴാം വർഷം ഖൈബർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഒരു വേള സൈനിക നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഖൈബർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടുത്തെ കൃഷിഭൂമി സൈനികർക്ക് വീതിച്ചു കൊടുത്ത കൂട്ടത്തിൽ സമഖ് എന്ന സ്ഥലം ഉമർ റളിയല്ലാഹു ലഭിച്ചു. ആ സ്ഥലം ഒന്നടങ്കം അദ്ദേഹം പിന്നീട് ഇസ്ലാമിന് വേണ്ടി വഖഫായി, ധർമ്മദാനമായി ചെയ്തു. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അതായിരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സമ്പത്തിൽ നിന്നൊരു ഭാഗം നന്മയുടെ മാർഗത്തിൽ നീക്കിവെക്കുന്നത്, അതിനെന്താണ് പറയുന്നത്? എന്താ പറയാ, വഖഫ് അല്ലേ? അപ്പം ഈ കഥയിൽ നിന്നും നമുക്കതാണ് കിട്ടുന്നത്. അടുത്ത കഥയുമായി, ചരിത്ര കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ബാങ്ക് വിളിയുടെ തുടക്കം ചരിത്രത്തിൽ എങ്ങനെയെന്ന് വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.

ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരത്തിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഓർമദൻ തീരത്ത് അലയടിച്ചുയരുന്ന എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അഷ്റഫ് അൽഹിക്കമിയാണ് നമുക്കൊപ്പം ചേരുന്നത്.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ പഠിക്കുന്തോറും പദവികൾ വർദ്ധിപ്പിക്കുന്ന പുണ്യകർമ്മം. പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ പാഠങ്ങൾ. അള്ളാഹു ആണോ നല്ലത്, അതല്ല അവർ പങ്കുചേർക്കപ്പെടുന്നവരോ? അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനു മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്ന് നാമൊക്കെ പഠിച്ചു മനസ്സിലാക്കിയവരാണ്. എന്നാൽ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് പല ദുർവ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ചില വചനങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 59 മുതൽക്കുള്ള വചനങ്ങൾ ഒന്ന് പരിശോധിക്കുക. കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന കൃത്യമായ തിരിച്ചറിവ് ഈ വചനങ്ങൾ നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല 59-ാമത്തെ വചനത്തിലെ അവസാന ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രിക്കൂൻ, അല്ലാഹുവാണോ ഖൈറായവൻ, ആരാധനക്കർഹനായിട്ട് ഖൈറായവൻ അല്ലാഹുവാണോ, അതല്ല അവനോട് അവർ പങ്കുചേർക്കുന്നവയാണോ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. മനുഷ്യർ പങ്കുചേർക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ സൃഷ്ടികളെയാണ്. യഥാർത്ഥത്തിൽ സ്രഷ്ടാവ് അല്ലാഹുവാണ്. അപ്പോൾ സ്രഷ്ടാവായ അല്ലാഹുവാണോ ഖൈറ്, അതല്ല വെറും സൃഷ്ടികളാണോ, ഏതാണ് കൂടുതൽ ഖൈറെന്ന് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ശേഷം 60-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. الله ചോദിക്കുന്നത്, അഥവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും ചെയ്തവനാണോ ഖൈർ? അതല്ല ഇതൊന്നും ചെയ്യാത്ത അവർ ആരാധിക്കുന്നവരോ? എന്നിട്ട് അത് മൂലം, അഥവാ ആ വെള്ളം മൂലം കൗതുകമുള്ള ചില തോട്ടങ്ങൾ നാം മുളപ്പിച്ചുണ്ടാക്കി തരികയും ചെയ്തു, അവയിലെ വൃക്ഷങ്ങൾ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അല്ലാഹുവോടൊപ്പം വേറെ വല്ല ആരാധ്യനുമുണ്ടോ? അല്ല, അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു ജനതയാകുന്നു. എന്നു പറഞ്ഞാൽ ആകാശലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ച് കൗതുകമേറിയ സസ്യലതാദികളെയെല്ലാം മുളപ്പിച്ച സ്രഷ്ടാവ്, അങ്ങനെ സൃഷ്ടിക്കുവാനും അങ്ങനെ മുളപ്പിക്കുവാനും നിങ്ങൾ ആരാധിക്കുന്ന ഒരു സൃഷ്ടികൾക്കും സാധ്യമല്ല. ഇതെല്ലാം ചെയ്യുന്നത് അല്ലാഹുവായിരിക്കെ ആ അല്ലാഹുവിൻ്റെ കൂടെ ആരാധിക്കപ്പെടാൻ ഇലാഹുമ്മ അല്ലാ വേറെ ആരാധ്യന്മാരുണ്ടോ? എന്നാൽ നിങ്ങൾ വ്യതിചലിച്ചു പോയിരിക്കുന്നു യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനും അതിന് ഖൈറായവനും സ്രഷ്ടാവും മഴ വർഷിപ്പിക്കുന്നവനും സസ്യലതാദികളെ മുളപ്പിക്കുന്നവനുമായ അല്ലാഹുവാണ് എന്നാണ് അല്ലാഹു 60-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 61-ൽ അടുത്ത ചോദ്യം, അമ്മൻ ജഅല അൽഅർള ഖറാറൻ വജഅല ഖിലാലഹ അൻഹാറൻ വജഅല ലഹ റവാസിയ വജഅല ബൈനൽ ബഹ്റൈൻ ഹാജിസ ഐ ഇലാഹും മഅ അല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അഥവാ ഭൂമിയെ നിവാസയോഗ്യമാക്കുകയും അതിനിടയിൽ നിന്ന് നദികളുണ്ടാക്കുകയും അതിന് ഉറപ്പ് നൽകുന്ന പർവ്വതങ്ങളുണ്ടാക്കുകയും രണ്ടു തരം ജലാശയങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഉണ്ടാക്കുകയും ചെയ്തവനോ? അതോ നിങ്ങൾ ആരാധിക്കുന്ന കേവലം സൃഷ്ടികളോ? ആരാണ് ഖൈർ? അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യനുമുണ്ടോ? അല്ല, അവരിൽ അധിക പേരും അറിയുന്നില്ല. എന്നു പറഞ്ഞാൽ ഈ ഭൂമിയെ നമുക്ക് വേണ്ടി നിവാസയോഗ്യമാക്കി തന്നു, നദികളെയും പുഴകളെയും ഈ ഭൂമിയിലൂടെ ഒഴുക്കി ഭൂമി ഇളകിപ്പോവാതിരിക്കാൻ ശക്തമായ പർവ്വതങ്ങളെ സ്ഥാപിച്ചു. ഉപ്പുജലത്തെയും ശുദ്ധജലത്തെയും വേർതിരിക്കുന്ന ശക്തമായ ഒരു മറ സമുദ്രങ്ങളിലും മറ്റും തീർത്തു. ഇങ്ങനെയെല്ലാം ചെയ്ത സ്രഷ്ടാവായ അള്ളാഹുവാണോ ആരാധനക്കർഹനായിട്ട് ഹൈറായിട്ടുള്ളവൻ? അതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കേവലം സൃഷ്ടികളായ ദുർബലരായ അവൻ്റെ അടിമകളാണോ? ആരാണ് കൂടുതൽ ഹൈർ? അള്ളാഹുവിൻ്റെ കൂടെ ആരാധിക്കപ്പെടാൻ വേറെ ഇലാഹുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? പക്ഷേ നിങ്ങളിൽ അധിക പേരും യാഥാർത്ഥ്യം അറിയുന്നില്ല എന്നാണ് 61-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വീണ്ടും 62-ൽ റബ്ബിൻ്റെ മറ്റൊരു ചോദ്യം, അമ്മൻ യുജീബുൽ മുദ്ദുറ ഇദാ ദഅ വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅ അല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. അഥവാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുകയും വിഷമം നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനാണോ ഹൈറായിട്ടുള്ളവൻ? അതല്ല ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ ആരാധിക്കുന്നവരോ? അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യനമുണ്ടോ? കുറച്ചു മാത്രമേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കുത്തരം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. പ്രാർത്ഥന കേൾക്കാനും അതിനുത്തരം നൽകാനും ഒരു സൃഷ്ടികൾക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആ അള്ളാഹുവിനെ മാറ്റി നിർത്തി ഇതൊന്നും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത കേവല സൃഷ്ടികളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൂടെ അങ്ങനെ ഒരു ആരാധ്യനുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. 63-ൽ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹ്രി വമൻ യുർസിലു റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതി അഇലാഹും മഅ അല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അഥവാ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുകയും തൻ്റെ കാരുണ്യത്തിനു മുമ്പിൽ സന്തോഷസൂചകമായി കാറ്റുകൾ അയക്കുകയും ചെയ്യുന്നവനാണോ? അതല്ല നിങ്ങളുടെ ദൈവങ്ങളാണോ കൂടുതൽ ഹൈറായിട്ടുള്ളത്? അള്ളാഹുവോടൊപ്പം മറ്റുവല്ല ആരാധ്യനുമുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അള്ളാഹു അതീതനായിരിക്കുന്നു. എന്നു പറഞ്ഞാൽ കരയിലും കടലിലുമെല്ലാം നമുക്ക് വഴി കാണിക്കുന്നവനായ അള്ളാഹു, മഴയുടെ സൂചനയായിക്കൊണ്ട് കാറ്റുകളെ അയക്കുന്ന അള്ളാഹു, ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹുവാണ് ഏറ്റവും ഹൈറായിട്ടുള്ളവൻ. അതല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന സൃഷ്ടികളല്ല. 64-ൽ വീണ്ടും അള്ളാഹു പറയുന്നത്, അമ്മൻ യബ്ദ ഉൽ ഖൽഖ സുമ്മ യുഈദുഹു വമൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ് അഇലാഹും മഅ അല്ലാഹ് ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. അഥവാ സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് ആവർത്തിക്കുകയും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യുന്ന അള്ളാഹുവാണോ ഹൈറായിട്ടുള്ളവൻ? അതല്ല നിങ്ങൾ ആരാധിക്കുന്ന കേവല സൃഷ്ടികളോ? അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരാധ്യനുണ്ടോ? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അതിന് തെളിവ് കൊണ്ടുവരിക സാധ്യമല്ല. ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. സൃഷ്ടികളിലൊരാളും, മലക്കുകളോ ജിന്നുകളോ പ്രവാചകന്മാരോ മനുഷ്യരോ ആർക്കും തന്നെ ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ, സഹോദരങ്ങളെ, ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനായ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവൻ മാത്രമാണ് ഹൈറായ സത്യമായ ആരാധ്യനെന്നും അതല്ലാത്തതെല്ലാം ബാത്തിലാണെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഈ സന്ദേശത്തെ നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അള്ളാഹുവാണോ നല്ലത്, അതല്ല അവർ പങ്കുചേർക്കപ്പെടുന്നവരോ എന്ന വിഷയത്തിലായിരുന്നു ഖുർആൻ പാഠങ്ങൾ ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد، ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح تنهد.
3: മറ്റുള്ളവരെ കൊണ്ട് ഒരുപാട് ഉപകാരം നേടുന്ന ആളുകളുണ്ടാവും. അവരുടെ അടുക്കൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നേടുന്ന ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവരടുത്ത് ഒരു തെറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് മോശമായ അങ്ങനെ എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് എതിർക്കാൻ അവർ വല്ലാതൊരു വിമുഖത കാണിക്കും. എന്ന് വെച്ചാൽ അവരടുത്തു നിന്ന് കിട്ടുന്ന ഉപകാരം എനിക്ക് സ്റ്റോപ്പായി പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ എന്ത് ചെയ്യും അവർ, പിന്നെ ആ ചെയ്യുന്ന തെറ്റിനെ അങ്ങനെ അറിഞ്ഞോ അറിയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് ആത്മാർത്ഥമായൊരു സ്നേഹമാണോ അതിലൂടെ അവർ കാണിക്കുന്നത്?
4: എന്തായാലും വലിയ ചിന്തക്ക് അവസരം നൽകുന്നൊരു സംഗതിയാണ് ചെറിയ കാര്യമാണെങ്കിലും ഇതിലുള്ളത്. അതായത് പൊതുവെ എന്താ വെച്ചാൽ, ഈ നമുക്ക് ഉപകാരം ഇങ്ങനെ കിട്ടുക ഒരാളടുത്ത് നിന്ന്, പിന്നെ നമ്മളെന്ത് ചെയ്യുക, അയാൾക്ക് അയാളെന്ത് ചെയ്യുന്നു അതിനൊക്കെ വഴിപ്പെട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നൊരവസ്ഥയിൽ ജീവിച്ചു പോകുന്നൊരവസ്ഥ വലിയ അപകടമാണ്. കാരണം ഏതൊരു വിശ്വാസി അയാൾക്കും അല്ലാത്ത ആൾക്കാണെങ്കിലും അയാൾക്കൊരു നിലപാടും ഒരാദർശവും ഒരു സ്റ്റാൻഡും ഉണ്ട്. അയാൾക്ക് ഇനി എത്ര ഉപകാരം ഒരാൾ ചെയ്ത് കൊടുക്കട്ടെ, ഉപകാരം ചെയ്യാത്ത ആളാവട്ടെ, അയാൾ പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളത് ഉള്ളതുപോലെ പറയാന്നുള്ളത് അയാളെ പിന്നെ വ്യക്തിപരമായ ഫർള് അയിനായ ബാധ്യതയാണ്. അപ്പം അത് അയാൾക്ക് പിന്നെ ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ്. അപ്പം ഇനി അയാളോട് ഇപ്പം ഞാൻ അത് പറഞ്ഞാൽ എൻ്റെ ഉപകാരം അത് മുടങ്ങോ മുട്ടിപ്പോകോ, എനിക്ക് അയാൾ ഒരുപാട് സഹായം ചെയ്തു, എന്നെ പഠിക്കാനുള്ള സഹായമൊക്കെ ചെയ്തതെന്ന അയാളാണ്. ഇപ്പോൾ പിന്നെ എന്നെ പിന്നെ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറഞ്ഞതും അവിടേക്ക് എന്നെ കൊണ്ടുപോയതൊക്കെ അയാളാണ്. അങ്ങനത്തെ ഒരാളെന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു സംഗതിയിൽ പലിശയിൽ അയാൾ അകപ്പെടുന്നുണ്ട്, അത് ഇയാൾക്കറിയും. അപ്പോൾ ഇയാളത് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താത്ത അവസ്ഥയിൽ ഇങ്ങനെ അയാളൊരു ഉപകാരം ശ്രദ്ധിച്ച ആളല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നൊരവസ്ഥ വിശ്വാസം സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ ഒരു തെറ്റ് കൂടിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറഞ്ഞ് മറ്റയാൾ ഉപകാരം ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാളെ നന്മ പഠിച്ചോ സ്വീകരിക്കട്ടെ, അത് പഠിച്ചോ കബൂലാക്കട്ടെ, അതിനുള്ള പ്രാർത്ഥന വേണം. അയാൾക്ക് ഇനി നന്മ കിട്ടും. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊണ്ട കാര്യം അത് ആരാണെങ്കിലും അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ കാര്യം ഒന്ന് ഇന്നത്തെ കാലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് കേട്ടോ.
3: തീർച്ചയായും.
4: അതായത് ഒരു ഇത് ശരിക്ക് ഇത് എവിടേക്ക് എത്തിക്കുന്നറിയോ, ഈ അപകടം ഒരു പിന്നെ ഒരു കാറ്റാടി രൂപത്തിൽ ഒരു നിലപാടില്ലാതെ ആദർശമില്ലാത്ത ജീവിതത്തിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല, ഒരു ലിബറൽ ചിന്തയിലേക്ക് വരെ എത്തിക്കാൻ കാരണമാക്കുന്ന ഒരു സമീപന രീതിയാണ് ഈ പറഞ്ഞ സംഗതി.
3: സ്വാർത്ഥത കൂടും ചെയ്യും.
4: യെസ്
3: അല്ലേ, എനിക്കിന്റെ കാര്യം, മറ്റുള്ളവനെ എന്ത് നശിക്കുക തകര് എന്ത് ചെയ്തോട്ടെ, എനിക്ക് വേണ്ടി തന്നെ കിട്ടേണ്ടത് കിട്ടണം.
4: അതെ അതെ,
3: അങ്ങനെയുള്ള ഒരു വലിയ സ്വാർത്ഥതയിലേക്കും അത് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്.
4: അതെ. പലപ്പോഴും എന്താ വെച്ചാല് ഇന്നത്തെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ, ക്യാമ്പസിലെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ ഇത് വളരെ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
3: തീർച്ചയായിട്ടും.
4: ഓരോ ഈ ഏഴാം ക്ലാസ് അല്ല ചെറിയ ക്ലാസ് മുതൽ തന്നെ ഉണ്ട് ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ, മുമ്പൊക്കെ ഒരു ഏഴാം ക്ലാസ് മുതൽ എന്നൊക്കെ പറയല് ഒരു ഗ്യാങ് സൃഷ്ടിക്കപ്പെടും, പിയർ ഗ്രൂപ്പ്. എന്നിട്ട് അതിൽ എന്തുണ്ടാവും, ആ കുട്ടി നല്ലൊരു കുട്ടിയായിരിക്കും. ചില കുട്ടികൾ അവർ ഈ ഗ്യാങ്ങിനൊപ്പം കൂടിയിട്ട് പിന്നെന്ത് ചെയ്യാണ്, അവരടുത്തുനിന്ന് അതിൽ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പൈസ ഉള്ള ചങ്ങാതിമാരും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലേക്കൊക്കെ പോകുമ്പം അപ്പം അവരെ കൂടെയാണ് കൂടുകയാണ്, അവനൊപ്പം കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ, ഓനെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അവനക്ക് അവിടേക്ക് എത്താം, വിചാരിച്ചതൊക്കെ പോകാം. അങ്ങനെ അവൻ ഇങ്ങനെ കൂടി നല്ലൊരു കുട്ടിയായിരുന്നു, പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ കൂടി കൂടി അവൻ്റെ സ്റ്റാൻഡിലേക്ക് ഇവനും എത്തുകയാണ്. അപ്പം അവൻ്റെ നിലപാടും ഇതൊക്കെ എന്ത് ചെയ്യണം, അവനക്ക് വേണ്ടി ആണ് മാറ്റി വെക്കുകയാണ്. പിന്നെ അവന് കേടായി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കുട്ടികളെ സംബന്ധിച്ച്. ഇതേമാതിരി പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് ഒരിക്കലും ഒട്ടും ശരിയല്ലാത്തതാണ്.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഇമാം നവവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാലുസ്വാലിഹീനിലെ അധ്യായങ്ങളെ അവലംബിച്ചുകൊണ്ട് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. പരീക്ഷണത്തിന് മുമ്പിൽ പതറാത്ത വിശ്വാസം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ക്ലാസ്. ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
10: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കാരണമായി ഒരു കുട്ടിയെ പർവ്വത ശിഖരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. രണ്ടാമതായി രാജാവ് ചെയ്തത് ഫഖാലലഹുൽ മലിക്കു, കുട്ടി രക്ഷപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, പറഞ്ഞു, മാ ഫഅല അസ്ഹാബുക്ക്, നിന്റെ ആളുകൾക്കെന്ത് പറ്റി, അവരെവിടെ എന്ന് ചോദിച്ചു എന്നാണ്. ഫഖാലബ കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു എന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവരുടെ ദുഷിച്ച പ്രവർത്തനത്തിൻ്റെ ഫലം അവരെ തന്നെ വലയം ചെയ്തു എന്ന ആശയത്തിൽ കുട്ടി സംസാരിച്ചു. ഫദഫഅഹു ഇലാ നഫരിൻ, ഉടനെ രാജാവ് വേറൊരു സംഘം ആളുകളെ

അങ്ങനെ തവസ്സത്തു നിങ്ങൾ മധ്യത്തിലാകണം. ബിഹിയ കുട്ടിയും കൊണ്ടൽ ബഹർ, കടലിൻ്റെ മധ്യത്തിൽ, അഥവാ കടലിൻ്റെ മധ്യത്തിലേക്ക് നിങ്ങളെവനെയും കൊണ്ട് ഈ വലിയ കപ്പലിൽ അവനെ കയറ്റി നിങ്ങൾ കൊണ്ടുപോകണം. അതെന്തിനാണ്? ഒരു നിലക്കും ഇനിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാതിരിക്കാൻ. ഫൈൻ, എന്നിടാ, കടലിൻ്റെ നടുവിൽ എത്തിക്കഴിഞ്ഞാൽ അവനോട് മതത്തിൽ നിന്ന് പിന്മാറാൻ പറയണം. അവനതിൽ നിന്ന് പിന്മാറിയാൽ ഫൈൻ റജാ അന്ദീനി, അവനവൻ്റെ മതത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളവനെ ഒഴിവാക്കുക, വെറുതെ വിടുക. വയ്യില്ല, അവിടുന്നും പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളവനെന്ത് ചെയ്യണം? അവനെ നിങ്ങൾ ആ കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ എറിയണം. കടൽ മധ്യത്തിലെ, കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ എറിഞ്ഞു കളയണം. ഫഖ്ദിഫൂഹു, ആ കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ കൊണ്ടുപോയി എറിയണം, കടലിട്ട് കൊണ്ടുപോരണം. ഫദഹബൂബി, രാജാവ് പറഞ്ഞ പ്രകാരം ഈ വലിയ കുർക്കൂർ വലിയ കപ്പലിലും കയറ്റി കുട്ടിയും കൊണ്ട് അവർ പോയി. അങ്ങനെ പറഞ്ഞതുപോലെ മധ്യത്തിലെത്തി മതത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. കുട്ടി വിസമ്മതിച്ചു. ആ സമയത്ത് കുട്ടി ഒരു പ്രാർത്ഥന നടത്തി, നേരത്തെ പറഞ്ഞതുപോലെ, അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശഗിതാ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ച വിധം, ഉദ്ദേശിച്ചതുപോലെ ഈ ആളുകളിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണേ എന്ന് കുട്ടി അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നടന്നത് നേരത്തെ സംഭവിച്ചതുപോലെ ഫങ്കഫ്, അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഫങ്കഫഅത്സ് ബിഹിമുസ് സഫീനത്തു, അഥവാ കപ്പൽ അവരെയും കൊണ്ട് മറിഞ്ഞു. ഫഖരിഖു, അങ്ങനെ അവർ മുങ്ങി നശിച്ചു, കൊല്ലാൻ കൊണ്ടുപോയ ആളുകൾ മുങ്ങി നശിച്ചു, ആ കുർക്കൂറിൽ ഉണ്ടായിരുന്ന ആളുകൾ മുങ്ങി നശിച്ചു. ഫജാ, ആ കുട്ടി വീണ്ടും വന്നു. ഫജാ, കുട്ടി വന്നു. എങ്ങോട്ട് വന്നു? നേരത്തെ മറ്റുള്ള ആൾ പർവ്വത മുകളിൽ കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞ ആളുകൾക്കതിന് സാധിക്കാതെ അവരെല്ലാം നശിപ്പിച്ചു. ആ സമയത്ത് കുട്ടി മലിക്കിൻ്റെ രാജാവിനടുത്തേക്ക് തന്നെ വന്നതുപോലെ ഈ ആളുകളെയും അല്ലാഹുവിനെ നശിപ്പിച്ച ശേഷം കുട്ടി വീണ്ടും രാജാവിൻ്റെ അടുക്കലേക്ക്, ദർബാറിലേക്ക് തന്നെ വന്നു. വഖാലലഹുൽ മലിക്, അവ രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബുക്, നിന്റെ ആളുകൾ എന്തു പറ്റിയവർക്ക്, അവർക്കെന്താ സംഭവിച്ചത്? കാല, അപ്പൊ കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു തആല എന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് കുട്ടി പറയാണ്, ഫഖാല, കുട്ടി പറഞ്ഞു, ലിൽ മലിക്, രാജാവിനോട് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലീ, നിനക്കൊരിക്കലും ഒരു നിലക്കും എന്നെ കൊല്ലുവാൻ സാധ്യമേ അല്ല, ഉറപ്പിച്ചു പറഞ്ഞു. കൊല്ലാൻ സാധിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അതെന്താണ്? ഞാൻ നിന്നോട് കൽപ്പിക്കും പ്രകാരം നീ ചെയ്താങ്കിലല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ സാധ്യമല്ല എന്ന് കുട്ടി രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു, കാൽ, രാജാവ് പറയാൻ, മാഹുവ, അതെന്താണ്, എന്ത് കാര്യമാണ് നീ എന്നോട് കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടി പറഞ്ഞു, കാല, കുട്ടി പറഞ്ഞു, അന്തജ്മഅന്നാസ, നീ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടണം. എവിടെ? ഫീ സുഈദിൻ വാഹിദിൻ, വിശാലമായ ഒരു സ്ഥലത്ത്, ഒറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് വത്തുസല്ലിബുനി, നീ എന്നെ നാട്ടണം, അല്ലെങ്കിൽ നീ എന്നെ ബന്ധിപ്പിക്കണം. അല ജിദ്ഇൻ, ജിദ്ഇ ഈത്തപ്പനത്തടിയിൽ, ഒരീത്തപ്പനത്തടിയിൽ നീ എന്നെ കെട്ടിയിടണം, ബന്ധിപ്പിക്കണം. എന്നിട്ട് സുമഹുദ്, എന്നിട്ട് നീ എടുക്കണം. സഹ്മൻ, ഒരു അമ്പ് എടുക്കണം. മിൻ കിനാനത്തി, എൻ്റെ ആവനാഴിയിൽ നിന്ന്, എൻ്റെ ആവനാഴിയിൽ നിന്നുള്ള ഒരു സഹ്മ് നീ എടുക്കണം.
ثم

0: എന്നിട്ട് ആ അമ്പ് നീ വെക്കണം ഫീ കബിദിൽ ഖൗസ്, വില്ലിൻ്റെ മധ്യത്തിൽ. കബിദ് എന്ന് പറഞ്ഞാൽ വസത്ത്, മധ്യത്തിൽ വെക്കണം, വില്ലിൻ്റെ മധ്യത്തിൽ വെക്കുക. സുമ്മക്കുൽ, എന്നിട്ട് നീ പറയണം. ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് നീ പറയണം. ഈ കുട്ടിയുടെ റബ്ബിൻ്റെ നാമത്തിൽ ഞാനിതാ അവനെ അമ്പ ചെയ്തു കൊല്ലുന്നു എന്നുദ്ദേശം. അങ്ങനെ നീ പറയണം, ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഞാനിതാ അമ്പ ചെയ്യുന്നു, അമ്പ് തൊയ്തു വിടുന്നു എന്ന് നീ പറയണം. തൊടുത്തുവിടുന്നു, അമ്പ ഞാൻ തൊടുത്തുവിടുന്നു എന്ന് നീ പറയണം. സുമ്മറമ, അങ്ങനെ ബിസ്മി അല്ലിട്ട് സുമ്മറമാഹു, എന്നിട്ട് നീ അമ്പ് തൊടുത്തുവിടണം. അങ്ങനെ പറഞ്ഞതുപോലെ രാജാവ് ചെയ്തു. ഫവഖാ അസ്സഹ്മു, അങ്ങനെ ആ അമ്പ് ചെന്ന് പതിച്ചു. ഫീ സുദ്ഖിഹി, കുട്ടിയുടെ ചെന്നിയിൽ. സുദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ, ചെവിത്തൊട്ടിലിൻ്റെയും അത് കണ്ണിൻ്റെയും ഇടക്കുള്ള സ്ഥലം, അതാണ് സുദ്ഖ്. നമ്മൾ ചെന്നി എന്നൊക്കെ പറയുന്ന അതാണ് സുദ്ഖ്. ആ സ്ഥലത്ത് ചെന്നിട്ട് അമ്പ് തറച്ചു. ഫവദഅ യദഹു ഫീ സുദ്ഖിഹി, കുട്ടി തൻ്റെ കൈ, അമ്പേറ്റ വേദന കാരണം കുട്ടി തൻ്റെ കൈ സുദ്ഖിൽ വെച്ചു, ചെന്നിയിൽ വെച്ചു. ഫമാത്, ഉടനെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഫഖാലന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതൊക്കെ കണ്ടു നിന്ന ജനങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഞങ്ങൾ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം അവിടെ തടിച്ചുകൂടിയ ആ ഒഴിഞ്ഞ വിശാലമായ സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ഒന്നടങ്കം വിശ്വാസം പ്രഖ്യാപിച്ചു. എല്ലാവരും മുസ്ലിങ്ങളായി, മുഅ്മിനീങ്ങളായി. ഫഉതിയൽ മലിക്, അങ്ങനെ രാജാവിന് ഈ വിവരം നൽകപ്പെട്ടു, രാജാവ് കൊണ്ടുവരപ്പെട്ടു, രാജാവിന് ഈ വിവരം കിട്ടി. ഫഖീല ലഹു, രാജാവിനോട് പറയപ്പെട്ടു. അറായിത്, പറഞ്ഞു തരിക. മാ കുന്ത തഹ്ദറു, താങ്കൾ ഭയപ്പെട്ടിരുന്നത്, അത് കദുവല്ലാഹി നസല ബിക്, അഥവാ ഫഉതിയ ബിസ്മൽ മലിക് മാ കുന്ത തഹ്ദറു. ഫഖീല ലഹു അറായിത്, പറഞ്ഞു തരിക. മാ കുന്ത തഹ്ദർ, താങ്കൾ ഭയപ്പെട്ടിരുന്ന ആ കാര്യം. കദുവല്ലാഹ് നസല ബിക ഹദറുക്, താങ്കൾ ഭയപ്പെട്ടിരുന്ന കാര്യം ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നു, ഇറങ്ങിയിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ജനങ്ങൾ വിശ്വാസികളായി പോകുമോ എന്നതാണല്ലോ ഭയം, അതിതാ ഇവിടെ നടന്നിരിക്കുന്നു. ജനങ്ങളൊക്കെ ഏകകണ്ഠമായും ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുന്നു. അഥവാ ഭയപ്പെട്ടിരുന്ന കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കത് ആമനന്നാസു, താങ്കൾ ഭയപ്പെട്ടിരുന്ന കാര്യം എന്നതിൻ്റെ വിശദീകരണമാണ് കത് ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫാമറ, അങ്ങനെ രാജാവ് കൽപ്പിച്ചു. ബിൽ ഉഹ്ദൂദ്, കിടങ്ങുണ്ടാക്കാൻ, കിടങ്ങ് കുഴിക്കാൻ കൽപ്പിച്ചു. എവിടെ? ബി അഫ്വാഹി, അഫ്വാഹ് അസ്സിക്കക്, അഫ്വാഹു സിക്കക്ക് എന്ന വഴിയോരങ്ങളിൽ, വഴി സിക്കത്ത് എന്ന് പറഞ്ഞാൽ തുറുഖ് എന്നാണ്. അഫ്വാഹു സിക്കക് എന്ന് പറഞ്ഞാൽ, അഫ്വാഹിഹ എന്ന് പറഞ്ഞാൽ അബ്വാബു, ആ വഴിയുടെ, ഓ വഴിയിലേക്കുള്ള ഓരോ എൻട്രൻസ്, അതിൻ്റെ പ്രവേശനങ്ങൾ, അതിൻ്റെ കവാടങ്ങളിൽ, അഥവാ വഴിയോരങ്ങളിൽ കിടങ്ങുകൾ കുഴിക്കാൻ പറഞ്ഞു. ഫഹുദ്ദത്സ്, അങ്ങനെ കിടങ്ങുകൾ കുഴിക്കപ്പെട്ടു, കിടങ്ങുകളൊക്കെ കുടിച്ചു. ഫഉദ്രിമ ഫീഹ അന്നിറാൻ, എന്നിട്ടോ അതിൽ തീ ആളിക്കത്തിക്കപ്പെട്ടു, ആ കിടങ്ങിൽ കത്തിക്കപ്പെട്ടു. അന്നിറാൻ, തീ ശക്തമായതിൽ തീ നിറച്ച് കത്തിച്ചു. വഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു. മല്ലം യർജിഅന്ദീനി, ഈ മതത്തിൽ നിന്ന് അവർ മടങ്ങിയില്ല എങ്കിൽ ഫ അഖ്ഹിമൂഹു, അവരെ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് അത്തരം ആളുകളെ ആ തീകുണ്ഡത്തിൽ ഇടണം, ഫിഹ തീകുണ്ഡത്തിൽ, ഔഹ്ദൂദിൽ ഇടണം. ഔ ഖീല ലഹു, ദ്രാവിക്ക് സംശയമാണ്, അല്ലെങ്കിൽ പറയപ്പെട്ടു, പറയപ്പെടണം. എന്ത്? ഇഖ്തഹിം, സ്വമേധയാ അതിൽ വന്ന് ചാടാൻ പറയണം എന്ന്. ഫഫഅലു, അങ്ങനെ കിടങ്ങുകൂടി അവർ അത് ചെയ്തു, അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ രാജാവിൻ്റെ ആളുകൾ ചെയ്തു, കിടങ്ങുകുടിച്ചു, അതിൽ തീ നിറച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ വിശ്വാസികളെല്ലാം വിശ്വാസത്തിന് പിന്മാറാൻ തയ്യാറായി ആകാതെ അവർ ആ തീയിൽ വന്ന് ചാടാൻ തുടങ്ങി. ഹത്താ ജാഅത് ഇംറഅത്തുൻ, അങ്ങനെ അവസാനം ഒരു സ്ത്രീ വന്നു. വമഅഹാ സബിയ്യുൻ ലഹാ, അവർക്ക് അവരുടെ കൂടെ അവരുടെ ഒരു കുട്ടിയുമുണ്ട്, ചെറിയൊരു കുട്ടിയുമുണ്ട്. ആ കുട്ടിയുമായി അവർ വന്നു. ഫതഖാഅസത്, അവരൊന്ന് മടിച്ചു നിന്നു. അന്തഖാഅ ഫീഹാ, ആ തീയിൽ ചാടാൻ, അതിൽ വീഴാൻ മടിച്ചു നിന്ന സമയത്ത്. ഫഖാല ലഹാ അൽ ഗുലാം, കുട്ടി പറഞ്ഞു എന്നാണ്, ഒക്കത്തിരിക്കുന്ന ചെറിയ കുട്ടി പറഞ്ഞു. യാ ഉമ്മാ, പൊന്നു ഉമ്മ, യുസ്ബിരി, ക്ഷമിക്കുക. ഫഇന്നക്കി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിലാണ് നിലകൊള്ളുന്നത്, ശരിയായ വിശ്വാസമാണ് നിങ്ങളുടേത്, അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ അപാരമായ പ്രതിഫലം കിട്ടും, ധൈര്യമായി ചാടിക്കൊള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. അങ്ങനെ ആ കൈക്കുഞ്ഞും ആ കുട്ടിയുമായി ആ മാതാവ് അതിൽ ചാടി എന്നാണ്. ഇതാണ് ഹദീസ് റവാഹു മുസ്ലിം. അത് നമുക്ക് തുടർന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് പരീക്ഷണത്തിന് മുമ്പിൽ പതറാത്ത വിശ്വാസം എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സാണ്. വിഖ്യാത ഗ്രന്ഥം റിയാദുസ് സ്വാലിഹീനിലെ അധ്യായങ്ങളെ അവലംബിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ സൊലാഹി നടത്തുന്ന വിഷയാധിഷ്ഠിത ക്ലാസിൻ്റെ ഭാഗമായാണ് ഈ വിഷയത്തിലുള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ കേട്ടത്.
2: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ കേൾക്കാം. തലകറക്കവും വീഴ്ചയും പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ റഫീഖ് അലി.
2: തലകറക്കം മറ്റു രോഗങ്ങളെപ്പോലെയല്ല. ഇപ്പോൾ ഒരാൾക്ക് തലവേദനയോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് സഹിക്കാമെന്ന് വിചാരിക്കാം. തലകറക്കം അത്തരത്തിലല്ല. തലകറക്കം നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തും. നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ, ഒന്ന് എണീച്ച് നിൽക്കാൻ, കിടന്നുകൊടുത്തു നിന്ന് എണീക്കാനൊക്കെ പ്രയാസം പെടുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോകും. നമ്മൾക്കൊരു വല്ലാത്തൊരു പേടി വരും. നമ്മൾ വീണു പോകുമോ, വീണ് കിടപ്പിലാവുമോ, എല്ല് പൊട്ടുമോ, മറ്റുള്ള ആൾക്കാരിൽ പങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ആളുടെ ഇടയിൽ വീണ് വിഷളാവുമോ, ഇങ്ങനെ നിരവധി പ്രയാസങ്ങളായിരിക്കും തലകറക്കം ഉള്ള ഒരാൾക്കുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്, ഒരവസ്ഥയാണ് തലകറക്കം. തലകറക്കം വരാതെ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ തലകറക്കം വന്നാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തലകറക്ക രോഗമുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും പൊസിഷണൽ വെർട്ടിഗോയുള്ള ആൾക്കാർ, പെട്ടെന്ന് തല ഉയർത്തുന്നതും കിടന്നുകൊടുത്ത് പെട്ടെന്ന് തല ചിരിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ചില പ്രത്യേക രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് ഈ പൊസിഷണൽ വെർട്ടിഗോ മാറ്റിയെടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തല ഉയർത്തുകയും കണ്ണടയ്ക്കുകയാണ് ചെയ്യുക. നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കണ്ണ് തുറന്ന് പിടിക്കുക. കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ തല ഉയർത്തുന്നതിന് പകരം നമ്മൾ തല താഴ്ത്തി, നമ്മൾ താടി നെഞ്ചിൽ തട്ടുന്ന രീതിയിൽ ഇരിക്കുകയാണ് വേണ്ടത്. കഴിയുകയാണെങ്കിൽ നമ്മൾ നിലത്ത് പടിഞ്ഞിരിക്കുക, കാരണം അവിടെ നിന്ന് പിന്നെ താഴോട്ട് വീഴില്ലല്ലോ. അപ്പോൾ ഏറ്റവും താഴെയുള്ള, ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ തലകറക്ക രോഗം സ്ഥിരമായിട്ടുള്ള ആൾക്കാർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിങ്, അതുപോലെ ഉയർന്ന സ്ഥലത്തുള്ള ജോലികൾ, അതേപോലെ വളരെ താഴ്ന്ന വെള്ളത്തിനടിയിലുള്ള ജോലികൾ, അത്തരം വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ, പ്രയാസമുള്ള ജോലികളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ മെനിയസ് ഡിസീസ് ഉള്ള ആൾക്കാർ രാത്രി കൂടുതലായി വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം, ഉപ്പ് കുറയ്ക്കാം. അത് മെനിയസ് ഡിസീസ് കുറയ്ക്കുന്നതിന് കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വീഴ്ചകൾ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ വീഴുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും രാത്രി ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചാടി എണീച്ച് ബാത്റൂമിലേക്ക് ഓടുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ പതുക്കെ എണീച്ച് കട്ടിലിരുന്ന് കൈകാലുകളൊക്കെ മടക്കി നിർത്തി നമ്മൾ സർക്കുലേഷൻസൊക്കെ കറക്റ്റായതിന് ശേഷം ലൈറ്റിട്ട്, ലൈറ്റ് സ്വിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എണീച്ച് നിൽക്കാൻ പാടുള്ളൂ. നല്ല വെളിച്ചമുള്ള സമയത്ത് എണീച്ച് നിന്ന് കൈകാലം ഒന്നുകൂടി ഒന്ന് മടക്കി നിർത്തി പതുക്കെ നമ്മൾ ബാത്റൂമിലേക്ക് പോവുക. ബാത്റൂമിൽ പോകുന്ന അവിടെ നമ്മൾ കാലിലെ ചെരുപ്പുകൾ, വഴുക്കാത്ത തരത്തിലുള്ള ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മാറ്റുകളൊക്കെ, ഫ്ലോർ മാറ്റുകൾ നമ്മൾ ചവിട്ടി വളരെ സ്ലിപ്പാവാത്ത രീതിയിലുള്ള രീതിയിൽ സംവിധാനിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ സ്റ്റെപ്പ്, അതിൻ്റെ സ്റ്റെപ്പും അതുപോലെ തന്നെ ബാത്റൂമിനകത്തുമൊക്കെ നമ്മൾ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത്, നമ്മൾ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ, തകർക്കമുള്ള ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തലകറക്കത്തിൻ്റെ കൂടെ വളരെ ശക്തമായ തലവേദന, കണ്ണുവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ തലകറക്കത്തിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളൊരു വിദഗ്ധ ഡോക്ടറെ ഉടനെ തന്നെ സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൈറോയിഡ്, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം പോലത്തെ, പ്രഷർ പോലത്തെ രോഗങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നത് ഇത്തരം തലകറക്ക രോഗങ്ങൾ മൂർച്ഛിക്കാതിരിക്കാനും പ്രയോജനം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, പരിഹരിക്കാൻ, പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തലകറക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. തലകറക്കവും വീഴ്ചയും പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ റഫീഖ് അലി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ www.peaceradio.com.
4: പീസ് ടൈമിൻ്റെ സമയത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. പീസ് ടൈം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള സമയമാണ്. അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ നമ്മളത് സെലക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി ഒരു സ്ലോട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ സ്ലോട്ടാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ വായിക്കുന്നത്. അതിപ്രകാരമാണ്: ജീവിതമാറ്റങ്ങളും അനുഭവങ്ങളും. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ചിന്താഗതികൾ ഒരുപാട് മാറി. പരലോക ചിന്ത ഉണർത്താൻ പീസ് റേഡിയോക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം തരുന്നു. ഈ റേഡിയോ എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. തെറ്റുകളിൽ നിന്ന് അകന്ന് നല്ല വഴിയിലൂടെ നടക്കാൻ പീസ് റേഡിയോ പ്രേരിപ്പിക്കുന്നു എന്ന ഒരു സുന്ദരമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചത്.
5: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണ്ണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-64-00.
6: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരി ചേരുക വായിക്കുക.
0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
8: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ അലിജാബ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഇസ്ലാമികമായി വിവാഹം വളരെ ലളിതമാണല്ലോ, അങ്ങനെയാണല്ലോ നടത്തേണ്ടത്. എന്നാൽ ഈയിടെയായി നമ്മുടെ ഇടയിൽ തന്നെ വൈവാഹിക രംഗത്ത് വളരെയധികം വിപുലമായി ധാരാളം ആളുകളെ ക്ഷണിച്ചുകൊണ്ടും ഓഡിറ്റോറിയങ്ങളും മറ്റും ബുക്ക് ചെയ്തുകൊണ്ടും ഒക്കെ നടത്തുന്ന വിവാഹത്തെക്കുറിച്ച്, ഇതിൽ പങ്കെടുക്കാമോ, ഇതിലേക്കാൾ ഭേദം ഈ സംഖ്യ മറ്റു പാവപ്പെട്ടയാൾക്ക് വീട് വെച്ചു കൊടുക്കുക പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കുന്ന കല്യാണങ്ങൾക്ക് പോകാതിരുന്നാൽ കുറ്റമാകുമോ എന്നൊക്കെയാണ് ഒരു ശ്രോതാവിൻ്റെ വളരെ വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവാഹം മഹറിൻ്റെ വിഷയത്തിലായാലും കല്യാണ ചെലവിൻ്റെ വിഷയത്തിലായാലും വളരെ ലളിതമായ രൂപത്തിലുള്ള ചടങ്ങുകളും മഹറും ഒക്കെയാക്കുന്നത് തന്നെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള നിയമങ്ങളും പരിധികളും വെച്ച് ആ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകിയ ഒരു വിഷയത്തിൽ ഒരാൾ ആ അനുവാദം സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ തൻ്റെ കുടുംബക്കാരെയും അയൽവാസികളെയും മാത്രമല്ല ഒരൽപ്പം വിശാലമായി തൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെയും ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രംഗത്തുമുള്ള ആളുകളെയുമെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരാഘോഷമാക്കി തന്നെ വിവാഹം നടത്തുന്നത് തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ വരുത്തിവെച്ചോ അല്ല, തൻ്റെ സാമ്പത്തികമായ പരിധികൾ നോക്കിക്കൊണ്ട് തന്നെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അതൊരിക്കലും തെറ്റെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു വേള പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ശേഷിയുള്ള ചില ആളുകളോട് നിങ്ങൾ ഇത്രയെങ്കിലും വലീമ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാടിനെ അറുത്തെങ്കിലും നീ വലീമ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടക്കണം, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കണം, അതുപോലെ തന്നെ ഇവിടെ പ്രയാസമനുഭവിക്കുന്ന മരുന്നിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ചികിത്സയുടെ കാര്യത്തിലും വിവാഹത്തിൻ്റെയും അതുപോലെ വീടിൻ്റെയും ഒക്കെ വിഷയങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ടാകണം. ആ ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, അതിലൊക്കെ തന്നെക്കൊണ്ടാകുന്ന രൂപത്തിലുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന ഒരു വ്യക്തി, അതിൻ്റെ കൂടെ തന്നെ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ തൻ്റെ തന്നെ സ്വന്തം ഒരു വിവാഹം ഒരാഘോഷപൂർവം നടത്തി എന്നത് ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യമായിട്ടോ ഒന്നും കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും വിളിച്ചു ചേർത്ത് എല്ലാവരെയും പരസ്പരം കൂട്ടിച്ചേർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അഅലിനു നിക്കാഹ്, നിങ്ങൾ നിക്കാഹ് പരസ്യപ്പെടുത്തുക, എല്ലാവരെയും അറിയിക്കുക എന്ന രൂപത്തിലുള്ള ഒരു വിവാഹം ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മോശമായിട്ടോ ആ വിവാഹത്തിന് പോകാൻ പാടില്ലെന്നോ ആ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാതിരിക്കലാണ് ഉത്തമമെന്നോ ഒന്നും പറയാൻ പറ്റില്ല, മറിച്ച് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യമായി ഒരു മനുഷ്യൻ നിറവേറ്റേണ്ടുന്ന ദൗത്യങ്ങളൊന്നും നിറവേറ്റാതെ ഒരാൾക്കും ഒരു സഹായവും ചെയ്യാതെ എല്ലാ ബാധ്യതകളും അവിടെ ഇട്ട് ഒരാൾ വിവാഹം മാത്രം പൊടിപൊടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. എന്നാലും ആ വിവാഹത്തിന് പോകാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിവാഹത്തിൻ്റെ പണം കട്ട് ചെയ്തിട്ട് വേണ്ട ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാനും ഒരു പാവപ്പെട്ടവന് മരുന്ന് കൊടുക്കാനും, മറിച്ച് അതും ഇതുമൊക്കെ നടക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അത് നടത്തുന്നവർക്ക്
9: സാമൂഹ്യ സേവനം നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെക്കൊണ്ടാകുന്ന രൂപത്തിൽ ഭാഗവാക്കാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരൽപ്പം ആഘോഷപൂർവ്വം നടത്തി എന്നതൊരിക്കലും ഒരു തെറ്റായിട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ വിവാഹത്തിന് ക്ഷണിച്ച ആളുകൾ ആ ഒരു ആർഭാടം ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം അതിൽ നിന്ന് പിന്തി നിൽക്കാനും പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
8: ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ മതവും വ്യക്തി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്തിനകത്തൊരു വലിയ പ്രശ്നമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി മതപരമായ ചെറിയ മുൻഗണനാ ക്രമങ്ങൾ മാറ്റി നിർത്തുന്നതിൽ വല്ല അപാകതയുമുണ്ടോ? ഉദാഹരണമായി, അഖീഖത്തിന് ആടിനെ അറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പല കുടുംബങ്ങളിലും പലപ്പോഴും നിർബന്ധപൂർവ്വം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നത് പോത്തിനെ അല്ലെങ്കിൽ മാടിനെ അറുക്കുക എന്നുള്ളതാണ്. പ്രായോഗികമായി പലപ്പോഴും കുടുംബത്തിലുള്ളവരോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
9: ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത്, നമുക്ക് ഒരു വിഷയത്തിൽ പ്രതിഫലം കിട്ടുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ചുറ്റുപാട്, ആ ചുറ്റുപാടുകളിലും എൻ്റെ കുടുംബത്തിലുമുള്ള ആളുകളുടെ മനസ്സ് എന്നോടൊപ്പമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത്, അല്ലെങ്കിൽ അവരെക്കൂടി പല കാര്യങ്ങളിലും പരിഗണിക്കുക, അനുവദനീയമായ കാര്യങ്ങളിൽ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടൊഴിവ് തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുമാകാം, ഇങ്ങനെയുമാകാം, അതും ചെയ്യാം, ഇതും ചെയ്യാം എന്ന രൂപത്തിൽ ഇതിന് പ്രത്യേകം കുറച്ചുകൂടി പ്രതിഫലമുണ്ട് എന്നും എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്നും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മനസ്സും അവരുടെ തൃപ്തിയുമൊക്കെ കൂടുതൽ ഉള്ളത് ഈ ഒരു രൂപത്തിലാണ്. അതിൻ്റെ ആ പ്രതിഫലം കൂടുതലുള്ള രൂപം അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രൂപമാണ് എന്നിരിക്കട്ടെ. അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മൾ കടുംപിടുത്തം പിടിച്ച് എനിക്കാ പ്രതിഫലം കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഇവരെ കൂടി കൂട്ടത്തിൽ കൂട്ടി അവരുടെ കൂടെ ഒരു സപ്പോർട്ടോടുകൂടി സന്തോഷത്തോടുകൂടി അത് നിർവഹിക്കാൻ കഴിയുക എന്നതാണ്. നമ്മൾ നമുക്ക് പ്രതിഫലം കിട്ടണമെന്ന് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇബാദത്തുകളുടെ കാര്യത്തിലും വ്യക്തിപരമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുമാണ്. എന്നാൽ എല്ലാവരെയും പരിഗണിച്ച് ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങളൊക്കെയുണ്ട്. ആ വിഷയങ്ങളിൽ അവരെ കൂടി പരിഗണിക്കുക എന്നത് വളരെ പ്രാധാന്യമാണ്. ഉദാഹരണമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിൽ തന്നെയുള്ളത്, നമുക്ക് ഏറ്റവും പ്രതിഫലമായിട്ടുള്ളത് ഒരു അഖീഖ അറുക്കുമ്പോൾ ഒരാടിനെ അറുക്കുക എന്നതാണ്. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടുകളെ, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറുക്കുക എന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളുടെ പരിസരത്തൊക്കെ ഒരുപാട് അഖീഖകൾ അറുത്ത് അതിൻ്റെ മാംസം നമ്മുടെ വീടുകളിലൊക്കെ എത്താറുണ്ട്. അവിടെയൊക്കെ ഒന്നുകിൽ പശുവിനെ അതേപോലെ തന്നെ മാടുകളെ അറുക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ആ ചുറ്റുഭാഗത്തുള്ള എല്ലാ വീടുകളിലും അവർക്ക് മാംസം എത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അറുക്കുമ്പോൾ നമ്മളൊരു ആടിനെ തന്നെ അറുത്താൽ പലപ്പോഴും അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വീട്ടുകാർക്ക് മാത്രം അല്ലെങ്കിൽ നാലോ അഞ്ചോ വീട്ടുകാർക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും വീട്ടുകാരുടെ ഒരു ചിന്തയാണ്, നമ്മളെല്ലാ വീടുകളിൽ നിന്നും ഇങ്ങോട്ട് അവർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നു, നമ്മളത് വാങ്ങി കഴിക്കുന്നു. നമ്മുടെ ഒരു വീട്ടിലുണ്ടായപ്പോൾ ഒരു അഖീഖ അറുക്കാനുള്ള ഒരു അവസരമുണ്ടായപ്പോൾ നമ്മളൊരാടിൽ ഒതുക്കി മറ്റാർക്കും ഒന്നും കൊടുക്കാതെ നിൽക്കുക എന്നതൊരു സുഖമില്ലാത്ത ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ശരിയാണ്. അതുകൊണ്ട് ആടിനെയും അറുക്കാം, മാടിനെയും അറുക്കാം എന്നതാണ് മതത്തിൻ്റെ നിയമമെങ്കിൽ പ്രതിഫലം കൂടുതൽ ആടിനാണെങ്കിലും കൂടുതൽ ആളുകൾക്ക് മാംസം എത്തിച്ച് അതിൻ്റെ പ്രതിഫലം കൂടി കിട്ടുക, കുറേ ആളുകൾക്ക് ഹദിയായിട്ടും കുറേ ആളുകൾക്ക് സ്വതക്കയായിട്ടുമൊക്കെ അത് പോകുമ്പോൾ ആ പ്രതിഫലം കൂടി കിട്ടുക എന്ന ഒരു കാര്യം നോക്കുമ്പോൾ അറവിൻ്റെ വിഷയത്തിൽ കൂടുതൽ പ്രതിഫലം ആടിനാണെങ്കിലും കൂടുതൽ വ്യക്തികളിലേക്ക് എത്തുന്നു, സ്വതക്കയായിട്ടും അതുപോലെ തന്നെ ഹദിയായിട്ടും എത്തുന്നു എന്ന കാരണത്താൽ ഒരുപക്ഷേ ഈ മാടിന് പ്രതിഫലമേറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബത്തിൻ്റെ കൂടി ഒരു സപ്പോർട്ടോടുകൂടി അവരുടെ ഒരു തൃപ്തിയോടുകൂടി, മതം നമുക്ക് അനുവാദം നൽകിയ കാര്യമാണല്ലോ, അതുകൊണ്ട് അല്ല, മതം അനുവാദം നൽകാത്ത ഒരു കാര്യത്തിൽ അവരുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കാൻ പാടില്ല. അത് ആര് സപ്പോർട്ടില്ലെങ്കിലും നമ്മൾ മതത്തിൻ്റെ ഇതനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്നാൽ മതത്തിൽ അനുവാദമുള്ള ഒരു കാര്യത്തിൽ അവരെ പരിഗണിക്കുന്നതിന് വിരോധമില്ല എന്ന് മാത്രമല്ല, അവരെ പരിഗണിക്കുകയാണ് ചെയ്യേണ്ടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം.
8: ജസരിയ കോഴ്സ് പഠിക്കൽ നിർബന്ധമുണ്ടോ? ഖുർആൻ ഓതുവാൻ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന തജ്വീദ് മതിയാകില്ലേ?
10: വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി, അതായത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അക്ഷരങ്ങൾ അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് മഖ്റജുകൾ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഇന്ന ഒരു പ്രത്യേക തജ്വീദ് പഠിക്കണമെന്നോ ഒന്നുമില്ല. അതിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ തജ്വീദ്. ആ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് തജ്വീദ് വായിച്ചാലും നമുക്ക് മതിയാവും. ഇപ്പോൾ തുഹ്ഫത്തുൽ അത്ഫാൽ അല്ലെങ്കിൽ ജസരിയ, പിന്നെ തജ്വീദ് എന്നൊക്കെ പറയുന്ന അനേകം കിതാബുകളുണ്ട്. ഏതും നമുക്ക് പിന്നെ വിശദമായിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു തജ്വീദ് കൃത്യമായിട്ട് പഠിച്ചു പാരായണം ചെയ്യുകയാണ് വേണ്ടത്. ഇന്നത് തന്നെ പഠിക്കൽ നിർബന്ധമുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല.
8: മിഡിൽ ഈസ്റ്റിലെ ഒരു ഗൾഫ് രാജ്യത്തിൽ നിന്നാണ് ഒരു സഹോദരൻ ചോദ്യം അയക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈയിടെയായി അവിടെ പല നാടുകളിലും ഇസ്ലാമിന് അന്യമായ സംസ്കാരങ്ങളാണ് കണ്ടുവരുന്നത്. എത്ര ശ്രദ്ധിച്ചു നോക്കി നടന്നാലും ഹറാമിലേക്കാണ് കണ്ണുകൾ പോവുക. ഇത്തരം സാഹചര്യത്തിൽ എന്തു ചെയ്യും? ഇവിടെ ആരാണ് തെറ്റുകാർ? എന്താണ് പ്രതിവിധി? എന്നൊക്കെയാണ് വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
11: വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന, വലാ തസിറു വാസിറത്തും വിസ്ര ഉഖ്ര, ഒരാൾ മറ്റൊരാളുടെ പാപഭാരം താങ്ങേണ്ടി വരികയില്ല എന്നും, കുല്ലുംബ്രിം ബിമാ കസബ് റഹീന, ഓരോരുത്തരും അവനവൻ സമ്പാദിച്ചതിന് പണയപ്പെടുത്തപ്പെട്ടവനാണ് എന്നും, ഫമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഖൈറയ്യറ വമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഷറയ്യറ, അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് പരലോകത്ത് കാണാം, തിന്മ ചെയ്താലും അപ്രകാരം തന്നെയാണ്. സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ റഅ മിൻകും മുൻകറം ഫൽയുഗയ്യിറു ബിയദിഹി, ഒരു മുൻകറാത്ത് കണ്ടുകഴിഞ്ഞാൽ കൈകൊണ്ട് തടയുക. കൈകൊണ്ട് തടയാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മളെങ്കിൽ, ഉദാഹരണമായി നമ്മുടെ വീട്ടിനകത്താണ് അത്തരം മുൻകറാത്തുകൾ നടക്കുന്നതെങ്കിൽ കൈകൊണ്ട് തടയാം. എന്നാൽ ഒരു ഭരണാധികാരിയെ കൈകൊണ്ട് തടയുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. ഇസ്ലാമിക രാജ്യത്തുള്ള മുസ്ലിം ഭരണാധികാരികൾ

0: തിന്മ ചെയ്താൽ ഇസ്ലാമിൻ്റെ ആ വിഷയത്തുള്ള നിലപാട് അവരെ അംഗീകരിക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. അതേപോലെ തന്നെ അവർ ചെയ്ത തിന്മകളെ ജനമധ്യത്തിൽ താറടിച്ച് അവരെ ആക്ഷേപിച്ച് അവർക്കെതിരായി ജനങ്ങളെ തിരിക്കുക എന്നതുമല്ല, മറിച്ച് സ്വകാര്യമായി ഭരണാധികാരിക്ക് ഉത്തരവാദിത്തമുള്ള വ്യക്തിക്ക് എത്തുന്ന രൂപത്തിൽ ഉപദേശങ്ങൾ നൽകുക എന്നതാണ്. എത്രത്തോളം നമ്മളെക്കൊണ്ട് സാധിക്കും അത്രത്തോളം. ലായുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോരുത്തരും അവൻ്റെ കഴിവിൻ്റെ അപ്പുറമുള്ള കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഭരണാധികാരിയെ കാണുവാനും സ്വകാര്യമായി അയാളെ ഉപദേശിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ അങ്ങോട്ട് എത്തുന്ന മാർഗങ്ങൾ വല്ലതുമുണ്ട് എങ്കിൽ, ഭരണാധികാരിയെ നന്നാക്കാൻ പറ്റുന്ന മറ്റു പല വഴികളുമുണ്ട് എങ്കിൽ, പണ്ഡിതന്മാരാകട്ടെ അല്ലെങ്കിൽ അതിൽ താഴെത്തട്ടിലുള്ള ഇടനിലക്കാരായ ഭരണരംഗത്തുള്ളവരാകട്ടെ, അവർ മുഖേന ഇതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുക. എന്നാൽ അത് ജനസമൂഹത്തിൽ ഇട്ട് താറടിക്കുന്ന രൂപത്തിൽ ഒരു ഭരണത്തിന് നേരെ തിരിച്ച് അട്ടിമറിയുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ രക്തപ്പുഴകൾ ഒഴുക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമല്ല. വ്യക്തിപരമായി നമ്മൾ തിന്മകൾ കാണുമ്പോൾ അതിനോടൊരു വെറുപ്പും അവജ്ഞയും ഉണ്ടായിരിക്കണം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തണമെന്നാണ്. തിന്മകൾക്ക് നേരെ കണ്ണടക്കണമെന്നും കഴിയുന്ന രൂപത്തിൽ അതിനെ എതിർക്കണമെന്നുമാണ്. കൈകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മകൾ, ഹറാമുകൾ, നിഷിദ്ധങ്ങൾ കുമിഞ്ഞുകൂണുന്ന ഒരു സ്ഥലത്ത് നാം താമസിച്ചു കഴിഞ്ഞാൽ നമ്മളും അത്തരം തിന്മയിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ, അപ്പോൾ ആ സ്ഥലത്തു നിന്നും താമസം മാറ്റി മറ്റു പല സ്ഥലങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ടൗണുകളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെ മാറി താമസിക്കുക. ഹിജ്റ എന്ന് പറയുമ്പോൾ അതാണല്ലോ. നമ്മൾക്ക് കൂടുതൽ സമ്പാദ്യം ലഭിക്കുവാനും പണം ലഭിക്കുവാനും വേണ്ടി പല രാജ്യങ്ങളിലും പോകുന്നു. അവിടെ മുൻകറാത്തുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം എങ്കിൽ അവിടെ വലിയ ധനം നാം തൽക്കാലം മാറ്റിവെച്ച് ഹറാമുകളില്ലാത്ത, ഹറാമുകൾ പരസ്യപ്പെടുത്താത്ത, അല്ലെങ്കിൽ നമ്മൾ തിന്മയിൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ കഴിയുന്ന രൂപത്തിൽ ജോലി ചെയ്ത് അധ്വാനിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: ഒരു മാനസിക രോഗിയായ എനിക്ക് നെഗറ്റീവ് മാത്രമാണ് മനസ്സിൽ വരിക. ഞാൻ ചിന്തിക്കാതെ തന്നെ തനിയെ വരുന്നതാണ്. മരുന്ന് കഴിച്ചിട്ടും വലിയ മാറ്റമില്ല. ആകെയുള്ള പ്രതീക്ഷ പരലോകത്ത് ഇങ്ങനെ ഉണ്ടാകില്ല എന്ന ആശ്വാസം മാത്രമാണ്. 25 വർഷമായി ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നു. 15 വയസ്സിൽ തുടങ്ങിയതാണ്. വേറെയും പ്രയാസങ്ങളുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഞാൻ കാരണം ഒരുപാട് പ്രയാസപ്പെട്ടു. ഇതെല്ലാം അള്ളാഹു അറിയാതെ വരുമോ? രോഗമായാലും പിശാചായാലും അള്ളാഹു അറിയുമല്ലോ. ചിലപ്പോൾ വളരെ മോശം ചിന്തകൾ വരും. ഞാൻ ആഗ്രഹിക്കാതെ ഇഷ്ടപ്പെടാതെ മനസ്സിലേക്ക് വരികയാണ്. നിസ്കാരത്തിൽ പോലും രക്ഷയില്ല. ഒരുപാട് അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ആയാലും എൻ്റെ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി. ഒരറിവുമില്ലാതെ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ക്ലാസുകളും മറ്റും കേൾക്കുന്നു. അതാണ് ആകെയുള്ള ഒരാശ്വാസം. ഈ മാനസികമായി പ്രയാസപ്പെടുന്ന സുഹൃത്തിൻ്റെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: നെഗറ്റീവ് ചിന്തകൾ മാത്രം വരുന്ന ഒരാളുടെ ചോദ്യമാണ്. ചോദ്യങ്ങൾ പൂർണ്ണമായി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും ഉണ്ട് എന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് അറിവ് നേടിയിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്, ഇതുവരെ ഒരു അറിവുമില്ലാതെ ജീവിക്കുകയായിരുന്നു, ഇപ്പോൾ ക്ലാസ്സുകൾ മറ്റും കേൾക്കുന്നു, അതൊരാശ്വാസമാണ് എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായ ചിന്തയാണ്, തീർത്തും നെഗറ്റീവ് മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ തമൂത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെക്കുറിച്ച് ദുഷിച്ച വിചാരത്തോടുകൂടി, സുഉള്ളന്നോടുകൂടി നിങ്ങളാരും മരിക്കുവാൻ പാടില്ല എന്നാണ്. ഒരു പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകൾ വരുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടോ അവൻ്റെ നിഅമത്തുകൾ അറിയാത്തത് കൊണ്ടോ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വസ്വാസുകളെ ആട്ടിയകറ്റാൻ വേണ്ടി

0: ഒരു കാര്യം അറിയിച്ചു തന്നു. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. ഭൗതികമായി നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതാണ് നല്ലത് എന്നാണ്. അപ്പോൾ ഈ സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ കണ്ണെത്താത്ത ദൂരത്തോളമുള്ള എണ്ണിക്കണക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കുക, പോസിറ്റീവ് ചിന്തകൾ അദ്ദേഹത്തിന് വരും എന്നതിൽ സംശയമില്ല. രണ്ടാമത്, ആളുകളെക്കുറിച്ചാണ് നെഗറ്റീവ് ചിന്ത എങ്കിൽ അതിനുള്ള ഒരു മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുസഹ്സി അനിന്നാരി വയദ്ഖുൽ അൽജന്ന. നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫൽതുദ്രികൂ മനിയത്തു യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അവൻ മരിക്കുന്നത് അല്ലാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, വൽയതീൽ അന്നാസി മാ യുഹിബ്ബ അൻ യുതാ ഇലൈഹി, ജനങ്ങൾ തന്നോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് താങ്കൾ ഇഷ്ടപ്പെടുന്നുവോ അതുപോലൊരു സമീപനം താങ്കൾ മറ്റുള്ള ആളുകൾക്കും നൽകണം. ജനങ്ങൾ എന്നോട് എന്ത് നിലപാടെടുക്കണം, എന്നെ എങ്ങനെ സ്നേഹിക്കണം, അതേപോലെ അവർക്കും തിരിച്ചു കൊടുക്കണം. കൊടുക്കുന്നതെന്താണോ അതാണ് തിരിച്ച് ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് നന്ദി ചെയ്യാത്തവൻ അല്ലാഹു നന്ദി കാണിക്കുകയില്ല എന്നാണ്. അപ്പോൾ ജനങ്ങളോട് നന്ദി കാണിക്കുക, അത് അല്ലാഹുവിനുള്ളൊരു നന്ദി കൂടിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവായ ചിന്തകൾ നൽകുമായിരുന്നു. മോശമായ പേരുകളുള്ള ആളുകളുടെ പേര് റസൂൽ എത്രയോ മാറ്റിയിട്ടുണ്ട്. തഫാഉൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രൂപത്തിൽ. സഹലുൻ, അത് ഹുദൈബിയ സന്ധിയിൽ സഹൽ കടന്നു വരുന്നു, സഹൽ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ്, എങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമായി തീരും. ഇത്തരത്തിലുള്ള ചിന്തകൾ ആണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും ദുഷിച്ച ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരാൾക്ക് ടെൻഷൻ ഉണ്ടായാൽ ആ ടെൻഷൻ മാറാനുള്ള മാർഗം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് വർദ്ധിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുക, നല്ല ആളുകളുമായുള്ള മുസാഹബത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഇതൊക്കെയാണ് ഒരാളിൽ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതെയാക്കി പോസിറ്റീവ് ചിന്തകളിലേക്ക് വരുവാനുള്ള മാർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ അൽജാബ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഉപകാരപ്രദമായ ഈ സംവിധാനത്തെ പിന്നിൽ തിരക്കിനിടയിലും പ്രായവും സമയവും ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ പണിപ്പെട്ട് നമുക്ക് വേണ്ടി ഈ ഉത്തരങ്ങൾ തയ്യാറാക്കി നൽകുന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇരു ലോകത്തും സർവ്വവിധ വിജയങ്ങളും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

വശ്യസുന്ദരമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനത്തിൽ പീസ് റേഡിയോ സ്വരം ഇന്ന് ഒട്ടകങ്ങൾ വരിവരിയായി എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello

0: പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം. കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: Peace Radio. Tune to reality.
3: മുഴുവൻ സമയവും കളിക്കാനാണ് കൂട്ടുകാർ തിരഞ്ഞെടുക്കുക. കളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാർ കേൾക്കുന്നത് വൃത്തിയുള്ളവരാവുക എന്ന വിഷയമാണ്. കൂട്ടുകാരോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് അൽഫഹദ് പൂന്തുറ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ടും വളരെ സുന്ദരമായ ഗാനങ്ങളും അറിവുകളും കരസ്ഥമാക്കി ഈ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന, നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരുന്ന നമ്മുടെ ഉമ്മയെ ഇഷ്ടമാണ്, വാപ്പയെ ഇഷ്ടമാണ്, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെ നമുക്ക് ഇഷ്ടമാണ്. എങ്കിൽ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നമ്മളിരിക്കുന്ന ബെഞ്ചിൻ്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അതുമല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരാൾ കുളിക്കാതെ പല്ലുതേക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന, ചെളി നിറഞ്ഞ നഖങ്ങൾ നീട്ടി വളർത്തി ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ നമ്മൾ അവരെ, അവനെ, അല്ലെങ്കിൽ അവളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇഷ്ടപ്പെടുകയില്ല എന്നാണെങ്കിൽ നമ്മൾ അവരെപ്പോലെ ആകാൻ പാടുണ്ടോ? കൂട്ടുകാരെല്ലാവരും വിലയിരുത്തി വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നോക്കൂ, കൂട്ടുകാരെ, കുളിക്കാതെ, പല്ലുതേക്കാതെ, നഖമൊന്നും മുറിക്കാതെ, മുടിവെട്ടാതെ, തലമുടി ചീകി ഒതുക്കി വെക്കാതെ, അങ്ങനെയൊക്കെ വൃത്തിഹീനമായിക്കൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇനി നോക്കൂ, നമ്മൾ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി,

ഇല്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മളും കുളിക്കാതെ, പല്ലു തേക്കാതെ, നഖം മുറിക്കാതെ, മുടി ചീകി ഒതുക്കാതെയുള്ള കുട്ടികളായി മാറാൻ പാടില്ല. ഇനി നോക്കൂ കൂട്ടുകാരെ, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്കറിയാം. പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ള കാര്യമാണ് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ആ റസൂലിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് മാതൃകയുള്ള കാര്യങ്ങളാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വളരെ വൃത്തിയുള്ള മനുഷ്യനായിരുന്നു. 40 വയസ്സുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആളുകൾ പോലും ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ്റെ വിശ്വസ്തതയിലും പ്രവാചകൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും പ്രവാചകനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകൻ്റെ അടുത്ത് പോയിരിക്കാൻ, പ്രവാചകന് ഇരുന്ന സ്ഥലത്തിരിക്കാൻ, പ്രവാചകൻ കിടന്നുറങ്ങിയ സ്ഥലത്തിരിക്കിടന്നുറങ്ങാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. കൂട്ടുകാരെ, എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണ്ടേ? വേണ്ടേ? വേണം. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അത്തഹൂറു ശത്തുറുൽ ഈമാൻ. എന്താ പറഞ്ഞത്? വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താ ഈമാനിൻ്റെ പകുതി മുഴുവനും വൃത്തിയാണെന്ന് പറയാൻ കാരണം? കൂട്ടുകാർ നോക്കൂ, വൃത്തിയോടുകൂടി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കണം എങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ പകുതി രൂപത്തോളം നമുക്ക് ലഭിക്കും. നോക്കൂ കൂട്ടുകാരെ, വൃത്തിയില്ലാതെ ആരെങ്കിലും പള്ളിയിൽ പോയി നമസ്കരിക്കുമോ? ഇല്ല. ചില കൂട്ടുകാരൊക്കെ കാണാം, രാവിലെ സുബഹിക്കൊക്കെ ഉമ്മ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ ഇങ്ങനെ വെറുതെ പോയി മുഖത്ത് വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ടും അള്ളാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടി നമസ്കരിച്ചു പോകുന്നൊരു പ്രവണത നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ആർക്കെങ്കിലും ഉണ്ടോ? അത് വൃത്തിഹീനമാണ്. ഇനി നോക്കൂ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, കിടന്നുറങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. അതൊക്കെ വൃത്തിഹീനമായ കാര്യങ്ങളാണ്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്താണ്? നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? അത്തഹൂറു ശത്തുറുൽ ഈമാൻ എന്നല്ലേ. വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതിനർത്ഥം? നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം. നമ്മുടെ ഈമാൻ പകുതി വൃത്തിയിലാണ്. വൃത്തിയുള്ള കുട്ടികളായി മാറണം. കുളിക്കുന്ന, പല്ലു തേക്കുന്ന, നഖം വെട്ടുന്ന, നല്ല വസ്ത്രം ധരിക്കുന്ന വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി. വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നമ്മളെങ്ങനെയായി മാറണം? വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്ങനെ? അതിനാൽ നമ്മൾ ദിവസവും കുളിക്കണം, മുടി ചീകി ഒതുക്കി വയ്ക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം, വസ്ത്രം വൃത്തിയോടെ ധരിക്കണം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നഖം വെട്ടേണ്ടതുണ്ട്. കൂട്ടുകാരെ, നമ്മൾ നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കുമെന്നറിയുമോ? നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ കയറും. നമ്മൾ ചെളിയിൽ കളിക്കും, മണ്ണിൽ കളിക്കും, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. അപ്പോഴൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള പൊടി പടലങ്ങളും അഴുക്കുമെല്ലാം നമ്മുടെ വിരലുകൾക്കിടയിലുള്ള നഖങ്ങൾക്കിടയിൽ കയറി പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ ആ അഴുക്കെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിലൂടെ അത് ഇറങ്ങി നമ്മുടെ വയറിനകത്ത് പോയി മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ത്? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമൊക്കെ പഠിപ്പിച്ചല്ലോ എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കൂടി ലഭിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? ആരെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് വരെ നഖം വെട്ടുകയൊക്കെയാണെങ്കിൽ നമുക്കെന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. അല്ലാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നമുക്ക് നഖം മുറിക്കുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നഖം മുറിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സുന്ദരമായ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നന്മ കൂടി നമുക്കതിൽ നിന്നും കിട്ടുന്നുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? വൃത്തിയുള്ള നല്ല കുട്ടികളായി മാറണം. നമ്മളെല്ലായ്പ്പോഴും പല്ലു തേക്കണം. ഉറക്കമുണർന്നാലും ഒളു എടുക്കുന്നതിന് മുമ്പും ഭക്ഷണശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും നാം പല്ല് വൃത്തിയാക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ പല്ലുകൾക്കിടയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ പല്ല് തേച്ച് വൃത്തിയാക്കി കിടക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് ഗ്യാരൻ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ അവിടെ ഇരിക്കുമ്പോൾ പല്ലിനകത്ത് ബാക്ടീരിയകൾ വരികയും അതിങ്ങനെ നശിപ്പിക്കുകയും നമ്മുടെ പല്ലിനെ തന്നെ നശിപ്പിക്കുവാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്തു ചെയ്യണം? അനുജത്തിമാരെ, അനുജന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ വൃത്തിയുള്ളവരായി മാറണം. വൃത്തിയുള്ള, അപ്പോൾ എല്ലായ്പ്പോഴും പല്ല് തേൽക്കുന്നവരായി മാറണം. എങ്കിലേ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്ന നല്ല കുട്ടികളായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, ഈ പല്ലു തേക്കുന്ന വിഷയത്തിൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലു തേക്കുന്ന വിഷയത്തിൽ പഠിപ്പിച്ചെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കയ്യിലൊക്കെ എപ്പോഴും ഒരു അറാഖിൻ്റെ കഷണം ഉണ്ടാകും. അറാഖിൻ്റെ കഷണം അവരുടെ കൈകളിലുണ്ടാകും. എന്തിനെന്നറിയുമോ? എപ്പോഴും പല്ലു തേച്ചും ശുദ്ധിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് സ്വഹാബത്തും പ്രവാചകനുമെല്ലാം അറാഖിൻ്റെ കൊള്ളിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ അറാഖിൻ്റെ കൊള്ളി കണ്ടപ്പോൾ പല്ലു തേക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നിധിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ്റെ വീട്ടിലേക്കൊരു സ്വഹാബി കടന്നു വന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ അറാഖിൻ്റെ കൊള്ളിയിലേക്ക് പ്രവാചകൻ ആംഗ്യം കാണിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ അറാഖിൻ്റെ കൊള്ളിയെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിൻ്റെ പല്ല് തേച്ചു കൊടുത്തു. നോക്കൂ കൂട്ടുകാരെ, എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലു തേക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് നാം ആ കാര്യം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ച എന്താണെന്നറിയുമോ? എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ വുളൂഇന് മുമ്പും പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ എത്ര സ്നേഹമുള്ളവനാണ് നമ്മളോട്. നമുക്ക് ചിലപ്പോൾ എല്ലാ വുളൂഇനും പല്ലു തേക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ നിങ്ങൾ? എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ,
അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ഗൗരവമായിട്ട് ആ വിഷയം കണ്ടു. എങ്കിൽ നമ്മളും എന്തു ചെയ്യണം? അതുപോലെ പല്ലക്ക തേക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മളും മാറണം. മാറൂലേ? മാറണം. നമ്മളും പല്ലക്കത്തേക്കുന്ന നല്ല കുട്ടികളായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ പല്ലെല്ലാം വെളുവിളാ ഇരിക്കുന്ന പല്ലുകളായി മാറണം. അങ്ങനെ വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, ഇനി ഇങ്ങനെ വൃത്തിയുള്ള ആളുകളെയൊക്കെ ആരിഷ്ടപ്പെടുന്നു എന്നറിയോ? ഈ ലോകത്തിൻ്റെ നേതാവ്, ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, ഈ ലോകത്തിൻ്റെ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു തആല. ഈ പല്ലു തേക്കുന്ന, കുളിക്കുന്ന, വൃത്തിയുള്ള, ശുദ്ധിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തതഹിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തീർച്ചയായും ധാരാളം ധാരാളം പശ്ചാത്തപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെ? ഞാൻ ചെയ്തത് തെറ്റൊക്കെയാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ നാഥാ. അറിയാതെ ഞാൻ ഉമ്മയുടെ അടുക്കുകൾ എപ്പോഴൊക്കെയോ കള്ളം പറഞ്ഞു പോയി, അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികളെയൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അതിനെ തുടർന്ന് അല്ലാഹു പറഞ്ഞെന്താണെന്നറിയുമോ? വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അതുപോലെ ശുദ്ധിയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അല്ലാഹു നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ ലോകത്തിൻ്റെ നേതാവായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സമ്മാനം എന്താണ്? സ്വർഗമാണ്, സുന്ദരമായ സ്വർഗമാണ്. നോക്കൂ കൂട്ടുകാരെ, അപ്പം നമ്മളെല്ലാവരും എന്തു ചെയ്യണം? അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി മാറണം. അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? വൃത്തിയുള്ളവരാകണം, തൗബ ചെയ്ത് മടങ്ങുന്നവരാകണം. അല്ലാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്യണം. ആരുടെ അടുക്കൽ തൗബ ചെയ്യണം? അല്ലാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്ത് വൃത്തിയുള്ള നല്ല കുട്ടികളായി, ശുദ്ധിയുള്ള, ശുചിത്വം പാലിക്കുന്ന നല്ല കുട്ടികളായി മാറണം. അങ്ങനെ മാറൂലേ? മാറും. നോക്കൂ കൂട്ടുകാരെ, നമുക്ക് വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്ന അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറാ. എന്താ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണക്ഷമതയുള്ള, ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന്. നോക്കൂ, നമുക്ക് കുളിക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു തആല. പല്ലു തേക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു തആല. നമുക്കാവശ്യമുള്ള വെള്ളം ആകാശത്തു നിന്ന് ഇറക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആരായി മാറണം? ശുദ്ധിയുള്ള, വൃത്തിയുള്ള നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സുഗന്ധമൊക്കെ പൂശി നല്ല വിദ്യാർത്ഥിനികളായി, നല്ല കൂട്ടുകാരൻ കൂട്ടുകാരികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സുന്ദരമായ ഈ പ്രപഞ്ചത്തിലെ കോഴികളും കിളികളും എല്ലാം ഉണരുമ്പോൾ രാവിലെ സുബഹിക്ക് തന്നെ അവയെല്ലാം ഉണരും. നോക്കൂ,

0: ണം. നോക്ക് കൂട്ടുകാരെ, രാവിലെ ഇങ്ങനെ കോഴിയൊക്കെ ഉണർന്നും കിളികളൊക്കെ ഉണർന്നിങ്ങനെ കിളികൾ പാട്ടുപാടി നടക്കുമ്പോൾ ഉണ്ണികളായ നമ്മൾ ഉണരണം. എന്നിട്ടോ അങ്ങ ശുദ്ധി വരുത്തു വേഗം, അല്ലാഹുവിനെ വണങ്ങേണം. അങ്ങ് ശുദ്ധിയൊക്കെ വരുത്തി പല്ലൊക്കെ തേച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന വെള്ളം കൊണ്ട് പല്ലു തേച്ച് കുളിച്ച് വൃത്തിയായി സുഗന്ധങ്ങളൊക്കെ പൂശി. ആൺകുട്ടികൾക്ക് മാത്രമാണ് സുഗന്ധം ഇസ്ലാമിൽ അനുവദനീയം. ആ സുഗന്ധം പൂശി പള്ളികളിൽ പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈമാനോടുകൂടി കൈകൾ കെട്ടി അല്ലാഹുവിൻ്റെ മുമ്പിൽ ശുക്ര് നൽകിക്കൊണ്ട് നല്ല കുട്ടികളായി നമ്മളെല്ലാവരും മാറണം. കോഴികൾ ഉണരുന്നത് പോലെ, കിളികൾ ഉണരുന്നത് പോലെ നമ്മളും ഉണർന്ന് നല്ല കുട്ടികളായി മാറി വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല കുട്ടികളായി മാറാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലെ വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി വീണ്ടും അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. ഇന്നത്തെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോയിലൂടെ നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ എപ്പിസോഡിൽ വൃത്തിയുള്ളവരാവുക എന്ന വിഷയവുമായി നമ്മോടൊപ്പം പങ്കുചേർന്നത് അൽഫഹദ് പൂന്തുറ.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ചങ്കുവെട്ടി അൻസാറു സുന്ന ജുമാ മസ്ജിദിൽ റബ്ബിനെ അറിയുക എന്ന വിഷയത്തിൽ അബ്ദുറഹ്മാൻ അൻസാരി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
3: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله
4: നമ്മുടെ ഒക്കെ നിത്യജീവിതത്തിൽ നാം എല്ലാം ആവർത്തിച്ചു ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. അള്ളാഹു അവൻ്റെ അവസാന വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരാളും ആദ്യമായി പാരായണം ചെയ്യണം, പഠിക്കണം എന്നത് നിശ്ചയിച്ചത് തന്നെ ഈ വചനത്തിലാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ തുടക്കം ഈ വചനം. നാം നിർവഹിക്കുന്ന എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലാണല്ലോ ഈ വചനമുള്ളത്. 30-ലേറെ തവണ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനം ആവർത്തിക്കുന്ന എത്ര പേർ, റബ്ബുൽ ആലമീനാണ് എൻ്റെ റബ്ബ് എന്ന് ബോധ്യപ്പെട്ട് അത് പ്രഖ്യാപിക്കുന്നവരാണോ? ഭൂരിപക്ഷ മനുഷ്യരും എക്കാലത്തും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യനെ തട്ടിയുണർത്തി അള്ളാഹു ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തി മാ ശാഅ റക്കബക. മറ്റു ജീവജാലങ്ങളെക്കാൾ സൃഷ്ടിപ്പിൽ ഏറ്റവും നിന്നോട് ആദരവ് കാണിച്ച അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ ചതിച്ച കാര്യമെന്ത് എന്നാണ് മനുഷ്യനോട് അള്ളാഹു ചോദിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മുടെ പാരത്രിക ജീവിതത്തിൻ്റെ വിജയ പരാജയം തീരുമാനിക്കുന്ന ഒന്നാണ് മൻ റബ്ബുക എന്ന ചോദ്യം. തൻ്റെ ഖബർ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്റെ റബ്ബാരാണ് എന്ന് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസി പറയും, റബ്ബിയല്ലാ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ ആരാണ് റബ്ബ് എന്ന് അറിയലാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പഠനത്തിൽ നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ റബ്ബിനെ അറിഞ്ഞാണ് ജീവിക്കുന്നത്, ആ നിലക്ക് റബ്ബിനെ അറിയണം. റബ്ബ് എന്ന വാക്കിന് ഉടമസ്ഥൻ, രക്ഷിതാവ് എന്നൊക്കെ അർത്ഥമുണ്ട് ഭാഷയിൽ. റബ്ബുൽ അർള്, ഭൂമിയുടെ ഉടമ, റബ്ബുൽ ബൈത്ത്, വീടിൻ്റെ ഉടമ എന്നർത്ഥത്തിൽ റബ്ബ് പ്രയോഗിക്കും. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വന്നപ്പോൾ കഅബയുടെ ചുറ്റിലും വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങളുണ്ട്, അവയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറയുന്നുണ്ട്, അന റബ്ബുൽ ഇബിൽ, ഈ ഒട്ടകങ്ങളുടെ ഓണർ ഞാനാണ്. വലിൽ ബൈത്തി റബ്ബുൻ ഹുവ യഹ്മി, നീ തകർക്കാൻ വന്ന ഈ ഗേഹത്തിന് റബ്ബുണ്ട്, ആ റബ്ബ് ആ ഗേഹത്തെ കാക്കും. ആ റബ്ബ് എന്ന ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് സൂചിപ്പിക്കാൻ. റബ്ബുൽ ആലമീനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ ലോകത്തുള്ള ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ് റബ്ബുൽ ആലമീൻ. ആലം എന്ന വാക്കിന് തന്നെ മുഫസ്സിറുകൾ വ്യാഖ്യാനം പറഞ്ഞത് സിവൽ ബാരി അസ്സ വജല്ല, ലോകം, ലോകർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാത്ത മറ്റെല്ലാം ആണ് ആലം. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് റബ്ബുൽ ആലമീൻ. അവനെ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കാനുള്ള പ്രഖ്യാപനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബി അല്ലാ എന്ന് പറയുമ്പോൾ അവൻ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലദി റബ്ബാനി വറബ്ബ ജമീ അൽ ആലമീന ബിനിഅമിഹി. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ, ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് ആ നിലക്ക് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട്. ഹുവ മഅബൂദി, അവൻ മാത്രമാണ് എൻ്റെ ആരാധ്യൻ. ലൈസലി മഅബൂദുൻ സിവാഹു, അവനല്ലാത്ത ഒരു ആരാധ്യനും എനിക്കില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അള്ളാഹു ആദ്യമായി നൽകിയ അറിവും ഇതുതന്നെയാണ്. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 6000-ൽ അധികം വരുന്ന ആയത്തുകളിൽ ആദ്യമായി അവതരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ വചനങ്ങളിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവിടെ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത് തന്നെ റബ്ബുക്കൽ അക്രം, അത്യുദാരനായ, നിന്നോട് അത്യധികം ഔദാര്യവും ബഹുമാനവും കാണിച്ച റബ്ബ്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്, മനുഷ്യനറിയാത്തതൊക്കെ പഠിപ്പിച്ച റബ്ബ്, ആ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കണം, നീ പഠിക്കണം എന്നാണ് ആ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. ആരാണ് റബ്ബെന്നറിയാൻ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ സൃഷ്ടികളുടെയും സർട്ടാവാണ് ആ റബ്ബ്. ഫാലിഖുൽ ഹബ്ബി വന്നവ, ഈത്തപ്പഴക്കുരു മറ്റു ധാന്യങ്ങളൊക്കെ അതിനെ പിളർത്തുന്നവനാണ് റബ്ബ്. ബദീഉസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. ലോകം കണ്ട ധിക്കാരി ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ചപ്പോ അവന്റെ മുമ്പിൽ ചെന്ന് ഒരു റബ്ബുണ്ട്, മേലായ റബ്ബുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫിർഔൻ ചോദിച്ചു, ഒമാ റബ്ബുൽ ആലമീൻ, മൂസ നീ പറയുന്ന റബ്ബ് ആരാണ്? മൂസ നബി അലൈഹിസ്സലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു, റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു ഫുമ്മ ഹദ, ഞാൻ പറയുന്ന, ഞങ്ങൾ ഇരുവരും പഠിപ്പിക്കുന്ന റബ്ബ് ഏതൊരു സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകി ആവശ്യമായ മാർഗദർശനം കാണിച്ചു കൊടുത്തവനാണ് റബ്ബ്. ആ റബ്ബിനെ നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വചനമുണ്ട്, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു, പിന്നീട് ചോദിച്ചപ്പോൾ ഞാനത് മറന്നു എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് എന്താ നമ്മൾ വിചാരിക്കുക? ഞാൻ അത്ര പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അത് മറന്നു എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നൊരു വിചാരമുണ്ട്, ഒരു ദുർവിചാരം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പിഴവ് പറ്റില്ല, എൻ്റെ റബ്ബ് മറക്കുകയില്ല. അതാണ് ഒമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. ഇമാം ഷാഫി റഹ്മഹുള്ള ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, ആദിഹിൽ ആയത്തുൽ കരീമ സഹ്മുൻ അലീമുൻ ഫീ നഫ്സിൽ ളാലിമി, ഒരു അക്രമിയുടെ മനസ്സിൽ തറച്ച ഒരു അമ്പാണ് ഈ വചനം. വബൽസമുൻ ഷാഫിൻ ലിഖൽബിൽ മളൂം, ഒരു മർദ്ദിതന്റെ ഹൃദയത്തിന്, അവന്റെ ഹൃദയത്തിനുള്ള ഒരു സിദ്ധൌഷധമാണ് ഈ വചനമെന്നാണ്. എന്താ കാരണം? ഒരു മർദ്ദിതരു പ്രതീക്ഷ വെക്കാം, എന്നെ മർദ്ദിച്ചവൻ ആരാണെങ്കിലും അവനെ എൻ്റെ റബ്ബ് വിടില്ല, അവൻ്റെ കാര്യം എൻ്റെ റബ്ബിൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് മർദ്ദിത സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വചനമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മഹുള്ള നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളിൽ തൻ്റെ റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റിവെച്ചു? ഞാൻ അതിനുള്ള പരിശ്രമങ്ങളിൽ എവിടെയെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു സഹാബി നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദു വഹ്ദക് ലാ ശരീക ലക് അൽ മന്നാൻ ബദീഉസ് സമാവാത്തി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഈ പ്രാർത്ഥന വെച്ച് എന്താണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ നൽകും. ഈ പ്രാർത്ഥന മുഖേന എന്താണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ പ്രാർത്ഥനയുള്ളത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോടിതാ ചോദിക്കാണ്, ബി അന്ന ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, വഹ്ദക് ലാ ശരീക ലക്, നീ ഏകനാണ്, നിനക്കൊരു പങ്കുകാരനുമില്ല, അൽ മന്നാൻ, നീ അത്യധികം അനുഗ്രഹം ചൊരിയുന്നവനാണ്, ബദീഉസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്, യാദൽ ജലാലി വൽ ഇക്റാം, എല്ലാ ആദരവും എല്ലാ മഹത്വവും ഉള്ളവനായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരും നിന്നെ ആശ്രയിക്കുന്ന അല്ലാഹുവേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് അവനോട് എന്താണ് ചോദിക്കുന്നത് ആ ചോദിച്ച് തരും. എന്താണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് റബ്ബിനെ കുറിച്ചറിയണം. ലളിതമായി, ഏറ്റവും ലളിതമായി, അത്യധികം ബുദ്ധിയോ ചിന്തയോ ഒന്നുമില്ലാതെ നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ പ്രത്യേകത എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു അറാബിയോട് മരുഭൂമിയുടെ ചൂടും തണുപ്പും വെയിലും എല്ലാം ഏറ്റു നടക്കുന്ന മരുഭൂവാസിയോട്, സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് ഒരാൾ ചോദിക്കുകയാണ്, ബിമ അറഫ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, നിന്റെ റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിൽ കാണുന്ന ഒട്ടകക്കാഷ്ടങ്ങളുണ്ടല്ലോ, ഈ ഒട്ടകക്കാഷ്ടം ഒരൊട്ടകത്തെ അറിയിക്കുന്നുണ്ട്, ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്നതിന് തെളിവാണത്. ആസാറുസൈരി തദുല്ലു അലൽ മസീർ, ഇതാ ഈ കാൽപ്പാടുകൾ ഇതിലൂടെ ആരോ നടന്നു പോയിട്ടുണ്ട് എന്നല്ലേ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം, വഴിയോരങ്ങളുള്ള സഞ്ചാര പാതകളുള്ള ഭൂമി, തിരമാലകളുള്ള സമുദ്രം. അലാ തദുല്ലു അലല്ലതീഫിൽ ഖബീർ, ഇതൊക്കെ ലത്തീഫായ, ദയാലുവായ, ഖബീറായ, സൂക്ഷ്മജ്ഞാനയായ റബ്ബിനെ കുറിച്ചറിയിക്കുന്ന തെളിവുകളല്ലയോ എന്നാണ് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അഅ്റാബി പോലും പറഞ്ഞതെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എത്ര എത്ര തെളിവുകളാണ്, റബ്ബ് ഏകനാണ്, അവനുണ്ട്, അവൻ സംവിധാനിച്ച പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ അതൊന്നും അറിയാതെ ജീവിക്കലല്ല നമ്മുടെ ബാധ്യത, ആ റബ്ബിനെ അറിഞ്ഞു ജീവിക്കലാണ്. ഞാൻ ഇന്നത്തെ ഈ ഖുതുബയിൽ ഇങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോരുത്തരും ആയിരങ്ങളാണ് ചെലവഴിക്കുന്നത്. എന്തിനാ അതൊക്കെ ചെലവഴിക്കുന്നത്? അതിൻ്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം നല്ലൊരു ജോലി കിട്ടണം, നല്ല വരുമാനം ഉണ്ടാകണം, അത് തന്നെയാണ്. ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്ന് ഞാനും നിങ്ങൾ ഉത്തരം പറയും. കാരണം അത്രയും വിദ്യാഭ്യാസവും സാമർത്ഥ്യവുമുള്ള ആളുകൾ ഷിർക്കിലും കുഫറിലും വേണ്ടാത്തരങ്ങളിലും തോന്നിവാസങ്ങളിലും വെട്ടിപ്പും കൊള്ളവെപ്പും ഒക്കെ നടത്തി ജീവിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യനെ ഒരിക്കലും സംസ്കരിക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ തൻ്റെ റബ്ബാരാണ്, ആ റബ്ബിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾ, അവനെ നോക്കാൻ പിന്നെ പോലീസും പട്ടാളവും നിയമങ്ങളും ഒന്നും വേണ്ട. മക്കളുടെ കാര്യത്തിൽ നിന്ന് രക്ഷിതാക്കളൊക്കെ ആശങ്കയിലാണ്. എവിടെങ്കിലും കൊണ്ടുപോയി ചേർത്താൽ, ഇന്ന നാട്ടിൽ പഠനത്തിന് വേണ്ടി വിട്ടാൽ എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ കാര്യമെന്ത് എന്ന ആശങ്കയും ബേജാറും ഭയപ്പാടും രക്ഷിതാക്കൾക്കുണ്ട്. ഒരാശങ്കയും വേണ്ട. റബ്ബിനെക്കുറിച്ചുള്ള ബോധ്യം ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടോ, ആ മക്കളുടെ കാര്യത്തിൽ ഒരാശങ്കയും രക്ഷിതാക്കൾക്ക് വേണ്ട. അതില്ലാത്തപ്പോഴാണ് എല്ലാ വൃത്തികേടിലേക്കും നമ്മുടെ മക്കളും മനുഷ്യ സമൂഹവും പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടുതന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നാം ചെലവഴിക്കുന്ന ആ ചെലവുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ തൻ്റെ റബ്ബിനെ അറിയാൻ ഞാൻ എത്ര മിനിറ്റുകൾ ഓരോ ദിവസവും ബാക്കി വെക്കുന്നു, എത്ര സമയം അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കേൾക്കാനും പഠിക്കാനും ഞാൻ മാറ്റിവെക്കുന്നു എന്നതൊക്കെ, അത്തരം ചിന്തകൾ ഏറ്റവും പ്രധാനമാണ്. ഈ ഒരു ബോധമുണ്ടായാൽ നമ്മൾ നന്നാകും. ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഒരാളൊരു സ്ത്രീയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആരെങ്കിലും കാണില്ലേ എന്ന്. അപ്പോൾ ആ തെറ്റിലേക്ക് പ്രേരിപ്പിച്ച മനുഷ്യൻ പറഞ്ഞു കൊടുത്തത്, ലാ യറാന ഇല്ലൽ കവാക്കിബ്, ആകാശത്തുള്ള നക്ഷത്രങ്ങളല്ലാതെ ആരും കാണുന്നില്ലട്ടോ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തത്, വൈഹക്, നിനക്ക് നാശം, ഫഅയ്ന മുഖൗകിബുഹ, ആ നക്ഷത്രങ്ങളല്ല കാണുക, ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബാണ് കാണുക എന്ന് പറഞ്ഞപ്പോ ആ വേണ്ടാവൃത്തിയിൽ നിന്ന് ആ മനുഷ്യൻ മാറി നിന്നു എന്നാണ്. ഇങ്ങനെ ഒരു ബോധം നമുക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ നമ്മൾ നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും. അതുകൊണ്ട് തന്നെ റബ്ബിനെക്കുറിച്ചുള്ള പഠനത്തിൽ മരണം വരെ മുഴുകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളയോടൊപ്പം ഒരു യാത്രയിലുണ്ട്. ആ യാത്രയിലുടനീളം അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ കൻസി മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, ആ നിധിയാണ് നീ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഒരു ശക്തിയും കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന ആ ദിക്കർ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനോട് റസൂലുള്ള ഏഴ് കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ അതിലൊന്ന്, വ അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ജീവിതത്തിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നീ വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു. നമുക്കൊരു കഴിവുമില്ല, അഹങ്കരിക്കാനും അഹന്ത നടിക്കാനും നമുക്കൊരു അർഹതയുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ദിക്കറാണത്. അതോടൊപ്പം പരീക്ഷണങ്ങളെ തടുക്കുന്ന, അപകടങ്ങളെ തടുക്കുന്ന, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ അത്തരം ദുരന്തങ്ങൾക്ക് മുമ്പിലൊക്കെ കാവലായി മാറാൻ, അള്ളാഹുവിൻ്റെ സഹായം കിട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ദിക്കറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത് നമുക്കതിൻ്റെ നേട്ടം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കുഫീത വഉഖീത വതനഹ അൻക ശൈത്താൻ, നീ രക്ഷപ്പെട്ടു, നിനക്കെല്ലാ കാവലും കിട്ടി, പിശാജ് നിന്നെ തൊട്ട് അകന്നു എന്ന് പിശാജ് പറയുമെന്നാണ്. പിശാജ് പോലും ആ ദിക്റിന്റെ മഹാത്മ്യം മനസ്സിലാക്കി പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ നാവിൻ തുമ്പിലുള്ള ഉണ്ടാകുക എന്നത് മാത്രമല്ല, ഹൃദയത്തിൽ തട്ടിയ നിലക്ക് ആ ദിക്റിനോടുള്ള താല്പര്യം മനസ്സിൽ വെച്ച് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അതനുസരിച്ചുള്ള നേട്ടങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വിദ്യാസമ്പന്നരും എത്ര കഴിവുള്ളവരാണെങ്കിലും നമ്മളെ നിസ്സഹായപ്പെടുത്തുന്ന, നമ്മളൊന്നുമല്ല എന്നറിയിക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ചികിത്സക്കും മറ്റാവശ്യങ്ങൾക്കും വന്ന് അവർ താമസിക്കുന്ന ബിൽഡിങ് തീപിടിച്ച് കത്തിയമർന്ന് 20-ലേറെ പേർ വെന്തുരുകി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ യാത്രയിലൊക്കെ പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കും വലിയ സ്ഥാനമുണ്ട്, ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം സംഭവങ്ങൾ കൂടി നമ്മൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അവൻ്റെ സഹായത്തിന് അർഹത നേടുക, എല്ലാ അഹങ്കാരവും മാറ്റിവെക്കുക എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബു നമ്മെ അതിന് അവനെ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.
2: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ അൻസാറു സുന്ന ചങ്കുവെട്ടി ജുമാ മസ്ജിദിൽ റബ്ബിനെ അറിയുക എന്ന വിഷയത്തിൽ അബ്ദുറഹ്മാൻ അൻസാരി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്.
0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്. അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: ഇടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: മുംബൈ IIMൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് June 15 വരെ അപേക്ഷിക്കാം. മുംബൈ IIMൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.
3: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
4: എടുത്തു കൊടുത്താൽ മതി,
3: അത് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
1: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IIMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
3: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
4: സ്ഥാപനം
3: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
1: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടു മാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ

0: ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മാഷാല്ലാ, നമ്മുടെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പലപ്പോഴും ആളുകൾ യാത്രയിലായിരിക്കും,
3: അതെ,
2: പ്രത്യേകിച്ച് കുടുംബങ്ങളൊക്കെയും കുടുംബ സന്ദർശനത്തിലായിരിക്കും. ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് യുവാക്കള്
3: കുറച്ചുകൂടി അഡ്വഞ്ചർ യാത്രകളോ മറ്റൊക്കെ ആയിരിക്കും,
2: ടൂറോ മറ്റോ പ്ലാൻ ചെയ്ത് യാത്രയിലായിരിക്കും. അപ്പൊ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇന്നത്തെ ദൃശ്യത്തിൽ ബീഹാറിലേക്ക് ഒരു കല്യാണ യാത്ര, ബീഹാറിലെ ഒരു കല്യാണ യാത്രയാണ്.
3: വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരാം.
2: നമ്മുടെ കൂടെ ചേരുന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ വി ടി അബ്ദുസലാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സ്വലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സ്വലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
5: അതെ,
4: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
5: തീർച്ചയായിട്ടും, നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയുടെ ഏകദേശം ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു പിന്നെ ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചാരിറ്റി വർക്കും കാര്യമൊക്കെ ചെയ്യാമെന്നൊരു ഓഫറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം പിന്നെ വന്നൊരു 3 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്.
3: അതെ,
5: അപ്പോൾ അത് പിന്നെ വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം നമ്മളൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
3: അതെ
5: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു രണ്ട് പർപ്പസിലുള്ള ഒരു യാത്രയാണ്.
4: യെസ്, അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പെരുന്നാളാണ്.
5: അതെ,
4: അപ്പം പെരുന്നാളാവുമ്പോൾ നമ്മളൊരു പെരുന്നാൾ വിഭവം കൂടിയായിട്ടാണ് നമ്മൾ യാത്ര വിവരണം ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്.
5: തീർച്ചയായിട്ടും, അതിൽ നമ്മൾ യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ 4 ആളോ ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്.
4: നമ്മൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
5: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
4: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനം.
5: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമെ നമ്മളൊരു 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
4: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
5: സെപ്റ്റംബർ 4
4: നാലിലാണ് യാത്ര.
5: അതെ,
4: നമ്മൾ കൊച്ചിയിൽ നിന്നാണ്.
5: കൊച്ചിന്ന് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടുന്ന് പോയി, പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
4: അവിടുന്ന് പിന്നെ നമ്മൾ
5: വണ്ടി
4: വിളിച്ചിട്ട് നമ്മൾ
5: വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
4: അപ്പം യാത്രയിൽ ഞാൻ സ്വലായി, അതുപോലെ തന്നെ
5: നിസാർ ദേവാലയം
4: ബഷീർ മാഷും.
5: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
4: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയപ്പെട്ടിട്ടുണ്ട്? പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
5: അതെ അതെ, നിസാർ ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ കൂടുന്നത്. എന്തായാലും
4: നമ്മൾ അവിടെ നിന്ന് യാത്ര
5: തുടങ്ങി നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്,
4: ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ.
5: അതെ അതെ. അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
4: കുറേ സാധനങ്ങളും ഗീസും കവറും കുറേ ലഗേജും.
5: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് രണ്ട് മണി.
4: അതെ. പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
5: പ്രത്യേകിച്ച്
4: പറയേണ്ട ആവശ്യമല്ല, അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലൈൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ അവിടുന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അധിക സമയം വെയിറ്റ് ചെയ്യുന്നില്ല.
5: എന്നാലും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ യാത്രക്ക് അലഹമ്മദില്ല നല്ല ഇതായിട്ടുണ്ട്.
4: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
5: രണ്ടര മണിക്കാണ്.
4: ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പൊ ഈ ഹൈദരാബാദിന് സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ട് ഇറങ്ങുന്നു.
5: അതെ, ശരിക്കും ഒരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു ഒരു എയർപോർട്ട്.
4: ഞാനപ്പോ വിചാരിച്ചെന്താന്നോ, ഇതിന്ന തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടുന്ന് ഇനി വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെയാണ് ദർഭംഗ.
5: അതെ അതെ അതെ. ഏകദേശം ഒരു നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു രൂപത്തിൽ
4: പോലെ
5: ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടുന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
4: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി.
5: ആ
4: പിന്നെ,
5: അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമിയ മിഫ്താഹുൽ ഉലൂമിലെ ബനാത്തിൻ്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
4: വിശപ്പുണ്ട്,
5: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ, നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്കൊരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ, എന്നിട്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുണ്ടാവാറ സ്വാഭാവികമായിട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ
4: കൊണ്ടുപോകണം. അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ
5: അവർക്ക്
4: പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
5: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്.
4: ഒരു കലത്തില് അല്ലേ, പിന്നെ കലത്തിലാണ് വേവിക്കുന്നത്.
5: ആ കലത്തില് ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തില്. അത്
4: മട്ടൻ
5: റൊട്ടി
4: നല്ല ടേസ്റ്റ്, അപ്പാര ടേസ്റ്റ്.
5: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ള നേരെ ഇതിലേക്ക് ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. എനിക്ക് തോന്നുന്നു ഗുജറാത്താണ് അതിൻ്റെ
4: ഗുജറാത്ത്,
5: അതെ ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
4: പിന്നെ നമ്മൾ പോവാണ്. നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്.
5: സൂപ്പോള്.
4: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ, അവിടെ കുറച്ച് സമയം നമ്മൾ കറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറേ.
5: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ,
4: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറെ നടന്നു. പക്ഷെ ലെസ്സി കിട്ടിയില്ല അവസാനം.
5: അവസാന മകരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ ലുഹുറും സ്കെച്ച് ഉണ്ടായിരുന്നില്ല. ലുഹുറ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പൊ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
4: നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ,
5: പിന്നെ ലെസ്സി തേടി ഇറങ്ങി.
4: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
5: നേരെ നമ്മൾ മിഫ്താഹുലൂമിലേക്കാണ്.
4: മിഫ്താഹുലൂമിൽ എത്തും.
5: അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം പറഞ്ഞിട്ട് അവിടെ
4: രാത്രി അവിടെ നിൽക്കുന്നു.
5: ആ രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുന്ന് ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച്
4: അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്ത് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
5: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള
4: നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
5: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത്.
4: അതിനാണ് നമ്മൾ
5: പിന്നെ സാധനം നമ്മൾ
4: അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട് നമ്മുടെ ഷെർഫ് ഹിന്ദുസ്ഥാനും കൂട്ടിയിട്ട് നമ്മൾ ഡെയിലി നേരെ
5: ഫോർബിസ്കഞ്ചിലേക്ക്. ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്. അതായത് നമ്മളുള്ളത് സോപ്പോൾ ജില്ലയാണ്. സോപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി. പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി. അവരായിട്ട് കരാർ ഉറപ്പിച്ചു. അവിടുന്ന് സാധനം ലോഡ് ചെയ്തു. പിന്നെ നമുക്കത് ഈ അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടുന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ലോഡ് ചെയ്തിട്ട്
4: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്? ഏകദേശം ശരിക്കും നമുക്ക്
5: 60 കിലോമീറ്റർ
4: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട്
5: മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോണത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ്. അവർ ഇറക്കി പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
4: ആശാരിൻ്റെ അടുത്തേക്ക്.
5: അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരി പണി ചെയ്യുന്നില്ല.
4: അത് വളരെ ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ.
5: അതെ അതെ, വളരെ പിന്നെ എന്താ പറയുക, നമ്മൾ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
4: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത്.
5: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ ഒപ്പിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ടിയുടെ ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി. അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
4: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പോൾ ആലൻ്റെ ഉള്ളിൽ ഒരു പശു രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശുവും ഉണ്ട്. പശുവിൻ്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, അപ്പൊ അയാൾ കിടക്കല് ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
5: ഫുൾകോട്ടിൽ.
4: അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടി കൊണ്ട് ഇവിടെ കിടക്കുന്നെന്ന് ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന് സംരക്ഷണമായിട്ട് അരയിൽ കൊണ്ടുപോവോ
5: അതെ
4: അങ്ങനെയൊക്കെ.
5: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലിയല്ല.
4: അല്ല,
5: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
4: ഇതാക്കുന്ന സ്ഥലമാണ്,
5: ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല. അപ്പൊ ആ ഒരു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
4: മദ്രസയിലേക്ക്
5: അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡിയാക്കി.
4: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു.
5: പണി പൂർത്തിയാകാത്ത വീട്.
4: പണി പൂർത്തിയാകാത്ത
5: ഒരു വീട്ടില്
4: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
5: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
4: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
5: പിറ്റേന്ന് രാവിലെ നമ്മള് സുബഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ.
4: അതെ അതെ.
5: ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം.
4: ആ
5: അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്,
6: അവള്
5: ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു, അവിടെ നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
6: അതായത് ജമിയ മിഫ്താഹുലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
5: അറിവാണ്. അപ്പൊ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പത്തിന് അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
6: അതെ അതെ അതെ അതെ.
5: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
6: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, ഇവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവര് കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി
5: പൊരി
6: പൊരി അതാണ്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
5: കുട്ടികൾക്ക്
6: വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നു.
5: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
6: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മള് ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി
5: പോയി
6: അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട്
5: നമ്മൾ പോയി. അതെ,
6: പിന്നെ നമ്മൾ നേരെ
5: അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളത്, നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
6: അങ്ങനെയാണ് കല്യാണത്തിന്
5: കല്യാണത്തിന് പോകുന്നത്.
6: അപ്പൊ കല്യാണത്തിലേക്ക് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. രൂപത്തിലായി പോയി
5: ആ ഒരു അഗ്രിമെന്റിലാണ്.
6: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
5: രാംഘാട്ട്
6: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
5: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘാട്ട് അതായത് പൂർണ്ണിയ വരെ 160 kilometers
6: ഉണ്ട്.
5: 160 kilometers
6: നമ്മൾ എത്തുമ്പോ 10-11 ആയിട്ടുണ്ട് അല്ലേ?
5: അതിന്റെ മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്.
6: അതിന്റെ മുന്നേ
5: 11:30 നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കാനൊക്കെ പോണത്. അവിടെ
6: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റ് ഉള്ള ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീടിന്റെ മുമ്പിലേക്കും എത്തുമ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ, ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്കാട്ടിലും നമ്മുടെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡൽ ആയതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പോൾ പണ്ടത്തെ അത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
5: സാരിയൊക്കെ
6: സാരിയൊക്കെ ചുറ്റി കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്ന
5: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ
6: ഇട്ടുന്ന പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നേ.
5: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ രാംഘാട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ റോഡ് ക്ലോസ് ചെയ്ത്
6: കുറച്ച് പ്രയാസം.
5: നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയാണ് പോകുന്നത്.
6: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട് ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എന്റെ നാട്ടിൽ കുറെ മുമ്പ് പള്ളിയിലിരുന്ന ഇമാമായിട്ട് ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട്
5: കണ്ടു.
6: അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്.
5: അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ
6: സ്ഥാപനത്തിലേക്ക്.
5: അതിനു മുമ്പ് നമ്മൾ കടല
6: കൃഷിയുടെ നിലക്കടല
5: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോ.
6: അതെ അതെ.
5: അപ്പൊ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാരും കൂടി സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ് നമ്മള് ആ ഒരു യാത്രയിൽ.
6: നല്ല വെയിലുണ്ട്,
5: നല്ല വെയിലുണ്ട്,
6: എന്നാലും
5: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ട് തന്നെ അപ്പുറത്തുള്ള ആൾക്കാരെ എടുക്കാൻ ചോദിക്കുന്നുണ്ട്,
6: കൗതുകത്തിൽ
5: നോക്കുന്നുണ്ട്
6: നമ്മുടെ രൂപം ഭാവം. അവിടുത്തെ ഉള്ള ആളല്ല എന്നവർക്ക് അറിയാലോ.
5: ഒന്നാമത് നമ്മുടെ കയ്യിൽ നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
6: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
5: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്. അവര് ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
6: അതെ അതെ അതെ. അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
5: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം.
6: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ് രാഹുൽ യാത്രന്റെ. ജോഡോ യാത്രയാണോ അതോ ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട യാത്ര ഉണ്ടായിരുന്നല്ലോ.
5: അപ്പൊ ആ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
6: യെസ്. പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, ചിലയ്ക്ക് മുമ്പേ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകവും സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ നമ്മൾ,
5: ഹാഫിസ് റംസാൻ,
6: ജാമിയ നദ്വിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം അധ്യാപകൻ, നമ്മുടെ എന്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
5: തന്നെ,
6: അദ്ദേഹത്തെ അവിടെ നിന്ന് കാണുന്നത് അത്ഭുത ഭയങ്കര ഒരു ഒരു
5: ആ സ്ഥാപനവും റംസാൻ ഭായി ആയിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യാപിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലണത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
6: എല്ലാവരും കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലും ഉള്ളിൽ വെള്ളം പറ്റും, ഇതൊക്കെ തന്നെ നൂറുസ്കാരം അവിടെ
5: നിന്ന്
6: നമ്മളെ വണ്ടിയിൽ പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മളെ പിന്നെ അങ്ങോട്ട്
5: വണ്ടിയിലാക്കി തന്നു.
6: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, ബീഹാറിലെ ഒരു മനോഹരമായ കല്യാണ കാഴ്ചകളും യാത്രകളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് നസ്റുള്ള സ്വലാഹി, വി ടി അബ്ദുസലാം. പീസ് റേഡിയോ ശബ്ബലമ്പലി പ്രത്യേക ദിന പരിപാടികൾ തുടരുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനി വോയ്സ് ഓഫ് ഹറമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള പരിഭാഷയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്. ഖുത്ബ പരിഭാഷപ്പെടുത്തുന്നത് ഡോക്ടർ ഷുറൈഹ് സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1447 ജുമാദൽ ഊല 16 തീയതി അഥവാ ക്രിസ്തുവർഷം 2025 നവംബർ 7 മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് അദ്ദക്തൂർ അബ്ദുല്ല ബിൻ അവ്വാദൽ ജുഹനി അഫിലഹുല്ല നടത്തിയിട്ടുള്ള ഖുത്ബയുടെ ആശയസംഗ്രഹമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ري ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സൂക്ഷ്മതയുള്ളവരായി തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള തഖ്വ എന്നുള്ളത് അത് മഹത്തായ ലാഭമാണ്. അത് അവൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു പരിചയവും അവങ്കിലേക്കുള്ള ഒരു മാർഗവുമാണ്. അള്ളാഹുവിൻ്റെ രോക്ഷത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അതേപോലെ നിങ്ങൾ അൽജമാഅത്തിനെ അഥവാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അണിചേരുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ കക്ഷികളായി പിരിയരുത്. മരണാനന്തര ജീവിതത്തിനായി സ്വയം മനസ്സിനെ വിചാരണ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. ഖബറിലെ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നും ഒരു പ്രകാശം നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. പരലോകത്ത് അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു അടിമ ഭയപ്പെട്ടു കൊള്ളട്ടെ, അവൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. അള്ളാഹു ആർക്ക് കൂടെയുണ്ടോ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു ആർക്കെതിരാണോ അവന് പിന്നെ ആർക്കാണ് ആശ്രയം നൽകുക? വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയ ഈമാനും ഹിദായത്തുമാണ്. റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുന്തും സാദിഖീൻ. അവർ ഇസ്ലാമായതിൻ്റെ പേരിൽ അവർ വലിയ ഔദാര്യമായി അത് എടുത്തു പറയുന്നു. റസൂലെ, നിങ്ങൾ ആ അഅ്റാബികളോട് നിങ്ങൾ പറയണം, ലാ തമന്നു അലയ്യ ഇസ്ലാമക്കും, എൻ്റെ മേൽ നിങ്ങൾ ഇസ്ലാമായി എന്നുള്ളത് വലിയ കാര്യമായി നിങ്ങൾ വലിയ മഹത്വം ചെയ്തതായിക്കൊണ്ട് പറയേണ്ടതില്ല. മറിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്, നിങ്ങൾ ഇസ്ലാമിലേക്ക് ചേക്കേറിയത് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹമാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന ഔദാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാൽ അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും രക്ഷിതാവും ഉടമസ്ഥനും സ്രഷ്ടാവും നിയന്താവും എന്ന് ഉറച്ചു വിശ്വസിക്കലാണ്. ഒരു മനുഷ്യൻ്റെ നമസ്കാരം, നോമ്പ്, പ്രാർത്ഥന, പ്രതീക്ഷ, ഭയം, വിനയം, കീഴ്വണക്കം തുടങ്ങിയ ആരാധനകൾക്ക് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ്. അവൻ എല്ലാ പൂർണ്ണതയുടെ വിശേഷണങ്ങളോടും കൂടിയുള്ളവനാണ്, എല്ലാ കുറവുകളിൽ നിന്നും മുക്തനാണ് എന്ന് മനസ്സിലാക്കലാണ് ഈമാൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അറിയുക, ഈമാൻ എന്നത് കേവലം വ്യാമോഹങ്ങളോ പ്രതീക്ഷകളോ അല്ല. പരലോകത്ത് ഞാൻ രക്ഷപ്പെടും, അവിടെ എനിക്കെല്ലാ സുഖങ്ങളും കിട്ടും എന്നുള്ള പ്രതീക്ഷകളല്ല, മറിച്ച് അത് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കണം അള്ളാഹുവിനെക്കുറിച്ച്. അതിനെ സത്യപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അവൻ്റെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നതും അതേപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള സത്യപ്പെടുത്തലുകളും ഉണ്ടാകണം. അതിനുശേഷം അവൻ്റെ അവയവങ്ങൾ ആ ഈമാനിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് ത്വാഅത്തുകൊണ്ട് കീഴ്വണക്കം വഴി വർദ്ധിക്കുകയും അനുസരണക്കേട് വഴി കുറയുകയും ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള ഈമാൻ, ആ ഈമാനാണ് എല്ലാ വിജയത്തിൻ്റെയും എല്ലാ അഭിവൃദ്ധിയുടെയും അടിസ്ഥാനം. ആ ഈമാനിനെ നിങ്ങളിൽ സ്ഥാപിക്കുന്നതിനും അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സുകളിൽ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, ദൂതന്മാരെ അയച്ചു തന്നത്. ഈ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ സ്തംഭം എന്ന് നമ്മൾ അറിയണം. ഈമാൻ എന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ അമൂല്യവും മഹത്തായതുമായ ഒരു ദൈവിക വരദാനമാണ്, അനുഗ്രഹമാണ്. അത് ആയുസ്സിനെ ശുദ്ധീകരിക്കുന്നു, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നു, പരലോക വിജയം ഉറപ്പുവരുത്തുന്നു. ഇഹത്തിലും പരത്തിലും അതിൻ്റെ ഉടമയെ ആ ഈമാൻ ഉയർത്തുകയും ചെയ്യുന്ന വലിയ അനുഗ്രഹമാണത്. കാരണം അതിലാണ് യഥാർത്ഥ ജീവിതവും പരലോകത്തിലെ സൗഭാഗ്യവുമുള്ളത്. ഇത് അനുഭവിച്ചറിഞ്ഞവർക്കല്ലാതെ അതിൻ്റെ അനുഭൂതിയും അറിയാൻ കഴിയുന്നതല്ല. അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകുന്നു, താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അതിനെ തടയുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി ഇലൈഹി മൻ അനാബ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിക്കുന്ന ആളുകളെ വഴികേടിലാക്കുന്നു. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ആളുകളെ, അള്ളാഹുവിൻ്റെ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഹിദായത്തിലേക്കും തിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. റസൂലുള്ള പറയുന്നു, അള്ളാഹുവിനെ രക്ഷിതാവായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും സ്വീകരിച്ചവൻ ഈമാനിൻ്റെ രുചി ആസ്വദിച്ചവനാണ്, അറിഞ്ഞവനാണ് എന്ന്. സത്യസന്ധമായ ഈ ഈമാൻ, ഈ വിശ്വാസം എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ്, മാന്യതയുടെയും പദവിയുടെയും നേതൃത്വത്തിൻ്റെയും സ്രോതസ്സാണ്. അതിൻ്റെ ഉടമ മാന്യനായും സന്തോഷവാനായും ശക്തിയുള്ളവനായും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനായും ജീവിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല ഈമാൻ ഉള്ളവർക്കും കീഴ്വണക്കമുള്ളവർക്കും ഭൂമിയിൽ വിജയവും അതേപോലെ തന്നെ അധികാരവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതാല പറയുന്നു, ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇളതുൽ ലിൽമുത്തഖീൻ വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ ഇൻ യംസസ്കും കർഹുൻ ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസി വലിയഅലമ അല്ലാഹു അല്ലദീന ആമനു വയത്തഖിദ മിൻകും ഷുഹദാ വല്ലാഹു ലാ യുഹിബ്ബു അൽളാലിമീൻ വലിയുമഹ്സ അല്ലാഹു അല്ലദീന ആമനു വയംഹക്കൽ കാഫിരീൻ. അതേ, റബ്ബ് പറയുകയാണ്, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ. നിങ്ങൾക്കിപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പും അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ആ യുദ്ധ ദിവസങ്ങളിലെ ജയപരാജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. വിശ്വസിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് തിരിച്ചറിയാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണത് അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സത്യവിശ്വാസികളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയും സത്യനിഷേധികളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ചെയ്യുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഈമാൻ ഉള്ളവർ അള്ളാഹു തആലയുടെ സംരക്ഷണത്തിൽ സന്തുഷ്ടരാണ്. അവർ സുഖകരമായ ജീവിതത്തിൽ ആനന്ദം കൊള്ളുന്നവരാണ്. അള്ളാഹു തആല അവരെ സ്നേഹിക്കുന്നു, സത്യവിശ്വാസികൾ അവരെ സ്നേഹിക്കുന്നു, അള്ളാഹു തആല അവരെ പ്രതിരോധിക്കുന്ന ശത്രുക്കളിൽ നിന്നും അവർക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷവാർത്തയുണ്ട്. വിപത്തുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയ ആശ്വാസം അവർക്ക് കൊടുക്കുന്നു. ആ ആശ്വാസം ഈമാനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ് വല്ലാഹു ബികുല്ലി ഷൈൻ അലീം. ഒരു വിപത്തും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയോടുകൂടിയല്ലാതെ സംഭവിക്കുന്നില്ല. അള്ളാഹുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുള്ളവനാകുന്നു. ആ ഈമാനുള്ളവർ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആളുകളാണ്. നന്മയും തിന്മയും കീഴ്വണക്കവും അനുസരണക്കേടും എളുപ്പവും ഞെരുക്കവും എന്നിങ്ങനെ അവർക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അഭയം തേടുന്നു. ആ ഈമാനിലേക്ക് അഭയം പ്രാപിക്കുന്നു. അതിലൂടെ അവർ ശക്തി പ്രാപിക്കുന്നു. അതേപോലെ തന്നെ അവർ ഉപദേശങ്ങളിൽ നിന്നും ഓർമ്മപ്പെടുത്തലുകളിൽ നിന്നും ഉപകാരമെടുക്കുന്ന പ്രയോജനമെടുക്കുന്ന ആളുകളുമാണ് ഈ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ. അവരുടെ ഈമാൻ അവരെ ദുർവൃത്തികളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നു. അവരുടെ ഈമാനിൻ്റെ വെളിച്ചം കൊണ്ട് സത്യത്തെയും അസത്യത്തെയും അവർ വേർതിരിച്ചറിയുന്നു. സന്മാർഗത്തെയും വഴികേടിനെയും ബിദ്അത്തിനെയും സുന്നത്തിനെയും അവർ വേർതിരിച്ചറിയുന്നുണ്ട്. അവർക്ക് വിജയവും അധികാരവും അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ പ്രതാപത്തിൻ്റെയും മാന്യതയുടെയും ആളുകളാണ്. അള്ളാഹു പറയുന്നു, വഖാന ഹഖ്ന അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയായി നാം ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ പോലും അവർക്ക് വേണ്ടി പാപമോചനം നടത്തുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون. ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവരുടെ അടുക്കൽ അവർ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. റബ്ബ് വീണ്ടും പറയുകയാണ്, അതേ മലക്കുകൾ പറയുന്നു, ഞങ്ങൾ ഇഹത്തിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും നിങ്ങളുടെ സഹായികളാണ്. നിങ്ങൾക്കവിടെ നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതെല്ലാമുണ്ട്, അതേപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ആ റബ്ബിൽ നിന്നുള്ള സൽക്കാരമാണ് അത് എന്ന് മലക്കുകൾ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ് അവരെ റൂഹിനെ പിടിക്കുന്നത്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ ഉത്തമ സമൂഹത്തെ, റസൂലുള്ളയുടെ സമൂഹത്തെ മനുഷ്യർക്കായി അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന ഏറ്റവും നല്ല സമൂഹമാണ്. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു, അള്ളാഹു അവരോട് സൽക്കർമ്മം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിലുള്ള ഈമാനും അതേപോലെ തന്നെ സൽക്കർമ്മവും ആത്മാവിൻ്റെ ഔഷധവും ഹൃദയത്തിൻ്റെ ആഹാരവുമാകുന്നു. അത് ഹൃദയത്തിൽ സ്ഥിരപ്പെട്ടാൽ ഇഹത്തിലും പരത്തിലും എല്ലാ നന്മയും അതിൻ്റെ ഉടമക്ക് ലഭിക്കും. ആർത്തിയുടെയും അതേപോലെ തന്നെ സംശയങ്ങളുടെയും കഠിനമായ ഫിത്നകളുടെയും കുഴപ്പങ്ങളുടെയും തിരമാലകൾക്ക് മുമ്പിൽ ആ അടിമ അഭയം തേടുന്ന രക്ഷാമാർഗം ഈ ഈമാനാണ്. മനുഷ്യൻ അതിനെക്കുറിച്ച് അശ്രദ്ധനായാൽ, നശ്വരമായ ദുനിയാവിൻ്റെ അവശിഷ്ടങ്ങൾക്ക് പിന്നാലെ പോയാൽ, അങ്ങനെ അവൻ അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അപ്പോൾ അവൻ്റെ ജീവിതം ഞെരുക്കമാവുകയും ഹൃദയം രോഗിയാവുകയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഈമാൻ നിങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഈ ഈമാൻ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എല്ലാ അവസ്ഥകളിലും, പ്രയാസമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തുമെല്ലാം, അതെല്ലാ അവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തൃപ്തിയുണ്ടാക്കാൻ അവന് കാരണമാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. സൃഷ്ടാവിനെക്കുറിച്ചുള്ള വിശ്വാസിയായ അടിമയുടെ തൃപ്തി മാനസികമായ ശാന്തതയ്ക്ക് അവന് സമാധാനത്തിന് കാരണമാകുന്നതാണ് എന്നും നിങ്ങളറിയണം. അതാണ് സൗഭാഗ്യത്തിൻ്റെ സാരം. സ്വന്തം കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വിധിച്ചതിലും അവനെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദുരിത കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അവനതിൽ സമാധാനമടയാൻ ഈ ഈമാൻ കൊണ്ട് സാധിക്കും. വിശ്വാസി കഴിഞ്ഞു പോയതിൽ കരഞ്ഞു ദുഃഖിച്ചു കഴിയുകയില്ല. അവൻ അവന്റെ വർത്തമാന കാലഘട്ടത്തിൽ ദേഷ്യത്തോടെ ജീവിക്കുകയുമില്ല. അവൻ ഭയപ്പാടോടുകൂടി ഭാവിയെ നോക്കിക്കാണുകയുമില്ല. കാരണം ജീവിത പോരാട്ടത്തിൽ അചഞ്ചലമായിക്കൊണ്ട് നിലനിൽക്കാൻ അവന് ആ ഈമാൻ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വിപത്തുകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവനെ എല്ലാ നിലക്കും രക്ഷപ്പെടാനുള്ള ആയുധം അവന്റെ കയ്യിലുണ്ട്. കാരണം അവൻ ഈമാനുള്ളവനാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, കണ്ണ് ചിന്മി തുറക്കുന്ന സമയം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനിൽ നമുക്ക് കുറവരാൻ പാടില്ല. അല്ലാഹുവിന്റെ തൃപ്തിയിൽ നിന്നും ഇട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനം കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങളുടെ സഹായം തേടുക. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു പ്രയാസകരമായ കാര്യമുണ്ടായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തിലേക്ക് അഭയം തേടുന്നു. അദ്ദേഹത്തിൻ്റെ നമസ്കാരം കേവലം ഒരു ചടങ്ങായിരുന്നില്ല, മറിച്ച് അത് അള്ളാഹുവുമായി മനസ്സലിഞ്ഞുകൊണ്ടുള്ള സംസാരമായിരുന്നു. നമസ്കാരത്തിൻ്റെ സമയമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, അരിഹ്നാ യാ ബിലാൽ, ഓ ബിലാൽ, നമസ്കാരം കൊണ്ട് ഞങ്ങൾക്കൊരു ആശ്വാസം നൽകൂ, പെട്ടെന്ന് ഈ കാമത്ത് കൊടുക്കൂ എന്നർത്ഥം. സത്യവിശ്വാസികളെ, ഇതൊക്കെയാണ് ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കാനുള്ള താക്കോലുകൾ. ശാന്തതയോട് ജീവിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണിവ. നിങ്ങൾ വിജയിച്ചേക്കാം. അതിനാൽ നിങ്ങൾ ഈ പറയപ്പെട്ട മൂല്യങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ ശ്രദ്ധിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം ലഭിക്കുമെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കടാക്ഷവും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ജസാകല്ലാഹു ഖൈറാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് മസ്ജിദുൽ ഹറമിൽ നിന്നും നിർവഹിച്ച ജുമാ ഖുത്ബയുടെ മലയാള പരിഭാഷയായിരുന്നു. വിവർത്തനം ചെയ്തത് ഡോക്ടർ ഷുറൈഹ് സലഫി.
9: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ. പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
11: പീസ് റേഡിയോ നുറുങ്ങുകൾ. വസ്ത്രവും ഭക്ഷണവും ഉൾപ്പെടെ സംസ്കാരത്തിന്റെ ഭാഗമായ ചിഹ്നങ്ങളെ വർഗീയ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്ന ആധുനിക കാലത്ത് ആൺപെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം എന്ന പ്രസക്തമായ രചനയാണ് നുറുങ്ങുകളിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
12: ആൺപെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം. രചന അബ്ദുൽ മാലിക് സലഫി. പുരുഷനും സ്ത്രീയും രണ്ട് ഭിന്ന ലിംഗങ്ങളാണ്. അവയെ ഒന്നാക്കാനുള്ള ശ്രമം പ്രകൃതിവിരുദ്ധവും മതവിരുദ്ധവുമാണ്. ചിന്ത, വികാരം, വസ്ത്രം, ശരീരം തുടങ്ങിയവയിലെല്ലാം സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സാമാന്യബുദ്ധിയുള്ള ആരും സമ്മതിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞു, ആണ് പെണ്ണിനെപ്പോലെയല്ല. വിശുദ്ധ ഖുർആൻ 3:36 അതേസമയം ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരേ വസ്ത്രം സ്കൂളിൽ നിർബന്ധമാക്കുന്ന രീതി തീർത്തും ബുദ്ധിശൂന്യവും അതിലുപരി മതവിരുദ്ധവുമാണ്. മാത്രവുമല്ല, അത് സ്ത്രീവിരുദ്ധവുമാണ്. കാരണം സ്ത്രീയുടെ അസ്തിത്വത്തെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. ബാലുശ്ശേരി സ്കൂളിലെ വിവാദ നടപടിക്കെതിരിൽ മാനവിക ബോധവും മതബോധവുമുള്ള സർവമനുഷ്യരും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. മതനിരാസ പ്രക്രിയ കുറച്ചുകാലമായി വിദ്യാലയങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം അത് ഗോപ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമാവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെതിരിൽ സർവമതക്കാരും പ്രതികരിക്കണം. കുടുംബമെന്ന മനോഹര സംവിധാനത്തെ തകർക്കാനും സമൂഹത്തിൽ ലൈംഗികതയെ വ്യാപിപ്പിക്കാനുമുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിത്. വരും തലമുറയെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണിത്. അതിനാൽ ഇത് സാമൂഹ്യ വിരുദ്ധം കൂടിയാണ്. ബാലുശ്ശേരിയിൽ നടന്ന പരിപാടിയുടെ പോസ്റ്റർ തന്നെ ഈ ആശയത്തിനെതിരാണ് എന്നതാണ് ഏറെ കൗതുകം. മന്ത്രിയായ സ്ത്രീയും MLA പുരുഷനും ഒരുപോലെയല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളത്. പുരുഷനെപ്പോലെ പെണ്ണ് വസ്ത്രം ധരിച്ചാൽ പെണ്ണ് ആണാകുമെന്നും അതോടെ സമൂഹത്തിൽ നിന്ന് പീഡന വാർത്തകൾ അപ്രത്യക്ഷമാകും എന്നതുമാണ് ഇവർ കരുതുന്നതെങ്കിൽ, ഇവരേക്കാൾ തലയിൽ ആൾതാമസം കുറഞ്ഞവർ ലോകത്ത് വേറെയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനാൽ ബാലുശ്ശേരി സ്കൂളിൽ മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ഈ ഏർപ്പാടിനെതിരിൽ ശക്തമായ പ്രതികരണം ഉയർന്നേ മതിയാവൂ. വിദ്യാഭ്യാസം സംസ്കാരത്തിനാണ്, സംസ്കാരശൂന്യതക്കല്ല.
11: നിങ്ങൾ കേട്ടത് നുറുങ്ങുകൾ. ആൺപെൺ ഭേദമില്ലാത്ത വസ്ത്രം മാനവവിരുദ്ധം മതവിരുദ്ധം. അബ്ദുൽ മാലിക് സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷെഫീഖ് വണ്ടൂർ.
13: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം, പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
14: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 46-ാം വചനം. നിഷ്കളങ്കരാവുക. പ്രവാചകന്മാരെ നിഷേധിച്ചവർ സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് നിഷേധിച്ചത്. പ്രവാചകൻ മാരണക്കാരനോ ഭ്രാന്തനോ അല്ല. ഈ ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
15: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 44, 45 എന്നീ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാഅല്ലാഹ് ഇന്ന് 46, 47 ആയത്തുകളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി 46-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം.

واحدة أن تقوموا لله مثنى وفرادى ثم

ആയത്തിൻ്റെ സാരം നീ പറയുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ ഈ രണ്ട് പേരെയോ ഒറ്റയായോ നിൽക്കുകയും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണമെന്ന്. നിങ്ങളുടെ കൂട്ടുകാരന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ഭ്രാന്തുമില്ല. ഭയങ്കരമായ ശിക്ഷയുടെ മുമ്പിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ മാത്രമാകുന്നു അദ്ദേഹം. കുൽ എന്ന കൽപ്പന ക്രിയ കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയെ താങ്കൾ പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് ബാധ്യതയുണ്ട്. പിന്നീട് എന്തിനാണ് കുൽ എന്നിവിടെ കൽപ്പനാസ്വരത്തിൽ ഒരു ക്രിയ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നീ പറയണം എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ പറയാൻ പോകുന്നത്, കുൽ എന്ന വാക്കിന് ശേഷം എന്തൊരാശയമാണോ പറയുന്നത്, ആ ആശയത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ്, അതീവ ഗൗരവമുള്ളതാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ക്രിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുൽ നബിയെ താങ്കൾ പറയുക. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന ഒരു തഷവൂക്ക്, ഒരു ആഗ്രഹം, അത് മനസ്സിലാക്കണം, എന്ത് കാര്യമായിരിക്കും എന്നിങ്ങനെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാചകം കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നമാ അഇദുക്കും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഉപദേശിക്കാനുള്ളത്, ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നസീഹത്തായി നൽകാനുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ന അർത്ഥമാണ് ലഭിക്കുക. അഇദുക്കും, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, ബിവാഹിദത്തിൻ, ഒരു കാര്യം കൊണ്ട്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, അത് മാത്രമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് എന്നാണ് ആദ്യത്തെ ആ ആയത്തിൻ്റെ ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ ഇന്നമാ അഇദുക്കും ബിവാഹിദ, ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, പരിഹാസങ്ങളും കുത്തുവാക്കുകളുമെല്ലാം പറഞ്ഞ് നബിയിൽ നിന്ന് ആളുകളെ എങ്ങനെയൊക്കെ അകറ്റാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ വഴിയും മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നാണ്. നിങ്ങൾ ഇത്രയെല്ലാം പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വിഷയമാണ്. ഇത് കേൾക്കുന്ന കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു കാര്യം എന്ന് അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഒരു കാര്യം മാത്രമാണ് പറയുക എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ളതായിരിക്കും, ശ്രദ്ധിക്കേണ്ടതായിരിക്കും, പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിരിക്കും. അങ്ങനെ മക്കാ മുശ്രിക്കുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ ഉപദേശത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന, വിദൂരമായി നിൽക്കുന്ന ആ ഒരു ധാർഷ്ട്യ സ്വഭാവമുള്ള മുശ്രിക്കുകളെ അവരെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറയുന്നത്. ഇന്നമാ അഇദുക്കും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വ ഫുറാദാ സുമ്മ തതഫക്കറൂ. അൻ തഖൂമൂ ലില്ലാ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഉത്സാഹത്തോടുകൂടി സത്യം പിൻപറ്റണം എന്ന ലക്ഷ്യത്തോടുകൂടി നിഷ്കളങ്കമായി നിലകൊള്ളണം. ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത്, സ്വന്തം ദേഹേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റു ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിനു വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. അതാണ് അൻ തഖൂമൂലില്ല. എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്? മസ്നാ, ഈ രണ്ട് ഈരണ്ടായിട്ടോ, വഫുറാദ, അതല്ലെങ്കിൽ ഒറ്റക്കായിട്ട്. എന്നിട്ടെന്ത് ചെയ്യണം? സുമ്മ തതഫക്കറു, പിന്നെ
നിങ്ങൾ റസൂലിനെക്കുറിച്ച് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും ബത്സിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിഷ്കളങ്കരാവുക, ശേഷം നബിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും നബിയുടെ മഹത്വവും നബിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോടും ഭാര്യമാരോടും എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നുമെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ മനസ്സിലാക്കൽ, ആ ഒരു മഅരിഫത്ത് അവനെ കൊണ്ടെത്തിക്കുക ഇസ്ലാമിൻ്റെ പടിവാതിൽക്കലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സുമ്മ തതഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി, മാ ബി സാഹിബികും മിൻ ജിന്ന, മക്കയിലെ മുശ്രിക്കുകൾ റസൂലിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവിടെയുള്ള സാധാരണ പാമര ജനങ്ങളോട് നിത്യവും പറഞ്ഞിരുന്ന ഒരു കളവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്ന്, നബിക്ക് ബുദ്ധിയില്ല എന്നുമൊക്കെ അവർ പറഞ്ഞിരുന്നു. നഊദു ബില്ല, അല്ലാഹു അത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നത്, മാ ബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനില്ല, മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്നുള്ള ഒരു അംശം പോലും, ഒരു ലാഞ്ചന പോലും, ഒരു നേരിയ വശം പോലും ഭ്രാന്തിൻ്റേതായിട്ട് നബിക്കില്ല എന്നാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഫീൻ്റെ അർത്ഥമാണ് ഇല്ല. ബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്ന് യാതൊന്നുമില്ല. സാഹിബ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകളുടെ കൂട്ടുകാരൻ എന്ന് നബിയെ പ്രയോഗിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് മുമ്പ് നബിയെ അവർ വിശേഷിപ്പിച്ചിരുന്നത് അൽ അമീൻ എന്ന പേരുകൊണ്ടാണ്. യാതൊരാളും അൽ അമീൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ശങ്കിച്ചു നിന്നിട്ടില്ല.

ഉൾക്കൊള്ളുവാൻ വേണ്ടി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കുപ്രചരണം നടത്തുകയാണ് എന്ന ആശയം ലഭിക്കാനാണ് മാ ബി സ്വാഹിബിക്കും എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത് ഇൻ ഹുവ ഇല്ല നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്. ഇൻ ഹുവ അവനല്ലാതെയല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇല്ല നദീറുൻ നിങ്ങൾക്കുള്ള താക്കീതുകാരൻ, ലക്കും നിങ്ങൾക്കുള്ള, എപ്പോഴുള്ള താക്കീതുകാരനാണ്, ബൈന യദൈ അദാബിൻ ഷദീദ്, കഠിനമായ ശിക്ഷയ്ക്ക് മുമ്പുള്ള നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് നബി, അതല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈനയദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾക്ക് മുമ്പിൽ നിന്നാണ്, കൈകൾക്ക് മുമ്പിൽ, അതായത് ശിക്ഷ വളരെ അടുത്താണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് ബൈനയദൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് സമാനമായ ആശയം തൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കൽ പറഞ്ഞതായി ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൽ കയറുകയും എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി, യാ ബനി ഫിഹർ, യാ ബനി ആദി, അങ്ങനെ ഓരോ കൂട്ടത്തെയും വിളിക്കുകയും അവരെല്ലാം ഒരുമിച്ച് കൂടുകയും എത്താൻ സാധിക്കാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ പറഞ്ഞയക്കുകയും എന്താണ് നബി പറയുന്നത് എന്ന് കേട്ട് ആ സന്ദേശം നമ്മിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പകരമായി ആളുകളെ അയക്കുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒത്തുകൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ കാണുന്ന താഴ്വരയുടെ പിന്നിൽ നിന്ന് ഒരു പറ്റം സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ വിശ്വസിക്കും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖൻ, താങ്കളിൽ നിന്ന് സത്യസന്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഈ മറുപടി കേട്ട മാത്രയിൽ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫഇന്നി നദീറുൽ ലകും ബൈന യദൈ അദാബിൻ ഷദീദ്, കഠിനമായ ശിക്ഷ വരാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം ചില ആളുകളെ വിറളി പിടിപ്പിച്ചു. അതിൽപ്പെട്ട ആളായിരുന്നു അബൂലഹബ്. അബൂലഹബ് അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ്, തബ്ബൻ ലക സാഇറല്യവും, എല്ലാ ദിവസവും നിനക്ക് നാശമുണ്ടാകട്ടെ. അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ആ സന്ദർഭത്തിലാണ് തബ്ബത് യദ അബി ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന ആയത്ത് അവതീർണമാകുന്നത്. ആയത്തിൻ്റെ ചുരുക്കത്തിലുള്ള ആശയമായി മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും വിശേഷണങ്ങളുമെല്ലാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഏതൊരാൾക്കും നബി അല്ലാഹുവിൻ്റെ റിസാലത്തുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, അല്ലാഹുവിൻ്റെ സന്ദേശവുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുമെല്ലാം നബിയെക്കുറിച്ച് ആലോചിക്കുന്ന, നബിയെക്കുറിച്ച് ചിന്തിക്കുന്ന, നബിയുടെ ജീവചരിത്രം മനസ്സിലാക്കിയ, നബിയുടെ കാലത്ത് ജീവിച്ച ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ആയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പാഠങ്ങൾ ഈ ആയത്തിൽ നിന്നുണ്ട്. ഒന്നാമത്തേത് പ്രബോധകന്മാർക്കുള്ള പാഠമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരുപാട് നബിയെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ബൽസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറയുന്നത് ഇന്നമ അഇദുകും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണെന്നാണ്. അതുകൊണ്ട് പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ അതീവ ഹിക്മത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ഹിക്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രബോധനം നടത്തണം. അവിടെ ഹിക്മത്തില്ലാതെയുള്ള പ്രബോധനമാണ് പലപ്പോഴും ഉപകാരത്തെക്കാളും വലിയ ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിക്മത്തില്ലാതെ പ്രബോധനം നടത്തുന്ന ആളുകൾ, അവർ ഈ ആയത്തിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ അവർ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടത് നബിയുടെ

0: ആപത്തിൻ്റെ മഹിമ മൂലമാണ്. അതുകൊണ്ട് പ്രബോധനത്തിൽ അങ്ങേയറ്റത്തെ ഹിക്മത്തുകൾ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എന്നത് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന കുടുസായ മതമാണ് എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇസ്ലാമിനെ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവിടെ ഹിക്മത്തുകൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. ഹിക്മത്ത് ഉപയോഗിക്കാതെയുള്ള പ്രബോധനമാണ് ഇത്തരത്തിൽ ഇസ്ലാം തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കപ്പെടാൻ കാരണമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രബോധകരെ, ഒരിക്കൽ പോലും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഇസ്ലാമിനെക്കുറിച്ച് ഒരാൾ തെറ്റായി ചിന്തിക്കുന്ന അതല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരാജയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ളതും ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന, യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. അതുകൊണ്ട് ഹിക്മത്തുകൾ ഉപയോഗിക്കാനുള്ള പ്രേരണ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ സത്യത്തിൽ നിലകൊള്ളുവാനും നമുക്ക് വേണ്ടത്, നമുക്ക് ഇന്ധനമായി ഉണ്ടാകേണ്ടത് നിഷ്കളങ്കത എന്നു പറയുന്ന വിഷയമാണ്. നിഷ്കപടമായ ഈ ഒരു ലോകത്ത്, കപടമായ ഈ ഒരു ലോകത്ത് നിഷ്കപടമായി നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള വിഷയമാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി സൃഷ്ടികളുടെ പ്രീതിയും ഇഷ്ടവും കയ്യടികളുമൊന്നും ആഗ്രഹിക്കാതെ, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരാസ്വാദനമുണ്ട്. ആ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കണം. അത് നുകരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സൃഷ്ടിയെയും നമ്മൾ പ്രതിഷ്ഠിക്കാൻ പാടില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ച് അള്ളാഹുവിനർപ്പിച്ച് ഒരു സൃഷ്ടിയെയും നമ്മൾ മനസ്സിൽ കാണാതെ പ്രവർത്തിക്കുമ്പോൾ ആ അമലു സ്വാലിഹാത്തിന് നമുക്ക് നേടിത്തരുന്ന ഒരു സമാധാനമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നേടിത്തരുന്ന ഒരു സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷവും ആഹ്ലാദവും ആ ഒരു സൽക്കർമ്മത്തിലൂടെ നമുക്കുണ്ടാകും. അതുകൊണ്ട് നിഷ്കളങ്കരാവുക എന്ന ഒരു പാഠം കൂടി ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, ചിന്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തക്ക് നല്ല പ്രോത്സാഹനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഖുർആനിനും സുന്നത്തിനും അനുസൃതമായി നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അനുഗ്രഹങ്ങൾ, അത് മറക്കപ്പെടുന്ന അതല്ലെങ്കിൽ അനുഗ്രഹത്തോട് ഒരു വെറുപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. മുസ്ലിം ഉമ്മത്തിനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്, നമ്മെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെക്കുറിച്ച് ചിന്തിച്ച് നമ്മെ ശരിപ്പെടുത്തി ശേഷം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തെ ശരിപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പാഠങ്ങളാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലും അഗണ്യമായ പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പാഠങ്ങളെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാൻ, മുത്തുകൾ ആഴക്കടലിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് പോലെ അത്തരം നല്ല ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പെറുക്കിയെടുത്ത് ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു വന്നത്, സഞ്ചരിക്കുന്ന ഒരു ഖുർആനായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബായിലെ 46-ാം വചനം നിഷ്കളങ്കരാവുക എന്ന ഭാഗം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: ശാന്തി തൻ
1: വലൈക്കും
0: തീരത്തുന്നു
1: വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. നെല്ലിക്കാപ്പറമ്പ് ഡീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഞാൻ സൈനൽ ആബിദ് മലോറം. നമുക്കിന്ന് നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ കൂടെ ആരൊക്കെ ലൈവിലുണ്ട് എന്നും നോക്കാമല്ലോ അല്ലേ. ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആമീർ സാഹിബ് വന്നിട്ടുണ്ട് സലാം പറഞ്ഞുകൊണ്ട്, അതുപോലെ ഷാദിയ ഒറ്റപ്പാലം, ഷമീദ പാറൽ, മെഹനാസ് ഗഫൂർ, സുബൈദ ഇസ്മായൽ മടിക്കരി, ഇവരൊക്കെ സലാം പറഞ്ഞുകൊണ്ട് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതുപോലെ ആയിഷ തൊടശ്ശേരി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിന്ന് ഞായറാഴ്ചയാണല്ലേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം തന്നെ ഒരു ഞായറാഴ്ചയാണ്, ലീവുള്ള ദിവസമാണ്. എല്ലാവരും ഓരോരോ പ്രോഗ്രാമിലും കൈയാത്രയിലും ഒക്കെ ആയിരിക്കും പലരും. ആ യാത്രക്കിടയിലൊക്കെ പ്രോഗ്രാം കേൾക്കുന്നവരുണ്ട്, എല്ലാവരും ഒരു സലാം പറയും, നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ. അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കൊച്ചു കൂട്ടുകാർ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും എൻ്റെ ഒരു സൗണ്ട് കൂടെ റേഡിയോയിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവും. അവർക്കൊരു അവസരമുണ്ട്, നമ്മുടെ ലൈവിൽ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് നമ്മളിവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കാനുള്ള നമ്പർ 85 90 745 845, ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. ഖുർആൻ പാരായണം ഒഴികെയുള്ള എല്ലാ പ്രോഗ്രാമുകളും, കഥ, കവിത, പാട്ട്, മാപ്പിളപ്പാട്ട്, ഇങ്ങനെയുള്ള ഇസ്ലാമിക് സോങ് ഒക്കെ അയക്കാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വോയിസുകൾ അയച്ചോളും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈവനിങ്ങിൽ നമ്മൾ ചെല്ലാറുള്ള പ്രാർത്ഥനകൾ മറന്നു പോവാതെ ഓർത്തെടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. മുനുസിൻ്റെ പേരെന്തായിരുന്നു?
2: അജിനാസ്.
1: അജിനാസ് എവിടെയാണ് വീട്?
2: ചമൽ.
1: ചമലിലാണല്ലേ. മോൻ എവിടെയാണ് പഠിക്കുന്നത്?
2: കട്ടിപ്പാറ.
1: കട്ടിപ്പാറ സ്കൂളിൽ. മദ്രസയോ?
2: ചമൽ.
1: ചമലിൽ മദ്രസൻ്റെ പേരല്ലേ?
2: സലഫി മദ്രസ.
1: സലഫി മദ്രസ ചമൽ. എത്രാം ക്ലാസ്സിലാണ് മദ്രസയിൽ?
2: അഞ്ചിൽ.
1: അഞ്ചാം ക്ലാസ്സിൽ സലഫി മദ്രസ ചമലിലുള്ള അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അജിനാസാണ് ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇനി രണ്ടാളും കൂടെ ഉണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരൊക്കെ ഒരേ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ. ഓക്കെ, മോളെ പേരെന്തായിരുന്നു?
3: അമാന നസീം.
1: അമാന നസീം. അമാനയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
3: ഉപ്പുണ്ട്, ഉമ്മുണ്ട്, വല്യമ്മുണ്ട്, അനിയത്തിണ്ട്, ഞാനുണ്ട്.
1: അങ്ങനെ നിങ്ങൾ അഞ്ചാളുകളുണ്ട് അല്ലേ. ഓക്കെ, മോളെ എവിടെയാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഡീറ്റെയിൽ ആയിരുന്നു പരിചയപ്പെടുത്തി കൊടുക്കും.
3: മദ്രസയിൽ ആറിലും സലഫി മദ്രസ ചമൽ സ്കൂൾ നിർമ്മല ഏഴാം ക്ലാസ്സിൽ.
1: ഓക്കെ, പിന്നെ ഒരാളിവിടെ ഉണ്ട്, ഒരു കൊച്ചു കൂട്ടുകാരി. മോളിസിന്റെ പേരെന്തായിരുന്നു?
4: ഐഷ നൈല.
1: ഐഷ നൈല. നൈല മോളെ, മോള് ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്?
4: സലഫി മദ്രസ ജമൽ.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? നല്ല, പറഞ്ഞാൽ മതി. സൗണ്ടിന് പ്രശ്നമുണ്ടല്ലേ, ആ ജലദോഷം പിടിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, മോള് പറഞ്ഞു.
4: ഉപ്പ, ഉമ്മ, അനിയത്തി.
1: അപ്പോൾ നാലാളുകളുള്ളത്, മാഷാല്ലാ. അപ്പോൾ സലഫി മദ്രസയിൽ നിന്നുള്ള മൂന്ന് മിടുക്കരായ കൂട്ടുകാരാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ പ്രോഗ്രാം വന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
2: മാപ്പിളപ്പാട്ട്.
1: പിന്നെ
3: സംഭാഷണം. മാപ്പിളപ്പാട്ട്.
1: സംഭാഷണം ഉണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്,
4: ഇംഗ്ലീഷ് സ്പീച്ചും സംഭാഷണം.
1: അപ്പോൾ കുറേ പ്രോഗ്രാമുകൾ ഇന്ന് നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നല്ല കുറേ മാപ്പിളപ്പാട്ടും സംഭാഷണവും ഇംഗ്ലീഷ് സ്പീച്ചൊക്കെ ആയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരുടെ പ്രോഗ്രാമിലേക്കൊക്കെ പോകാനുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ടേ നമുക്ക് സാരോപദേശം കേട്ട് വന്നിട്ട് ഇൻഷാല്ലാ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് പോവാം. സാരോപദേശത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സാരോപദേശത്തിലേക്ക് പോവാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ചരിത്രത്തിൽ സുന്ദരമായ മനോഹരമായ ഒരു സംഭവമുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ചെറുപ്പം മുതൽക്കേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സേവനമനുഷ്ഠിച്ച് ജീവിക്കാൻ വേണ്ടി ഉമ്മ ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദാനമായി കൊടുത്തതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിനെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവും കുട്ടികളുമെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്നു. എന്നിട്ട് പ്രവാചകൻ അവരോട് സലാം പറഞ്ഞു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂലുള്ളാ എന്തോ ഒരു ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഉമ്മയുടെ അടുക്കലേക്ക് പോകാൻ അദ്ദേഹത്തിന് കുറച്ച് ലേറ്റാകുന്ന സാഹചര്യം ഉണ്ടായി. ഉമ്മയുടെ അടുക്കലെത്തിയപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ നീ എന്താണ് വൈകിയത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. അപ്പോൾ പിന്നെ ഉമ്മ ചോദിച്ചു, എന്തായിരുന്നു പ്രവാചകൻ ഏൽപ്പിച്ച ആ ഒരു ഹാജത്ത്, എന്ത് ആവശ്യത്തിനാണ് പ്രവാചകൻ നിന്നെ നിയോഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അനസ്രദ്ധ തന്നെ ഉമ്മയോട് പറഞ്ഞു, ഇന്നഹ സിറൂൺ. ഉമ്മ, അതൊരു രഹസ്യമാണ്. അപ്പോൾ രഹസ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ, രഹസ്യമാണെങ്കിൽ ഉമ്മയോട് പറ, ഉമ്മയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊന്നും പറയാതെ ഉമ്മ പറഞ്ഞു, ലാ തുഖ്ബിറന്ന ബിസിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം നീ ഒരാളോടും തന്നെ പറയരുത് എന്ന് ഉമ്മ തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. അദ്ദേഹം ആ ഒരു സംഭവം ഇങ്ങനെ അനുസ്മരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ രഹസ്യം, ഒരാളൊരു രഹസ്യം നമ്മെ നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ കുടുംബരഹസ്യമായിരിക്കാം, മറ്റേതെങ്കിലും രഹസ്യങ്ങളായിരിക്കാം, ഇതൊരാളോടും പറയരുത്, സ്വകാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചുവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസി മറ്റൊരാൾ തന്നെ ഏൽപ്പിക്കുന്ന രഹസ്യങ്ങൾ അത് സൂക്ഷിക്കുന്നവനാണ്, അതൊരു അമാനത്താണ്. ഒരാളൊരു സ്വകാര്യം പറഞ്ഞ് നമ്മിൽ നിന്ന് തിരിഞ്ഞ് കളഞ്ഞാൽ പിന്നീട് അത് ഒരു അമാനത്താണ്. നമുക്ക് അയാൾ ബാഡായൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ട് ഭാവിയിൽ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പൂഴ്ത്തിവെക്കണമെന്നില്ല, അത് തടയിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയേണ്ട ആളുകളെ അറിയിക്കേണ്ടവരെ അറിയിക്കാം, അത് വേറെ വിഷയമാണ്. അതല്ലാത്ത രഹസ്യങ്ങൾ, സ്വകാര്യങ്ങൾ ഒക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അത് നമുക്ക് ആ ഒരു അമാനത്തായിട്ട്, അത് ഉത്തരവാദിത്വമായിട്ട്, നമ്മുടെ ഒരു ചുമതലയായിട്ട് ആ ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കുക എന്നത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശപ്പെട്ടയാൾ, അയാൾ തൻ്റെ വീട്ടിൽ കയറുന്നു, തൻ്റെ വീട്ടുകാരുമായിട്ട് പിന്നെ ജീവിതം പങ്കുവെക്കുന്നു, പിന്നീട് അവർ പുറത്തിറങ്ങിയിട്ട് സ്വന്തം വീട്ടുകാരുടെ രഹസ്യങ്ങൾ പുറത്ത് വളരെ മോശമായ രീതിക്ക് സംസാരിക്കുന്നു. അത്തരം ആളുകൾ പരലോകത്ത് ഏറ്റവും നീചന്മാരാണെന്നും പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട ഇരിപ്പിടം കിട്ടുന്ന ആൾക്കാരാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ ഉപദേശമാണ്. അതുകൊണ്ട് രഹസ്യങ്ങൾ പലപ്പോഴും, രഹസ്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതൊരാളോട് പറയാന്നുള്ളതാണ് അത് കേട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെൻഡൻസി. എന്നിട്ട് അവർ പറയും, നീ ആരോടും പറയരുത്, എന്നോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്, നീ ആരോടും പറയരുത് എന്ന് പറയും. അപ്പോൾ അവരെന്താ ചെയ്യുക, രഹസ്യം പറയുകയും ചെയ്യും, അതിൻ്റെ കൂടെ നീ ആരോടും പറയരുത് എന്നും പറയും. ആ കമൻ്റ് കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അവരതെല്ലായിടത്തും പാട്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിശ്വാസി, അയാൾ രഹസ്യം കാത്തു സൂക്ഷിക്കുന്ന, അതിനെ അമാനത്തായിട്ട് പടച്ചറബ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു മുസ്ലിം. അതുകൊണ്ട് ആ ഒരു നിരക്ക് തന്നെ അത്തരം കാര്യങ്ങൾ നോക്കിക്കാണുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൽഗുണങ്ങളും ഒത്തിണങ്ങിയ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നമ്മൾക്കൊക്കെ കുട്ടികാരികളല്ലേ, കുട്ടികളെ ചിലപ്പോൾ ചില രഹസ്യങ്ങളൊക്കെ നമ്മൾ പറയല്ലേ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തുള്ളൊരു കുട്ടിയാണ് ഓളിൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഇനി ആരോടും പറയരുതില്ലേന്ന് പറയല്ലേ. ഉണ്ടോ അമാന പറയലുണ്ടോ? നൈല,
4: ഞാനൊരു വട്ടം പറഞ്ഞു.
1: ആ, മോള് സത്യം പറഞ്ഞു, വെരി ഗുഡ്. അമാന കള്ളത്തല പറഞ്ഞു, അമാന എന്തായാലും പറയാണ്ടിരിക്കുന്നില്ല. ഒരു രഹസ്യമാണെങ്കിലും വേറൊരാളോട് നമ്മൾ കാണുന്നതിന് അറിയാണ്ട് പറഞ്ഞു അല്ലേ. ആ, അജിനാസല്ലേ. എന്നാലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊപ്പം ഒരാൾ ഇങ്ങനെ ഒരാളെപ്പുറത്ത് ഇങ്ങനെ സംസാരിക്കണം, അപ്പോൾ നമ്മൾ കണ്ടാൽ കുറിച്ച് വന്നു, അപ്പോൾ ഓൻ നമ്മളോട് ചോദിച്ച്, നമ്മൾ ഓനോട് ചോദിക്കണം, അല്ല എന്താണ് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഓൻ പറഞ്ഞു ഒരു രഹസ്യം, ഒരു സ്വകാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ ചോദിക്കണം, എന്നാലും എന്നോട് പറയും, ഞാൻ ആരോടും പറയില്ലെന്നറിയല്ലേ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ്രദ്ധാൻ്റെ ചരിത്രങ്ങൾ കേട്ടില്ലേ. അനസ്രദ്ധാൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, ഇതിൻ്റെ നേരം വയ്യപ്പോൾ എന്നെ റസൂൽ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാലും അനസ്രദ്ധാൻ എന്താണ്, അതൊരു രഹസ്യമാണ് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പിന്നെയും ചോദിച്ചു, ഉമ്മനോട് പറയുന്നു പറഞ്ഞു, രഹസ്യമാണെങ്കിൽ ആ രഹസ്യം വേറൊരാളോട് പറയാൻ പാടില്ല, അത് ചോദിക്കുകയും ചെയ്യണ്ട, നമ്മൾ അറിയേണ്ടതാണ് നമ്മളോട് പറയും അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂടെ വേറെയും കുറേ ആളുകൾ എന്ത് ചെയ്ത് സലാം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, ആരൊക്കെ വന്നത് നോക്കാം. സുബൈദ ഇസ്മായിൽ, ആയിഷ, ഉമൈറ തൃശൂർ, അസ്സലാമു അലൈക്കും. സാജിദ കാലിക്കറ്റ്, സലീമ ഒതുക്കുങ്ങൽ, സുബൈദ പുളിക്കൽ, നഫീസ പിയ താമരശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമീർ സാഹിബിൻ്റെ ഒരു മെസ്സേജുണ്ട്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തുകളൊന്നാണ് രാസലഹരികളുടെ സിന്തറ്റിക് ഡ്രഗ്സ് അനിയന്ത്രിതമായ ഉപയോഗം. മനുഷ്യൻ്റെ ബുദ്ധിയെയും ശരീരത്തെയും നശിപ്പിക്കുന്ന ഏതൊരു കാര്യത്തെയും ഇസ്ലാം കർശനമായി വിലക്കുന്നു. രാസലഹരികളുടെ ഉപയോഗം കടുത്ത പാപവും നിഷിദ്ധവുമാണ്. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളായാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിദത്തമായ ലഹരികളേക്കാൾ മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന രാസലഹരികൾ മനുഷ്യൻ്റെ ചിന്താശേഷിയെ മരവിപ്പിക്കുകയും അവനെ അകാല മരണത്തിലേക്കും മാനസിക രോഗങ്ങളിലേക്കും തള്ളിവിടുകയും ചെയ്യുന്നു. ഇസ്ലാം നൽകുന്ന ജീവിത നിയമങ്ങൾ പ്രകാരം സ്വന്തം ശരീരത്തെയോ മനസ്സിനെയോ നശിപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ലാത്തതിനാൽ ലഹരി ഉപയോഗത്തിലൂടെ യുവാക്കൾ സ്വയം നാശത്തിലേക്ക് നടക്കുന്നത് മതപരമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഇത്തരം വിപത്തുകളിൽ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇത് ലഹരി നമുക്കറിയാം വളരെയേറെ വലിയൊരു പാപമാണ്. നമ്മൾ എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെ എത്തിക്കാൻ ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. കാരണം അവനെന്ത് ചെയ്യും, ബുദ്ധി നോർമൽ ബുദ്ധി എന്ന് മാറും. പിന്നെ ബുദ്ധി നമ്മൾ കാണലേ, ചില ആളുകൾ കള്ളുപിടിച്ച് റോഡ് സൈഡിലൊക്കെ വീണെടുക്കുന്നത് അല്ലേ, അടി വിടുന്നത് കാണലുണ്ട് അല്ലേ, അടി കള്ളുപിടിച്ച് കഴിഞ്ഞൊക്കെ. അതൊക്കെ എന്തുകൊണ്ടാണ്, നല്ല ഡീസലായി നടക്കുന്നൊരു മനുഷ്യനെ നമ്മുടെ സമൂഹത്തിൽ, അയാൾ കള്ളുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ വീണെടുക്കും, ചിലപ്പോൾ ആൾക്കാരായിട്ടൊക്കെ കച്ചറ ഉണ്ടാക്കും, അയാൾക്ക് ബുദ്ധി എന്താ അയാൾ ചെയ്യലുണ്ട്, അങ്ങനെ ഇല്ല. അതുപോലെയാണ് എന്ത് ലഹരികളും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾക്ക് സമൂഹത്തിലൊരു വിലയും നിലയൊക്കെയുണ്ട്. അതൊക്കെ നശിച്ചു പോകേണ്ട കാര്യമാണ് ലഹരി എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും നശിപ്പിക്കും, നമ്മുടെ അസുഖങ്ങൾ പലതും ഉണ്ടാവും. അതുകൊണ്ട് ലഹരികളിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ പൂർണ്ണമായി മാറി നിൽക്കുക. ലഹരികളെത്തോടെ ശരീരങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു തആല നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ. കാരണം പല രീതിയിലൂടെ നമ്മളിലേക്ക് ലഹരികളെത്താം. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരാ ഫസ്റ്റ് പാടുന്നത്? അജനാസ് ആയിക്കോട്ടെ അല്ലേ. അജനാസേ ഒരു പാട്ട് പാടുമോ? പഠിക്കാം.

0: ഫീക്ക്, ടോപ്പ് പാട്ടായിട്ടുണ്ട്. എന്താ ശ്വാസത്തിന് ചെറിയ പ്രയാസമുണ്ടായിരുന്നു അല്ലേ? എന്ത് പറ്റി? തണുപ്പ് പ്രശ്നമാണെന്നുണ്ടോ? ഓക്കെ, എസിൻ്റെ തണുപ്പുകൊണ്ട് ചെറിയൊരു പ്രയാസമുണ്ടോനെ, അതുകൊണ്ടാണ്. ഏതായാലും മഷാല്ല നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. കുറേ ആളുകൾ പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗംഭീരമായ മാപ്പിളപ്പാട്ട്, മാഷാല്ല ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അമീർ ടി എടുത്തനാട്ട് കാര്. അതുപോലെ മാഷാല്ല മാഷാല്ല നല്ല ഗാനം എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ അബൂബക്കർ സുലൈമാൻ. ആയിഷ അങ്ങാടിപ്പുറം സലാം പറഞ്ഞിട്ട്, അസ്സലാമു അലൈക്കും, സുഖമില്ല പനിയാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഈ അസുഖങ്ങൾക്കൊക്കെ ശമനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നഫീസ കാടാമ്പുഴ സലാം പറഞ്ഞിട്ടുണ്ട്, സുലൈഹ തിരുവാലി സലാം പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സുലൈമാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, മൈമൂന ചീക്കളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഏതായാലും സലഫി മദ്രസയിലെ നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ അജ്നാസ് നല്ല ടോപ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സുലൈഹ തിരുവാലിയെ മാഷാല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈമൂന ചീക്കിലോട്ട് മാഷാല്ല പാട്ട് സൂപ്പർ അജ്നാസ് ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചമൽ മദ്രസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നല്ല ടോപ്പ് ഒരു മാപ്പിളപ്പാട്ട് നമ്മളിപ്പോൾ കേട്ട്. ഇനി എന്താണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
1: സംഭാഷണം.
0: ഓക്കെ, ആരൊക്കെയാണ് സംഭാഷണത്തിന്?
1: ഫാത്തിമ ആയിഷ.
0: ആ, ഫാത്തിമ ആയിഷയാണ് സംഭാഷണത്തിൽ വരുന്നത്. ഓക്കെ പറഞ്ഞോളൂ.
1: അസ്സലാമു അലൈക്കും ഫാത്തിമ, നീ ഇന്നലത്തെ മദ്രസയിലെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചായിരുന്നല്ലോ ക്ലാസ്.
2: വാലൈക്കും അസ്സലാം ആയിഷ, അതെ, ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. എന്ത് നല്ല ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും ജനങ്ങൾക്ക് മാറ്റിവെച്ച നേതാവായിരുന്നു അദ്ദേഹം.
1: അതെ, അദ്ദേഹം ഖലീഫയായപ്പോൾ ജനങ്ങളോട് പറഞ്ഞ ഒരു പ്രസംഗം ഉസ്താദ് പറഞ്ഞു തന്നിരുന്നല്ലോ, അതെനിക്ക് വലിയ കാര്യമായി തോന്നി.
2: ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനല്ല, എങ്കിലും നിങ്ങളെ ഭരിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്മ ചെയ്തലിനെ സഹായിക്കുക, തിന്മ ചെയ്തലിനെ തിരുത്തുക എന്ന ഭാഗമല്ലേ? ഒരു ഭരണാധികാരിക്ക് എത്രത്തോളം വിനയവും നീതിബോധവും വേണമെന്ന് അത് കാണിച്ചു തരുന്നു.
1: അതെ, അതുതന്നെ. പിന്നെ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവർക്കെതിരെയും വ്യാജ പ്രവാചകന്മാർക്കെതിരെയും അദ്ദേഹം ശക്തനായി നിലകൊണ്ടു അല്ലേ?
2: തീർച്ചയായും. ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കാൻ നോക്കിയ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ധീരനായ തീരുമാനങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തെ കാത്തുസൂക്ഷിച്ചത്. ഖുർആൻ ഒരൊറ്റ ഗ്രന്ഥമായി ക്രോഡീകരിക്കാൻ തുടക്കം കുറിച്ചതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്.
1: വലിയ നേട്ടങ്ങൾ തന്നെ. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. എങ്ങനെയായിരുന്നു അത്?
2: ഹിജ്റ 13 വർഷം ജമാഅത്തുൽ ആഖിർ മാസത്തിലാണ് അദ്ദേഹത്തിന് കടുത്ത പനി ബാധിച്ചത്. രോഗം കൂടിയപ്പോൾ പള്ളിയിൽ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
1: അപ്പോൾ ആരാണ് പിന്നീട് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്?
2: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. തന്റെ മരണശേഷം അടുത്ത ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കാൻ പ്രമുഖ സഹാബിമാരുമായി അദ്ദേഹം ആലോചിക്കുകയും ചെയ്തിരുന്നു.
1: ജനങ്ങളെല്ലാം അത് അംഗീകരിച്ചോ?
2: അതെ, ജനങ്ങൾ മുഴുവൻ അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. പിന്നീട് ജമാഅത്തുൽ ആഖിർ 22 ഒരു തിങ്കളാഴ്ച ദിവസം ആ മഹാൻ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു.
1: അള്ളാഹു അദ്ദേഹത്തിന്റെ കൂടെ നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ. അദ്ദേഹത്തിന്റെ ഭരണകാലം എത്ര വർഷമായിരുന്നു?
2: 2 വർഷവും 3 മാസവും 10 ദിവസവുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തെയും അടക്കിയത്.
1: മാഷാ അല്ലാഹ്, വളരെ നല്ല കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നതിന് ഒത്തിരി നന്ദി ഫാത്തിമ.
2: ഏയ്, ഇതിലെന്താ സുഹൃത്തെ, നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മാതൃകയാക്കാം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, അബൂബക്കറിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചരിത്രത്തിൽ അത് നിങ്ങൾ എന്ത് ചെയ്ത് സംഭാഷണമാക്കി ഇങ്ങനെ പറഞ്ഞപ്പോ പല ആൾക്കാർക്കും കുറേയേറെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലം, അദ്ദേഹത്തിന്റെ രോഗം പോലും ഇല്ലേ, അദ്ദേഹത്തിന് പനി പിടിക്കുമ്പോ അമറുല്ലാഹിനെ ഇമാമാക്കി എന്നുള്ള പല ആൾക്കാർക്കും അറിയാത്ത കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എന്നൊക്കെ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ആളുകൾ അറിയുന്ന ആളുകൾ കുറേ ഉണ്ടാവും. അപ്പോൾ മാഷാല്ല നല്ലൊരു പരിപാടിയായിരുന്നു. മാഷാല്ല അതാക്കുന്ന മാഷാല്ല ഒരു വെറൈറ്റി പ്രോഗ്രാമാണ് മാഷാല്ല എന്ന് പറഞ്ഞിട്ട് അമീർ ടി എടുത്ത നാട്ടുകാര, അതുപോലെ ആയിഷ തോട്ടശ്ശേരിയറ മാഷാല്ല സൂപ്പർ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നേരത്തെ പാട്ടിനെ കുറിച്ചും നിങ്ങളുടെ സംഭാഷണത്തെക്കുറിച്ചൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇനി ഇതിൽ ഉഷാറായിക്കൊണ്ട് നിങ്ങളിനും വരില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റഹാന ബാനോ തോട്ടശ്ശേരിയറ, നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ? നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ചോദ്യം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട മൃഗം ഏതാണ്? ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുള്ളൊരു മൃഗമുണ്ട്, അതേതാണെന്നാണ് ചോദ്യം. നോക്കാം. ആരൊക്കെ ഉത്തരം അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയോ? അറിയോ? ഇല്ല, അറിയില്ല. ഓക്കെ, നോക്കി ആരെങ്കിലും ഉത്തരം അയക്കാം. നോക്കി അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കിരി, മാഷാ അള്ളാ ബാർക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞു. ഓ, പ്രഭാഷണം പൊളിച്ചു. മാഷാ അള്ളാ പ്രഭാഷണമല്ല, സംഭാഷണം എന്ന് പറഞ്ഞത് ഏരിയ തെറ്റി പോയതായിരിക്കും. മാഷാ അള്ളാ സംഭാഷണം പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാണ്? മൈമുന ചിക്കലോട്. അതുപോലെ റിഹാന ബാനു തൊട്ട് ശരിയായ സലാം പറഞ്ഞിട്ടുണ്ട്. റിഹാന ബാനു ലൈവിലേക്ക് കയറി ഫീഡ്ബാക്ക് അയക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇത് ചെറിയ പ്രയാസത്തിലായിരിക്കും. ഏതായാലും മാഷാ അള്ളാ നല്ല ടോപ്പ് പ്രോഗ്രാമുകളാണ് ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ. മുജീബ് വി കെ, മാഷാ അള്ളാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം അടിപൊളി, സംഭാഷണം രൂപത്തിൽ അവതരിപ്പിച്ചു. അതുപോലെ റിഹാന ബാനു നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. സുലൈഹ തിരുവാലി, മാഷാ അള്ളാ കുട്ടികൾ അടിപൊളി, ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷംനാഥ് ഖാൻ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. റിഹാന ബാനു അയച്ച ഉത്തരം ശരിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഇപ്പം വായിക്കുന്നില്ല. ഫസ്റ്റ് ഉത്തരം അയച്ച ആരാറിയോ? റിഹാന ബാനു തൊട്ട് ശരിയാണ്. നേരം വൈകിയാണ് വന്നതെങ്കിലും ആക്റ്റീവ് ആയിക്കൊണ്ടാണ് ഉള്ളത് എന്നർത്ഥം. ഫസ്റ്റ് തന്നെ ഉത്തരം ആയിക്കൊണ്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അതുപോലെ നഫീസ മമ്പാട് ആന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതായാലും ശരിയായ ഉത്തരമല്ല. നോക്കാം അല്ലേ ഇനി ആരൊക്കെ ഉത്തരം അയക്കുന്നുള്ളൂ. ഇനി എന്തൊക്കെ പ്രോഗ്രാമുകൾ നിങ്ങളിന്ന് അവതരിപ്പിക്കുന്നത്? ഇനി ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാനുണ്ട്, രണ്ടോ മൂന്നോ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാനുണ്ട്. ഇസ്ലാമിക് സോങ് ഉണ്ട്, അജിനാസെ അറബിക് സോങ് ഉണ്ട്. ആ ഓക്കെ, അപ്പോൾ ഞാൻ വൈകി കയറാൻ, കയറാൻ വൈകിയാൽ എന്താ പ്രശ്നം? നേരത്തെ ഉത്തരം കയറി നമ്മുടെ കൂടെ ചേർന്നിട്ടില്ലേ. മുഹമ്മദ് അലി ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ശരിത്ര അയച്ചത് ആദ്യം അയച്ചത് ആരാണ്? റിഹാന ബാനുവാണ്. നേരം വൈകി കയറിയാലും വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഷംനാദ് ഖാൻ ശരിത്ര അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാ നല്ല സംഭാഷണം നഫീസ കടാമ്പുഴ. അപ്പോഴേ ഇനി എന്താണ് ഇംഗ്ലീഷ് സ്പീച്ചാ? ഓക്കെ.
1: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Respected elders, dear brothers and sisters, today I want to speak about one of the most beautiful and important teaching of Islam, the honor of and respect we must show to our parents. Allah Almighty has placed the right of the parents and right after the right of him alone. In the Holy Quran, Allah says, "Your Lord has decreed that you worship none but him." And that you be kind to your parents, whether one or both of them reach old age with you. Say no to them so much as, oof, and do not repel them, but speak them a noble word. Surah Al-Isra 17:23. This verse teaches us that even a small sign of irritation or disrespect towards our parents is strictly forbidden. Instead, we are commanded to treat them with gentleness, mercy, and utmost care. May Allah grant all our parents long and healthy lives. And may He grant us the ability to serve with them in the best way. Ameen. Assalamu alaikum.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ നല്ലൊരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മാതാപിതാക്കളോടുള്ള കടമകൾ അല്ലേ. ഉമ്മമാരോട് ഉപ്പമാരോടും മോശമായി ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടോപ്പ് ഒരു പ്രസംഗം ഇംഗ്ലീഷ് സ്പീച്ച്. നമ്മുടെ നൈലമോളെ ശബ്ദം ജലദോഷം പിടിച്ചിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും നല്ല ഉഷാറായിട്ടുണ്ട് മാഷാ അല്ലാ. ഇനിയും റെഡിയോട് വരൂലേ ഇൻഷാ അല്ലാ. അപ്പോഴേ നമ്മളെ കൂടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ സലീമ ഒതുക്കങ്ങൾ ഒട്ടകം നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നഫീസ പിയ താമരശ്ശേരി ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട മൃഗത്തിൻ്റെ പേരാണ് ചോദിച്ചത്. അതുപോലെ ആയിഷ കരിമ്പിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ലൈവിൽ ഇങ്ങനെ ഫീഡ്ബാക്കിലുള്ളതെന്ന് നോക്കാം. മെഹനാസ് ഗഫൂർ ഒട്ടകം, സുലൈഹ തിരുവാലി ശരി ഉത്തരാണ് അയച്ചത്, ആയിഷ കരിമ്പിൽ സലാം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനിയും കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളുള്ളത്? ഒരു അറബിക് സോങ് ഉണ്ട്, ഒരു മാപ്പിളപ്പാട്ട് ഉണ്ട് അല്ലേ. അല്ല അജിനാസെ, ഇങ്ങേ നേരത്തെ നല്ല ടോപ്പിലൊരു പാട്ട് പാടി. എന്തൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കലുണ്ട്? സ്കൂളിൽ നിന്നൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? പാട്ട് മത്സരത്തിന് പങ്കെടുക്കലല്ലേ, അതെന്താ പങ്കെടുക്കാത്തത്? എന്താ പങ്കെടുക്കാത്തത് പറ? മടി അല്ലേ, മടിയാണോ? ഇനി അങ്ങനെ പറ്റൂല കേട്ടോ. മദ്രസയിൽ നിന്ന് പങ്കെടുക്കല്ലേ. ഇങ്ങനെ തലവണ്ട് കാണിച്ചാൽ അറിയോ, നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾക്കൂല, വീഡിയോ ഇല്ലാത്തതാണ്. അപ്പോൾ സംസാരിക്കണം. ഓക്കെ മദ്രസയിൽ എന്തൊക്കെ പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട്?
3: ഇസ്ലാമിക് സോങ്ങും ഇസ്ലാമിക് അറബിക് സോങ്ങും പിന്നെ സംഘഗാനവും സംഘഗാന അറബിയും മാപ്പിളപ്പാട്ടും.
0: മാപ്പിളപ്പാട്ടും അതിൽ എന്തിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെ പ്രോഗ്രാമിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്?
3: നാലെണ്ണത്തിന് പ്രൈസ്
0: കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ടോ?
3: ഓ,
0: സ്റ്റേറ്റ് ലെവലിൽ എത്ര ഏത് സ്ഥാനം കിട്ടിയത്?
3: എ ഗ്രേഡ്.
0: എ ഗ്രേഡ്. ഇസ്ലാമിക് സോങ്ങിനോ?
3: എ ഗ്രേഡ് ആണ്.
0: എല്ലാ നാല് പ്രോഗ്രാം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. മാഷാല്ലാ. അപ്പൊ നല്ല ടോപ്പ് ഗായകനാണ് ഈ. അപ്പോഴും ഒരു 10-15 പാട്ട് തന്നെ കുറച്ച് കുറച്ചേരി അങ്ങ് ഇങ്ങനെ കേൾക്കണം നമ്മുടെ ശ്രോതാക്കൾക്ക്. ഇൻഷാല്ല. അബ്ദുൽഹമീദ് സി കെ, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞു. അൽഹംദുലില്ല. കൊച്ചുകൂട്ടുകാരുടെ പൊളി അടിപൊളി ഇംഗ്ലീഷ് സ്പീച്ച് മോൾ കലക്കി. ബാറക്കല്ലാഹു ഫീക്. അതുപോലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവ് അയച്ചിട്ടുണ്ട് ഒട്ടകം എന്ന്, മെഹനാസ് ഗഫൂർ ഒട്ടകം പറഞ്ഞിട്ട്. അപ്പോഴേ എൻ്റെ അറബിക് സോങ് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഇനി ഏതെങ്കിലും ഒരു ഇസ്ലാമിക് സോങ്ങിൻ്റെ ഒരു നാല് വരി പാട്. അറബിക് സോങ് നമുക്ക് ലാസ്റ്റ് ശ്രോതാക്കൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് പാട്ടില്ല, ഒരു നാല് വരി പാട് ഇസ്ലാമിക് സോങ്ങിൻ്റെ. ഇനി കുറേ പാട്ടുകൾ പാടുന്ന ആളല്ലേ, ഒരു പാട്ട് പാട് പഠിക്കോ. ഏതെങ്കിലും ഇസ്ലാമിക് സോങ്ങ് ഏതായാലും മതി. ഏതൊക്കെയോ കനക്കറിയുന്നുണ്ടാകുമല്ലോ. ഏതൊക്കെയോ ഉണ്ടല്ലേ. നിങ്ങളെ ഒരു മദ്രസക്കാരല്ലേ, ഓൻ പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് രണ്ടു പേര് പാടിക്കൊടു, ബാക്കി ഓൻ പാടും. ഏതൊക്കെ ആയിരുന്നു? കുറേ പാട്ടുകളും പാടുന്നുണ്ടല്ലോ. ചിരിക്കണ്ട, പറഞ്ഞോ, പാടിക്കോ. ഏതാള്ളേ? എനിക്ക് കിട്ടുന്നില്ല. ഇനി പാടുന്ന പാട്ട് ഏതാള്ളേ? നിങ്ങളൊക്കെ പാടുന്നുണ്ടല്ലോ ഓൻ്റെ പാട്ടുകൾ. ഓൻ പാടുന്ന പാട്ടുകൾ നിങ്ങളൊക്കെ പാടുന്ന കേൾക്കാറുണ്ടല്ലോ. എന്നാലും ഏതെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാകില്ലേ. ഏതെങ്കിലും രണ്ടു പേര് പാടിയാൽ മതി, ഏതായാലും മതി. പഠിക്കോ.
3: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തു അല്ലാഹി. ഇത്രയും നല്ല പാട്ട് പാടാൻ അറിയാം, എന്നിട്ടാണ് ഇനി എന്ത് ചെയ്തത്? അറിയൂല അറിയൂല എന്ന് പറഞ്ഞ് മടിച്ചു നിന്നില്ല. അത് അവിടുന്ന് അന്നൊരു ശ്രോതാക്കൾ പറഞ്ഞിരിക്കുന്നത് മാഷാ അല്ലാ മോൻ്റെ അടിപൊളി, ഒന്നുകൂടെ വരട്ടെ എന്ന് പറഞ്ഞു. എന്താ മടി എന്ന് വെച്ച്, ഇപ്പം മടിയൊക്കെ കുറച്ച് ഒഴിവാക്കണം. ഒഴിവാക്കൂലേ, ഇൻഷാ അല്ലാ എന്ന് പറയും. ഇൻഷാ അല്ലാ. അതുപോലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്. മൈമൂനാച്ചി ചേച്ചിക്കളോട് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ജമീല സലാം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാ മൂന്നാളും ഉഷാറായി. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, മുജീബ് വി കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ ഹമീദ് സി കാഴിയൂർ, മോൻ്റെ പരിപാടി എന്താണ് മടി എന്ന് ചോദിച്ചിട്ടുണ്ട്. നഫീസ കാടാമ്പുഴ, നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ അതാകും നമ്മളെ അമാനൊരു പാട്ട് പാടാൻ നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ഈ ഒരു പാട്ട് കൂടി കണ്ടെത്തട്ടോ. ആ ഓ അറബിക് സോങ് മാത്രം പോലെ രണ്ടോ മൂന്നോ പാട്ട് ഇങ്ങനെ പാടണമെന്നാണ് ശ്രോതാക്കൾ പറയുന്നത്. മാഷാ അല്ലാ നല്ല ശബ്ദം നല്ല സോങ്, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. മുജീബ് തലയാട്. അതുപോലെ സലീമ ഉദുക്കുങ്ങൽ, നല്ല പാട്ട്, എല്ലാം നല്ല അവതരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈമുന ചീക്കളോട് മാഷാ അല്ലാ മോൻ നല്ല ഗായകനാണ്, ബാറക്കല്ലാഹു ഫീക്, ചമൽ മദ്രസകൾക്ക് മദ്രസക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അമാന ഒരു പാട്ട് പാടുകയല്ലേ. ഓക്കെ.

0: അസ്സലാമലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അബ്ദുൽ ഹമീദ് സി കെ, മാഷാ അല്ലാ, ഇത്ര നന്നായി പാടാൻ അറിഞ്ഞിട്ടാണ് മടിച്ച് കളിക്കുന്നത്. നാണം മാറ്റി പീസ് റേഡിയോയിൽ പൊന്തുവല ആവട്ടെ. കൂടുതൽ സ്വരത്തിനായി കാതോർക്കുന്നു. കൂടുതൽ പാടാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് ആരോടറിയോ? അജിനാസ് എന്നോടാണ് മടി നിർത്തണം എന്നാണ് പറഞ്ഞത്. അപ്പം മടി നിർത്തി ഇനിയും പാട്ട് പാടണമെന്ന് നമ്മുടെ ശ്രോതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ നമ്മൾ അജിനാസ് നമ്മളോട് ഒന്ന് രണ്ട് പാട്ട് കൂടി പാടും. അതിന് മുമ്പ് നമുക്ക് കുറേ ആളുകൾ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കാം അല്ലേ. അമാന ഉമ്മഗുൽസുജിറമംഗലം സലാം പറഞ്ഞിട്ടുണ്ട്. മൈമൂന ചീക്കളോട് മാഷാല്ലാ ഒരു സർഗവസന്തം ഫീലിംഗ്, മക്കൾ എല്ലാവരും പൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സർഗവസന്തത്തിന് വന്നിട്ടുണ്ട് നല്ല പാട്ടും കഥയും പ്രസംഗവും ഒക്കെ അല്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മൈമൂന ഒരു ടീച്ചറൂടെയാണ്, അതുകൊണ്ടാണ് സർഗവസന്തത്തിൻ്റെ കാര്യമൊക്കെ ഇത്ര ഫീൽ ചെയ്യണമെങ്കിൽ ഒരു ടീച്ചർക്കായിരിക്കില്ല അതുണ്ടാവും അല്ലേ. അതെ, അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കർ, നല്ലൊരു ഗാനം, ഇനിയും നന്നായി പാടാൻ മോൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, മോളെ സർവും സൂപ്പർ, എല്ലാം ഒന്നിനൊന്നും മെച്ചം, നാഥൻ അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കെ. അപ്പോഴേ ടോപ്പ് പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ട്. ഇനി നമ്മുടെ നെയ്ലമ്മക്ക് എന്താ പ്രോഗ്രാം ഉണ്ടോ? ഇല്ല. അതിനുള്ളത് ഇവരെ രണ്ടാളെയും പാട്ടുകളാണല്ലേ. ഇനി അജിനാസിൻ്റെ പാട്ട് ഇനിയുണ്ട് വരാനെ. അപ്പോൾ അതിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ. അജിനാസേ, എൻ്റെ പാട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കേട്ട പാട്ട് നമുക്കറിയാം, മരണം അല്ലേ. മരണവും ജീവിതവും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അള്ളാഹുവാണ്. അപ്പം നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയേണ്ടത്. ഏതായാലും നല്ല പാട്ടുകളാണ്. അപ്പം അജിനാസ് ഒരു പാട്ടിൻ്റെ ഒരു നാല് വരി ഇതിൽ പാടും. ഒരു അറബിക് സോങ് പാടാണ്ടാണല്ലേ, അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാനറിയോ, ഇനി പഠിച്ച കുറേ പാട്ടുകൾ എനിക്കറിയാത്തതല്ല പ്രശ്നം, എൻ്റെ മടിയാണെന്നാണ് എൻ്റെ നമ്മുടെ ശ്രോതാക്കൾ പറയുന്നത്. അപ്പോൾ കുറേ അറബി പാട്ട് എനിക്കറിയാം, എനിക്കറിയാം, എനിക്ക് കുറേ പാട്ടറിയാമെന്ന് എനിക്കറിയാം. മറന്നു പോയിട്ടൊന്നുമില്ല, ഈ ഇടക്കൊക്കെ പാടലുണ്ട്, ഈ കള്ളത്തരം പറയരുത്, മറന്നു പോയിട്ടൊന്നുമില്ല എൻ്റെത്. അതൊക്കെ നീ വെറുതെ പറയുന്നതാണ്. അപ്പോൾ നീ അറിയോ, മറന്നു പോയത് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ അല്ലേ. ഏതൊക്കെ പാട്ടുകൾ നിനക്ക് ഫുള്ള് പാടണമെന്നില്ല, കുറഞ്ഞ വരികൾ എന്ത് ചെയ്യുക, നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പാടിക്കൊടുക്കും. നമ്മുടെ ഒരാളൊരു ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യണ്ടേ? വേണ്ടേ? വേണം. അപ്പോൾ ഫുള്ള് പാടണമെന്നും പറയുന്നില്ല, കുറഞ്ഞ വരികൾ പാടിയാൽ മതി. ഇനി പഠിച്ചു വെച്ച പാട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ള് പാടാം. അറബിക് സോങ് ഫീക്ക ഫീക്ക യാ ഹബീബിയോ, ആ പാട്ടറിയോ? ഏതൊക്കെ പാട്ടാണ് എനിക്ക് അറിയുന്നത്? ഇന്ന് പാടാന്ന് പറഞ്ഞ പാട്ടേതാ, ഉദ്ദേശിച്ച പാട്ടേതാ? അതിൻ്റെ രണ്ടു വരെയും പറയുസ്ലാഹി. ഏതായാലും ആ പാട്ടൊന്ന് പാടുക നമുക്ക് ആദ്യം അല്ലേ. എന്നിട്ട് നമുക്ക് അടുത്തൊരു പാട്ടാണ്. നമ്മൾക്കും അമാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ മദ്രസിലായത് തുടങ്ങി പാടുന്ന പാട്ടൊക്കെ അമാനൊക്കെ ഓർമ്മ ഉണ്ടാവും. ഏതെങ്കിലും രണ്ട് വരി അമാൻ ഓർത്ത് പറഞ്ഞു തരും, അത് ബാക്കി പാടിയാൽ മതി. അമാനെ ഓർത്തെടുത്തോട്ടോ പാട്ട്. ഓക്കെ, എന്നാ പഠിക്കോ, പഠിക്കോ, മോൻ പഠിക്കോ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ടോപ്പ് പാട്ടാണ് എൻ്റെ ഇപ്പോൾ. കാരണം ഫസ്റ്റിൽ വന്ന തണുപ്പ് കാരണം കുറച്ച് പ്രയാസങ്ങളായി, ഇപ്പോൾ കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ സി ഒക്കെ ആയിട്ട് ഓഫ് ആക്കിയപ്പോൾ അജിനാസ് ഫോമിലായിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ പാട്ടുകൾ അജിനാസിൻ്റെ ഇരുന്ന് വരും. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മൾ ഇവൻ്റെ മദ്രസ പഠിക്കുന്ന കൂട്ടുകാരുണ്ടാവും, അതുപോലെ ടീച്ചേഴ്സ് ഉണ്ടാവും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഫീഡ്ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ അവരോട് പറയാനുള്ള, അജിനാസ് ഏതൊക്കെ പാട്ട് പാടണം എന്നുള്ളത് അവർക്ക് പറയാനുള്ള അവസരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാലോ അവൻ ഏതൊക്കെ പാട്ടാണ് പാടലെന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ആൾക്കാരുണ്ട് പറയാൻ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായി നമ്മൾ ശ്രോതാവ് തന്നെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഹംദ മഞ്ഞപ്പെട്ടി ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അജിനാസിനോട്. അജിനാസേ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നുള്ള പാട്ടാണ്, കറിയോ? കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് പഠിച്ച് അതൊന്നും എനിക്കറിയില്ല. അടുത്ത ലൈവിന് ഈ വരുന്ന പാട്ട് പാടി വരണം, പഠിച്ചു വരണം. എന്താണെന്ന് വെച്ചാൽ നിന്നോട് ആവശ്യപ്പെട്ടത് ഹംദ മഞ്ഞപ്പെട്ടിയാണ്. അതുപോലെ എല്ലാ പരിപാടികളും സൂപ്പർ. മാഷാല്ലാ ആയിഷ കരുമ്പിൽ, അതുപോലെ ഹുസ്ന മലോറം, സൂപ്പർ മക്കളെ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുസ്ന നിങ്ങൾ ടീച്ചറല്ലേ? അതെ, ഹുസ്ന മലോറം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാണ്, റീഹാന ബാനോ തോട്ട് ശരിയാറ, വേറൊരു കോള് വന്നു എന്ന്.

0: എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്നാണ് തോന്നുന്നത്. ഗാനം നന്നായി പാടിപ്പോയി പാടിപ്പോയിന്നോ ഇത് മംഗ്ലീഷ് ആയതുകൊണ്ട് മനസ്സിലാകുന്ന മാഷാസ് മനസ്സിലായി. എൻ്റെ ഇഷ്ട ഇഷ്ടത്തിനോ മലയാളം മംഗ്ലീഷ് എനിക്കൊന്നും തിരിയുന്നില്ല. ഗാനം ഞാനും ഒട്ടായി പാടിപ്പോയിന്നോ അങ്ങനത്തെ പറഞ്ഞു കൂട്ടത്തിൽ പാടിയെന്നായിരിക്കും. ഏതായാലും നോക്ക മനസ്സിലായില്ല. ഏതായാലും ഏതായാലും ടോപ്പ് പ്രോഗ്രാം ആയിട്ട് മുസ്ന മലോറം അജ്നാസ് പൊളിച്ചു മോനെ എന്ന് പറഞ്ഞത് അതുപോലെ റിഹാന ബാനത്തോട് ശരിയറ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള അടിപൊളിയായിട്ടുള്ള പാട്ട് മാഷാ അള്ളാ നന്നായി പാടി ജമീല സലാം മാഷാ അള്ളാ ഇത്രയും നല്ല പാട്ടുകൾ പാടാൻ അറിയുന്ന മോനാണോ ഇങ്ങനെ മടി പിടിച്ച് മാറി നിൽക്കുന്നത്. മാഷാ അള്ളാ നല്ല സൗണ്ടും ഇത്രയും കഴിവുള്ളവർ മാറി നിൽക്കാൻ പാടില്ല അജ്നാസിനോടെ പറയുന്നത് അജ്നാസേ. അപ്പം ഇനി എന്ത് ചെയ്യണം, ഇനിയും പാട്ട് പാടണം. അപ്പോൾ പാട്ട് വേഗം ഓർത്തെടുത്തോ. നമ്മളൊരു പാഠക്കുറിപ്പുണ്ട് അത് കഴിയുമ്പോഴേക്കും ഇനി പാട്ട് ഓർത്തെച്ചോ. പാഠക്കുറിപ്പ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പാട്ടുകൂടി വരണം. നല്ല വോയിസ്, പാട്ട് സൂപ്പർ. മാഷാ അള്ളാ ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മു കുൽസു ചിറയമംഗലം. വേറെ ഒരു ഇത്രയും ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അജ്നാസേ എൻ്റെ നാടൻ മാറ്റി വെക്കാനുള്ള ടൈം അയക്കുന്നേ. അപ്പോൾ ഇനി ഈ ഒരു പാട്ട് പാടണം. മാപ്പിളപ്പാട്ട് ഏതാ പാട്ട്? മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാം മലോറാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് പാടുമെന്ന് പറഞ്ഞത് മാപ്പിളപ്പാട്ട് ഏത് രണ്ട് വരി തുടക്കം പറഞ്ഞെടുത്തോ അവനൊക്കെ ഓർമ്മല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സ്വർഗം സന്തോഷലോകം അത് പാടണമെന്നാണ് പറഞ്ഞത്. സ്വർഗം സന്തോഷലോകം. അപ്പോൾ ഇനി പാഠക്കുറിപ്പ് കഴിഞ്ഞിട്ട് സ്വർഗം സന്തോഷലോകം എന്നുള്ള പാട്ട് പാടണം. ഹുസ്ന മലോറാണ് അയച്ചിട്ടുള്ളത്. അതുപോലെ ജന്മമേകിയോ നീ പാടിയില്ല അപ്പോൾ. ആ അപ്പോൾ സ്വർഗം സന്തോഷലോകം എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാം അല്ലേ. ഇൻഷാല്ലാ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ പ്രായം നിറഞ്ഞ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗം കിട്ടണം എന്നുള്ളത്. ഈ ഒരു മനസ്സ് നമുക്കുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തി മറ്റൊന്ന് നേടുക എന്നൊരു ചിന്താഗതി ഇല്ല. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലുള്ള ഒന്നും കിട്ടണ്ട എന്നൊരു ചിന്താഗതി നമുക്കില്ലല്ലോ. ദുനിയാവിലും കിട്ടണം, പരലോകത്തും കിട്ടണം, രണ്ട് ലോകത്തും വിജയം കിട്ടണം എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ജീവിത രീതി, ജീവിത സങ്കല്പങ്ങൾ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനനുസരിച്ച് പേടിച്ച് പ്രവാചകനൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു നല്ലൊരു അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹു എനിക്ക് ഏറ്റവും ഖൈറായത് ഇവിടെയും പരലോകത്തും തരണേ എന്നുള്ളത്. ദുനിയാവിലും ഖൈറായത് കിട്ടണം, പരലോകത്തും ഖൈറായത് കിട്ടണം. ആ നിലക്കൊരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. പാഠക്കുറിപ്പിൻ്റെ സെഷനിൽ ഈ ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ നമ്മൾ ആരും ഇത് കേൾക്കുന്ന ആരും ഇത് കാണാതെ പഠിക്കാത്തൊരവസ്ഥ ഉണ്ടായത് കേട്ടിട്ട് ഇത് ആദ്യമായി കേൾക്കുന്ന ആളുകളെ എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ നിലക്ക് ഇതിവിടെ പറയാം. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബനർ. ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാണ്, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബനർ. അതിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നന്മ നൽകണമേ, പരലോകത്തിലും നീ നന്മ നൽകണമേ, വഖിനാ അദബനാർ, ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ വിഷയത്തിൽ ഇവിടെ പറയപ്പെട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമായൊരു കാര്യം. നമുക്ക് മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങൾ, ഇത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ശ്രമം ഇതിൻ്റെ ചുവടെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രാർത്ഥനേൻ്റെ ഒരു മര്യാദയായിട്ട് നമുക്ക് എന്താക്കാം, മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞിരിക്കേണ്ടതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയും. അർത്ഥം അറിയാതെ ഇങ്ങനെ വെറുതെ കുറേ വാക്കുകൾ പറയുന്നതിലല്ലല്ലോ കാര്യമുള്ളത്. അപ്പോൾ അതുപോലെ വലിയ അർത്ഥങ്ങൾ സംഗമിക്കുന്നതായ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് വലിയ ഖൈറുണ്ടാക്കും. ആ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രാർത്ഥനയോട് പറഞ്ഞിട്ടുള്ളത് അത് അത് ഈ പ്രാർത്ഥനയുടെ മര്യാദ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ അതെല്ലാം സ്വീകരിച്ച് പോരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പരമാവധി എന്താക്കണം, പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് വിനയവും ഭക്തിയൊക്കെ ഉണ്ടാകാൻ എന്താണ് ഇത് കാരണമാകും, അള്ളാഹിൻ്റെ പേരുകളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം. ഭൗതികമായി അനുവദനീയമായ എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് നമുക്ക് എന്താക്കാം, ചോദിക്കാം. ആ നിലക്ക് ദുനിയാവിലെ ഹൈറായത് നമുക്ക് കിട്ടട്ടെ എന്ന നിലക്കാണ് ഈ പ്രാർത്ഥനയെ ഇവിടെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പരലോകത്തിലും നമുക്ക് നല്ലത് കിട്ടണം എന്നർത്ഥത്തിലുള്ളൊരർത്ഥം ഈ പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ്. പരലോകത്തിൽ ഉന്നതമായ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും അവിടുത്തെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നുമുള്ള രക്ഷയും ഒക്കെ

0: ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പരലോകത്തിലെ നന്മ ചോദിക്കുന്നതോടൊപ്പം നരക ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ചോദിക്കൽ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് വക്കിന അദാബന്നാർ എന്ന ആ ഭാഗം. ഇതിൽ നിന്ന് നരകത്തിൻ്റെ അപകടവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ദുനിയാവിലെയും പരലോകത്തെയും ഹൈറുകൾ പറയുമ്പോൾ അവിടുത്തെ ഒരു അപകടത്തെ, പരലോകത്തിലൊരു അപകടത്തെ പ്രത്യേകം നമ്മൾ എടുത്ത് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതാണ് നരകം എന്ന അപകടം. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്നത് വിശ്വസിക്കുന്നതാണ് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അതിനുവേണ്ടി അവൻ എന്താണ് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള അവനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഈ പ്രാർത്ഥന നബിസമ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ അനുസൃതാനു പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന എന്താക്കുക, ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ദുനിയാവിൻ്റെയും ആഹിറത്തിൻ്റെയും ഹൈറുകൾ ചോദിക്കുന്ന, നന്മകൾ ചോദിക്കുന്ന നല്ല കൂട്ടുകാരായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. നമ്മൾ പാഠക്കുറിപ്പ് കേട്ടത് എന്താ അറിയോ, പ്രാർത്ഥനകൾ നമ്മൾ കൂടുതൽ പറയണം. അതോടൊപ്പം അസ്മാഉൽ ഹുസ്ന വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാവുക. അതുപോലെ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞൊരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കുക, നമ്മുടെ ശ്രോതാക്കളൊക്കെ പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ നമ്മൾ അജിനാസിൻ്റെ പാട്ടിലേക്ക് പോവുകയാണ്. സ്വർഗം സന്തോഷ ലോകം എന്നുള്ള പാട്ടാണ് അജിനാസ് രണ്ടുപേരും പാടുന്നത്. ഓക്കെ, പഠിക്കും.

0: പറഞ്ഞു ഓക്കെ മാഷാല്ല അത്രയും നല്ല പാട്ടുകൾ അറിയാം, എന്നിട്ടാണ് മടിച്ചു നിൽക്കുന്നത്. മാഷാല്ല അജിലാസ് മോൻ കലക്കി, നാണിച്ച് നാണിച്ച് എൻ ജീവിതം പൊലിഞ്ഞു, ചിന്തിച്ച് ചിന്തിച്ച് ബുദ്ധിയും കളഞ്ഞ് അതിന് വഴി വെക്കാതെ ഊർജ്ജസ്വലനായി മുന്നേറാനും ജീവിതം വിജയം വരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ. അജിലാസെ എന്നോട് പറഞ്ഞു എന്തറിയോ, നാണം ഒഴിവാക്കാനും അതുപോലെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ സമയം കളയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കതിർ പനവ എന്ന് പറഞ്ഞുള്ള പാട്ട് ഞാൻ പാടിയിരുന്നോ, മാപ്പിളപ്പാട്ട് അതല്ലേ പാടി. ഇനി ഒരു മാപ്പിളപ്പാട്ട് കൂടി പാടാനോ പറഞ്ഞിട്ടുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട് എന്നാണ് എൻ്റെ ടീച്ചർമാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ അമാന ഏതോ പാട്ട് പറയാൻ തുടങ്ങിയില്ല, ഏതാ പാട്ടുള്ളത് എൻ്റെ മുമ്പാടുന്ന പാട്ട്, വേറെ ഏതാ ഉള്ളത്?
1: അറബിക് ഗാനുണ്ട്.
0: ആ ഏതാണ്? രണ്ട് വരി പറഞ്ഞെടുത്തോ, ബാക്കിയോ പാടും. നാല് വരിയാണെങ്കിലും ഓർത്തെടുത്തോ. മാഷാല്ലാ മാഷാല്ലാ അബൂബക്കർ സുലൈമാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എൻ്റെ മാപ്പിളപ്പാട്ട് ഒന്നുകൂടി കേൾക്കണം. ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് പാട്. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നത് ഏതായിരുന്നു? ആ പഠിക്കും.

0: അത്രേ അറിയൂ. ഓക്കെ, ഏതായാലും ടോപ്പ് പാട്ടാണ് പാടുന്നതൊക്കെ. നഫിസ പി എ, അൽഹംദുലില്ലാ. പരിപാടികൾ വളരെ, എല്ലാ പരിപാടികളും വളരെ മെച്ചം. കുട്ടികൾ പൊളിച്ചു, മാഷാല്ലാ. അതുപോലെ സജിത പി കാലിക്കറ്റ്, സജിത കാലിക്കറ്റ്, മാഷാല്ലാ, ബാറക് അള്ളാഹു ഫീക്കും, സോങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിനാസെ, ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിക്കലുണ്ടല്ലോ, അതെന്താ മറന്നു പോണത്? ഏ, പിന്നെ ഇങ്ങനെ പാടിയൊക്കെ ഇല്ലേ? വെറുതെ നിൽക്കുന്ന നേരൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ കേൾക്കുന്നത് അല്ലേ. ഏ, ഓ പാട്ട് പാടല്ലേ സ്കൂൾ, മദ്രസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പാടലുണ്ടായിരുന്നോ? സ്കൂളിൽ നിന്ന് കേൾക്കില്ല അല്ലേ. മദ്രസ്സിൽ നിന്ന് പാട്ട് പാടല്ലോ വെറുതെ നിൽക്കുന്ന നേരൊക്കെ? ആ പാട്ടുകളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാടി നോക്കണല്ലോ, ക്ലാസ്സിൽ നിന്നൊക്കെ പാടി നോക്കണേ അല്ലേ. ഏ, അറബിക് സോങ് ഏതാ പാടുന്ന പാട്ട്? ആ, അലൽ ഫറഹി. ആ, കുറച്ചറിയുന്ന പാടിയാ മതി. അപ്പോഴാണ് അജിനാസിന്റെ മടിയും നാണൊക്കെ മാറി റെയിലിൽ കയറിയപ്പോഴാണ്. മാഷാ അള്ളാ, പഠിയോ.
1: അസ്സലാമു അലൈക്കും.
0: വാലൈക്കും.

മാഷാല്ലാ, ഏതായാലും ടോപ്പായിട്ടുണ്ട് മോൻ്റെ പാട്ട്, ഉഷാറായിട്ടുണ്ട്. അതിപ്പോൾ അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ, പാഠക്കുറിപ്പിൽ പറഞ്ഞ പ്രാർത്ഥന ജീവിതത്തിൽ പഠിക്കാനും പ്രവർത്തനമാക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളൊക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. പ്രാർത്ഥനയാ ഇല്ലെങ്കിൽ അള്ളാഹു താല നമ്മളെ പരിഗണിക്കില്ല എന്ന് അള്ളാഹു താല തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥന ഖുൽമാബിക്കും റബ്ബി ലൗലാ ദുആഉകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അതോടൊപ്പം പുണ്യം കരസ്ഥമാക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ. അതുപോലെ റിഹാന ബാനു തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പാട്ട് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ മാഷാല്ലാ ഇന്നത്തെ ലൈവ് പൊളിച്ചു, എല്ലാ പാട്ടുകളും പ്രിയപ്പെട്ടത് തന്നെ, മക്കൾക്കെല്ലാം 1000 അഭിനന്ദനങ്ങൾ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മൈമൂന ചീക്കിലോട്ട്. അതുപോലെ സിറീന ചമലിൽ നിന്ന് മാഷാല്ലാ കുട്ടികൾ പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് നല്ല ഉഷാറായിട്ടുണ്ട്. സാജിദ കാലിക്കട്ട്, മടി വേണ്ട, നാണം വേണ്ട മോനെ, അള്ളാഹു ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളെ ലൈവിൻ്റെ സമയം അവസാനിച്ചത് അറിഞ്ഞില്ല തന്നെ. അപ്പോൾ എന്താ 5 മിനിറ്റ് മണി കഴിഞ്ഞ് 58 മിനിറ്റ് നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇനിയും അടുത്തൊരു ലൈവിൽ നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

വണ്ട മുടി തൊടു കാർമുകിലോ നിറം സഞ്ചരി കച്ചതമോ അത് പൂവിൽ ഞെ ശുടുകിൽ മണ്ടമുടി തൊടു

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മർഹൂം കെ എം മൗലവി സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകുന്നത് നസ്റുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ നാം കേൾക്കുകയാണ്. കെ എം മൗലവി എന്ന മഹാനായ പരിഷ്കർത്താവിൻ്റെ, സമുദായ നേതാവിൻ്റെ, അതിനുമപ്പുറം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അവിഭാജ്യ ഘടകമായി സമൂഹത്തിൻ്റെയും നാടിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാത്യാഗിയുടെ ജീവിത ചരിത്ര യാത്രയിലൂടെയാണ് പീസ് റേഡിയോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഓർമ്മ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ കെ എം മൗലവിയുടെ ജീവിതയാത്രയിൽ മറ്റൊരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും, അഥവാ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ധീര കർമ്മയോദ്ധാക്കളായിരുന്ന ആളുകളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന കെ എം മൗലവിയുടെ അന്നത്തെ അനുഭവങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ധീരോദാത്തമായ ഇടപെടലുകളുമൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബാണ് ഈയൊരു വിഷയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒതുങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ നാം കേൾക്കുകയാണ്. കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും.
4: കേരള മുസ്ലിം പണ്ഡിതന്മാരിൽ അഗ്രേസരനായിരുന്ന ജനാബ് കെ എം മൗലവി സാഹിബ് കറകളഞ്ഞ ദേശാഭിമാനിയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയുമായിരുന്നു. 1920 ഓഗസ്റ്റ് 1 മഹാത്മജി നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ തെർക്കെ മുവാലാത്ത് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് ആദർശത്തിനു പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. നാഗ്പൂരിൽ വെച്ച് ചേർന്ന കോൺഗ്രസ് മഹാസമ്മേളനത്തോടുകൂടി നിസ്സഹകരണാദർശത്തിൻ്റെ അലയൊലികൾ ഭാരതത്തിലാകമാനം വ്യാപിച്ചു. അതോടുകൂടി മലബാറിലും ഖിലാഫത്ത് കോൺഗ്രസ് സംഘടനകൾ സ്ഥാപിതമായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ദേശോദ്ധാരണത്തിനായി ആവേശപൂർവം രംഗത്തിറങ്ങി. ഖിലാഫത്തും കോൺഗ്രസും അർത്ഥത്തിലും പ്രവർത്തനത്തിലും ഒന്നായി മാറിയ കാലമായിരുന്നു അത്. മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സന്ദേശം പരിഗണനാർഹമാം വിധം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ സ്മര്യപുരുഷൻ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാവതല്ല. ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട്, പൊന്നാനി താലൂക്കുകളിലെ പല പ്രദേശങ്ങളിലും ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത സംഘടനകൾ രൂപീകരിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു കെ എം മൗലവി സാഹിബ്. മുസ്ലിങ്ങൾക്ക് ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ ലളിത ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും അങ്ങനെ അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ ചേർക്കുന്നതിനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അക്കാലത്തെല്ലാം അദ്ദേഹം ദിനം പ്രതി 2-3 സമ്മേളനങ്ങളിൽ സംബന്ധിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനും ഖാദി പ്രചരണത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. കൊണ്ടോട്ടി സമ്മേളനം. 1920 നവംബർ 20 കൊണ്ടോട്ടി അത്തൻപള്ളിയാളിയിൽ വെച്ച് ഒരു ഗംഭീര ഖിലാഫത്ത് സമ്മേളനം ചേർന്നു. കേരള മുസ്ലിം പണ്ഡിത നേതാവായിരുന്ന ജനാബ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മൗലവി സാഹിബ് മർഹൂം ആയിരുന്നു യോഗാധ്യക്ഷൻ. സമ്മേളന ദിവസം നേരത്തെ തന്നെ കെ എം മൗലവി സാഹിബ് കൊണ്ടോട്ടിയിലെത്തിച്ചേർന്നു. ദേഹാസ്വാസ്ഥ്യം മൂലം കാളിയാരകം പള്ളിയിൽ നിന്ന് ഖിലാഫത്ത് വളണ്ടിയർമാർ താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ യോഗസ്ഥലത്തേക്ക് ആനയിച്ചത്. ക്ഷീണം അവഗണിച്ചുകൊണ്ട് മൗലവി സാഹിബ് പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിച്ച് കാര്യമാത്ര പ്രസക്തവും ആവേശകരവുമായൊരു പ്രസംഗം ചെയ്തു. യോഗസ്ഥലത്ത് സന്നിഹിതനായിരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പിന്നീടൊരവസരത്തിൽ, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ട് വികാരഭരിതനായി കരഞ്ഞുപോയി എന്നാണ് മൗലവി സാഹിബിനോട് പ്രസ്താവിച്ചത്. ജനാബ് കെ എം മൗലവി സാഹിബിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ സമ്മേളന സ്ഥലത്ത് ബഹളമുണ്ടാക്കുവാൻ പോലീസ് ഗുണ്ടകൾ പരിശ്രമിച്ചു. കുഴപ്പം പൊട്ടിപ്പുറപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ, അള്ളാഹുവേ, ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഞങ്ങളെ നേരെ യാതൊരു വിപത്തുമിറക്കരുതേ എന്ന് കെ എം മൗലവി സാഹിബ് കൈകുളയുയർത്തി പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷങ്ങൾക്കിടയിൽ യാദൃച്ഛികമായ ഒരു പേമാരി വർഷിച്ചു. തൽഫലമായി അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം പിരിഞ്ഞുപോയി. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന ശ്രീ കെ മാധവൻ നായരും പ്രസ്തുത യോഗത്തിൽ പ്രസംഗിച്ചിരുന്നുവെന്ന വസ്തുത സ്മരണീയമാണ്. 1920 ജനുവരി 15 കോഴിക്കോട് വെച്ച് ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗം സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നത് ജനാബ് കെ എം മൗലവി സാഹിബായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ യോഗത്തിൽ ചരിത്രപുരുഷൻ പ്രസംഗിച്ചിരുന്നത്. അന്നത്തെ കേരള പത്രികയിൽ മൗലവി സാഹിബിൻ്റെ പ്രസംഗത്തിൻ്റെ രത്നചുരുക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. കലക്ടറുടെ നിരോധനോത്തരവ്. 1921 ഫെബ്രുവരി 6 മലബാർ കലക്ടറായിരുന്ന തോമസ് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ യാതൊരു യോഗവും സംഘടിപ്പിക്കുവാൻ പാടില്ലെന്ന നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രസ്തുത നിരോധ കൽപ്പനയോടനുബന്ധിച്ച് യു ഗോപാലമേനോൻ, കെ മാധവൻ നായർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം മൗലവി സാഹിബ്, ഇ മൊയ്തു മൗലവി മുതലായ നേതാക്കന്മാരുടെ പ്രസംഗ സ്വാതന്ത്ര്യവും തടഞ്ഞിരുന്നു. തൽഫലമായി ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ വെച്ച് നടത്തുവാനുദ്ദേശിച്ചിരുന്ന പല യോഗങ്ങളും നിർത്തിവെക്കുവാൻ ഖിലാഫത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നിർബന്ധിതരായിത്തീർന്നു. കേരള മജ്ലിസുൽ ഉലമ. 1921 ഏപ്രിൽ 2-3 തീയതികളിൽ ഈറോഡിൽ വെച്ച് ഇന്ത്യൻ മജ്ലിസുൽ ഉലമ പ്രതിനിധി മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗത്തിൽ സംബന്ധിച്ച മലബാർ പ്രതിനിധികളിൽ ഒരാൾ കെ എം മൗലവി സാഹിബായിരുന്നു. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, മൗലാന അബുൽ കലാം ആസാദ്, മൗലാന ഖുതുബുദ്ദീൻ അബ്ദുൽ ബാരി എന്നീ നേതാക്കന്മാരുമായി അക്കാലത്താണ് മൗലവി സാഹിബ് പരിചയപ്പെട്ടത്. മലബാറിൽ ഖിലാഫത്ത് കോൺഗ്രസ് ആദർശങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനെക്കുറിച്ച് അഖിലേന്ത്യാ നേതാക്കന്മാരുമായി മൗലവി സാഹിബും കൂട്ടുകാരും ചർച്ച നടത്തി. അതിനെ തുടർന്ന് കെ എം മൗലവി സാഹിബിൻ്റെയും ജനാബ് ഇ മൊയ്തു മൗലവിയുടെയും പരിശ്രമ ഫലമായി മലബാറിലും ഒരു മജ്ലിസുൽ ഉലമ സ്ഥാപിതമായി. കേരള മജ്ലിസുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് ജനാബ് പി എം സൈദലവിക്കോയ തങ്ങളും സെക്രട്ടറി ഇ മൊയ്തു മൗലവിയുമായിരുന്നു. കെ എം മൗലവി സാഹിബും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സാഹിബും മജ്ലിസുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗങ്ങളായിരുന്നു. അക്കാലത്ത് ഗവൺമെന്റിന്റെ പാർശ്വാനുവർത്തികളായിരുന്ന ചില മുസ്ലിയാക്കന്മാർ ഖിലാഫത്തിനെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മഹ്കുൽ ഖിലാഫത്തി അലസ്മിൽ ഖിലാഫ എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു കൃതി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കൃതിക്ക് ഖണ്ഡനം ലഘുലേഖ രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് മൗലവി സാഹിബായിരുന്നു. ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പല ലഘുലേഖകളും അന്ന് മജ്ലിസുൽ ഉലമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഓരോ മുസ്ലിം വീടുകളിലും സ്വാതന്ത്ര്യ സന്ദേശം എത്തിക്കുവാൻ മജ്ലിസുൽ ഉലമയുടെ അറബി മലയാള ലഘുലേഖകൾ സഹായിച്ചിട്ടുണ്ട്. ഭീരുക്കളും ഗവൺമെൻറ് പക്ഷക്കാരുമായിരുന്ന പണ്ഡിതന്മാർ മുഖേനയാണ് അത്തരം ലഘുലേഖകളിലെ ഉള്ളടക്കം ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിരുന്നത്.
3: മഷാല്ലാ, സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ട തീരുമാനങ്ങളെടുക്കാൻ ധാരാളക്കണക്കിന് മീറ്റിങ്ങുകളും യോഗങ്ങളും കൂടുകയും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും മറ്റുമുണ്ടായിട്ടും അവയൊക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് പെറ്റനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം വരെ വരിക്കാൻ തയ്യാറായ കെ എം മൗലവിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെയും സഹപ്രവർത്തകരുടെയുമൊക്കെ ധീരമായ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം അടക്കമുള്ള ഇന്നത്തെ സമൂഹം അങ്ങനെയുള്ള ചരിത്രങ്ങളും മറ്റും കേട്ടറിഞ്ഞോ പറഞ്ഞറിഞ്ഞോ മാത്രം അനുഭവിച്ചവരായിരിക്കും. നേരിൽ കാണാനുള്ള, നേരിൽ അനുഭവിക്കാനുള്ള അവസരമോ മറ്റോ ലഭിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ജനിച്ച നാടിനു വേണ്ടി ആ നാടിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും നമ്മിക്കൊണ്ടാവുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ ഒരു സത്യത്തിലേക്കാണ് ഇത്തരം ചരിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കെ മൗലവിയുടെ ചരിത്ര യാത്രകളിലൂടെയുള്ള ഗമനം ഇൻഷാല്ലാ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകിയത് നസ്റുല്ലാ സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
5: أعوذ بالله من الشيطان الرجيم.

عوج له وخشعت الأصوات للرحمن وخشعت الأصوات

يتقون أو يحدث لهم ذكرا فتعالى الله الملك الحق ولا

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്യാൻസർ ജീവിതത്തിന്റെ അവസാനമോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
1: നമ്മൾ ഒ പിയിൽ ഒരു പേഷ്യൻറ്റിനോട് ക്യാൻസർ ആണ് നിങ്ങളെ ബയോപ്സി എടുത്തതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ആണെന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക. എന്നാൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തുടക്കത്തിൽ കണ്ടെത്തിയ ക്യാൻസർ ഉള്ള ആളുകൾ അവരെ സർജറിയോ കീമോതെറാപ്പിയോ റേഡിയേഷനോ എടുത്തതിന് ശേഷം പൂർണ്ണമായി മാറി അവരവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അവരെ കുട്ടികളെ നോക്കുന്നു, അവരെ ജോലിയിലേക്ക് തിരിച്ചു കയറുന്നു, സാധാരണ രീതിയിലുള്ള നോർമൽ ലൈഫ് പലപ്പോഴും കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് തൈറോയിഡിൽ ബ്രസ്റ്റ് ക്യാൻസർ, തൈറോയിഡിൽ ഏകദേശം തുടക്കത്തിലൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഏകദേശം 100% അവരെ ക്യൂർ റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് നെക്ക്, വായ, നാവ് തുടങ്ങിയ ശരീരഭാഗങ്ങളിലാണെങ്കിൽ ക്യാൻസർ ഏകദേശം പൂർണ്ണമായി ഒരു സർജറി മാത്രം മതിയാവും അവരെ ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായി പുറത്തിറങ്ങാൻ. അതിനുശേഷം കൃത്യമായ ഫോളോ അപ്പ് നിർബന്ധമാണെങ്കിലും നേരെ മറിച്ച് അവർ പഴയ രീതി, നമ്മൾ മുന്നേ കണ്ടിരുന്ന രീതിയിൽ ശക്തമായ വേദനയോ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്ന സാഹചര്യത്തിലല്ല ഇന്നുള്ളത്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയോതെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ടാർജറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനുള്ള ഫുൾ സ്റ്റോപ്പ് ആണെന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല. അത് വെറും ഏറ്റവും വലിയ നമ്മളെ ഒ പിയിലൊക്കെ വരുന്ന ആളുകളെ മനസ്സിൽ അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ മനസ്സിലുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് ക്യാൻസർ എന്നുള്ള നമ്മളെ ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ആണെന്ന്. പലപ്പോഴും നമ്മളെ ഒ പിയിൽ വരുന്ന ആളുകൾ 1990 ബ്രസ്റ്റ് ക്യാൻസർ സർജറി മുംബൈയിൽ നിന്ന് ചെയ്തിട്ട് നമ്മളെ ഒ പിയിൽ വന്ന പേഷ്യൻ്റ് പോലുണ്ട്. നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള, അതിനുശേഷം ഇപ്പോൾ ഫോളോ അപ്പിൽ വന്ന്, കൃത്യമായി ഫോളോ അപ്പിൽ വന്ന് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേഷ്യൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി ആളുകൾ ക്യാൻസർ സർവൈവേഴ്സായിട്ട് നമ്മളെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളത് തന്നെ നമ്മൾ ക്യാൻസർ എന്തല്ല, നമ്മളെ ജീവിതത്തിനുള്ള ഫുൾ സ്റ്റോപ്പ് അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും തെളിവും എല്ലാമാണ് എന്നുള്ളത് മനസ്സിലാവുക. തുടക്കത്തിൽ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ അല്ലെങ്കിൽ സിഗ്നൽസ്, വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഏർലി ആയിട്ട് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മളെ ജീവിതം മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള നമുക്കുള്ള മെസ്സേജ്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ, ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാനമോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഡോക്ടർ ജംഷീർ വീട്ടി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: നീർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സ്വവർഗരതി ലിംഗസ്വത്വം ഇസ്ലാമിക നിലപാട്. റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സ്വവർഗരതി ലിംഗസ്വത്വം ഇസ്ലാമിക നിലപാട്. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിവാദപരവും വ്യാപകവുമായി ചർച്ച ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക വിഷയങ്ങളിലൊന്നാണ് LGBTQ പ്രസ്ഥാനം. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പരിമിതമായ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ വിഷയം ഇന്ന് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആശയധാരയായി മാറിയിരിക്കുന്നു. മനുഷ്യാവകാശം, വ്യക്തിസ്വാതന്ത്ര്യം, ലിംഗസ്വത്വം, കുടുംബസങ്കല്പം, മതവിശ്വാസം, നിയമവ്യവസ്ഥ, വിദ്യാഭ്യാസം, പൊതുനയം തുടങ്ങി സമൂഹജീവിതത്തിന്റെ വിവിധ മേഖലകളെ ഈ സംവാദം സ്പർശിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ലോകമെമ്പാടുമുള്ള LGBTQ+ സമൂഹം തങ്ങളുടെ സ്വത്തവും അവകാശങ്ങളും സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് പ്രൈഡ് മന്ത് അഭിമാനമാസം ആചരിക്കുന്നു. ഈ കാലയളവിൽ LGBTQO സമൂഹത്തിന്റെ അവകാശങ്ങൾ, അവരുടെ ചരിത്രം, അനുഭവങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുന്നു. നിരവധി രാജ്യങ്ങളിൽ പരേഡുകളും പൊതുപരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നു. മറുവശത്ത് മതപരവും ധാർമ്മികവുമായ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും ഇതോടൊപ്പം സജീവമാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തെ വികാരപരമായ പ്രതികരണങ്ങൾക്കോ മുദ്രാവാക്യങ്ങൾക്കോ മാത്രം വിധേയമാക്കാതെ ചരിത്രപരമായും മതപരമായും ശാസ്ത്രീയമായും സാമൂഹികമായും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം LGBTQ എന്നത് കേവലം ലൈംഗിക ആകർഷണത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ സ്വത്വം, ലിംഗം, കുടുംബം, വിവാഹം, സാമൂഹിക ഘടന, ധാർമ്മികത എന്നീ അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അതിലുൾക്കൊള്ളുന്നു. LGBTQ ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേവലം വ്യക്തിപരമായ ലൈംഗിക പെരുമാറ്റത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നിയമനിർമ്മാണം വരെ, വിവാഹത്തിന്റെ നിർവചനം മുതൽ ലിംഗനിർവചനം വരെ, മനുഷ്യാവകാശം മുതൽ മതസ്വാതന്ത്ര്യം വരെയുള്ള വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു സാംസ്കാരിക സംവാദത്തിന്റെ ഭാഗമാണിത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഓരോ ശ്രോതാവിനും ആവശ്യമാണ്. LGBTQIA+ എന്നാൽ എന്താണ്? LGBTQ എന്നതിലെ ഓരോ അക്ഷരവും എന്തിനു പ്രതിനിധീകരിക്കുന്നു എന്ന് പലർക്കും വ്യക്തമായി അറിയില്ല. അതിനാൽ ആദ്യം ഇതിന്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. LGBTQIA+ എന്നത് വിവിധ ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കുടപദമാണ്. അംബർലാ ടേം. എൽ എന്നാൽ ലെസ്ബിയൻ എന്നത് സ്ത്രീകളോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടാണ് പ്രധാനമായും പ്രണയമോ ലൈംഗികാകർഷണമോ തോന്നുന്നതെങ്കിൽ അവരെ ലെസ്ബിയൻ എന്ന് വിളിക്കുന്നു. ജി ഗേ. ഗേ എന്ന പദം പൊതുവായി സ്വവർഗ ആകർഷണമുള്ളവരെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ടെങ്കിലും സാധാരണയായി പുരുഷന്മാരോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന പുരുഷന്മാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ബൈസെക്ഷൽ എന്നത് പുരുഷന്മാരോടും സ്ത്രീകളോടും ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ആകർഷണം ഒരു ലൈംഗിക അവയവത്തിലേക്ക് മാത്രം പരിമിതമായിരിക്കണമെന്നില്ല. ടി ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിർണയിക്കപ്പെട്ട ലിംഗവുമായി സ്വന്തം ലിംഗസ്വത്വം പൊരുത്തപ്പെടുന്നില്ലെന്ന് കരുതുന്ന വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ലൈംഗിക ആഭിമുഖ്യമല്ല, ലിംഗസ്വത്വമാണ് ഇതിലെ വിഷയം. ക്യൂ ക്യൂർ ക്വസ്റ്റ്യനിങ്. ക്യൂ എന്ന അക്ഷരം സാധാരണയായി രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ക്യൂർ പരമ്പരാഗത ലൈംഗികതയുടെയും ലിംഗപരമായ വിഭാഗങ്ങളുടെയും പുറത്തുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൊതുപദം. ക്വസ്റ്റ്യനിങ് എന്നത് സ്വന്തം ലൈംഗിക ആഭിമുഖ്യത്തെയോ ലിംഗസ്വത്വത്തെയോ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നവരെയും സംശയാസ്പദത്തിൽ കഴിയുന്നവരെയും സൂചിപ്പിക്കാനും ഈ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ഐ ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്നത് ജനിതകമോ ഹോർമോൺ പരമോ ശാരീരികമോ ആയ കാരണങ്ങളാൽ വ്യക്തമായ പുരുഷ സ്ത്രീ വിഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ജീവശാസ്ത്രപരമായ അവസ്ഥയാണ്. ഇതൊരു മെഡിക്കൽ അവസ്ഥയുമാണ്. എ എസെക്ഷൽ എന്നത് മറ്റുള്ളവരോട് ലൈംഗിക ആകർഷണം വളരെ കുറവോ ഇല്ലാത്തതോ ആയ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പ്ലസ് LGBTQIA എന്നതിലെ പ്ലസ് ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് പുറമെയുള്ള മറ്റു ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്നതുമാണ്. സ്വവർഗരതിയുടെ ചരിത്രം. LGBTQIA എന്ന പദം ആധുനികമാണെങ്കിലും സ്വവർഗലൈംഗിക പെരുമാറ്റം, ഹോമോസെക്ഷൽ ബിഹേവിയർ മനുഷ്യചരിത്രത്തിൽ പുതിയ കാര്യമല്ല. ചരിത്രത്തിലെ വിവിധ സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ഗ്രീസ്, റോം തുടങ്ങിയ സംസ്കാരങ്ങളിൽ സ്വവർഗബന്ധങ്ങളുടെ ചില ചരിത്രപരമായ സൂചനകളും രേഖകളും കാണപ്പെടുന്നുണ്ടെങ്കിലും അവിടങ്ങളിലെ സമൂഹങ്ങൾ സ്വവർഗരതിയെ പൊതുവായി അംഗീകരിക്കപ്പെട്ട വിവാഹ സംവിധാനമായി സ്വീകരിച്ചിരുന്നുവെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനത. സ്വവർഗരതിയെക്കുറിച്ചുള്ള ഏറ്റവും പഴയതും പ്രസിദ്ധവുമായ ചരിത്രവിവരണം ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനതയെക്കുറിച്ചുള്ളതാണ്. ജൂത ക്രൈസ്തവ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. ലൂത്ത് നബിയുടെ ജനതയിലെ പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരിലേക്ക് ലൈംഗിക ആകർഷണം പ്രകടിപ്പിച്ചുവെന്ന് മതഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ പേരിൽ അവർ ദൈവശിക്ഷയ്ക്ക് വിധേയരായെന്നും ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. മധ്യകാല ലോകം. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ മിക്ക സംസ്കാരങ്ങളും സ്വവർഗരതിയെ ധാർമ്മികമായ തെറ്റായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. യൂറോപ്പിൽ ക്രൈസ്തവ സഭകൾ ഇതിനെ പാപമായി കണ്ടു. ജൂതസമൂഹത്തിലും സമാന നിലപാടായിരുന്നു. മുസ്ലിം ലോകത്തും സ്വവർഗലൈംഗിക പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടവയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ സമൂഹങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ ചിലയിടങ്ങളിൽ നടന്നിരുന്നുവെങ്കിലും അവ സാമൂഹിക ആദർശമായി കണക്കാക്കപ്പെട്ടിരുന്നേയില്ല. ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ മതത്തിന്റെ സ്വാധീനം കുറയുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഇതോടെ ലൈംഗികതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചു. 1869ലാണ് ഹോമോസെക്ഷ്വാലിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അതിനുമുമ്പ് ഇത്തരം പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ചില മനഃശാസ്ത്രജ്ഞരും സാമൂഹിക ചിന്തകരും സ്വവർഗരതിയെ കുറ്റകൃത്യം, പാപം എന്നതിലുപരി ഒരു മനഃശാസ്ത്രപരമായ വിഷയമായി പഠിക്കാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിലെ വഴിത്തിരിവ്. 1969ൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്ന സ്റ്റോൺവാൺ കലാപം ആധുനിക LGBTQIA പ്രസ്ഥാനത്തിന്റെ നിർണായക തുടക്കമായി കണക്കാക്കാം. ഈ സംഭവത്തിനുശേഷം സ്വവർഗാവകാശ പ്രസ്ഥാനങ്ങൾ കൂടുതൽ സംഘടിതമായി. വിവിധ രാജ്യങ്ങളിൽ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1973ൽ അമേരിക്കൻ സൈക്രാട്ടിക് അസോസിയേഷൻ സ്വവർഗരതിയെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കി. പിന്നീട് ലോകാരോഗ്യ സംഘടനയും സമാന നിലപാട് തന്നെ സ്വീകരിച്ചു. യാതൊരുവിധ ശാസ്ത്രീയ പിൻബലവുമില്ലാതെ കേവലം സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇത് നീക്കം ചെയ്തത്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും LGBTQIA പ്രസ്ഥാനം ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറി. ചരിത്രത്തിൽ സ്വവർഗരതി പ്രധാനമായും ഒരു പെരുമാറ്റമായി, ബിഹേവിയറായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനിക LGBTQ പ്രസ്ഥാനം അതിനെ ഒരു ഐഡന്റിറ്റി അഥവാ സ്വത്വമായി അവതരിപ്പിക്കുന്നു. ഇതാണ് ചരിത്രപരമായ ഏറ്റവും വലിയ മാറ്റം. വിവിധ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ. ലോകത്തിലെ പ്രധാന മതങ്ങൾ വിവാഹം, കുടുംബം, ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ധാർമ്മിക നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവയാണ്. സ്വവർഗലൈംഗിക ബന്ധങ്ങളെ വിമർശിക്കുന്ന വ്യക്തമായ പരാമർശങ്ങൾ ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ കാണാം. തോറായിലെ സേവിർ പുസ്തകത്തിൽ സ്വവർഗലൈംഗിക ബന്ധങ്ങൾ നിരോധിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ലേവ്യർ 18:22, 20:13. ഇതുപോലെ ബൈബിളിലെ പുതിയ നിയമത്തിൽ പൗലോസ് സ്വവർഗലൈംഗിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതായും കാണാം. റോമർ 1:26, കൊരിന്ത്യർ 9:10. അതുകൊണ്ടുതന്നെ ചരിത്രപരമായി ജൂത കത്തോലിക്ക ഓർത്തഡോക്സ് പരമ്പരാഗത പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങൾ സ്വവർഗരതിയെ പാപമായോ നിരോധിതമായോ ആണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ആധുനിക കാലത്ത് ചില ലിബറൽ ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ നിലപാടുകളെ പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദുമതം ഏകഗ്രന്ഥാധിഷ്ഠിത മതമല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഏകീകൃതമായ ഒരു ഔദ്യോഗിക നിലപാട് കണ്ടെത്തുക പ്രയാസമാണ്. ചില പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ലിംഗപരമായ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാമെങ്കിലും അവയെ ആധുനിക LGBTQIA ആശയധാരയുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നാണ് നിരവധി ഹിന്ദു പണ്ഡിതന്മാരുടെ നിലപാട്. പൊതുവെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലും വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിക വീക്ഷണം. ഇസ്ലാം മനുഷ്യന്റെ ലൈംഗികാഭിലാഷത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അതിന് ഒരു സ്വാഭാവിക സൃഷ്ടിവാസനയായി അംഗീകരിക്കുന്നു. എന്നാൽ ആ വാസനകൾക്ക് ധാർമ്മികവും നിയമപരവുമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു. വിശപ്പുണ്ടെന്നത് മോഷണത്തിന് ന്യായീകരണമല്ലാത്തതുപോലെ ഒരു ആഗ്രഹമുണ്ടെന്നത് അതിൻ്റെ പ്രവർത്തനം അനുവദനീയമാണെന്നതിന് തെളിവല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സമീപനം. ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനത സ്വവർഗരതിക്കാരായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഖുർആനിലെ ഒന്നിലധികം സൂറത്തുകളിൽ ആ ജനതയെയും അവരുടെ ലൈംഗിക വൈകൃതത്തെയും അവർക്ക് ലഭിച്ച ശിക്ഷയെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലൂത്തിനെയും നാം അയച്ചു. അദ്ദേഹം തൻ്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 7 വചനം 80-81. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ, അല്ല നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെ. വിശുദ്ധ ഖുർആൻ അധ്യായം 26 വചനം 165. ഈ സൂക്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ലൈംഗിക ബന്ധത്തിന്റെ സ്വാഭാവികവും അനുവദനീയവുമായ രൂപം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലൂടെ ആണെന്നും അതിനു പകരം പുരുഷൻ പുരുഷനെ ലൈംഗികമായി സമീപിക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവൃത്തിയാണെന്നാണ്. ഇന്ന് ചിലർ വാദിക്കുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനതയെ അള്ളാഹു ആക്ഷേപിക്കാൻ കാരണം അവർ ബലാത്സംഗത്തിനൊരുങ്ങിയതും അതിഥികളെ അപമാനിച്ചതുമാണെന്നും സ്വവർഗരതിയെ അല്ല എന്നുമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആയത്തുകൾ തന്നെ ഈ വാദം പൊളിക്കുന്നതുമാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ബോധപൂർവമല്ലാതെ തോന്നുന്ന വികാരങ്ങളെയും ആകർഷണങ്ങളെയും അതേപടി പാപമായി ഇസ്ലാം കണക്കാക്കുന്നില്ല. ഒരാൾക്ക് സ്വവർഗ ആകർഷണം അനുഭവപ്പെടാം, അതൊരു പരീക്ഷണമായിരിക്കാം. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് പാപം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം അള്ളാഹു അവരോട് പുറത്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. ശാസ്ത്രീയ വീക്ഷണം. LGBTQIA വിഷയത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളിൽപ്പെട്ടതാണ്. ഇത് ജന്മനാ ലഭിക്കുന്നതാണ്, ഗേ ജീൻ കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രം ഇത് തെളിയിച്ചിട്ടുണ്ട് തുടങ്ങിയവ. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ വികാരങ്ങൾക്കപ്പുറം ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിൽ ഇന്നും പൂർണ്ണമായ ഏകാഭിപ്രായമില്ല എന്നതാണ്. സ്വവർഗ ആകർഷണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തവും അന്തിമവുമായ ഒരു ശാസ്ത്രീയ ഉത്തരം കണ്ടെത്തപ്പെട്ടിട്ടില്ല. ഗേ ജീൻ കണ്ടെത്തിയോ? 1990കളിൽ ചില ഗവേഷണങ്ങൾ സ്വവർഗ ആകർഷണവും ചില ജനിതക ഘടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന് സൂചിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഗേ ജീൻ കണ്ടെത്തി എന്ന തരത്തിലുള്ള തലക്കെട്ടുകളിൽ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ പിന്നീട് നടന്ന വലിയ പഠനങ്ങൾ ഈ അവകാശവാദത്തെ സ്ഥിരീകരിച്ചില്ല. 2019 പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ജനിതക പഠനങ്ങളിലൊന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജനിതക വിവരങ്ങൾ പരിശോധിച്ചു. ഈ പഠനത്തിന്റെ നിഗമനം വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വവർഗ ആകർഷണത്തെ നിർണയിക്കുന്ന ഒരൊറ്റ ജീൻ പോലുമില്ല. അതിനാൽ ഗേ ജീൻ എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. ശാസ്ത്രം ധാർമ്മികത നിർണയിക്കുമോ? ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, ഒരു കാര്യം ജൈവപരമായി സ്വാധീനിക്കപ്പെടുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും അത് ധാർമ്മികമായി ശരിയാണെന്ന് അതുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, മനുഷ്യർക്ക് ദേഷ്യം, അസൂയ, അക്രമവാസന എന്നിവ സ്വാഭാവികമാണ്. എന്നാൽ ഇവയെല്ലാം ധാർമ്മികമായി അംഗീകരിക്കപ്പെടണമെന്നില്ല. അതിനാൽ ഒരു പ്രവണതയ്ക്ക് ജൈവ ഘടകങ്ങളുണ്ട് എന്നതും ആ പ്രവണത ധാർമ്മികമായി ശരിയാണ് എന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ശാസ്ത്രത്തിന് ഒന്നാമതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയും, രണ്ടാമത്തേത് ധാർമ്മികതയുടെയും തത്വചിന്തയുടെയും മതത്തിന്റെയും മേഖലയാണ്. അതിൽ ശാസ്ത്രത്തിന് ഇടപെടാൻ കഴിയില്ല. ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സും. LGBTQIU+ സംബന്ധമായ ഇത്തരം സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് എന്നിവ. പൊതുചർച്ചകളിലും മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പലപ്പോഴും ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെയാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ വൈദ്യശാസ്ത്രപരമായും സാമൂഹികമായും ഇസ്ലാമികമായും ഇവ രണ്ടും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ഇസ്ലാമിന്റെ നിലപാട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്റർസെക്സ് എന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവന്റെ ജൈവപരമായ ലൈംഗിക സവിശേഷതകൾ സാധാരണ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന വിഭാഗത്തിൽ വ്യക്തമായി ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിൽ ഉൾപ്പെടാവുന്ന ചില സാഹചര്യങ്ങൾ: അസാധാരണമായ ജനനേന്ദ്രിയ രൂപഘടന, ക്രോമസോം വ്യതിയാനങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥകൾ, പുരുഷന്റെയും സ്ത്രീയുടെയും ചില ശാരീരിക സവിശേഷതകൾ ഒരുമിച്ച് കാണപ്പെടുന്ന അവസ്ഥകൾ. ഇന്റർസെക്സ് ഒരു ഐഡന്റിറ്റി അല്ല, അതൊരു ജൈവശാസ്ത്ര വൈദ്യശാസ്ത്രപരമായ അവസ്ഥയാണ്. ഇത് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലമല്ല, ഒരാൾ ഇന്റർസെക്സായി ജനിക്കുന്നതാണ്. ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ ഇന്റർസെക്സ് വ്യക്തികളെ ഹുൻസ എന്നാണ് വിളിക്കുന്നത്. ഇത് ആധുനിക വൈദ്യശാസ്ത്രം വികസിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹുൻസ സംഘടിത നമസ്കാരത്തിൽ എവിടെ നിൽക്കണം, അനന്തരാവകാശത്തിൽ എന്ത് വിഹിതം ലഭിക്കും, അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഇന്റർസെക്സ് വ്യക്തികളുടെ അസ്തിത്വം ഇസ്ലാം അംഗീകരിച്ചിരുന്നുവെന്നും അവരുടെ അവസ്ഥയ്ക്ക് പ്രത്യേകപരമായ നിയമപരമായ പരിഗണന നൽകിയിരുന്നുവെന്നും കാണിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിർണയിക്കപ്പെട്ട ജൈവലിംഗവും ബയോളജിക്കൽ സെക്സ്, വ്യക്തിയുടെ സ്വയം തിരിച്ചറിയുന്ന ലിംഗസ്വത്വവും ജെൻഡർ ഐഡന്റിറ്റിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് കരുതുന്ന വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, പുരുഷനായി ജനിച്ച ഒരാൾ സ്വയം സ്ത്രീയാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ സ്ത്രീയായി ജനിച്ച ഒരാൾ സ്വയം പുരുഷനാണെന്ന് വിശ്വസിക്കുക. ഇവിടെ വ്യക്തിയുടെ ജൈവഘടന സാധാരണ പുരുഷനോ സ്ത്രീയോ ആയിരിക്കാം, എന്നാൽ വ്യക്തി തന്റെ സ്വത്വത്തെ വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കുന്നു. അതിനാൽ ട്രാൻസ്ജെൻഡർ എന്നത് പ്രധാനമായും ലിംഗസ്വത്വവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഇന്റർസെക്സ് എന്നത് ജൈവാവസ്ഥയുമാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട്: ഇന്റർസെക്സ് വ്യക്തികൾ ഒരു വ്യക്തിയുടെ ജൈവലിംഗം വ്യക്തമായി നിർണയിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മെഡിക്കൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലിംഗം വ്യക്തതപ്പെടുത്തുന്നതിനുള്ള ചികിത്സകൾ അനുവദനീയമാണെന്ന് നിരവധി സമകാലിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ഇത് ഒരു പുതിയ ലിംഗം സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് യഥാർത്ഥ ജൈവാവസ്ഥയെ രൂപപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമാണ്. സാധാരണ പുരുഷനോ സ്ത്രീയോ ആയ വ്യക്തി: ഒരു വ്യക്തി തന്റെ ജൈവലിംഗം മാറ്റാൻ ശസ്ത്രക്രിയ നടത്തുന്നത് അനുവദനീയമല്ല എന്ന നിലപാടാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഈ വിഷയം കേവലം LGBTQIA എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച മാത്രമല്ല, മനുഷ്യനാരാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവനെ സൃഷ്ടിച്ചതാരാണ്, അവന്റെ ജീവിതത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആരാണെന്നൊക്കെയുള്ള അടിസ്ഥാന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംവാദവും ചർച്ചയുമാണത്. എനിക്കെന്ത് തോന്നുന്നുവോ അതാണ് ഞാൻ എന്ന ആശയം സമൂഹത്തിൽ ശക്തിപ്പെടുമ്പോൾ ലിംഗത്തിന്റെയും മനുഷ്യസ്വത്വത്തിന്റെയും അതിരുകൾ ക്രമേണ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പുരുഷനും സ്ത്രീയും എന്ന രണ്ട് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മാത്രം ചർച്ച ചെയ്തിരുന്ന സമൂഹം ഇന്ന് അനന്തമായ ലിംഗസ്വത്വങ്ങളെയും വ്യക്തിപരമായ തിരിച്ചറിയലുകളെയും അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ചില പാശ്ചാത്യ സമൂഹങ്ങളിൽ മനുഷ്യൻ തന്റെ ജൈവ യാഥാർത്ഥ്യത്തിൽ നിന്ന് പോലും അകന്ന് മൃഗങ്ങളായോ സാങ്കല്പിക സ്വത്വങ്ങളായോ സ്വയം തിരിച്ചറിയുന്ന പ്രവണതകൾ വരെ കാണപ്പെടുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും പരമാധികാരമാക്കിയാൽ ഒടുവിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും പ്രകൃതിയുടെയും വികൃതിയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ഭാവനയുടെയും അതിരുകൾ തന്നെ ഇല്ലാതാകുമെന്നതിന്റെ മുന്നറിയിപ്പാട്ടാണ് ഇതിനെ പലരും കാണുന്നത്. എന്നാൽ ഒരു മുസ്ലിമിന് സത്യത്തിന്റെ മാനദണ്ഡം മനുഷ്യരുടെ മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളല്ല, അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത മാർഗനിർദ്ദേശമാണ്. ലോകർ ഒരു കാര്യം സാധാരണമാക്കുകയും നിയമവിധേയമാക്കുകയും ആഘോഷിക്കുകയും ചെയ്താലും അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലായി കാണാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. കാരണം ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ജനങ്ങളുടെ അംഗീകാരമല്ല, അള്ളാഹുവിന്റെ പ്രീതിയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതുപോലെ ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരു വഴിയിലാണെന്നത് ആ വഴി സത്യമാണെന്നതിന് തെളിവല്ല. അതിനാൽ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയുടെ ദൗത്യം തന്റെ ശുദ്ധപ്രകൃതിയെ സംരക്ഷിക്കുകയും അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ കാത്തുസൂക്ഷിക്കുകയും കരുണയോടെയും ജ്ഞാനത്തോടെയും സത്യം പറയുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശമാണ് മനുഷ്യനെ യഥാർത്ഥ അന്തസ്സിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നത്. അതിൽ നിന്ന് അകലുന്ന ഓരോ ചുവടും മനുഷ്യനെ അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. അത്തരം ഘട്ടത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഒരു ബൗദ്ധിക നിലപാട് മാത്രമല്ല, ഒരു മഹത്തായ ഇബാദത്തും ഈമാനിന്റെ അടയാളവുമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ്

വസ്സലാമു അലാ അഷ്റഫൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒന്നിനോടുള്ള അമിതവും അകാരണവും അതിതീവ്രവുമായ ഭയത്തെയാണ് ഫോബിയ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമോഫോബിയ ആഗോളതലത്തിൽ നടക്കുന്ന ചില ഗൂഢതന്ത്രങ്ങളുടെ ബാക്കി പത്രമാണ്. ഇസ്ലാമോഫോബിയെ സംബന്ധിച്ച് ജോർജ് ടൗൺ സർവകലാശാലയിൽ നടന്ന പഠനം ഇങ്ങനെയാണ്: ഇസ്ലാമോഫോബിയ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അതിതീവ്ര ഭയവും ശത്രുതയുമാണ്. ഇത് പലപ്പോഴും വിദ്വേഷ പ്രസംഗങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും സാമൂഹികവും രാഷ്ട്രീയവുമായ വിവേചനങ്ങളിലേക്കും നയിക്കുന്നു. ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി ഇന്ത്യയിൽ ഒരു അജണ്ടയായി ഏറ്റെടുത്തിട്ടുള്ളത് സംഘപരിവാറവും ചില സഭകളുമാണ്. മുസ്ലിം ന്യൂനപക്ഷ വികാരം ശക്തമാക്കാനും അതുവഴി ആസൂത്രിത കലാപങ്ങൾ നടക്കാനും അത് കാരണമാകുന്നു. മാനവിക സൗഹാർദ്ദത്തിന്റെ കഥകൾ പേറുന്ന സാമൂഹ്യ പരിസരങ്ങളിൽ പോലും ഇസ്ലാമിന് ഭീതിയുടെ പരിവേഷമായി. പൊതുസമൂഹം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി. അതിനുവേണ്ടി വിശുദ്ധമായ ജിഹാദ് എന്ന പദത്തെ അവർ ദുർവിനിയോഗം നടത്തി. ലൗ ജിഹാദ്, UPSC ജിഹാദ്, ലാൻഡ് ജിഹാദ്, സാമ്പത്തിക ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, കൊറോണ ജിഹാദ് എന്നിങ്ങനെ വ്യാപകമായ തോതിൽ സംഘപരിവാറിന്റെ IT സെല്ലുകൾക്ക് കീഴിലുള്ള വ്യാജ സോഷ്യൽ മീഡിയ ID ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം ഭീതി വ്യാപിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമാനതകളില്ലാത്ത ഭീകരാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക അപരവൽക്കരണം, നിത്യവും നേരിടുന്ന അവമതി, മോശമായ സാമ്പത്തിക സ്ഥിതി, ഹിജാബ് നിരോധം, മുസ്ലിം സാംസ്കാരിക ചിഹ്നങ്ങൾക്കെതിരായ നിരന്തര ആക്രമണം തുടങ്ങിയ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഭരണകൂടത്തിന്റെ നിസ്സംഗതയിലും ഒത്താശയിലും നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ജുഹാപുരി സ്വദേശി പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി മരണപ്പെട്ട സഹീർ ഷെയ്ഖ് പശുവിന്റെ പേരിലുള്ള കൊലപാതകത്തിലെ തുടർക്കണ്ണിയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ വധിക്കപ്പെടുകയും പൌരത്വം നഷ്ടപ്പെടുത്തപ്പെടുകയും വോട്ടവകാശം ഇല്ലാതാക്കുകയും സമ്പത്ത് നശിപ്പിക്കുകയും പള്ളികളും വീടുകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കുകയും സംഘപരിവാർ സംഘങ്ങൾ നൽകുന്ന കേസുകളെ തെളിവുകൾ അവർക്കെതിരായിട്ടും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നത് നാം കാണുന്നു. മുസ്ലിമെന്ന് തോന്നിപ്പിക്കുന്ന വിഭാഗങ്ങളെ, അടയാളങ്ങളെ, സാമൂഹ്യ സാഹചര്യങ്ങളെ, വ്യക്തികളെ, സാംസ്കാരിക ചിഹ്നങ്ങളെ, ജീവിത രീതികളെ, സാമൂഹിക രാഷ്ട്രീയ വീക്ഷണങ്ങളെ ലക്ഷ്യം വെക്കുന്ന വംശീയ പദ്ധതിയാണ് ഇസ്ലാമോഫോബിയ. ഈ അടുത്ത കാലത്ത് അത് ശക്തമായ രൂപത്തിൽ താണ്ഡവമാടിയതാണ് ഗുജറാത്തിലും ഡൽഹിയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നാം കണ്ടത്. മുസ്ലിങ്ങളെ ക്രൂരമായി ആക്രമിച്ചിട്ടും അതിനെതിരെ വേണ്ടത്ര പ്രതികരണങ്ങൾ വരാതിരിക്കുന്നത് ഇസ്ലാമോഫോബിയ വളരെയധികം മനുഷ്യ മനസ്സുകളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത്, അത് അവർക്ക് കിട്ടേണ്ടതാണ് എന്ന ചിന്ത. ഇസ്ലാമോഫോബിയ പ്രബുദ്ധമെന്ന് നാം കരുതുന്ന കേരളത്തിലും വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അതിന് ഈ മീഡിയകൾ തന്നെ ഉദാഹരണമാണ്. നാട്ടിൽ വല്ല ബോംബ് സ്ഫോടനങ്ങളോ വല്ല കലാപങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ മുസ്ലിം പേര് തിരയുക എന്ന ഫാസിസം മീഡിയകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 29 കളമശ്ശേരി യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിന് ശേഷം കേരളത്തിൽ അരങ്ങേറിയതു മാധ്യമവൽകൃത ഇസ്ലാമോഫോബിയയുടെ ടെക്സ്റ്റ് ബുക്ക് ശൈലിയായിരുന്നു. മുസ്ലിങ്ങളെ ആദ്യം കുറ്റവാളികളാക്കി സൂചനകൾ നിർമ്മിക്കുക, പിന്നീട് തെളിവുകൾ സമാഹരിക്കുക എന്നതാണ് മാധ്യമവൽകൃത ഇസ്ലാമോഫോബിയയുടെ ആഖ്യാന മാതൃക. ആദ്യം തെളിവ്, പിന്നീട് കുറ്റവാളികളെ പ്രഖ്യാപിക്കുക എന്ന സാമാന്യ നീതിയുടെ ലംഘനം ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുള്ള ത്വരയാണ്. ഏറെ താമസിയാതെ ഡൊമിനിക് മാർട്ടിൻ എന്നയാൾ കൊടകര സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി കുറ്റം ഏറ്റെടുത്തു. പ്രതിയെ പിടികൂടുന്നതിന് മുമ്പ് 3 മണിക്കൂർ ഇടവേളയിൽ റിപ്പോർട്ടർ TV, മാതൃഭൂമി ന്യൂസ്, News 80 തുടങ്ങിയ മാധ്യമങ്ങൾ പോലീസ് സ്ഥിരീകരണമില്ലാതിരുന്നിട്ടും ഒരു മുസ്ലിം പ്രതിയെ തെരഞ്ഞുപിടിക്കുന്ന തിരക്കിലായിരുന്നു. സ്ഫോടനത്തെ ആദ്യം ഭീകരത എന്ന് അടയാളപ്പെടുത്തിയ മാധ്യമങ്ങൾ പിന്നീടതിനെ വെറും സ്ഫോടനമാക്കി മാറ്റി. UAPA ചാർത്തിയില്ല എന്ന് മാത്രമല്ല, സ്ഫോടനം നടന്നയുടൻ 2 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തതും അത് റിപ്പോർട്ട് ചെയ്ത മക്തൂബി മീഡിയയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതും നാം വായിച്ചു. ഇസ്ലാമോഫോബിയ വളരെ ശക്തമായ രൂപത്തിൽ ഭരണതലങ്ങളിലും രാഷ്ട്രീയക്കാരുടെ മനസ്സിലും പൊതുജനങ്ങളിലും കുത്തിനിറക്കാൻ സംഘപരിവാർ ശക്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുത്വ സംഘങ്ങൾ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ വളരെ കാലമായി കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിലും ഉന്നത അധികാര കേന്ദ്രങ്ങളിലും രഹസ്യമായും പരസ്യമായും ഗോൾവാൾക്കറുടെ ചിന്തകൾ കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്വാനിയുടെ രഥയാത്ര കേരളത്തിലൂടെ കടന്നുപോയപ്പോൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ 12 ഡ്രൈവർമാരിൽ 2 പേർ മുസ്ലിങ്ങളായിരുന്നു. ഡ്രൈവർമാരുടെ ലിസ്റ്റ് പരിശോധിച്ച നാഷണൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് 2 പേരെ ഒഴിവാക്കി. അന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അതിനെതിരെ ഒരു വിരലനക്കവും ഉണ്ടായില്ല. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫാസിസത്തിന്റെ പിടിമുറുക്കം ശക്തമായിട്ടുണ്ട് എന്നതിന് സെൻകുമാറും IPS ശ്രീലേഖയുമൊക്കെ മതിയായ തെളിവുകളാണ്. ഇസ്ലാമോഫോബിയ ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 102

0: സീറ്റോടെ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിച്ചു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അല്പം നീണ്ടു. ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഘടകകക്ഷി എന്ന നിലക്ക് അഭിപ്രായം ആരാഞ്ഞു. ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ലീഗ് ഇടപെടാൻ പാടില്ല എന്നൊരു സാമുദായിക നേതാവ് പറഞ്ഞു. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല. ആ കലാപത്തിന്റെ പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് നന്നായി അറിയാമെന്ന് പറഞ്ഞത് മറ്റൊരു സാമുദായിക നേതാവ്. ലീഗിന് രാഷ്ട്രീയ അധികാരം കിട്ടി. അവരുടെ ആധിപത്യത്തിന് കീഴടങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ വകവരുത്തുമെന്ന് പറഞ്ഞ വ്യക്തിയെ 2004 സംസ്കൃത സർവകലാശാലയിൽ VC നോമിനേറ്റ് ചെയ്തതും 2011 PSC ചെയർമാനാക്കിയതും ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു, കാസർഗോഡ് നിന്ന് ജയിച്ച വന്ന MLA നാല് മക്കളാണ് എന്ന് പറഞ്ഞതും നാം കേട്ടു. ലീഗിന് വിദ്യാഭ്യാസം നൽകരുത്, കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കരുത്, ഇത് കേരളത്തിലെ പൊതുജനത്തിന്റെ ശബ്ദമല്ല, പൊതുജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ജാതിശ്രേണിയിലെ നാലാം വിഭാഗത്തിൽപ്പെട്ട നായർ സമൂഹവും അതിന് മുകളിലുള്ളവരും ജാതിശ്രേണിയിൽ എണ്ണിയിട്ടില്ലാത്തവരും ക്രൈസ്തവരെയും മന്ത്രിമാരാക്കരുതെന്നോ അവർ പെറ്റുകൂട്ടുന്നുവെന്നോ അവർ ഉപമുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ആയിക്കൂടെന്നും പറയാത്തതെന്തുകൊണ്ട്? ഇതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ മനുഷ്യരോടല്ല അവർക്ക് ദേഷ്യം, ആ പേരുകളോടാണ്. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായാൽ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ ഏറ്റെടുത്താൽ പ്രശ്നമുണ്ടാകും എന്നുള്ളത് സംഘപരിവാർ സംഘങ്ങളുടെ പ്രചാരണങ്ങളായിരുന്നു. ഇത് ഇപ്പോൾ സാമുദായിക നേതാക്കന്മാരും ഈ ചിന്താഗതി ഉള്ളിൽ വെച്ച് നടക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നർത്ഥം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളെ മലീമസമാക്കുകയും കേരളത്തെ രക്തച്ചൊരിച്ചിലുള്ള സംസ്ഥാനമാക്കാൻ ശ്രമിക്കുകയും മനുഷ്യർ പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം ഇന്ത്യനല്ലേ, മുഖ്യമന്ത്രിയായിക്കൂടെ എന്ന ചോദ്യത്തിന് പറ്റില്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിൽ ആധാർ ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാവാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്നങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ചരിത്രം അറിയുന്നത് കൊണ്ട് പറ്റില്ല. ഇത് പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഹിന്ദുത്വവാദിനിയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണ്. ഗോൾവാൾക്കർ സ്വപ്നം കണ്ട ഒരു ഹിന്ദുത്വമുണ്ട്. യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾക്ക് പരിചയമില്ലാത്ത, അവിടെ അപകടത്തിലാഴ്ത്തുന്ന, ആര്യന്മാർ മാത്രം രാജ്യം ഭരിക്കുകയും മറ്റു വിഭാഗങ്ങൾ ദാസ്യവേല ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രം. ഇന്ത്യയിലേക്ക് കടന്നുവന്ന ആര്യന്മാർ ഇവിടുത്തെ ദ്രാവിഡരെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വന്നപ്പോൾ അവരെ മതത്തിന്റെ പേരിൽ ഒരുതരം അടിമകളാക്കുന്ന തത്വസംഹിത, അതാണ് ഗോൾവാൾക്കർ സ്വപ്നം കണ്ട ഹിന്ദുത്വം. മനുസ്മൃതിയിലൂടെ മനുഷ്യരെ ജാതികളാക്കി തിരിച്ച് മറ്റു മൂന്ന് വിഭാഗങ്ങളെക്കൊണ്ടും ദാസ്യവേല ചെയ്യിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ശക്തിയുക്തം എതിർക്കുന്ന ഗോൾവാൾക്കർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ അജണ്ട സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളെയും ശത്രുക്കളായി കാണുന്ന വിചാരധാരയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വവാദികളുടെ ജൽപ്പനമാണ് നാം ഇപ്പോൾ കേരളത്തിലും പരസ്യമായി കേൾക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷം എങ്ങനെയാവണമെന്ന് വിചാരധാരയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ചിന്താധാരകൾ ഉൾക്കൊണ്ട് അവകാശങ്ങളൊന്നും ചോദിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടണം എന്ന് തിട്ടൂരം സ്വീകരിച്ച ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതങ്ങളും അവരുടെ കണ്ണിലെ കരടുകളാണ്. ഈ ചിന്താഗതി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് ലോകത്ത് വ്യാപിച്ച ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മനുഷ്യരായെങ്കിലും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജാതി ശ്രേണിയിൽ ഉൾപ്പെടാത്ത യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളെ മനുഷ്യരായി പോലും ഗണിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഭീകര ചിന്തകളുമായി ജീവിക്കുകയും മറ്റു മനുഷ്യരെ അസ്പൃശ്യരായി കാണുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. കുഞ്ഞാലിക്കുട്ടി എന്ന പ്രതീകമാണ് അവരുടെ മനസ്സിൽ. മുസ്ലിമായ ഒരാളും ഒരു സ്ഥാനവും മന്ത്രിപദവും വഹിച്ചുകൂടാ എന്നുള്ളതാണ്. അത് അവരുടെ ലിഖിതമായ രേഖയാണ്. വിചാരധാര അതാണ് പഠിപ്പിക്കുന്നത്. അവർ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഇന്ത്യയാണ്. ആ ഹിന്ദുത്വ രാജ്യത്തെ സ്വപ്നം കണ്ട് അതിലേക്കുള്ള പ്രയാണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ഇസ്ലാമോഫോബിയ മറയായി സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഇത് തിരിച്ചറിയാതെ ഹിന്ദുത്വവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്ന ക്രിസംഗികളും കമ്മ്യൂണിസ്റ്റുകളും നവനാസ്തികരും നിങ്ങൾ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾക്കും കേരളത്തിനും ഗുണകരമായിരിക്കും. ഈ ചിന്താധാര 100 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് സ്വീകരിക്കാൻ മനുഷ്യരായ കേരളീയർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ കേരളം ഹിന്ദുത്വവാദികളുടെ ശത്രുക്കളാണ് എന്ന കാര്യം കൈരടിയുടെ മക്കൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, വിവിധ സമുദായ നേതാക്കന്മാരെ, മത നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, നമ്മുടെ മരണത്തോടെ അവസാനിക്കേണ്ടതല്ല കേരളത്തിലെ സമാധാനം. അത് അടുത്ത തലമുറക്കും ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് ഈ കേരളത്തെ മലീമസമാക്കുന്ന ഇതുപോലത്തുള്ള പ്രഖ്യാപനങ്ങൾക്കെതിരെ നാം ജനാധിപത്യത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടതുണ്ട്. മൗനം പാലിക്കുന്നത് ആപത്താകുന്നു എന്ന് തിരിച്ചറിയുക. സർവശക്തനായ അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാക്കി തരുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ഇസ്ലാമോഫോബിയ കേരളത്തിൽ ശക്തിപ്പെടുമ്പോൾ ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ, tuned to reality.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നഷ്ടപ്പെട്ട നന്മകൾ വീണ്ടെടുക്കുക എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല്ലതമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊഥി റഹ്മത്തിൽ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ ക്രോഡീകരിച്ചിട്ടുള്ള റിയാദുസ് സ്വാലിഹീൻ എന്ന വിശ്വപ്രസിദ്ധമായ ഹദീസ് സമാഹാരത്തിലെ നന്മകൾ അതെത്ര ചെറുതായാലും നിലനിർത്തണം, അതുകൊണ്ട് കിട്ടുന്ന ഗുണഫലങ്ങളും അതിലൂടെ ലഭ്യമാകുന്ന ദൂരവ്യാപകമായ പ്രയോജനങ്ങളെക്കുറിച്ചുമാണ് നാം മനസ്സിലാക്കി വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങൾ, അത് ന്യായമായ വല്ല കാരണത്താലും ചെയ്യാൻ സാധിക്കാതെ പോയാൽ അത് പിന്നീട് വീണ്ടെടുക്കാറുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ഏതൊരു പുണ്യവും നിലനിർത്താൻ ശ്രമിക്കണം. ഉദാഹരണമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പതിവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്ത കാലത്തുമൊക്കെ 11 റക്അ രാത്രിയിൽ നമസ്കരിക്കാറുണ്ട്. വല്ല രോഗമോ വേദനയോ കാരണം ഒരു രാത്രിയിൽ ആ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാതെ പോയാൽ പകൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖളാ നിർവഹിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. പക്ഷേ രാത്രിയിൽ നിർവഹിക്കുന്ന നമസ്കാരം ന്യായമായ കാരണത്താൽ നിർവഹിക്കാൻ സാധിക്കാതെ പോയാൽ പകലിലത് വീണ്ടെടുക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റമുണ്ടാകും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി 11 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. വല്ല രാത്രിയിലും അത് നമസ്കരിക്കാൻ സാധിക്കാതെ പോകുകയും പിന്നീടത് വീണ്ടെടുക്കുകയും ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 12 റക്അത്താണ് നമസ്കരിക്കുക. പകലിൽ ഒറ്റയാക്കിക്കൊണ്ടുള്ള നമസ്കാരം ഇല്ല. ഒരു രാത്രിയിൽ രണ്ട് വിത്രില്ലാത്തതുപോലെ തന്നെ പകൽ നമസ്കാരങ്ങളിൽ വിത്രേ ഇല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഖിയാമുല്ലൈലാണ് ഒറ്റയാക്കി നമസ്കരിക്കേണ്ടതാണെങ്കിൽ പോലും അത് പകലിൽ ഖളാ വീട്ടുന്ന സമയത്ത് റസൂലുള്ളാഹ് അത് ഇരട്ടയായിട്ടാണ് നമസ്കരിക്കുക. അതുകൊണ്ട് 12 റക്അത്ത് നമസ്കരിക്കും. അതിനടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, പതിവായി രാത്രിയിൽ 3 റക്അത്ത് നമസ്കരിക്കുന്ന ഒരാൾ, ഇയാൾക്ക് അദ്ദേഹത്തിന് ഒരു രാത്രിയിൽ അത് നമസ്കരിക്കാൻ സാധിക്കാതെ പോയാൽ പകലിൽ അത് അദ്ദേഹം വീണ്ടെടുക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം 3 റക്അത്ത് നമസ്കരിക്കുന്ന ആളായതുകൊണ്ട് പകലിൽ അത് 4 നമസ്കരിക്കണം. രാത്രിയിൽ 5 റക്അത്ത് നമസ്കരിച്ചിരുന്ന ആളാണ് എങ്കിൽ പകലിൽ 6 നമസ്കരിക്കണം. 7 നമസ്കരിച്ചിരുന്ന ആളാണ് എങ്കിൽ 8 നമസ്കരിക്കണം. 9 നമസ്കരിച്ചിരുന്ന ആളാണ് എങ്കിൽ 10 നമസ്കരിക്കണം. 11 നമസ്കരിച്ചിരുന്ന ആളാണ് എങ്കിൽ 12 റക്അത്ത് നമസ്കരിക്കണം. ഇതാണതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. രാത്രിയിൽ നിർവഹിക്കുന്ന ആ നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്ന വേളയിൽ മിനല്ലൈലി എന്ന ഒരു പ്രയോഗം കൂടെ നമുക്ക് കാണാം. രാത്രിയിൽ നിന്നും അല്പഭാഗം എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. അഥവാ ഒരു രാത്രിയിൽ മുഴുവനായി ഉറക്കമൊഴിവാക്കി ഉറക്കം വെടിഞ്ഞ് രാത്രിയെ പൂർണ്ണമായും സജീവമാക്കുന്ന രീതി സാധാരണ രാവുകളിൽ ഇല്ല. റമദാനിൻ്റെ അവസാനത്തെ പത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് രാത്രിയെ സജീവമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ രാത്രികളിൽ പൂർണ്ണമായും ഉറക്കം വെടിഞ്ഞ് പൂർണ്ണമായും രാത്രിയെ സജീവമാക്കുന്ന ഒരു രീതി ഇല്ല എന്നത് മിനല്ലൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതേപോലെ പതിവായി ചെയ്യുന്ന ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടെടുക്കാം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു ഇബാദത്ത് അതിനൊരു നിശ്ചിത സമയമുണ്ട്. അത് പാഴായി നഷ്ടപ്പെട്ടു പോയി എന്നാൽ പിന്നീടത് നിർവഹിക്കാൻ പറ്റാത്ത ഇബാദത്തുകളും ഉണ്ട്. ഇവിടെ പ്രധാന ഒരു ഫായിദയായി പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇബാദത്തുൽ മുവഖ്ഖത്ത ഇദാ ഫാതത് അൻ വഖ്തിഹ ലിഉദ്രിൻ ഫഇന്നഹ തുഖല. തക്കതായ കാരണം കൊണ്ട് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിർവഹിക്കാൻ പറ്റാതെ നിശ്ചിത സമയമുള്ളൊരു ഇബാദത്ത് പാഴായിപ്പോയാൽ അതയാൾക്ക് നിർവഹിക്കാം, ഖല നിർവഹിക്കാം. എന്നാൽ അമ്മൽ ഇബാദ അൽ മർബൂതതു ബിസബബിൻ ഫഇന്നഹു ഇദാ സാല സബബുഹ ലാ തുഖല. നിശ്ചിതമായ ഒരു കാരണവുമായി ബന്ധപ്പെട്ട ഇബാദത്ത് ആണെങ്കിൽ അത് പാഴായിപ്പോയാൽ അതിൻ്റെ കാരണങ്ങൾ ഇല്ലാതെയായാൽ ലാ തുഖല അത് ഖല നിർവഹിക്കാൻ പറ്റില്ല. ഇതുപോലെ കസുന്നത്തിൽ വുളൂഇ വത്തഹിയ്യ ഉളുണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടറക്കായത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. പള്ളിയിൽ കയറിയാൽ രണ്ടറക്കായത്ത് തഹിയ്യത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. ഉളുണ്ടാക്കി ആ സുന്നത്ത് നമസ്കരിക്കുവാൻ അദ്ദേഹം മറന്നുപോയി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം പല ഇബാദത്തുകളും ചെയ്തു പോയി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നീട് കുറേ മുമ്പ് കുറേ നേരം മുമ്പ് എടുത്ത ഉളുവിന് ആ ഉളുവിന് വേണ്ടിയുള്ള സുന്നത്ത് നമസ്കാരം അപ്പോൾ നിർവഹിക്കാൻ പറ്റില്ല എന്ന് ഈ ഹദീസിൻ്റെ ചർച്ചാവേളയിൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഇബാദത്തുകൾ, സുന്നത്ത ഇബാദത്തുകൾ, അത് എത്ര ചെറുതാണെങ്കിലും നിലനിർത്തുക തന്നെ വേണം. അതാണ് അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ രീതി. അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇത് സംബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നത് അങ്ങനെ ഉപേക്ഷ വരുത്തുന്നത്, ഒഴിവാക്കുന്നത് അത് വിശ്വാസികളുടെ രീതിയോ വിശ്വാസികൾക്ക് ഭൂഷണമായ കാര്യമോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അലൈക്കും മാ തുതീഖൂന മിനൽ അഅമാൽ ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു. നിങ്ങൾക്ക് താക്കത്തുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മടുപ്പ് വന്ന് ഒരാവേശത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പിന്നീടത് ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകുക, അത് തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ടതാണ്. തനിക്ക് പതിവായി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്താണ്, മുടക്കം വരാതെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. മടുപ്പ് വന്നത് ഒഴിവാക്കിയാൽ അത് ഗുണകരമായ കാര്യമല്ല എന്ന് കൃത്യമായും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു പുണ്യകർമ്മത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട് പിന്നീടതിൽ നിന്ന് പിന്മാറ്റം എന്ന് പറയുന്നത് കപടന്മാരുടെ സ്വഭാവമായിട്ട് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ കപടന്മാരുടെ സ്വഭാവം വിശ്വാസികളിൽ തെല്ലും ഉണ്ടാവാൻ പാടില്ലല്ലോ. ഉദാഹരണമായി പണ്ഡിതന്മാർ പറയുന്നത്, ഉഹുദ് യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ 1000 പേരുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് അതിൽ 3/1 ആളുകളും മടങ്ങി. അവർ കപടന്മാരായിരുന്നു. അവർ നല്ലൊരു കാലത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട് പിന്നീടതിൽ നിന്ന് ഉള്ള പിന്മാറ്റം എന്ന് പറയുന്നത് അത് കപടന്മാരുടെ സ്വഭാവമാണ്. പല ഞുണ്ടി ന്യായങ്ങളും പറഞ്ഞ് അവർ അത്തരം കാര്യങ്ങളിൽ പിന്മാറും. കപടന്മാരുടെ സ്വഭാവത്തിൻ്റെ ഒരു ലാഞ്ചനയോ ഗന്ധമോ ഏൽക്കാതെ വേണം വിശ്വാസി അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എന്ന വലിയൊരു പാഠം ഉഹുദുമായി ബന്ധപ്പെട്ട ഈ ഒരു ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. അത്തരമൊരു സ്വഭാവം വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്നതാണ് പ്രധാനമായും നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഇവിടെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം കുറേ കാലം നിർവഹിച്ച് അതിൽ വീഴ്ച വരുത്തി അത് ഒഴിവാക്കിയ ഒരാളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എങ്കിലും അത് രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രം പരിമിതമല്ല എന്നും സകലമാന പുണ്യകർമ്മങ്ങൾക്കും അത് ബാധകമാണ് എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ദീനി വിജ്ഞാനത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നു. കുറച്ചു കാലമൊക്കെ അയാൾ പഠിച്ചു. പിന്നെ തക്കതായ കാരണങ്ങളൊന്നും ഇല്ലാതെ അത് ഒഴിവാക്കുന്ന അവസ്ഥ, അതും ഇതുപോലെ തന്നെയാണ്. ദീർഘകാലം രാത്രി നമസ്കാരം നിർവഹിച്ചു പിന്നീട് അത് ഒഴിവാക്കുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യവും എന്നതാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സജീവമായ ശ്രദ്ധയിലുണ്ടാകണം. പൂർണ്ണമായ ലക്ഷണമൊത്ത കാപ്പട്യത്തിൻ്റെ കപടവിശ്വാസികളുടെ സ്വഭാവത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ കൃത്യമായ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതിനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, നഷ്ടപ്പെട്ട നന്മകൾ വീണ്ടെടുക്കുക. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഹംസ ജമാലി എന്നിവർ.
2: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
3: സ്വഹാബികൾ മറ്റു നാടുകളിൽ പോയപ്പോഴും അറബിയിൽ തന്നെയാണോ ജുമാ ഖുതുബ നിർവഹിക്കാറുള്ളത്? സ്വഹാബത്തിൻ്റെ കാലത്ത് മറ്റു നാടുകളിൽ പോയപ്പോൾ ഖുതുബക്ക് അവിടുത്തെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം.
4: ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ്‌വത്തിന് വേണ്ടി ചില ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ചപ്പോൾ അവരുടെ ഭാഷകൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ സംഭവങ്ങൾ ചിലതൊക്കെ കാണാൻ കഴിയും. അത് പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്വഹാബത്ത് പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. ആ നാടുകളിലേക്കൊക്കെ അവർ പോയിട്ടുള്ളത് ആ നാടുകൾ വിജയിച്ചടക്കി അറബ് ഇസ്ലാം സംസ്കാരം ആ നാടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അഥവാ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ആ പ്രദേശങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ഈ സ്വഹാബിമാർ പലരും അത്തരം നാടുകളിലേക്ക് പോയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അറബിയായി മാറി, അതേപോലെ തന്നെ അവരുടെ സംസാരഭാഷയടക്കം പലതും അറബിയിലേക്ക് മാറ്റപ്പെടുകയും അറബി ഒരു മതഭാഷ എന്നതിനപ്പുറത്ത് അവരുടെ ഒരു ഔദ്യോഗിക ഭാഷയായി മാറിക്കഴിയുന്ന ഒരു സാഹചര്യം ഈ സ്വഹാബിമാരൊക്കെ ആ പ്രദേശങ്ങളിലേക്ക് വിജയികളായിക്കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ അറബിയിൽ തന്നെ ആയിരിക്കും ഖുതുബ നിർവഹിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഈ പോകുന്ന സ്വഹാബിമാരൊക്കെ അറബിയല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങൾ പഠിച്ചതുകൊണ്ട് പഠിച്ചിട്ട് പോകുന്നതുമല്ല. അതുകൊണ്ട് അവരവിടെ എത്തുന്നതോടുകൂടി അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഭാഷയും അവിടുത്തെ ഔദ്യോഗിക ഭാഷയുമൊക്കെ അറബിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ പാടില്ല എന്ന് ആർക്കും അഭിപ്രായമില്ല. ഏറ്റവും അഫ്ലലേത് എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായമുള്ളൂ. അതുകൊണ്ട് ഖുതുബ അറബി തന്നെ ആകണമെന്നില്ല. അറബി ആയാലും പ്രശ്നമില്ല. ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും അറബിയിലുമാകാം അല്ലാത്ത ഭാഷയിലുമാകാം. ഖുതുബയുടെ അടിസ്ഥാനം വഅളാണ്, ആളുകൾക്ക് ഒരു ഉപദേശം നൽകുക എന്നതാണ്. ഉപദേശം അവർക്ക് തിരിയുന്ന ഭാഷയിലായാൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. തിരിയുന്ന ഭാഷയിലാകണം എന്നത് തന്നെയാണ്. ഇനി അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട് എങ്കിൽ അറബിയിലാകുന്നതിന് പ്രശ്നമില്ല. അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ഭാഷാ ചർച്ചകൾ ഒന്നും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വല്ലാഹു അഅലം.
3: ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് രണ്ട് മസലകൾ കാണാനിടയായി. വാങ്ങുന്ന കൂടെ തന്നെ വാറണ്ടിയും എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അനുവദനീയമാണ് എന്നും, വാങ്ങിയതിന് ശേഷം ഒരു തേർഡ് പാർട്ടിയിൽ നിന്നോ മറ്റോ സെപ്പറേറ്റ് കവറേജ് വാങ്ങുകയാണെങ്കിൽ അനുവദനീയമല്ല എന്നുമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. അതിൻ്റെ കൂടെയുള്ളത് 3 വർഷത്തെ സൗജന്യ വാറണ്ടിയാണ്. വാറണ്ടി 5 വർഷത്തേക്കോ 8 വർഷത്തേക്കോ വർദ്ധിപ്പിക്കുന്നതിന് നിശ്ചിത അധിക തുക നൽകി വാറണ്ടി എടുക്കാൻ കമ്പനി അവസരം നൽകുന്നു. സാധനം വാങ്ങുന്ന സമയത്തോ 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലുമോ ഇതെടുക്കാവുന്നതാണ്. 2 സമയത്താണ് എങ്കിലും ഒരേ തുകയാണ് അധികമായി നൽകേണ്ടത്. വണ്ടി എടുക്കുമ്പോൾ ഉള്ള ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ചില സമയങ്ങളിൽ ഫ്രീ എക്സ്റ്റൻഷൻ വരാറുണ്ട് എന്ന കമ്പനി അറിയിച്ചതുകൊണ്ടും വാറണ്ടി പിന്നീടെടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. ശേഷമാണ് മുകളിൽ പറഞ്ഞ മസാലകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴാണെങ്കിലും ഒരേ തുകയാണ് അധികമായി നൽകേണ്ടത് എന്നതുകൊണ്ടും അതേ കമ്പനി തന്നെയാണ് വാറണ്ടി നൽകുന്നത് എന്നതുകൊണ്ടും ഇനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങുന്നത് അനുവദനീയമാണോ, ഈ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ള നിലപാട് ഏതാണ് എന്നാണ് ഈ സുഹൃത്ത് ചോദിക്കുന്നത്.
4: ഇപ്പോൾ ഒരു വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഒരു കൂടുതൽ കൊടുക്കാൻ പൈസ ഉണ്ടാകില്ല, അപ്പം തന്നെ കൊടുക്കുന്നതും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും ഒക്കെ ഒരേ തുക തന്നെയാണ്. മാത്രമല്ല ചിലപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും, അത് ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാതിരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ 10 ലക്ഷം രൂപയുള്ള ഒരു വസ്തു, ഒരു വാഹനമാകട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉപകരണമാകട്ടെ, അത് വാങ്ങുന്ന സമയത്ത് ആ ഉപകരണത്തിന് 11 ലക്ഷം നൽകുകയാണെങ്കിൽ 5 വർഷം വാറണ്ടി നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മൾ 11 ലക്ഷം അതിൻ്റെ വിലയായിട്ട് തന്നെയാണ് നൽകുന്നത്. ആ വസ്തുവിൻ്റെ വിലയും ഈ വാറണ്ടിയോടു കൂടിയുള്ള അതിൻ്റെ വിലയായിട്ടാണ് നമ്മൾ ആ വസ്തു വാങ്ങുന്നത്. അപ്പോൾ 11 ലക്ഷം ഈ വാറണ്ടി അടക്കമുള്ള വിലയായിട്ടാണ്, അതുകൊണ്ട് അത് അനുവദനീയമാണ്. എന്നാൽ പിന്നീട് അതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ആ വസ്തു ഇൻഷൂർ ചെയ്യുന്നത് പോലെയാണ്. നമ്മൾക്ക് നമ്മുടെ ഒരു വാഹനം ഇൻഷൂർ ചെയ്താലേ നിരത്തിലിറങ്ങാൻ പറ്റൂ എന്നതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ഇൻഷൂർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ എല്ലാ വസ്തുക്കളും നമുക്ക് ഇൻഷൂർ ചെയ്യൽ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷൂർ ചെയ്യൽ നിർബന്ധമില്ലാത്ത ഒരു വസ്തു നമ്മൾ പണം കൊടുത്ത് ഇൻഷൂർ ചെയ്യുന്ന ഒരു രൂപമാണ് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ അതല്ലെങ്കിൽ ഒരു നല്ല കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു വാങ്ങി, ആ വാങ്ങുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് അതിന് എങ്കിൽ 6 ലക്ഷം രൂപയാണെങ്കിൽ 5 വർഷം വാറണ്ടിയോടുകൂടി നിങ്ങൾക്കിത് നൽകുമെന്ന് കമ്പനി തന്നെ പറയുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വാങ്ങാൻ പറ്റും. ആ 6 ലക്ഷം രൂപ ഈ 5 വർഷത്തെ വാറണ്ടി അടക്കമുള്ള അതിൻ്റെ വിലയാണ്. എന്നാൽ 1 വർഷം കഴിഞ്ഞ് ഞാൻ ഈ വാറണ്ടി 5 വർഷത്തേക്ക് എടുക്കുന്നതിന് എന്നിൽ നിന്ന് വീണ്ടും പണം ഈടാക്കുകയാണെങ്കിൽ ആ ഈടാക്കുന്ന പണം ഞാൻ വസ്തു ഇൻഷൂർ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഹറാമുമാണ്. കാരണം വസ്തുവിൻ്റെ വിലയായിട്ടല്ല അപ്പോൾ അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹറാമുമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് ഫത്വകൾ നൽകുന്നത്. വിലയോടൊപ്പം തന്നെ വസ്തു വാങ്ങുന്നതിനോടൊപ്പം അതേ കമ്പനിയിൽ നിന്നാണ് എങ്കിൽ അത് അനുവദനീയമാണ്. കാരണം അത് അതിൻ്റെ വിലയായിട്ടാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തേത് അതേ കമ്പനിയിൽ നിന്നാണെങ്കിലും മറ്റ് കമ്പനികളിൽ നിന്നാണ് എങ്കിലും പിന്നീട് എടുക്കുന്നത് അതിൻ്റെ ഇൻഷൂർ ചെയ്യുന്ന രൂപമാണ്. അതുകൊണ്ട് അത് ഹറാമുമാണ് എന്ന് രണ്ടും രണ്ടായിട്ട് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.
3: കോളേജിൽ പഠിക്കുന്നതിനിടയിലാണ് ഞാൻ ഗർഭിണിയാകുന്നത്. ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. എൻ്റെ കുടുംബത്തിൽ ഉപ്പാക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഇതറിയാം. പഠനത്തിന് ഇത് തടസ്സമാകും എന്ന് വിശ്വസിക്കുന്ന ഉപ്പയാണ് എനിക്കുള്ളത്. ജ്യേഷ്ഠത്തി പഠിക്കുന്ന സമയത്ത് ഗർഭിണിയായപ്പോൾ ഉപ്പാക്ക് ശ്വാസമുട്ടലും ഉറക്കമില്ലായ്മയും ഉമ്മയോട് മോശം സംസാരവുമായിരുന്നു. ഇത്താത്തയുടെ പഠിപ്പ് മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഉമ്മാക്ക് എൻ്റെ കാര്യം പറയാൻ പേടിയായതിനാൽ ഉപ്പയെ അറിയിച്ചിട്ടില്ല. അതിൽ തെറ്റുണ്ടോ? ഉമ്മ അങ്ങനെ മറച്ചു വെക്കാൻ പാടുണ്ടോ? ഇത് എന്നെ വല്ലാതെ മാനസികമായി തളർത്തുന്നു. ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സഹോദരിയുടെ ചോദ്യം.
5: മക്കളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ മകൾ ഗർഭിണിയാകാൻ പാടില്ല എന്ന ഒരു നിബന്ധന ഒരിക്കലും മാതാപിതാക്കൾക്ക് വെക്കാൻ പാടില്ല. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം നിരാകരിക്കുന്നതാണ് ഈ നിബന്ധന. അത്തരം നിബന്ധനകൾ ഒരിക്കലും പാലിക്കപ്പെടുകയില്ല. പെൺകുട്ടി പഠിച്ച് ജോലി നേടി കുടുംബം പോറ്റുക എന്നതല്ല പെൺകുട്ടിയുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. അവളെ സംരക്ഷിക്കുവാൻ ഭർത്താവുണ്ട്. ഭർത്താവാണ് അവൾക്ക് ആവശ്യമായ ചെലവിന് കൊടുക്കേണ്ടത്. അൽഹംദുലില്ല, പഠിച്ച് ജോലി കിട്ടിയാൽ ശരഇയായ അനുവദിക്കപ്പെട്ട ജോലികളാണെങ്കിൽ പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഗർഭിണിയായതുകൊണ്ട് പഠനം തടസ്സപ്പെട്ടു എന്നറിഞ്ഞ് പിതാവ് ഇത്ര ടെൻഷൻ അടിക്കേണ്ടതില്ല, കാരണം വിവാഹം കഴിപ്പിച്ചത് ഗർഭിണിയാകാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ മക്കളുണ്ടാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ത്രീയുടെ മേന്മയായി അറിയിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉപ്പയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗർഭം ഏതായിരുന്നാലും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ, അത് നേരത്തെ തന്നെ പിതാവിനെ ബോധ്യപ്പെടുത്തി ഇസ്ലാമികമായ വിഷയത്തിലുള്ള നിലപാട് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
3: വീടിൻ്റെ ചുമരിൽ ആളുകളുടെ ഫോട്ടോയുള്ള കലണ്ടറുകൾ തൂക്കാമോ എന്നാണ് ചോദ്യം.
6: പീസ് റേഡിയോയിൽ പല പ്രാവശ്യം വളരെ വിശദമായിട്ട് പറഞ്ഞ ഒരു വിഷയമാണിത്. ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏത് രീതിയിലുള്ള ഫോട്ടോ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, ഫോട്ടോഗ്രാഫിയാണോ അതോ രൂപമുള്ള ഫോട്ടോ ആണോ എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശദ്ദുന്നാസി ആദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറുൻ, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും ശക്തമായ കഠിനമായ ശിക്ഷയുള്ളത് അൽ മുസവ്വിറുൻ, സൂറത്ത് എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ രൂപമുണ്ടാക്കുന്നവരാണ്, തൊട്ടാൽ അറിയുന്ന രൂപം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരക്കുന്നത് ഒക്കെ അതിൽ പെടും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ഫോട്ടോഗ്രാഫി പോലുള്ള ഫോട്ടോകൾ അത് ഈ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്നുള്ളതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ്. എന്തായാലും ഏത് തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും അത് ചുമരുകളിൽ തൂക്കാൻ പാടില്ല എന്നുള്ളതിൽ തർക്കത്തിന് വകയില്ലാത്ത വിധം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഫോട്ടോ, ജീവനുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഫോട്ടോ തൂക്കൽ പാടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇങ്ങനെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്ന അസ്ഹാബ ഹാദിഹി സുവർ, ഈ ഫോട്ടോയുടെ ഈ രൂപങ്ങളുടെ ആളുകൾ, യുഅദ്ദബൂന യൗമൽ ഖിയാമ, അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അവരോട് നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക എന്ന് പറയപ്പെടും എന്നാണ്. അപ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഏതൊരു രൂപങ്ങളുണ്ട് അതൊക്കെ തച്ചുടച്ച് മായ്ച്ചു കളയാൻ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഫോട്ടോകളും ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ജീവനുള്ള വസ്തുക്കളുടേതാണെങ്കിൽ, അതല്ലാത്ത പ്രകൃതിപരമായിട്ടുള്ള പിന്നെ മലകളോ മരങ്ങളോ പോലുള്ളതാണെങ്കിൽ വിരോധവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
3: വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജമാഅത്ത് നമസ്കാരങ്ങളിലും മറ്റും സൂക്ഷ്മത പാലിക്കുന്ന ഒരു തൗഹീദി കുടുംബത്തിൽ നിന്നുമുള്ള ഒരു സഹോദരിയുടേതാണ് ചോദ്യം. അവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. അത് അവരുടെ ഭർത്താവ് വിദേശത്താണ്. അവരുടെ താമസിക്കുന്ന ഭാഗത്ത് തൗഹീദി ആദർശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പള്ളികൾ അടുത്തില്ല. യാഥാസ്ഥിതിക ചുറ്റുപാടിലുള്ള ബിദ്അത്തും ഷിർക്ക് ഖുറാഫാത്തുകളുള്ള പള്ളികളാണുള്ളത്. മക്കളും ഭർത്താവുമെല്ലാം ഇപ്പോൾ വിദേശത്താണെങ്കിലും ഭർത്താവ് ജമാഅത്ത് നമസ്കാരത്തിൽ കണിശത പുലർത്തുന്നു. എന്നാൽ അദ്ദേഹം ഇനി ഈയിടെയായി നാട്ടിൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലാണെങ്കിൽ അവർക്ക് പള്ളി അടുത്താണെങ്കിൽ പോലും ജമാഅത്തിന് പോകുന്ന യാതൊരു ചിന്തയും ഇല്ല. ഇവിടെ ഈ സഹോദരിയുടെ സംശയം, തൻ്റെ ഭർത്താവ് നാട്ടിൽ വന്ന് അവരുടെ പിതാവിനെയും കുടുംബങ്ങളെയും കണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള കണിശത വിട്ടുപോവുകയും അത് കണ്ട് സ്വന്തം മക്കൾ പോലും അങ്ങനെയാകുമോ എന്ന ഭയവും, എന്നാൽ അടുത്തുള്ള ഈ തൗഹീദ് അനുസരിച്ചല്ലാത്ത പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ, ഇല്ലെങ്കിൽ അവരെ ആ പള്ളിയിലേക്ക് പോകാൻ നിർബന്ധിക്കാം, അപാകതകൾ വലതും ഉണ്ടെങ്കിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കാവുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വീട് മാറി താമസിക്കാൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കാമോ? ഈ കാര്യങ്ങൾ ആലോചിച്ച് വളരെ വിഷമത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിൽ കുറ്റക്കാരിയാകുമോ എന്നൊക്കെയാണ് ഇവരുടെ വ്യാകുലത. ഏതായാലും ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തി ഇവരുടെ പിതാവിൽ നിന്നും ഇവർ കണ്ടുപഠിച്ച പോലെ തൻ്റെ സ്വന്തം മക്കളെയും തൻ്റെ ഭർത്താവിനെയും ജമാഅത്ത് നമസ്കാരങ്ങളിൽ മറ്റും കണിശത പുലർത്തുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറ്റിയെടുക്കാൻ ഇവർ എന്ത് ചെയ്യണം എന്നാണ് വളരെ വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
4: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഞ്ച് വഖത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് സഹോദരനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അത് വീട്ടിലുള്ള മറ്റുള്ളവരെയും ന്യായമായി ബോധ്യപ്പെടുത്താൻ സഹോദരിക്ക് കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി അവനവനെക്കൊണ്ട് സ്വന്തമായിട്ടങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ ജമാഅത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ ബാധ്യതയുമൊക്കെ വിവരിക്കുന്ന ധാരാളം ക്ലാസ്സുകളുണ്ട്. അത് അവരെ കൊണ്ട് കേൾപ്പിക്കുകയും അവരോട് അഭിപ്രായം ചോദിക്കുകയും അവർക്ക് വല്ല സംശയങ്ങളുമുണ്ട് എങ്കിൽ അത് തീർക്കാനുള്ള അവസരങ്ങൾ പീസ് റേഡിയോയിലൂടെയും അതേപോലെ തന്നെ മറ്റുള്ള രൂപത്തിലുമൊക്കെ അത് നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് സഹോദരി ഒന്നാമതായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രണ്ട്, 3.25 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സലഫി പള്ളിയുണ്ട് എങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനില്ല. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഈ ജമാഅത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് സഹോദരി ആദ്യമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമായിട്ടുള്ളത്, ഇനി അത്ര ദൂരത്തേക്ക് പോകാൻ എല്ലാ വഖ്തുകൾക്കും പ്രയാസമാണ് എങ്കിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് വിരോധമില്ല. അതൊരു സമസ്തയുടെ പള്ളിയാണ് എങ്കിലും ആ പള്ളികളിൽ അവിടെയുള്ള ഇമാമ് കൃത്യമായി ഷിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും അതേപോലെ തന്നെ അദ്ദേഹം ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ആ ഷിർക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെ നമുക്ക് കൃത്യമായി അറിയുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നതൊഴിച്ചാൽ ബാക്കി സമസ്ത പള്ളികളിലുള്ള ഇമാമുമാർ മുഴുവൻ ഷിർക്ക് ചെയ്യുന്നവരും അതേപോലെ തന്നെ അവർക്ക് ആ ഷിർക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ ഗൗരവമൊക്കെ അറിഞ്ഞിട്ടും അത് ചെയ്യുകയാണ്, അതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് നമുക്ക് വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വഖ്തിന് അവിടെ ജമാഅത്തുകൾക്ക് പോകാണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് വിരോധമില്ല. എങ്കിലും 3.25 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പോകാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാടുകളിലുള്ള സലഫി പള്ളികളിലേക്ക് ജുമാഅകൾക്കും ജമാഅത്തുകൾക്കുമൊക്കെ വരുന്നത് 2 കിലോമീറ്ററും 3 കിലോമീറ്ററും അപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ചെറിയൊരു സ്കൂട്ടിയും മറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള അവർക്കുള്ള പിന്തുണകൾ നൽകുകയും ചെയ്യുകയാണ് സഹോദരി ചെയ്യേണ്ടുന്നത്. ഇനി അതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ഇസ്ലാമികമായ ഒരു ഇസ്ലാഹി അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്തേക്ക് വീട് മാറുന്നതിനെപ്പറ്റി, എന്തായാലും വീട് മാറേണ്ട ഒരാവശ്യമുണ്ട് എങ്കിൽ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും ചിലരൊക്കെ മാറിപ്പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് മാറാനുള്ള ഒരു സാഹചര്യം സഹോദരിക്കും ഭർത്താവിനുമുണ്ട് എങ്കിൽ അത്തരമൊരു സ്ഥലത്തേക്ക് വീട് മാറി താമസിക്കുന്നതിനെപ്പറ്റി ഭർത്താവുമായി ആലോചിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയുമൊക്കെ ചെയ്യുക. ആ പ്രേരണ നൽകുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് കൃത്യമായി സലഫി പള്ളിയിൽ പങ്കെടുക്കാൻ കഴിയും എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതൊക്കെ സഹോദരി ചെയ്യേണ്ടുന്ന പ്രവർത്തനം തന്നെയാണ്. ഏതായാലും സഹോദരിയുടെ ആശങ്കകൾ ദൂരീകരിച്ച് ഭർത്താവിനും നിങ്ങൾക്കുമൊക്കെ ഒരു നല്ല ഒരു സലഫി അന്തരീക്ഷത്തിൽ, അങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ.
3: അഊദു ബികലിമാത്തില്ലാഹി തമ്മ എന്ന ദുആ വൈകുന്നേരത്തെ ദിക്റുകളിൽ മാത്രമാണോ ചൊല്ലേണ്ടത്, രാവിലത്തേതിലും ചൊല്ലേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
6: ഈ വിഷയത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ സലാസ മറാത് ലം തദുർ റകു അഖറബുൻ ഹത്താ യുംസിയ വമൻ ഖാല ഹീന യുംസി ലം തദുർഹു ഹത്താ യുസ്ബിഹ എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്. ഒരാൾ നേരം വെളുത്ത് അഊദു ബികലിമാത്തില്ലാഹി തമ്മ എന്ന് 3 പ്രാവശ്യം പറയുകയാണെങ്കിൽ തേളോ അല്ലെങ്കിൽ മറ്റു വല്ല ജീവികളോ ഒന്നും തന്നെ വൈകുന്നേരം വരെ അവനെ ഉപദ്രവിക്കുകയില്ല. അതേപോലെ തന്നെ വൈകുന്നേരത്ത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ അവന് യാതൊരു ഉപദ്രവവും സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലാവുന്നതാണ്. അതല്ലാതെ മറ്റേത് സമയങ്ങളിലും ഈ ദിക്റുകൾ ചൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ല, പ്രതിഫലാർഹമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്റുകളിൽ ഈ ഹദീസ് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലുക എന്നുള്ളതാണ്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, അത് രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്ന സമയത്തൊക്കെ 3 പ്രാവശ്യം ഓതൽ, സൂറത്തുൽ കാഫിറൂന് ഉറങ്ങുമ്പോൾ ഓതുക, ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് ഓതുക, അതുപോലെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തു ആലിംറാൻ്റെ അവസാനം ഇതൊക്കെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുക, സൂറത്ത് സുമർ, ഇസ്രാ, ഇതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ഓത, ഇതൊക്കെ ഇങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകളൊക്കെ കഴിയുന്നത്ര നമ്മളെന്ത് ചെയ്യണം, അത്തരം സൂറത്തുകൾ ഓതുക, അതുപോലെ തന്നെ ദിക്റുകളും ചൊല്ലുക എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
3: തൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ട് മഹർ തിരിച്ചു കൊടുത്ത് മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുമില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നു. ഇസ്ലാമിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു.
4: ഒരു ഉമ്മയുടെ ചോദ്യമാണ്, മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹർ തിരിച്ചു കൊടുത്തു മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് വേറെ വല്ല ഓപ്ഷനുകളുമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എങ്കിൽ ആ ഭർത്താവിൻ്റെ ബാധ്യതയാണ് മഹർ തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്വലാഖ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധ്യസ്ഥന്മാർ മുഖേനയാണ് തിരിച്ചു കൊടുത്തത് എങ്കിൽ ആ മധ്യസ്ഥന്മാർക്ക് ഈ ത്വലാഖ് ചെല്ലാൻ വേണ്ടിയാണ് മഹർ തിരിച്ചു കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അവരത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ കാരണവന്മാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരുമൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ന്യായമായ രൂപത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് വഴിയില്ലാത്ത രൂപത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് വേണ്ടി കോടതികളെ തന്നെ സമീപിക്കുന്നതാണ് ഈ നാട്ടുകാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഹുൽഉ ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ കോടതിയിലുണ്ട്. ആ ഹുൽഉന്റെ രേഖ കോടതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ടുള്ളത് സംഘടനയോ അല്ലെങ്കിൽ മഹല്ലത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മഹല്ലിലെ ഖാളിയുടെ അടുക്കൽ ചെന്ന് ഈ കോപ്പി കൊടുക്കുകയും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ ഒരു ഖാളി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിധി ഹുൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി വിവാഹബന്ധം വേർപ്പെടുന്ന ഒരു ഹുൽ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കോടതി വിധി പരിഗണിച്ചുകൊണ്ട് ഇത്തരം മഹല്ലിൻ്റെ ഖാളിമാർ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അഅലം.
3: പാട്ട് പാടുന്നത് വരുമാനമാർഗമായി കൊണ്ടുപോകുന്നതിൻ്റെ ഇസ്ലാമിക വിധി, അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി, ഇവയൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം.
5: ഒരു സത്യവിശ്വാസി എപ്പോഴും അവന് ദുനിയവിയായോ ഉഹ്റവിയായോ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവൻ്റെ സമ്പാദ്യം പൂർണ്ണമായും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. സംഗീതങ്ങളില്ലാത്ത വൃത്തികേടുകളും അശ്ലീലങ്ങളും തിന്മയിലേക്കുള്ള പ്രേരണയുമില്ലാത്ത പാട്ടുകൾ, നഷീദകൾ ചൊല്ലുന്നത് ഇസ്ലാമിൽ തെറ്റായ ഒരു കാര്യമൊന്നും അല്ല. എന്നാൽ എപ്പോഴും ഗാനവും പാട്ടും കവിതയുമായി നടന്ന് ഖുർആൻ തള്ളിക്കളയുന്ന, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു അവസ്ഥയും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ അനുവദിക്കപ്പെട്ട പദ്യങ്ങളും പാട്ടുകളും ചൊല്ലുന്നതും അതുവഴി മറ്റ് തിന്മയുടെ മാർഗങ്ങളില്ലാത്ത രൂപത്തിൽ അതൊരു വരുമാന മാർഗമായി സ്വീകരിക്കുന്നതും തെറ്റായ ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഹംസ ജമാലി എന്നിവർ.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: നിംഹാൻസിൽ നഴ്സിംഗും മറ്റു ബി എസ് സി പ്രോഗ്രാമുകളും, ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാം. ജൂൺ 15 വരെ. ജൂലൈ 26 ബംഗളൂരുവിൽ പ്രവേശന പരീക്ഷ നടക്കും. നഴ്സിംഗിന് പ്രത്യേക പ്രവേശന പരീക്ഷയും മറ്റു ബി എസ് സി പ്രോഗ്രാമുകൾക്ക് പൊതുപരീക്ഷയുമാണ് ഉണ്ടായിരിക്കുക. അപേക്ഷകർക്ക് സെപ്റ്റംബർ 1 17 25 ഇടയിലായിരിക്കണം പ്രായം. നിംഹാൻസിൽ നഴ്സിംഗും മറ്റു ബി എസ് സി പ്രോഗ്രാമുകളും സംബന്ധിച്ച് അറിയേണ്ടതിനായി സന്ദർശിക്കാം www.nimhans.ac.in.
9: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മഹത്വമുള്ളവൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റു പലരെയും ബഹുമാനിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ അയാളുടെ സാമ്പത്തിക ഔന്നിത്യമാവാം,

കാരണം അളമത്ത് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒന്നാണ്, അല്ല അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നുമാണ്. മഹത്വം, പ്രതാപം, ഔന്നിത്യം ഇതൊക്കെ അള്ളാഹുവിന് ഉണ്ട്. അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ വലിപ്പവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ മഹത്വവുമാണ് അൽ അലീം എന്ന നാമം അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരാലും മഹത്വപ്പെടുത്തപ്പെടുന്നവൻ, അതാണ് അലീമിന് മറ്റൊരാശയം പറഞ്ഞത്. അതായത് മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാവട്ടെ, പ്രപഞ്ചത്തിലെ ഏതെല്ലാം വസ്തുക്കളാവട്ടെ, അവയെല്ലാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ മഹത്വപ്പെടുത്തുന്ന, മഹത്വപ്പെടുത്തപ്പെടുന്ന മഹത്വങ്ങൾക്ക് മഹത്വം എല്ലാവരും മഹത്വപ്പെടുത്തുന്ന ഇത് എന്ന നിലക്കും എന്ത് ചെയ്യുന്നുണ്ട്, അൽ അലീം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എല്ലാ മഹത്വങ്ങളും ഒരുമിച്ചുള്ളവൻ അത് അല്ലാഹു മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല അലീം എന്നുള്ളത് ഈ നാമം ഖുർആനിലും ഹദീസിലും ഒക്കെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. ഖുർആൻ തന്നെ ഏകദേശം 9 സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്നുള്ള നാമം പരാമർശിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വഹുവൽ അലിയുൽ അലീം, സൂറത്ത് അൽ ബക്കറയിലെ 255-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ആയത്തുൽ കുർസിയെ പറ്റി വേണ സമയത്ത് വഹുവൽ അലിയുൽ അലീം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പ്രയോജനപ്രദമായ പ്രാർത്ഥനകളും ദിക്കറിലും ഒക്കെ ഈ അൽ അലീം എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ റുക്കൂഇൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അലീം എന്നാണ്. അതിൽ അലീമുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. മാത്രമല്ല സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്നത് സാധാരണഗതിയിൽ പിന്നെ റുക്കൂഇൽ ചൊല്ലിയതായിട്ടും അതോടൊപ്പം തന്നെ അത് 100 തവണ ഒരാൾ പൂർത്തീകരിച്ച് ചെല്ലുകയാണെങ്കിൽ അയാൾക്ക് ചില പ്രത്യേകതകൾ കൽപ്പിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇത് നാവിനേറ്റവും പറയാൻ എളുപ്പമുള്ളതും എന്നാൽ തുലാസിൽ ഏറ്റവും ഭാരമുള്ളതും എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മാത്രമല്ല മനസ്സമാധാനം കിട്ടാൻ വേണ്ടി മനസ്സിന് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിലും അല അലീമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, മഹോന്നതനും സഹനശീലനുമായ അള്ളാഹുവിന് അല്ലാഹുവല്ലാതെ യഥാർത്ഥ ആരാധനയായ മറ്റൊരാളുമില്ല. ഉന്നതമായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധനയായി മറ്റൊരാളുമില്ല. ആകാശങ്ങളുടെ നാഥനായ, ഭൂമിയുടെ നാഥനായ, മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധനയായി മറ്റൊരാളുമില്ല എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. മാത്രമല്ല ഒരാൾ മരണമാസന്നമായ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ പോലും ആ രോഗിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് 7 തവണ അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അൻ യഷ്ഫിയക, അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അയ്യഷ്ഫിയക്ക, അവിടെ അലീം എന്നുള്ള വാക്ക് 2 പ്രാവശ്യം വന്നിരിക്കുന്നു. മഹത്വമുള്ളവനായ ഉന്നത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവോട് അവൻ താങ്കൾക്ക് രോഗശമനം നൽകട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ 7 തവണ പറഞ്ഞാൽ അയാളുടെ രോഗം സുഖപ്പെടും എന്നാണ് പറയണത്. മാത്രമല്ല നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അഊദു ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീമിന ഷെയ്ത്താനി റജീം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ആ ദിവസത്തിൻ്റെ ബാക്കിയുള്ള സമയങ്ങളിൽ അയാൾക്ക് പിശാചിൽ നിന്നതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അങ്ങേയറ്റത്തെ ധിക്കാരിയും അതേപോലെ തന്നെ ക്രൂരനുമായ ഒരവസ്ഥയാണ്. അപ്പോൾ അയാളുടെ അഹങ്കാരവും അയാളുടെ അക്രമവും ഭയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റബ്ബസ്സമാവാത്തി സബഈ വറബ്ബൽ അർശിൽ അലീം കുൻലി ജാറം മിൻ ഫുലാൻ വഅഹ്സാബിഹി വഅശിയാഇഹി അൻ യഫ്രുതു അലയ്യ ഔ അൻ യത്ഗൗ അസ്സജാറുക വജല്ല സനാഉക വലാ ഇലാഹ ഗൈറുക എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ആ അക്രമിയായ ഭരണാധികാരിയിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യും, ആശ്വാസം കിട്ടുന്നതാണ്. അർത്ഥം ഇങ്ങനെയാണ്, 7 ആകാശങ്ങളുടെ നാഥനായ, മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹുവേ, നീ എനിക്ക് ഇന്ന വ്യക്തിയിൽ നിന്നും അയാളുടെ സംഘങ്ങളിൽ നിന്നും കക്ഷികളിൽ നിന്നും അവർ എൻ്റെ നേരെ
അതിരുവിടുന്നതിൽ നിന്നും അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുന്നതിൽ നിന്നും നീ എനിക്ക് സഹായമേകണമേ

0: നിന്റെ സഹായം മഹത്തരമായിരിക്കുന്നു, നിന്റെ പ്രശംസ ഉന്നതമായിരിക്കുന്നു, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് പ്രാർത്ഥിച്ചാൽ ആക്രമിയായ ഭരണാധികാരിയിൽ നിന്നും അയാൾക്ക് സുരക്ഷ നൽകും എന്ന് പറയുന്നു. അപ്പോൾ അത് ഈ പ്രാർത്ഥനകളിലൊക്കെ അൽ അലീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം ഉൾക്കൊള്ളുന്ന ഇത്തരം വചനങ്ങളും പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അപ്പോൾ രണ്ടർത്ഥമാണ് പറഞ്ഞത്. ഒന്ന്, എല്ലാവരും മഹത്വപ്പെടുത്തുന്നവനാണ് ആര്? അള്ളാഹു. അതോടൊപ്പം തന്നെ എല്ലാ മഹത്വങ്ങൾക്കും സമ്പൂർണ്ണ ഉടയവനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ ആദരിക്കപ്പെടേണ്ടവൻ, ബഹുമാനിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന മഹത്തായ ആശയം, അതവൻ്റെ ദാത്തിലും സിഫത്തിലും ആ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ ശരിയായി ഉൾക്കൊള്ളുവാനും അത് ശരിയായി പഠിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
1: പീസ് റേഡിയോ നേർരേഖ ഇതോടെ സമാപിക്കുന്നു. മഹത്വമുള്ളവൻ ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: സ്കൂൾ വിട്ടു വന്ന 4-ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികമുണ്ട്.
1: 45
0: കിട്ടി. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധിക മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 ആക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഉണ്ട് വെട്ടിക്കളഞ്ഞ് കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
1: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷേ 48-ൽ നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് 1 സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
1: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും അതേ ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
0: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോൾ അടിച്ചവൻ, അല്ലെങ്കിൽ പിന്നെ 2 കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത്, ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
1: ആഘോഷിക്കപ്പെടുന്നത്
0: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യാം.
1: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെ ആണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിന് അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലൊക്കെ കാണണം. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
0: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
1: അതെ,
0: അതാണ് അതിൽ ഏറ്റവും വലിയ, അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു പോകുന്നു
1: മേഖലയിലും
0: എല്ലാ മേഖലയിലും. അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മറിയം അലൈഹിസ്സലാമിനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം അവരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവരുടെ ഉമ്മ നേർച്ചയാക്കിയതും അവിടെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഏറ്റെടുത്തതും പിന്നീട് അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച കറാമത്ത് മുഖേന ഭക്ഷണം ലഭിച്ച വിഷയങ്ങളും ഒക്കെ അള്ളാഹു സൂറത്തു ആൽ ഇമ്രാനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തു ആൽ ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതുവരെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഗർഭമുണ്ടായതും അതുമുതലുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിൽ തുടർന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. 19 അധ്യായം സൂറത്തു മറിയമിൻ്റെ 16 അള്ളാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി മറിയം. പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, വേദഗ്രന്ഥത്തിൽ മറിയമിനെക്കുറിച്ചും നീ ഓർക്കുക, നീ അത് പ്രസ്താവിക്കുക. ഇതിൻ തബദത് മിൻ അഹ്ലിഹ മക്കാനൻ ശർഖിയ. ആ മറിയം അലൈഹിസ്സലാം തൻ്റെ സ്വന്തക്കാരിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് വിട്ട് താമസിച്ചപ്പോൾ, അഥവാ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് അവർ താമസം മാറ്റി, തൻ്റെ കുടുംബക്കാരെയൊക്കെ വിട്ട് ആ ഭാഗത്തേക്കവർ താമസം മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പം മുതൽക്കേ ബൈത്തുൽ മുഖദ്ദസിലെ പരിചാരികയായിരുന്നു, നമ്മളത് പറഞ്ഞുവല്ലോ. അവർ കിഴക്കുഭാഗത്തായി ഒരിടത്ത് ഏകാന്തവാസം സ്വീകരിച്ചു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിനുശേഷം എന്തുണ്ടായി? അല്ലാഹു പറയുന്നു, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അങ്ങനെ ആളുകളിൽ നിന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഹിജാബ്, ഒരു മറ സ്വീകരിച്ചു. ആളുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു മറ സ്വീകരിച്ചു. ആ സമയത്ത് ഫഅർസൽനാ ഇലൈഹാ റൂഹന, നമ്മിൽ നിന്നുള്ള ആത്മാവിനെ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവളിലേക്ക് നാം അയച്ചു. ഫത്തമസ്സലലഹാ ബശറൻ സവിയ, എന്നിട്ട് അദ്ദേഹം അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശരിയായ ഒരു മനുഷ്യനായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അപ്പോൾ മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ കിഴക്ക് ഭാഗത്തേക്ക് അഥവാ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു കിഴക്ക് ഭാഗത്തേക്ക് അവരെന്ത് ചെയ്തു? താമസം മാറ്റി എന്നുള്ളതാണ്. ആ സമയത്ത് അവരാളുകളിൽ നിന്നൊക്കെ ഒരു മറ സ്വീകരിച്ചു. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് അവരിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് എങ്ങനെയാണ്? ബഷറൻ സവിയ, ഒരു ശരിയായ മനുഷ്യൻ്റെ രൂപത്തിലാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അലാ സൂറത്തിൻ ഇൻസാനിൻ താമ്മിൻ കാമിലിൻ, പരിപൂർണമായ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മലക്കാണല്ലോ, മലക്കുകളുടെ നേതാവാണ്. അവരെയാണ് ആര് കണ്ടത്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടത്. അപ്പോൾ മലക്കുകളെ മനുഷ്യന്മാർക്കും കാണുവാൻ സാധിക്കും എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല, വേറെയും ഹദീസുകൾ അതിന് തെളിവുണ്ട്. ഹദീസ് ജിബ്രീൽ അതിൻ്റെ തെളിവാണ്. ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അത് ദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഇബ്നു മാജയും മുസ്ലിമും ഒക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളൊരിക്കൽ പ്രവാചകന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്കൊരു മനുഷ്യൻ വന്നു, വെളുത്ത വസ്ത്രം ധരിച്ച, കറുത്ത മുടിയുള്ള, എന്നാൽ യാത്രയുടെ ഒരടയാളവും കാണപ്പെടാത്ത, എന്നാൽ ഞങ്ങൾക്കാർക്കും അറിയാത്തൊരു മനുഷ്യൻ ഞങ്ങളിലേക്ക് കയറി വന്നു, പ്രവാചകൻ്റെ അരികിൽ വന്നിരുന്നു. എന്നിട്ട് പ്രവാചകനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മൽ ഇസ്ലാം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. എഹ്സാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. യൗമുൽ ഖിയാമയുടെ അടയാളങ്ങൾ പറഞ്ഞു തരൂ. ഇങ്ങനെ വ്യത്യസ്ത ചോദ്യങ്ങൾ പ്രവാചകനോട് ആ ആഗതൻ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രവാചകൻ ഉത്തരം പറയുന്നു. അവസാനം ആ മനുഷ്യൻ തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, അതാരാണ്? അത് ജിബ്രീലാകുന്നു. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അദ്ദേഹം വന്നതാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വഹാബാക്കൾ കണ്ടു അവിടെ. പക്ഷേ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിലാണോ? അല്ല. അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദിഹയ്യത്തുൽ കൽബിയുടെ രൂപത്തിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ, അതുപോലെ തന്നെ ഹദീസുകളിൽ തന്നെ കാണാം, ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകളെ, ഒരു കഷണ്ടിക്കാരൻ, ഒരു അന്ധൻ, ഒരു വെള്ളപ്പാണ്ടുകാരൻ, ഇവരെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മൂന്ന് മലക്കുകളെ ദരിദ്രന്മാരുടെ രൂപത്തിൽ അവരിലേക്ക് അയച്ചു എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മലക്കുകൾ രൂപം മാറി വരുമ്പോൾ നമുക്ക് അവരെ കാണാൻ സാധിക്കും. എന്നാൽ അത് മലക്കാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമങ്ങൾ വഹയിലൂടെ നമുക്ക് അറിയിച്ചു തരിക തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു പാഠം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏതായിരുന്നാലും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പരിപൂർണമായ മനുഷ്യൻ്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ശരി, വന്നുകൊണ്ട് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് വിഷയം, അതെല്ലാം തുടർന്ന് വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഇത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാം ചരിത്രത്തിലെ ആറാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിപ്രധാനമായ ഘടകമാണ്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മളെല്ലാവരും പള്ളിയിലേക്ക് പോകുന്നവരാണ്, ആണുങ്ങൾ പ്രത്യേകിച്ചും എല്ലാ 5 വക്തനും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താം എന്നുള്ളതാണ്. ആ പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുകയും ശേഷം അല്ലാഹു നിർബന്ധമാക്കിയ ബാധ്യതകളിൽ ഒരു ബാധ്യത നിറവേറ്റുവാൻ വേണ്ടി അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നവൻ്റെ ചവിട്ടടികളിൽ ഒന്ന് അവൻ്റെ കുറ്റങ്ങളെ മായ്ച്ചു കളയുകയും മറ്റേത് അവൻ്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സംഇ നൂറ വഫീ ബസരി നൂറ വമിൻ ഫൗഖി നൂറൻ വമിൻ തഹ്തി നൂറൻ വഅൻ യമീനി നൂറൻ വഅൻ ശിമാലി നൂറൻ വമിൻ അമാമി നൂറ വമിൻ ഖൽഫി നൂറ വജഅൽ ഫീ നഫ്സി നൂറ വഅളിം ലി നൂറ വഅളിം ലി നൂറ വജഅൽ ലി നൂറൻ വജഅൽനി നൂറൻ അല്ലാഹുമ്മ അഅതിനി നൂറ വജഅൽ ഫീ അസബി നൂറ വഫീ ലഹ്മി നൂറ വഫീ ദമി നൂറ وفي شعري نورا وفي بشري نورا اللهم اجعل لي نورا في قبري ونورا في عظامي وزدني نورا وزدني نورا وزدني نورا ഒരു സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം, اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا വമിൻ അമാമി നൂറൻ വമിൻ ഖൽഫി നൂറ. അള്ളാഹുവെ, എൻ്റെ ഹൃദയത്തിനും നാവിനും കേൾവിയിലും എനിക്ക് പ്രകാശം നൽകുകയും എൻ്റെ മുകളിലും താഴെയും വലതും ഇടതും ഭാഗങ്ങളിലും മുന്നിലും പിന്നിലുമൊക്കെ നീ എനിക്ക് പ്രകാശം നൽകുകയും ചെയ്യണം റബ്ബെ. വജഅൽ ഫീ നഫ്സി നൂറൻ വഅളിം ലി നൂറൻ വഅളിം ലി നൂറ. അള്ളാഹുവെ, എനിക്ക് പ്രകാശം നൽകുകയും ആ പ്രകാശത്തെ മഹത്തരമാക്കുകയും മഹത്വപ്പെടുത്തി തരികയും ചെയ്യണമേ. وَجَعَلَ لِي نُورًا وَجَعَلَ لِي نُورًا اللَّهُمَّ أَعْطِي نُورًا وَجَعَلْ فِي عَصْبِي نُورًا وَفِي لَحْمِي نُورًا وَفِي دَمِي نُورًا وَفِي شَعْرِي نُورًا وَفِي بَشَرِي نُورًا اللَّهُوَ എൻ്റെ ഞരമ്പുകളിലും മാംസത്തിലും രക്തത്തിലും രോമത്തിലും തൊലിയിലും പ്രകാശത്തെ നിശ്ചയിക്കുകയും ചെയ്യണമേ റബ്ബേ. اللَّهُمَّ اجْعَلْ لِي نُورًا فِي قَبْرِي എൻ്റെ ഖബറിൽ നീ എനിക്ക് പ്രകാശം നൽകണേ. വനൂറൻ ഫി ഇലാമി എൻ്റെ അസ്ഥികൾക്കും പ്രകാശം നൽകണേ. വസിദിനി നൂറൻ വസിദിനി നൂറൻ വസിദിനി നൂറ എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിച്ചു തരണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ജഅൽ ഫി ഖൽബി നൂറ അല്ലാഹുമ്മ ജഅൽ ഫി ഖൽബി നൂറ വഫി ലിസാനി നൂറ വഫി ലിസാനി നൂറ اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي سمعي نورا وفي بصري نورا وفي بصري نورا وفي سمعي نورا وفي بصري نورا ومن فوقي نورا ومن تحتي نورا ومن ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا وعن يميني نورا وعن شمالي نورا ومن أمامي نورا ومن خلفي نورا ومن أمامي نورا ومن خلفي نورا اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا ومن فوقي نورا ومن تحتي نورا وعن يميني نورا وعن شمالي نورا ومن امامي نورا ومن خلفي نورا. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായി പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പള്ളിയിലേക്ക് പോകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കുടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് കളിക്കാം കാര്യമാവരുത് സ്നേഹക്കുടിൽ ചർച്ച ചെയ്തുകൊണ്ട് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ, ഷമീം എം വണ്ടൂർ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വാലാ അലിഹി വസഹബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലുള്ള ആരവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ റോഡും നഗരങ്ങളുമെല്ലാം വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞ് ആടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ യുവാക്കൾ തെരുവിലിറങ്ങി പല രൂപത്തിലുമുള്ള മത്സരങ്ങളും ആർപ്പുവിളികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹക്കൂട് അത് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: സ്നേഹക്കൂട് ഇന്ന് പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ റോഡ് നിറയെ ഫ്ലക്സ് ബോർഡുകളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം രാത്രി സമയങ്ങളിലാണ് യാത്ര ഉണ്ടായിരുന്നത്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ടൗണുകളിൽ പോലും വലിയ ആൾക്കൂട്ടങ്ങൾ, വലിയ കൂറ്റൻ ഫ്ലക്സുകൾ ഫിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നല്ല ഒരു വിനോദമാണ്, നല്ലൊരു കായികമായി നമുക്ക് മുന്നേറാനുള്ള ആരോഗ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹലാലായ ഒരു സംഗതിയാണ്. പക്ഷേ അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാബാദ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശവും അതിൻ്റെ എല്ലാം എന്താ അലയോലികളും നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. പൊതുവെ കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ, ഒന്നുകൂടി പറയണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ആരോഗ്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കാറുണ്ട് ബാക്കിയുള്ളിടത്തുകൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒന്നും ഇല്ലാത്തൊരാരവം കേരളത്തിലുണ്ടോ എന്ന് നമ്മളോട് ഒരു ചോദ്യം, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കാൻ. സ്വാഭാവികമായിട്ടും ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അലയോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ സമയവും അതിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റോഡുകളിൽ മുഴുവൻ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ രാത്രി മുഴുവനും എന്ന് പറഞ്ഞ പോലെ യുവാക്കള് ഒരു മത്സരത്തിന്റെ കാലത്തിലാണ്,
3: വെല്ലുവിളികളാണ്.
4: ഫാൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു അനാവശ്യമായ അനാരോഗ്യകരമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അതൊരു കളിയാണ്, ഒരു വിനോദമാണ്, അത് അതിൻ്റെ ഒരു നിലയിൽ കണ്ട് എടുക്കുകയും ആ നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ കളി ഇഷ്ടമുള്ള, ഫുട്ബോളിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഏത് കളികളാണെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടാവും, സ്വാഭാവികമായിട്ടും മനുഷ്യരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിനോദം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിധികൾ ഒരിക്കലും ലംഘിച്ച് മുന്നോട്ട് പോകരുത് എന്നാണ് ആമുഖമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുക.
3: അതിപ്പോൾ ഈ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നിടത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തമ്മിൽ ഉള്ള വെല്ലുവിളികളാണ്. ഇപ്പോൾ ഒരു ഫാൻസ് ഒരു 500 അടി, ഇപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം 600 അടിയുള്ള ഫ്ലക്സ് സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ എതിർ വിഭാഗം ഇപ്രാവശ്യം 700 അടിയുള്ളതാണ് അവർ സ്ഥാപിച്ചത്. ഇങ്ങനെയുള്ള അതിന് വലിയ സാമ്പത്തിക ചിലവും മാൻ പവറൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ഉപകാരവുമില്ലാതെ, സത്യത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യപരമായി, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനുണ്ട് ഒരു എക്സസൈസ് എന്ന നിലക്ക് കായികമായി അമ്പെയ്ത്ത്, കുതിര സവാരി, ആ ഗണത്തിൽ പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുട്ബോൾ കളിക്കാം, കാണുകയും ചെയ്യാം. അതൊരു പുണ്യകർമ്മമല്ല, ഹറാമല്ല, അനുവദനീയമാണ്. പക്ഷെ അവിടുന്നൊക്കെ അതിരി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതോ ലോകത്ത് നടക്കുന്ന, ഏതോ രാജ്യത്ത് നടക്കുന്ന കളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എന്തെല്ലാം അവസ്ഥ എന്ന് വെച്ചാൽ സൗഹൃദങ്ങൾക്ക് വിള്ളലുണ്ടാക്കണം. ആ ഒരു വിഷയം നമ്മൾ പറയേണ്ടതുണ്ട്
4: തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നിങ്ങൾ പറയേണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കാര്യങ്ങൾ എന്താ അറിയോ, 8-ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബോയ്സ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ടീം ഒരു ആൾ ഒരു ടീമിനെ എതിർ പറയുന്നു, അപ്പൊ എതിർ ടീമിന്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ ഗേൾസ് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്നുണ്ടോന്നുള്ളത് സൗഹൃദങ്ങൾക്കുള്ളിൽ. ഇപ്പൊ ഈ ലോകകപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ജൂലൈ 20-ഓടുകൂടി ഇതിന്റെ ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മളെ നാടുകളിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ആ ഒരു പകയും ദേഷ്യവും വൈരാഗ്യവും അങ്ങോട്ട് തീർത്ത് ഇങ്ങോട്ട് തീർത്ത് പകരത്തിന് പകരം ചോദിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സൗഹൃദത്തിന് ഒരിക്കലും വിള്ളലുണ്ടാക്കുന്ന ഒരവസ്ഥയും ഈ ഫുട്ബോളിൻ്റെ പേരിൽ നല്ല ഏതൊരു വിനോദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പേരിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ നാടുകളിലെ ഫ്ലെക്സുകൾ, അത് ശരിക്കും നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും സർക്കാർ സംവിധാനങ്ങൾ ആ കാര്യത്തിൽ ചില കർശനമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു കാരണം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നല്ല ശക്തമായ കാറ്റും മഴയുള്ള ഒരു സമയത്ത് നമ്മൾ പരിചയമുള്ള ഒരു അങ്ങാടിയിൽ ഒരു വലിയ കൂറ്റൻ ബോർഡുകളാണ് എന്ത് ചെയ്യുന്നത് മറിഞ്ഞടക്കുന്നത്. അപ്പം അതെങ്ങാനും ആ സമയത്ത് നടന്നു പോകുന്നവരോ വാഹനത്തിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ വലിയ പരിക്കുകൾക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയിൽ കഴിയേണ്ട പരിക്കുകൾക്ക് കാരണമാവുന്നതാണ്. അപ്പം ഈ റോഡ് സൈഡുകളിൽ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ കട്ടൗട്ടുകളൊക്കെ വെക്കുന്നത് സ്വാഭാവികം പഞ്ചായത്തുകളോ അല്ലെങ്കിൽ സർക്കാർ മൊത്തത്തിൽ തന്നെ ഇടപെട്ടിട്ട് അതെന്ത് ചെയ്യണം ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചില ചിന്തകൾ നല്ല ചിന്തകൾ ഈ മേഖലയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കുമെന്ന് കൂടെയാണ് ഇതിൻ്റെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം.
3: വലിയ വിലയുള്ള ഡിജിറ്റൽ ഫ്ലെക്സുകൾ വരെ ഇപ്പോൾ നാട്ടിലുണ്ട്. രാത്രികാലങ്ങളൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയിട്ട് റോഡ് സൈഡുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരവരെ പഠനം ഉറക്കമൊഴിച്ച് പഠനം ഒഴിവാക്കി, അതുപോലെ യുവാക്കളാണെങ്കിൽ ഈ ഉറക്കം ഒഴിച്ചത് കാരണം ജോലിയിൽ പോകാത്ത ആളുകൾ, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് സത്യത്തിൽ എന്തുണ്ട് രക്ഷിതാക്കൾക്ക് തലവേദനയായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു നിലപാട് എല്ലാവരും എടുക്കണം.
4: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളെ കാര്യം മാത്രമല്ല, ശരിക്ക് നമുക്കെല്ലാവർക്കും അല്ലേ കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലും റഇയതിഹി എന്ന പ്രവാചക വചനമുണ്ടല്ലോ. അതിൽ പറയണൊരു കാര്യം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നില രക്ഷിതാവിന് റോളുണ്ട്, ഒരു യുവാവ് എന്ന് പറയുമ്പോൾ ആ യുവാവിന് റോളുണ്ട്, അതുപോലെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റോളുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് അയാളൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ഈ ഒരു ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ മത്സരങ്ങൾ അധികവും നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷവും പുലർച്ചെയും ഒക്കെയാണ്, കാരണം അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരിതിന് വേണ്ടിയിട്ട് സമയം ചില ഇപ്പോൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കളികൾ രാത്രി 12 മണിക്കും 12:30-ക്കൊക്കെയാണുള്ളത്. അപ്പോൾ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് തീരെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ 12 മണി വരെ പലപ്പോഴും അവർ കാണുന്ന കാഴ്ചകൾ വേറെ ഏതെങ്കിലും വല്ല സീനുകളൊക്കെ
3: അതുവരെയുള്ള സമയം
4: എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ
3: പറ്റില്ല.
4: അതിനുവേണ്ടി വലിയ പിന്നെ കൂറ്റൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് LCD LED പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ക്ലബ്ബുകളും അതുപോലെ മറ്റു മീഡിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മനോരമൻ്റെയും മാധ്യമത്തിൻ്റെയും മാതൃഭൂമിയുടെ ഒക്കെ ഇതുപോലെയുള്ള അവരെ ഓഫർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കാണാൻ നല്ല സൗകര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മൾ നോക്കുക. ചെറിയ കുട്ടികളൊക്കെ രാത്രി ഒട്ടും ഉറങ്ങാതെ മുഴുവൻ കളികളും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഇടപെടണം എന്നാണ് പറയുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് കളി കാണണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു നിശ്ചിത സമയമൊക്കെ കണ്ട് മുഴുവൻ കളികളും കാണണം എന്നൊരു വാശി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാണേണ്ട കളികൾ കണ്ട് വിശ്രമം അഥവാ ഉറക്കം എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്നുള്ളത്. അതുപോലെ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഏതൊരു ജോലിയിലും നമുക്കറിയാലോ വളരെ സജീവമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കളും ഇതുപോലെ തന്നെ തീരെ രാത്രി ഒട്ടും ഉറങ്ങാതെ ഈ ഒരു ഫുട്ബോളിന് വേണ്ടി ചിലവഴിക്കുകയും അതിനിടയിൽ വരുന്ന സമയങ്ങളൊക്കെ മറ്റു എൻ്റർടൈൻമെൻറ്റുകൾ കാണുകയും അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്രിയാശേഷിയെ ക്രിയേറ്റിവിറ്റിയെ തീർച്ചയായിട്ടും നശിപ്പിക്കും, ജോലിയിൽ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്ത് ചെയ്യുന്നത് അതൊക്കെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് നമ്മളങ്ങനെ കാണുന്നത് വലിയ പ്രായമായ ആളുകൾ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം ചിലവ് കാണട്ടെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ കളി എന്നതിനപ്പുറം അതൊരു ജ്വരമായിട്ട് മാറി. അതിൻ്റെ പിന്നാലെ വാശിയും അതുപോലെ തന്നെ ബെറ്റ് വെക്കലും, പിന്നെ എൻ്റെ ടീം മാത്രമേ ജയിക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ വീടുകളിൽ തൻ്റെ മക്കൾക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ആ ഒരു വാശിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ഈ ലോകകപ്പ് കളി മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
3: അതവിടെ നമുക്ക് ഇസ്ലാമികമായ ഭൂമികയിൽ നിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇസ്ലാം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ലഹരിയെക്കുറിച്ച് പറയാറ്, ഇപ്പോൾ മദ്യം, ആ മദ്യം കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവൻ അള്ളാഹുവിനെ മറക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, നമസ്കാരം പോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അതെല്ലാം മറന്നു പോവുകയാണ്. അവിടേക്ക് ഇത് എത്തിച്ചാൽ ഇതെന്താവും? ഇത് ലഹരിയാണ് ഉണ്ടാവുക. ലഹരി ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ ജ്വരം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ഉപദേശം അവർക്ക് നൽകേണ്ടതുണ്ട്.
4: തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കളികളൊക്കെ കഴിഞ്ഞ് രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങണമെങ്കിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട സുബഹ് നമസ്കാരം പോലും എന്ത് ചെയ്യുന്നുണ്ട്?
3: അതെ,
4: പലരും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തൻ്റെ ബാധ്യതകൾ, അത് സ്വന്തം ശരീരത്തിനോട് ബാധ്യതയുണ്ട്, തൻ്റെ കീഴിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ബാധ്യതയുണ്ട്, തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യതകളുണ്ട്. ഈ ഓരോരുത്തരുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു വിശ്വാസിയായി മാറുന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമസ്കാരത്തിനൊക്കെ ഇത് തടസ്സമാണെങ്കിൽ അവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് തൻ്റെ ആരാധനാകർമ്മങ്ങൾക്കാണ്. ആ ആരാധനാകർമ്മങ്ങൾക്ക് തടസ്സമാണെങ്കിൽ ഇതാണ് ഒഴിവാക്കുക എന്നല്ലാതെ അതൊരിക്കലും മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ സമയം കഴിഞ്ഞ് നിർവഹിക്കാനോ പാടില്ല എന്നുള്ളതാണ്.
3: അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയ തെറ്റായിട്ടല്ല നമ്മൾ പറയുന്നത്, എന്നാൽ ഇത്രയും ഗുരുതരമായ തെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോകുന്നുണ്ട് ഈ ആരാധനാകർമ്മങ്ങളിലെ വീഴ്ച. അപ്പോൾ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ കുട്ടികളെ ഇതിനല്ല മത്സരിപ്പിക്കേണ്ടത്. മത്സരിപ്പിക്കേണ്ടത് എന്തിനാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികൾ അലാറം വെച്ച്, ആരുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും ഈ അലാറം വെച്ച് ആ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കത് നിസ്കരിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരും മെനക്കെടാറില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ആ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് എന്ത് വരിക, അവർ പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുള്ളൂ.
4: ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇതേപോലെ ലോകകപ്പ് മത്സരം നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇല്ല കളി കാണാനുള്ളൊരു ആവേശമാണ്. കോളേജിൽ നിന്ന് അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണം കാണാൻ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പണ്ഡിതനോട് ഞങ്ങൾ ചോദിച്ചു, സർ ഞങ്ങൾ രാത്രിയൊക്കെയാണ് കളി, അത് കാണുന്നതിനെ കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങളെ പറയുക? അദ്ദേഹം പറഞ്ഞു, തരൂ കളി കാണണ്ട എന്ന് ഞാൻ പറയില്ല മക്കളെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തറിയോ, ആ കളി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു മൂന്നിറക്കത്ത് തഹജ്ജുദ് നമസ്കരിക്കും, എന്നിട്ട് നിങ്ങൾ പോയി. കാരണം അള്ളാഹുക്ക് വേണ്ടി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നും, ദുനിയാവിൻ്റെ കാര്യത്തിൽ വിനോദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ പിശാചു വല്ലാതെ ബാധിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് പിന്നെ ജീവിതത്തിലും തുടർത്തുക, കളി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ട്രോളി എന്നുള്ളതാണ്. നന്മയിൽ മുന്നേറാനാണ് നമ്മൾ മത്സരിക്കേണ്ടത്
3: അല്ലേ?
4: നന്മകളുടെ മാർഗത്തിൽ അത് ഏതൊക്കെ വഴികളുണ്ടോ അതിലൊക്കെ നമ്മൾ മുന്നേറണം എന്നാണ് ഏത് സന്ദർഭത്തിൽ നമ്മൾ സാരിയോ ഇല മാഫിറത്തിൻ ജനങ്ങളാണല്ലോ കാണുന്നത്. സ്വാഭാവികമായിട്ടും അള്ളാഹുലേക്ക് പാപമോചനം തേടിക്കൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലേക്കുമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു ഹറാമാക്കാത്ത, നിഷിദ്ധമാക്കാത്ത കളികളാവട്ടെ, ഇതുപോലെയുള്ള വിനോദങ്ങളാവട്ടെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുക എന്നുള്ളതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്.
3: ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ വാതുവെപ്പ് പന്തയം, ഇത് സത്യത്തിൽ ഹറാമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യായുഹല്ലദീനാമനു ഇന്നമൽ ഹംറു വൽ മൈസറു അല്ലേ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൈസർ പന്തയം വെക്കുക എന്നുള്ളത്. ഈ ലോകകപ്പ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ തന്നെ വലിയ വാതുവെപ്പും വൻ ബിസിനസ്സാണ്, അതൊരു ഭാഗത്തുണ്ട്. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് പോലും വലിയ കാസിനോകളെ മുൻനിർത്തിക്കൊണ്ടാണ്, അവരുടെ വരുമാനം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു കാര്യത്തിലാണ് എന്ത് ഈ പോർവിളികളും വെല്ലുവിളികളും, എൻ്റെ ടീം ജയിച്ചാൽ ഇത്ര എന്ന് പറയുന്നത്. അത് ശരിക്കും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
4: തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മതപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നാണ് ഒരു വിശ്വാസി എന്നും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. മാത്രമല്ല, അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഫ്ലെക്സിൻ്റെ കാര്യത്തിലൊക്കെ, അപ്പോൾ അത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകളിൽ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായിട്ട്, നമ്മൾ പണ്ട് കുട്ടികളെ കാണുന്ന സമയത്ത് മൂച്ചിമ കയറ്റുക മോട്ടറാക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ആ രൂപത്തിലേക്കൊക്കെ ഇത് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു ഫാൻ അസോസിയേഷൻ 400 അടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ എതിർ ടീമുകൾ 600 അടി വെക്കുന്നു, എന്നിട്ട് പറയുന്നു ഇനിയും ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിങ്ങൾ കൂട്ടണമെങ്കിൽ വീണ്ടും ഞങ്ങൾ കൂട്ടും, ഇതൊക്കെ പറഞ്ഞൊരു ഒരു ഒരു പരസ്പരം മത്സരിക്കണം. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നന്മയിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. മാത്രമല്ല ഈ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾക്കൊക്കെ ഭീമമായ സംഖ്യ ചെലവഴിക്കണമെന്നുള്ളതാണ്. 10,000, 10,000 ഈവൻ ലക്ഷങ്ങൾ പോലും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
3: ഫ്ലെക്സ് മാത്രമല്ല, വാഹനങ്ങൾ, കാറ്. ഇന്നലെ ഞാൻ ഒരു ബൈക്ക് കണ്ടു രാത്രി പോകുമ്പോൾ, അവിടെ അവിടെ നിന്നിട്ട് കുട്ടികൾ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ഫാൻസിൻ്റെ ആ ഒരു രൂപമാക്കിയിട്ടുണ്ട്. അവരെ കാറുകൾ പെയിൻ്റ് അടിച്ചു, വീട് ഒരു ടീമിൻ്റെ പേരിൽ പെയിൻ്റ് അടിച്ചു. ഇങ്ങനത്തെ വലിയ ചെലവിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊന്നും ഇപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു നേട്ടം, ആർക്കെങ്കിലും ഒരു നേട്ടം വേണ്ടേ? നേട്ടമുള്ളവരുണ്ടാകാം, ഫ്ലക്സുകാരന് ഉണ്ടാവാം, പെയിൻറ്റിങ്ങുകാരുണ്ടാവും, അതല്ലാതെ സ്വന്തത്തിനോ നാടിനോ വീടിനോ രാജ്യത്തിനോ എന്ത് ഗുണമാണ് അതിലുള്ളത്?
4: ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വലിയൊരു ഇൻഡസ്ട്രി ഇതിൽ നിന്നും ഭീമാകരന്മാരായി മാറുന്നുണ്ടെന്നുള്ളതാണ്. നല്ല കൊയ്ത്തുകൾ അവർ, ഞങ്ങൾ പലപ്പോഴും പറയുള്ള കാര്യം തരൂ, ഈ ഫ്ലക്സ് ആദ്യം കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും നല്ല ഫ്ലക്സ് നടത്തുന്ന ടീമുകളാണെന്നുള്ളത്. അത് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഇൻഡസ്ട്രി. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഇത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിക്കാതെ, ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താ പറയുക, ഒരു ബക്കറ്റ് ഇട്ട് പിന്നെ ഒരു രാജ്യത്തിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ടീം നിൽക്കാണ്, അതിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങളിൽ ഈ ബക്കറ്റ്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഫ്ലക്സ് വെക്കാനാണ്, കട്ടൗട്ടുകൾ വെക്കാനാണെന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അതിന് കൂടെ അവർ പറയണ്ട്, ഞങ്ങൾ ഇന്ന ഇതാണ് കണ്ടില്ലേ, ഇതിന്റെ ആൾക്കാർ മാത്രം തന്നോട്ടെ, അല്ലാത്തവർ വേണ്ടട്ടോ, മറ്റൊരത് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഒരു റോട്ടിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയൊക്കെ അതിനുവേണ്ടി പൈസ പിരിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാഷുകൾ നമ്മൾ ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. പല രക്ഷിതാക്കളും ഇപ്പോൾ ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഞങ്ങൾ ഈ ഒരു 10-15 ദിവസത്തിനിടയിൽ ക്ലാസ് നടന്ന കാഴ്ചകൾ എന്താണെന്നറിയോ, ഇപ്പോഴും യൂണിഫോം എടുക്കാത്ത കുട്ടികളുണ്ട്, ഇപ്പോഴും ആവശ്യത്തിനുള്ള നോട്ട്ബുക്കുകൾ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളത്. ഇതൊക്കെ ആരാ? നമ്മുടെ നാട്ടിലെ മക്കളല്ലേ?
3: അതെ, തീർച്ചയായിട്ടും.
4: മഴക്കണക്കിന് കുട്ടികൾക്ക് കുടം ഉണ്ടായാലും കുടം ഇല്ലാത്തൊരു കാലമാണ്. പക്ഷേ മഴ നനഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുടമില്ല സാർ, ഞാൻ വെച്ചാൽ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവരുണ്ട് എന്നുള്ളത്.
3: തീർച്ചയായിട്ടും.
4: അപ്പൊ ഇതൊക്കെ യുവാക്കൾ, ഓരോ നാട്ടിലെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? ഈ എടുക്കുന്ന സംഖ്യകൾ കളക്ഷനായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ എടുക്കുന്ന പൈസകൾ കൊണ്ട് നമുക്ക് എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല ഒരു മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പട്ടിണി നടക്കുന്ന അത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, രോഗികൾ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, ചോർന്നു നിൽക്കുന്ന വീടുകളുള്ള എത്ര വീടുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞത്, ഒരു സുഹൃത്താണ് അദ്ദേഹം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ചേക്കും എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, അതും ഇത്രയും ദൂരം ഒരു ഓട്ടോ വിളിച്ചു പോകണമെന്നുണ്ട്. ടാക്സിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, കാരണം ബസ്സിന് പോകാൻ ഇയാൾക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്നെ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തിരിച്ചു വരുമ്പോൾ അവരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ എൻ്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്, എന്തായാലും ഇത് വാങ്ങിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് തന്നു. എന്നിട്ടും ഞാൻ സാധാരണ അത്രയും അങ്ങോട്ടേക്ക് പോകുന്ന ദൂരത്തിൻ്റെ പകുതി പൈസ മാത്രമാണ് വാങ്ങിയത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ടെന്നുള്ളതാണ്. ഒരു നേരത്തെ മരുന്ന്, ആഹാരം ഇതിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. ഈ റോഡുകളിൽ ഫ്ലെക്സ് ഉണ്ടാക്കി ബോർഡുകൾ വെച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിന് പകരം ഇതുപോലെയുള്ള നല്ല
3: ക്രിയേറ്റീവ്
4: പുണ്യകർമ്മങ്ങൾ, അത് അവരെ ഫാൻ അസോസിയേഷൻ്റെ ഒരു ചെയ്യട്ടെ, എന്താ ഞങ്ങൾ ഇന്ന ടീമിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇതുപോലെയുള്ള ഫ്ലെക്സുകൾ വെക്കുന്നില്ല അല്ലെങ്കിൽ കട്ടൗട്ടുകൾ വെക്കുന്നില്ല. ഞങ്ങളുടെ സംഖ്യ ഇന്ന കാര്യത്തിനാണ്, ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷവും ഒരു ആത്മാഭിമാനവും അതിലുപരി ഞങ്ങൾ സംതിങ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിലെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ അവർക്ക് തോന്നലോ. അപ്പം ആ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, ഒന്ന് തിരിച്ചുവിടണം എന്നാണ് സ്നേഹക്കൂടിന് പറയാനുള്ളത്.
3: അതെ, അപ്പോൾ സ്നേഹക്കൂടിൽ നമ്മളിത് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളപ്പെടുത്തലുകൾ വേണം. ഇപ്പോൾ നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യകർമ്മം അല്ലെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട് നിർമ്മാണമോ ആ ചോർന്നൊലിക്കുന്ന വീട് പുനർനിർമ്മാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് യൂണിഫോം അല്ലെങ്കിൽ പുസ്തകങ്ങൾ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വരുമാനം, ആ ചെറിയ വരുമാനം അതിൻ്റെ ആ പണത്തിൻ്റെ സക്കാത്ത് അവൻ്റെ ഉപ്പയെ അവനെ ഏൽപ്പിച്ചു എന്നാ. ഉപ്പയെ ഏൽപ്പിച്ചിട്ട് ബാക്കി പണം കൊണ്ട് അവൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികൾക്ക് പഠന സാമഗ്രികളും, ഒരു 17 വയസ്സുകാരൻ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് വളരുകയാണെങ്കിൽ, ഇത് ഒരു കുട്ടി ചെയ്താൽ, നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ അങ്ങനെ ആലോചിച്ച് വളരുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള പല കുറേ പ്രശ്നങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മലിനീകരണം അത് മാറിക്കിട്ടുകയും ചെയ്യും.
4: നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പിന്നെ മോനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമ്മളൊക്കെ സുഹൃത്തിൻ്റെ മോനാണ്. മാത്രമല്ല എനിക്ക് അവനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവൻ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു 3 വർഷം. ഭയങ്കര നമ്മളൊക്കെ ഒരു ഒരു സങ്കടപ്പെടുത്തിയ ഒരു ഒരു മരണമാണ് അവൻ്റെ മരണം. പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരുന്നുണ്ടെന്നുള്ളതാണ്. എന്താണ് ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 17 വയസ്സ് മാത്രം പ്രായമായ അവൻ ചെയ്ത ഒരുപാട് നന്മകൾ നമുക്കൊക്കെ അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഒരസുഖം പറയത്തക്ക ഒരസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഒന്നുമില്ലാതെ ഒരു ദിവസം ഒരു തലവേദന വന്ന് ഹോസ്പിറ്റലിലാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്.
3: പക്ഷെ
4: സ്നേഹക്കൂടിന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യുള്ളത് അവനും ഒരു വിദ്യാർത്ഥിയാണല്ലോ. വെക്കേഷനിൽ അവൻ ചെയ്ത ഒരു വർക്കിന് അവന് കിട്ടിയ ഒരു സംഖ്യ കൊണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. 10-ലധികം കുട്ടികൾക്ക് സ്കൂൾ പഠന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കാൻ അവർ സാധിച്ചു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പിന്നെ മാതൃകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ കട്ടൗട്ടുകൾ വെച്ച് അതുപോലെ തന്നെ ഫ്ലെക്സുകൾ വെച്ച് കൊടിതോരണങ്ങൾ തൂക്കി എത്രയോ സംഖ്യ വെറുതെ ആർക്കും അല്ല. ഇപ്പോൾ പല സ്ഥലത്തൊക്കെ ആ കൊടിയൊക്കെ മഴ പെയ്ത് തൂങ്ങി ആരും കാണുപോലുമില്ല, അത്ര ചുറ്റിയും ഇതൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് നന്മകളിലേക്ക് ചിന്തിച്ച് അതിലേക്ക് വഴി മാറ്റുകയാണെങ്കിൽ അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി തീരുന്നുള്ളതിനാണ് വീണ്ടും നമുക്ക്
3: ആ കുട്ടിയുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി അനവധി ആളുകൾ വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടി എന്തുകൊണ്ടാണ് വന്നത്? ഈ പുണ്യകർമ്മങ്ങൾ നാടിന് സേവനം ചെയ്തുകൊണ്ടാണ്. എന്നാലിപ്പോൾ ഇതിപ്പോൾ എന്ത് സേവനം പറഞ്ഞിട്ട് ആളുകൾ വരിക, ഇന്ന ഫ്ലക്സ് തൂക്കിയെന്ന് പറഞ്ഞ് ആരും വരില്ല. അതേസമയം ഒരു കുട്ടിക്ക് യൂണിഫോം കൊടുത്തതിൻ്റെ പേരിൽ അല്ലേ, അതുകൊണ്ടാണ് ആളുകൾ അവനെ ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതും അവനെ മാതൃകയാക്കണമെന്നൊക്കെ പറയാം. അതിലേക്ക് യുവാക്കൾ കടന്നു വരണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വാശി കാണിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്, അവരെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം.
4: അത് നന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ വാശിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവുന്നുള്ളതാണ്. ഒന്ന്, പിന്നിൽ നിന്നും ആരെങ്കിലും ഇങ്ങനെ പ്രേരിപ്പിച്ച് വരുന്നൊരു കാര്യങ്ങളുണ്ടാവാം. പിന്നെ ആവശ്യത്തിനുള്ള ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ അമിതമായ വാശി ഉണ്ടാവാം. അതിനേക്കാളും ഉപരി ഈ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിനുശേഷം നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒരു ദിവസം ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത്, ഏറ്റവും അധികം വർദ്ധിച്ചത് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ അർദ്ധരാത്രി ആരിൻ്റെ കൂടെയാണ് നമ്മുടെ മക്കൾ ഈ കളികൾ കാണാൻ പോകുന്നത്? വീട്ടിൽ നിന്ന് അല്ല പലപ്പോഴും കാണുന്നത്. ഒരു വൈബ് ഉണ്ടാവണം എന്നാണ് കുട്ടികൾ പറയാറുള്ളത്. ഈ വൈബിന് വേണ്ടി ക്ലബ്ബുകളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കോ ആണ് പോകുന്നത്. അർദ്ധരാത്രി പോകുന്നു, ആരാ കൂടെ ഉള്ളത്, ആരൊക്കെയാണ് ആ ക്ലബ്ബിലുള്ളത്, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ കണ്ണികൾ വിശാലമാക്കാൻ വേണ്ടിയിട്ടും വലിയ റാക്കറ്റ് വലിയ കണികളുമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. കാരണം ഈ ലഹരിക്ക് ഒരു പ്രാവശ്യം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത്
3: പ്രയാസമാണ്.
4: അത് മാത്രമല്ല മക്കളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കളിക്ക് പോയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസം പോവും.
3: അതെ,
4: ആ കളി തീരുന്നത് വരെ ഒരു 10, 30, 35, 40 ദിവസത്തോളം എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് അവർ കിട്ടണം. അപ്പം അതിനിടയിൽ ആദ്യത്തെ 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യും, പലപ്പോഴും ഈ ലഹരി മാഫിയകൾ ഇവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കണം എന്നുള്ളത്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അവർ അതിൻ്റെ ആവശ്യക്കാരായിട്ട് മാറണം എന്നുള്ളത്. പിന്നെ ഒരു ചെയിൻ കണ്ണികളായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിലാണ് പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾ ഉള്ളത് എന്നുള്ളത്. അപ്പം അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഗൗരവമായി കാണുകയും അത് നോക്കുകയും പരിശോധിക്കുകയും അത്തരക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് ഈ സ്നേഹക്കൂടിന് ആവശ്യപ്പെടുന്നത്.
3: അതെ, അതിൽ രക്ഷിതാക്കൾക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ് ഒന്നവരെ അതിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ വീട്ടിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത്ര നിർബന്ധമാണെങ്കിൽ. പിന്നെ അതിനൊരു പരിധി വെക്കുക ആ വിഷയത്തിൽ എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിലൊരു ആവേശം, ഈ ആവേശം ചെയ്യുന്ന ആളുകൾ എന്താണ്, മറ്റുള്ളവരെ കളി കണ്ടിട്ടാണ്. ഈ കളിക്കാർ അവരെ ഉത്തരവാദിത്വം, അവരെ സാലറിയൊക്കെ വാങ്ങി അവരവരെ വീടുകളിലേക്ക് പോകും. പിന്നെ നടക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത്. അത്രക്കാരോട് ഇപ്പം ആ കഠിനാധ്വാനം ശരിക്കും ആരും നമ്മളെ ചെയ്യേണ്ടത് അല്ലേ? അപ്പം അവരെ മസിൽ പവറും അവരെ സിക്സ് പാക്കൊക്കെ കണ്ടിട്ട് ആവേശങ്ങളും, നമുക്കതുപോലെ എന്ത് ചെയ്യാം, മസിലും സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്.
4: അവർക്കൊരു കളിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. സ്കൂളുകളും തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറിൻ്റെ ഫാൻസ്, എംബാപ്പെ, ആളുണ്ട്, സലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ കളിക്കാർ അവരുടെ ഫാൻസാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പലപ്പോഴും, നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് ടീമിൻ്റെ ആളുകളാണെന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മക്കളോട് ലാസ്റ്റ് പറയും, ഓക്കെ നിങ്ങൾ എല്ലാവരും ടീമും ജയിക്കട്ടെ, എന്തായാലും ഒരു ടീമല്ലേ ഫൈനലിൽ കപ്പ് കൊണ്ടുപോകുള്ളൂ. അത് സാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ആ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു വേർഡ് പറയുമ്പോൾ, മക്കളെ നിങ്ങൾ നോക്കൂ ഈ കളിക്കാർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര രൂപ ഓരോ കളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പോകട്ടെ ഈ ലോകകപ്പ് മത്സരങ്ങൾ പോട്ടെ, അല്ലാതെ അവർ മത്സരിക്കുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നും ഓരോ വർഷവും വലിയ ഭീമമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ കയ്യിൽ

0: കളിക്കുന്നത് 2 മണിക്കൂറാണ്, അല്ലെ 1.5 മണിക്കൂറാണ് കളിയുടെ സമയം, അത് മുഴുവൻ കളിക്കണമെന്നില്ല. ഇനി അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ വരികയാണെങ്കിൽ 2 മണിക്കൂറാണ് കളിക്കുന്നത്. പക്ഷേ ആ 2 മണിക്കൂർ കളിക്കുന്നതിന് വേണ്ടി അവർ ജീവിതത്തിലെടുക്കുന്ന കഠിനാധ്വാനം, അത് നമുക്ക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന, ഗോളടിക്കുന്ന, പന്തുമായിട്ട് പാസ് ചെയ്ത് നടക്കുന്ന, അതിവേഗത്തിൽ ഓടുന്ന കളിക്കാരെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിവേഗത്തിൽ ഓടാനും ഗോളടിക്കാനും തങ്ങളുടെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കാനൊക്കെ അവർ വർഷങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ദിവസങ്ങൾ മണിക്കൂർ, ഓരോ ദിവസവും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, തരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട മെയിൻ ഉത്തരവാദിത്തം എന്താണ്? പഠിക്കുക എന്നുള്ളത്. ആ പഠനത്തിന് വേണ്ടി അല്ല, ഈ കളിക്കാർ അവരുടെ കളിയാണ് അവരുടെ പ്രധാനം. അതിനു വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്ന സമയവും കഠിനാധ്വാനവും എത്രയാണോ, അതേപോലെ പഠനത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം നിർവഹിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കളിക്കാരൻ, ഇപ്പോൾ ഉദാഹരണമാണ് ഒരു മെസ്സി, ഈ മെസ്സി എന്ത് ചെയ്യണം? കുട്ടികൾ ഫോളോ ചെയ്യണം. അതിൽ നമുക്ക് എന്ത്, ഇയാളിൽ എന്ത് മാതൃകയുള്ളത്? അപ്പോൾ അയാളുടെ മുടി എങ്ങനെയാണ് വെട്ടി, അപ്പോൾ കുട്ടികളെ കണ്ടില്ലേ പല രൂപത്തിലും മുടി വെട്ടി, അവർ അവരെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത്, ആ ഡ്രസ്സ് ധരിച്ച് അങ്ങനെ നടക്കുന്നൊരവസ്ഥ. സത്യത്തിൽ നമ്മളൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ചാണ് അല്ലേ, നഹാ, നബി വിരോധിച്ചു. ഇപ്പോൾ മുടി വെട്ടിപ്പോൾ ഒരു കുട്ടി നടന്നു പോകുന്നു, ആ കുട്ടി നബി പറഞ്ഞു എന്താണ് അങ്ങനെ മുടി വെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമ്മളെ രക്ഷിതാക്കൾ പോലും അങ്ങനെ വെട്ടാൻ പറയുന്ന ഒരു രൂപമുള്ളത്. അപ്പോൾ ശരിക്കും സാർ, നബി വിരോധിച്ചൊരു കാര്യമാണ് എന്ത്, അത് ചെയ്യണം എന്താ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾ അങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത്, ഇയാൾ ഈ ഡ്രസ്സാണ് എടുത്തത്, അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കണം. കളി കണ്ടു അത് വിനോദം, അത് നമ്മളങ്ങനെ ആസ്വദിച്ചു എന്നല്ലാതെ അയാളെ ഫോളോ അപ്പ് ചെയ്യണം അതേപോലെ അല്ലേ. അത്
0: ശരിയാരാധന
1: നടത്തുന്നത്
0: എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കുട്ടികളാണ്. ഇപ്പൊ ഒരു ഗോൾ അടിച്ചാൽ പോലും അദ്ദേഹം കാണിച്ച അതേ ആക്ഷൻ കാണിക്കുക, അദ്ദേഹം നടക്കുന്നത് പോലെ നടക്കുക, അയാളുടെ ഡ്രസ്സ് അതേപോലെ ധരിക്കുക. ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ചരിത്രം, എൻ്റെ ക്ലാസ്സിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് അവർ പറഞ്ഞത്, സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരു കളിക്കാരനെ, ഇപ്പോഴും കളിക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അവർ പറയണത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരും, എൻ്റെ മോൻ്റെ റൂമൊന്ന് നോക്കിയും, ഇനി ഫോട്ടോ ഒട്ടിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല, കണ്ണാടിയിൽ അവൻ്റെ മുഖം കാണുന്ന ആ ഒരു ഭാഗത്തല്ലാത്ത റൂമിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കളിക്കാരൻ്റെ ഫോട്ടോ ഒട്ടിച്ചേക്കാണ്. അയാളെങ്ങാനും നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്കറിയണ ഭാഷയിൽ ഞാൻ അയാളോട് പറയും, എൻ്റെ കുട്ടിനെ കേടുവരുത്തിയത് നിങ്ങളാണ് കേട്ടോ. ഈ ഉമ്മ പറയണം, വളരെ സങ്കടപ്പെട്ടിട്ട് പറയണം, എന്നിട്ട് പറയണ് ഇവന് വായിക്കാനിരുന്നാൽ അവൻ്റെ മുന്നിൽ കാണുന്ന മുഴുവൻ ഈ ഒരു സാധനങ്ങളല്ലേ. മാഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ പുസ്തകം പൊതിഞ്ഞ കവറ് പോലും, അയ്മൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ ഇയാളുടെ ഫോട്ടോ ഉള്ള കവറാണ് വാങ്ങുക, അതല്ലെങ്കിൽ അവനെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടാവും സ്കെച്ചൊക്കെ എടുത്ത് കണ്ട്. പഠിക്കാനിരുന്ന ഫുള്ള് ഇതാണ് പരിപാടി എന്നുള്ളതാണ്. അപ്പം ഈ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല. കളിയിൽ അവർ ഒരു പക്ഷേ പെർഫെക്റ്റ് ആവാം, പക്ഷെ അവരുടെ മറ്റു പല ജീവിത പിന്നെ ശൈലികളോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളോ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് തൊടാൻ പോലും പറ്റൂല. ഫോളോ ചെയ്യാൻ വേണ്ടി തൊടാൻ പോലും നമുക്ക് പറ്റൂല. വൈവാഹിക രംഗത്തുള്ള കാര്യങ്ങളാവട്ടെ, അതുപോലെ എല്ലാ കാര്യവും ഓരോ മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ പല കാര്യം, ഇപ്പോൾ വൈനുകൾ പല ടീമുകളും ആഘോഷിക്കാറുള്ളത് വൈൻ ഓപ്പൺ ചെയ്തിട്ടും അത് കുടിച്ചുകൊണ്ടും അങ്ങനെ ആ രൂപത്തിലാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് അവരുടെ കളി ഓക്കെ ആവാം, പക്ഷെ അതിലപ്പുറമുള്ള ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ അലക്ഷ്യമായ മറ്റു പല കാര്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അഡിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പോൾ പിന്നെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം, ഇവരൊരു പരസ്യത്തിൽ നിന്നുകൊണ്ട് എന്താണ്, അവരൊരു കോള കുടിക്കണം, കോള കുടിക്കുന്ന പോലെ കാണിക്കണം, എന്നിട്ട് അത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, അത് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഇവർ ഈ കോള കുടിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോള ഒരിക്കലും ഇവർ കുടിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പാൻപരാഗ അങ്ങനത്തെ ഒരു സാധനമല്ലേ, ഒരു ലഹരി പദാർത്ഥം, എന്നിട്ടോ അത് കുടിച്ചിട്ട് ഇവർ ഇവരെ മസിൽ പവർക്ക് അതിലുണ്ടായതാണെന്ന് കാണിക്കുന്ന രൂപത്തിൽ, എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കുട്ടികളത് ഫോളോ ചെയ്ത് അത് വാങ്ങി കുടിക്കുന്നു, പരസ്യത്തിൽ കണ്ടത് കുടിക്കുന്നു. ഇത്രമാത്രം വിഡ്ഢിത്തരമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്ക് വേണം.
0: അതാണ് നമ്മൾ വീണ്ടും പറയുന്ന കാര്യം, അഥവാ കളി അവരുടെ കളിയും അതിനുവേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അവരെ പല ആളുകളും പല പരസ്യത്തിൽ അല്ലേ, ഇവർ കളിക്ക് പ്രതിഫലം വാങ്ങുന്നതിനേക്കാൾ സംഖ്യം ചെയ്യുന്നുണ്ട്. പല കമ്പനിയുടെ മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകൾക്ക് എന്തുണ്ട് പരസ്യത്തിൽ നിന്ന്, അവർക്ക് ജസ്റ്റ് ആ പരസ്യത്തിൽ അഭിനയിക്കണം.

0: ഒരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പരസ്യത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിഞ്ചു കുട്ടികൾ പോലും പിന്നീട് അത് വാങ്ങി കുടിക്കുകയും അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ മക്കളെ ഫോക്കസ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരുണ്ടെങ്കിൽ ആ കളിക്കാരുടെ കളിയിലുള്ള മികവിനെ കുറിച്ച് നമുക്ക് വിലയിരുത്താം. അതിനുവേണ്ടി അവരെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, നിരന്തര പരിശ്രമം അവർ നടത്തുന്നുള്ള കൺസിസ്റ്റ് എഫേർട്ട് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കലും. അത് റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, ഇന്ന് കളിക്കുന്ന ഏത് കളിക്കാരാവട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരൊക്കെ ഒരു ദിവസം മണിക്കൂറുകളാണ്, ഈ ഒരു 2 മണിക്കൂറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, 2 മണിക്കൂർ കളിക്ക് വേണ്ടി, 1.5 മണിക്കൂർ കളിക്ക് വേണ്ടി, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ അവർക്ക് ഒരു പക്ഷെ അവർ ഗ്രൗണ്ടിലുണ്ടാവുക. ആ ഒരു കളി ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നത് ചെലവഴിക്കുന്നത് മണിക്കൂറുകളാണ്. അപ്പം നിരന്തര പരിശ്രമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നതാണ് ഒരു പോയിന്റ് നമുക്ക് പറയുള്ളത്. പലപ്പോഴും കളിക്കാരെ നിങ്ങൾ ആലോചിക്കും അല്ലേ, അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുള്ളതാണ്. നമ്മുടെ മക്കളോട് പറയാനുള്ളത് ആ ഒരു ആത്മവിശ്വാസം സ്വീകരിച്ചു കൊണ്ടാവണം നമ്മുടെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനരംഗത്തേക്ക്, യുവാക്കളാണെങ്കിൽ അവരുടെ ജോലികളിലേക്ക് അല്ലേ. ഈ കളിക്കാർ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കും, എൻ്റെ മാക്സിമം പെർഫോമൻസ് എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അവിടെ മറ്റുള്ളവർ അതിനുവേണ്ടി സഹകരിപ്പിക്കും, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. ഈ രൂപത്തിൽ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ്. അതേ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുലർത്തണമെന്നാണ് രണ്ടാമത്തൊരു പോയിന്റ് നമുക്ക് ഈ വിഷയത്തിൽ പറയുന്നത്.
1: അതെ, നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കളിക്കാരനാവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മേഖല എന്താണോ അതിലേക്ക് നമ്മൾ വളരെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഉന്മേഷത്തോടെ ഇറങ്ങുക എന്നുള്ളത്. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇതിലേക്ക് എന്താണെന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്?
0: നമ്മൾ ഇപ്പോൾ ഒന്ന് വിജയം നിങ്ങൾ പറഞ്ഞല്ലോ, വിജയം നമ്മൾ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസം വേണം, നിരന്തര പരിശ്രമം വേണം, അതുപോലെ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഏതൊരു കളിക്കാരനും ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്തിനുണ്ട്, നമ്മൾ ജീവിതത്തിൽ അല്ലേ, നമുക്കറിയാലോ സൂറത്തുൽ ബക്കറയിലെ 201-ാമത്തെ ആയത്ത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബ നാർ, ഞങ്ങളുടെ റബ്ബേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ തരണേ, പരലോകത്ത് നന്മ തരണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്ത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളാണ് നമ്മൾ. പക്ഷെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് ഇവിടത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വിജയിക്കാൻ വേണ്ട നല്ലൊരു ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവും അതിലുപരി നല്ലൊരു പ്രതീക്ഷയും നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നല്ല ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിലുപരി അല്ലേ, ഏതൊരു കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നാഷണൽ ആന്തം അവിടെ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞ് കളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരൊരു പിന്നെ ടീമായി കൂടി നിന്ന് അവർ അവരുടേതായ ഏത് മതക്കാരാണെങ്കിലും അവരുടേതായ ഒരു ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടേതായ ഒരു ആചാരവും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ നമുക്കൊരു വലിയ മാതൃക ഉണ്ട്. ആ പ്രാർത്ഥന പിന്തുടർന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നമുക്ക് അഭയം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അല്ലേ. ഒരു ആ ടീം എന്താണ്, ഞങ്ങൾ കളിക്കുന്ന കളികൾ ഏറ്റവും നന്നാവണേ എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ പിരിഞ്ഞു പോകാറുള്ളത്, എന്നിട്ടാണ് അവർ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഇത് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ നാഥ എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളെ പഠനരംഗത്തേക്കാവട്ടെ, യുവാക്കളാണെ ജോലിയിലേക്കാവട്ടെ, മുതിർന്ന ആളുകളാണെങ്കിൽ തങ്ങൾ നിർവഹിക്കുന്ന ഏത് കർത്തവ്യമാണോ അതിലേക്ക് ആ രൂപത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്കറിയാലോ നമ്മൾ ഏതൊരു കാര്യവും
1: നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടവരുമാണ്.
0: അതെ,
1: ഇറങ്ങുമ്പോൾ എന്ത് കാര്യത്തിലാണ് വാഹനത്തിൽ കയറുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് നിർദ്ദേശമുണ്ട്. അതൊരു സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിനോദമാണ്, ഒരു കളിയാണ്, അതിൻ്റെ അതിരുവിടാതെ പരിധി ലംഘിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമുക്ക് അറിയാം ഫീ റസൂലില്ലാഹി ഉസ്വത്തും ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതും മരണപ്പെടേണ്ടതും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വിഷയവുമായി അടുത്ത സ്നേഹക്കൂടിൽ നമുക്ക് കാണാം. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, കളിക്കാം കാര്യമാവരുത്. സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവർ. സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ ഇന്നത്തെ സലഫി ദുറൂസിലൂടെ നുബുവത്തിന്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, പരിശുദ്ധ ഖുർആനിനെ പറ്റിയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ വിശുദ്ധ ഖുർആനിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങളിലൂടെയാണ് നമ്മൾ ആദ്യമായി കടന്നു പോകുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം അത് ആയത്തുൽ കുർസിയാണ്. അതിനെപ്പറ്റി അല്പം പറയുകയുണ്ടായി. ഇതുപോലെ സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ ഈ അവസരത്തിൽ ഞാൻ കേൾപ്പിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് അനേകം നാമങ്ങളുണ്ട്. അതൊക്കെ തൗഹീദിനെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏത് നാമങ്ങളെടുത്താലും റബ്ബിൻ്റെ വഹദാനിയത്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ആ നാമങ്ങളിൽ തന്നെ കാണാൻ കഴിയും. 20 പേരുകൾ ഈ അധ്യായത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ ഇന്ന് ബഹുദൈവത്വവുമായി എന്തൊക്കെ അബദ്ധ ആദർശങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ടോ അതിലേക്കൊക്കെയുള്ള മറുപടി ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ത്രിയേക സിദ്ധാന്തമായി വരുന്നവരുണ്ട്, അതുപോലെ അദ്വൈതവാദവുമായി വരുന്നവരുണ്ട്, പിന്നെ അള്ളാഹുവിന് പുറമെ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അതിനൊക്കെ മറുപടി അടങ്ങുന്ന ഒരു മഹത്തായ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇവിടെ അൽ ഇഖ്ലാസ് എന്നത് ഇതിൻ്റെ ഒരു പേരാണ്. അതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ അധ്യായത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തിന് അൽ ഇഖ്ലാസ് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ലിഅന്ന ഫീ ഖിറാഅതിഹ ഖലാസൻ മിൻ അദാബില്ല, റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു രക്ഷ അതിലുണ്ട്. അപ്പോൾ ഒരു രക്ഷപ്പെടുത്തൽ എന്ന നിലക്ക് അതിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തെന്നാണ് രക്ഷ? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന, റബ്ബ് അവൻ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷ നൽകും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം അതെന്താണോ നമ്മോട് തേടുന്നത് അതനുസരിച്ച് നിൽക്കുമ്പോൾ ശിക്ഷയിൽ നിന്നുള്ള ഒരു മോചനം, അതാണ് ഒരു കാര്യം. അൽ ഇഖ്ലാസ് എന്ന് പേര് വരാനുള്ളൊരു കാരണം പറയണം. ഔലി അന്നഫിയ ഇഖ്ലാസ് അല്ലില്ല മിൻ കുല്ലി അയ്ബ്, അല്ലെങ്കിൽ റബ്ബിന് ഒരു അയ്ബുമില്ല എന്നൊരറിയിക്കൽ അതിലുണ്ട്. എല്ലാ അയ്ബിൽ നിന്നും റബ്ബിനെ രക്ഷപ്പെടുത്തുന്ന ഒരു വിശ്വാസമാണ് ഈ അധ്യായത്തിലുള്ളത്. വമിൻ കുല്ലി ശരീക്ക്, യാതൊരുവിധ പങ്കുകാരും റബ്ബിനില്ല. അങ്ങനെയുള്ള പങ്കുകാർ പലരും ജലിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെട്ടവനാണ്. അങ്ങനെ അതിൽ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്, അങ്ങനെ രക്ഷപ്പെടുത്തി അറിയിക്കുന്ന വിഷയമാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. ഔലി അന്ന ഖാലിസത്തല്ലില്ല ഖാലിസത്തുല്ലില്ല ലൈസ ഫിയ അം വല നഹി, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് കിട്ടാനുള്ള കാരണം ഇത് റബ്ബിനെ പറ്റി മാത്രം പറയുന്നതാണ്. ഇതിലൊരു കൽപ്പന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ് കൽപ്പനകൾ. സൂറത്തുൽ ഇഖ്ലാസിൽ അങ്ങനെ വല്ല കൽപ്പനയും ഉണ്ടോ? ഇല്ല. വല നഹി, അതുപോലെ വിരോധങ്ങളും ഇല്ല. അതിലുള്ള റബ്ബിനെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. മനുഷ്യർ ഇന്നതൊക്കെ ചെയ്യണം എന്ന കൽപ്പനകൾ അതിലില്ല. ഇതുപോലെ ഇന്നതൊന്നും ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ റബ്ബിനെ പറ്റിയുള്ള വിവരണം മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് ലഭിച്ചത്. മാത്രമല്ല, അതുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ മഹത്വം എന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലിയ അഹ്ലു സുന്ന വൽ ജമാഅത്തിലെ മഹാപണ്ഡിതന്മാരൊക്കെ ഇത്തരം അധ്യായങ്ങൾക്ക് ഇത്ര പ്രാധാന്യം എന്തുകൊണ്ട്, അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ മഹത്വം ഇൻഷാല്ലാ ചിലതുകൂടെ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ മഹത്വമുള്ളത് എന്നവർ സൂചിപ്പിക്കുമ്പോൾ അവരാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റബ്ബിനെ പരിചയപ്പെടുത്തുന്ന വചനം, അതിന് ദീനിൽ വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അധ്യായങ്ങൾ, അതിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ആയത്തായിട്ടുള്ളത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ആയത്തുൽ കുർസിയിലും കൽപ്പനകളില്ല, വിരോധങ്ങളില്ല, സ്വർഗത്തെപ്പറ്റിയുള്ള വിവരണമില്ല, നരകത്തെപ്പറ്റിയുള്ള ഭയപ്പെടുത്തലുകളില്ല. അതുപോലെ സ്വർഗത്തിൽ മനുഷ്യന്മാർ അനുഭവിക്കുന്ന സുഖങ്ങളെപ്പറ്റിയോ, അതല്ലെങ്കിൽ ഈ ലോകത്തെ പറ്റിയോ, അല്ലെങ്കിൽ പരലോകത്തിൽ മഹ്ശറ ലോകത്ത് സംഭവിക്കുന്ന മനുഷ്യർക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊന്നും വിശദീകരിക്കുകയല്ല അടച്ചിനും, മറിച്ച് റബ്ബിനെ പറ്റി അറിയിക്കുകയാണ്. അപ്പം അതിന് വലിയ മഹത്വമാണ്. ആ കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസിലും. വഖീല സുമ്മിയത് ബിദാലിക് ലിയന്ന അഖ്ലസത് അത്തൗഹീദ് ലില്ല, ഇവിടെ റബ്ബിനെ ഏകനാക്കുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേര് വരാനുള്ള കാരണം. കാരണം ഇതിൽ തൗഹീദ്, അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ, അവന് മാത്രം അർഹതപ്പെട്ടതാണ്. ആ ഒരു കാര്യഗതിയിൽ അറിയിപ്പുണ്ട്. അതുപോലെ എന്ന കാര്യാവ താലീഹ കത് അഖലസ ദീനഹുലില്ല, അത് യഥാവിധം ഓതുന്നവൻ, പാരായണം ചെയ്യുന്നവൻ, അവന് പിന്നെ തൻ്റെ കീഴ്വണക്കം റബ്ബിന് മാത്രമാക്കും. ആ മാത്രമാക്കുക എന്നതാണ് അൽഇഖ്ലാസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇതുപോലെ ഈ അധ്യായത്തിന് വേറെയും പേരുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ അധ്യായത്തിൻ്റെ പേരാണ്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിലെ ഒരധ്യായം വെക്കുന്നത് തന്നെ എന്താ, ബാബു ഫളുലു ഖുൽ ഹുവല്ലാഹു അഹദ്, ഫളുലു ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ബാബുൻ ഫളുലു ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലെങ്കിൽ ബാബു ഫളുലി ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായത്തിൻ്റെ മഹത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ അധ്യായത്തിന് പേര് കൊടുക്കുന്നത് തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് വേറെയും ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഈ അധ്യായത്തിന് സൂറത്തു തൗഹീദ് എന്ന് പേരുണ്ട്. അതുപോലെ സൂറത്തുൽ അസാസ്, കാരണം തൗഹീദാണല്ലോ എല്ലാറ്റിൻ്റെയും അസാസ്. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നാണ്. തൗഹീദ് ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടായിട്ട് കാര്യമല്ല. വേറെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാറ്റിൻ്റെയും അടിത്തറ തൗഹീദാണ്. തൗഹീദ് എന്ന് പിഴച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ അസാധുവായിത്തീരും. ലൈൻ അഷറഖ് തല യഹ്ബത്തൻ നഅമലുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു പറയണം, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ നബി തിരുമേനി ചെയ്ത അമലുകൾക്ക് സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന അമലുകളുമായി താരതമ്യം ചെയ്താൽ അത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. നമുക്ക് അത്രയേറെ അമലുകൾ ചെയ്ത ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവത്ത് നടത്തിയ ദൂതനാണ്. മക്കയിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചിട്ടുണ്ട്. പിന്നെ മദീനയിൽ പോയി വിശ്രമിക്കാൻ സമയമല്ല, നിരന്തരമായ ജിഹാദിലായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി ചെയ്ത അമലുകൾ ഒരുപാടുണ്ട്, വളരെയേറെ വർധനവുണ്ട്. പക്ഷെ റബ്ബ് പറയാണ് താങ്കൾ ശിർക്ക് ചെയ്താൽ ഈ അമല് മുഴുവനും പൊളിഞ്ഞു പോകുന്ന. അപ്പോൾ ഈ അമലിൻ്റെ ബാഹുല്യമല്ല, മറിച്ച് ഈ അമലുകൾ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ചെയ്യുന്നവർ മുവഹ്ഹിദുകളായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിത്തറ നിയമമാണ്. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിന വിഷയം പറയുന്നത് കൊണ്ട് അതിന് സൂറത്തുൽ അസാസ് എന്ന പേരുണ്ട്. ഇതുപോലെ തഫ്രീദ്, തജ്രീദ്, നജാത്ത്, അതുപോലെ മുഅവ്വിദത്ത്, മാനിയത്ത്, അന്നൂർ, അൽ ഈമാൻ, അൽ ബറാഅ, അങ്ങനെയൊക്കെ തുടങ്ങിയ തൗഹീദിനെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ ഈ അധ്യായത്തിനുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അധ്യായം ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരണം. ഇന്നൽ മുശരിക്കീന ഖാലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുശരിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, യാ മുഹമ്മദ് ഇൻസിബ് ലനാ റബ്ബക്, മുഹമ്മദെ താങ്കൾ പറയുന്ന റബ്ബിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ. ഇപ്പോൾ ഒരു മനുഷ്യനെ പറ്റി ചെയ്യുക, ഇന്ന ആളുടെ മകൻ, ഇന്ന ആൾ എന്നൊക്കെ പറയാലോ. അതുപോലെ ഒരാൾ ഒരു കാര്യം ഉണ്ടാക്കിയത് ആരുണ്ടാക്കി, ഇന്ന ആൾ, അയാൾ ആരുണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇങ്ങനെ റബ്ബിനെ ഒന്ന് അറിയിച്ചു തരുമോ, നീ പറയുന്ന റബ്ബ് അതൊന്ന് പരിചയപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഇറക്കിയ വചനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൻ്റെ അർത്ഥം ഇൻഷാല്ലാ നമുക്ക് പറയാം. അതുപോലെ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയണേ, ഇന്ന അറാബിയൻ ജാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അറാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇൻസിബ് ലന റബ്ബക്, നിങ്ങളുടെ റബ്ബിനെ പറ്റി ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഈ വചനം ഇറങ്ങി. മറ്റൊന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയണേ, യഹൂദികൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ പ്രത്യേക വ്യത്യസ്തമായ കാരണങ്ങളൊക്കെ ഉണ്ട്. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് വിഷയമാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ആ കൂട്ടത്തിൽ കഅബ് ബിൻ അഷ്റഫ് ഉണ്ട്, അത് യഹൂദികളെ കൂട്ടത്തിലെ വലിയ ഒരു അവരുടെ കാര്യപ്പെട്ട ഒരാളാണ്. അതുപോലെ ഹുയൈ ബിൻ അഖ്തബ്, അതും ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു നേതാക്കളിൽ പെട്ട ഒരാളാണ്. അവർ വന്നിട്ട് പറയണം, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, മുഹമ്മദ് നിൻ്റെ റബ്ബിനെ പറ്റിയൊന്ന് വർണ്ണിക്കൂ. ഇതാണ് പറയുന്നത്, അല്ലാതെ ബാസക്ക, താങ്കളെ അയച്ച ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിൻ്റെ വിശേഷണം എന്താണ്? അപ്പോൾ അള്ളാഹു ഇറക്കിയ വചനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് ലം യലിദ് എന്ന് പറഞ്ഞാൽ ഫയഖ്റുജു മിന്നു ഷൈ, അവനെ ജനിപ്പിച്ചാൽ അവരിൽ നിന്നൊരാൾ പുറത്തു വന്നു എന്നുള്ള അർത്ഥം. അപ്പം അങ്ങനല്ല, ഒരുത്തനല്ല അള്ളാഹു. അതുപോലെ വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല എന്ന് പറഞ്ഞാൽ ഫയഖ്റുജു മിൻ ഷൈ, ഒരു വസ്തുവിൽ നിന്ന് അവൻ പുറത്തു വന്നവനാവും, അതുമല്ല. അപ്പം ഇതൊക്കെ വിശ്വസിക്കുന്ന പലരുണ്ട്, ദൈവം പിതാവാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവം പുത്രനാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ജൂതന്മാർ അവർ പറയുന്നത് ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ്, അപ്പോൾ ഉസൈറിനെ അവർ ദൈവമാക്കി. ക്രിസ്ത്യാനികൾ പറയുന്നത് മസീഹ് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അവരെന്ത് ചെയ്തു, ദൈവമാക്കി. എന്നതിനൊക്കെയുള്ള മറുപടിയാണിതിൽ, അവൻ അഹദാണ്, ഏകനാണ്, അവൻ സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനെ ആശ്രയിക്കും, അവനൊരാളെയും ആശ്രയിക്കേണ്ട അവസ്ഥയില്ല, അങ്ങനെയുള്ള ഒരുത്തൻ. അതാണ് റബ്ബിനെ പറ്റി പറയുന്നത്. ഇനി ഈ അധ്യായത്തിന് ഒരുപാട് പിന്നെ ഫളുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ട ചിലത് ഇന്നഹ സിഫത്തുർ റഹ്മാൻ, ഇത് റഹ്മാൻ്റെ വിശേഷണമാണ് ഈ അധ്യായം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസംഘത്തെ പറഞ്ഞയച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരെ കൂട്ടത്തിൽ ഒരുത്തനെ ഇമാമാക്കി. അപ്പോൾ ആ ഇമാം എന്ത് ചെയ്യും, അയാളുടെ നമസ്കാരത്തിൽ എപ്പോൾ നമസ്കരിക്കുമ്പോഴും അതിൻ്റെ അവസാനം അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നോതും. അതാ ഫയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ അധ്യായം ഓതും. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതും, പിന്നൊരധ്യായം ഓതും, പിന്നെ അവസാനിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതും. അപ്പോൾ ഇത് അവർ യുദ്ധമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ അയച്ച ദൗത്യം നിർവഹിച്ചിട്ട് അവർ മടങ്ങിയെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ ഈ വിവരം പറഞ്ഞു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ പറഞ്ഞു, സലൂഹുലി അയ്യ ഷെയ്ൻ യസ്നഉ ദാലിക്, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പ്രശ്നം പറഞ്ഞല്ലോ, എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യണത്, അതൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇതിൽ അവസാനിപ്പിക്കുന്നത്. അതേപോലെ ഈ അന്നഹ സിഫത്തുർ റഹ്മാൻ, ഇത് റഹ്മാൻ്റെ വിശേഷണമാണ്, അതുകൊണ്ട് ഇന്നി ഉഹിബു അൻ അഖ്റാബിഹ, ഞാനത് ഓതാൻ ഇഷ്ടപ്പെടുന്നു. ഇതവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹു യുഹിബ്ബു, അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കുക, അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തോന്നുന്നത്, അല്ല വെറുതെ അല്ല. ഇതിലടങ്ങിയ ആശയം അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് ആ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടതുകൊണ്ട് അത് ഓതുമ്പോൾ പ്രത്യേക പ്രതിഫലം കിട്ടും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതാണ് ആ ഖുർആൻ്റെ പരാമർശത്തിൽ നിന്ന്. അദ്ദേഹത്തിന് അറിയാം റബ്ബിനെ പറ്റി പറയുന്ന, അവൻ്റെ വിശേഷങ്ങളെപ്പറ്റി പറയുന്ന വചനങ്ങൾക്ക്, അധ്യായങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതെപ്പോഴും ഓതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് അവരൊരു പരാതി നിലനിൽക്കാണ് അറിയിച്ചത്. പക്ഷെ റസൂൽ തിരുമേനി അതിന് കൊടുത്ത മറുപടി, അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ അത് തികച്ചും ആ അദ്ദേഹം അതിന് അർഹതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുക. ഇനി മറ്റൊന്ന് ഇതിൻ്റെ പ്രത്യേകത അതെന്താണ്, ഈ സൂറത്ത് അതിനാരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗം നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത് എന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിലെന്താണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാന റജുലു മിനൽ അൻസാർ യഉമ്മുഹും ഫീ മസ്ജിദി ഖുബ, ഒരു മനുഷ്യൻ ആരാണത്, ഒരു ഇമാമിനെ പറ്റി പറയാണ്, ഖുബാ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരുത്തൻ, അദ്ദേഹം എപ്പോൾ ഖുർആൻ തുടങ്ങുമ്പോഴും ആദ്യം സൂറത്തു അല്ലിഖ്ലാസാണ് ഓതുക, പിന്നെയാണ് വേറെ സൂറത്ത് ഓതുക. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് ആദ്യം സൂറത്ത് ഇഖ്ലാസ് ഓതും, അത് കഴിഞ്ഞിട്ട് വേറെ ഈ സൂറത്ത് ഓതും. അപ്പോൾ ഇവർ പറഞ്ഞു അദ്ദേഹത്തോട്, ഒന്നുകിൽ നിങ്ങളത് മാത്രം ഓതുക, അതല്ലെങ്കിൽ അത് ഓതാതെ വേറെ സൂറത്ത് ഓതുക. എന്തിനാണ് എന്നും കുൽവല്ലാഹു അഹദ് ഓതുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഓതുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ ഇമാം നിർത്തിയാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹം നല്ല ഒത്തുകാരനായതുകൊണ്ട്, നല്ലൊരു ദീനി ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നവർക്ക് ഇഷ്ടമില്ല. അങ്ങനെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. അപ്പോൾ റസൂൽ തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാൻ മാ ഹമലക അലാ ലുസൂം ഹാദിസ് സൂറ, ഈ സൂറത്ത് തന്നെ ഓതാൻ പതിവാക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ, അത് വെറുതെയല്ല. അദ്ദേഹം പറയും, എനിക്കിത് ഈ സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്, ഞാനതിനിഷ്ടപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? നേരത്തെ പറഞ്ഞത് തന്നെ, അതിലടങ്ങിയ ആശയം അദ്ദേഹം നിന്ന് വ്യക്തമായി അറിയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു കയ്യഹ അദ്ഖലക്കൽ ജന്ന, ഈ അദ്ധ്യായത്തോട് താങ്കൾക്കുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റി വന്ന അനേകം നബിവചനങ്ങളിൽ ചിലത് മാത്രമാണ്. ഇനിയും അല്പം ഇൻഷാല്ലാ നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
6: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
5: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
6: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
5: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
6: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
5: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
6: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
5: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
6: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം. പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സവിശേഷം. ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഷാഫി പി ഐ, കൂടെ വി ടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പരിപാടിയിൽ വളരെ സവിശേഷമായ ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് സ്കൂളിലെ ഗണിത ശാസ്ത്ര അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് ഷാഫി മാസ്റ്ററാണ് നമ്മുടെ കൂടെ സവിശേഷത്തിലുള്ളത്. നമുക്ക് അദ്ദേഹവുമായി കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒരു ബധിര സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നിലനിൽക്കും. കേൾവി പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അത്ര ആളുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ സൈൻ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കൗതുകം ഉള്ളതായിട്ടുള്ള, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
2: വാലൈക്കും സലാം.
1: പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് സാറിന്. എനിക്ക് തോന്നുന്നു ആദ്യം ശ്രോതാക്കൾക്കൊന്ന് പേഴ്സണലായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ മുഹമ്മദ് ഷാഫി, വീട് മുക്കത്തിനടുത്ത് പുളപ്പയിൽ എന്നുള്ള സ്ഥലത്താണ്, കോഴിക്കോട് കൊളത്ര കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡിൽ 25 വർഷമായിട്ട് ബധിര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബധിരരായ മുതിർന്ന ആളുകളുടെ പ്രശ്നങ്ങളിലും പലപ്പോഴും ഇടപെടാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അത്തരം അനുഭവങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: അതെ. പിന്നെ ഈ ഒരു സാധാരണ അധ്യാപകൻ ആകുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സെലക്ഷനായിരിക്കുമല്ലോ, എനിക്ക് അധ്യാപകനാകണം. പക്ഷെ അധ്യാപകനിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളത് സാറ് മുൻകൂട്ടി അങ്ങനെ കണ്ടുവന്നതാണോ, അതോ എന്താണ് അതിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്താണ്?
2: അത് മുൻകൂട്ടി കണ്ടുവന്നതല്ല, ആക്ച്വലി യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. ഞാനൊരു ജോലി അന്വേഷണ ആവശ്യാർത്ഥമാണ്, ജോലി ഒരു പരസ്യം കണ്ടാണ് ഞാൻ ജോലി പിന്നെ അന്വേഷിച്ച് അവിടെ എത്തിപ്പെടുന്നത്. എത്തിയതിൻ്റെ ശേഷമാണ് ഇത്തരം കുട്ടികളാണ്, ഹാൻഡിക്യാപ്ഡ് സ്കൂളാണ്, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് ശേഷം അതിനു വേണ്ടിയിട്ട് ഒരു പരിശീലനത്തിന് പ്രത്യേക പരിശീലനം നേടണം, ബി എഡ് ഹിയറിംഗ് ഇമ്പേർഡ് കോഴ്സ് കഴിയുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ആക്ച്വലി ആ സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത്. അല്ലാതെ എന്താ പറയുക, അതിൻ്റെ ശേഷം, പക്ഷേ ഞാൻ ആ സ്കൂളിൽ എത്തിയതിൻ്റെ ശേഷം ജോലിയെ, ആ ഒരു മേഖലയെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാലം അവിടെ തന്നെ പിടിച്ചു നിന്നതും ആ ഒരു ജോലി തന്നെ തുടർന്നതും.
1: അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെടാതെ, അതായത് സെലക്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ട എന്ന് തോന്നലുണ്ടല്ലോ പലർക്കും, പക്ഷെ സാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല?
2: അങ്ങനെ തോന്നിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാല് ഒരു വ്യത്യസ്തമായ മേഖലയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാൻ ഒരിക്കലും ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകളായിട്ട് സംബന്ധിച്ചിട്ടില്ല.
1: ഇല്ല,
2: വല്ലപ്പോഴും കാണുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന ആളുകളൊക്കെ കാണാൻ അവസരം നല്ലാതെ, അതിന് നമ്മൾ പിന്നെ അതിലപ്പുറം നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടുള്ളൂ കാണാറുള്ളൂ ഹിയറിംഗ് ബേഡുള്ളത്. വേറൊരു കാരണം കൂടി ഉണ്ട്, ഹിയറിംഗ് ബേഡ്നെസ് എന്ന് പറഞ്ഞാൽ, ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ, ബധിരത എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ഡിസബിലിറ്റിയാണ്. ആരൊക്കെ ഹിയറിംഗ് ബേഡ്
1: അറിയാൻ പറ്റില്ല,
2: അറിയാൻ പറ്റൂല. അയാളോട് സംസാരിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ മിണ്ടൂല എന്ന് പറയുള്ളൂ, അല്ലെ ഡെഫാന്ന് കാണിക്കും.
1: പിന്നെ നമ്മൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൗതുകത്തിൽ നോക്കും,
2: ആ കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവും എന്താണ് ഇയാൾ ഹിയറിംഗ് ബേഡ്, രണ്ടാൾ ഹിയറിംഗ് ബേഡാണ്, ഡെഫാണെന്ന് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ ആണ് മാത്രമേ ഡെഫ്നെസ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ മേഖലയിൽ എത്തിപ്പെട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഒരു വ്യത്യസ്തമായ മേഖലയാണ് ശരിക്കും. ഒരു ഡെഫ് കൾച്ചറിനെ പറ്റി, ഡെഫിൻ്റെ ലാംഗ്വേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആകർഷകമായും കൗതുകരമായും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ മേഖലയിൽ തന്നെ തുടർന്ന് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്
1: അല്ലേ. കൊളത്ര സ്കൂൾ അല്ലേ. പിന്നെ ഇവിടെ അവിടെ എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് സാറിൻ്റെ പത്രത്തിലൊക്കെ പലപ്പോഴും എന്നെ വന്നിട്ടുണ്ട്, ഒരു അവാർഡിന് കാരണമായിട്ടുണ്ടല്ലോ. അപ്പോൾ കൊറോണ കാലത്ത് എല്ലാവരും വിസിബിളായി, വീഡിയോ ഓൺലൈൻ തലത്തിലേക്ക് മാറിയപ്പം സാർ അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഒരു ചില സംഗതികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടെന്ന് പറയാം.
2: അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്, കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളാണ്,
1: അതാണ് ഏറ്റവും വലിയ
2: അംഗീകാരം. അതിന് പുറമെ അന്ന് പിന്നെ കൊറോണ കാലത്ത് സ്കൂളുകളിൽ അടച്ചിടപ്പെടുകയും സ്കൂള് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ടാബ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് ഇത്തരം സ്കൂളുകളിലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ വന്നു. സ്കൂൾ അധ്യാപകർ എന്നുള്ളവർക്ക് ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ലാസ് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികൾ, രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അതേസമയത്ത് ലൈവ് ക്ലാസ്സുകൾ കാണാൻ അവസരം ഇല്ലാത്ത, ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. കണ്ടുകൊണ്ട് മാത്രം എടുക്കേണ്ട ക്ലാസ്സാണ്. കാരണം ഹിയറിംഗ് ഇമ്പേർഡ് കുട്ടിയായതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയെ ഉൾപ്പെടുത്തി ടോട്ടൽ കമ്മ്യൂണിക്കേഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പരിമിതി നേരിട്ട സമയത്താണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും. സാധാ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ജൂൺ മാസമായപ്പോൾ തന്നെ വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ
3: ആരംഭിച്ചിട്ടുണ്ട്.
2: വിക്ടേഴ്സ് ക്ലാസ്സിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് അവിടെ കാണും. ആ ലിങ്ക് എപ്പോൾ പോയി നോക്കിയാലും പിന്നെ കുട്ടിക്ക് അവൈലബിൾ ആകുമ്പോൾ കുട്ടിക്ക് ഫ്രീ ഉള്ള സമയത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രയാസം ഞങ്ങൾ അനുഭവിച്ച സമയത്താണ് എങ്ങനെ ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാം എന്ന് ആലോചിക്കുകയും ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ആ മേഖലയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, വീഡിയോ എടുക്കുന്നത് പഠിച്ചിട്ടില്ല, പിന്നെ ഒരുപാട് ടെക്നോളജികൾ പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശരിക്കും ഈ കൊറോണ കാല നിമിത്തമായി എന്നുള്ളത് കൊറോണ എന്നെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആയി ഞാൻ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷം ഒരു കൊറോണ കാലത്തുള്ള ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തിയൊരു മത്സരം നടത്തിയിരുന്നു. കേരളത്തിലുള്ള അധ്യാപകർക്ക് എല്ലാ അധ്യാപകരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു. പിന്നെ ഈ കൊറോണ കാലത്ത് എങ്ങനെ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, ചെറു വീഡിയോ മത്സരം. ആ വീഡിയോ മത്സരത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്കെടുത്ത ക്ലാസ്, എൻ്റെ കുട്ടികൾക്കെടുത്ത സൈൻ ലാംഗ്വേജുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ അവർക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തത്. അത് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയെന്നുള്ളവരുടെ സന്തോഷമുണ്ടായൊരു സംഗതിയാണ്. ഗണിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു, അതുപോലെ വിഷ്വലായിട്ട് ഓപ്പൺ ബോർഡ്, അങ്ങനെ ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാനും അത് കുട്ടികൾക്ക് എത്തിക്കാനും പറ്റിയെന്നുള്ള ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റൊരു അംഗീകാരം പറഞ്ഞാൽ ഇതിൻ്റെ ശേഷം കൊറോണയ്ക്ക് ശേഷം ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പലതും മാറി, ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറി അധികം കുട്ടികളും. കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ ക്ലാസ് കാണുന്നതിൽ അപ്പുറം പരീക്ഷ തലേന്ന് ഓൺലൈൻ ക്ലാസ് കാണുക എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ സാർവത്രികമായത് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്തിന് ശേഷമാണ്. ആ സമയത്ത് പിന്നെ എങ്ങനെ ഈ ഹാട്ട് സ്പോട്ടുകൾ എങ്ങനെ ഡൈലൂട്ട് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മത്സരം ലീഡ് ഐ എസ് പറഞ്ഞ സ്ഥാപനം നടത്തിണ്ടായി. അതേമാതിരി ഇത് പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടി നടത്തിയൊരു മത്സരമായിരുന്നു. ആ കാലത്ത് ഞാനൊരു ഒരു ഹാട്ട് സ്പോട്ട് കണ്ടെത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും ഒരു പ്രതീക്ഷയല്ല, കാരണം എന്താ വെച്ചാൽ ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ആളുകൾ പിന്നെ അത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം പല യൂട്യൂബ് ചാനലുകൾ നോക്കിയാലും കാണാൻ പറ്റും അവർ ഇൻട്രാക്റ്റീവ് ബോർഡുകൾ ഉപയോഗിച്ച് നൂതന ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടെക്നോളജിക്ക് ഒപ്പം എത്തും എൻ്റെ ടെക്നോളജി എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്ന ഒരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാലത്. ആ ഇതിലും സംസ്ഥാന തലത്തിൽ 5-ൽ 1 തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു അംഗീകാരമാണ്.
3: സാർ ഇതിലേ ഇപ്പോൾ ഗണിതമാണ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇതിൽ ഗണിതത്തിന് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ ഗണിതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ പറയുന്നത്, പക്ഷേ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട്?
2: ഗണിതം പഠി എൻ്റെ വിഷയം ഗണിതമായതുകൊണ്ടാണ് ഗണിതം പഠിപ്പിച്ചെന്ന് തിരഞ്ഞെടുത്തത്. അതല്ലാതെ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഓരോ രീതികൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഗണിതം പഠിപ്പിക്കാൻ ചെന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ സോഫ്റ്റ്വെയറുകളും അതുപോലെ ഓപ്പൺ ബോർഡ് വഴി സാധാരണ ബോർഡിൽ നിർമ്മിതി കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിർമ്മിതി കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമുള്ള സംഗതിയാണ്. ബോർഡിൽ കാണിക്കുന്നതിലപ്പുറം അതിന് കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്നും അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും ഒക്കെ സഹായകമായി ആ ഒരു കൊറോണ പീരീഡ് എന്നുള്ളതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
3: പിന്നെ നമ്മളെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഇപ്പം കാണ് അപ്പോൾ അവിടെ പിന്നെ ഈ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ ശരിക്കും കുട്ടികൾ പിന്നെ ഈ ഇതിനവർ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും.
2: അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിയറിംഗ് ഇംപെയർഡ് കുട്ടിയുടെ മുമ്പിൽ അക്ഷരങ്ങൾ ചിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ.
3: ചിത്രങ്ങളാണ്
2: അക്ഷരങ്ങൾ. നമ്മളിപ്പോ ഈ എഴുതുന്ന സാധനം നമ്മൾ ആന്ന്
3: വായിക്കുന്നു.
2: പക്ഷേ ഈ കുട്ടി വായിക്കുന്നില്ല എന്നുള്ള
3: വായിക്കുന്നില്ല.
2: അപ്പൊ അവന് വായിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പണി കൂടി ഒരു താഴെ ക്ലാസ്സിലുള്ള ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ ഒരു, കാരണം എന്താണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. എഴുത്ത് ഒരു ചിത്രം, അവന് ആന്ന് പറഞ്ഞ ഒരു ചിത്രം വരയ്ക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നെ അതിന്റെ ഉച്ചാരണ രീതി, ആ രീതികളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു താഴെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ശ്രമകരമായ ജോലിയാണ് ശരിക്കും പറഞ്ഞാലേ. ഏറ്റവും താഴെ ക്ലാസ്സുകളിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രീ സ്കൂള് ഐഡന്റിഫൈ ചെയ്തതിന്റെ ശേഷം, ഈ ഹിയറിംഗ് ഇമ്പെയർനെസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് പ്രീ സ്കൂളിംഗ് ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ്. ഏറ്റവും പ്രയാസമേറിയ ഒരു പണികളിൽ പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ സ്കൂളിൽ അതുപോലെ താഴെ ക്ലാസ്സുകളിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത്.
3: അപ്പോൾ അങ്ങനെ അവിടെ സ്കൂളിലിപ്പോൾ സാറിപ്പോൾ ഗണിതം പഠിപ്പിക്കുന്നു, അതുപോലെ മറ്റുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവും.
2: എല്ലാ വിഷയത്തിനും അധ്യാപകരുണ്ട്.
3: അപ്പം അതിൽ പിന്നെ ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അപ്പം ഇത്രയും കാലം മുന്നോട്ട് പോയ സ്ഥിതിക്ക് 25 വർഷം
2: 25 വർഷമായി
3: 25 വർഷമായി അപ്പം അതിൽ സാറിന് ഏറ്റവും മറ്റുള്ള കുട്ടികളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, സാധാരണ ബാക്കിയുള്ള മക്കളെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവരെ പഠിപ്പിക്കുന്നത് ഒരു അതിൻ്റെ ഒരു ആനുപാതിക സമയം എങ്ങനെയായിരിക്കും നമുക്ക്, അവിടെ പീരീഡിൻ്റെ രീതി എങ്ങനെയാണ്, ക്ലാസ്സിൽ എങ്ങനെയാണ് ആ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്, ചെറിയൊരു രൂപത്തിൽ പറയാൻ പറ്റുമോ?
2: പറയുകയാണെങ്കിൽ ഒരു സാധാ ഒരു സ്കൂളിൽ എത്തുന്ന കുട്ടി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ തിയറി പറയുമ്പോൾ 3 വയസ്സായ കുട്ടി 3000 വാക്കുകൾ സമൂഹത്തിൽ നിന്ന് അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അക്വയർ ചെയ്തിട്ടാണ് വരുന്നത്,
3: പ്രീ സ്കൂളിലേക്ക് വരുന്നത്.
2: പക്ഷേ ഒരു ഏർലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വരുന്നത് എംപ്റ്റി ആയിട്ടാണ് പലപ്പോഴും സ്കൂളിലേക്ക് വരിക. കാരണം ഇവന് ഭാഷ കൊടുത്തിട്ടില്ല, ഇവന് ഭാഷ കൊടുക്കാൻ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാൻ അവസരം ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, ഹിയറിംഗ് ലെവലിൽ ഹിയറിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവന് ഭാഷ ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് വരിക. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ട് ഇത്തരം സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ 5 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്.
3: ശരി,
2: എന്തിനാണിത്? ഈ 5 കുട്ടിക്കും അത്രയും കെയർ കൊടുത്തുകൊണ്ട് ക്ലാസ് എടുക്കണമെന്നുള്ളതുകൊണ്ടാണ്. അത്രയും കെയർ കൊടുത്താൽ മാത്രമേ സാധാ കുട്ടികൾക്ക് ഒപ്പം തന്നെ അതേ പുസ്തകമാണ് പഠിപ്പിക്കാനുള്ളത്, അതാണ് ഈ പ്രത്യേകത. സാധാ സ്കൂളിലുള്ള പൊതുവിദ്യാലയങ്ങളിലെ അതേ പുസ്തകങ്ങളാണ് ഈ സ്കൂളുകളിലും പഠിപ്പിക്കപ്പെടുന്നത്.
3: അത് ശരി.
2: അപ്പോൾ അത്രയും പുസ്തകങ്ങൾ കണ്ടന്റ് പഠിപ്പിക്കണമെങ്കിൽ വളരെ ശ്രമകരമായ ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണം കുറച്ച് സർക്കാർ ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ അധ്യാപകരുടെ സേവനം ലഭ്യമാക്കി ആക്കിയിരിക്കുന്നത്.
3: ശരി. അപ്പം അവര് പിന്നെ ഈ 5 കുട്ടികളെ പഠിപ്പിക്കുക, അതിപ്പോൾ പീരീഡ് വെച്ചിട്ട് തന്നെയാണ്, ഒരു
2: സാധാ സാധാ സ്കൂളിംഗ് പുസ്തകവും കാര്യങ്ങളും എല്ലാം സാധാ തന്നെ. വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ ഹിയറിംഗ് ഇമ്പെയർഡ് സ്കൂളുകളിൽ പിന്നെ ഹിന്ദി പഠിപ്പിക്കേണ്ടതില്ല. ഹിന്ദി പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരു തൊഴിൽ പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അവർ പഠിപ്പിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി വിഷയങ്ങളിൽ ഒക്കെ സെയിം ആയിട്ട് തന്നെ. അതേപോലെ തന്നെ പരീക്ഷ വ്യത്യസ്തമാണെന്നുള്ള, ഹിയറിംഗ് ബേഡ് SLC ഹിയറിംഗ് ബേഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ പോകുന്നത്.
3: ഈ കുട്ടികൾ സാധാ സ്കൂളിലേക്ക് വരുന്ന പോലെ അവർ ബസ്സിൽ വരുന്നു, അത് സ്കൂൾ ബസ് ഉണ്ടോ അതോ സാധാരണ വരുന്ന പോലെ തന്നെ വരുന്നു?
2: അതിലുള്ള ഒരു വ്യത്യാസം, സാധാ സ്കൂളിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്തരം സ്കൂളുകളുടെ എണ്ണം കുറവാണ്. ഇത്തരം സ്കൂളുകൾ കേരളത്തിലാകെ 43 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ട് വീടിനടുത്തുള്ള സ്കൂളിൽ പോയി പള്ളിക്കൂടത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കുട്ടികളാണ്, സംഗതികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഹോസ്റ്റലിലെ ഇത്തരം സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള ഹോസ്റ്റൽ കൂടിയുണ്ട്.
3: അത് ശരി.
2: ഇതെല്ലാം സർക്കാർ സംവിധാനത്തിലുള്ളതാണ്, സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഇത്തരം സ്കൂളുകളിൽ ഇപ്പോൾ നഴ്സറി ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ആയമാരുണ്ട്, കുക്കുമാരുണ്ട്, പിന്നെ നോക്കാനുള്ള ആളുകളുടെ വാർഡന്മാരുണ്ട്, സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക ചെയ്യുന്നത്.
3: സാർ, ഹോസ്റ്റലിൽ പറഞ്ഞാൽ ഇപ്പോൾ പ്രീ പ്രൈമറി മുതൽ ഹോസ്റ്റൽ അല്ല,
2: പ്രീ പ്രൈമറി കുട്ടികളെ ഹോസ്റ്റലിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭാഷ കൊടുക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വീട്ടിൽ നിന്നാണ് അവസരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി കുട്ടികളെ കഴിയുന്നിടത്തോളം നിങ്ങൾ, ചില വീടിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി താമസിക്കുന്ന ആളുകളുണ്ട്.
3: ശരി,
2: സ്കൂളിൻ്റെ അടുത്ത് വന്ന് താമസിക്കുക, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കുട്ടിക്ക് വേണ്ടി സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഒരു പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീവിതം തന്നെ ഇവർക്ക് വേണ്ടി അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കാണാൻ അവസരം ഉണ്ടായില്ലേ.
3: ഇപ്പൊ ഇവിടെ സാറിന്റെ സ്കൂൾ LP UP High School എങ്ങനെയാണ്, അതിന്റെ ഏത് തലത്തിലുള്ള സ്കൂളാണ്?
2: പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെ അവിടെ വന്ന് പഠിക്കാൻ അവസരമുണ്ട്.
3: അത് ശരി.
2: 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പം ഉണ്ട്, നഴ്സറി കുട്ടികളില്ല, 1-ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് പഠനം കഴിഞ്ഞ് 12-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയാൽ മതി ശരിക്കും പറയാല്.
3: എത്ര കുട്ടികളുണ്ടാവും മൊത്തം സ്കൂളിൽ?
2: മൊത്തം ഒരു 200-ൽ താഴെ
3: കുട്ടികളാണുള്ളത് അല്ലേ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദമയമായ ഒരു ലോകമായിരിക്കും, പക്ഷെ സാറിന്റെ സ്കൂളിൽ എത്തുമ്പോൾ അവിടെ സാറിന് ഈ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവിടെ എത്തുമ്പോഴുള്ള ഒരു ഫീലിംഗ് എന്തായിരിക്കും? വളരെ നിശബ്ദമായിരിക്കും,
2: സൈലന്റ് ആണ്. പക്ഷേ സൈലന്റ് ആണെങ്കിൽ അവർ കൈകൊണ്ടുള്ള ചലനങ്ങൾ, അവിടെയാണ് ആംഗ്യഭാഷയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ആംഗ്യഭാഷ എന്ന് പറയുന്നത് ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സൈൻ ലാംഗ്വേജ് ആണ്.
3: സൈൻ ലാംഗ്വേജ് എനിക്ക് ഉണ്ടെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സൈൻ ലാംഗ്വേജിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ പിന്നെ സാർ എങ്ങനെ, അപ്പോൾ 25 വർഷമായതുകൊണ്ട് സാർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത് മാറി, കാരണം ഈ ശബ്ദമുള്ള ലോകത്തു നിന്ന് ശബ്ദമില്ലാത്തൊരു ലോകത്തേക്ക് സാർ പോവുകയാണ്. അപ്പോൾ അവിടെ അവരുടെ അങ്ങനെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ നിന്ന് സാറിന് അവരുടെ ഒരു അവരവസ്ഥയെ നമുക്ക് എങ്ങനെ ശ്രോതാക്കൾക്ക് എന്തായിരിക്കും എന്നുള്ള ചെറിയൊരു ചിത്രം കൊടുക്കാൻ പറ്റുമോ?
2: ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ ശബ്ദമില്ല എന്നുള്ളു, പക്ഷേ
3: നമുക്ക് കേൾക്കാവുന്ന ശബ്ദമില്ല
2: എന്നുള്ളു. പക്ഷെ ആശയവിനിമയം എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സംഗതികൾ വളരെ സുതാര്യമായിട്ട് വളരെ നല്ല നിലയ്ക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീ നിങ്ങൾ പറഞ്ഞ സമയത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സാധാ സ്കൂളിലെ ബഹളത്തിനെ കുറിച്ചും ഇവിടെ ബഹളമില്ലായ്മയെ കുറിച്ചും ഞാൻ ആലോചിക്കുന്നത്.
3: ആ
2: രീതിയിൽ ഞങ്ങൾ ആലോചിക്കേണ്ട അവസരമില്ല, കാരണം ഞങ്ങൾ എൻഗേജ്ഡ് ആണ്, കുട്ടികളുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
3: ശരി, അവിടെ എത്ര അധ്യാപകന്മാരുണ്ടാവും?
2: അധ്യാപകർ ഹയർ സെക്കൻഡറി ഹൈസ് അധ്യാപകർ ഒന്നായിട്ട് ബ്ലൈൻഡ്, ഒരു മിനിറ്റ്,
3: കുഴപ്പമില്ല,
2: അതിൽ ഡഫിൻ്റെ മാത്രം അധ്യാപകർ എണ്ണം പറയുമ്പോൾ
3: അല്ല, ഞാൻ ഈ ആവറേജ് പറഞ്ഞു, അല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നം ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം, അത്രയേ
2: ഉള്ളൂ. സ്കൂളിൽ ഏകദേശം 60
3: ജസ്റ്റ് ഒന്ന് കൂടി തുടങ്ങി,
2: സ്കൂളിൽ ഏകദേശം 65 സ്റ്റാഫ് ഉണ്ട്. അതിൽ അധ്യാപകരുണ്ട്, ആയമാരുണ്ട്, ഹോസ്റ്റൽ വാർഡന്മാരുണ്ട്, മെയിൽ ഗൈഡ്, അങ്ങനെ ഒരുപാട് സ്റ്റാഫ് എല്ലാം കൂടെ ഏകദേശം ഹയർ സെക്കൻഡറി അടക്കം 65 സ്റ്റാഫ് അവിടെ വർക്ക്
3: ചെയ്യുന്നു. അപ്പോൾ ഈ 65 സ്റ്റാഫ് അവരെ പഠിപ്പിക്കാനുള്ളവരും സംസാരിക്കുന്ന കഴിവുള്ള ശേഷിയുള്ള ആളുകൾ തന്നെ ആയിരിക്കും?
2: അതെ അതെ അതെ അതെ,
3: ആണല്ലേ.
2: അതിലിപ്പം പറയുകയാണെങ്കിൽ ഒരു ആയായിട്ടൊരു ലേഡി ഉണ്ട്, പിന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ഡെഫ് ആയിട്ടുള്ള ഒരാളാണ്, അവിടെ തന്നെ സ്കൂളിൽ പഠിച്ചാണ്, അതിന് ശേഷം അവിടെ തന്നെ ജോലി കൊടുക്കുകയും ചെയ്തത്.
3: ആ അതേ ഞാൻ ചോദിച്ചേ, അത് ഇവര് ഇപ്പോൾ ഇങ്ങനെയുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ അവിടെ 12 വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്ലസ് ടു കഴിഞ്ഞ്, അപ്പോൾ അവർക്ക് ജോലിക്ക് കുറച്ചുകൂടി ഗവൺമെൻറ് തലത്തിലുള്ള ജോലികൾക്കൊക്കെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലേ?
2: ജോലി സാധ്യതകളുണ്ട് ഒരുപാട് ആളുകൾ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന, സർക്കാർ മേഖല മാത്രം എന്നല്ല പറഞ്ഞ, സർക്കാർ മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സ്കൂളിൽ പഠിച്ച് അതിനുശേഷം ഹയർ സെക്കൻഡറിക്ക് ശേഷം ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, പോളിടെക്നിക് കഴിഞ്ഞ ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്.
3: അപ്പോൾ അവരുടെ ജോലി ഏരിയ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഏരിയയിലേക്ക് അവർ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ അവർ വരും.
2: ടീച്ചിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല അധ്യാപകരെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയും. കാരണം യാതൊരു തടസ്സമില്ല, ഭാഷയിൽ യാതൊരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം എന്നാ പറയാ, ശരിക്കും ഞങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹിയറിംഗ് ഇംപേർഡ് ടീച്ചേഴ്സ് വരണം. അതിന് പക്ഷേ ഇപ്പം കുറേ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഇവിടെ കേരളത്തിൽ അധ്യാപകരായിട്ട് ഔദ്യോഗികമായിട്ട് അധ്യാപകരായിട്ടില്ല, അല്ലാതെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
3: നമ്മൾ ഈ മേഖലയിൽ ഈ ഡെഫായ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് നമ്മളെ നാട്ടിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര ഡെവലപ്പ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ പുറത്താണോ ഏറ്റവും കൂടുതൽ? അതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് സാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
2: അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു പോളിസിയാണ്, ശരിക്കും പറഞ്ഞാൽ
3: പോളിസിയാണ്.
2: അതായത് പിന്നെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ രീതി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു ഒരു മഹത്തായ ഒരു സ്വപ്ന പദ്ധതിയാണ്. നടക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പദ്ധതിയാണ് ആ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിയെ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ 10 സ്കൂളിൽ അയച്ചിട്ട് വൈകുന്നേരം 4 തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് ഭാഷ ഒരുപാട് കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു അവസരം സംഗതികളാണ്. പക്ഷേ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാധാ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാനും പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ അവിടെ കുട്ടി വന്നാൽ അവൻ്റെ കേൾവി പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ആ ഒരു മുറി ഓഡിയോമെട്രിക് റൂം സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ചിലവേറിയതാണ്. ഇത്തരം സ്കൂളുകൾ, ഇത്തരം സംഗതി എല്ലാ സ്കൂളുകളും പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കുട്ടികളുടെ എണ്ണം, സ്ട്രെങ്ത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60-65 കുട്ടികളുടെ ക്ലാസ് റൂമാണ്. ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഇടയിൽ ഇത്തരം ഒരു കുട്ടി കിട്ടിയാൽ, സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ മുമ്പിലിരിക്കുക, അവൻ ബോർഡിൽ വളർക്കുന്ന എഴുതി വെക്കുക എന്നല്ലാതിൽ അപ്പുറം ഒരു പിന്നെ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ വളരെ പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, വീണ്ടും പറയാണ്, ഇത് പിന്നെ നടക്കുകയാണെങ്കിൽ ഒരു സ്വപ്ന പദ്ധതിയാണ്, മനോഹരമായ സ്വപ്ന പദ്ധതി. സ്വപ്നം യാഥാർത്ഥ്യമായിക്കോളും, എന്നാണ് യാഥാർത്ഥ്യം വന്നത്? അന്ന് ഏറ്റവും നല്ല രീതിയാണ്. ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ വൈകല്യമുള്ള ആളുകളെയും, ഇപ്പോൾ ഡെഫ് ഉണ്ടാവും, ബ്ലൈൻഡ് ഉണ്ടാവും, MR ഉണ്ടാവും, ഇന്റലക്ച്വൽ ഇത്തരം ആളുകൾ എല്ലാവരെയും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇൻക്ലൂസീവ് സെറ്റപ്പിലുള്ളത്. അത് മാറിയിട്ട്, കാരണം എനിക്കറിയില്ല ശരിക്കും വിഷ്വലി ഇംപെയർഡിനെ, ബ്ലൈൻഡിനെ എങ്ങനെ പഠിപ്പിക്കും, ഞാൻ
3: പഠിച്ചിട്ടില്ല.
2: കാരണം ഞാൻ ഹിയറിംഗ് ഇംപെയർഡിനെ എങ്ങനെ പഠിപ്പിക്കാന്ന് മാത്രം പഠിച്ച ഒരാളാണ്, അതിലപ്പുറം എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് മാറി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും നല്ല പദ്ധതി ആയിരിക്കും എന്നാണ് പറയുന്നത്.
3: പിന്നെ അപ്പം ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് സാറിൻ്റെ ഒരു ജീവിത അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് എത്താനുള്ള ആക്സിഡൻ്റലി എത്തിപ്പോയി, അതിന് ശേഷം ഇതിനെ ഒരു പാഷനാക്കി എടുത്ത് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ കൂടുതൽ കൂടുതൽ നവീനമായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ മാറിയ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം, അതിൻ്റെ ടീച്ചിങ് മെത്തേഡുകളൊക്കെ മാറുന്നുണ്ടല്ലോ. അപ്പം അതേപോലുള്ള മാറ്റങ്ങൾ ഇതിലും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂലേ ടീച്ചിങ് സ്റ്റൈലിലൊക്കെ?
2: അതെ അതെ, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ ഹിയറിംഗ് ഡെഫായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലൂ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സംഗതി പറഞ്ഞ ഏറ്റവും ഫലപ്രദമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഞാനിപ്പോ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഒരു സ്ട്രെയിൻ ഇപ്പൊ ശരിക്കില്ല. ഇപ്പൊ ശരിക്കില്ല, കാരണം നമ്മളിപ്പോ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോണ്ടക്സിനനുസരിച്ച് ഒരു ചിത്രം കിട്ടണം. ഒരു കടൽ തീരത്ത് ഒരു മീനിനോട് സംസാരിക്കുന്ന കുട്ടിയെ കുറിച്ച് ആലങ്കാരികമായിട്ട് ഒരു പക്ഷേ കവിതകളൊക്കെ ഉണ്ടായേക്കും. ഒരു ഇമേജ് കിട്ടാൻ വഴി നേരത്തെ ഇല്ല. ബോർഡിൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഡ്രോയിങ് ടീച്ചറെ കൊണ്ടുവന്ന് വരപ്പിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ പിന്നെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ പിന്നെ ലിയോണാർഡോ ആണെങ്കിലും അല്ലെങ്കിൽ ജെമിനി ആണെങ്കിലും AI ടൂളുകൾ ഒരുപാടുണ്ട്. കറക്റ്റ് ചിത്രം നമുക്ക് കയ്യിൽ തരുന്ന ഒരു അവസ്ഥ വളരെ എളുപ്പമാക്കിയത്. ഹിയറിംഗ് ബേർഡിനെ പഠിപ്പിക്കുന്ന രീതികളിൽ ഒരുപാട് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ നെറ്റ് ഇപ്പൊ എല്ലാം ഞങ്ങളെ ക്ലാസ് റൂമുകളിലൊക്കെ പ്രൊജക്ടർ ഇന്റർനെറ്റ് സൗകര്യമുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പിന്നെ ക്ലാസ്സിൽ പാഠമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യം കാണിക്കാൻ വളരെ പെട്ടെന്ന് കാണിച്ചു. പക്ഷെ ഓൾറെഡി എടുത്തു വെച്ചാൽ അതിൽ പാഠത്തിൽ പെടാത്ത എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടായേക്കാം. സ്വാഭാവിക ഒരു ക്ലാസ് റൂമില്ല, അത് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉണ്ടെന്നുള്ള വളരെ സൗകര്യപ്രദമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ
3: ശരി സാർ, ഈ കുട്ടികളിലെ പിന്നെ നമ്മളിപ്പോ ADHD അതുപോലെ തന്നെ ADD ഇങ്ങനെയുള്ള വ്യത്യസ്ത തലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ, അത് ഇങ്ങനെയുള്ള കുട്ടികൾ, ആ വികൃതി കൂടുതലുള്ള കുട്ടികൾ, അറ്റൻഷൻ സ്പാൻ കുറവുള്ള കുട്ടികൾ, അങ്ങനെയുള്ള അവസ്ഥകൾ ഇവർക്കിടയിൽ ഉണ്ടാവും?
2: സാധാ കുട്ടികളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരം കുട്ടികളിലുണ്ടാവും. ഇത്തരം കുട്ടികളിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ല എന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു ഒരു ക്ലാസ് തന്നെ പല ലെവലുള്ള കുട്ടികളുണ്ടാവും. ആ ലെവലുള്ള അതുപോലെ പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും, പല ടാലൻറ്റുള്ള കുട്ടികളുണ്ട്. അത്തരം വ്യത്യസ്തങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഈ ഒരു കൂട്ടായ്മകളിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്.
3: ശരി, ഓക്കെ. വളരെ പിന്നെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇനിയും നമുക്കറിയാനുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് സൈൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ഇത്രയും സമയം ഈ ഒരു എപ്പിസോഡിൽ ചിലവഴിച്ച സാറിന് വളരെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിൽ നമ്മുടെ കൂടെ മുഹമ്മദ് ഷാഫി സാറാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത സവിശേഷത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ

0: ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രമെന്ന ഫളലുൽ ഹഖ് ഉമരി ആമയൂറിന്റെ രചനയിൽ നിന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക ഭാഗം രണ്ട്, നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നബിയോടുള്ള സ്നേഹം രണ്ട് തരത്തിലാണ്. ഒന്ന്, നിർബന്ധ സ്നേഹം. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം അംഗീകരിക്കൽ സ്നേഹത്തിൽപ്പെട്ടതാണ്. ആദരവോടെയും തൃപ്തിയോടെയും സ്നേഹത്തോടെയും അതിനെ സ്വീകരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. നബി അറിയിച്ച എല്ലാ കാര്യങ്ങളെയും സത്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം. നിരോധിച്ച കാര്യങ്ങളെ വർജിക്കണം. ദീനിനെ സഹായിക്കണം. രണ്ട്, ജീവിതത്തിലെ ഓരോ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരങ്ങളും മര്യാദകളും സ്നേഹത്തോടുകൂടി പിൻപറ്റൽ. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നബിയുടെ സുന്നത്തുകൾ പിൻപറ്റുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത്, അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. ആർ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ. സൂറത്തുന്നിസ വചനം 69. നേരത്തെ സൂചിപ്പിച്ച രണ്ടു മേഖലകളിലും നബിയെ പരിപൂർണമായി പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കുന്നവരും പരിപൂർണ മുസ്ലിമും. അതിന് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹം കൂടിയാണ്. സ്നേഹവും ബഹുമാനവും നിർബന്ധമായും നാം നബിയോട് നിർവഹിക്കേണ്ട രണ്ട് ബാധ്യതകളാണ്. തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനായും അയച്ചിരിക്കുന്നു. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ സഹായിക്കുവാനും ആദരിക്കുവാനും

0: ും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. സൂറത്തുൽ ഫത്ഹ് വചനം 8:9. സദാസന്ദർഭവും നബിയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നബിയെക്കുറിച്ചും നബി ചെയ്ത നന്മകളെക്കുറിച്ചും നബിയുടെ മഹത്വത്തെക്കുറിച്ചും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുക. നബിയുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ബഹുമാനവും സ്നേഹവും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രാജ്യത്തെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നബിയുടെ ശബ്ദത്തേക്കാൾ കൂടുതലായി ശബ്ദം ഉയർത്തരുത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ യാതൊന്നും മുൻകടന്ന് പ്രവർത്തിക്കരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി. തീർച്ചയായും തങ്ങളുടെ ശബ്ദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളാകുന്നു അള്ളാഹു ധപനിഷ്ഠക്കായി പരീക്ഷിച്ചെടുത്തിട്ടുള്ളത്. അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവുമുള്ളത്. സൂറത്തു ഹജറാത്ത് വചനം 1-3. പ്രവാചക വചനങ്ങളെ ഇഷ്ടപ്പെടുക. ഹദീസുകളോടും ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളോടും ബഹുമാനം കാണിക്കുക. ഹദീസുകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ ബഹുമാനമുണ്ടാകണം. കാരണം പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളുമാണ് ഹദീസുകൾ. അവ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. കാരണം ഇതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇച്ഛപ്രകാരം സംസാരിച്ച കാര്യങ്ങളല്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തു നജം വചനം 3-4. പ്രവാചക ഹദീസുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാലിക് ബിൻ അനസ് റഹിമഹുള്ള നമസ്കാരത്തിലെന്ന പോലെ വുദു എടുക്കും. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. തൻ്റെ തൊപ്പി ധരിക്കും. താടി ചീകിയൊതുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളെ ഞാൻ ബഹുമാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് റസൂൾ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സൂറത്തു ഹഷർ വചനം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാവുകൊണ്ടും പേനകൊണ്ടും ആ ബാധ്യത നാം തുടരണം. പ്രവാചക കുടുംബത്തെയും അവിടുത്തെ ഭാര്യമാരെയും സഹാബികളെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. മോശമായ ചിന്തകളോ വാക്കുകളോ അവരെക്കുറിച്ച് പറഞ്ഞുകൂടാ. അവരോടുള്ള സ്നേഹവും ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹു അവരെക്കൊണ്ടും അവർ അള്ളാഹുവിനെക്കൊണ്ടും തൃപ്തിപ്പെട്ടവരാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം പിൻപറ്റലാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരണമെങ്കിൽ നബിയെ പിൻപറ്റി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായി നാം പ്രവർത്തിക്കാൻ പാടില്ല. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതാണ്. നരകത്തിലിട്ട് നാം അവരെ കരിക്കുന്നതുമാണ്. അതത്ര മോശമായ പര്യവസാനം. നിങ്ങൾക്കിടയിൽ റസൂലിൻ്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നതുപോലെ നിങ്ങൾ ആക്കി തീർക്കരുത്. മറ്റുള്ളവരുടെ മറപിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോർന്നു പോകുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നുഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളട്ടെ. സൂറത്തു നൂർ വചനം 63. മതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും മറികടന്ന് പ്രവർത്തിക്കലാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി നമ്മിലേക്ക് എത്തിച്ചു തന്ന ദീനിൻ്റെ സന്ദേശങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുവാനും ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ പിൻപറ്റി സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ മുഹമ്മദ് നബിയുടെ കൂടെ ഒന്നിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. നീ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ തക്കവ നൽകണമേ. അതിനെ നീ പരിശുദ്ധമാക്കണമേ. നീ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അള്ളാഹുവെ, ഉപകാരപ്രദമായ അറിവ് നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് നീ ഉപകാരം ചെയ്യണമേ. ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. പ്രതാപത്തിൻ്റെ നാഥനായ നിന്റെ രക്ഷിതാവ് അവർ ചമച്ച് പറയുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധൻ. ദൂതന്മാർക്ക് സമാധാനം. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ഇതോടുകൂടി പ്രവാചക ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം 220 എപ്പിസോഡുകളിലായി നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രവാചകൻ്റെ ജനനത്തിന് മുമ്പേ തുടങ്ങിയ ചരിത്രം, പ്രവാചകൻ്റെ മരണശേഷവും അതിന് പ്രവാചകൻ്റെ മരണവും അതിനുശേഷം പ്രവാചകൻ്റെ ജീവിതത്തിലെ ആരാധനാക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ കേട്ടത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് സംസ്കരണ ചിന്തകൾ എന്ന എപ്പിസോഡിലേക്കാണ്. സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്. അദ്ദേഹം പറയുകയാണ്, ബൈനമ നഹ്നു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയം, ഇത് തൊല അലൈന റജുലുൻ ഷദീദു ബയാദി സിയാബി ഷദീദു സവാദി ശഅർ ലാ യുറ അലൈഹി അസറു സഫർ വലായ അരിഫുഹു മിന്ന അഹദ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച, നല്ല കറുത്ത മുടിയുള്ള, യാത്രയുടേതായ ഒരു ക്ഷീണവും കാണാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവനല്ല, യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല. പക്ഷേ വലായ അരിഫു മിന്ന അഹദ്, ഈ വ്യക്തിയെ ഞങ്ങളിലൊരാൾക്കും അറിയുകയില്ല. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരിക്കുന്നു. റസൂലുള്ളയുടെ കാൽമുട്ടിൻ്റെ അടുത്തേക്ക് തൻ്റെ കാൽമുട്ട് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യത്തെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് എന്നെ അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വല വ തുതിയ സക വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കലും നമസ്കാരം നിലനിർത്തലും സകാത്ത് കൊടുക്കലും റമളാൻ മാസം നോമ്പനുഷ്ഠിക്കലും സാധ്യമാവുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കലുമാണ്. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് തിരിച്ച് പ്രതികരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅജിബ്ന ലഹു, അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം യസ്അലുഹു വയുസദ്ദിഖുഹു, ഇദ്ദേഹം ഒരു കാര്യം ചോദിക്കുകയും അതിനുള്ള മറുപടി കേട്ടപ്പോൾ അത് സത്യമാണ് എന്ന് പറയുകയും ചെയ്യും. പിന്നീട് ആ വന്ന വ്യക്തി ഈമാൻ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കലും അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലും വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലും പ്രവാചകന്മാരിൽ വിശ്വസിക്കലും അന്ത്യനാളിൽ വിശ്വസിക്കലും അതോടൊപ്പം വതുമീൻ ബിൽ ഖദരി ഖൈരിഹി വശരിഹി, ഖദറിൽ നന്മ തിന്മ ഇവയിൽ ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. അതേ സമയത്തും അദ്ദേഹം താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് പ്രതികരിച്ചു. മൂന്നാമത് എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ആരാധിക്കൽ. പക്ഷെ നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം. അടുത്ത ചോദ്യം അന്ത്യനാളിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സാഇൽ, ആ വിഷയത്തിൽ ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് അറിവില്ല എന്നുള്ളതാണ്. ആ സമയത്ത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ലക്ഷണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അൻചലിദൽ അമതു റബ്ബതഹ وانذر الحفاظ العرات العاله رعاء الشاء يتطاولون في البنيان എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ. അതായത് ഒരു അമത്തായ അടിമ സ്ത്രീയായ ഒരു സ്ത്രീ തൻ്റെ യജമാനനെ ഗർഭം ധരിക്കും, പ്രസവിക്കും. അതുപോലെ പാവപ്പെട്ടവരും ചെരുപ്പ് ധരിക്കാൻ പോലും പണമില്ലാത്ത ആടുകളെ നോക്കുന്ന ആളുകൾ, പിന്നീട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന വിഷയത്തിൽ മത്സരിക്കുന്ന സാഹചര്യം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സുമ്മൻ ചലഖ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, യാ ഉമർ അതദരി മനിസ്സാഇൽ, ഇവിടെ ചോദ്യം ചോദിച്ച ആൾ ആരാണ് എന്ന് താങ്കൾക്കറിയുമോ എന്ന്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമേ അറിയൂ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, ഫ ഇന്നഹു ജിബിരീൽ, അത് ജിബിരീലാണ്, അച്ചാക്കും യുഅല്ലിമുക്കും ദീനുക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് അദ്ദേഹം വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയൊരു ഹദീസാണിത്. മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളും പ്രകടവും ആന്തരികവുമായ കർമ്മങ്ങളും എല്ലാം ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ ഉസൂലുൽ ഈമാൻ, അവയുടെ വിശദാംശങ്ങൾ ഒരു പക്ഷേ ഈ ഹദീസിൻ്റെ വിശദീകരണമാകും. ഒരു വിശ്വാസി മുസ്ലിമാവുന്ന നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാവട്ടെ, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാവട്ടെ, അവയും ഒരു പക്ഷേ ഈ ഹദീസിൻ്റെ വിശദാംശങ്ങളിലാണ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ കിതാബ് എന്ന് വിളിക്കുന്നത് പോലെ ഈ ഹദീസിനെ ഉമ്മു സുന്ന എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിളിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഹൃദയ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ്.

ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ശുദ്ധി ലഭിക്കാൻ, ആ ഹൃദയം നന്നാകാൻ, ആ മനുഷ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമാണല്ലോ, അതിലുള്ള വിശ്വാസമാണല്ലോ. അതാണ് എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അൻ തുഅ്മിന ബില്ലാ, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, വ മലായിക്കത്തിഹി അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, വ കുതുബിഹി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, വ റുസുലിഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ അന്ത്യനാളിലും വിശ്വസിക്കുക, വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി, ഖദറിലും വിശ്വസിക്കുക എന്ന ഭാഗം കൊണ്ട് ഉൾക്കൊള്ളുന്നത്. ഈയൊരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ, ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ പരിപൂർണമായി തൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം വിശദീകരിക്കാൻ തന്നെ പല ഭാഗങ്ങളിൽ ഇത് വന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തു ബക്കറയടുത്താൽ ആ സൂറത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ആ സൂറത്തിൻ്റെ മധ്യഭാഗത്തിൽ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലും ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. സൂറത്തിൻ്റെ തുടക്കത്തിൽ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് രണ്ടാമത്തെ വചനം മുതൽ അഞ്ചാമത്തെ വചനമുള്ള വരെയുള്ള ഭാഗങ്ങളിൽ ഈമാൻ കാര്യങ്ങളുടെ വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് കാണാൻ പറ്റും. ദാലിക്കൽ കിതാബുൽ അറൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബില്ലാഖിറതിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിൽ മുത്തഖീങ്ങളുടെ ഗുണമായി ഒന്ന് പറഞ്ഞത് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതാണ് അല്ലോ. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യനാളിലും സ്വർഗനരകങ്ങളിലും ഖദറിലും എല്ലാം വിശ്വസിക്കലാണ്, മരണാനന്തരമുള്ള ജീവിതത്തിലുമൊക്കെ വിശ്വസിക്കലാണ് ആ ഗൈബ് കൊണ്ട് ഉദ്ദേശം എന്നുള്ളതാണ്. മാത്രമല്ല ഗൈബ് അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിശേഷണമാണത്. ആ ഒരു വിശേഷണമെന്ന് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞ, പഠിപ്പിച്ചു തന്നതെല്ലാം അത് അവർ പഠിപ്പിച്ച് തന്നത് പോലെയാണ് എന്ന് വിശ്വസിക്കലാണ് അല്ലോ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ആമന അഹദുൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ശേഷം ഈ ആയത്തുകൾ ഓതുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്ന ഈ ആയത്തുകളിലെ ഭാഗം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പ്രവാചകന്മാരുള്ള വിശ്വാസവും ഉൾക്കൊള്ളുന്നത്, അതിലേക്ക് സൂചന നൽകുന്നത്. അതുപോലെ വബില്ലാഹിറത്തിഹും യൂക്കിനൂൻ എന്ന ഭാഗം അന്ത്യനാളിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നത്. ഇനി സൂറത്തിൻ്റെ മധ്യഭാഗം എടുക്കുമ്പോൾ 136-ാമത്തെ വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹു ഇറക്കിയ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്ന നിലക്കുള്ള ഖുലു അമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇല ഇബ്രാഹീമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഇനി മധ്യഭാഗത്ത് തന്നെ ലൈസൽ ബിർറ എന്ന് തുടങ്ങുന്ന ആയത്തുൽ ബിർറ, പുണ്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്ത് എന്നറിയപ്പെടുന്ന ഒരു വചനത്തിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ എന്ന ഭാഗത്തും ഈമാൻ കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്നത് കാണാൻ സാധിക്കും.

0: അതുപോലെ ആ സൂറത്തിൻ്റെ അവസാന ഭാഗമെടുക്കുമ്പോൾ നമ്മൾ ദിവസവും ഓതുന്ന ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഭാഗത്തും ഈ ഇമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈയൊരു ഈമാൻ കാര്യങ്ങൾക്ക്, ആ ഒരു വിശ്വാസത്തിന്, ഹൃദയവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രവർത്തനത്തിന് ഇസ്ലാം എത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് ഈയൊരു അധ്യായം മാത്രമെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഈമാൻ നമുക്കില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വഴിപടച്ച ആളുകളായിട്ടാണ് നമ്മൾ മാറുക. അതുകൊണ്ട് ഒരു ഹൃദയവിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം ശരിയാവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സംസ്കരണ ചിന്തകൾ. ക്ലാസ് എടുത്തത് സലാഹുദ്ദീൻ അൽഹിക്കമി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പന്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും. ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്. അപ്പം മോളെ, എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പ് എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പ എൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണ് തോന്നിയപ്പോൾ ഉപ്പ് എന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാര്. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തി എന്നതാണ് കഥ.
3: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
2: അപ്പൊ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെ കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷെ അപ്പോഴും ഉപ്പയെ കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കള് ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക്, പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ്, സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചേക്കുമല്ലോ. പിന്നെ അവർക്ക് കിട്ടുന്നില്ല, ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറേ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ, തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനിസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്. തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ ഒരു പെൺമക്കളുടെ ഒരു കുടുംബമാണ്. അപ്പൊ എന്റെ മുന്നിൽ മോളിരിക്കുണ്ടാവും, മോളെ ചൂണ്ടിട്ടാണ്. മോൾ ഇപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ല. അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം അതൊരു സിസ്റ്റത്തിൻ്റെ. അപ്പം ചില ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്, അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
3: തീർച്ചയായും വാപ്പ എന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ, ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആളെന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്തു നിന്ന് അങ്ങനെ. ഇപ്പം ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കണവർ, ഞാൻ കണ്ടത് ഉമ്മ ഒരു 3-4 മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്തിങ്ങനെ ഇരുത്തിക്കാണ് ഒറ്റ വാക്കിൽ, ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ചെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഇങ്ങനെ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു തണലാണ് ആ ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് ഉപ്പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കാന്നാണ്, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഇപ്പാൻ്റെ അടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കും.

മധുരം ഖുർആൻ എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും എന്ന ആശയത്തിലൂന്നിയ സൂറത്ത് ഇബ്രാഹീമിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്.

0: പിന്നീട്
1: അബൂബക്കർ ശാത്തുരിയെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചു. കുട്ടികളും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിഫ്ള് തജ്വീദ് പരിശീലന പരിപാടികൾ നയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള പ്രശസ്തിക്ക് കാരണം അബൂബക്കർ ശാത്തുരിയുടെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അദ്ദേഹത്തെ ലോകം മുഴുവൻ ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത് സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും മഖാമുകളിൽ അതീവ സ്വാഭാവികമായ മാറ്റവും ഹൃദയസ്പർശിയായ ഭാവവും ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിൽ അദ്ദേഹം വേറിട്ടു നിൽക്കുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രിയപ്പെട്ട കാര്യ എന്ന ഒരു പ്രശസ്തിയിലേക്ക് മനസ്സിലേക്ക് ഒഴുകുന്ന ഖിറാഅത്തുമായി അബൂബക്കർ ശാത്തുരി വേറിട്ടു നിൽക്കുന്നു എന്നത് വളരെ പ്രാധാന്യപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ്.
2: സൂറത്ത് ഇബ്രാഹിമിന്റെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ആ വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതായത് ഫിറാവിന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം, നിങ്ങളെ അവർ കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകല ചെയ്യുകയും നിങ്ങളുടെ പെണ്ണുങ്ങളെ കൊല്ലാതെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ട്, അതിലൊക്കെ നിങ്ങളുടെ റബ്ബിങ്കൽ നിങ്ങൾക്ക് വമ്പിച്ച ഒരു പരീക്ഷണമുണ്ട്. നിങ്ങളുടെ റബ്ബ് അറിയിപ്പ് നൽകിയ സന്ദർഭം, നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ നന്ദികേട് കാണിച്ചുവെങ്കിലോ നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിനമായത് തന്നെയായിരിക്കും. മൂസാ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവർ മുഴുവനും കൂടി നന്ദികേട് കാണിക്കുന്ന പക്ഷം, എന്നാൽ നിശ്ചയമായും അല്ലാഹു ധന്യനും സ്തുത്യർഹനും തന്നെയാണ്.
1: മാഷാഅല്ലാ, ഇതിൽ സലഫി നമ്മുടെ ശുക്രുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഊന്നി പറയുന്നത്.
2: അതും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലരോട് സംവദിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് ആവശ്യം അല്ലാഹു പഠിപ്പിക്കുക.
1: നമ്മളിലെ രക്ഷിതാക്കൾ പറയാറുണ്ട്, അവൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പം അവനെന്താ അങ്ങനെ, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുക്കുന്നത്, അവന് പാർപ്പിടം ഒരുക്കുന്നത്. അപ്പം നമുക്ക് വല്ലാതെ അത് മനസ്സിനെ പിടിച്ചുലക്കും. നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ ആളുകൾ നമ്മളോട് ധിക്കാരം കാണിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കത് വല്ലാത്ത ഒരു സങ്കടമായി അത് തികട്ടി തികട്ടി വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു വിഷയം ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, സൂറത്ത് ഇബ്രാഹീമിലെ ആയത്തുകളാണ്, 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഊതിക്കെട്ടത്. ഇതല്ലാത്ത എത്ര സന്ദർഭങ്ങളിൽ അള്ളാഹു എടുത്തു പറയുന്നു. ഓർമ്മ വരുന്ന ഒരു ഭാഗം സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് തോതനുസരിച്ച് മഴ ഇറക്കിത്തരുന്നു, ആ മഴ എന്തു ചെയ്യുന്നു, ഭൂമി തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ആ വെള്ളം മുഴുവൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിവുള്ളവൻ തന്നെയാണ്. മാത്രമല്ല മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നു, ഒരുപാട് കായികനികൾ, അതല്ലാത്ത ഫലസമൃദ്ധമായ കായികനികളും നിങ്ങൾക്ക് തരുന്നു. അതുമാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് നാൽക്കാലികളിലും കപ്പലുകളിലും നിങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്നു, അവയുടെ രക്തത്തിൻ്റെയും ജലത്തിൻ്റെയും ഇടയിൽ നിന്ന് സമൃദ്ധമായ പാല് നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശ്വാസത്തിൻ്റെ പോലും നിയന്ത്രണമില്ലാത്ത നിസ്സാരരിൽ നിസ്സാരരാണ്. സലഫി, എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ആ 9 പേർ വാൽപ്പാറ വെച്ച് അപകടമുണ്ടായതാണ് ഓർക്കുന്നത്. അള്ളാഹു ഒരുക്കി ഇറക്കി കൊണ്ടുപോയില്ലേ അവരെ, ഭക്ഷണമൊക്കെ ഒരുക്കി, നിങ്ങൾ പോരൂ. അപ്പം 4 മാസം ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് മലക്കിന് വിട്ട് രേഖപ്പെടുത്തിയതല്ലേ നിങ്ങളുടെ 4 പേരുടെയും മരണം, അതവിടെയാണ്. ഒരു സംസ്ഥാനം കഴിഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. പ്രിയരെ, ആയത്തുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, എല്ലാം നമുക്ക് സമൃദ്ധമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് പണം ചോദിക്കുന്നില്ല, കുടിക്കുന്ന വെള്ളത്തിന് അള്ളാഹു മീറ്റർ റീഡിംഗ് വെച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എത്രയോ അത്ഭുതങ്ങൾ നമ്മളറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹൃദയം മിടിക്കുന്നു, കണ്ണിമ ചിമ്മുന്നു, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ലിറ്റർ കണക്കിന് രക്തമാണ് ഒരു ദിവസത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇതിനൊന്നും എനർജിക്ക് അല്ലാഹു നമ്മളിൽ നിന്ന് കാശ് ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അധ്വാനം മുഴുവനായിട്ട് അതിനുവേണ്ടി തന്നെ നീക്കിവെക്കേണ്ടി വരുമായിരുന്നു. ഇതൊന്നും അല്ലാഹു നമ്മളോട് ചോദിക്കുന്നില്ല, സൗജന്യമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു കേവലം ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്ത് പുല്ലുകൊടുത്ത് അത് നമ്മളോട് ധിക്കാരം കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രിയരെ ശ്രോതാക്കളെ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അവൻ്റെ ഭൂമിയിൽ പാർത്ത് അവൻ്റെ ശ്വാസം ശ്വസിച്ച് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയില്ല എങ്കിൽ ആ റബ്ബ് നമ്മളോട് പൊറുക്കുമോ എന്ന കാര്യമാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്.
2: അതോടൊപ്പം അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനു റബ്ബിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിർത്താനും അതിലേറെ വർദ്ധിപ്പിച്ചു തരുവാനും അള്ളാഹു സന്നദ്ധനാണ് എന്നാണ്. അപ്പം അത് ഈ ബനു ഇസ്രായീലരെ അഭിസംബോധന ചെയ്തിട്ടാണ് മൂസ നബി അലൈഹിസ്സലാം പറയുന്നത്. ബനു ഇസ്രായീലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾ ലഭ്യമായിരുന്നു. പാകം ചെയ്ത ഭക്ഷണങ്ങൾ മന്നയും സലവയുമായും ഒക്കെ അവർക്ക് ആകാശത്ത് നിന്ന് പടച്ചോൻ ഇറക്കിക്കൊടുത്തിരുന്നു. ഒരു അല്ലലും അലട്ടലും ഒരു മുട്ടുമില്ലാതെ അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നു. അപ്പം അത് പറഞ്ഞിട്ട് മൂസ നബി അലൈഹിസ്സലാം പറയാണ്, ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ തുടരാൻ, അതല്ലെങ്കിൽ അതിലേറെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രമാണ്, ലഇൻ ശക്കർത്തും, നിങ്ങളെന്തു ചെയ്യണം, ശുക്ർ ചെയ്യണം. അപ്പോൾ ശരിക്ക് സനൻസാരി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ഒരു ഒരു ചിന്ത വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നംലിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. അപ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ് ഇത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് അവൻ ബോധ്യപ്പെടുമ്പോൾ അവൻ രണ്ടാമത് ചിന്തിക്കേണ്ട എന്താണ്, ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം, ഇപ്പോൾ ഹസൻ അൻസാരി എനിക്കൊരു ഒരു ഉപകാരം ചെയ്തു തന്നു, ഞാൻ തിരിച്ച് ഒരു താങ്ക്സ് എന്ന് പറയുന്നതിലൂടെ എനിക്ക് ആ നന്ദി അല്ലെങ്കിൽ കടപ്പാട് ഒരു ഏകദേശം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ഒരു വിശ്വാസി നന്ദിയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാചകമാണ് അവിടെ ഓർമ്മ വരുന്നത്, അഫല അക്കൂന അബ്ദൻ ശക്കൂർ. അതാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് അഫല അക്കൂന അബ്ദൻ ശക്കൂർ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് പറഞ്ഞാൽ, രാത്രി സുദീർഘമായി കാലിൽ നീര് വരുമാറ് ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ച് അതെന്തിനാണ് നബി എത്രയേറെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ച ഭാര്യയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്ദിയുള്ള അടിമകളാകണം. പക്ഷേ അതിൻ്റെ പ്രകടനം എങ്ങനെയാണ്, നന്ദിയുള്ള അടിമകൾ എന്നുള്ളതിൻ്റെ പ്രകടനം ഇൻഷാ അല്ലാ യഥാർത്ഥത്തിൽ ആ ഒരു ഇബാദത്തുകളുടെ പൂർത്തീകരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്. വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോകത്തെ നഷ്ടക്കാർ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ച പരലോകത്ത് നഷ്ടവാളികളാവുന്ന ആളുകളെക്കുറിച്ച്, അതിൽ രണ്ട് വിഭാഗം മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, കുഫർ, ശിർക്ക് ഇത് രണ്ടും ജീവിതത്തിൽ സംഭവിച്ചാൽ, അതുപോലെ ബിദഅത്തുകൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, സമ്പത്ത് ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സന്താനങ്ങളൊക്കെ ധാരാളമായി ഉണ്ടാകുമ്പോൾ അള്ളാഹനെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിനോടുള്ള ദിക്റുകളിൽ അശ്രദ്ധയിലായി ജീവിക്കുന്ന ആളുകൾ, അവർ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അല്ലയോ സത്യവിശ്വാസികളെ, സമ്പത്ത് നിങ്ങൾക്കുണ്ടാകുമ്പോൾ, സന്താനങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ അള്ളാഹനെ നിങ്ങൾ മറന്നു പോവല്ലേ, ദിക്റ് ചൊല്ലാം മറന്നു പോവല്ലേ. വമൈ യഫ്അലു ദാലിക, ആരെങ്കിലും അപ്രകാരം മറന്നു പോയാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ്. സഹോദരങ്ങളെ, അള്ളാഹനെ ഓർക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ അവർ നഷ്ടക്കാരാണ്, അവർ നരകവാസികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓരോ സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ ദിക്റുകളുണ്ട് അല്ലേ. ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ വീണ്ടും ഉറക്കിലേക്ക് പോകുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവൻ ദിക്റുകളെ കൊണ്ട് അവൻ്റെ ജീവിതത്തിങ്ങനെ നറക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറിപ്പോയാൽ, അതിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ നിന്ന് മക്കൾ തടസ്സമായാൽ, അതുപോലെ തൻ്റെ സമ്പത്ത് തടസ്സമായി കഴിഞ്ഞാൽ, തൻ്റെ കച്ചവടം, തിരക്ക് പിടിച്ച കച്ചവടത്തിനിടയിൽ അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോയാൽ, നിസ്കരിക്കാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ മറന്നുപോയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബൗദ്ധിക കാര്യങ്ങൾ ഇതിനൊക്കെ തടസ്സമായാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മളതിൽ പതറിപ്പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ട്, പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പതറിപ്പോകുന്ന ആളുകൾ. ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലഭിക്കുമ്പോൾ അതിൽ അതിയായി സന്തോഷിക്കുകയും, ജീവിതത്തിൽ പെട്ടെന്നൊരു പരീക്ഷണം സംഭവിക്കുമ്പോൾ, ഒരു പരാജയം സംഭവിക്കുമ്പോൾ അള്ളാഹനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, എന്താണിങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടും എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയാണല്ലോ എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരും ഉലൈകഹുമുൽ ഖാസിറൂൻ, നഷ്ടക്കാരാണ് എന്നാണ്. ചില ആളുകളെ പ്രത്യേകം പറയുകയാണ്, ഒമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയ്യബുദുല്ലാഹ അല ഹർഫിൻ, ഒരു വക്കത്തിരുന്നുകൊണ്ട് അള്ളാഹനെ ആരാധിക്കുന്ന ആളുകൾ, പൂർണ്ണമായും ഈമാനില്ലാതെ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ, എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസ്വാബഹു ഖൈറുൻ, വല്ല നന്മയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്കുണ്ടാക്കി കൊടുത്തു, അവരുടെ കുടുംബത്തിൽ അവർക്ക് ബറക്കത്ത് നൽകി, അവരുടെ ജോലിയിൽ അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകി, അങ്ങനെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത സമാധാനമാണ്. വലിയ ആവേശത്തോടെ അവൻ പറയും, എന്നെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാഹു എനിക്ക് അത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, എനിക്ക് ഇത്ര മക്കളെ തന്നു, ഇത്ര സമ്പത്ത് തന്നു, എനിക്ക് കാറ് തന്നു, വീട് തന്നു, എന്നിങ്ങനെയുള്ള സകല കാര്യങ്ങളും അവൻ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഫഇൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ, വല്ല പരീക്ഷണങ്ങളും അവനെ ബാധിച്ചാലോ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവൻ്റെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്, അവൻ അള്ളാഹനെ മറന്നു പോവുകയാണ്, അള്ളാഹുവിനെ പഴി പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതൊക്കെയാണല്ലോ സംഭവിച്ചത് എന്ന് അവൻ വേവലാതിപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരിക്കൽ അള്ളാഹൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഈമാനറക്കാത്ത ചില ആളുകൾ വന്നിട്ട് പറയുകയാണ്, മുഹമ്മദെ, നിന്റെ മതത്തിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു നന്മ ലഭിച്ചിട്ടില്ലല്ലോ, ഇസ്ലാമിൽ കയറിയത് മുതൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളാണ്, ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് പീഡനങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും വരികയാണ്, നിന്റെ ദീനിൽ പ്രവേശിച്ചത് മുതൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകളെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്നുണ്ട്, ഖസിറ ദുനിയാവൽ ആഖിറ, അവര് ഇഹലോകവും പരലോകവും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇഹലോകത്ത് കുറേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നിട്ട് ഇഹലോകം അവർക്ക് നഷ്ടമായി. അങ്ങനെ ഇഹലോകത്ത് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് പരലോകവും അവർക്ക് നഷ്ടമായിപ്പോയി. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലൊരിക്കലും പതറിപ്പോകാൻ പാടില്ല. പതറിപ്പോകുന്ന ആളുകൾ അതിൽ ക്ഷമിക്കാൻ കഴിയാതെ അതിൽ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ ചിന്തകൾ വെച്ച് പുലർത്തി അള്ളാഹുവിനെ പഴി പറയുന്ന, ചീത്ത പറയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അവർ നഷ്ടക്കാരാണ് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിൽ നമുക്ക് സഹിക്കാൻ സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അത്തഫ്രീത്തു ഫിസ്വലാത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ്. കാരണം അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമ മിൻ അമലിഹി സ്വലാ. ഒരു അടിമ അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി അവനോട് വിചാരണക്കെടുക്കുന്ന കർമ്മം സ്വലാത്ത് നമസ്കാരമാണ്. തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അഫ്ലഹ, അവൻ വിജയിച്ചു. വൈൻ ഫസദത്ത്, അതിൽ വീഴ്ച സംഭവിച്ചാൽ ഫഖദ് ഖാബ വഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശ്വാസികളെ, അഞ്ച് നേരത്തെ നമസ്കാരം അത് കൃത്യമായിക്കൊണ്ട്, അതിൻ്റെ സമയബന്ധിതമായിക്കൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായി മാറും, അതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് റസൂൽ പഠിപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, നഷ്ടക്കാരായ വേറെയും ചില വിഭാഗങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു റസൂൽ കുറച്ച് ഗൗരവത്തോടുകൂടി തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല. വലാ യുസക്കീഹിം, അവരെ ഒന്ന് സംസ്കരിക്കുക, അവരെ ഒന്ന് പരിഗണിക്കുക പോലുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷകൾ അവർക്ക് അള്ളാഹു അവിടെ നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്നൊരാൾ ചോദിക്കുന്നുണ്ട്, മൻഹും യാ റസൂലുള്ളാഹ്, അള്ളാഹുടെ പ്രവാചകർ ആരാണ് ആ വിഭാഗം, ആ മൂന്ന് വിഭാഗം ആരൊക്കെയാണ്? റസൂല് പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്. ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇങ്ങനെ ധരിച്ച് അതിങ്ങനെ നിലത്ത് വലിച്ചിഴച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുന്ന തെമ്മാടികളായ ആളുകൾ. അതുപോലെ അൽ മന്നാൻ, ചിലവഴിച്ചത് എടുത്ത് പറയുന്നവർ. അൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന കച്ചവടക്കാരൻ, വഞ്ചന നടത്തുന്നവൻ. വിശ്വാസികളെ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവരൊന്നും നോക്കുക പോലും ചെയ്യുകയില്ല, അള്ളാഹു ഒന്ന് പരിഗണിക്കൂല എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇത്തരം നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള എല്ലാവിധ നഷ്ടക്കാരിൽ നിന്നും സംരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ. അള്ളാഹു എല്ലാവിധ നന്മകളും ചെയ്ത് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരലോകത്തെ നഷ്ടക്കാർ. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.

തോൽക്കും. അടിടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: 2026 ജൂൺ 13 ശനി. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 81-ാമത്തെ വചനമാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 81-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

സൂറത്തുൻ നഹ്ലിലെ 81 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. കഴിഞ്ഞ സൂറത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ നന്നായി എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യണം. എന്നാലാണ് പുതിയ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.

0: നിങ്ങളുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ചത് എല്ലാം ജീവിതത്തിൽ മരണം വരെ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ നിന്നും 81-ാമത്തെ വചനത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. ഉമ്മാക്കൊരുമ്മ സഹലാശ്വരിൻ ചെർപ്പുളശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പാത്തു മോളെ പാത്തു, ഒന്നെണീറ്റു വന്നേ, എന്നെ ഒന്ന് സഹായിക്കടി. എത്ര നേരമായി ഇങ്ങനെ ആ ഫോണിൽ തന്നെ, എന്നോടൊന്ന് വന്ന് സംസാരിക്കുകയും ചെയ്യേ. ഉമ്മയുടെ ഇടറുന്ന ശബ്ദം റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. നീയാ ഫാത്തിമ, എന്താണ് ഉമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഞാൻ ഫോണുമായി ഒന്ന് ഇരുന്നാൽ അപ്പോൾ തുടങ്ങും. അവൾ തൻ്റെ പ്രതിഷേധം ഉമ്മയെ അറിയിച്ചു. കുറെ കഴിഞ്ഞ് ഫാത്തിമ അടുക്കളയിലേക്കെത്തി നോക്കി. ഉമ്മ അപ്പോഴും പണിത്തിരക്കിലാണ്. അവർ വളരെ ക്ഷീണിതയായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ഉമ്മയോട് മുമ്പൊന്നുമില്ലാത്തൊരു സ്നേഹവും അനുകമ്പയും തോന്നി. ഫാത്തിമ മെല്ലെ മെല്ലെ അവളുടെ ഉമ്മയുടെ അരികിൽ ചെന്ന് അവരെ ഒന്ന് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. ജോലിഭാരത്താൽ ക്ഷീണിച്ച ഉമ്മയ്ക്ക് അതിഷ്ടമായില്ല. അവർ മകളുടെ കൈ ദേഷ്യത്തോടെ തട്ടിമാറ്റി. ഉമ്മ, സോറി ഉമ്മ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവൾ സങ്കടത്തോടെ ചോദിച്ചു. നീ ഒന്നും ചെയ്യേണ്ട, അവിടെ പോയിരുന്നോ? ഞാനിവിടെ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ലല്ലോ. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് വലിക്കണം, എനിക്ക് മടുത്തു. ഈ വാക്കുകൾ ഫാത്തിമയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾക്ക് കുറ്റബോധം തോന്നി. പ്ലസ് ടു കഴിഞ്ഞ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എന്നിട്ടും ഉമ്മാനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. വല്ലപ്പോഴും മുറ്റമടിക്കാൻ സഹായിച്ചാലായി, അത്ര തന്നെ. നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് തൻ്റെ ഉമ്മാനെ സഹായിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ അവൾ വീട്ടിലെ ജോലി ചെയ്തു തുടങ്ങി. വർഷം രണ്ടു കഴിഞ്ഞു. ഫാത്തിമയെ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി കല്യാണം നടത്തിക്കൊടുത്തു. ഒരു ദിവസം ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് നീണ്ട ആലോചനയിൽ മുഴുകി. എന്റെ പാത്തു അന്നെനിക്ക് ഉമ്മ തന്നത് ഞാൻ തട്ടിമാറ്റി. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, എന്നാലും അവളെ ഞാൻ അവഗണിച്ചിരുന്നു. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ. ഇപ്പോൾ അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അവൾ ഒന്നു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിരുന്നെങ്കിൽ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയത്താണ് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നത്. ഫാത്തിമയും ഭർത്താവുമാണ്. ഉമ്മ ഉമ്മ എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോൾ ഉമ്മ സ്വപ്നത്തിൽ നിന്ന പോലെ മട്ടിൽ ഞെട്ടിയുണർന്നു. അല്ലാ, എന്റെ പാത്തുവല്ലേ വിളിക്കുന്നത്? അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങവേ അകത്തേക്ക് സലാം പറഞ്ഞോടി വന്ന ഫാത്തിമ ഉമ്മയെ ചേർത്തുപിടിച്ച് നെറ്റിയിൽ തുരുതുരാ ഉമ്മ വച്ചു. ഉമ്മ തിരിച്ചും മകളെ കെട്ടിപ്പിടിച്ച് കണ്ണീരിൽ കുതിർന്ന ഉമ്മകൾ നൽകി. ഉമ്മാക്കേറ്റവും ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ പൊതി അവൾ ഉമ്മയുടെ നേരെ നീട്ടി. ആ നിമിഷത്തിൽ ഉമ്മയുടെയും മകളുടെയും മനസ്സിലൂടെ മിന്നിമറഞ്ഞ ചിന്തകൾ എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ?
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മാക്കുരുമ്മ സഹലാശ്വരിൻ ചെർപ്പുളശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 34-35 വചനങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا ولا تقربا هذه الشجرة فتكونا من الظالمين. യാറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പീസ് റേഡിയോ മുഖേന ഈ ഒരു ഖുർആൻ പഠന പങ്കതിയിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈവ് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന രൂപത്തിൽ വുദൂഓടു കൂടെ ഖുർആൻ നിവർത്തി വെച്ച് പാരായണം ചെയ്യുന്ന ആയത്ത് കണ്ട് അതിൽ വിരൽ വച്ച് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പാരായണം ശ്രദ്ധിച്ച് കേട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരാത്മാർത്ഥമായ മനസ്സോടു കൂടി ഇരിക്കുമ്പോൾ അത് വലിയ പുണ്യം നമുക്ക് പ്രദാനം ചെയ്യുമെന്ന വിചാരത്തോടു കൂടി, നിയത്തോടു കൂടി ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ കലാം പഠിക്കുന്ന ഈ ഒരു സമയത്തെ അർഹിക്കുന്ന പുണ്യം നൽകപ്പെടുന്ന പ്രവർത്തനമായി നമ്മൾ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 33 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചത്. 34-35 വചനങ്ങളാണ് ഇപ്പോൾ ഓതി കേട്ടത്. ആ ഓതിയ ഭാഗം ഒന്നുകൂടെ തിലാവത്ത് നിയമങ്ങൾ ചിലതൊക്കെ പറയുന്ന അവസ്ഥയിൽ ഓതി കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് നോക്കുക. أعوذ بالله من الشيطان الرجيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس ഇവിടെ മദ്ദുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം നീട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇല്ല ഇബ്ലീസ് എന്നുള്ളവിടെ നമ്മൾ വഖഫിൻ്റെ ചിഹ്നം അവിടെ കാണുന്നില്ല, നിർത്താൻ വേണ്ടി നമ്മളവിടെ വഖഫ് ചെയ്തു എന്ന് മാത്രം. അപ്പം അങ്ങനാകുമ്പോൾ പിന്നെ എടുത്തു തോന്നണം ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ ചില ആൾക്കാർ ഇല്ലാ ഇബ്ലീസ ഇബ് ഉച്ചരിച്ച് പറയേണ്ടതുണ്ട്. കലക്കലത്തിൻ്റെ ഹർഫാണ്. സുക്കൂനായി കൊണ്ട് വരുമ്പം തൊട്ടപ്പുറത്ത് വസ്തക്ബറ എന്ന് പറയണ്ട, വസ്തക്ബറ വസ്തക്ക് എന്ന് പറയാൻ പാടില്ല. കലക്കത്തിന് ഹർഫിൽ പെട്ടതല്ലോ കേഫ്. എന്നാൽ ക്വ രണ്ട് പുള്ളിയിട്ട ക്വാഫാണെങ്കിൽ അത് കലക്കത്തിന് ഹർഫാണ്, ഇവിടെ കേഫാണ്. അതുകൊണ്ട് വസ്തക്ബറ എന്ന് പറഞ്ഞാൽ മതി. 35-ാമത്തെ ആയത്ത് നോക്കൂ. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما. അവിടെ റഗദൻ ഹൈസു അഹാന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഹൈസു സു സും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈസു ഷു തുമ ഷു തുമ എന്ന് ഓതാൻ പാടില്ല. ഹൈസു ഷു തുമ വല തഖറബ ഹാദിഹി ശജറ വല തഖറബ തഖറബ എന്ന് ഓതണം. വല തഖറബ ഹാദിഹി ശജറത ഫതകൂന മിന അല്ലാലിമീൻ. ഈ രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തന്നത്, അതായത് ആദം അലൈഹി വസ്സലാം മലക്കുകൾക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. ഈ ഇവിടെയുള്ള ഓരോ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പേരുകൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകൾ അവിടെ കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, ബഹുമാനവും താഴ്മയും കാണിക്കുക, കീഴൊതുക്കം പ്രകടിപ്പിക്കുക, തല കുനിക്കുക, കുനിയുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന സുജൂദ് എന്ന പദം ഈ ആയത്തിൽ വന്നതായി കാണാം. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. 34-ാമത്തെ വചനം നോക്കൂ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ وَإِذْ قُلْنَا നാം പറഞ്ഞ സന്ദർഭം അഥവാ ആ സന്ദർഭം പ്രത്യേകമായി ഓർക്കണമെന്നാണ്. وَإِذْ قُلْنَا കാലാർണ പറഞ്ഞു, قُلْنَا നാം പറഞ്ഞു, ഇത് ആ സന്ദർഭം, وَإِذْ ആ സന്ദർഭം, قُلْنَا നാം പറഞ്ഞ സന്ദർഭം, لِلْمَلَائِكَةِ ആരോട്, മലക്കുകളോട്, എന്താണ് പറഞ്ഞത്, ഉസ്ജുദു സജദ, അതിൻ്റെ അമ്ര ഫിഅലാണ്, കൽപ്പനക്രിയയാണ്, ഉസ്ജുദ് സജദ യസ്ജുദു ഉസ്ജുദു ഉസ്ജുദു, നിങ്ങൾ സാഷ്ടാംഗം നമിക്കുവിൻ, നിങ്ങൾ സുജുദ് ചെയ്യുവിൻ എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം. ആർക്ക് സുജുദ് ചെയ്യാലി, ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നിങ്ങൾ സുജുദ് ചെയ്യുവിൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഫ സജദു, ഫ അപ്പോൾ സജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു, സാഷ്ടാംഗം നമിച്ചു, ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സുജൂദ് ചെയ്തു. ഇബിലീസ് എന്താ ചെയ്തത്, അബ, ഇബിലീസ് അബ, അവൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല വസ്തക്ബറ, കിബിർ നടിച്ചു, അവൻ അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിച്ചു, കിബിർ ഇസ്തക്ബറ, അഹംഭാവം നടിച്ചു. വക്കാന മിനൽ കാഫിരീൻ, വക്കാന അവനായിരുന്നു, മിനൽ കാഫിരീൻ, അങ്ങനെ വിസമ്മതം പ്രകടിപ്പിച്ചു, അഹംഭാവം നടിച്ചു, അതുകൊണ്ട് തന്നെ വക്കാന അവൻ ആയിരുന്നു, മിനൽ കാഫിരീന, അവിശ്വാസികളിൽപ്പെട്ടവനായിത്തീർന്നു, നിഷേധികളിൽപ്പെട്ട ആളായിത്തീർന്നു. ഇവിടെ സുജൂദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആയത്ത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലക്കുകൾ സുജൂദ് ചെയ്തു. സുജൂദ് എന്നുള്ള ആ ഒരു പ്രവർത്തനം അത് ഇബാദത്താണല്ലോ, അത് പടച്ചറബിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചില സംശയങ്ങൾ, സന്ദേഹങ്ങൾ ഇത് കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പോലെയുള്ള ആ അർത്ഥത്തിലുള്ള സുജൂദല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആരാധന എന്ന നിലക്ക് മുഖം നിലത്ത് വെച്ച് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരം എന്ന അർത്ഥത്തിലാണ് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ അറിയപ്പെടുന്നത് സുജൂദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ശാരീരികമായ ആരാധനാക്രമങ്ങളിൽ വെച്ച് മതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും ആ സുജൂദ് തന്നെയാണ്. ഈ സുജൂദ് അള്ളാഹുവിന് പുറമെ മറ്റാർക്കും ചെയ്യാൻ പാടില്ല, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആദം നബി സത്തു വസ്സലാമക്ക് മലക്കുകൾ ചെയ്ത സുജൂദിൻ്റെ വിവരണത്തിൽ മുഫസറുകൾ അഥവാ പണ്ഡിതന്മാർ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ യൂസുഫ് നബി സത്തു വസ്സലാം അവിടുന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവർ അദ്ദേഹത്തിന് സുജൂദ് ചെയ്തതായി സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതായി കാണാം. അഥവാ തല കുനിച്ചും ദേഹം കൊണ്ട് കുനിഞ്ഞും ഉപചാരം ചെയ്യുക, അക്കാലത്തെ ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു പതിവായിരുന്നു, ഒരു ആദത്താണ്, ഒരു സമ്പ്രദായമാണ്, ശീലമാണ്. അതനുസരിച്ച് അവർ ചെയ്തൊരു ഉപചാരമായിരുന്നു അത്, അല്ലാതെ ആരാധനയുടെ ഭാഗമായ ഇബാദത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ചെയ്യുന്ന സൃഷ്ടികളെ സൃഷ്ടാവിന് ചെയ്യുന്ന സാഷ്ടാംഗം നമസ്കാരമായിരുന്നില്ല അത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അതുപോലെ ഭാഷാർത്ഥത്തിലുള്ള ഒരുതരം സുജൂദായിരുന്നു മലക്കുകൾ ആദം നബി അലൈഹി സ്വലാമക്ക് ചെയ്തത് എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. സുജൂദിന് ഇവിടെ നൽകപ്പെട്ട ഏത് വിശദീകരണം നോക്കിയാലും ഈ സുജൂദ് ആദം നബി അലൈഹി സ്വലാമക്ക് ആരാധനയായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. മുസ്ലിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ അതവരുടെ അജ്ഞത മാത്രമാണ്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് ദുരുദ്ദേശങ്ങൾ ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നേ അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ ആജ്ഞാപിച്ചുവെന്നാണ് ഒരു ആധുനിക വ്യാഖ്യാതാവ് എഴുതി കാണുന്നത്. അദ്ദേഹത്തിൻ്റെതായ ചില ആശയദർശനങ്ങളിൽ നിന്ന് ഉള്ളിടത്തൊരു പുത്തൻ വ്യാഖ്യാനം എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു അടിസ്ഥാനവും ആ നിലക്കുള്ള വ്യാഖ്യാനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടതില്ല. ഇവിടെ നമ്മൾ നോക്കും, നിങ്ങൾ എല്ലാ ആളുകളും ലവ ഇദ് ഖുൽന ലിൽ മലായികത്തി ജുദൂ ലി ആദമ ഫസജദു ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മലക്കുകളും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്തു എന്നാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം പറയുന്നത് അബാ വസ്തക്ബറ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ആ കൽപ്പന, സൃഷ്ടവായ റബ്ബിൻ്റെ കൽപ്പനക്ക് അദ്ദേഹം ധിക്കാരം കാണിച്ചു, വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാരണം അദ്ദേഹത്തിനവിടെ ആ നിലക്ക് ആദം നബി സത്തു വസ്സലാമക്ക് തലകുലിക്കാൻ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള സുജൂദ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇബ്ലീസ് സൂറത്തുൽ ഖഹഫിൽ കാണാം, കാനമിനൽ ജിന്നി, അദ്ദേഹം ജിന്നി വർഗത്തിൽപ്പെട്ട ആളാകുന്നു എന്ന് സൂറത്തുൽ ഖഹഫിൽ 50-ാമത്തെ ആയത്തിൽ കാണാം. സുജൂദിൻ്റെ കൽപ്പന അവരോടൊപ്പമുള്ള ആ നിലക്ക് ആ ജിന്നി വർഗത്തിൽപ്പെട്ട ഇബ്ലീസിന് ബാധകമായിരുന്നു. പക്ഷേ മലക്കുകൾക്കിടയിൽ അവർ ഒരാളെപ്പോലെ അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് കൊണ്ടോ അവനോട് പ്രത്യേകം കൽപ്പനയുണ്ടായത് കൊണ്ടോ ആയിരിക്കാം അത്, അള്ളാഹു ആലം അസ്സവാബ്. ഏതായിരുന്നാലും ശരി, കൽപ്പന അനുസരിക്കാതിരുന്നതിന് കാരണം പറഞ്ഞ കൂട്ടത്തിൽ ആ കൽപ്പന തനിക്ക് ബാധകമല്ലായിരുന്നുവെന്ന് അവൻ വാദിച്ചിട്ടില്ല. മലക്കുകളുടെ കൂട്ടത്തിൽ ചേരുമാറ് ഒരു നല്ല നിലപാടിലാണ് അതുവരെ ഇബ്ലീസ് ഉണ്ടായിരുന്നതെന്ന് അതിനിന്ന് വ്യക്തമാണ്. അപ്പം ഗർവും ധിക്കാരവും അഹന്തയും പൊങ്ങച്ചവും ആണ് ശിക്ഷക്കും കാരണമായി തീർന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്ത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. വഖുൽനാ യാ ആദമസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. വഖുൽനാ, നാം പറയുകയും ചെയ്തു, അഥവാ ആദമിനോട് നാം പറയുകയും ചെയ്തു, യാ ആദം, ആദമേ, ഉസ്കുൻ അൻത വസൗജുക അൽ ജന്ന, ഉസ്കുൻ, നീ താമസിച്ചു കൊള്ളുക. സെക്കനാറും താമസിച്ചു, അതിൻ്റെ അമ്രഫേലാണ് ഉസ്കുൻ, നീ പാർത്തുകൊള്ളുക, താമസിച്ചു കൊള്ളുക. അൻത, നീയും, വസൗജുക, നിന്റെ ഇണയും, അൽ ജന്ന, അൽ ജന്ന, ഈ സ്വർഗത്തിൽ, ഈ തോപ്പിൽ, സ്വർഗത്തോപ്പിൽ നീയും നിന്റെ ഇണയും പാർത്തുകൊള്ളുക, താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ആദമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വക്കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, വക്കുലാ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക. മിൻഹാ, അതിൽ നിന്ന്, ആ സ്വർഗത്തോപ്പിൽ നിന്ന്, റഗദൻ, സുഭിക്ഷമായി, റഗദൻ, വിശാലമായി, സുഭിക്ഷമായി, യഥേഷ്ടം, ഹൈസു ശിഅ്തുമാ, ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിടത്ത് നിന്ന്, ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് കഴിക്കാം. വലാ തഖ്റബ, ആ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്, അടുത്തു പോകരുത്, സമീപിക്കുകയും ചെയ്യരുത്. ഹാദിഹി ശജറത്ത, ഈ കാണുന്ന വൃക്ഷത്തെ, ഒരു പ്രത്യേക വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, ഫതകൂനാ, ഫ, അപ്പോൾ ആ വൃക്ഷത്തെ സമീപിച്ചാൽ, അപ്പോൾ ആ ഫ സബബിയാണ്, ആ വൃക്ഷത്തെ സമീപിച്ചാൽ, ഫതകൂന, നിങ്ങൾ രണ്ടുപേരുമായി തീരും, മിനൽ ളാലിമീന, അക്രമികളിൽപ്പെട്ടവനായി തീരുമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല

കൃത്യമായ നിർദ്ദേശം ആദം അലൈഹി വസ്സലാമക്കും അവിടുത്തെ ഇണക്കും ഹവ അലൈഹി വസ്സലാമക്കും കൃത്യമായി നിർദ്ദേശം നൽകുകയും തൊട്ടു ശേഷം ഒരു വൃക്ഷം കാട്ടിക്കൊടുത്തിട്ട് ആ വൃക്ഷത്തിലൂടെ നിങ്ങൾ അടുത്തു പോകരുത്, അതിലെ ഈ ഒന്നും നിങ്ങൾ ഭക്ഷിക്കുകയും അതിലെ ആ വൃക്ഷത്തോട് നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് ആ നിലക്കൊക്കെയുള്ള കൽപ്പന കൊടുത്തപ്പോൾ ആദമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കളഞ്ഞു. അങ്ങനെ അവരുടെ സ്വർഗീയ ജീവിതം അവർക്ക് നഷ്ടപ്പെടുവാനും ഈ ഭൂമിലോകത്തേക്ക് ദുനിയാവിലേക്കുള്ള ദുനിയാവിൽ അവർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരാനും അവർക്ക് കാരണമായി തീർന്നു എന്നാണ്. ആ ഇബിലീസാണ് അവരെ വഴിപിഴപ്പിച്ചത്. അഥവാ ഒരു നിശ്ചിത വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകം അവരെ വിലക്കി അല്ലാഹു സുബ്ഹാനഹു തആല. അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് അക്രമമാണെന്ന് പ്രത്യേകം ഫതഖൂന മിനൽ ളാലിമീന, അതിന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അക്രമികൾ കൂടുതൽ പെട്ടവനായി തീരുമെന്നും ഓർമ്മപ്പെടുത്തി. ഇതൊരു വലിയ വല്ലാത്ത പരീക്ഷണമായിരുന്നു. അങ്ങനെ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹുവിന് ശരിക്കും അറിയാം, അറിയാഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ തുടർന്നുള്ള നടപടികളെടുക്കുവാൻ അതൊരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ, അള്ളാഹു അലീമാണ്, ഖബീറാണ്. ആ അള്ളാഹു സുബ്ഹാനഹു തന്ന ഒരു കാരണമായി നിശ്ചയിച്ചിരിക്കുകയാണ്. സ്വന്തം ആഭിജാത്യവും അഹങ്കാരവും അസൂയയും നിമിത്തമാണെങ്കിലും ഇബിലീസ് കാലാകാലം സ്വർഗത്തിൽ നിന്ന് ആട്ടപ്പെട്ടവനായി അല്ലേ ക്ഷപിക്കപ്പെടുവാൻ ഇട വന്നത് ആദമിൻ്റെ കാരണം കൊണ്ടാണല്ലോ, ആദമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ദുർമന്ത്രങ്ങളും ഇബ്ലീസിൻ്റെ ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകി അവൻ അവരെ അബദ്ധത്തിൽ ചാടിച്ചു. അതായത് ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു, അതിലെ കനി അതിലെ ഫലം അവർ തിന്നു, രണ്ടുപേരും കഴിച്ചു. അങ്ങനെയാണ് പിന്നെ സ്വർഗത്തിൽ നിന്നവരെ പുറത്താക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഭൂമിലോകത്തേക്ക് അയക്കപ്പെട്ടത്, എത്തിച്ചേർന്നത്. ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരിക്കുമെന്നും ഒരു നിശ്ചിത കാലം വരെ താമസിക്കാനുള്ള സൗകര്യവും ജീവിക്കാനാവശ്യമായ വിഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവരെ, അഥവാ ആദം, ഹവ്വ അലൈഹിസ്സലാം, ഇബ്ലീസ് എന്നിവരെ ഭൂമിയിലേക്ക് അയച്ചു. ഇതായിരുന്നു അതിൻ്റെ അനന്തരഫലം. മനുഷ്യനും പിശാചും തമ്മിലുള്ള ആ ജീവനാന്ത ശത്രുതയും മനുഷ്യ തമ്മിലുണ്ടാകുന്ന ശത്രുതയും ശത്രുത നിമിത്തം നേരിടാവുന്ന ഭവിഷ്യത്തുകളും സംബന്ധിച്ച് സദാ ജാഗരൂകരാകിയിരിക്കണമെന്നുള്ള താക്കീതും മനുഷ്യവർഗത്തിന് അള്ളാഹു നിശ്ചയിച്ച കാലാവധി തീരും വരെ താമസിക്കുവാനുള്ള പാർപ്പിട സൗകര്യവും ഉപജീവന മാർഗവും ഒക്കെ അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള വാഗ്ദാനവും ഉൾപ്പെടെയാണ് അള്ളാഹു അവരെ ഭൂലോകത്തേക്ക് അയക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമും അവർ ഇബ്ലീസിൻ്റെ ദുർമന്ദത്തിന് വഴങ്ങി ആ അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് ആ കായ ഭക്ഷിച്ചതുകൊണ്ടാണ് പിന്നീട് നമ്മളൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, ഭൂമിയിലേക്ക് എത്തിച്ചത്. അന്ന് മുതൽ ഇബ്ലീസിൻ്റെ പ്രതിജ്ഞയുണ്ട്, പിശാജിൻ്റെ പ്രതിജ്ഞ, ഞാൻ അവരെ ലഅഗ്‌വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്ത് നമ്മോടൊപ്പം പിശാചുക്കൾ, ഇബ്ലീസ്, അവൻ്റെ കൂട്ടാളികളുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മോടൊപ്പം ഇബ്ലീസിൻ്റെ പിശാജിൻ്റെ പ്രേരണകൾ നമ്മോടൊപ്പമുണ്ട്. നമ്മളൊരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ നന്മയിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ആ നന്മയെ മുറുകെ പിടിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. അതിൽ നിന്ന് ആ നന്മയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് മനസ്സിൽ വേറിട്ട ചിന്തകളും മറ്റ് ദുഷ്പ്രേരണകളും ദുഷ്ചിന്തകളും ഇട്ടുതന്ന് ലോകമാന്യം നമ്മളുണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് ആ നിലക്കൊക്കെ പല രൂപത്തിലുള്ള അടവുകളും ഇബ്ലീസ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ വരെ ഉണ്ടാക്കുമെന്നാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ആയത്തിൻ്റെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. രണ്ടായത്തിൻ്റെ അർത്ഥം പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. അതായത് അള്ളാഹു പറഞ്ഞത് മലക്കുകളോട്, വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു, മലക്കുകളോട് നിങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ പദങ്ങളും ശരിക്കും ശ്രദ്ധിക്കുക. ലി ആദമ, ആദമിന് വേണ്ടി, ഫസ്ജുദു, അപ്പോൾ ആദമിന് വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭം അവരെല്ലാവരും സുജൂദ് ചെയ്തു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അപ്പോൾ
അവൻ വിസമ്മതിച്ചു.

0: അവൻ അഹങ്കാരം നടിച്ചു, ഗർവ് നടിക്കുകയും ചെയ്തു. വക്കാനവൻ കാഫിരീൻ, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനായിത്തീരുകയും ചെയ്തു. വക്കുൽന, അതോടൊപ്പം നാം പറഞ്ഞ സന്ദർഭം, യാ ആദം, നാം പറയുകയും ചെയ്തു, യാ ആദം, ആദമേ, ഉസ്ക്വൻ, നീ താമസിച്ചു കൊള്ളുക, അൻത, നീയും, വസൗജുക്ക, നിന്റെ ഇണയും, അൽ ജന്ന, ആ സ്വർഗത്തിൽ, വക്കുലാ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുകയും ചെയ്യുക, റഗദൻ, സുഭിക്ഷമായി, വിശാലമായി, യഥേഷ്ടം, ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചത്, ഉദ്ദേശിച്ചിടത്ത് നിന്ന്. വലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തോട് നിങ്ങൾ സമീപിച്ചു പോകരുത്. ഫതകൂന, അങ്ങനെ ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോയാൽ, ഫതകൂന, അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമായിത്തീരും, മിനല്ലാലിമീന, അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിത്തീരും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരി, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും ഇബ്ലീസ്, പിശാജ് നമ്മോടൊപ്പമുണ്ട്. ആ പിശാജിൻ്റെ കെണിയിൽ അകപ്പെടാതെ ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, അത് സൽക്രമങ്ങളാണെങ്കിലും നമ്മുടെ ജീവിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിലും രഹസ്യമായ സമയങ്ങളിലാണെങ്കിലും ഒക്കെ പിശാജിൻ്റെ കെണിയിൽ അകപ്പെടാത്ത ജീവിതം നയിക്കാൻ, പ്രാർത്ഥനാനിർഭരമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, ഇബ്ലീസിൻ്റെ എല്ലാ കെണികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദിക്റുകൾ കൊണ്ട് ആ കെണികളെ പൊട്ടിച്ച് കളഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ഇൻഷാല്ലാ, നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മധുരം ഖുർആനിൻ്റെ ഒരു സ്ലോട്ടിലേക്കാണ്. ഇൻഷാല്ലാ, ഇന്നത്തെ മധുരം ഖുർആൻ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: صغيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുറാൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുറാൻ അധ്യാപകരിൽ നിന്ന് പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെയും ലോകപ്രശസ്തനാക്കിയത്. ഇന്നത്തെ മധുരം ഖുറാനിൽ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്.
2: ഇന്ന് നമ്മൾ കേട്ട ഒരു ആയത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ആയത്ത് അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: വ ഖലാ റബ്ബുക, നിന്റെ റബ്ബ് ഇതാ തീരുമാനം പറഞ്ഞിരിക്കുന്നു, വിധി തീരുമാനിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളിൽ നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചേക്കുന്ന പക്ഷം, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്നു നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർക്കുകയും ചെയ്യരുത്. വക്കുല്ലഹുമാ കൗലൻ കരീമ, അവരോട് നീ മാന്യമായ വാക്ക് പറയുകയും ചെയ്യുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിന റഹ്മ, കാരുണ്യ നിമിത്തം എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. വഖു റബ്ബി റഹം ഹുമ കെമാ റബ്ബയാനി സഗീറ, നീ പറയുകയും ചെയ്യണം, റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്രായത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സൂറ ഇസ്രയിലെ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ഹൃദിസ്ഥമായിട്ടുള്ള ഒരു ഭാഗമായിരിക്കാം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ വില മനസ്സിലാകണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സഹോദരി അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ രാത്രിയുടെ ഒരു അർദ്ധരാത്രി അവരുടെ കുഞ്ഞു കരയുന്നു, ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുഞ്ഞിനെ ആട്ടുന്നു. അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, കുഞ്ഞു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എപ്പോഴോ ആ ഒരു ഉമ്മ ആട്ടിക്കൊടുക്കുന്ന ഒരു താളത്തിനനുസരിച്ച് ആ കുഞ്ഞ് എപ്പോഴോ ഒരു മയക്കത്തിലേക്ക് പോയപ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച എന്താണ്? ഒരു പാതി മനസ്സോടുകൂടി ഉമ്മ ബെഡിലിരുന്ന് ഒരു മയക്കത്തിലേക്ക്, ഒരു തൂങ്ങി ഉറക്കത്തിലേക്ക് പോകുന്നതാണ്. വീണ്ടും ആ കുഞ്ഞ് കരയുന്നു. കരയുമ്പോൾ വീണ്ടും എന്തു ചെയ്യുന്നു? ആ ഉമ്മ എഴുന്നേറ്റ് ആട്ടാൻ ആരംഭിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ആ ഒരു നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും വെളിച്ചങ്ങളുമൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മണ്ണെണ്ണത്തുരുമ്പിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു ജീവിതം നമുക്കെല്ലാവർക്കും പറയാനുണ്ടല്ലോ. അന്ന് നമ്മളും അർദ്ധരാത്രി നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉമ്മ എങ്ങനെയായിരിക്കും നമ്മളെ അന്ന് ആട്ടി ഉറക്കിയിട്ടുണ്ടാവുക? ആ താരാട്ടുപാട്ടും അതേപോലെ തന്നെ ആ ഒരു ലാളനയും നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം നമ്മൾ കടപ്പാട് ചെയ്തിട്ടാണ് അതിനൊക്കെയും നമുക്ക് പൂർത്തിയാക്കാൻ, അതിനോടുള്ള ഒരു പകരം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു രോഗിയായൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ ഉമ്മാക്കൊരു കല്യാണമില്ല, ഒരു പുറത്തിറങ്ങലില്ല, എല്ലാം ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ചിലപ്പോൾ 13 വയസ്സായി, 23 വയസ്സായി, എന്നിരുന്നാൽ പോലും ഒരു 2 വയസ്സുകാരനെ ലാളിക്കുന്ന ഒരു ലാളിത്വത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ലാളനയോടുകൂടി ആ ഉമ്മ ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പകരം എങ്ങനെയാണ് ഈ ഉമ്മക്ക് പകരമായിട്ട് എന്തു നൽകിയാലാണ് പകരമാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്ത് സൂറത്തു ഇസ്രായിലെ 23-24 ആയത്തുകൾ നമുക്ക് പാഠമാകുന്നത്. അള്ളാഹു തീരുമാനം പറയുകയാണ്. എന്താ തീരുമാനം പറയുന്നത്? ആദ്യം അവൻ്റെ അഖീദ അവൻ ശരിയാക്കണം. എന്ത് അല്ല തഅബുദു ഇല്ല ഇയാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു കാര്യം അവിടെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? മാതാപിതാക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം. എന്താണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഒരു പിന്നെ യാത്രയുടെ ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുട്ടുചേർത്തിരുന്നു കൊണ്ട് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മുട്ടുചേർത്ത വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മൽ ഇസ്ലാം? അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻതഷ്ഹദ എന്ന് പറഞ്ഞിട്ടത് വിശദീകരിച്ചു കൊടുക്കുന്നു. വീണ്ടും പറയുന്നു, മൽ ഈമാൻ? എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. പിന്നീട് ചോദിക്കുന്ന ചോദ്യം മൽ എഹ്സാൻ? എന്താണ് എഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഹ്സാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം യകുൻ യറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവനെ ആരാധിക്കുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവൻ ആരാധിക്കലാണ് എഹ്സാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പദമാണ് അള്ളാഹു ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾ എന്തെനിക്ക് റിട്ടേൺ തരുന്നു എന്നുള്ളതല്ല, എൻ്റെ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് എഹ്സാൻ എന്നുള്ളത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് തുടരുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന എന്നിട്ട് പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാൾ അതല്ലെങ്കിൽ രണ്ടുപേര് നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പൊ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് ഒരാളാണ് ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും അവരോട് നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, അവരോട് നിങ്ങൾ ചേ എന്നുള്ളൊരു വർത്തമാനം പറയരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയുന്നു, ആ ഒരു പ്രാർത്ഥനാ വാചകം പഠിപ്പിച്ചുകൊണ്ടാണ്, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര ശകലം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഈ ഒരു സമയം നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യനെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസീയത്ത് രൂപത്തിൽ സ്വഹാബികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തേക്ക് വരാൻ വേണ്ടി തുനിഞ്ഞ ഒരു സ്വഹാബി വര്യനാണ്. പക്ഷെ ഉമ്മക്ക് ഹിദ്മത്തെടുത്തുകൊണ്ട്, ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട്, ഉമ്മയുടെ അടുക്കൽ നിന്ന് പോവാൻ സമ്മതിക്കാതെ ഉമ്മ മകനെ അവിടെ തന്നെ യമൻകാരനായ സ്വഹാബി വര്യനെ അവിടെ തന്നെ തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഓരോ സംഘങ്ങൾ എത്തുന്ന സമയത്തും ഉമർ റളിയല്ലാഹുവിന് ചോദിക്കും, നിങ്ങളിൽ ഉവൈസുൽ ഖർനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു സംഘം വന്നു യമനിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഖലീഫയെ കാണാൻ വേണ്ടി വന്നു. ഖലീഫയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അമിൻകും ഉവൈസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഒട്ടകത്തെ ശരിപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാണ് ഉവൈസ് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ നടത്തണം. എന്നിട്ട് പറയാണ്, അതിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം തൻ്റെ മാതാവിന് അത്രമാത്രം ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനെ കാരണക്കാരനാക്കിയത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: കാരണം ബാറൻ ലി ഉമ്മിഹി,
2: അതെ, ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും തീരുന്നില്ല മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. ആ പ്രാർത്ഥനയിൽ അതാണല്ലോ പറയുന്നത്, വഖുർ റബ്ബി റഹംഹുമ ഖമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വളരെ പെട്ടെന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഒന്നാമതായി ബാധ്യത എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബഹുമാനം, ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ശബ്ദമുയർത്താതെ ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കാൻ, ആദരവോടുകൂടി പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. രണ്ടാമത് മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണ്? അനുസരിക്കുക, നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിക്കുക, അവരുടെ ഉപദേശം പിന്തുടരുക, തെറ്റായ കാര്യങ്ങളിൽ വിനീതമായി അഭിപ്രായം പറയാം, പക്ഷേ അവരെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടുപണികളിൽ അവരെ സഹായിക്കുക, അസുഖം വന്നാൽ അവരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം, അവർ നമുക്കായി ചെയ്തു തരുന്ന ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ വിട്ടുപോകരുത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഉമ്മ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, ഉപ്പ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്ദിയുടെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് പറയാൻ നമ്മൾ മടിക്കരുത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ആ ദുആയാണല്ലോ നമ്മൾ ഇന്ന് പഠിച്ചത്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു കാര്യം, വൃദ്ധരായ അവസ്ഥയിൽ അവർക്ക് പ്രത്യേകമായ പരിഗണന, ക്ഷമയോടുകൂടി സ്വബറോടുകൂടി നമ്മൾ പെരുമാറുക. ആവർത്തിച്ച് അവർ നമ്മളോട് പറയുമ്പോഴും നമ്മൾ കോപിക്കരുത്. അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന വികാരം ഒഴിവാക്കാൻ അവരുടെ കൂടെയുണ്ടാകുക, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവരുടെ മാനവും അഭിമാനവും നമ്മൾ കാത്തുസൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അപമാനിക്കരുത്, അവരുടെ കുറവുകൾ നമ്മൾ പുറത്തു പറയരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വളരെ ഒരു ഹൃദ്യമായ വിശദീകരണം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ളത്.
0: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ നാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സ് നമുക്കുണ്ടാകരുത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജീവിതത്തിൽ പിന്തുടരപ്പെടാൻ പറ്റുന്ന നല്ല മാതൃകകളെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാർ, സച്ചരിതരായിട്ടുള്ള മഹത്തുക്കളെ വിശുദ്ധ ഖുർആൻ പല സംഭവങ്ങളിലൂടെയും നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. പ്രവാചകന്മാരെക്കുറിച്ച് പൊതുവിൽ തന്നെ പറഞ്ഞതാണ്, ഉലായിക്കലദിന ഹദാഹുമുള്ള വബി ഹുദാഹു മുഖ്തദി, അള്ളാഹു സന്മാർഗത്തിലാക്കിയവരാണ് അവർ, അവിടെ സന്മാർഗത്ത് നിങ്ങൾ പിൻപറ്റുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില മാനസികാവസ്ഥകളെക്കുറിച്ചും അത്തരം ചില വ്യക്തികളെക്കുറിച്ചും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ അതുപോലെ ആവാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയമായിട്ടുള്ള ആളുകളാണ്. അത്തരം ഒരാളെ നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ കഹ്ഫിലാണ്, 18-ാമത്തെ അധ്യായത്തിൽ. നല്ലവരായ ആളുകൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പല കറാമത്തുകളും പല ആദരവുകളും മഹത്വങ്ങളും നൽകും. അതിൻ്റെ നേരെ വിപരീതമായ രൂപമാണ് അള്ളാഹുവോട് അകലുകയും ധിക്കാരം കാണിക്കുകയും ശത്രുത കാണിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ ശിക്ഷകളും അപ്രതീക്ഷിതമായ വലിയ ദുരന്തങ്ങളും വന്നു ചേരും എന്ന വലിയൊരു പാഠമാണ് നമുക്ക് അതിൽ പഠിപ്പിച്ചു തരുന്നത്. രണ്ടാളുകളുടെ ഉദാഹരണം, വളരിബുലഹും മസല റജുലൈൻ, രണ്ടാളുകളുടെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശദീകരിക്കുന്നത്. ഒന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അള്ളാഹു വലിയ സാമ്പത്തിക ശേഷി തോട്ടമായി അതിൽ തന്നെ പല ഇടവിളകളായി പല രൂപത്തിലും സമ്പത്ത് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമ്പത്തും സൗകര്യങ്ങളും അയാൾക്ക് ലഭിച്ചപ്പോൾ അയാളുടെ സമീപനങ്ങൾ മാറി, കാഴ്ചപ്പാടുകൾ മാറി. മാത്രമല്ല അള്ളാഹുവിനെപ്പോലും തള്ളിപ്പറയുന്ന ആ അനുഗ്രഹങ്ങളെല്ലാം അയാളുടെ സ്വന്തം സമ്പാദ്യങ്ങളും അധ്വാനങ്ങളുമാണെന്ന് വിചാരിക്കുന്ന വമാ അലുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതെന്നും എനിക്കുണ്ടാകുമെന്നാണ്. ഒമാ അലുന്നു സാഅത്ത ഖായിമത്തൻ, പരലോകമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ധിക്കാരകരമായ അവസ്ഥയിലേക്കെത്തി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റൂല, ആ കഫർത്ത ബില്ലതി ഖലഖക മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ സവ്വാക റജുല, നിന്നെ ഒരു ബീജാണുവിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി നിന്നെ മാറ്റിയ ആ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും അയാളെ യഥാർത്ഥത്തിൽ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല. അയാളുടെ ധിക്കാരങ്ങളും കാര്യങ്ങളും അയാൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താണ്? ഉഹൈത ബി സമരിഹി, അദ്ദേഹത്തിൻ്റെ ആ ഫലങ്ങൾക്കൊക്കെ എന്തു ചെയ്യാണ്? അപകടം പറ്റുകയാണ്. അങ്ങനെ അത് നശിക്കുന്ന സന്ദർഭത്തിൽ അയാൾ കൈമലർത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ ഒരു കൈമലർത്തലിന് കൊണ്ടൊരു കാര്യമില്ല. ഹുനാലിക്കൽ വലായത്തുൽ ഇല്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ, അതായത് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനത്രേ അവിടെ രക്ഷാധികാരം. നല്ല പ്രതിഫലം നൽകുന്നവനും

0: നല്ല പര്യവസാനത്തിലെത്തിക്കുന്നവനും അവനാകുന്നു എന്നാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പത്തിക സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒരു മനുഷ്യന് വന്നു ചേരുമ്പോൾ അയാളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളെ വിശദീകരിക്കുന്നതോടൊപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ എന്തു ചെയ്യണം എന്നുകൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു മക്കളായിട്ടോ സമ്പത്തായിട്ടോ മറ്റ് കച്ചവടങ്ങളായിട്ടോ നമുക്കെന്തെങ്കിലും വർദ്ധനവുകളോ നമുക്ക് തന്നെ സ്വയം അത്ഭുതപ്പെടാവുന്ന, ആശ്ചര്യപ്പെടാവുന്ന, സന്തോഷം തോന്നുന്ന എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ ജനനമാകാം, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ വിജയമാകാം, അതല്ലെങ്കിൽ ഇവ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കിട്ടുന്ന ഏതൊരു അനുഗ്രഹം വരുമ്പോഴും നാം പറയേണ്ട കാര്യം മാഷാ അള്ളാഹു ലാ കുവ്വത്ത ഇല്ലാ ബില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹുവിനല്ലാതെ കഴിവില്ല, ശക്തിയില്ല എന്ന വാക്കാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും എൻ്റെ പങ്ക് ഇതിൽ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേ ഇത്തരം വാക്കുകൾ പറയുകയുള്ളൂ. അതാണ് ഈ ധിക്കാരം കാണിച്ച വ്യക്തിയുടെ സുഹൃത്ത് അയാൾ ഉപദേശിച്ചത്, വലൗല ഇത് ദഹൽത്ത ജന്നത്തക കുൽത്ത മാഷാ അള്ളാഹുല കുവത്ത് ഇല്ലാ ബില്ല, എന്ന് നിനക്ക് എന്തുകൊണ്ട് നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അവസാനം തോട്ടം നശിക്കുന്ന സമയത്ത് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അത് അള്ളാഹു തന്നതാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, ഇയാളിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റ്, അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വന്ന ഏറ്റവും വലിയൊരു തെറ്റ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് അയാൾ അഹങ്കാരം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വലിയ സമ്പന്നനാണ്, നിനക്കൊന്നും സമ്പത്തില്ലല്ലോ എന്ന ഒരു മനോഗതിയിലാണ് അയാളോട് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇൻ തറനി അൻ അഖല്ല മിൻക മാലം വലദ ഫഅസാ റബ്ബി അയ്യുത്തിയനി ഖൈറൻ മിൻ ജന്നതിക. അങ്ങനെ ഞാനൊന്നുമില്ലാത്തവനായി നീ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തോട്ടങ്ങളെ തരാനും നിന്റെ തോട്ടങ്ങളെ നശിപ്പിക്കുവാനും കഴിയുന്നവനാണ് അള്ളാഹു എന്ന താക്കീത് ആ വിശ്വാസിയായ സുഹൃത്ത് തൻ്റെ സുഹൃത്തിന് നൽകുന്നുണ്ട്. അത് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. എന്നാൽ നേരിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അത് തടുക്കുവാനോ അത് പ്രതിരോധിക്കുവാനോ സാധ്യമല്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്തെല്ലാം അനുഗ്രഹങ്ങളെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തന്നതാണെന്നുള്ള നിലക്ക് മാഷാ അള്ളാഹ് ലാ കുവ്വത്ത ഇല്ലാ ബില്ല എന്ന് മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം. അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ മികവോ അതല്ലെങ്കിൽ പണത്തിൻ്റെ ആധിക്യമോ മറ്റുള്ളവനെ വേദനിപ്പിക്കത്തക്ക വിധത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും നമ്മളിൽ വന്നു പോവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ നല്ലൊരു സംവിധാനം അള്ളാഹു നൽകിയിട്ട് ആ തോട്ടത്തെ തിരിച്ചെടുക്കാനുള്ള കാരണം അയാളുടെ മതപരമായ വിശ്വാസങ്ങളിൽ അത് പ്രതികൂലതയുണ്ടാക്കി തൻ്റെ വിശ്വാസിയായ ഒരു സുഹൃത്തിനോട് അയാൾ അഹങ്കാരത്തോടുകൂടെ തന്നെ സമ്പത്തിൻ്റെ മഹിമയിൽ സംസാരിച്ചു. മാത്രമല്ല, ഇതൊക്കെ അള്ളാഹു തന്നതാണ്, അള്ളാഹുവിന് ഇതൊക്കെ തരാൻ കഴിവുള്ളൂ എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്ന തിരിച്ചറിവ് അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ സത്യത്തിൽ ഇയാൾക്ക് മാത്രമല്ലല്ലോ, പലപ്പോഴും ജീവിത സൗകര്യങ്ങളിൽ ജീവിക്കുന്ന പലർക്കും തോന്നുന്ന ചില തോന്നലുകളാണ്. പക്ഷേ ഈ തോന്നലിൻ്റെ ദുരന്തം എന്തായിരുന്നു എന്ന് നമ്മൾ ഈ ആയത്തുകളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനോഗതി ഈ വ്യക്തിയെപ്പോലെ ആവാൻ പറ്റില്ല എന്ന വലിയ പാഠമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിത സൗകര്യങ്ങളിൽ അഹങ്കരിക്കാതെ, അഹങ്കാരം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാതെ വിനയത്തോടുകൂടെ, അള്ളാഹുവേ നിനക്കല്ലാതെ കഴിവില്ല, നിനക്കല്ലാതെ ശക്തിയില്ല, നീ ഉദ്ദേശിച്ചതേ നടക്കൂ, സംഭവിക്കൂ, നീ തന്നതാണിതെല്ലാം എന്ന വിനയത്തോടെയുള്ള തിരിച്ചറിവും നന്ദിയും നമ്മൾ അള്ളാഹുവിന് കാണിക്കണം. അതിനുള്ള ഒരു പ്രചോദനമാവണം ഇത്. ഇത്തരം വ്യക്തികളെ മാതൃകയാക്കാതിരിക്കുവാനും അത്തരം വ്യക്തികളുടെ സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കുവാനും നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
1: മാഷാഅല്ലാഹ്, നേർരേഖ സമാപിക്കുന്നു. ഈ മനസ്സ് നമുക്കുണ്ടാകരുത്. സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone www.peaceradio.com.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇസ്ലാമിന്റെ ഏറ്റവും പരിപൂർണമായ കാര്യങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിലൂടെയാണ്. വിശ്വാസമെന്ന വലിയ അടിസ്ഥാനം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റു ഇതര ഭാഗങ്ങളായ സ്വഭാവം, ആ സ്വഭാവങ്ങളിൽ സത്യസന്ധതയും നീതിയും സ്നേഹവും കാരുണ്യവും ആർദ്രവവും ഇങ്ങനെ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ട എല്ലാവിധ സ്വഭാവ സംസ്കരണങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സ്വഭാവം ഉണ്ടാകണമെന്നും ഒരു മനുഷ്യൻ്റെ ദൂഷ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് നേർവഴി കാണിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുക്കൽ ചില സഹാബിമാർ ഔസിനി പ്രവാചകനെ നമുക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ആ സ്വഹാബത്തിന് എന്താണോ ന്യൂനതയായിട്ടുള്ളത് ആ ന്യൂനതയെ പരിഹരിക്കാനുള്ള വസിയത്തുകളായിരിക്കും അല്ലെങ്കിൽ ഉപദേശങ്ങളായിരിക്കും പ്രവാചകൻ നൽകുന്നത്. ചില സഹാബിമാർ പ്രവാചകൻ്റെ അടുത്ത് ഉപദേശവുമായി വരുന്ന സമയത്ത് തിരിച്ചു ഉപദേശം കൊടുക്കുന്നത് ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നായിരിക്കും. മറ്റു ചില സഹാബിമാർ വന്ന് ചോദിക്കുന്ന സമയത്ത് നീ നിസ്കാരത്തെ നിലനിർത്തണമെന്നായിരിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ തിരിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് നീ നിൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നായിരിക്കും. അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ന്യൂനതകളും ഫോൾട്ടുകളും ഉള്ളത് ആ ഫോൾട്ടുകൾ മനസ്സിലാക്കി അത് തിരുത്താനുള്ള ചില അവസരങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി മാറ്റാനുള്ള ഉപദേശങ്ങളാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത്. ആ പ്രവാചകന് ഉപദേശിക്കാനുള്ള അവകാശവുമുണ്ട്, അതിനുള്ള ക്വാളിറ്റിയുമുണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ കുറേ ഉപദേശിച്ചു, എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൊന്നുമില്ല, അങ്ങനെ ഒരു പ്രവാചകനല്ല നമ്മുടെ പ്രവാചകൻ. മറിച്ച് ആ പ്രവാചകന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ക്വാളിറ്റികളെയാണ് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചത്. അത് മാനവകുലത്തിന് മാതൃകയാണ്. ഇന്നക അല ഖുലുഖിൻ അദീം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. ആ പ്രവാചകന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മോശത്തരം നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകനെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ പ്രവാചകൻ അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു എന്നാണ്. വീട്ടിലൊരു സ്വഭാവം, നാട്ടിലൊരു സ്വഭാവം അത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന സമയം,

ഭരണാധികാരി എന്ന നിലയ്ക്ക് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വർക്ക് ചെയ്തവർ അവരെല്ലാം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 10 വർഷമാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന് സേവനമനുഷ്ഠിച്ചത്. അനസെ, ഇന്ന കാര്യം ചെയ്തത് ശരിയായിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ ഒരു കുറ്റപ്പെടുത്തുന്ന സംസാരമേ അവിടെ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ എത്രയുണ്ന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചകനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു? കൈഫ കാന ഖുലുഖു റസൂലില്ല, എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ വെറുതെ വാചാലമായിക്കൊണ്ട് ഉപദേശം മാത്രം നൽകുന്ന വ്യക്തിയല്ല, മറിച്ച് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ജീവിച്ചിരിക്കുന്ന ഖുർആനിൻ്റെ പതിപ്പാണ് എന്നാണ് പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ഉപദേശിക്കാൻ ഏറ്റവും ആപ്റ്റായ വ്യക്തിയാണ്. നമ്മൾ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരാകണമെന്ന് അടിസ്ഥാനമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയണത് ഇന്നഹു കാന സിദ്ദീഖ നബിയ, സത്യസന്ധതയുള്ള നബിയായിരുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധതയുള്ളവരാകണം. ആളുകൾ കാണിക്കാനോ ആളുകൾ അറിയാനോ വേണ്ടിയല്ല നമ്മൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. ഇന്ന് കുടുംബജീവിതത്തിൽ സത്യസന്ധത എന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അങ്ങനെ തുടങ്ങി പരസ്പരം വിശ്വാസമില്ലാത്ത, മക്കളെപ്പോലും വിശ്വാസമില്ലാത്ത, കൂടപ്പറപ്പിനെപ്പോലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ ആദർശം എന്തെന്നറിയോ? അത് സത്യസന്ധതയോടുകൂടി എല്ലാ മേഖലയിലും സത്യസന്ധത നിലനിർത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിശ്വാസികളെ വിളിച്ച് പറയാണ്. വക്കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ നിലക്കും സത്യസന്ധത നിലനിർത്തുന്ന സ്വഭാവ സംസ്കരണ ഇടപാടുകളിലും അതുപോലെ തന്നെ എല്ലാവിധ ബന്ധങ്ങളിലും വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലും എല്ലായിടത്തും പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സത്യസന്ധത നിലനിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ എന്തു ചെയ്യണം? സത്യസന്ധത നിലനിർത്തണം. എന്നാൽ ഫ ഇന്ന സിദ്ഖ് യഹ്ദി ഇലൽ ബിർ, ഒരു സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുന്നത്. തെറ്റുകൾ പറയുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥതയായിരിക്കും, പിടിക്കപ്പെട്ടാലോ എന്നത്. ആരെ മുമ്പിലും സത്യം തുറന്നു പറയുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല, അവനൊരു പേടിയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അൽ ബിറു യഹ്ദി ഇലൽ ജന്ന, ആ സ്വർഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് നന്മകൾ മാത്രമാണ്. അപ്പോൾ സത്യസന്ധത നിലനിർത്തുക എന്നത് നന്മയാണ്, ആ നന്മയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. ഇന്ന് സത്യസന്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെയും ഒന്നും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു കൽപ്പിച്ചതെന്നറിയോ, അമാനാത്തുകളെ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കണം എന്നാണ്. അത് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളാകട്ടെ, ഒരുപാട് സമ്പത്ത് പിരിക്കുന്നുണ്ട്. ആ സമ്പത്ത് പിരിക്കുന്നത് പല പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനെന്നും വീട് വയ്ക്കാനെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമ്പത്ത് സമാഹരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പോക്കറ്റടിക്കേണ്ടതെല്ലാം അടിച്ച് അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ കള്ളത്തരം ചെയ്തും മോശത്തരം ചെയ്തും അന്യൻ്റെ പൈസ അപഹരിച്ചും ജീവിക്കാനുള്ളവനല്ല ഒരു മുസ്ലിം, മറിച്ച് അമാനത്തുകളെ നിർവഹിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതൊരു ഈമാനിൻ്റെ ഭാഗം കൂടിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ കഴിയുക, മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ കഴിയുക? അവിടെയാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ ആദർശങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാം എന്നാൽ ചില ആളുകൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ നേടുക എന്നും അതും വളഞ്ഞ വഴിയിലൂടെ നേടുക എന്നും ചില ആളുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾ കൂടുതലായിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്ക് ചൊറിച്ചിലുണ്ടായി. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു വെച്ചത് എന്താ, ഇവർക്ക് കുഴൽപ്പണുണ്ട്, ഇവർ കള്ളപ്പണത്തിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ പല ആളുകളെയും കേരള മണ്ണിൽ നമ്മൾ കണ്ടു.

0: അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തി, കേരളം ഒന്നടങ്കം അവരെ മാറ്റി നിർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അമാനാത്തുകളെ നിർവഹിക്കുവാനാണ് നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അതിന് ആർക്കൊക്കെ ചൊറിച്ചിലുണ്ടായാലും ശരി, അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ കടമയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ ഈമാൻ ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന്, അമാനത്ത് നിർവഹിക്കാത്തവൻ, അവന് ഈമാനില്ല, വിശ്വാസമില്ല എന്നാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ഒരാവശ്യം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മുസ്ലിമിന് ഉണ്ടാവില്ല. ആരെയും വഞ്ചിച്ചോ പ്രയാസപ്പെടുത്തിയിട്ടോ ജീവിക്കേണ്ട ആവശ്യം ഒരു മുസ്ലിമിനില്ല. മാത്രമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൻ്റെ ന്യൂനതകളെ മായ്ച്ച് എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം എഡിറ്റ് ചെയ്ത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വക്താവായി ഒരു സംസ്കാരമുള്ള നല്ലൊരു മനുഷ്യനായി മാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ അധ്യാപനം തന്നെയും അങ്ങനെയാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലും അതിനാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക്, ഏറ്റവും ടോപ്പായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണുമ്പോൾ ഇസ്ലാം എന്നത് ഇത്തരം ഗുണങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിനെ വാർത്തെടുക്കുക എന്നുള്ള, ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ഏറ്റവും നല്ല പെർഫെക്റ്റായ മനുഷ്യനായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. അതുകൊണ്ട് ഇസ്ലാമിനെ ഒന്ന് അടുത്തറിയാൻ എല്ലാവരും ശ്രമിക്കണം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു എന്ന തിരിച്ചറിവുണ്ടാകണം എന്നിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: سبيل الدموع سبيل مريح.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് അവസാനിച്ചു. ഇനി നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ്, പീസ് റേഡിയോ വൈബ്സിൻ്റെ തുടക്കത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഇൻസൈറ്റ് പ്രോഗ്രാമാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാടുണ്ട്. മുസ്തഫ മാസ്റ്റർ, നമ്മൾ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം അല്ലേ?
1: ഓക്കെ.
0: ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ സംസാര വിഷയം
1: മരണാനന്തരം നിഷേധിക്കുന്നവർക്ക് എന്ന വിഷയത്തിലാണ്. ബഹുമാനനായ
0: റഫീഖ് ഇരുവേറ്റിയുടെ സംസാരം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമബദ്, മനുഷ്യരെ പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നശിച്ചുപോയ എല്ലുകൾ വരെ പുനഃസൃഷ്ടിക്കുമെന്നാണ് ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നത്. അതെ, മരിച്ചു കഴിഞ്ഞാൽ നാം മണ്ണോട് ചേർന്ന് നശിച്ചു പോകില്ല. വീണ്ടും അള്ളാഹു മനുഷ്യനെ കൊണ്ടുവരുമെന്നത് തീർച്ചയാണ്. 25 അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 3 വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, മനുഷ്യൻ വിചാരിക്കുകയാണോ അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്. ഈ വചനത്തിൽ നിന്നും വ്യക്തമാണ് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നത്. മനുഷ്യൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്തു വച്ച കാര്യങ്ങൾ നോക്കിക്കാണുന്ന ദിവസം ശിക്ഷിക്കപ്പെടുമെന്ന് തിരിച്ചറിവിൽ നിന്ന് അവിശ്വാസി വിളിച്ചു പറയുന്ന കാര്യമാണ് യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരലോക ജീവിതം സത്യമാണെന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഞങ്ങൾ മണ്ണും അസ്ഥിശകലങ്ങളുമായി മാറിക്കഴിഞ്ഞാലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചവരോട് അല്ലാഹു തആല പറയുന്ന കാര്യമാണിത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, മനുഷ്യ ശരീരത്തെ ശരിയായ വ്യവസ്ഥയിൽ സംവിധാനിച്ചവന് ചിന്നിച്ചിതറിയ അസ്ഥിശകലങ്ങളെ പുനഃസംയോജിപ്പിക്കുക എന്നത് ഒട്ടും വിഷമമുള്ള പ്രയാസമുള്ള കാര്യമല്ല. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അതെ, നാം അവൻ്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. കോടാനുകോടി മനുഷ്യരുടെ വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ്. ലോകത്ത് ഇതുവരെ ജീവിച്ച് മരിച്ചുപോയ കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണെന്ന കാര്യം ആരെയും പുതുതായി പഠിപ്പിക്കേണ്ടതില്ലാത്ത കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണ്. ഫിംഗർ പ്രിന്റ് വെച്ചാണ് പലരും അത് ഓപ്പൺ ചെയ്യുന്നത്. ഗർഭാശയത്തിൽ 3 വിരലുകൾ രൂപം കൊള്ളുകയാണ്. അതോടൊപ്പം അവയിൽ അടയാളങ്ങളും രൂപപ്പെട്ടു വരികയാണ്. മരണം വരെ ഈ അടയാളങ്ങൾക്ക് മാറ്റമില്ല. ഒരേ പോലെയുള്ള ഇരട്ടകളുടെ വിരലടയാളം പോലും വ്യത്യസ്തമാണ്. മരിച്ചു കഴിഞ്ഞാലും തൊലി നശിക്കും വരെ വിരലടയാളം മായുകയില്ല. ശസ്ത്രക്രിയയിലൂടെ വിരലടയാളം മായ്ച്ചു കളയാൻ സാധിക്കില്ല. കാരണം അവക്ക് എത്ര തേയ്മാനം വന്നാലും ശരീരം അത് നേരെയാക്കും. പുരാതന ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഗ്രീക്ക് ചരിത്രാവശിഷ്ടങ്ങളിൽ പലതിലും ഫിംഗർ പ്രിന്റ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരുടെയും വിരലടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന അറിവ് അന്നവർക്കുണ്ടായിരുന്നില്ല. 13 ജീവിച്ച റഷീദുദ്ദീൻ ഹമദാനി അദ്ദേഹത്തിൻ്റെ ജാമിഉത് തവാരിഖ് എന്ന ഗ്രന്ഥത്തിൽ രണ്ടാളുകൾക്ക് ഒരേ തരത്തിലുള്ള വിരലടയാളങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. 17 18 യൂറോപ്പിലെ വിവിധ ശാസ്ത്രജ്ഞന്മാർ വിരലടയാളങ്ങളെ പറ്റി കൂടുതൽ പഠിച്ചിരുന്നു. വിരലടയാളങ്ങൾ എല്ലാവരുടേതും വ്യത്യസ്തങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹൂഗ്ലിയിലെ മുഖ്യ ന്യായാധിപനായിരുന്ന സർ വില്യം ഹെർഷൽ 1858 വിരലടയാളം മാധ്യമമായി തെളിവിനായി ഉപയോഗിച്ചു. പിന്നീട് 1888 സർ ഫ്രാൻസിസ് ഗോൾട്ടൺ വിരലടയാളം ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിൽ വിജയിച്ചു. ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമാണെന്ന കാര്യം ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ട് 2 നൂറ്റാണ്ടുകൾ പോലുമായിട്ടില്ല. എന്നാൽ 14 നൂറ്റാണ്ടു മുമ്പ് ഖുർആൻ ഈ വിഷയത്തിൽ അറിവ് നൽകുന്നുണ്ട്. മനുഷ്യരുടെ വിരൽ തുമ്പ് പോലും വളരെ കൃത്യമായി പരലോകത്ത് അതുപോലെ പുനഃസൃഷ്ടിക്കുമെന്ന പ്രസ്താവനയിൽ തന്നെ ഓരോ മനുഷ്യരുടെയും വിരലടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാം. വിരൽ തുമ്പുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് കൈവിരലുകൾ നിവർത്തിവച്ചാൽ വിരലുകളുടെ വലിപ്പം വ്യത്യസ്തമാണ് എന്നത്. കൗതുകമെന്തെന്ന് വെച്ചാൽ വിരലുകൾ മടക്കുമ്പോൾ എല്ലാം ഒരേ നിരയിൽ വരികയും ചെയ്യുന്നു. വിരലടയാള ശാസ്ത്രത്തിന് ഡക്റ്റിയോഗ്രഫി എന്നാണ് പറയുന്നത്. ഖുർആൻ മനുഷ്യവചനങ്ങളല്ല എന്ന് തെളിയിക്കുന്നതാണ് വിരലടയാളവുമായി യാതൊരു പഠനമോ പഠനശാഖയോ ഇല്ലാത്ത കാലത്ത് എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു വഹിയിലൂടെ നൽകിയ ഈ വചനങ്ങൾ ഓതിവെച്ചത്. പരലോകത്ത് നിഷേധിക്കുന്ന ആളുകൾ പറയുന്നു, യഖൂലുന അഇന്ന ലമർദൂദുന ഫിൽ ഹാഫിറ അഇദ കുന്ന ഇലാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറതുൻ ഖാസിറ. അവർ പറയും, തീർച്ചയായും നാം നമ്മുടെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാണ്, നാം ജീർണിച്ച് എല്ലുകളായി കഴിഞ്ഞാലും. അവർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചു വരവായിരിക്കുമത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിലും ആഖിറത്ത് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വളറബ ലന മസല വനസിയ ഖൽഖഹു ഖാല മൻ യുഹയിൽ ഇലാമ വഹിയ റമീം. അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? ഖുൽ യുഹയീഹല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ്. സ്വന്തം ഉത്ഭവത്തെക്കുറിച്ച് പോലും വിസ്മരിച്ചുകൊണ്ട് ആരാണ് ഈ എല്ലുകളെല്ലാം ജീർണിച്ച് തുരുമ്പലായ ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്ന് ചോദിക്കുന്ന മനുഷ്യൻ എന്തൊരു ദാർഢ്യമാണ് കാണിക്കുന്നത്! അവനെ നിസ്സാരമായ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് ഈ നിലയിലെത്തിച്ച അള്ളാഹുവിൻ്റെ പ്രത്യക്ഷ എതിരാളിയല്ലയോ അവൻ? അള്ളാഹു തആല ഈ വചനങ്ങളിലൂടെ തന്നെയും പരലോകത്തെ നിഷേധിച്ച ആളുകൾക്ക് ശക്തമായ മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരാണെന്ന് അവർ കണക്കാക്കിയില്ല. വമഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ. നിശ്ചയമായും അവന്റെ കാര്യം, അവൻ ഒരു വസ്തു അഥവാ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനെക്കുറിച്ച് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടു, അപ്പോഴത് ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മരണാനന്തര ജീവിതം നിഷേധിക്കുന്നവർക്ക് മറുപടി നൽകുന്നുണ്ട്. സൂറത്തു മറിയമിലെ 66-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വയഖൂലുൽ ഇൻസാനു ഐദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മനുഷ്യൻ പറയുന്നു, ഞാൻ മരണപ്പെട്ടു പോയാലുണ്ടോ ജീവനുള്ളവനായി പിന്നെ പുറത്തു കൊണ്ടുവരപ്പെടുന്നു? അത് സംഭവ്യമല്ല എന്ന്. അവല യദ്കുറുൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശയ്യ. മനുഷ്യൻ ഓർക്കുന്നില്ലേ, താൻ യാതൊന്നും ആയിരുന്നില്ലാത്ത ഘട്ടത്തിൽ മുമ്പ് അവനെ നാം പടച്ചുണ്ടാക്കിയിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് കാണാം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖ സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത ബലാ ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അവർക്ക് കണ്ടുകൂടെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്തവനായ അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്നവൻ തന്നെയാണ്. അല്ലാതെ നിശ്ചയമായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ അർത്ഥവത്തായ ചിന്താർഹമായ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ. നിഷേധികൾക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിം മിനൽ ബഅ്തി ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ ഥുമ്മ മിൻ നുത്ഫ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم. മനുഷ്യരെ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക, തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. നാം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാൻ വേണ്ടിയാണ് ഇത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നുതുഫ, അലഖ, മുലഖ എന്നിങ്ങനെയുള്ള വിസ്മയിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ജനിച്ചതിനു ശേഷം മനുഷ്യൻ വിവിധ ഘട്ടങ്ങൾ പിന്നിടുന്നതാണ് രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്നത്. ونقر في الارحام ما نشاء الى اجل مسمى ثم نخرجكم طفلا ثم لتبلغوا اشدكم ومنكم من يتوفى ومنكم من يرد الى ارض للعمر لكي لا يعلم من بعد علم شيئا. നാം ഉദ്ദേശിക്കുന്നതിനെ നിശ്ചിതമായ ഒരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. അനന്തരം നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണശക്തി പ്രാപിക്കുന്നതുവരെ നാം നിങ്ങളെ വളർത്തുന്നു. നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അറിവുണ്ടായിരുന്നതിനു ശേഷം യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല പറയുന്നത് അത്ഭുതമാണ്. അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു. അത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ളതാകുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർദ ബഅദ മൗതിഹ വകദാലിക തുഖ്രജൂൻ. നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഭൂമിയുടെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിനവൻ ജീവൻ നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് മനുഷ്യൻ ഉത്ഭവിക്കുന്നു, മുട്ടയിൽ നിന്ന് പറവുകൾ പുറത്തു വരുന്നു, മറിച്ച് മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരുന്നു, പക്ഷിയിൽ നിന്ന് മുട്ടയും, ഇങ്ങനെ നിർജീവമായതിൽ നിന്ന് ജീവികളും, ജീവികളിൽ നിന്ന് നിർജീവമായ വസ്തുക്കളും പുറത്തു വരുന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഉണങ്ങി വരണ്ട് തരിശും ഉപയോഗശൂന്യവുമായി കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിച്ച ശേഷം സസ്യലതാദികളാൽ അത് ജീവസുള്ളതും ചൈതന്യമുള്ളതായി മാറുന്നു. ഇതേ പ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ മരണാനന്തര സ്ഥിതിയും. അവൻ മരണമടഞ്ഞ ശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നും അതിൽ അസാംഗത്യമായി ഒന്നുമില്ലെന്നും ഉള്ളതിന് ഇതെല്ലാം തെളിവാണ്. ചിന്തിക്കുക, ജീവിതത്തെ നന്നാക്കുക. വാഹിർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാഹ്, ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മരണാനന്തരം നിഷേധിക്കുന്നവർക്ക് ഈ വിഷയത്തിലെ സംസാരമാണ് ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. നമ്മളൊപ്പം ഉണ്ടായിരുന്നത് റഫീഖ് ഇരുവേറ്റി.
1: മാഷാല്ലാഹ്, നമ്മൾ ഇപ്പോൾ ഒരു സംസാരം കേട്ട് കഴിഞ്ഞു. ഇന്ന് എന്തോ ഒന്ന് ഒത്തു വന്നതുപോലെ നമുക്ക് തോന്നുകയാണ്. നമ്മുടെ സ്വരത്തിലും ഇനി ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത് മരണവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, നിശ്ചയം മരണം.
0: മരണം ആ ഒരു ഗാനമാണ് അല്ലേ? നൗഷാദ് താനാളൂരിൻ്റെ ശബ്ദമാണ്. നമ്മൾ ഈ ഗാനം റേഡിയോയിൽ പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗാനം. ഒപ്പം ഈ ഗാനത്തോടൊപ്പം അതിൻ്റെ വരികളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന അത്രയും എന്താ പറയുക, നമ്മൾ യാത്രയൊക്കെ നിശ്ചലമാകുന്ന രൂപത്തിലുള്ളൊരു വരികളിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്വരം കേൾക്കുന്നത്.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്വരം, നിശ്ചയം മരണം എന്ന ഗാനവുമായി നൌഷാദ് താനാളൂരാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യവിചാരം. നമ്മൾ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലെ ഒരു ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യവിചാരം കൈകാര്യം ചെയ്യുന്നത്.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവരാണ്.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഫവാസ് അലിയാണ്. ഡോക്ടർക്ക് ഹൃദ്യമായി സ്വാഗതം. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയം പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ക്യാൻസറിൽ പെട്ടൊന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ എന്നുള്ളത്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പല ആൾക്കും മൂത്ര സംബന്ധമായ അസുഖം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി അസുഖത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ?
3: ഓക്കെ. അപ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പോലത്തെ പറഞ്ഞ അതിലധികം ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പ്രായമായവരിൽ കാണുന്ന ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിനെ ചികിത്സിക്കണോ വേണ്ടേ എന്നുള്ളത് പലരും രണ്ട് വട്ടം ആലോചിച്ചതിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്.
2: രോഗിയുടെ ബന്ധുക്കൾക്കും അതിൽ ചികിത്സയിൽ കുറച്ച് എത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ?
3: പക്ഷേ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ഈ ബ്രസ്റ്റ് ഈ സ്തനാർബുദം പോലെ തന്നെ. പ്രാരംഭ ദിശയിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ വളരെ ചെറിയ ചികിത്സ കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രനാളി തുടങ്ങുന്ന ഭാഗത്ത്,
2: ബ്ലാഡറിൻ്റെ തൊട്ടതാണ്,
3: ബ്ലാഡറിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു അവയവമാണ്. അവ ഉണ്ടാക്കുന്ന ദ്രാവകം നമ്മുടെ ശുക്ലത്തിലേക്ക്, നമ്മുടെ ബീജങ്ങൾക്ക് വളരെയധികം ന്യൂട്രീഷണൽ മെറ്റീരിയൽ, അതായത് ധാതുക്കൾ നൽകി പോഷകം നൽകുന്ന ഒരു ഒരു നീരാണ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അവയിൽ നിന്ന് ഉത്തേജനം കൊണ്ട് വളരുന്ന അവയവങ്ങളാണ്.
2: ഓക്കെ.
3: അത് കുറേ കാലം കഴിഞ്ഞാൽ അവയുടെ വളർച്ച ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മൂലം തന്നെ അത് കൂടിക്കൂടി വന്നേക്കാം. അതിൽ നിന്ന് തന്നെ ക്യാൻസർ ഉത്ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കണക്കുകൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് വളരെ കൂടുതലാണ്. ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ കുറവാണ്. അത് കാരണം കണ്ടുപിടിക്കുന്നതും സ്ക്രീനിങ്ങും വളരെ കുറവായതുകൊണ്ട് തന്നെ. നമ്മുടെ കേരളത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഏകദേശം പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ രീതിയിൽ നമ്മൾ രണ്ടാമതായിട്ട് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. അതായത് കേരളത്തിലെ രണ്ടാമത്തെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ശ്വാസകോശം കഴിഞ്ഞാൽ തൊണ്ടയിലും വായിലുള്ള ക്യാൻസർ തന്നെയാണ്. അത് പുകയില ഉപയോഗം തന്നെ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. മൂന്നാമതായിട്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും കോളറക്റ്റൻ വൻകുടലിലുള്ള ക്യാൻസറുകളും അത് ഏകദേശം നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം കുറേ അധികം ആൾക്കാർക്കും അവർക്ക് പ്രായമാകുമ്പോൾ ഈ ക്യാൻസർ കണ്ടേക്കാം. പക്ഷേ അത് അവർക്ക് പ്രശ്നമുണ്ടാക്കാതെ അവരുടെ ജീവിതകാലം മൊത്തം കുഴപ്പമില്ലാതെ അവർ പോയേക്കാം. പക്ഷേ ചിലർക്ക് അത് പ്രശ്നമുണ്ടാക്കാം. ആ പ്രശ്നമുണ്ടാക്കുന്നത് എന്തൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
2: എന്തൊക്കെയാണ് രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ?
3: കാര്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ക്യാൻസർ വരുമ്പോൾ പ്രോസ്റ്റേറ്റ് തടിച്ചതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പ്രോസ്റ്റേറ്റ് തടിക്കുന്നതും ക്യാൻസറും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പ് എന്ന് പറയുന്നത് ബ്രിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അത് പ്രശ്നമുള്ളതല്ല. അത് മൂത്രത്തിൻ്റെ ഒഴുക്കിനെ തടച്ചിൽ വരുത്തി ആൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ കിട്ടാതിരിക്കുകയും ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒഴിഞ്ഞു പോവാതിരിക്കുന്നതും അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള സ്ട്രീം, അത് കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. പൂർണ്ണമായി ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരവസ്ഥ
2: ഫുള്ളായിട്ട്
3: പോവുകയില്ല,
2: പൂർണ്ണമായിട്ട് പോകില്ല, വീണ്ടും കൂടി ഒഴിക്കേണ്ടി
3: വരും. അപ്പോൾ ഇതാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ ലക്ഷണം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും വരാനുള്ള സാധ്യത
2: ഉണ്ടാവാം.
3: ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വേറെ സ്ഥലങ്ങളിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്കാര്യമായിട്ട് എല്ലിലേക്കാണ് അത് ബാധിക്കാറ്. ഊരവേദന, രാത്രിയുള്ള പ്രത്യേകിച്ചുള്ള ഊരവേദന, അല്ലെങ്കിൽ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പിലേക്കുള്ള വേദന കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് വളരെ റയറായിട്ട് പൊട്ടലിലേക്കും കലാശിക്കാറുണ്ട്, എല്ല് പൊട്ടുന്ന അവസ്ഥയിൽ.
2: അങ്ങനെ വേദന അല്ലെങ്കിൽ പൊട്ടലൊക്കെ എല്ല് ഡോക്ടറെ പോകുമ്പോൾ എല്ല് ഡോക്ടർ എക്സ്റേ എടുക്കുമ്പോഴാണ്
3: ഇത്
2: സാധാരണ ഒരു അസുഖമല്ല, ക്യാൻസർ
3: ആണ്
2: എല്ലിനെ ബാധിച്ചാണെന്ന് മനസ്സിലാക്കുക.
3: എന്നാൽ കൂടെ ആ സ്ഥിതിയിൽ കണ്ടുപിടിക്കുമ്പോൾ പോലും ഇത് നല്ല രീതിയിൽ നമുക്ക് ചികിത്സ കൺട്രോൾ ആക്കാൻ പറ്റുന്ന അസുഖമാണെന്നുള്ള പലതും മറന്നു പോകാറുണ്ട്. ഇത് കൂടാതെ മൂത്രം ഒഴിക്കുമ്പോൾ രക്തം കലർന്നുള്ള മൂത്രവും ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൽ കാണാറുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരുമ്പോൾ തന്നെ അത് മൂലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടി വളരാനുള്ള സാധ്യത കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ മലം പോവാനുള്ള ബുദ്ധിമുട്ടുകളായും
2: മലബന്ധമായി
3: ഈവൻ റെക്ടൽ ക്യാൻസർ ആണെന്ന് പോലും പലരും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിനെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അത് മൂലത്തിൻ്റെ ഉള്ളിലേക്ക് വളർന്ന് അത് റെക്ടൽ ക്യാൻസർ പോലെ, അതായത് മലാശയ ക്യാൻസറായിട്ട് ചിലർക്ക്
2: അനുഭവിക്കാൻ സാധ്യത. അപ്പോൾ പ്രധാനമായിട്ടും മൂത്ര സംബന്ധമായ പ്രയാസങ്ങൾ, അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ സ്ട്രീം കുറയാം, ഫുള്ള് മൂത്രം പൂർണ്ണമായിട്ട് പോയതായിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും മൂത്രമൊക്കെ തോന്നാം, ഇങ്ങനെ അർജൻസി ആൻഡ് ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ തോന്നാം, പെട്ടെന്ന് പോകേണ്ടി വരിക, പോകുമ്പോൾ ഫുള്ളായിട്ട് പോവാതിരിക്കുക, അങ്ങനത്തെ പ്രയാസങ്ങളാണ് ഒന്ന്. അതതിൻ്റെ പ്രഷർ എഫക്റ്റ് കാരണമാണ്, അത്
3: മൂത്രനാളിൽ
2: വരുന്ന ചെലുത്തുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. പിന്നീട് ഇത് ചില സമയത്ത് മൂത്രത്തിൽ രക്തക്കളർ ഉണ്ടാവുക, വിരളമായിട്ട് ഇത് എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ല് സംബന്ധമായ വേദനകൾ, പ്രത്യേകിച്ച് നട്ടിലിനെ ബാധിക്കുമ്പോൾ ബാക്ക് പെയിന്, പെൽവിസിനെ ബാധിക്കുമ്പോൾ ഇടുപ്പെല്ലിൽ വേദന തുടങ്ങിയ പ്രശ്നം.
3: ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വരുന്നത് ഒരു 70 വയസ്സ് മേലെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രായത്തിൻ്റെ അല്ലേ എന്നുള്ള ഒരു സംശയത്തിൽ അത് മിക്കവാറും നെഗ്ലക്ട് ചെയ്യപ്പെടാൻ,
2: ആയപ്പോൾ വേദനയൊക്കെ
3: സ്വാഭാവികമാണ് എന്നുള്ള ഒരു ഇതിൽ ടെസ്റ്റ് ചെയ്യുകയും ഇത് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രായമുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: അപ്പൊ അതൊന്ന്
3: ഇതിന്
2: ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ അതൊന്ന് കാര്യമായിട്ട് എടുക്കണം. കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം തുടക്കത്തിൽ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സ വളരെ ഫലപ്രദമായി
3: ചെയ്യാവുന്ന ഒരു ക്യാൻസറാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതും ഒരു ക്യാൻസറാണ്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ബ്ലഡിലെ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ അധികവും നമുക്ക് കണ്ടുപിടിക്കാം. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ അല്ലെങ്കിൽ PSA, അതിൽ ഫ്രീ PSA, ടോട്ടൽ PSA റേഷ്യോ വെച്ചിട്ടും അല്ലെങ്കിൽ PSA ചെയ്തുകൊണ്ടും നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും PSA കൂടിയതുകൊണ്ട് ക്യാൻസറാണെന്ന് പറയാൻ പറ്റില്ല. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയയിലും PSA കൂടാം, പക്ഷെ അത് ഒരു പരിധി വിട്ട് കൂടുമ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്നുള്ള സംശയം നമ്മുടെ ബലപ്പെടുന്നതാണ്.
2: ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു.
3: യെസ്,
2: ഇതിൻ്റെ രോഗി ഈ ഒരു ലക്ഷണങ്ങളുമായിട്ട് ഫസ്റ്റ് സ്വാഭാവികമായിട്ടും എത്തുക യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക്.
3: യെസ്,
2: എത്തുക. അപ്പോൾ യൂറോളജിസ്റ്റ് സാധാരണഗതിയിൽ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും?
3: യൂറോളജിസ്റ്റ് സാധാരണ രീതിയിൽ
2: ഫസ്റ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് പരിശോധന
3: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നമ്മളൊരു രോഗിയെ കാണുമ്പോൾ ആദ്യം പരിശോധനയാണ് നടത്തേണ്ടത്.
2: രോഗലക്ഷണങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടതിന് ശേഷം
3: പരിശോധന നടത്തും. അപ്പോൾ ഈ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതായത് മൂലത്തിൻ്റെ ഉള്ളിലൂടെ കൈ വിരൽ നോക്കിക്കഴിഞ്ഞാൽ പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയും. നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ, അതായത് അതിൻ്റെ പിറകു ഭാഗം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. അത് തൊട്ടു നോക്കുമ്പോൾ തന്നെ അതൊരു ഹാർഡ് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ, അതിൽ നല്ല കട്ടിയോടുകൂടിയുള്ള പ്രോസ്റ്റേറ്റാണ്, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. പക്ഷേ എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും നമുക്ക് അങ്ങനെ പരിശോധിച്ചുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മുൻപക്ഷത്ത് വരുന്ന ക്യാൻസറുകൾ നമ്മൾ ആ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മിസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ വേറെ വല്ല കയലകൾ വീങ്ങിയൊക്കെ ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുക, അല്ലെ വരിക. അപ്പോൾ ആ കയലകൾ വീങ്ങി നോക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും ക്യാൻസറാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴായിരിക്കും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറാണെന്ന് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഈ മൂത്രനാളിയുടെ മൂത്രത്തിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ അവർ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചിലപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഈ പ്രായമുള്ള ആളല്ലേ ഒരു ക്യാൻസർ വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചികിത്സിച്ചിട്ട് എന്ത് ചെയ്യുവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരുടെയും മനസ്സിലൂടെ കടന്നു പോവുക. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിച്ച് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയല്ല. ആളെ വളരെ നോർമലായിട്ട് കൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ വഴിയൊക്കെ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഒരു അയാളുടെ ഒരു ചെറിയ വീക്ക് പോയിൻ്റ്, എപ്പോഴും അയാൾക്ക് ഹോർമോണുകളുടെ അനുസൃതമായിട്ട് വളരുന്ന അവയവമാണ് തുടക്കത്തിൽ. പിന്നീടാണ് അവ ഹോർമോണുകളെ വ്യത്യാസപ്പെടാതെ രീതിയിൽ വളരാൻ തുടങ്ങുന്നത്. അപ്പം തുടക്ക ദിശയിൽ അവർ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ ആയിട്ട് ചികിത്സ ചെയ്താൽ, അല്ലെങ്കിൽ ആൻഡ്രിജൻ ഡിപ്രിവേഷൻ തെറാപ്പി എന്ന് ഞങ്ങൾ പറയും, അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്ക സമയത്ത് അത് ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ്, ഒന്ന് നമുക്ക് വൃഷ്ണം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. വൃഷ്ണം റിമൂവ് ചെയ്യുന്നത് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ വൃഷ്ണം റിമൂവ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് 3 മാസത്തിലൊരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനുകളാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല രീതിയിൽ ചുരുക്കം വരും. 4th സ്റ്റേജ് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പുതിയ രീതിയിലുള്ള ചികിത്സാവിധികളായിട്ടുള്ള വേറെ ഹോർമോൺ ഡിപ്രിവേഷൻ തെറാപ്പീസും ആൻഡ്രജൻ റിസപ്റ്റർ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ആൻഡ്രജൻ്റെ ലെവൽ വീണ്ടും കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിളാണ്. പക്ഷേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാവുന്നതാണ്.
2: ഓക്കെ, ഇനി ഇതിൽ എന്താ മൂത്രത്തടസ്സമായി ബന്ധപ്പെട്ട് വരുന്നതിൽ മെജോറിറ്റി ആൾക്കും ക്യാൻസർ ആകുകയില്ല എന്ന് പറഞ്ഞല്ലോ, അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ജസ്റ്റ് ഒരു വളർച്ച BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന അവസ്ഥ മാത്രമേ ഒന്നാണ്. അതും ക്യാൻസറും തമ്മിൽ വേർതിരിക്കുന്നത് എവിടെയാണ്? എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെടുന്നത്? ഐ മീൻ അത് രണ്ട് സെപ്പറേറ്റ്.
3: BPH എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. അത് നൊഡുലറായിട്ട് പല സ്ഥലങ്ങളിലും പ്രോസ്റ്റേറ്റ് വളർന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു കോശം, ആ ഒരു കോശക്കൂട്ടങ്ങളിൽ ഒരു കോശക്കൂട്ടത്തിന് ജനിതക വ്യതിയാനം വരുന്നത് വഴി അവ കൺട്രോൾ ഇല്ലാതെ വളരുന്ന സ്പീഡ് കൂടി വളരുന്ന അവസ്ഥയാണ് പ്രോസ്റ്റേറ്റ്.
2: രണ്ടും സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയുമോ?
3: സ്കാനിങ് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തിക്കോളാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു MRI സ്കാനും കൂടി നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രാരംഭഗതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. MRI സ്കാനിൽ നമുക്ക് സംശയമേ, അത് പൈറാറ്റ് സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റം വഴിയാണ് അതിൻ്റെ സംശയം നമ്മൾ വെളിപ്പെടുത്താറ്. അതിനുശേഷം നമുക്ക് ആ സ്ഥലങ്ങളിൽ തന്നെ ബയോപ്സി എടുത്ത് ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. തുടക്കസ്ഥിതിയിൽ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാവുന്നതാണ്. അതിന് സർജറി നിർബന്ധമല്ല. നമുക്ക് പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ അത് ഏത് ടൈപ്പാണ്, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കണോ വേണ്ടേ എന്ന് തന്നെ തീരുമാനിക്കുക. ചില ആൾക്കാർക്ക് അവർക്ക് പ്രായം, നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്, ചിലപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചേക്കാം. ആ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അത് അയാളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തിക്കൊള്ളുന്നില്ല.
2: മൂത്രം
3: മാത്രം അതിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത്
2: ചില സാധാരണഗതിയിൽ എന്താ പറയുക ഭയങ്കര അഗ്രസീവായിട്ട് വളരുന്ന ഒരു ക്യാൻസർ അല്ല.
3: പക്ഷെ ചില കേസുകളിൽ അങ്ങനെ ആയിരിക്കാം. അതിന് നമ്മൾ ആ ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ഓരോ കോശത്തിൻ്റെയും അതിൻ്റെ, അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഓരോ കോശവും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും വരുന്ന ക്യാൻസർ വ്യത്യസ്തമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടച്ച് ഒരു കൂട്ടിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് അവയെ നമ്മൾ ചികിത്സിക്കാൻ പ്രാപ്തരായിരിക്കണം. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് ഗ്രേഡാണ് വരുന്നത്, ആ ഗ്രേഡിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ പ്രാരംഭിച്ച് തന്നെ ഹയർ ഗ്രേഡാണെങ്കിൽ എന്തായാലും ചികിത്സിച്ചേ മതിയാകും. അതുകൂടെ തന്നെ അത് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നോക്കിയാണ് ചികിത്സ കൊടുക്കാറ്. അത് തന്നെ നമുക്ക് മരുന്ന് കൊടു, ഈ ആൻഡ്രജൻ ഡിപ്രിവേഷൻ തെറാപ്പി കുറേ കാലത്തേക്ക് തുടരാണ്ടി വരാറില്ല. അത് 2 വർഷത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാറുണ്ട്, അത് തുടക്കസ്ഥിതിയിലാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റേഡിയേഷൻ, അതായത് അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ഭാഗത്തേക്ക് റേഡിയേഷൻ കൊടുക്കുകയോ സർജറി ചെയ്യുകയോ ചെയ്യാം. നിർബന്ധമായി സർജറി ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. റേഡിയേഷനും ഒരു ഓപ്ഷനാണ്. സർജറിയിൽ തന്നെ നൂതനമായ റോബോട്ടിക് സർജറികളെല്ലാം പ്രോസ്റ്റേറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കാർസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന രീതിയിൽ സർജറികൾ ഇന്ന് അവൈലബിൾ ആണ്.
2: സർജറി ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും
3: മാറ്റാൻ കഴിയുന്ന രോഗം തന്നെയാണ്. പക്ഷേ സർജ ചിലർക്ക് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സർജറിയുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ, അവർക്ക് കൂടെയുള്ള ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസും,
2: ശരീരത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ,
3: അപ്പൊ അത് ഫിറ്റ്നസ് കിട്ടാത്തതും പല പ്രശ്നങ്ങളും കാരണമാണ് പലപ്പോഴും ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം പലരും എടുക്കുക. അപ്പൊ ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കണ്ട,
2: സർജറി ഓക്കെ. ഇനി ഇതൊരു തവണ സർജറി ചെയ്തോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ കീമോതെറാപ്പി ചെയ്തോ ഒക്കെ,
3: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വളരെ റെയർ ആയിട്ട് നമ്മൾ കീമോതെറാപ്പി ഉപയോഗിക്കാറുള്ളൂ. നാലാമത്തെ സ്റ്റേജുകളിൽ അതും പ്രായത്തിനനുസരിച്ചിട്ടാണ്, വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ കീമോതെറാപ്പി കൊടുക്കാറില്ല.
2: ഹോർമോൺ തെറാപ്പി തന്നെ
3: നല്ല രീതിയിൽ ഫലം കിട്ടാൻ
2: ചെയ്യും. അങ്ങനെ ചെയ്ത് ഫലം കിട്ടിയ ആൾക്ക് പിന്നീട് ഇത് റിക്കറൻസ് വരാൻ, വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യത,
3: സാധ്യതകൾ ഓരോ ഗ്രേഡിനനുസരിച്ചും അതിൻ്റെ കഴലകളിലേക്കുള്ള സ്പ്രെഡിനനുസരിച്ചും എല്ലാം വ്യത്യസ്തമായിരിക്കും. തിരിച്ചു വരില്ല 100% നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ചു വരികയാണെങ്കിലും ഇതേ രീതിയിലുള്ള ചികിത്സകൾ കൊണ്ട് നമുക്ക് കുറെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം.
2: ഫോളോ അപ്പ് നിർബന്ധമാണ്.
3: ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ഫോളോ അപ്പ് അല്ല, അവരുടെ പ്രായത്തിനും അവരുടെ ജീവിതത്തിൻ്റെ ചര്യകളെയും അവരുടെ കൂടെയുള്ള അസുഖങ്ങളെയൊക്കെ അനുസരിച്ചാണ് അവരുടെ ഫോളോ അപ്പുകളും നമ്മൾ യൂഷ്വലി പ്ലാൻ ചെയ്യാറ്.
2: അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നാൽ അത് ശരീരത്തിൻ്റെ എല്ലാ അവയങ്ങളെയും ബാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ചികിത്സിക്കാതിരിക്കണ്ട. ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് തന്നെ വേണം. അതിനെ അവരുടെ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ അധികരിക്കാത്ത രീതിയിൽ, എന്നാലുള്ള പ്രയാസങ്ങൾ കുറക്കാവുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട്. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത, അവരുടെ മറ്റു ശാരീരിക അവയവങ്ങളുടെ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുള്ള ചികിത്സയും ഇന്നുണ്ട്. സർജറി മാത്രമല്ല ഓപ്ഷൻ, സർജറിയും ഓപ്ഷനായിട്ടുണ്ട്. അതും അധികം പ്രയാസപ്പെടുത്താത്ത സർജറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായമുള്ള ആളുകൾക്കാണിത്
3: അതുകൊണ്ട്
2: തന്നെ ചികിത്സിക്കാതിരിക്കരുത് എന്ന് തന്നെയാണ്. വീണ്ടും
3: ചികിത്സിക്കുന്നതുകൊണ്ട് എന്താണ് ഈ യഥാർത്ഥ ഗുണങ്ങൾ? ഈ വേദനയ്ക്കുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ചികിത്സ വഴി കൊണ്ടുവരാൻ കഴിയും. അവർക്ക് കിടപ്പിലായ ആൾക്കാരുണ്ടാവാം, അവർക്ക് നീറ്റ് നടക്കാൻ കഴിയും. ചിലപ്പോൾ ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇതില് സുഷുമ്ന നാഡിനെയൊക്കെ ബാധിച്ചേക്കാം. ഇത് വളർന്നിട്ടേ ആ സുഷുമ്ന നാഡിനെ ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നടക്കാനും അയാളുടെ ദിനചര്യകൾ ചെയ്യാനും വേറൊരാളുടെ സഹായത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിക്കാതെ നമുക്ക് കഴിയുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റാറുണ്ട്.
2: ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും സ്റ്റെപ്പുകൾ നമുക്ക് പറയാനുണ്ടോ?
3: പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും ഇത് നമ്മുടെ വ്യായാമക്കുറവ്, അമിതവണ്ണം, ഒരു പരിധിവരെ നമ്മുടെ ദുശീലങ്ങൾ, സ്മോക്കിങ്ങിനൊക്കെ ചെറിയൊരു റോളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാമിലിയലായിട്ടുള്ള ജനിതകമായ കാര്യങ്ങൾ, ഫാമിലി ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് വീട്ടിൽ ഉപ്പയ്ക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മുടെ ജനറേഷൻ വീട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതേപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ബ്രാക്ക റിലേറ്റഡ്, ബ്രാക്ക ജീൻ മ്യൂട്ടേറ്റഡ് റിലേഷൻ മ്യൂട്ടേഷൻ റിലേറ്റഡ് ക്യാൻസേഴ്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും വരാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്പെസിഫിക് സ്ക്രീനിങ് നേരത്തെ തന്നെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്.
2: സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കുക?
3: നമ്മൾ യൂഷ്വലി PSA അൾട്രാസൗണ്ടും അതേപോലെ MRI പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ MRI എടുക്കാനാണ് പറയാറ്.
2: അത് ഓരോരുത്തരുടെയും
3: സമയത്തിന് അത് യൂഷ്വലി വീട്ടിൽ വന്ന ആദ്യത്തെ ആൾക്ക് വന്നതിന് 10 വർഷം മുമ്പ് വരെ തുടങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞ് നോക്കിയാൽ തന്നെ മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ പ്രാരംഭ ദശയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഫാമിലിയിലൂടെയൊക്കെ റൺ ചെയ്യുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഈ ബ്രാക്ക മ്യൂട്ടേഷൻ റിലേറ്റഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമുക്ക് കുറച്ചും കൂടി നേരത്തെ സ്ക്രീനിങ് ഒരു 50 വയസ്സ് മുതൽ തുടങ്ങുന്നത് വളരെയധികം നന്നായിരിക്കും.
2: ഓക്കെ, അപ്പോൾ ദുശീലങ്ങൾ വിടിയ, അമിതവണ്ണം ഒഴിവാക്കുക,
3: വ്യായാമം
2: ശീലമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് സ്ക്രീനിങ് നമ്മൾ നിർദ്ദേശിക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ല, ക്യാൻസർ വന്നു എന്നാൽ പോലും ചികിത്സിക്കാൻ ഭയക്കേണ്ടതില്ല. ചികിത്സ ഫലപ്രദമാണ്, ലളിതമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാൽ പലപ്പോഴും ക്യാൻസറിൻ്റെ ഡോക്ടർ മാത്രമേ ഒഴികെ ബാക്കി എല്ലാവരും കാണുന്ന ഒരു സ്വഭാവം കൂടി ആൾക്കാർക്കുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ദോഹം വരുത്തുന്ന രീതിയിലൊരു ചികിത്സ ക്യാൻസറിൻ്റെ ഡോക്ടർ തരില്ല എന്നുകൂടി ഓർപ്പിക്കുക. കാരണം ചില പലപ്പോഴും നമ്മൾ അവരെ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. കാരണം അത്രയും കാലം അവർക്ക് കുഴപ്പമില്ല, പക്ഷെ ആ സമയം അത്രയും അവർക്ക് വേദനകളും മറ്റേതൊക്കെ ഉണ്ടാവും. വേദനകളും പ്രയാസങ്ങളും മാക്സിമം കുറയ്ക്കുക എന്നുള്ളതും കൂടി ഈ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
2: അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമായാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ച പെരുന്തണ കിംസ് അൽഷിഫ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിലെ ഡോക്ടർ ഫവാസ് അലിക്ക് ഹൃദ്യമായി നന്ദിയിരിക്കുന്നു. മറ്റൊരു എപ്പിസോഡായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങളിൽ വളരെ ഗഹനമായ ചർച്ചകളും അറിവുകളും നമുക്ക് നൽകിയ ആരോഗ്യവിചാരം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. അതിൽ പങ്കെടുത്തവർ ഡോക്ടർ ഫവാസ് അലി എം, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് കൺസൾട്ടൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ചേർന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
0: മാഷാല്ലാ, നമ്മൾ ഒരു രോഗത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ആരോഗ്യ വിചാരത്തിൽ കേട്ട് കഴിഞ്ഞത്. ഇനി ഇൻഷാല്ലാ നമ്മൾ രോഗികളായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രാർത്ഥനകളാണ് എന്ന് പഠിക്കാം. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു നൽകുന്നത് സഫീർ അൽഹിക്കമിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥന പഠനം ശ്രോതാക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ കാണാൻ ചെന്നാൽ പ്രാർത്ഥിക്കാനായി നമ്മോട് പഠിപ്പിച്ച കുറേ പ്രാർത്ഥനകളും ദിക്കറുകളും ഉണ്ട്. അതിൽ ഒരു ദിക്കറിൻ്റെ ഒരു പ്രാർത്ഥനയുടെ പകുതിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ റബ്ബൻ നാസി അദിഹി ബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി എന്നാണ്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ്? അതിപ്രകാരമാണ്: ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില ഉച്ചാരണങ്ങളുണ്ട്. ഒന്ന്, ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് എന്നതിന് ശേഷം ഷിഫാ അൻ ലാ യുഗാദിറു, യുഗാദിറു എന്നിടത്ത് ഗ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ഗ യുഗാ യുഗാദിറു, അവിടെ ദാലാണ്. അപൂർവം ചിലരെങ്കിലും ദാലായി ഉച്ചരിക്കുക, യുഗാദിറു എന്ന് ഉച്ചരിക്കുന്നത് കാണാറുണ്ട്. യുഗാദിറു എന്നത് ദാലല്ല, അവിടെ യുഗാദിറു ദാല് തന്നെയാണുള്ളത്. സഖമൻ, സഖമൻ എന്നിടത്ത് ഖാഫ്, അത് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് സഖമൻ. അപ്പോൾ ഈ പ്രാർത്ഥന വാചകത്തിൻ്റെ മുഴുവൻ പദങ്ങളും ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനാ വാചകം ആദ്യം ഒരിക്കൽ പറയാം, പിന്നെ അതിൻ്റെ അർത്ഥം പറയാം. അതിനുശേഷം നിങ്ങളെൻ്റെ കൂടെ ചൊല്ലണം. എന്താണ് പ്രാർത്ഥന? നമ്മൾ ഇന്ന് പഠിച്ചത് ലാ ഷിഫാ, അല്ലാഹുവേ ഒരു ശിഫയും ഒരു രോഗശമനവുമില്ല. ഇല്ലാ ഷിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ മറ്റൊരു രോഗശമനവുമില്ല. ഷിഫാ അൻ, ആ അല്ലാഹുവേ ആ രോഗഭേദം എങ്ങനെയാണ്, ശിഫ എങ്ങനെയാണ്? ലാ യുഗാദിറു സഖമ, ഈ വ്യക്തിക്ക് ഒരു രോഗവും അസുഖവും ബാക്കിയാക്കാത്ത വിധം ഇദ്ദേഹത്തിന് നീ പരിപൂർണ ശിഫാ നൽകുന്ന, സമാധാനം നൽകുന്ന, ശമനം നൽകുന്ന രൂപത്തിലാക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേട്ട് ഏറ്റു പറയണം. അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഖാദിറു സഖമ ഷിഫാ അൻ ലാ യുഖാദിറു സഖമ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ ശീലമാക്കുക. ഒരിക്കൽ കൂടി ഞാൻ തുടക്കം മുതൽ പറയാം: അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹി ബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഷിഫാ അൻ ലാ യുഹാദിറു ഷിഫാ അൻ ലാ യുഗാദിറു സഖമ. അപ്പോൾ ഈ പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓരോ സമയങ്ങളിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, വിജ്ഞാനങ്ങൾ ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലത് നമ്മൾ മനഃപാഠമാക്കി പഠിച്ചു വെക്കുകയും അത് നമ്മൾ ശീലമാക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽപ്പെട്ട ഒന്നാണല്ലോ പ്രാർത്ഥന എന്നുള്ളത്. ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ഇതിനോടകം കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ മദ്രസകളിൽ നിന്നാവാം, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും തലങ്ങളിൽ നിന്നുമാകാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ നിന്നും പ്രാർത്ഥനകൾ കാണാതെ മനസ്സിലാക്കിയ പഠിച്ച ആളുകളുണ്ട് എന്നുള്ളതും സംശയത്തിനിടയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രാർത്ഥനാ പഠനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കത് കാണാതെ ചൊല്ലി പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കേട്ട് പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അത് എഴുതി വെക്കുകയും എഴുതി അത് മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഉറപ്പെടുത്തുകയാണെങ്കിൽ രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണല്ലോ. അപ്പം ഇന്ന് നമ്മൾ കേട്ടത് രോഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. സഫീർ അൽഹൈക്കമിയാണ് നമുക്ക് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്.
0: നമ്മുടെ റേഡിയോ വൈബ്സിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കേറെ ആവേശമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു, പൂമരത്തണലിലേക്ക്.
1: പൂമരത്തണലിൽ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആങ്കേഴ്സ് ഈയൊരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് വരാറുണ്ട്. അത് മിക്കവാറും ഷമീൽ മഞ്ചേരിയെപ്പോലെ, അതുപോലെ തന്നെ വീട്ടിയെപ്പോലെ ഉള്ള കുറേ ആളുകൾ നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. ഇപ്പം പൂമരത്തണൽ മിക്കവാറുമൊക്കെ നമ്മൾ അൽഫഹദ് പൂന്തുറയുടെ ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ സംസാരങ്ങളാണ് കേൾക്കാറുള്ളത്. നല്ല തന്മയത്വത്തോടുകൂടി കുട്ടികളുമായി സംവദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്നതാണ്. കരുണയുള്ളവരാകാൻ എന്ന ഒരു മഹത്തായ സന്ദേശം കുട്ടികൾക്ക് കൈമാറുകയാണ് ഇന്നത്തെ പൂമരത്തണലിൽ അൽഫഹദ് പൂന്തുറ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹം നിറഞ്ഞ എൻ്റെ പൂമരത്തണലിലെ ശ്രോതാക്കളെ, കുഞ്ഞ് അനുജത്തിമാരെ, അനുജന്മാരെ, ഇന്ന് നമ്മൾ വളരെ രസകരമായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂട്ടുകാരെ എല്ലാവരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. കൂട്ടുകാർക്കറിയാം, കരുണയോടുകൂടി നമ്മളോട് എല്ലാവരും പെരുമാറിയാൽ നമുക്കെല്ലാവർക്കും വളരെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിഷ്ടപ്പെടുന്ന ആളുകളെല്ലാം നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുമ്പോൾ നമുക്ക് അവരോട് വളരെ അടങ്ങാത്ത സ്നേഹമാണ്. വാപ്പ നമ്മളോട് ചീത്ത പറയുന്ന സ്ഥലത്ത് കാരുണ്യത്തോടുകൂടി നമ്മളോട് സാരമില്ല മോനെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. അതുപോലെ തന്നെ കൂട്ടുകാർക്കറിയാം, നമ്മുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വളരെയേറെയാണ്. ആ രക്ഷിതാവ് അല്ലാഹു കാരുണ്യവാനാണ്. അവനെല്ലാവർക്കും കാരുണ്യ

അന്തിമപ്രവാചകൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിൻ്റെ കാരുണ്യത്താലാണ് നമുക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു തരാൻ നമ്മുടെ അടുക്കലേക്ക് വന്നത്. നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇനി നോക്കൂ, അതൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലായിരിക്കും നമ്മുടെ അവസ്ഥ. എന്താ നരകത്തിൻ്റെ അവസ്ഥ? കത്തും നരകത്തിൻ തീജ്വലം കരിച്ച മുഖമാണു നരകത്തിൽ കാഴ്ച. അങ്ങനത്തെ നരകം, ആ നരകത്തിലായിരിക്കും നമ്മൾ പോകേണ്ടത്. എങ്ങനെ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചു പോയി കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു തരാൻ നമ്മുടെ അടുക്കലേക്ക് വന്ന പ്രവാചകന്മാർ, അത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് കാരുണ്യമില്ല എങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം അല്ലാഹു ചെയ്യുമായിരുന്നോ കൂട്ടുകാരെ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാവ് കാരുണ്യവാനാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാരുണ്യവാനാണ്. അദ്ദേഹം കരുണയുള്ളവനാണ്, എല്ലാവരോടും കരുണയുള്ളവനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പ്രവാചകൻ്റെ സ്വഭാവത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് വഇന്നകല അല ഖുൽഖിൻ അദീം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ ഉത്തമമായ മഹത്തായ ഒരു സ്വഭാവത്തിന് ഉടമസ്ഥനായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യത്തിൻ്റെ പ്രവാചകനാണെന്നും വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകനാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് പഠിപ്പിച്ചത്. എന്താ സ്വർഗമെന്ന് പറഞ്ഞാൽ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുന്ദരമായ സുഖാനുഭൂതികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ആ സ്വർഗം, അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോകാനുള്ള വഴി പഠിപ്പിച്ചു തന്നു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, കരുണയോടുകൂടി നമുക്കെല്ലാം ആ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ കാരുണ്യവാനാണ്. ആ പ്രവാചകനും കാരുണ്യവാനാണ് എങ്കിൽ നമ്മളും കാരുണ്യവാൻ ആകേണ്ടതില്ലേ? നമുക്കും കരുണ വേണ്ടേ? എല്ലാവരോടും, സഹജീവികളോട്, സഹപാഠി സുഹൃത്തുക്കളോട്, അങ്ങനെ തുടങ്ങി എല്ലാവരോടും നമുക്കും കരുണ വേണ്ടേ? കൂട്ടുകാരെ, കരുണ വേണം. കാരുണ്യം കാണിക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യവാനായിരുന്നു. ആ കാരുണ്യവാനായ പ്രവാചകൻ്റെ ആ ജീവിത മാതൃക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കൂട്ടുകാർക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിൽ മലമൂത്ര വിസർജനത്തിൻ ഒരിക്കൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിൽ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രവാചകനെ കണ്ടതും തോട്ടത്തിലുണ്ടായിരുന്ന ഒരു ഒട്ടകം പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് അടുക്കലേക്ക് വന്നുകൊണ്ട് കരയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒട്ടകം കരയുന്നത് കണ്ടതും കാര്യം മനസ്സിലായി. പ്രവാചകനാ കാര്യം മനസ്സിലായി. ഉടനെ പ്രവാചകൻ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് തടവി ആശ്വസിപ്പിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഞാനാണ് പ്രവാചകരെ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ ഒട്ടകത്തെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു. അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, ഞാനാണ് പ്രവാചകരെ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി നോക്കണം, നീ ഈ ഒട്ടകത്തെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു. നീ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക.
നീ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ

അള്ളാഹുവിനെ ഭയപ്പെടുക. നോക്കൂ കൂട്ടുകാരെ, നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോക്കൂ, ആ ഒരു ഒട്ടകത്തിനെ ഉപദ്രവിച്ച അൻസാരിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ആ ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയ കാരുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് ആ അൻസാരികളിൽപ്പെട്ട ആ ആളുടെ ഒട്ടകം. ആ ഒട്ടകത്തെ അദ്ദേഹം ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അദ്ദേഹത്തെ വിലക്കുകയാണ്. ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണമെന്താ? ഈ ഒട്ടകത്തിന് ചിലപ്പോൾ നിന്നോട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഒട്ടകം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പറയും, ഈ യജമാനൻ എന്നെ ഉപദ്രവിച്ചിരുന്നു അല്ലാ എന്ന് പറയുമ്പോൾ ആ തകാദു തമയ്യസ് മിനൽ ഗൈൽ, അതതിൻ്റെ അഗ്രകോപ നിമിത്തം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകാഗ്നിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും കൂട്ടുകാരെ. അതുകൊണ്ട് ആ മൃഗങ്ങളോടൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മൃഗങ്ങളോടൊന്നും നമ്മൾ ഒരു കാരണവശാലും അതിനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. ഇനി നോക്കൂ കൂട്ടുകാരെ, ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ കരുണ നോക്കണം. ഒരു മൃഗത്തിനെ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂട്ടുകാരെ, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിച്ചിരുന്നു. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് കിണറ്റിലിറങ്ങി തൻ്റെ ഷൂസിൽ വെള്ളം നിറച്ച് കുടിക്കാൻ കൊടുത്ത ആൾക്ക് അള്ളാഹു സ്വർഗം നൽകിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കോഴിയും ആടും പൂച്ചയും പശുക്കിടാവുമൊക്കെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. നാം അവയോട് കരുണ കാണിക്കാറുണ്ടോ? കൂട്ടുകാരെ, ഒരു നായ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ സ്വർഗം കരസ്ഥമാക്കിയെങ്കിൽ നമുക്കെന്തുകൊണ്ട്? നമ്മൾ പല പ്രാവശ്യം നായയെ കാണുമ്പോൾ രണ്ടും മൂന്നും കല്ലെടുത്ത് എറിഞ്ഞോടിക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ നായയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയോട് നമ്മൾ എന്തു ചെയ്യണം? കരുണ കാണിക്കണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൃഷ്ടികളോടൊക്കെ കരുണ കാണിച്ചിരുന്നു. നമ്മൾ എപ്പോഴൊക്കെയോ പല പ്രാവശ്യം കരുണ കാണിക്കാറില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴിയോടും പൂച്ചയോടും അങ്ങനെ തുടങ്ങി പല മൃഗങ്ങളോടും നമ്മൾ പല പ്രാവശ്യവും അറിയാതെ എപ്പോഴൊക്കെ അതിനെ ആക്രമിച്ചു പോകുന്നുണ്ട്. അതിനെ പലപ്പോഴും ആക്രമിച്ചു പോകുന്നുണ്ട്. ഒരു നരകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ മൃഗങ്ങളെയും ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പക്ഷികളെയും അങ്ങനെയുള്ളതിനും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അവയോടെല്ലാം നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ കരുണ കാണിക്കാനാണ് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പ്രവാചകൻ്റെ മാതൃകയിൽ നമുക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. കൂട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ പ്രവാചകൻ്റെ മാതൃക നമ്മളെല്ലാവരും പിൻപറ്റണം. ആ പ്രവാചകൻ കരുണയുടെ പ്രവാചകനാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ആ പ്രവാചകൻ. എങ്കിൽ നമ്മളോ എപ്പോഴൊക്കെയോ ആരും കാണാതെ ആരും കേൾക്കാതെ നമ്മളൊരു പൂച്ചയെ കണ്ടാൽ കല്ലെടുത്തെറിയാറുണ്ട്, ഒരു പക്കിയെ ഒരു ചിത്രശലഭത്തെ കണ്ടാൽ നമ്മൾ കല്ലെടുത്തെറിയാറുണ്ട്, അതിനെ ആക്രമിക്കാറുണ്ട്. ഒരു പുൽച്ചാടിയെ കണ്ടാൽ അതിനെ പിടിച്ച് കൈകളിൽ വെച്ച് നമ്മൾ കളിക്കാറുണ്ട്. ഒരു തുമ്പയെ കണ്ടാൽ അതിൻ്റെ ചിറകിൽ പിടിച്ച് അതിനെ കല്ലെടുപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളൊക്കെ എപ്പോഴൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ടോ കൂട്ടുകാരെ? എങ്കിൽ അതൊന്നും പാടില്ല. നമ്മുടെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കരുണ കാണിക്കാനാണ്. സഹജീവികളോടും സഹവർത്തിക്കുന്ന ആളുകളോടുമൊക്കെ കരുണ കാണിക്കാനാണ്. ഇനി കൂട്ടുകാർക്ക് അനിയന്മാരുണ്ടാകും, കുഞ്ഞ് സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. പല പ്രാവശ്യം ചില കൂട്ടുകാർ നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ അവരെ നമ്മൾ ആക്രമിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞ് അനുജന്മാരെയും അനുജത്തിമാരെയും നമ്മുടെ കൂട്ടുകാർ എന്തോ ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെ ആക്രമിക്കാറുണ്ട്. നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ വാപ്പാക്ക് നമുക്ക് താഴെയുള്ള ഒരു അനുജനുണ്ടാകും, ഒരു കുഞ്ഞനുജൻ. അപ്പോൾ ഉമ്മയും വാപ്പയും ഒക്കെ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെയോ പോലെ ആയിട്ട് നമ്മൾ എന്തു ചെയ്യും? കൂട്ടുകാരെല്ലാവരും ഉമ്മ കാണാത്ത സമയത്ത് വാപ്പ് കാണാത്ത സമയത്ത് നേരെ ആ അനുജൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ആ അനുജത്തിൻ്റെ അടുത്ത് പോയി ഒരു
ഒരു അടിയൊക്കെ കൊടുത്ത് ഒരു നുള്ളൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ആക്രമിക്കാറുണ്ട്. കരുണ കാണിക്കാത്ത ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പാവം നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയുള്ള ആ കുഞ്ഞു കുട്ടികളോട് പോലും എപ്പോഴും എന്തു ചെയ്യണം, കരുണയുള്ളവരായി മാറണം. കരുണയുള്ള നല്ല കുട്ടികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. കൂട്ടുകാരെ, കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ, നമ്മളെല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ സ്വർഗം? സ്വർഗം സുന്ദരമായ സ്വർഗം, ആരും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിത്രീകരിക്കാൻ കഴിയാത്ത സുന്ദരമായ സ്വർഗം.

0: ഇടാം. അങ്ങനെയുള്ള സ്വർഗം ഒരാളും കണ്ടിട്ടില്ലാത്ത ആ സ്വർഗം നമുക്ക് വേണ്ടേ? ആ നമുക്ക് സ്വർഗം വേണമെങ്കിൽ നമ്മുടെ അടുക്കലുള്ള ആളുകളോട്, നമ്മുടെ താഴെയുള്ള ആളുകളോട് നമ്മളെപ്പോഴും നല്ലതുപോലെ കാരുണ്യത്താൽ വർഷിക്കാൻ, അവരോട് കാരുണ്യത്തിൻ്റെ രീതിയിൽ, കാരുണ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ, നല്ല എപ്പോഴും കരുണയുള്ള കുട്ടികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇനി നോക്കൂ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാ പ്രാണികളോടും അങ്ങനെയുള്ള ആളുകളോടൊക്കെ എന്ത് ചെയ്തു? കരുണ കാണിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ശിക്ഷിക്കാൻ കൊണ്ടുവന്നാൽ അവരോട് കർക്കശ സ്വരത്തിലോ ദേഷ്യപ്പെട്ടുകൊണ്ടോ നമ്മുടെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. ആരെങ്കിലും പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ പ്രവാചകൻ അവരോട് വാത്സല്യത്തോടെ, സ്നേഹത്തോടു കൂടിയൊക്കെ ആയിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അങ്ങനെയുള്ള കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. ആ പ്രവാചകനിൽ നമുക്ക് നല്ല ഉത്തമമായ മാതൃകയുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ എല്ലാവരും എന്തു ചെയ്യണം? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അങ്ങനെ കരുണയുള്ള ആളുകളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫി സമാ. ഭൂമിയിലുള്ളവരെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ, ഇർഹമുക്കും മൻ ഫി സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ഇനി നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചു, ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. എങ്കിലേ ആരെ നമ്മളോട് വർത്തിക്കുള്ളൂ നല്ല നിലയിൽ? കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഇക്കാര്യം പഠിപ്പിക്കുമ്പോൾ ആരാ നമ്മളോട്, നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആരാണ് നമ്മളോട് കരുണ കാണിക്കുക? ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ആരാണ് കൂട്ടുകാരെ ആകാശത്തുള്ളവൻ? നമ്മുടെ അല്ലാഹു. ആരാണ്? അല്ലാഹുവാണ് ആകാശത്തുള്ള നമ്മുടെ രക്ഷിതാവ്. എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ്, നമ്മുടെ എല്ലാവരുടെ രക്ഷിതാവും എല്ലാ ആവശ്യവും, വായുവും ജലവും ഭക്ഷണവും എല്ലാം നൽകിയ നമ്മുടെ രക്ഷിതാവ്, കരുണയുള്ള രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരെന്താ? റഹീം എന്നാണ്, റഹ്മാൻ എന്നാണ്, കരുണയുള്ളവനാണ്, പരമകാരുണ്യകനും കരുണാനിധിയുമായ. കൂട്ടുകാർ കേട്ടിട്ടില്ലേ സൂറത്തു ഫാത്തിഹയുടെ വചനങ്ങൾ? അതിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കരുണയുള്ള നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആല, നമ്മുടെ രക്ഷിതാവ്, കാരുണ്യത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു തആല. ആ രക്ഷിതാവ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ കരുണയുള്ളവരായി മാറണം. ആരോട്? നമ്മൾ ഭൂമിയിലുള്ളവരോടും കരുണയുള്ളവരായാൽ ആരാ നമ്മളോട് കരുണയുള്ളവനാകുക? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് കാരുണ്യം കാണിക്കും. അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യമാണല്ലോ നമുക്കുള്ള ജലവും, നമുക്കുള്ള വായുവും, നമുക്കുള്ള ഭക്ഷണവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യമാണല്ലോ. ഇനി നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാതിരുന്നാൽ ഇക്കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമോ? ഇങ്ങനെയുള്ള കരുണകൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തരുമോ? കൂട്ടുകാർ, അത് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർത്തു നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അല്ലാഹു നമുക്ക് കരുണ വർഷിപ്പിച്ചു തരുന്നവനാണ് നമ്മുടെ അല്ലാഹു. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ കാരുണ്യം വേണമെങ്കിൽ നമ്മളെല്ലാവരും എന്തു ചെയ്യണം? ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്കെന്തായി മാറാം? കരുണയുള്ള കുട്ടികളായി മാറാം. അപ്പോൾ കൂട്ടുകാരെ, കാരുണ്യത്തിൻ്റെ മുത്തുമണികളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഏറ്റവും കൂടുതൽ കരുണയുള്ള നല്ല കുട്ടികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ വാക്കുകൾ ധിക്കരിക്കാതെ പ്രവാചകനുസരിക്കുന്ന നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ച പീസ് റേഡിയോയിലെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമുക്ക് പലപ്പോഴും വായിക്കാൻ സമയം ലഭിക്കാറില്ല, എന്നാൽ വായിക്കേണ്ടത് കേൾവിയിലൂടെ ലഭിക്കുന്ന ഒരവസരം പീസിലൂടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, നുറുങ്ങുകളിലേക്ക്. അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന ഒരു രചന മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച ഈ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നു.
2: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബ കോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും കുറവല്ല. മറ്റു പരിഹാരങ്ങളില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തന്മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം തേടുന്നവർ സമുദായത്തിലുണ്ടാക്കുന്ന വിള്ളലുകൾ ചെറുതല്ല. കോടതി വരാന്തകളിൽ സ്വന്തം മകൾക്കു വേണ്ടി വാദമുഖങ്ങൾ നിരത്തുമ്പോൾ പിഞ്ചു പൈതങ്ങളുടെ മാനസിക വ്യഥകൾ രക്ഷിതാക്കൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ഒഴിവാക്കുകയുമൊക്കെ ചെയ്യാവുന്ന ഒരു കമ്പോളമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും തൊലാക്കും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം തൊലാക്കിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35 മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
3: സമാപിച്ചു. അകലും മുമ്പ് ആലോചിക്കേണ്ടത്. മെഹ്മൂബ് മദനി ഒറ്റപ്പാലം രചന നിർവഹിച്ച ഈ ഒരു കണ്ടന്റ് വായിച്ചത് മൻസൂർ മണ്ണാർക്കാട്.
1: മാഷാല്ല, ഇനിയും നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വിശേഷ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന പല അറിവുകളും, പ്രത്യേകിച്ച് ആഴത്തിലുള്ള പല അറിവുകളും, അള്ളാഹുവിനെക്കുറിച്ചുള്ള വളരെ ആഴമേറിയ അവൻ്റെ നാമവിശേഷങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്, അസ്മാഉൽ ഹുസ്നയിലേക്ക്.
3: അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, സമീർ മദീനിയാണ് ഇതുവരെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അൽ അഅല, അൽ അക്രം, ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുന്നത്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇനി നമ്മൾ പഠിക്കുന്ന 4 നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അൽ അക്രം എന്ന അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അത്യുദാരൻ എന്നാണ് അതിൻ്റെ സാമാന്യമായ മലയാള പരിഭാഷ. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം. അത്യുന്നതനായ, അത്യുദാരനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്താണ് അക്രം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ? കറം എന്നത് ഉദാരതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന പദമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ് അൽ അക്രം, അത്യുദാരൻ എന്ന് പറയുമ്പോൾ. ജാമിഉൻ ലിൽ മഹാസിനി വൽ മഹാമിദ്, എല്ലാവിധ നന്മകളുടെയും സ്തോത്രങ്ങളുടെയും സംഗമം, എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വിശേഷണമാണ് അൽ അക്രം. കേവലം നൽകുക എന്നതിനപ്പുറത്ത് എല്ലാ നിലയിലുമുള്ള നന്മകൾ സമന്വയിക്കുന്നവനാണ് അല്ലാഹു. അവൻ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. പലർക്കും ചോദിക്കുന്നതും ചോദിക്കാതെ തന്നെ നൽകിയതുമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം. നിരന്തരമായി നന്മകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു, അവനാണ് എല്ലാ നന്മകളെയും കണക്കാക്കിയവൻ. അവൻ എല്ലാവർക്കും ആവശ്യമായ എല്ലാ നന്മകളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് പകരം ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതോ കൊടുക്കുന്നതോ അല്ല അവൻ. അവൻ അല്ലദീ യുഅതി ബിഗൈരി സബബിൻ തഫള്ളുല, ചിലപ്പോൾ കാരണങ്ങളില്ലാതെ തന്നെ അത്യുദാരമായി ഔദാര്യമായി അവൻ നൽകും. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് പടച്ചവനോട് ചോദിച്ചിട്ടില്ല, ഈ ലോകത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള സൗന്ദര്യങ്ങളും അതേപോലെ എൻ്റെ ഉമ്മയുടെ മുഖം വരെയും എനിക്ക് കാണാൻ രണ്ട് കണ്ണ് വേണം, കാഴ്ചയുള്ള കണ്ണ്, നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ അള്ളാഹു നൽകിയതാണ്. അതേപോലെ ആ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ രൂപത്തിൽ ഒരു ഭദ്രമായ സ്ഥാനത്ത് നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നു. നാം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് വേണ്ട അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, ഏറ്റവും നന്മ നിറഞ്ഞ, ഔദാര്യം നിറഞ്ഞ ഒരു ഭക്ഷണമാണ്, ഒരു പാനീയമാണ്. അത് സംവിധാനിച്ചവനാണ് അത്യുദാരനായ അള്ളാഹു. ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അത്യുദാരത, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആദരവ് സൃഷ്ടികളായ നമുക്കെമ്പാടും കിട്ടിയിട്ടുണ്ട്. ഇനി പടച്ചെറുപ്പ് പ്രത്യേകമായി നൽകുന്ന അവൻ്റെ ആദരവും ഔദാര്യവും നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ, ഏറ്റവും ഔദാര്യത കിട്ടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ഏറ്റവും സൂക്ഷ്മത പാലിച്ച, അതിൽ ആത്മാർത്ഥമായി അതിനെ ഫോളോ ചെയ്ത ആളുകൾക്കാണ്. അപ്പോൾ പടച്ചറബിൻ്റെ സ്നേഹവും അവൻ്റെ ഔദാര്യവും അവൻ്റെ ആദരവും നമുക്ക് പിടിച്ചു പറ്റണമെങ്കിൽ അവൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പാലിക്കണമെന്നാണ് ആ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവരോടും ഉദാരത കാണിക്കേണ്ടതുണ്ട്. അതേപോലെ അള്ളാഹുവിൽ നിന്ന് ഔദാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഔദാര്യത്തിനായി, ഉദാരതയ്ക്ക് വേണ്ടി പടച്ചറബിനോട് മാത്രം നമ്മൾ തേടേണ്ടതുണ്ട്. എല്ലാറ്റിലും പടച്ചറബിനെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ആര് ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ റബ്ബ് എന്നോട് തടസ്സം നിൽക്കുകയില്ല, അവൻ അത്യുദാരനാണ്, അവൻ ധാരാളമായി നൽകുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഏത് വിഷമ പ്രതിസന്ധിയിലും നിരാശനാകാതെ പടച്ചറബിനോട് ചോദിക്കുവാൻ സാധിക്കും. സൃഷ്ടികളുടെ എല്ലാവരുടെയും കൈകൾ മലർത്തിയാലും നേരെ മറിച്ച് നിവർത്തിയ ഒരു കൈയുണ്ട് പടച്ചറബ്. എന്നോട് ഒരിക്കലും നിഷേധിക്കാതെ, തട്ടിക്കളയാതെ എൻ്റെ നേരെ ആ ഔദാര്യം വെച്ച് നീട്ടുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നിരാശയില്ലാതെ പടച്ചവനോട് ചോദിക്കുവാൻ സാധിക്കും. അവൻ്റെ ആ ഔദാര്യം നേടുവാനുള്ള മാർഗം നമ്മൾ അറിയുകയും പിൻപറ്റുകയും ചെയ്യുക എന്നത് ഏറെ പ്രസക്തമായ സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊതിക്കുകയും തേടുകയും ചെയ്യണം. മക്കളില്ലാതെ വിഷമിച്ച, ദീർഘനാൾ പ്രാർത്ഥനയും പ്രതീക്ഷയുമായി കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെപ്പോലെ പടച്ചറബിൻ്റെ ഔദാര്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിരാശരാകാതെ അള്ളാഹുവിനോട് ചോദിക്കുവാൻ സാധിക്കണം. അത്യുദാരനായ അള്ളാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകേണമേ എന്നൊരു തേട്ടം ആ നാമം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തെളിയണം. ആ നാമം വെച്ചുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുവാനും നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ ഒരു പേരാണ് അള്ളാഹുവിൻ്റെ അൽ ഇലാഹ് എന്നത്. ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ ആരാധനക്കർഹതയുള്ളവൻ എന്നാണ് സാമാന്യമായി ആ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ മുസ്തഹിഖുലിൽ ഉലൂഹിയത്തി വൽ ഇബാദ, ആരാധ്യതക്കും ആരാധനകൾക്കും അവകാശപ്പെട്ടവൻ എന്നതാണ്. അള്ളാഹുവാണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അൽ ഇലാഹു ഹുവൽ ജാമിഉ ലിജമീഇ സിഫാത്തിൽ കമാൽ വ നുഊത്തിൽ ജലാൽ, മഹത്വത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നവനാണ് ഇലാഹ്. ആ പടച്ചറബിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ സമർപ്പിക്കേണ്ടത്. ഇബാദത്തിൻ്റെ യാതൊരംശവും അള്ളാഹുവിനല്ലാതെ അർപ്പിക്കാതിരിക്കുക എന്നതാണ് ആ നാമം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതിൻ്റെ ഒരു തേട്ടം എന്നത് അതാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ എൻ്റെ ശിരസ് ഞാൻ കുനിക്കുകയുള്ളൂ, ആ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ ഞാൻ സത്യം ചെയ്യുകയുള്ളൂ, അവനിൽ മാത്രമേ ഞാൻ ബലമേൽപ്പിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുകയുള്ളൂ, ദോഷം ഭയക്കുന്നുള്ളൂ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സ് ബന്ധപ്പെടുത്തേണ്ടത്, നമ്മുടെ ആശ്രയമായി നിലകൊള്ളേണ്ടത് അള്ളാഹുവാണ്. ആ പടച്ചറബിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹം അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഒടുങ്ങാത്ത സ്നേഹമുള്ളവരാണ്, ശക്തമായ സ്നേഹമുള്ളവരാണ്. കാരണം ആ പടച്ചറബിനെ ആശ്രയമായി കണ്ടുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്ന, അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നടത്തിയൊരു പ്രാർത്ഥന സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം. അള്ളാഹുവേ, നീയല്ലാതെ ഇലാഹായിട്ട് ആരുമില്ല, ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഈ ഒരു ദിക്ര് ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവേ ഞാൻ അന്യായം ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഈ ദോഷം പൊറുക്കുവാനും എന്നെ സഹായിക്കുവാനും മറ്റാരുമില്ല എന്ന അർത്ഥത്തിലുള്ള ഈ ദുആ, ഈ ദിക്ര് ആരെങ്കിലും ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമഘട്ടത്തിലും പറഞ്ഞാൽ അള്ളാഹു അയാളുടെ ആ വിഷമവും പ്രതിസന്ധിയും പ്രയാസവും നീക്കിത്തരാതിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിൻ്റെ ആ സങ്കടത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രക്ഷയായി മാറിയ, രക്ഷകനായി വർത്തിച്ച അള്ളാഹു, അവനാണ് എൻ്റെ ഇലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ഏറെ മഹത്വമുള്ളതാണ്, അഫ്ളലു ദിക്ർ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത്. അതിൻ്റെ ആശയം എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനകൾക്കർഹനായി മറ്റാരുമില്ല. അറഫാ ദിവസത്തിലെ ദിക്ർ ഏറ്റവും അഫ്ളലായ ദിക്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെയും പറയുന്നത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്ന, അവൻ മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്ന് പഠിപ്പിക്കുന്ന ഇതേപോലെയുള്ള നിരവധി ദിക്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമുക്ക് അള്ളാഹുവിൻ്റെ രക്ഷ നേടിത്തരുന്ന, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ഉറപ്പാക്കുന്ന ഒരു ദിക്റാണ്, ദുആയാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുക. ആറാമത്തെ നാമമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ അവ്വൽ. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് ഹുവൽ അവ്വലു. അവൻ ആദിമനാണ്, മുമ്പേയുള്ളവനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലദീ ലം യസ്ബഖുഹു ഷൈഉൻ, അവൻ്റെ മുമ്പ് ഒന്നുമില്ല. ഫലാ ഷൈഅ ഖബ്ലഹു, അവനും മുമ്പേ ഇന്നത് എന്ന് പറയാനില്ല. അവൻ എന്നും ഉള്ളവനാണ്, അവന് മുമ്പ് എന്നൊരവസ്ഥ ഇല്ല. കാൻ അല്ലാഹു വലം യക്കുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹു മുമ്പേ ഉണ്ട്, അല്ലാഹുവിൻ്റെ മുമ്പ് ഇന്നതുണ്ട് എന്ന് പറയാൻ ഒക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസിൽ കാണാം, കാൻ അല്ലാഹു വലം യക്കുൻ ഷൈഉൻ ഖബ്ലഹു വകാൻ അർശുഹു അലൽ മാ ثم خلق السماوات والارض وكتب في الذكر كل شيء. അല്ലാഹു മുമ്പേയുണ്ട്, അവന് മുമ്പ് ഒന്നുമില്ല. അവൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. അതേപോലെ ആകാശങ്ങളെയും ഭൂമിയെയും പിന്നീട് അവൻ സൃഷ്ടിച്ചു. ഇങ്ങനെയെല്ലാം പറയുന്ന ആ സംഗതിയിൽ അള്ളാഹുവാണ് ആദിമൻ, മുമ്പേയുള്ളവൻ, എന്നെന്നുമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ഷൈ, ഒരു ദിക്റിൻ്റെ, ഒരു ദുആയുടെ ഭാഗമാണ്. അള്ളാഹുവേ, നീയാണ് ആദ്യമേയുള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. അപ്പോൾ എല്ലായ്പ്പോഴുമുള്ളവൻ, മുമ്പേയുള്ളവൻ എന്ന അർത്ഥത്തിൽ ബാക്കിയെല്ലാം ആ അള്ളാഹുവിനെയാണ് ആശ്രയിച്ച് നിലകൊള്ളുന്നത്. എല്ലാവരുടെയും ആശ്രയവും അവലംബവും അള്ളാഹുവാണ്. അതുകൊണ്ട് അൽ ഔവൽ, മുമ്പേയുള്ളവൻ, ആദിമനാണ് അള്ളാഹു എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ ആശ്രയിക്കുവാനും അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനും അവനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നൽകുന്ന നിർഭയത്വവും സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കും. ഏഴാമതായി അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു നാമമാണ് അൽ ആഖിർ, അന്തിമൻ അഥവാ അവസാനമില്ലാത്തവൻ എന്നതാണ് അതിൻ്റെ താല്പര്യം. വഹുവ കായിനുൻ ബഅദ ഫനായിൽ അഷിയാഇ കുല്ലിഹ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നശിച്ചതിന് ശേഷവും നശിക്കാതെ നിലനിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കുല്ലു ഷൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹ, അള്ളാഹു അല്ലാത്ത എല്ലാം നശിച്ചു പോകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിലെ 88-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, കുല്ലുമൻ അലൈഹാ ഫാൻ സൂറത്തുർ റഹ്മാനിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, ഭൂലോകത്തുള്ള സർവവും നശിക്കും, പക്ഷേ അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്. വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, പടച്ചവന് നീയാണ് അന്തിമൻ, അവസാനമില്ലാത്തവൻ. അൽ ബാഖി ബഅദ ഫനാ ഇൽ ഖൽഖ്, സൃഷ്ടികളുടെ നാശത്തിന് ശേഷവും നിലനിൽക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ ആശ്രയത്വവും അവലംബവും ആ അള്ളാഹുവിൽ മാത്രമായിരിക്കണം. ഈ ഒരു നാമം പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് നമ്മുടെ ആശ്രയവും അവലംബവും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ബാക്കിയെല്ലാം നശിച്ചു പോകുന്നവരാണ്, നശിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിനെയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ആശ്വാസവും മനസമാധാനവും നൽകേണ്ടതാണ്. അങ്ങനെയുള്ള ഒരുവനെ ഇലാഹായി, ആരാധ്യനായി, ആശ്രയമായി സ്വീകരിച്ച സത്യവിശ്വാസിക്ക് നിർഭയത്വം ഉറപ്പാണ്. അവൻ്റെ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയതുകൊണ്ട് അവനൊരു ദോഷവും വരാനില്ല. കാരണം അവയൊന്നുമല്ല ഗുണദോഷങ്ങൾ നിശ്ചയിക്കുന്നത്. മുമ്പേയുള്ളവൻ, ഒരിക്കലും നശിച്ചു പോകാത്തവൻ, അതേപോലെ സർവശക്തനായിട്ടുള്ള അള്ളാഹു, അവൻ നിശ്ചയിക്കുന്നതാണ് നന്മയും ഗുണവുമായി വന്ന് ഭവിക്കുന്നത്. അവൻ്റെ അറിവും തീരുമാനവുമില്ലാതെ ഒരു ദോഷവും ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും വരുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് നിർഭയത്വം നൽകേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കൾ എമ്പാടുമുണ്ടായിട്ടും അവർ അദ്ദേഹത്തിനെതിരിൽ എല്ലാവിധ സന്നാഹങ്ങളൊരു കൂട്ടിയിട്ടും നിർഭയത്വത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചതുപോലെ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ അവൻ എത്രയോ മതിയായവനാണ്, തികഞ്ഞവനാണ്.
1: മാഷാ, വളരെ അത്യുത്തമമായ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. തുടർച്ചയായിട്ടും ഇത് കേൾക്കാനുള്ള തോഫീക്ക് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷമീർ മദീനി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു കഥ കേൾക്കാം. ചെറുപ്പം വലിപ്പം വ്യത്യാസമില്ലാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കഥ. ഓക്കെ, എന്നത്തെയും പോലെ വി ടി മാസ്റ്ററാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അബ്ദുസലാം വി ടി,
5: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. കഥകൾ ഒത്തിരി നമ്മൾ കേട്ടിങ്ങനെ പോവണല്ലേ. ഇഷ്ടപ്പെട്ട കഥകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മനസ്സിലിപ്പോഴും ബാക്കിയുള്ള കഥകൾ ഏതൊക്കെയാണ്? കഥകൾ നമുക്ക് ബാക്കിയുണ്ടാവണം, കഥയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേവലം ഒരു കഥയല്ല കേട്ടോ. ശരിക്കും നടന്ന സംഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളെ നമ്മൾ കഥയാക്കുകയാണ്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനായ സ്വഹാബിയാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു കഴുതപ്പുറത്താണ്. യാത്രാമധ്യേ അദ്ദേഹം ഒരു ഗ്രാമീണനായ അറബിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇന്നയാളല്ലേ എന്ന്. ഈ ചോദ്യം കേട്ടപ്പോൾ ആ ഗ്രാമീണൻ മറുപടി പറഞ്ഞു, ആ അതെ, ഞാൻ ആൾ തന്നെയാണ്. അത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. തൻ്റെ തലപ്പാവ് ഊരി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കഴുതയെ അദ്ദേഹത്തിന് നൽകി. ആ കഴുതപ്പുറത്ത് കയറാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹയാത്രികർ അത്ഭുതപ്പെട്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? ഏതോ ഒരു വ്യക്തിക്ക് താങ്കളുടെ വാഹനം നൽകി താങ്കൾ നടന്നു പോവുകയാണോ? താങ്കളുടെ തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലെ രഹസ്യം ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചു. അദ്ദേഹം അവരോടായി പറഞ്ഞു, തീർച്ചയായും ഉപ്പയുടെ ചങ്ങാതിമാരോട് ബന്ധം ചേർക്കൽ ഏറ്റവും മഹത്തരമായ പുണ്യം നേടുന്ന പ്രവർത്തനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചങ്ങാതിയായിരുന്നു എന്ന് നോക്കണേ, എന്തൊരു ആദരവാണ് ഉപ്പയുടെ ചങ്ങാതിക്ക് പോലും ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉപ്പയുടെ ചങ്ങാതിമാരോടും അടുത്ത സുഹൃത്തുക്കളെയുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങനെ ആദരവ് നൽകാൻ പറ്റാറുണ്ടോ? അപ്പോൾ എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന കഥയാണ് ഇതിലൂടെ നമ്മൾ കേട്ടത്. അടുത്ത കഥയുമായപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഈ കഥ പറയൽ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ മനഃപൂർവ്വം നമ്മൾ കേൾപ്പിക്കേണ്ട ചില പ്രോഗ്രാമുകളിലൊന്നാണ് കഥ പറയൽ, അതുപോലെ തന്നെ പൂമരത്തണലിൽ എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ. തീർച്ചയായും നമ്മൾ കുട്ടികളോട് ഉപദേശിക്കുകയും മറ്റു കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിന് ഒരല്പം ആക്കം കൂട്ടുന്ന ചില പ്രോഗ്രാമുകൾ കൂടിയാണ്. അതുകൊണ്ട് കഥ പറയാൻ പ്രോഗ്രാം തീർച്ചയായും നമ്മൾ കുട്ടികളെ കേൾപ്പിക്കണം. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വിട്ടിയായിരുന്നു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, സമയം നമ്മുടെ സഞ്ചാരത്തിനൊത്ത് അല്ലെങ്കിൽ നമ്മൾ സമയത്തിനോടൊത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പീസ് റേഡിയോ ഓരോ സമയങ്ങളിലും നമുക്ക് വേണ്ട വിഭവങ്ങളുമായി നമ്മോടൊപ്പമുണ്ട്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ഒരുപാട് ജനക്ഷേമ പ്രോഗ്രാമുകളെ ഇതിനോടകം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉപകാരപ്രദമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം അതിലുള്ള സേവനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനക്ഷേമം പ്രോഗ്രാമിൽ കുടുംബശ്രീ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണവുമായിട്ടാണ് ജാഫർ കക്കൂത്ത്. അദ്ദേഹം മലപ്പുറം ജില്ലാ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. അദ്ദേഹവുമായിട്ട് ഇബ്നു അലി എടത്തനാട്ടുകര നടത്തിയ ഒരു ചർച്ചയാണ് നമ്മൾ കേൾക്കുന്നത്.
6: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. അയൽക്കൂട്ടം എന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പേരാണ്. വളരെ ചുരുങ്ങിയ പരിപാടികൾ മാത്രമേ അയൽക്കൂട്ടത്തിൻ്റെ കീഴിലുള്ളൂ എന്നൊരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംശയിച്ചേക്കാം. എന്നാൽ ഒരുപാട് പദ്ധതികൾ അയൽക്കൂട്ടത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഒരു സമുദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ഈ അയൽക്കൂട്ടം എന്ന പേര് കേൾക്കുമ്പോൾ കുടുംബശ്രീക്കാരുടെ ഹോട്ടൽ അല്ലെങ്കിൽ അച്ചാറുകൾ അതൊക്കെ ആവാം ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പരിശീലനങ്ങളും അതുപോലെ മറ്റു സഹായങ്ങളും സ്ത്രീകളെ മാത്രമല്ല വയോജനങ്ങളെയും കുട്ടികളെയും അങ്ങനെ നിഖില മേഖലകളിൽ നിശബ്ദമായൊരു വിപ്ലവമാണ് അയൽക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയൽക്കൂട്ടത്തെക്കുറിച്ച് അതിൻ്റെ പരിപാടികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനേറ്റവും പ്രാപ്തനായ ഒരാൾ തന്നെയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കൂടെയുള്ളത്. ജാഫർ കക്കൂത്ത്, കുടുംബശ്രീ മിഷന്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം അപരിചിതനല്ല. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹം 30 വർഷത്തിൽ കൂടുതൽ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജില്ലാ ട്രഷറി ഓഫീസറായി പ്രൊമോഷൻ ആയതിനു ശേഷം ഡെപ്യൂട്ടേഷനിൽ മലപ്പുറം കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് ഒരു വനിതാ മുന്നേറ്റമാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ എത്തിയിട്ടുള്ള ഒരു മഹത് സംരംഭമാണ് അയൽക്കൂട്ടം. ചുരുക്കിയിട്ടൊന്ന് പറയാമോ എന്താണ് അയൽക്കൂട്ടമെന്ന്?
7: അയൽക്കൂട്ടം കുടുംബശ്രീയിലെ ഒരു സംവിധാനമാണ്. കുടുംബശ്രീ ഒരു മിഷനാണ്, ദൗത്യമാണ്. അപ്പോൾ അതിലേറ്റവും താഴേക്കിടയിലാണ് NHG നൈബർഹുഡ് ഗ്രൂപ്പ്, അതാണ് അയൽക്കൂട്ടം. 10 മുതൽ 20 വരെയുള്ള വനിതകൾ, വ്യത്യസ്ത കുടുംബാംഗങ്ങളുള്ള വനിതകൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന, ഇതാണ് അയൽക്കൂട്ടം. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വളണ്ടിയർമാർ, വിവിധ മേഖലകളുണ്ട്, സാമ്പത്തികം, ആരോഗ്യം, വികസനം എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള 5 വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡൻ്റ് സെക്രട്ടറി അടക്കമുള്ള 5 വളണ്ടിയർമാർ. ഇവരാണ് വാർഡ് തലത്തിലുള്ള ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നുള്ള ഒരു സംവിധാനം,
6: ADS
7: ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇത് വാർഡ് തലത്തിലാണ്. അതിനും ഭാരവാഹികളുണ്ട്, പ്രസിഡൻ്റ് സെക്രട്ടറി, 11-അംഗ കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ നിന്നാണ് ഒരാളെ സി ഡി എസ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്തിലേക്ക് തലത്തിൽ. അങ്ങനെ വിവിധ വാർഡുകളിൽ നിന്ന് വരുന്ന സി ഡി എസ് മെമ്പർമാർ കൂടിയിട്ടാണ് സി ഡി എസ് ഭരണസമിതിയും അതുപോലെ തന്നെ സി ഡി എസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനം. തികച്ചും ത്രിതല സംവിധാനത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്.
6: ഇപ്പോൾ ഒരു വാർഡ് മെമ്പറെ പോലെയൊക്കെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരാളാണ് സി ഡി എസ് ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്നത് അല്ലേ?
7: എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഈ സാമ്പത്തികവും അതുപോലെ സാമൂഹിക അംഗീകാരവും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അപ്പുറമുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ചിലപ്പോൾ ഒരു ബെനഫിഷ്യറിക്ക് ഒരു ആനുകൂല്യം കൊടുക്കണമെങ്കിൽ പ്രൊജക്റ്റിൽ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സി ഡി എസ് ചെയർപേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ അർഹതപ്പെട്ട ഒരാൾക്ക് നേരിട്ട് തന്നെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം നിലവിലുണ്ട്. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം.
6: അതെ അതെ ശരിയാണ്. ചെറിയ തോതിലുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ മീഡിയകളും പത്രങ്ങളും ഒക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട് ഈ ഒരു സംവിധാനം. കുടുംബശ്രീ മിഷന് യഥാർത്ഥത്തിലുള്ള മിഷൻ എന്തൊക്കെയാണ്? കേവലം വനിതകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനപ്പുറത്തേക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. എന്തൊക്കെയാണെന്ന് ചുരുക്കി
7: 25 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ 10 വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വനിതാ ശാക്തീകരണത്തിനും വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഇന്ന് സകല മേഖലകളും വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശാക്തീകരണത്തിനും നിരവധി പരിപാടികൾ, സ്നേഹിത അടക്കമുള്ള കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വരുമാനദായക പ്രവർത്തനങ്ങൾ, ചെറിയ പിന്നെ യൂണിറ്റുകൾ തുടങ്ങിയുണ്ട്, മൈക്രോ എൻ്റർപ്രൈസ് തുടങ്ങിയുകൊണ്ട് അതിന് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ചന്തകളായിട്ടും അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഓരോ പഞ്ചായത്തിലും 10-50 കുട്ടികൾ ഇത്തരത്തിലുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുന്നതിനുണ്ട് ബഡ്സ് സ്കൂളുകൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, അങ്ങനെയുള്ള പരിപാടികൾ. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDKY പോലുള്ള ദീൻ ദയാൽ ഉപാധ്യായ പോലുള്ള പരിപാടി, കൗശല യോജന പോലുള്ള പരിപാടികൾ താഴെത്തട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. അതുപോലെ സെൻട്രൽ സ്കീമുകളുണ്ട്, SVP സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർ പ്രോഗ്രാം, അതിലൊക്കെ ധാരാളം സംരംഭങ്ങൾ തുടങ്ങാൻ കുടുംബശ്രീയിലൂടെയാണ് സഹായം കൊടുക്കുന്നത്. പണ്ട് നമുക്ക് ബ്ലോക്കിലാണല്ലോ എല്ലാവിധ കേന്ദ്ര പദ്ധതികളും വരിക. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക പരിപാടികളും നടത്തുന്നത് കുടുംബശ്രീയിലൂടെ. ഇതൊരു മിഷനാണ്, വളരെ ദൗത്യം എന്നുള്ള നിലക്ക് തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ നടക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് അതിന് പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത്.
6: മിഷൻ എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
7: തീർച്ചയായിട്ടും ധാരാളം പരിപാടികൾ. ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ ധാരാളം പരിപാടികൾ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിൻ്റെ വാർ റൂമായിട്ടും മറ്റൊക്കെ കുടുംബശ്രീ പ്രവർത്തകരാണ് പ്രവർത്തിച്ചത്. സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും, ഭക്ഷണം അടക്കമുള്ള നമ്മുടെ രോഗികൾക്ക് ഒക്കെ വളരെ ഒരു മിഷൻ മോഡിൽ തന്നെ ആയിരുന്നു അത് നടന്നത്. അതിൽ കുടുംബശ്രീയൊക്കെ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
6: കുടുംബശ്രീയെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ ചെറിയ സംഗതി എന്നാണ് ഞാനും വിചാരിച്ചു തുടങ്ങിയത്. പക്ഷേ ചില സ്കീമുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അന്തംവിട്ടുപോയി. ഉദാഹരണത്തിന് 80% അഗ്രികൾച്ചറൽ എക്യുപ്മെൻസിന് സബ്സിഡി കൊടുക്കുന്ന സ്കീമെന്ന് പറയുമ്പോൾ വലിയൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. എന്താണ് ആ സ്കീമിൽ തുടങ്ങാൻ നമുക്ക്?
7: അത് പിന്നെ ഞാനിവിടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായിട്ട് വരുമ്പോൾ 3 കാര്യത്തിലാണ് ഊന്നൽ നൽകിയിരുന്നത്. ഒന്ന്, കൺവെർജൻസ്, സംയോജിത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. അതിലൊന്നാണ് പിന്നെ ഈ സ്മാം എന്നുള്ള പ്രോഗ്രാം. രണ്ടാമത്, തനത് പരിപാടികൾ. ഇവരൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് CDS. തനത് പരിപാടികൾ വരട്ടെ. അതുപോലെ തന്നെയാണ് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഞാനീ ആദ്യം പറഞ്ഞ സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിലൊരു മിഷൻ, സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെഷീനറി എന്നുള്ളൊരു മിഷൻ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം സബ്സിഡി കൊടുക്കുന്ന കാർഷിക ഉപകരണങ്ങൾക്ക്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിലൂടെയാണ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആനക്കയത്ത് കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇതിൻ്റെ മേധാവി. ഇത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. കുടുംബശ്രീ അതിൻ്റെ സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് CDS ഓഫീസുകളിൽ ഇതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രചരണ പരിപാടി താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തോട്ടി മുതൽ പിടിച്ച് ട്രാക്ടർ വരെ വേണമെങ്കിൽ വാങ്ങിക്കാം, അർബന മുതൽ പിടിച്ച് അങ്ങനെ ചെറിയ ഉപകരണങ്ങൾ നമ്മൾ വനിതകൾക്കോ അതിന് വരുമാനമൊന്നും പ്രശ്നമല്ല. അപ്പോൾ അത് ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം 20 ലക്ഷം രൂപ എങ്കിലും ഓരോ CDSൽ നിന്നും വരണതാണ്. എനിക്ക് തോന്നുന്നത് ചില ഇടത്ത് നിന്ന് ചിലപ്പോൾ 1 കോടിയോളം രൂപയുടെ ഉപകരണങ്ങൾ വന്നേക്കാം. ഒരു നല്ലൊരു സോഫ്റ്റ്വെയറും അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ അതാണ് ഇത് ഈ കൺവെർജൻസ് സാധ്യത, ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ട്രാക്ടർ, ട്രില്ലറ്, പിന്നെ കിളക്കുന്ന യന്ത്രങ്ങൾ, എല്ലാം കുഴി വെട്ടുന്നത്, കാട് വെട്ടുന്നത്, എല്ലാം മറ്റേ ഗ്രൈൻഡറുകൾ അടക്കമുള്ള എല്ലാ കാർഷിക ഉപകരണങ്ങളും ഇതിൽപ്പെടും. അപ്പോൾ അതാണ് ഒരു ഒരു പ്രചരണ പരിപാടിയും ഒരു ഒരു വലിയ ദൗത്യമായിട്ട് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്.
6: മലപ്പുറത്ത് ഈ പദ്ധതിക്ക് ആവശ്യക്കാരുണ്ടോ?
7: ധാരാളം ആവശ്യക്കാരുണ്ട്.
6: അപേക്ഷകൾ കിട്ടും
7: തീർച്ചയായിട്ടും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 500 അപേക്ഷകൾ വന്നു. ഇനി അത് ഞങ്ങൾ 2000 പേർക്ക് വിവിധ മേഖലകളിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് 10 ലക്ഷം രൂപ വരെ സഹായം കൊടുക്കാൻ കഴിയും. വരുമാനം പ്രശ്നമല്ല. ഇത് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയല്ല, പക്ഷേ എന്താണ് സംയോജ്യ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ആ ഒരു സാധ്യത പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
6: ജാഫർ സാർ പറഞ്ഞ ഈ സ്കീമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളും അറിയാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കീം പ്രത്യേകം ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം അതിന് പ്രത്യേകിച്ചൊരു വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല. രജിസ്റ്റർ ചെയ്ത് കിട്ടിയാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഒരു പ്രത്യേക സ്ക്രൂട്ടിനി ഒന്നും ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്, അല്ല സാർ?
7: ഇതിനൊരു സോഫ്റ്റ്വെയർ നിലവിലുണ്ട്. ആ സോഫ്റ്റ്വെയർ വളരെ പക്ക സോഫ്റ്റ്വെയർ എന്ന് പറയാം. കാരണം ബാർഗെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ സൗകര്യമുണ്ട്. ഡീലർമാരെ നമുക്ക് സെലക്ട് ചെയ്യാം. പിൻ നമ്പർ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിൻ നമ്പർ വരും. ഈ പിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ഉപകരണങ്ങൾ ഏത് ഡീലറെ കയ്യിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിലക്ക് നല്ല കമ്പനിയുടെ സാധനങ്ങൾ പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അത് വാങ്ങിക്കുമ്പോൾ അവരെ പിന്നെ ബില്ല്, ആ ബില്ല് കമ്പനിയിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് ഒറിജിനൽ സാധനം തന്നെയാണ് കൊടുത്തത് എന്നടക്കം ഉറപ്പിക്കുന്ന രീതി. ഇനി അതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ഒരു മാസമൊക്കെ ഇതിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിന് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ കൃഷി ലോണുകൾ, കാർഷിക ലോണായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളും, അതും ഒരു കൺവെർജൻസ് സാധ്യതയായിട്ട് നമ്മുടെ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ആയിട്ട് സംസാരിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ ബാങ്കിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
6: എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് തന്നെ ടീം പീസ് റേഡിയോയും കൂടി ആശംസിക്കുന്നു.
7: തീർച്ചയായിട്ടും അത് കിട്ടും.
6: അതേപോലെ മലപ്പുറം ജില്ലയിൽ താങ്കളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയൊരു പ്രത്യേക പദ്ധതിയാണ് ട്രസ്റ്റ് ഷോപ്പ്. അതായത് നമ്മൾ പണ്ടത്തെ പറയുന്ന പോലെ മക്കത്തെ
7: വിശ്വാസത്തിലെടുത്തോണ്ട്.
6: ഒന്ന് വിശദീകരിക്കണം സാർ.
7: ട്രസ്റ്റ് ഷോപ്പുകൾ നമ്മുടെ പാവപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടികളുടെ വേണ്ടി, മാനസിക വെല്ലുവിളി നേരുന്ന കുട്ടികൾക്ക് അവർ ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ, അവർ നല്ല പെയിൻറ്റിങ്സുകൾ ഇറക്കുന്നുണ്ട്. അവരൊക്കെ പ്രത്യേക കഴിവുള്ളവർ തന്നെയാണ്, പേര് പോലെ തന്നെ പ്രത്യേക കഴിവുള്ളവരാണ്. അവരുണ്ടാക്കുന്ന ഓഫീസ് ഉപകരണം, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പേന അടക്കം, കടലാസ് കൊണ്ടുണ്ടാകുന്ന വിത്ത് പേന അടക്കം അവരുണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ചവിട്ടി, അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷന്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ ഒരു അലമാരയിൽ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ അതിൽ നിക്ഷേപിച്ച് അതിൻ്റെ വില രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആവശ്യമുള്ള വില കൊടുത്തിട്ടോ കൊടുക്കാതെയോ അതിൽ നിന്ന്. പക്ഷേ നമ്മുടെ അനുഭവം, കളക്ടറേറ്റിൽ, കളക്ടറെ ചേംബറിന് മുന്നിൽ തന്നെ ഒരു ട്രസ്റ്റ് ഷോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ താല്പര്യം, നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ വളരെ താല്പര്യപൂർവ്വം അതിനെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഇരട്ടി വരുമാനമാണ് ലഭിക്കുന്നത്. അത് ഓരോ സ്കൂളുകളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വരവേൽ കണക്ക് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് 15 ട്രസ്റ്റ് ഷോപ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ അതിലൂടെ വിറ്റഴിക്കുക എന്നുള്ളത്, അവർക്ക് ഉപജീവനം, അവരുടെ പിന്നെ ഈ കുട്ടികൾക്ക് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ. ഇത് മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കാണുള്ളത് നിർമ്മിക്കാൻ കഴിയുക.
6: കേവലം ഒരു കച്ചവടത്തിനപ്പുറം ഒരു കാരുണ്യം കൂടി,
7: കാരുണ്യം കൂടി തീർച്ചയായിട്ടും. അതുകൊണ്ട് ആളുകൾ അത് സ്പോൺസർ ചെയ്യാൻ വരുന്നുണ്ട്, ബാങ്കുകൾ സ്പോൺസർ ചെയ്യാൻ വരുന്നുണ്ട്, കുടുംബശ്രീ തന്നെ ചിലത് സ്പോൺസർ ചെയ്യുന്നുണ്ട്. IEC ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് അവരുടെ പ്രചരണ പരിപാടി, പല ഇതിനും പ്രചരണത്തിന് ചിലവഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെയും ഇതിന് സ്പോൺസർഷിപ്പ് ഉണ്ട്. നല്ല പ്രതികരണം.
6: അതേപോലെ ഇതിൻ്റെ ഒരു പടി കൂടി ഉയർന്ന ഒന്നാണ് സിഗ്നേച്ചർ ഷോപ്പുകൾ, അല്ലേ?
7: സിഗ്നേച്ചർ സ്റ്റോർ നമ്മുടെ എയർപോർട്ടിൽ, പിന്നെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി കുടുംബശ്രീക്ക് ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ സംവിധാനമുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ സംവിധാനത്തിനാണ് കേരളത്തിലെ ഈ സിഗ്നേച്ചർ സ്റ്റോർ അനുവദിച്ചിട്ടുള്ളത്. കരിപ്പൂർ എയർപോർട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ സാധാരണ ഉൽപ്പന്നങ്ങൾ, കരകൗശല, നമ്മൾ നല്ല വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, നമ്മൾ എത്തനിക് ഫുഡുകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കണം, വിൽപ്പനയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഡിപ്പാർച്ചർ ടെർമിനലിൽ സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്ന അടുത്ത് നല്ലൊരു പ്രതികരണമാണ്. അത് നല്ലൊരു സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ വനിതകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള നല്ല സാധനങ്ങൾ അവിടെ വിപണനം നടത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ ചിപ്സ് അടക്കം ഉള്ള പിന്നെ കാര്യങ്ങൾ, വെളിച്ചെണ്ണയിലുള്ള ചിപ്സ്, അങ്ങനെ ഹലുവ, അങ്ങനെ ധാരാളം നമ്മളെ വീട്ടമ്മമാരുണ്ടാക്കുന്ന നല്ല സാധനങ്ങൾ അവിടെ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഇതാണ്. നമ്മുടെ MB രാജേഷ് മന്ത്രി അവർക്കാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ജാഫർ മാലിക് സാറാണ്, നമ്മുടെ പഴയ ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീയുടെ, അവരൊക്കെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്.
6: ഓക്കെ, കുടുംബശ്രീ ഒരു ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ബ്രാൻഡ് പോലെ തന്നെ കുടുംബശ്രീ എന്നതിന് ഒരു വാല്യൂ ഉണ്ട്. ആളുകൾക്കൊരു വിശ്വാസം,
7: നല്ല ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്.
6: ഇതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് അവരുടെ ഷോപ്പ്, പിന്നെ മീൽസ് ഷോപ്പ്
7: ജനകീയ ഹോട്ടലുകൾ
6: അതൊന്ന് വിശദീകരിക്കാം.
7: ഇന്ന് കുടുംബശ്രീക്ക് 146 ജനകീയ ഹോട്ടൽ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ ജനകീയ ഹോട്ടലിലെ ഉച്ചഭക്ഷണത്തിന് 10 രൂപ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് കേരള ഗവൺമെൻറ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം ലഭ്യമാക്കാണ്. സൗജന്യമായിട്ടും ഇത്തരം ഹോട്ടലുകൾ ഭക്ഷണം ചിലവർക്കെങ്കിലും കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും 20 രൂപക്കാണ് സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കുന്നത്. 10 രൂപ സബ്സിഡിയും, അങ്ങനെ 30 രൂപക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറ്, ഈ സബ്സിഡി കാത്തിരിക്കാതെ ആളുകളെ മനസ്സ് നിറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 30-നോ 40-നോ ആളുകൾ വന്ന് കഴിക്കും. പാവപ്പെട്ടവന്, കഴിവില്ലാത്തവന് സൗജന്യമായിട്ടും കൊടുക്കുക എന്നുള്ളതിൽ ഇതൊരു നല്ല പ്രതികരണമാണ്. ഇവരെ ഫെഡറേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇവരെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു കൺസോർഷ്യം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് കുടുംബശ്രീകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ കറി പൗഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ സാധനങ്ങൾ ഉണ്ടാക്കുക, മായം ചേർക്കാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക നല്ല വൃത്തിയിൽ. അത് ഒരു ബ്രാൻഡഡായിട്ട് തന്നെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഹോട്ടലുകൾ നല്ല യൂണിഫോമിൽ, നല്ല വൃത്തിയിൽ, നമ്മുടെ കൈപ്പുണ്യം, മലബാറിൻ്റെ കൈപ്പുണ്യം, മലപ്പുറത്തിൻ്റെ കൈപ്പുണ്യം ചോരാതെ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്.
6: ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. മലപ്പുറം സിവിൽ സ്റ്റേഷനോട് ചേർന്ന് ഇടയ്ക്ക് കഴിക്കാറുണ്ട്.
7: സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീന് പ്രവർത്തിക്കുന്നുണ്ട്. 25 വനിതകൾക്കാണ് അവിടെ തൊഴിലുള്ളത്. നല്ല സെയിലുമുണ്ട്.
6: എന്തായാലും സ്വന്തം ഉൽപ്പന്നങ്ങൾ വളയിട്ട കൈകൾ കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി സെർവ് ചെയ്യാൻ പറയുമ്പോൾ കഴിക്കുമ്പോൾ
7: തീർച്ചയായിട്ടും
6: വയറ് മാത്രമല്ല മനസ്സുകൂടി നിറയുന്നു എന്നുള്ളതാണ്
7: തീർച്ചയായിട്ടും
6: സത്യം. ഒരുപാട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പല കാര്യങ്ങളും, പല തരത്തിലുള്ള ഐറ്റംസും ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് പ്രയാസങ്ങളുണ്ടാകും. അതിന്
7: നമ്മളതിന് ചില മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിൽ ഒന്ന്, പിന്നെ ഇവർക്ക് തന്നെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ, മാർക്കറ്റിംഗ് കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ ജില്ലയിൽ 10-15 ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോം ഷോപ്പ് സംവിധാനം, വാർഡ് തലത്തിൽ 2 ആളുകളെ വെച്ചുകൊണ്ട് വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം, അത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ വിതരണം ചെയ്യാം.
6: ഹോം ഡെലിവറി സംവിധാനം
7: അത് പഞ്ചായത്തിൽ ഒരു ജില്ലാതലത്തിലൊരു ഒരു ടീമുണ്ട്. ആ ടീം സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു. ഒക്കെ വനിതകൾ തന്നെയാണ്. ഒരു ബ്ലോക്കിൽ 350 ആളുകൾക്ക് ഇത്തരത്തിൽ തൊഴിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ അവർ വർക്ക് ചെയ്യുന്നു, തൊഴിൽ കിട്ടുന്നു മാന്യമായ. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിൽപ്പനക്ക് കഴിയുന്നു. നല്ല ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെയാണ് വിൽപ്പനക്കുള്ള വിപണനത്തിനാണ് നമ്മൾ ചന്തകൾ, മാസച്ചന്തകൾ, ആഴ്ച ചന്തകൾ, അതുപോലെ ഓണം, ക്രിസ്മസ്, ബക്രീദ് ഫെയറുകൾ, ഇത്തരം ഫെയറുകളിലൊക്കെ ഇത് വിറ്റഴിക്കപ്പെടും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ മേളകളുണ്ട്, സരസ് മേളകളുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ
6: ഫുഡ് മാത്രമല്ല
7: ഫുഡ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ മേളകൾ നടത്താറുണ്ട്, വിപണന മേളകൾ നടത്താറുണ്ട്. മറ്റു സ്റ്റേറ്റുകളിൽ സരസ് മേള എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിൽ നടത്തിവരുന്ന പരിപാടികളുണ്ട്. അതിലൊക്കെ നമ്മുടെ വനിതകൾ പങ്കെടുക്കാറുണ്ട്, നല്ല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്, വിൽപ്പന നല്ല രീതിയിൽ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നേച്ചർ സ്റ്റോർ എയർപോർട്ടിൽ, അതൊരു വിൽപ്പനക്കുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ സുസ്ഥിര IRTC ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിലൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഏകദേശം പ്രവർത്തനക്ഷമമാവുകയാണ്. അങ്ങനെ ഇതിനെ വിറ്റഴിക്കാൻ നല്ലൊരു ഒരു സംവിധാനം നിലവിലുണ്ട്.
6: തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിച്ചപ്പോൾ തൊഴിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്, ഒരു പ്ലേസ്മെൻറ്റ് വരെ കൊടുക്കുന്ന സംവിധാനം. എന്താണത്?
7: അതിൽ 2-3 രീതികളിലാണത്. കുടുംബശ്രീ തൊഴിൽ മേളകൾ നടത്തുന്നുണ്ട്, ജോബ് ഫെയറുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസമാണ് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് 2000-ൽ അധികം പേർ പങ്കെടുത്ത ജോബ് ഫെയർ നടന്നത്. അതിൽ 500-ൽ അധികം പേർക്ക്

0: ഏജൻസികളിലൂടെ തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നു, രണ്ടോ മൂന്നോ മാസം തൊഴിൽ പരിശീലനങ്ങൾ. അത്തരം പരിശീലനങ്ങൾക്ക് 2 ലക്ഷം രൂപ അടക്കം ചെലവഴിക്കുന്നുണ്ട്. ഹോസ്റ്റൽ ഫ്രീയാണ്, ട്യൂഷൻ ഫ്രീയാണ്, യൂണിഫോം ഫ്രീയാണ്, ഭക്ഷണം ഫ്രീയാണ്, തൊഴിൽ 70% പ്ലേസ്മെൻറ്റും കൊടുക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയും തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവശ്രീ, യുവകേരളം പരിപാടി, അതിലൂടെയും പിന്നെ നല്ല സ്ഥാപനങ്ങളുടെ പരിശീലനം, തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതാണ് പിന്നെ തൊഴിൽ കൊടുക്കുന്ന രംഗത്ത് കുടുംബശ്രീ നടത്തുന്നത്. പിന്നെ ധാരാളം പരിശീലന പരിപാടികൾ, ധാരാളം പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട് എംപാനൽ ഏജൻസികൾ മുഖാന്തരം. വിവിധ മേഖലകളിൽ, കാർഷിക വ്യാവസായിക മേഖലകളിൽ ഒക്കെ ധാരാളം തൊഴിൽ പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്.
1: ട്രഷറിയിലെ സേവനവും കുടുംബശ്രീ സേവനവും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണൊരു മാറ്റം തോന്നുന്നത്?
0: ട്രഷറിയിലെ സേവനത്തിന് പിന്നെ ഒരു ബില്ല് പാസ്സാക്കൽ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഒരു ക്രമപ്രകാരമുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യതയോടെ പോകുന്ന സംവിധാനം,
1: ഒരു തരം യാന്ത്രികത.
0: ഒരേ നേച്ചർ ഓഫ് വർക്കാണ്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് നല്ല നല്ല വർക്കുകൾ വേണമെങ്കിൽ വളരെ ഭാവനാപൂർവമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഉള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംയോജ്യ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ കൺവെർജൻസ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊവേറ്റീവായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ്. ഒരു പിന്നെ ഒരു സാമൂഹ്യ സേവന രീതി ഇതിൽ നിലനിൽക്കുന്നുണ്ട്.
1: കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കക്കുത് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. കുടുംബശ്രീയെക്കുറിച്ച് മൊത്തത്തിലും അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലുകൾ കൊണ്ട് മലപ്പുറം ജില്ലയിൽ തനതായി നടപ്പിലാക്കിയ പരിപാടികളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.
2: മാഷാല്ല, ജനക്ഷേമം പ്രോഗ്രാം എന്നും ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മളേറെ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നാം കേട്ടത്. കുടുംബശ്രീ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വക്താവ് കൂടിയായിട്ടുള്ള ജാഫർ കക്കൂത്താണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ പ്രതിനിധി ഇബിൻ അലി എടത്തനാട്ടുകരയും ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നു.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ എല്ലാവരും മനസ്സിലേക്ക് ചേർത്ത് വെച്ച സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി എന്ന ടൈറ്റിലിൽ വർഷങ്ങളായി സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകൾ നമ്മളിലേക്കെത്തുമ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എന്തായാലും അവരുടെ മനസ്സിലേക്ക് ആന്തോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഉള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നീറുന്ന ചിന്തകളോ വേദനകളോ ഒക്കെ മാറ്റാനുള്ള അല്ലെങ്കിൽ മാറ്റിയ ഒരുപാട് സംസാരങ്ങൾ, ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ തോഫീക്കിനാൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ പ്രവർത്തകർക്ക് നമ്മെ കേൾപ്പിക്കാൻ കഴിഞ്ഞു, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് കൂടണയാത്ത ഇണക്കിളികൾ എന്ന ടൈറ്റിലിൽ ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ചേരുകയാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോകത്തെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂട് കുടുംബാംഗങ്ങളിൽ ശാന്തിയുടെ സന്ദേശമായി, കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരമായി കഴിഞ്ഞ 1.5-2 വർഷമായി സജീവമായി സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന വേദനകളുടെ ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകളെയും ശബ്ദ സന്ദേശങ്ങളെയും ആസ്പദമാക്കിയാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്ക് പൊതുവെ നമ്മൾ പോകാറുള്ളത്. ഇന്നത്തെ ദിവസം വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളുടെ ചർച്ചയിലേക്കാണ് കടക്കേണ്ടത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം ഇപ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ചും രക്ഷിതാക്കളോട് ഈ സന്ദർഭം

0: ത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചില വിഷയങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്. എന്നാൽ അത്തരം ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് നൂറുകണക്കിന് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി വരണമെങ്കിൽ അത്തരം ചില വിഷയങ്ങൾ പറഞ്ഞേ പറ്റൂ. വിശേഷിച്ചും നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വിരിക്കപ്പുറത്തുള്ള കാര്യങ്ങളുടെയും ഒക്കെ മേഖലയാണ് ചർച്ചയ്ക്ക് വരേണ്ടത് എന്ന് വരുമ്പോൾ, പീസ് റേഡിയോ ശ്രോതാക്കൾ എന്നത് റേഡിയോ നല്ല ഉച്ചത്തിൽ വീട്ടിൽ അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ച് കേൾക്കുന്നൊരു രൂപമാണ് ഉണ്ടാകാറുള്ളത്. സ്നേഹക്കുടൻ്റെ ഇന്നത്തെ എപ്പിസോഡ് മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കാവുന്ന ചില മേഖലകൾക്കപ്പുറം നമ്മളൊക്കെ ഒരു വിരിയുടെ അപ്പുറത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു, മക്കളോട് ഞാൻ പറയുന്നു, പാരൻസിനോട് ഞാൻ പറയുന്നു, വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നത് ഒഴിവാക്കി റിവൈൻഡിൽ നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് കേൾക്കാം. നമുക്ക് റിവൈൻഡ് ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ഏതായാലും തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കപ്പെടുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് ഇരിക്കുമ്പോൾ 39 കറക്റ്റ് എന്നെ ഞാൻ ഓർക്കുന്നില്ല, 39 ചോദ്യങ്ങൾ, വളരെ പേഴ്സണലായ ക്വസ്റ്റ്യൻസ് സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വിശേഷിച്ച് വന്നിട്ടുണ്ട്. അവർ വീട്ടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അവർ പൊതുനിരത്തുകളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അവരുടെ തന്നെ ഏറ്റവും സംരക്ഷകരാകേണ്ടവർ അവരെ ശല്യം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ഒരു 39 കൂടെ എത്ര പൂജ്യം ചേർക്കണമെന്ന് മാത്രമാണ് നമുക്കറിയാത്തത്. അത്രയും ആളുകളുടെ പ്രശ്നമാണത്. അപ്പോൾ ഈ വ്യക്തികൾക്കൊക്കെ മിക്കവാറും PM വഴി വ്യക്തിപരമായി അത്തരം ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന അത്ര നൽകാൻ ടീം റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു പൊതുതലം വരേണ്ടതുണ്ട്. ഞാൻ ആരിസ്മൂലിയിലേക്ക് വരുന്നു. എവിടെയും പീഡന വാർത്തകളാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. മത മേലാളന്മാർ മുതൽ മത അധ്യക്ഷന്മാർ മുതൽ കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ വരെയും ഓരോ വീട്ടിൻ്റെയും കാവലാളായി വീട്ടിലെ പൂമുഖത്ത് ചാരകസേരയിലിരിക്കുന്ന കാരണവർ മുതൽ ആ വീട്ടിലെ ഭർത്തൃ സഹോദരൻ വരെ നീണ്ടു നിൽക്കുന്ന കണ്ണികളിൽ, അതും തന്നെക്കാൾ പ്രായം കുറഞ്ഞ അയൽക്കാരൻ വീഡിയോയിൽ കുളി സീൻ പകർത്തി അത് കാണിച്ച് പേടിപ്പിച്ച് തന്നെക്കാളും പ്രായമുള്ള തൻ്റെ ഉമ്മയുടെയോ പങ്ങളുടെയോ പ്രായമുള്ളവരെ വരെ കീഴടക്കുന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന കഥകൾ, ഒറ്റപ്പെട്ടതല്ലാത്ത ഞെട്ടിക്കുന്ന കഥകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കാലത്തിന് പറ്റിപ്പോയത്? അല്ലെങ്കിൽ എന്താണ് ഇത് ഇത്രയും അധികം മുമ്പത്തെ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇത് ഇത്ര വർദ്ധിക്കാൻ കാരണം? ആ കാരണത്തെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ശ്രോതാക്കൾ ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക് എത്തുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ഈ പീഡനങ്ങളെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മോശമായ വശത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഇത്തരം അവിഹിത ബന്ധങ്ങൾക്കുണ്ട്. എത്ര ഉന്നതരായിരുന്നാലും എത്ര ആദരിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നാലും ഇത്തരം ഒരു കാര്യം ചേർത്ത് പറയുന്നതോടുകൂടെ അവർ സമൂഹത്തിലും അവരുടെ സ്വന്തം മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയിലുമെല്ലാം അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി അവൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാവശ്യമാണ്, പ്രകൃതിപരമായൊരാവശ്യമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും അതിനെ അന്വേഷിക്കുന്നു, എല്ലാവർക്കും അത് അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പലപ്പോഴും പല ആളുകൾക്കും ഇത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ വഴിവിട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. ആത്മനിയന്ത്രണം ഏറ്റവും അധികം സാധ്യമാവേണ്ട ഒരു കാര്യമാണ് തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്തുവാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു കരുത്ത്. അതേറ്റവും പ്രധാനമായും വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ അതിന് ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർഗം നമുക്കറിയാം. യഥാർത്ഥത്തിൽ ലൈംഗികതയെ മരുന്ന് കുടിച്ച് തളർത്താനോ അല്ലെങ്കിൽ അതിനെ അതിലുപവസിക്കാനോ ഒക്കെ പറയുന്നതിലേറെ ഇസ്ലാം പറയുന്നത് അതിനെ ഏറ്റവും പവിത്രവും പരിശുദ്ധവുമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതിനാണ് വിവാഹം. വിവാഹത്തിലൂടെ സംഭവിക്കുന്ന നമുക്കറിയാം, ഒരു സ്ത്രീയെ പൂർണ്ണമായും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പരിശുദ്ധമായ രൂപത്തിലുള്ള ഇത്തരം ബന്ധങ്ങളെ, ലൈംഗികതകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരവസ്ഥ, ഒരു വഴിതിരിച്ചുവിടലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ ന്യായീകരിക്കല്ല. അവർ ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിഹിതങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അതിൻ്റെ പ്രശ്നം എത്രമാത്രം അതിന് പ്രത്യാഘാതങ്ങളുണ്ട് വെച്ചാൽ അയാളുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, കുടുംബശൈഥില്യങ്ങൾ, സാമൂഹികമായ പ്രതിസന്ധികൾ, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ശിക്ഷകളിൽ തന്നെ ഏറ്റവും ശക്തമായ ശിക്ഷ, ഇന്ന് പലപ്പോഴും നടപ്പിലാക്കപ്പെടുന്നതായി കാണുന്നില്ലെങ്കിൽ പോലും ഏറ്റവും ശക്തമായ ഒരു ശിക്ഷ നിലക്ക് പറഞ്ഞതാണ് എറിഞ്ഞുകൊല്ല എന്നുള്ളത്. ആ സമയത്ത് യാതൊരു കാരുണ്യവും നിങ്ങൾക്ക് അവിടെ വേണ്ടാന്നാണ്. അത്ര നിർദ്ദയമായി എറിഞ്ഞുകൊല്ലാൻ നിർദ്ദേശിക്കുമ്പോൾ എത്ര വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതുകൊണ്ടുണ്ടെന്നാണ്. ഇപ്പം ഇന്നിപ്പോൾ ഈ അപമാനിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇത്തരമൊരു ശിക്ഷയുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ അത്തരമൊരു തിന്മയിലേക്ക് പോകുമ്പോൾ എന്തായാലും ഈ രംഗയാളെ മനസ്സിക്ക് വരൂലേ? വരുമ്പോൾ സ്വാഭാവികമായും അവരതിൽ നിന്നും വിട്ടു നിൽക്കും. വിട്ടു നിൽക്കുമ്പോൾ അവിടെ സംരക്ഷിക്കപ്പെടുന്ന എന്താണ്? എന്നേക്കുമായിട്ടുള്ള അവരുടെ അഭിമാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്രമാത്രം പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തനിക്ക് പിന്നെ അർഹതപ്പെടാത്ത, അനുവദിക്കപ്പെടാത്ത ഒരു തരത്തിലേക്ക് ഒരു നോട്ടം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒരിക്കലും ഒരു നിലക്കും കടന്നു ചെല്ലാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ പരിശുദ്ധമായൊരു ലൈംഗികതയെ സംരക്ഷിക്കുകയും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് അതിനെ പരിപോഷിച്ച് നിലനിർത്തി തെറ്റായ വഴികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാത്തതാണ് ഒരു പരിധിവരെ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
0: നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ചില മേഖലകൾ, അതാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം എന്നത് നമ്മൾ ആരിസ്മോലിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവികൾ, നമ്മുടെ അനുഭവങ്ങൾ, അത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായും അള്ളാഹു നിശ്ചയിച്ച ലൈംഗിക തൃഷ്ണയെ ഉത്ബോധിപ്പിക്കുന്ന, അതിനെ ഉണർത്തുന്ന രീതിയിലുള്ളതാണ്. ഒരു ചെറിയ പ്രായം മുതൽക്ക് വലിയ പ്രായം വരെയും നമ്മുടെ വീട്ടിലും നടത്തത്തിലും ഇരുത്തത്തിലും യാത്രയിലും സഞ്ചാരത്തിലുമൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇത്തരം കാരണങ്ങളാണ് മനുഷ്യനെ ഇത്തരം തിന്മകളിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു ഉത്തരത്തിലേക്കെത്തുമ്പോൾ, ആ ചുറ്റുപാടുകളെ അതിജയിക്കാനും അതിജീവിക്കാനും അതിൻ്റെ പരിഹാരത്തിലേക്കെത്താനും ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ ഒരു സംസാരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരർത്ഥത്തിൽ ഒരു കള്ളനോട്ടം കൊണ്ടോ ഒരു ചാറ്റിംഗ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റൊരാളുമായുള്ള ശാരീരിക ബന്ധം കൊണ്ടോ ഒക്കെ ഒരിക്കലെങ്കിലും സംഭവിച്ചവരോ ആവർത്തിക്കപ്പെടുന്നവരോ ഒക്കെ ആയ ആളുകൾ നമ്മുടെ ശ്രോതാക്കളാണ്. അത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇതിൽ എടുക്കേണ്ടത് എന്ന മേഖലയായിരിക്കും ഇനി നമ്മൾ പറയേണ്ടത്.
1: നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തുടച്ച് തന്നെ പറയാം. അതായത്, ഈ ആഗ്രഹങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ടാവണം. ഒരു കാര്യം വളരെ അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ലൈംഗികമായ കാര്യങ്ങളുടെ ആസ്വാദനങ്ങൾ ഒരാൾക്ക് പൂർണ്ണമാവണമെങ്കിൽ അയാളുടെ മനസ്സും ശരീരവും അതിലെന്ത് ചെയ്യണം? വ്യാപൃതമാകണം, ഇൻവോൾവ് ചെയ്യണം. മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിഹിതമായ തെറ്റായ ഒരു കാര്യം മനസ്സിന് പൂർണ്ണ സംതൃപ്തിയോടെ ചെയ്യാൻ ഒരിക്കലും കഴിയൂല. ഏതൊരു തെറ്റും തെറ്റാണെന്ന് മനസ്സിലാകുന്നതിൻ്റെ മനസ്സിൻ്റെ ചൊറിച്ചിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഒരാൾക്കും ഒരു അവിഹിതമായ മാർഗത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ ഒരു ലൈംഗിക ആസ്വാദനം പൂർണ്ണമായി സാധ്യമല്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഈ അവിഹിതങ്ങളിൽ ഒരു നോട്ടാണെങ്കിലും നോക്കാൻ പറ്റാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. ഒരു സ്പർശനമാണെങ്കിലും പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ശാരീരിക ബന്ധമാണെങ്കിലും 100% അതിൻ്റെ പിന്നെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് പിടിക്കപ്പെട്ടാൽ അപകടങ്ങളെക്കുറിച്ചും ഭാവിയിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയുള്ള അങ്ങേറ്റത്തെ ഭയത്തോടു കൂടിയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ ഒരു ലൈംഗികത എന്തുമാത്രം മനുഷ്യന് ജീവിതത്തിൽ ആസ്വാദനവും സന്തോഷവും നൽകുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവാണ്. സ്വവർഗരവിധിയാകട്ടെ, അല്ലെങ്കിൽ സ്വയംഭോഗമാകട്ടെ, അവിഹിതമായ ചാറ്റിംഗ്, ഇതിലൊന്നും കിട്ടാത്ത ഒരാനന്ദം പരിശുദ്ധമായ ലൈംഗികതയിലുണ്ട് എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ സംഭവിക്കേണ്ട കാര്യം. അപ്പോൾ അതിലെന്താ വെച്ചാൽ, വിവാഹിതനല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാവും, അവർ വിവാഹമെന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ ലൈംഗികതയ്ക്ക് സ്വതന്ത്രമായ ഒരു ഭാവി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും, ഈ വിവാഹത്തിന് മുമ്പ് ഞാനുണ്ടാക്കുന്ന ഏത് അവിഹിത ബന്ധങ്ങളും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദകരമായ ഒരു ദാമ്പത്യ ലൈംഗിക സദാചാര ജീവിതത്തിന് പ്രതികൂലമാകുമെന്ന് ചിന്തിച്ച് തൻ്റെ മനസ്സിൻ്റെ അതിശക്തമായ ആഗ്രഹങ്ങളെ തൽക്കാലം എന്ത് ചെയ്യുക, നല്ലൊരു പ്രതീക്ഷയോടുകൂടെ മാറ്റിവെച്ച് അത്യാവശ്യം നല്ലൊരു സൂക്ഷ്മതയോടുകൂടെ നമ്മൾ നമസ്കാരം കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടൊക്കെ നോമ്പ് കൊണ്ടും ഒക്കെ തൽക്കാലം അതിനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തി അതെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം ഇതാ അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വിവാഹം വരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വിവാഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നീ കാണുന്ന പല കേസുകളിലും വിവാഹിതർ 10-30 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ച ആളുകൾ, അത്തരം ആളുകളെ ഈ രംഗത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു തലം ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടിയിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിലവിൽ ഒരു ഭാര്യ ഉണ്ടായിട്ടും അതേപോലെ തന്നെ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അവിടെ ശരിയായ ഒരു ലൈംഗിക അറിവ് വിദ്യാഭ്യാസം ഈ ദമ്പതികൾക്ക് ഉണ്ടാവുന്നില്ല എന്നത് ഇന്നൊരു വലിയ പ്രശ്നമാണ്. കാരണം ആരോഗ്യവാനായ ഭർത്താവ്, അതേപോലെ തന്നെ നല്ല യുവതിയായ ഭാര്യ, ഇതൊക്കെ തൻ്റെ വീട്ടിൽ കൂടെ ഉണ്ടായിട്ടും അതിനേക്കാളും പ്രായമുള്ള അല്ലെങ്കിൽ അശ്ലീലങ്ങളിലൂടെ ഇത്തരം പിന്നെ മാനസികമായ ശമനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചത്? അവിടെ യഥാർത്ഥത്തിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവരെ അനുഭവിക്കാനും അതിലൂടെ ഈ ആസ്വാദനങ്ങൾ കണ്ടെത്തുവാനുമുള്ള ഒരറിവ് ഇന്ന് മതപരമായിട്ടാവട്ടെ അല്ലെങ്കിൽ ഭൗതികമായിട്ടാവട്ടെ ഇന്ന് ഇത്തരം വിവാഹിതരായ ആളുകൾക്ക് ലഭിക്കാതെ പോകുന്നു എന്നതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: ഹാരിസ് മൗലവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞ മേഖലയാണ്. ഒന്നുകൂടി നമുക്ക് ഒരുപാട് വ്യത്യസ്ത തലത്തിലുള്ള ശ്രോതാക്കൾ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്ന പ്രതിസന്ധി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത്. അതായത്, നമ്മൾ പലപ്പോഴും നമുക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന, നമുക്ക് നൽകപ്പെടുന്ന ഒരു ലൈംഗിക ആസ്വാദനം അല്ലെങ്കിൽ ലൈംഗിക പൂർത്തീകരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിലിമുകൾ, ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ പരസ്യങ്ങൾ, ഇതിലൂടെയൊക്കെ നിർവഹിക്കപ്പെടുന്നത് അത് പലപ്പോഴും വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പിൻവാതിലിലൂടെ തൻ്റെ ആവശ്യം നിർവഹിക്കപ്പെടുന്നതാണ്. അത് ഏത് ഫിലിമിൻ്റെ ഇതിവൃത്തമെടുത്താലും ഏത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ രീതിയെടുത്താലും അങ്ങനെയാണ്. മാത്രമല്ല, സ്വവർഗഭോഗം അടക്കമുള്ളത് നിയമപരിരക്ഷയിൽ കൊണ്ടുവരുന്നതും ആ നിയമപരിരക്ഷയിൽ കൊണ്ടുവന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുമ്പോൾ അത് ആഘോഷിക്കുന്നതും അതിന് പരസ്യമായി പൊളിറ്റിക്കൽ പാർട്ടികളടക്കം അംഗീകാരം കൊടുക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഭാഗം എത്രത്തോളം ഷാർപ്പായി എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നമ്മളെ തലച്ചോറിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മുടെ തലച്ചോറ് പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ആവേണ്ടത് എന്നാണ്, പിൻവാതിലിലൂടെയുള്ള ലൈംഗികത നിർവഹിക്കപ്പെടണം എന്നതാണ്. അവിടെയാണ് ആരുസ് മൗലവി ഇവിടെ സൂചിപ്പിച്ചൊരു മേഖല പ്രസക്തമാകുന്നതും. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം തന്നെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക ബന്ധ പൂർത്തീകരണം മാത്രമാണെന്നും അത് അതിലൂടെ എനിക്ക് തൃപ്തി കിട്ടുന്നില്ല എന്നുമുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതാണ്. അത് അതിലൂടെയുള്ള അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധമായ ലൈംഗിക ബന്ധത്തിലൂടെ, ലൈംഗിക ജീവിതത്തിലൂടെ ഇത്തരം കാര്യങ്ങളെ ഇല്ലാതെയാക്കാം എന്ന് ആരിസ് മൗലവി പറഞ്ഞതിൻ്റെ, അതല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളായിരിക്കും ഇനി പറയേണ്ടത്. ചില പരിമിതികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം അത് വിശദീകരിക്കും എന്ന് മനസ്സിലാക്കാം.
1: ഈ അവിഹിതമായ ഏത് ലൈംഗിക രൂപങ്ങളും ശരിയായ ലൈംഗികതയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സമൂഹത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതായത്, ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു സ്വയംഭോഗം ശീലിച്ച ഒരാളാണെങ്കിൽ, ഒരു പക്ഷേ ഒരു സ്വയംഭോഗത്തിന് വേണ്ടി അയാൾ സ്വീകരിക്കുന്ന എഫർട്ട്, ശക്തി, അയാളുടെ ശരീരത്തിനെതിരെ അയാൾ ഉപയോഗിക്കുന്ന ശക്തി എത്ര വെച്ചാൽ ഒരു സാധാരണ പ്രകൃതിപരമായ ബന്ധത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അത് നിരന്തരമായി ശീലിച്ചൊരു വ്യക്തി ശാരീരികമായും മാനസികമായും ലൈംഗികമായും തളർന്നു പോവുക ചെയ്യുക. അയാൾക്ക് ഒരിക്കലും ഒരു ദാമ്പത്യത്തിൽ ഒരു സമ്പൂർണമായ ലൈംഗികത അനുഭവിക്കാൻ കഴിയാതെ വരും. പിന്നെ അയാളൊരു ലൈംഗിക രോഗിയാവാണ്, അവിടെ ഇവിടെ നോക്കിയും കണ്ടും വീണ്ടും ഓരോ വീടിൻ്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, അയാളുടെ ജീവിതം നശിപ്പിക്കലേ അയാൾക്ക് പറ്റുള്ളൂ. അതായത് അയാളുടെ ശരിയായ ഒരു ലൈംഗിക ഭാവിയെ നശിപ്പിച്ചത് എന്താണ്? ഈ ദുശീലമാണ്. നോക്കൂ, നിങ്ങൾ സ്വവർഗരതി, സ്വവർഗരതി ശീലിച്ച ആളുകൾക്ക് എന്താ സംഭവിക്കുന്ന അറിയോ, അയാൾ വിവാഹം കഴിഞ്ഞാൽ പോലും പ്രകൃതിപരമായ ലൈംഗികതയെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഇഷ്ടപ്പെടുന്നത് ഇത്തരം സ്വവർഗഭോഗങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രകൃതിപരമായുള്ള ഏറ്റവും ആസ്വാദകരമായിട്ടുള്ളൊരു ബന്ധം, അതായത് എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷൻ്റെ ഈ ഒരു മാനസികാവസ്ഥ, ഒരു സ്ത്രീയുടെ ഈ ഒരു താല്പര്യത്തെ സാക്ഷാത്കരിക്കാവുന്ന രൂപത്തിൽ ശാരീരികമായും എല്ലാ അർത്ഥത്തിലും തന്നെ അള്ളാഹു പ്രകൃതിപരമായി സൃഷ്ടിച്ച സൃഷ്ടിപരമായ സമ്പൂർണമായ ലൈംഗികത അയാൾക്ക് മടുക്കാണ്, അയാൾക്ക് ആവശ്യമില്ലാതെ വരികയാണ്. അയാൾ ഈ പ്രകൃതി വിരുദ്ധത്തെയാണ് മുന്നിൽ എല്ലാം ഒത്ത ഒരവസരമുണ്ടായിട്ട് പോലും അയാൾക്ക് അതിലേക്ക് വരാൻ അയാൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല അശ്ലീലങ്ങൾ കാണുന്ന, നോക്കൂ നിങ്ങൾ, അശ്ലീലങ്ങൾ കാണുന്ന ഈ പോൺ സൈറ്റുകളൊക്കെ കാണുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണ്? അവർ കാണുന്ന മുഴുവനും ഇമാജിനേഷനാണ്. കാരണം കൃത്രിമമായ അഭിനയങ്ങളും രൂപങ്ങളുമാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ കാണുന്നത്. ഈ കാണുന്ന ആളുകൾ ഒരു യഥാർത്ഥ ദാമ്പത്യത്തിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തൻ്റെ മുന്നിൽ ഒരു ഭാര്യ പ്രത്യക്ഷപ്പെടുമ്പോൾ അയാൾക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം അയാൾ വീഡിയോ ചിത്രങ്ങളിൽ കണ്ട ഒരു രൂപത്തിലൊരു സ്ത്രീ ഇവിടെ അല്ല, ലോകത്തില്ല. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഒരു ഭാര്യയിൽ സംതൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു മനസ്സ് സൃഷ്ടിക്കാനാണ് അയാൾ ഇതുവരെ കണ്ട വീഡിയോകൾ അയാളെ സഹായിച്ചത്. അപ്പോൾ എവിടെയെല്ലാം ലൈംഗികത വഴിവിട്ടു പോകുന്നുവോ അത് പ്രകൃതിപരവും സന്തോഷകരവും ആസ്വാദകരവുമായ ഒരു ലൈംഗിക ജീവിതത്തിനെ നശിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് സൃഷ്ടിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: ഒന്നുകൂടി ഞാൻ വ്യക്തമായി ചോദിക്കുന്നു, ഉത്തരം ഏറ്റവും ഷാർപ്പിലേക്കെത്താൻ വേണ്ടി. അപ്പോൾ ശാരീരിക ബന്ധത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു പോൺ സൈറ്റിൽ കണ്ട കാഴ്ചകളെ അയാളുടെ ബെഡ്റൂമിൻ്റെ പരിസരത്ത് അയാൾക്ക് സൃഷ്ടിക്കുന്നതടക്കമുള്ള ചില മേഖലകൾ, സ്വന്തം ഭാര്യയുമായുള്ള അയാളുടെ ബന്ധം, അത് അവരുമായുള്ള ചില ലൈംഗിക നിർവഹണങ്ങൾ മാത്രമല്ല എന്ന ഒരു ഉത്തരത്തിലേക്കാണോ എത്തേണ്ടത്?
1: ഇവിടെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിരുന്നാലും ദാമ്പത്യ രംഗത്തിലെ പരാജയങ്ങൾ, ലൈംഗിക പരാജയങ്ങളുടെ എല്ലാ കാരണങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാവരുടെയും ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും നടക്കുന്ന, അതായത് പ്രകൃതിയിൽ മറ്റു മൃഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള ഒരു ശാരീരികമായ രണ്ട് ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള ഒരു ശാരീരികമായ ഒരു നിർവഹണം മാത്രമാണ് എന്നതാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ കേട്ട് കാണും, അതായത് കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, അതേപോലെ തന്നെ കാതുകൊണ്ടുള്ള കേൾവി വിചാരമാണ്, കാലുകൊണ്ട് നടത്ത വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിട്ട് നബി സ്ലാസ്മ പറയുന്നത് അവസാനം എന്ത് ചെയ്യുന്നു, ഗുഹ്യസ്ഥാനം അതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് ശരിക്കും ലൈംഗികത എന്നുള്ളത് ഒരു ശാരീരികമായ ബന്ധപ്പെടൽ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ വഴിവിട്ട ഒരു ലൈംഗിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പിന്നെ ചാറ്റിംഗ് 10 വർഷം 15 വർഷമൊക്കെ സെക്സ് വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് വാട്സപ്പിലും ഫേസ്ബുക്കൊക്കെ കൊടുത്ത ആളുകൾ, ഒരു പക്ഷേ അവർ ശാരീരികമായൊരു ബന്ധം, ഒരു വ്യഭിചാരം നടന്നിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ലൈംഗികത എന്ന് പറഞ്ഞാൽ? എത്രയോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ട് ആസ്വദിക്കലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നടക്കാത്തത് ഇതാണ്. ഒരിക്കലും എന്തിനാ തൻ്റെ ഭാര്യയുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ മറ്റുള്ള അവിഹിതങ്ങൾ കാണുമ്പോൾ ആ സ്ത്രീകളെ കാണുന്ന അതേ വേഷത്തിലും രൂപത്തിലും തൻ്റെ ഭാര്യയെ ഒന്ന് കാണാനോ ആസ്വദിക്കാനോ ഒരു ശ്രമം ഒരു ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. അതേപോലെ തന്നെയുള്ള ഒരു മാനസികാവസ്ഥ, ഇപ്പം എനിക്ക് ഉള്ളൊരു അനുഭവം ഞാൻ പറയാം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലമായി ദാമ്പത്യ ജീവിതം നയിച്ച ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു. അയാൾ കരഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പോയിക്കോ, എനിക്ക് നിന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അയാൾ പറയാണ്. അപ്പോൾ ഞാൻ വിശദമായി ചോദിച്ചു, അപ്പോൾ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ എന്താണ് ഒരു കുട്ടി ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിജയകരമായ ഒരു ശാരീരിക ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ട്, 1-ഓ 2-ഓ 3-ഓ തവണ മാത്രം 20 കൊല്ലങ്ങളിൽ. അപ്പോൾ എന്താണ് അയാളുടെ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ്? ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് അത്രയും തെറ്റായ കാര്യങ്ങളുടെ അദ്ദേഹത്തിന് ഇവിടെ പറയാനുള്ളൊരു പരിമിതി കൊണ്ടാണ്, അത്രയും തെറ്റായതാണ്. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ലൈംഗികമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിരിച്ചു പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ, അതായത് ഒരു ലൈംഗികത എന്ന് പറയുന്നത് ഒരു ശാരീരിക ബന്ധപുരത്തിൽ മാത്രമല്ല, കാരണം ഇപ്പോൾ ആർത്തവുള്ള സമയങ്ങളിൽ അതെല്ലാം നന്നായി പിന്നെ കെട്ടിവെച്ച് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വൈകാരികതകളെ പരസ്പരം വാക്കുകളുടെയും പെരുമാറ്റങ്ങളുടെയും കൈമാറുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ രൂപം. ആ മെൻസസ് പീരീഡ് ഒരു 6 ദിവസമോ 7 ദിവസമോ ഒരു നിലക്കും വൈഫിനോട് നോക്കാനോ ചിരിക്കാനോ തൊടാനോ തലോടാനോ ഒന്നിനും പറ്റില്ല എന്നൊരു രൂപമല്ല ഇസ്ലാം സ്വീകരിച്ചത്. കാരണം ആ ദിവസങ്ങളിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ലൈംഗികതയുടെ ചില വശങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ്, പരസ്പരം ചുംബിച്ചും അതേപോലെ തന്നെ സ്പർശിച്ചും സംസാരിച്ചും തമാശകൾ പറഞ്ഞും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തലം ലൈംഗികതക്കുണ്ട് എന്നറിയാത്തത് കൊണ്ട് എന്താണെന്നറിയോ, വിവാഹങ്ങളിൽ ദമ്പതികളായി ജീവിക്കുന്നവരും എല്ലാവരും ഈ ശാരീരിക ബന്ധങ്ങളെ ഏതാനും മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിൽ മാത്രം ലൈംഗികതയെ പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ള ഈ പറയുന്ന മേഖല ഒക്കെ അവിഹിതമായി ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാട്ടിൽ നടക്കുന്നത്. ആ ആസ്വാദനങ്ങൾ പിന്നീട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബങ്ങളിലും അത് ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഗൾഫിലാണെങ്കിൽ എങ്ങനെ നമുക്കൊരു ബന്ധം സാധ്യമാകുന്ന ആൾക്കാർ ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ശാരീരിക ബന്ധമല്ലാത്ത എന്തും ഗൾഫിൽ ജീവിക്കുന്ന ഒരാൾക്ക് സാധ്യമാകുന്ന കാര്യമാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാലും ഭാര്യയുമായുള്ള പിന്നെ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വസ്തുത. ഈ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം, ഇത്തരം ചുവയുള്ള വർത്തമാനങ്ങൾ പരസ്പരം പറയുവാനും എന്നാൽ അതോടൊപ്പം ലൈംഗികമായ ജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും മറ്റൊരു വിധത്തേക്കും മനസ്സും കണ്ണും പോകാത്ത വിധത്തിൽ യാ മാഷറ ഷബാബ് മനിസ താമീൻ കുൻബാത്ത് ഫലിയത്തസഫജ് ഇന്നകു അകല്ലുലിൽ ബസർ, കണ്ണിനെ താഴ്ത്താൻ സ്വന്തം ഭാര്യയെ കൊണ്ട് പറ്റും. വാഹസനുൽ ഫർജ് എന്നാൽ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ ഭാര്യയെ കൊണ്ട് പറ്റും. ആ നിലക്ക് ഭാര്യമാരും ആ നിലക്ക് ഭർത്താക്കന്മാരും കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടി ഉള്ളൊരു പെരുമാറ്റത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധരെന്ന് അവകാശപ്പെടുന്ന ഏറ്റവും നല്ല ജീവൻ നയിക്കുന്ന ആളുകൾ പോലും ഇതിലേക്ക് പോകുവാനുള്ള ഇതിലേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യത വിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
0: നമ്മളീ ഒരു ചർച്ചയുടെ മർമ്മത്തിൽ നിന്ന് ഏറ്റവും വ്യക്തമായൊരു പോയിന്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് വ്യക്തികൾക്ക് ഒരാശ്വാസം കിട്ടുന്ന ഒരു ഉത്തരമാണ്. ഒരു വാചകമേ യഥാർത്ഥത്തിൽ അതുള്ളൂ. ആ വാചകത്തിന് വിശാലമായ അർത്ഥം നമ്മുടെ ഒരു മനസ്സിൻ്റെ ക്യാൻവാസിൽ തെളിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അത് മറ്റൊന്നുമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ദമ്പതിമാർ തമ്മിലുള്ള അവരുടെ ബെഡ്റൂം പരിസരത്തെ ഏതാനും മിനിറ്റുകളുടെ നിർവഹണം മാത്രമല്ല അവർ തമ്മിലുള്ള ആസ്വാദനമെന്നും അതിൻ്റെ അപ്പുറത്ത് ഇവർ നാട്ടിൽ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ചാറ്റിംഗ് മേഖലകൾ, തനിക്കൊരു തെറ്റായ ചാറ്റിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ചാറ്റിംഗ് പോയിൻറ്റിലെ വ്യക്തിയുമായി ഇയാൾ നടത്തുന്നത് എന്തൊക്കെയാണോ അതൊക്കെ സ്വന്തം ഭാര്യയുമായി വിദൂരത്തിരുന്ന് നടത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നത് കൂലിയാണ്. മറുവശത്ത് കുറ്റമാണ് കിട്ടുന്നതെങ്കിൽ അത് മുഴുവൻ പരലോകത്ത് അയാൾക്ക് ഉപകാരപ്പെടുന്ന പുണ്യമായി മാറുകയാണ്. ആ ഒരു തരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് ഉയരാൻ പറ്റുന്നില്ല എന്നാണ് ആരിസ് മൗലവി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം പോൺ സൈറ്റുകൾ ഇന്ന് യൂട്യൂബ് വിരലിലെത്തുകയും 1 GB ഡാറ്റ അതുപോലെ തന്നെ അല്ലെങ്കിൽ 3 GB ഡാറ്റ ഒക്കെ 4G തന്നെ ലഭിക്കുകയും ചെയ്യുന്ന കാലത്ത് ഏത് പരിസരത്തിരുന്നും എവിടെ ഇരുന്നും ആർക്കും വേണ്ടാത്തത് കാണാവുന്ന ഒരു കാലത്താണുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 2 വർഷമായുള്ള പുതിയ സ്റ്റാറ്റിക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ പെട്രോളിയം ബിസിനസ്സിനേക്കാളും വലിയ ബിസിനസ്സായി ലോകത്ത് പോൺ സൈറ്റുകളും അതുപോലത്തെ കാര്യങ്ങളും വളർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാണുന്ന ഫേക്കായ അലങ്കരിച്ച് ക്യാമറകൾക്ക് മുന്നിലെ അഭിനയങ്ങളെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടേതായ പരിസരത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ എന്ന വളരെ വ്യക്തമായൊരു ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാമാണിക വശങ്ങളാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആരംഭം പരസ്പരമുള്ള ചുംബനങ്ങൾ കൊണ്ടാകട്ടെ, അത് പൂർണ്ണമായും തൻ്റെ ഇണയിൽ അത് അയാൾ നിർവഹിക്കട്ടെ, അവൾക്ക് അത് ചെയ്തു കൊടുക്കട്ടെ, ഒരു കോഴിയെപ്പോലെ നിങ്ങളാകരുതേ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് പാഠമാക്കാനുള്ളതും പകർത്താനുള്ളതുമാണ്. ഇതിൽ ഇവിടെ മൗലവി സൂചിപ്പിച്ചതിൻ്റെ ഒരു വശം ഒന്നുകൂടി ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു 8-ഓ 10-ഓ സഹോദരിമാരയച്ച ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മുടെ ഫീഡ്ബാക്കിൽ കിടക്കുന്നുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, ഭർത്താക്കന്മാർ ഗൾഫിലാണ്, അവർ വരുന്നില്ല. വരുന്നത് തന്നെ മാസത്തിൽ 2 മാസമാണ്, ആ 2 മാസം മാത്രമാണ് അവരിവിടെ ഉണ്ടാവുക. ഒരു ഇണക്കവും അടുപ്പവുമൊക്കെ ആകുമ്പോഴേക്ക് അവർ തിരിച്ചു പോവുകയാണ്. അവർക്കാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, തെറ്റിപ്പോവാനുള്ള വളരെ വലിയ സാധ്യതകളിലാണ് എന്നൊക്കെ പ്രയാസം പറഞ്ഞ സഹോദരിമാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് ഈയൊരു തത്വത്തിൽ നിന്നുകൊണ്ടും അതല്ലെങ്കിൽ അവരുടെ മതപരമായ രംഗത്ത് ആ ഭർത്താവും ഭാര്യയുമൊക്കെ ഏത് രീതിയിൽ അത് കാണണം എന്നതുകൂടി ഈ ഒരു ചർച്ചയിൽ നമ്മൾ ക്ലിയറാക്കേണ്ടതുണ്ട്.
1: ഒരു വേള നമ്മൾ ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു വശം കാണുകയാണെങ്കിൽ, മിക്കവാറും വിവാഹിതരായ പിന്നെ പുരുഷന്മാർ പറയുന്നത് ഒരിക്കലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല എന്നാണ് ഒരു വലിയ ശതമാനം ആളുകൾ പറയുന്നത്. ഇതേ ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, സ്ത്രീകളും പറയുന്നുവെന്ന്, സത്യത്തിൽ എൻ്റെ അവസ്ഥ എന്ത് ചെയ്യുന്നില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സാധാരണഗതിയിൽ പിന്നെ ഒരിക്കലും നമ്മൾ പരസ്പരം ഇത്തരം ഒരു ശാരീരികമായ ലൈംഗികമായ നിർവഹണത്തിന് വേണ്ടി കാല് പിടിക്കേണ്ടയോ അല്ലെങ്കിൽ യാചിക്കേണ്ടയോ ഒന്നൊരു പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്കുണ്ടെങ്കിൽ എന്താ അറിയോ, നമ്മൾ നിരന്തരമായി ഇപ്പം എങ്ങനെയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു മാനസികമായ ഒരു അവിഹിത ബന്ധത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ത്, ഒരാൾ കാണുന്നു, നോക്കുന്നു, ആ നോട്ടം നിരന്തരമാകുന്നു, പിന്നീട് സംസാരിക്കുന്നു, സംവദിക്കുന്നു. അങ്ങനെ അവർക്ക് അതിലൊരു ഒരു മോശപ്പെട്ട തലത്തിലേക്ക് പോകണമെങ്കിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നു, അതനുസരിച്ചുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു, അവരടിക്കുന്നു, ആ മെസ്സേജുകൾ അവർക്ക് കിട്ടുന്നു, അത് അവരുടെ മാനസിക നില മാറ്റുന്നു, അവരുടെ ഹോർമോണുകളെ ഉദ്ദീപിപ്പിക്കുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, അവരെന്ത് ചെയ്യുന്നു, ഒരു തിന്മയിലേക്ക് എത്തുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരൊറ്റ മെസ്സേജിൻ്റെ വാചകം കൊണ്ട് മാത്രം പരിശുദ്ധകളായ എത്രയോ സ്ത്രീകളെ വീഴ്ത്തുന്ന ആളുകളുണ്ട്. അത് ഒരു കലയെന്ന വണ്ണം ജീവിതത്തിൽ സ്വീകരിച്ച് ഈ അവിഹിത ബന്ധങ്ങളുടെ അനേക കണക്കിന് സ്ത്രീകളെ നശിപ്പിച്ച വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഇത് സാധ്യമാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില ടെക്നിക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം, ഇപ്പോൾ ഈ പറഞ്ഞ സഹോദരിയുടെ ആവലാതിക്ക് എന്താണ് പരിഹാരം? ഭർത്താവിന് എന്താ താല്പര്യം? തൻ്റെ സാമ്പത്തിക നില ഒന്നും കൂടി ഉയർത്തണം, കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഭാര്യ അവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ചും കൂടി ഇവിടെ അധ്വാനിച്ചിട്ട് വരാമെന്നാണ് അയാൾ പറയണത്. അയാൾക്ക് ആ സമ്പത്തിനോടുള്ള താല്പര്യമാണല്ലോ അവിടെ നിർത്തുന്നത്. അതേ ഒരു താല്പര്യം അയാൾക്ക് ഇത്തരം ലൈംഗികമായ ജീവിതത്തോട് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയണം, ഈ സഹോദരിക്ക് കഴിയണം. അതവർക്ക് കഴിയും. അതവർക്ക് കഴിയുമെന്ന് മാത്രമല്ല, അതവർ ചെയ്താൽ അയാൾ നാട്ടിലെത്തും. അതാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെയോ കിടക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ആരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വരുത്തിയിട്ട് സദാചാര ഗുണ്ടകൾ കയറി അടിച്ചു കൊല്ലുന്ന രംഗം നമ്മുടെ നാട്ടിൽ കാണുന്നു. അയാൾ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? അയാൾക്ക് വരാനുള്ള പ്രചോദനം എന്താണ്? തമ്മിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പരസ്പരമുള്ള ചാറ്റിങ്ങുകളിലൂടെയാണ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏതോ ഒരാൾ തൻ്റെ ജീവന് പോലും നഷ്ടപ്പെടുത്താവുന്നൊരവസ്ഥയിൽ തൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി അവിഹിതമായി വരാവുന്നൊരു സാഹചര്യം ചാറ്റിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നുവെങ്കിൽ, സ്വന്തം ഭർത്താവ് വീട്ടിലെത്താനുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ഇത്തരം ചാറ്റിങ്ങിലൂടെ കഴിയുമെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാന്നു പറയുന്നത്? ഭർത്താവ് പോവില്ല ഗൾഫിലേക്ക്. ഒരു സ്ത്രീയെയും കാലിൻ്റെ ചുവട്ടിൽ കടന്ന് ഒരു ഭർത്താവ് തൻ്റെ ആവശ്യ നിർവഹണത്തിന് യാചിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ സംസാരങ്ങളിലും ഭാവങ്ങളിലും വേഷങ്ങളിലും രൂപങ്ങളിലുമെല്ലാം എന്തൊക്കെ നാട്ടിൽ ഈ ലൈംഗിക രംഗത്ത് അവിഹിതമായി നടക്കുന്നുണ്ടോ അത് മുഴുവനും വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ നടത്തണം. വലതിനകും ലി ഫുറൂജിയും ഹാഫിലൂൻ ഇല്ല അല അസുവാജിയും, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഫോൺ സൈറ്റുകൾ കാണുന്നു വരൂലേ? അന്യ സ്ത്രീകൾ നോക്കുന്നു വരില്ലേ? അതായത് ലൈംഗിക സദാചാരത്തിലെ വഴിവിട്ട മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കണമെന്നാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഇല്ലാലാ അസുവാചിക്കുന്നതാണ്, ഭാര്യമാരാണ്. അപ്പോൾ അതൊക്കെ ഭാര്യമാരുന്ന് കിട്ടണം എന്നല്ലേ? സിമ്പിളായിട്ട് എൻ്റെ മീനിങ് എന്താണ്? അതൊക്കെ ഭാര്യമാരുന്ന് കിട്ടണം. അതായത് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും എന്ത് ചെയ്യണം? ഭാര്യമാരും കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ എന്ത് ചെയ്യണം? സ്വന്തം ഇണയിൽ നിന്ന് കിട്ടണം. അതിനപ്പുറത്തേക്ക് ഒരാൾ ആഗ്രഹിച്ചാൽ വമനിപുത്തകറ അതാലിക്ക് ഫൗലായിക്കവും, അത് ആ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് മറ്റൊരാൾ നിന്ന് ആഗ്രഹിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു? അയാൾ തെറ്റുകാരനായി എന്നാണല്ലോ ഖുർആൻ പറയണത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റണം. അതായത് ഈ രംഗത്ത് നല്ല അറിവോടുകൂടെ നല്ല അവസ്ഥയിൽ പെരുമാറി ഓരോരുത്തരുടെയും ലൈംഗികമായ ദാഹം അവൻ്റെ ഇണയിലൂടെ ശമിപ്പിക്കുവാൻ പരസ്പരം ഇണകൾ സഹകരിച്ച് പറ്റണം. ഇസ്ലാമിലൊരു ബാധ്യത ഇപ്പോൾ എന്താ നമുക്കറിയാം. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ സമയത്ത് ഒരു കട്ടൻചായ ഭർത്താവ് ചോദിച്ചു, അത് കൊടുക്കാത്തതിനല്ല ഭാര്യനെ രാത്രി ശപിക്കുന്നത്, മറിച്ച് എന്തിനാ? വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട് അവളെ വിസമ്മതിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എത്രയാണ് അതിന്റെ കടമ? ഒരു ഭാര്യയ്ക്ക് എത്രയാണ് കടമ? പല സഹോദരിമാരും ഇതിൽ പലപ്പോഴും വീഴ്ച വരുത്തരും. അതായത് അവർ പാത്രം കഴുകി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എത്തുമ്പോഴേക്കും 12 മണി 1 മണിയാവും. ഒരു ഒരു സന്തോഷത്തോടെ ഒരു വർത്തമാനത്തിന് സമയം കിട്ടാതെ രാവിലെ എഴുന്നേറ്റ് അവർ പിരിഞ്ഞു. ഞാൻ പലപ്പോഴും ഈ ദമ്പതികളോടും കുടുംബം കൊണ്ട് പറയും, നിങ്ങൾ ഒന്നിച്ച് ഗൾഫിൽ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന ആളായാലും നാട്ടിൽ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന ആളാണെങ്കിലും ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാനൊരു ടൈമില്ല, ഒരു സമയമല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മൾ ഉണ്ടാക്കണം. ഒരു 3 ദിവസം വേണം നിങ്ങളൊന്ന് പുറത്ത് പോയിക്കോളി. അപ്പോൾ അറിയാം നമ്മുടെ മാനസിക ബന്ധങ്ങളുടെയും അവരുടെയും തലങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ട് എന്തു ചെയ്യണം, ശരിക്കും ലൈംഗികത എന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വിശാലമാണെന്ന് മനസ്സിലാക്കി ആ ഒരു തലത്തിലേക്ക് വരിക എന്നത് വളരെ അനിവാര്യമാണ്. അതുതന്നെയാണ് ദമ്പതികൾ പരസ്പരമുള്ള ഇത്തരം പരാതികൾ പരിഹരിക്കാനുള്ള മാർഗവും, അതാണെന്നാണ് മനസ്സിലാവുന്നത്.
0: നമുക്ക് വ്യക്തമായ ചില ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് സ്നേഹക്കൂട് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഓർക്കുന്നത്. സ്നേഹക്കൂടിൽ തന്നെ വന്നൊരു ചോദ്യത്തിൽ ഒരു സഹോദരി അവരുടെ ഭർത്താവ് മദ്യപാനിയാണ് എന്ന് അറിഞ്ഞപ്പോൾ നിരന്തരം ആ മദ്യപാനത്തിൽ നിന്ന് ഭർത്താവിനെ പല രീതിയിൽ പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ മാറാതിരുന്നപ്പോൾ അവരെ വിട്ട് ഇറങ്ങുകയും അയാൾ ഒഴിവാക്കിപ്പോരുകയും പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു. അതിനിടക്ക് പീസ് റേഡിയോ അവർ കേൾക്കാനിടയാവുകയും പീസ് റേഡിയോയിലെ ഇതുപോലത്തെ ഒരു ചർച്ചയിൽ ബുദ്ധി കൊണ്ടാണ് ഭർത്താവിനെ കീഴ്പ്പെടുത്തേണ്ടത്, മദ്യപാനിയായ ഭർത്താവിനെ ആക്ഷേപിച്ചതുകൊണ്ടും അയാൾക്ക് മുന്നിൽ വാതിലുകൾ വലിച്ചടച്ചതുകൊണ്ടും കാര്യമില്ല, അദ്ദേഹത്തെ കൂടുതൽ സ്നേഹം ചൊരിഞ്ഞും കൂടുതൽ ബഹുമാനം കൊടുത്തും എന്നിട്ട് ഉപദേശിച്ചും കൈമാറ്റം ചെയ്യണം, അല്ലെങ്കിൽ മനസ്സ് കൈമാറണം എന്ന ആശയമായിരുന്നു ആരിസ് മൗലവി ആ ചർച്ചയിൽ ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത, അത് നടപ്പിൽ വരുത്തി ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്ന സഹോദരിയുടെ വാട്സാപ്പ് മെസ്സേജ്, ഫീഡ്ബാക്ക് സെഷനിലേക്ക് വന്ന മെസ്സേജാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തത്വം തന്നെയാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. തൻ്റെ ഉള്ളിൽ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ലൈംഗിക ആവേശത്തെയും ദാഹത്തെയും തൻ്റെ ഭർത്താവിലേക്ക് കൈമാറുന്നിടത്തും തിരിച്ച് ഭാര്യയിലേക്ക് കൈമാറുന്നിടത്തും ഇപ്പോൾ സ്വീകരിക്കുന്നതല്ലാത്ത ചില വഴികളും മെത്തേഡുകളും ആലോചിച്ചും ചിന്തിച്ചും സ്വീകരിക്കണം എന്ന ഒരു ഒരു രീതി. നമ്മൾക്ക് വെള്ളത്തിന് ദാഹമുണ്ട്, പച്ചവെള്ളം കുടിക്കാം, കഞ്ഞിവെള്ളം കുടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മധുര പാനീയങ്ങൾ കഴിക്കാം എന്നും ഒരു പച്ചവെള്ളം കുടിക്കുന്ന മാനസികാവസ്ഥയിലല്ല പോകേണ്ടത്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ഒരു തത്വം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. യുദ്ധത്തിലൂടെയല്ല ഇണയെ കീഴ്പ്പെടുത്തേണ്ടത്, യാചനയിലൂടെയും ഡിബേറ്റിലൂടെയും സംവാദത്തിലൂടെയും അല്ല കീഴ്പ്പെടുത്തേണ്ടത്, മറിച്ച് ഇത്രയും കാലം എങ്ങനെയാണോ പോയത് അതിന് വിരുദ്ധമായ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കണം എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് എല്ലാ അവസ്ഥയും എത്തിക്കഴിഞ്ഞിട്ടും പിന്നെയും പണം പണം എന്ന രീതിയിൽ പ്രവാസികളായി നിലനിൽക്കുന്ന ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരു കമൻ്റ് ആവശ്യമല്ലേ?
1: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പിന്നെ ഭർത്താക്കളായ ആളുകളോട് പറയാറുള്ളത്, ഒരു സ്ത്രീ പിന്നെ ഒരു പുരുഷന് നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഓപ്ഷനുണ്ട്, വേണമെങ്കിൽ ഒരു ഒരു ഭാര്യയെ കൂടെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റിയേക്കാം. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഭർത്താവ് നിലവിലുണ്ടാകുമ്പോൾ വേറൊരു ഓപ്ഷനില്ല. അതുകൊണ്ട് വലിയ പീഡനമാണ് ഈ ചെയ്യുന്നത്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൂടുന്നിട്ട് അവളുടെ ആയുസ് തീർക്കുന്ന പരിപാടി വളരെ സങ്കടം തോന്നി. എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രവാസി സുഹൃത്തിൻ്റെ വൈഫ് പറഞ്ഞ് എൻ്റെ വൈഫുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യം കേട്ടപ്പോൾ ഇത്രയും ദയനീയമായൊരു വാചകം നമ്മൾ കേട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 30 കൊല്ലമായി, ഒരു 3 വർഷം പോലും കൂടെ നിന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രയാസങ്ങളുമായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ അയാളെ പരിചരിക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് അയാളെ കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ട ഒരു സമയത്ത് എനിക്ക് ലഭിക്കാതിരിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. മറിച്ച് ഒരു ജീവിത പങ്കാളിയായി കിട്ടാനുള്ള അവസരങ്ങൾ ഒരു പ്രയോജനവും പരസ്പരം ചെയ്യാൻ കഴിയാതെ കടന്നുപോയി എന്നാണ്. അതായത് 30 കൊല്ലം ജീവിക്കാനുള്ള സമയത്ത് അദ്ദേഹത്തെ കിട്ടിയില്ല, 30 കൊല്ലം കഴിഞ്ഞ് എന്താണ് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ ഒരു രോഗിയായി കൊടുന്ന് വീട്ടിൽ കിടത്തി പരിചരിക്കാനാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു, അതിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നു. പക്ഷേ 30 കൊല്ലത്തെ നഷ്ടങ്ങളെ പരിഹരിക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയോട് ചെയ്യുന്ന പീഡനമാണ് സുഹൃത്തുക്കളെ. അത് ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് അവൾക്ക് നൽകാനുള്ളത് നിങ്ങൾ നൽകിയില്ലെങ്കിൽ അത് കിട്ടാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കണം. അത് ഉൾക്കൊള്ളാൻ ഭർത്താക്കന്മാർ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഒരു ഭർത്താവിനും വലിയ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ചേരാതിരിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: പാടവും പറമ്പും കൊട്ടാരവും ഒക്കെ നമ്മൾ ഒരുപക്ഷെ പടുത്തുയർത്തിയിട്ടുണ്ടാകാം. ചെക്കുബുക്കിൻ്റെ ചതുരക്കള്ളിയിൽ എഴുതിയെടുക്കാൻ ഒരുപാട് എമൗണ്ടും നമുക്കുണ്ടാകാം. പക്ഷേ ഇതെല്ലാം ഉണ്ടായിരിക്കെ മനസ്സുകൊണ്ട് നമ്മെ ശപിച്ചും നമ്മെ സംബന്ധിച്ച് അസംതൃപ്തയായും നമ്മുടേതായ ഒരു പെണ്ണ് ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ആലോചിക്കുക, മടക്കത്തിൻ്റെ തീയതി നിശ്ചയിക്കേണ്ടതെന്നാണെന്ന് സ്വയം ചിന്തിക്കുക. സ്വപ്നങ്ങൾ വെട്ടിച്ചുരുക്കി നമുക്ക് യാത്ര ആരംഭിക്കാം. രോഗാതുരമായ ശരീരവും കൊണ്ടുവന്ന് നിങ്ങളെ ചികിത്സിച്ച് അവർ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്ന വാക്കു പറയുമ്പോൾ തന്നെ അതല്ലാത്ത വഴിയും പ്രതിഫലങ്ങൾക്ക് അവർക്കുണ്ട്. ലോകം ഉറങ്ങുന്ന രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചാലും അവർക്ക് പ്രതിഫലം കിട്ടുമല്ലോ എന്ന് തോർക്കുക. സ്നേഹക്കൂടി ഇനിയും വരും കൂടുതൽ നല്ല ചർച്ചകളുമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. ചോദിക്കാൻ നമുക്ക്, പറയാൻ നമുക്ക്, ഉത്തരം കണ്ടെത്താൻ നമുക്ക്, പ്രമാണങ്ങളിലുള്ളിടത്തോളം യാതൊരു പ്രയാസവുമില്ല. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹർ ദാവാന അൻഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, കൂടണയാത്ത ഇണക്കിളികളെന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം. അടുത്തതായി നമ്മൾ പോകുന്നത് അൽ ഉസൂൽ എന്ന അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സംസാരത്തിലേക്കാണ്. ഖുർആനിലെ ഉപമകൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ ഉപമകൾ എന്നതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും പറയുന്നത് പല ശൈലിയിലാണ്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും സാഹിത്യ സമ്പൂർണമായ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. മനുഷ്യരുടെ എല്ലാവിധ കഴിവുകൾക്കും അപ്പുറത്ത് ദൈവീകമായിട്ടുള്ള വചനം അടങ്ങിയ ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയിലും അതിൻ്റെ അവതരണ രീതികളിലുമെല്ലാം ആ ഒരു ദൈവികത നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുന്നത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഉദാഹരണം പറയുക എന്നുള്ളത് മനുഷ്യന്മാരുടെ സംസാരത്തിൽ പതിവുള്ള ഒരു സംഗതിയാണ്. കാരണം ഒരു യാഥാർത്ഥ്യം അതിൻ്റെ തത്വം പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. അതേസമയത്ത് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കിയാൽ ആളുകൾക്ക് നന്നായി അത് മനസ്സിലാവുകയും ആ തത്വത്തിൻ്റെ ഉദ്ദേശ്യമെന്താണ്, അതിൻ്റെ ഹിക്മത്തെന്താണ്, അതിൻ്റെ ഉൾക്കാമ്പെന്താണ് എന്ന് ഗ്രഹിക്കുവാനും സാധിക്കും. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഒന്ന്, ആ പറയുന്ന കാര്യം വ്യക്തമായി ആളുകളുടെ മനസ്സിലേക്ക് കയറുവാനും അതവൻ്റെ ഹിസ്സിയായിക്കൊണ്ട് തന്നെ അനുഭവത്തിലൂടെ തന്നെ അവന് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കുവാനും വേണ്ടി. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 264-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണം അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുമ്പോൾ ആളുകളുടെ പ്രശംസയും ആളുകളുടെ ശ്രദ്ധയും ആണ് അവൻ്റെ ആഗ്രഹമെങ്കിൽ അഥവാ റിയാഅൻ ആളുകളുടെ ആളുകൾ കാണാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا. ഈ മനുഷ്യൻ്റെ ഒരു ഉദാഹരണം ഒരു പാറക്കല്ല് പോലെ. ആ പാറക്കല്ലിന്മേൽ കുറച്ച് മണ്ണുണ്ട്, ആ മണ്ണ് മഴ വന്ന് ഒലിച്ചുപോയി. ഇതുപോലെയാണ്. എത്ര ലളിതമായ ഉദാഹരണമാണ്. ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണം. എന്നാൽ ആ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ വശങ്ങൾ വരെ അടങ്ങിയിട്ടുള്ള ഒരു അവതരണം കൂടിയാണ്. അല്ലാഹുവല്ലാത്ത ആളുകൾ, അല്ലാഹുവല്ലാത്തവരുടെ ലക്ഷ്യം, അല്ലാഹുവല്ലാത്തവരുടെ തൃപ്തിയാണ് ആ മനുഷ്യൻ്റെ മനസ്സിലെങ്കിൽ അതൊരു പാറക്കല്ലിന്മേൽ ഉള്ള ഒരു മണ്ണ് പോലെയാണ്. ആ മണ്ണ് കുറച്ചു കാലം അവിടെ നിലനിൽക്കും. എന്നാൽ അതിന് മുകളിലേക്ക് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് ഒലിച്ചു പോകും. ഇതുപോലെയാണ് അല്ലാഹുവല്ലാത്തവരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. ഈ ഒരു ഉദാഹരണത്തിലൂടെ തൻ്റെ ശ്രോതാവിൻ്റെ അഥവാ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന, അത് പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് ആ ആശയത്തെ അടിച്ചു കയറ്റുകയാണ് യഥാർത്ഥത്തിൽ, വളരെ ഭംഗിയായി. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം. അവൻ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറയാൻ ഉദാഹരിക്കപ്പെടുന്നുവോ ആ കാര്യത്തെ അവൻ്റെ മുന്നിലേക്ക് ഒരു യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടാകും. സൂറത്തുൽ ബഖറയിൽ തന്നെ പലിശ തിന്നുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യഅകുലുന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പിശാച് ബാധയേറ്റവൻ എഴുന്നേറ്റ് വരുന്നതുപോലെ ആയിരിക്കും പലിശ തിന്നവൻ എഴുന്നേറ്റ് വരിക. അപ്പോൾ ആ എഴുന്നേറ്റ് വരുന്ന രംഗം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ആടിക്കുഴഞ്ഞ് നേർക്ക് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉദാഹരണങ്ങൾ പറയാം. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സുകളിൽ ഒരു താൽപ്പര്യം, ഒരു അമിതമായൊരു ആവേശമുണ്ടാക്കിയെടുക്കാൻ, ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഒരു ആവേശകരമായ ഒരു ഉത്സാഹം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ സനാബിൽ في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണി അത് മുളച്ചു വന്നു, അതിൽ ഏഴ് കുലകളുണ്ടായി. ആ ഏഴ് കുലകളിലും നൂറുവീതം കതിരുകളുണ്ടായി. അങ്ങനെ ഒരു കുലയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിളവിൽ തന്നെ 700 കതിരുകളുണ്ടാകുന്ന രീതിയിലാണ് അതിൻ്റെ വിളവ് സംഭവിച്ചത്. ഇത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്കുള്ളൊരു പ്രോത്സാഹനമാണ്. 1 to 700 എന്നുള്ള നിലയിൽ അല്ലാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി, അതിൻ്റെ ആധിക്യവും ഒരു താല്പര്യം ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു തെറ്റിനോട്, ഒരു തിന്മയോട് ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുൽ ഹജറാത്തിൽ കാണാം, വലാ യഅതബ് ബഅദുക്കും ബഅദൻ അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങൾ വിശ്വാസികൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗീബത്ത് പറയരുത്, ദൂഷ്യം പറയരുത്. അത് ഏതുപോലെയാണ്? നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ മാംസം ഭുജിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുപോലെയാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിനോടുള്ള ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണങ്ങൾ പറയും. ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തി പറയാൻ, അതിനെ നന്നാക്കി പറയാനും ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ദാലിക മസലഹും ഫി തൗറാത്ത്, തൗറാത്തിൽ അവരുടെ ഉദാഹരണം ഇതായിരുന്നു, അഥവാ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ഉദാഹരണം. വമസലുഹും ഫിൽ ഇഞ്ചീൽ, എന്നാൽ ഇഞ്ചീലിൽ അവരുടെ ഉദാഹരണം എങ്ങനെയാണ്? കസറൈൻ അഖർജ ശത്അഹു ഫആസറഹു ഫസ്തഗലല ഫസ്തവ അലാ സൂഖിഹി യുഅജിബു സുറാ ലിയഗീല ബിഹിമുൽ കുഫാർ. ഒരു വിളവ് കൃഷി, അത് മുളച്ചു വന്നു, അതിൻ്റെ കാണ്ഡം ശക്തിപ്പെട്ടു, അത് നേരെ അതിൻ്റെ മുരടിൽ നേരെ നിൽക്കാനായി. അങ്ങനെ നേരെ നിൽത്ത് കാറ്റിലും കോളിലുമൊന്നും അനങ്ങാതെ ശക്തമായ നിലകൊള്ളുന്ന ഒരു മരം പോലെ. ഇത് കണ്ട് കർഷകന്മാർ അത്ഭുതപ്പെടുന്നു. ഇത് കുഫാറുകളായ ആളുകൾക്കൊരു വിദ്വേഷം അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഗീലത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന ഒരു ഉദാഹരണമാണ്. അവർ പുകയ്ത്തുന്നതോടൊപ്പം തന്നെ ഒരു വിളവ് വളർന്നു വരുന്നത് മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെയാണ്, ചെറുതായി വലുതായി. ഇങ്ങനെ സഹാബത്തിൻ്റെ എണ്ണം ചെറുതായിരുന്നു, പിന്നീടത് വലുതായി വന്നു, പിന്നീടത് ശക്തിപ്പെട്ടു, പിന്നീട് ഒരു കാറ്റിലും കോളിലും ഇളകാത്ത വിധത്തിലുള്ള ആർജവത്തിൻ്റെ അതുപോലെ തന്നെ മനക്കരത്തിൻ്റെ ഉടമകളായി അവർ മാറുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മദഹ് ചെയ്യാൻ, അവരെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഇതിന് വിപരീതമായി ചില ആളുകളെ ഇകഴ്ത്തുവാനും അവരുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു ഉദാഹരണം, വതുല അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹ ഫഅത്ബഉ ഷൈത്താൻ ഫകാന മിനൽ ഗാവീൻ വലൗ ഷിഅ്നാ ലറഫഅനാഹു ബിഹ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ് واتبع هواه فمثله كمثل الكلب ان تحمل عليه يلهث او تتركه يلهث ذلك مثل القوم الذين كذبوا باياتنا. الله سبحانه وتعالى പറയുന്നു, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അവൻ അതിൽ നിന്ന് ഊരിച്ചാടി, പിശാച് അവനെ പിന്തുടർന്നു, അവൻ പിശാചിന്റെ പിറകെ പോയി, അവൻ അതിരു കവിഞ്ഞ ആളുകളെ കൂട്ടത്തിൽ, ധിക്കാരികളെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവനെ ഉയർത്തുമായിരുന്നു, പക്ഷേ അവൻ ഭൂമിയിലേക്ക് താഴണമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. മസലുഹു ഫമസലുഹു, അപ്പോൾ അവൻ്റെ ഉദാഹരണം കമസലിൽ കെൽബ്, ഒരു നായയെപ്പോലെയാകുന്നു എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത് എന്തിനാ? ആ മനുഷ്യനെ ഇകഴ്ത്താൻ വേണ്ടി തന്നെയാണ്. ബൽആം ബിൻ ബാഗൂറ എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ പ്രവാചകനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചുമൊക്കെ സത്യം കൃത്യമായി മനസ്സിലാക്കി ഭൗതിക താൽപ്പര്യം മാത്രം മുന്നിൽ കണ്ട് ആ സത്യത്തെ തിരസ്കരിച്ചൊരു മനുഷ്യൻ, അവനെക്കുറിച്ച് അല്ലാഹു പറയുന്നു ഫമത്തലുഹു കമത്തലിൽ കെൽബ്, അവൻ്റെ ഉദാഹരണം ഒരു നായെപ്പോലെയാണ്. ആ നായ എപ്പോഴും നാവ് പുറത്തേക്കിട്ട് കതച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അതിൻ്റെ തനിനിറം പുറത്തു കാണിക്കാനും അതിൻ്റെ മ്ലേച്ഛതയും അതിൻ്റെ വൃത്തികേടുകളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അത് ഖുർആനിലുണ്ടാകുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയാണ്. കേവലം ഒരു ഉദാഹരണം ഖുർആൻ ഉദാഹരിക്കുന്നത് അതൊരു സാഹിത്യ വർധനവിന് വേണ്ടി മാത്രമല്ല, സംസാര ഭംഗിക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മഥലിൻ ലഅല്ലഹും യതദക്കറൂൻ. എല്ലാ വിധത്തിലുള്ള ഉദാഹരണങ്ങളും ഈ വിശുദ്ധ ഖുർആനിൽ ആളുകൾക്ക് നാം പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടിയാണത്. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ കേട്ടാൽ അതിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിച്ച് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള കൂലങ്കുശമായ ചർച്ചകൾ നടത്തി അതിൻ്റെ സാഹിത്യമാസ്വദിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം പരിമിതപ്പെടാൻ വേണ്ടിയല്ല. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഈ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുന്നതിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസി വമാ യഅ്ഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഇത്തരം ഉദാഹരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പണ്ഡിതന്മാരായിരിക്കും, വിവരമുള്ളവരായിരിക്കും, ജ്ഞാനികളായിരിക്കണം. കാരണം അവരാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. അല്ലാത്തവർ ആയത്ത് ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കി വിടുന്നു. അതിൻ്റെ പാരായണ ഭംഗിയിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള പാരായണ ഭംഗിയിലും മാത്രം അതൊതുക്കുന്നു. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കുവാനും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ കണ്ടെടുക്കുവാനുമൊന്നും അവർ പരിശ്രമിക്കുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിൽ ചില ഉദാഹരണങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ മനുഷ്യന്മാരെ ചിന്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറയാം. ഒരാളെ ഇകഴ്ത്തുവാനും ഒരാളെ പുകഴ്ത്തുവാനും ആ കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാളുകളെ മനസ്സിൽ കൊണ്ടുവരാനും, അതുപോലെ തന്നെ അവൻ്റെ മുന്നിൽ ഒരു അതിൻ്റെ അനുഭവം സൃഷ്ടിച്ചെടുക്കുവാനുമൊക്കെയുള്ള പല ലക്ഷ്യങ്ങളും വിശുദ്ധ ഖുർആനിലുള്ള ഉദാഹരണങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉദാഹരണങ്ങളിൽ അടങ്ങിയിട്ടുള്ള അതുല്യമായിട്ടുള്ള മൂല്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാഅള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: മാഷാഅല്ലാ, പീസ് റേഡിയോ അൽ ഉസൂൽ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അൽ ഉസൂലിൻ്റെ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും വിജ്ഞാനീയങ്ങളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ ഉപമകൾ, വളരെ ഗഹനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗഹനമായ അറിവുകൾ ആണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞത്. സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ കേൾക്കാം. മിഷാരി റാഷിദ് അൽ ലഫാസിയുടെ ശബ്ദത്തിലൂടെ സൂറത്തുൽ ആറാഫിലെ 156-ാമത്തെ വചനം നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم واكتب لنا في هذه الدنيا حسنة

മിശാരി റാഷിദ് അൽ ഫാസിയുടെ ശബ്ദത്തിലാണ് നമ്മൾ സൂറത്തുൽ ആറാഫ് ഈ സമയത്ത് കേട്ടിട്ടുള്ളത്. ഐഹ്യലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് പ്രാർത്ഥിക്കുന്ന പറയുന്ന കാര്യം, ഞങ്ങൾക്ക് നീ നന്മ നിശ്ചയിച്ചു രേഖപ്പെടുത്തി തരണമേ എന്നാണ്. അതുപോലെ തന്നെ പരലോകത്തും ഞങ്ങൾക്ക് ആ നന്മ തരണം എന്നാണ്. ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന കാര്യം, എൻ്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിപ്പിക്കുന്നതാണ്. അദാബി ഉസീബു ബിഹി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ശിക്ഷ ഞാൻ ബാധിപ്പിക്കുന്നതാണ് എന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ വറഹ്മത്തി വസിഅത്ത് കുല്ലഷൈ, എൻ്റെ കാരുണ്യം അത് എല്ലാത്തിലും വിശാലമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. എല്ലാ വസ്തുവിലേക്കും എൻ്റെ കാരുണ്യം എത്തുന്നു എന്നാണ്. എന്നാൽ സൂക്ഷ്മത പാലിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്നും. ഏതൊരു കൂട്ടരാണോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നത്, അത്തരം ആളുകൾക്കും ഈ കാരുണ്യം അത് അള്ളാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നും റബ്ബ് പറയുകയാണ്.

0: പീസ് റേഡിയോവിൻ്റെ ചരിത്രം ബദറിൻ്റെ മുന്നോടിയായി അവതരിപ്പിക്കുന്നു മുൻഷിദ് ഒട്ടുമൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് നടന്ന ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ബദർ യുദ്ധം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് പ്രകാരം ബദറിലേക്ക് എത്തിയിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. വലിയൊരു യുദ്ധമായിട്ടുള്ള ബദർ യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ സംഘടനകൾ അവിടെ അവർക്കിടയിൽ ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു. അതിലെ ചിലത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലൊന്നാണ് സെയ്ഫുൽ ബഹർ എന്ന് പറയുന്ന ചെറിയ തോതിലുള്ളൊരു സംഘടനം. അത് യഥാർത്ഥത്തിൽ സംഘടനമായിക്കൊണ്ട് നടന്നിട്ടില്ല. അതിൻ്റെ നേതൃത്വം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അഥവാ ഈ ഒരു സംഘടനകൾക്കൊക്കെ കാരണമായിട്ടുള്ളത് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം, അല്ലെങ്കിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്ന സംഘങ്ങളാണ്. ഇവർ അവരോട് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ ചെറിയ ചെറിയ സംഘർഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് സെയ്ഫുൽ ബഹർ എന്നിവർ. ഇത് യഥാർത്ഥത്തിലൊരു സംഘടനമായി നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇരു സൈനികരും ഒരു ഏറ്റുമുട്ടലിൻ്റെ അടുക്കൽ എത്തുമ്പോഴേക്കും ജുഹൈന ഗോത്രക്കാർ, അഥവാ പ്രവാചകനുമായിക്കൊണ്ട് കരാറിലേർപ്പെട്ട ജുഹൈന ഗോത്രക്കാർ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നെയാണ് റാബിയ നിയോഗം, അതേപോലെ തന്നെ വദ്ദാൻ, ഇതൊക്കെ ചെറിയ ചെറിയ പോരാട്ടങ്ങളായിരുന്നു. അതേപോലെ തന്നെ സഫ്വാൻ സംഘടനം, ഇത് റബിയുൽ അവൽ, ഹിജ്റ ഒന്നാം വർഷം റബിയുൽ അവലിനായിരുന്നു ഇതുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ദുൽ ഉശൈറ സംഘടനം. പിന്നെ ഉണ്ടായിരുന്നതാണ് നഖ്ല നിയോഗം. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു ചെറിയ സംഘർഷമാണ് നഖ്ല നിയോഗം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ബദറിലേക്ക് പ്രത്യക്ഷമായി എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ നഖ്ല നിയോഗമാണ്. ഹിജ്റ രണ്ടാം വർഷം റജബിനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത്. ഹിജ്റ രണ്ടാം വർഷം റമദാനിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ റജബ് മാസത്തിൽ ഇത് നടക്കാനുണ്ടായിരുന്ന കാരണം, ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഘത്തിൻ്റെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹിനെയായിരുന്നു നിയോഗിച്ചത്. 12 മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. പ്രവാചകൻ അവർക്കൊരു കത്ത് നൽകി. ആ കത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് ദിവസം കഴിയാതെ നിങ്ങൾ യാത്ര ചെയ്ത് രണ്ട് ദിവസം കഴിയാതെ ആ ഒരു കത്ത് നിങ്ങൾ തുറക്കരുത് എന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവട സംഘത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഇവരുടെ യാത്രാ മധ്യേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഇവർ ആ കത്ത് തുറക്കുകയാണ്. കത്ത് തുറന്നപ്പോൾ ആ കത്തിലുണ്ടായിരുന്ന വാചകം ഇപ്രകാരമായിരുന്നു, നഖ്ല വരെ നിങ്ങൾ പോകണം. മദീനയിൽ നിന്ന് കുറച്ച് വിദൂരമുള്ള സ്ഥലമാണ് നഖ്ല. അഥവാ ഈ നഖ്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുറൈശികളുടെ സമ്പത്തുകൾ, അവരുടെ കച്ചവട വസ്തുക്കൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ് ഈ നഖ്ല എന്ന് പറയുന്നത്. ആ നഖ്ല വരെ നിങ്ങൾ പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരൊന്ന് വീക്ഷിക്കാൻ, അവരൊന്ന് ഭയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ വസ്തുക്കളെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ നഖ്ല വരെ പോവുകയും ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അവിടെ രണ്ടഭിപ്രായം രൂപപ്പെടുകയാണ്. ഒരു വിഭാഗം പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ഇവരെ വിടുകയാണെങ്കിൽ ഇവർ നമ്മുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടും, അതുകൊണ്ട് ഇവരോട് നമ്മളൊരു പോരാട്ടം നടത്തി ആ വസ്തുക്കളെ നമുക്ക് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. മറ്റേ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണമെന്നാണ്. എന്നാൽ അവരോട് സംഘടനത്തിൽ ഏർപ്പെടാൻ അവർ തീരുമാനിക്കുകയും റജബ് മാസത്തിൽ അവരോട് സംഘടനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് അതിശക്തമായിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഘടനത്തെ വിമർശിക്കുന്നുണ്ട്. കാരണം യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസത്തിലായിരുന്നു ഇതവർ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു കച്ചവട വസ്തുക്കളുടെ കൂട്ടത്തിൽ, അഥവാ ഷാമിൽ നിന്ന് വരുന്ന ആ കച്ചവട വസ്തുക്കളുടെ കൂട്ടത്തിൽ ഹക്കം, അതേപോലെ തന്നെ നൗഫൽ, ഉസ്മാന് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ സംഘടനത്തിൽ ഒരാൾ മാത്രമാണ് കൊല്ലപ്പെട്ടത്, അമ്ര. അവരുടെ കൂട്ടത്തിൽ നിന്ന് അമ്ര കൊല്ലപ്പെടുകയും ഹക്കമു ഉസ്മാനു ബന്ദികളാക്കി മുസ്ലിങ്ങൾ വെക്കുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന നൗഫൽ മക്കയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന ഗനീമത്ത് സ്വത്ത് ഈ നഖ്ല സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന കച്ചവട വസ്തുക്കളെ അവർ മുസ്ലിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. ഇത് വല്ലാത്ത രീതിയിൽ മക്കയിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പരമ്പരാഗതമായിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം ഖുറൈശികളുടെ യാത്രാ സൗകര്യത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ കച്ചവട വസ്തുക്കളെ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നത് അവർക്ക് വല്ലാത്ത രീതിയിൽ അപമാനമാവുകയും ചെയ്തു. എന്നിരുന്നാലും റജബ് മാസത്തിൽ ഇവർ ഇത് ചെയ്തതിനെ ഇസ്ലാം വിമർശിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷം ആയത്തിറക്കി, യസ് അലൂനക അനിൽ ഷഹ്രിൽ ഹറാം, യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസങ്ങളെക്കുറിച്ച് പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കും, എന്താണ് അന്ന് യുദ്ധം ചെയ്തതിൻ്റെ വിധി, എന്താണ് എന്താണ് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടി നൽകി, ഖുൽ നബിയെ താങ്കൾ പറയണം, ഖിതാലുൻ ഫീഹി കബീർ, ആ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ വസദ്ദുൻ അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടസ്സം നിർത്തൽ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നുള്ളതും, അതേപോലെ തന്നെ വകുഫറും ബിഹി, അള്ളാഹുവിൽ നിഷേധിക്കുക എന്നുള്ളതും, വൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും, വ ഇഖ്റാജ് അഹ്ലിഹി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ പുറത്താക്കുക എന്നുള്ളതും, മിൻഹു അക്ബർ, അതിനേക്കാളും വലിയ ഗൗരവമാണ്. അഥവാ ഈ ഒരു സംഘടന നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ മക്കയിൽ അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധാരണ നടത്തി. മുഹമ്മദും കൂട്ടരും യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് യാതൊരുവിധ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്. അഥവാ അന്നത്തെ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നുള്ളതും, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോലും, യുദ്ധം ക്രമം നിഷിദ്ധമാക്കപ്പെട്ട നാട്ടിൽ നിന്ന് പോലും അവിടെ പോലും നിങ്ങൾ അക്രമം ചെയ്തു, അത് അതിനേക്കാളും വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു മറുപടി എന്നോണം പറയുകയാണ്. ഈ ഒരു സംഘടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു, രണ്ട് പേരെ ബന്ദികളാക്കുകയും ചെയ്തു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ ആ രണ്ട് ബന്ദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിച്ചുവിടുകയും അതേപോലെ തന്നെ കൊല്ലപ്പെട്ട അമ്രിന് ദയാധനമായിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശികൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഭയമുണ്ടാക്കി. അതേപോലെ തന്നെ മുസ്ലിങ്ങളോടുള്ള ഒരു യുദ്ധത്തിൻ്റെ ആവശ്യകത അവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളോട് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഖുറൈശികളുടെ നിലനിൽപ്പിനത് പ്രയാസം സൃഷ്ടിക്കുമെന്ന് ഖുറൈശികൾ ആ ഒരു അവസരത്തിൽ മനസ്സിലായിട്ടുണ്ടാകണം. ഈ നഖ്ല സംഭവത്തോടുകൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് യുദ്ധത്തെ ഒരു വിധിയായി നിശ്ചയിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖാതിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. ഇത് അവസരങ്ങളെ മനസ്സിലാക്കാതെ പല ആളുകളും പാരായണം ചെയ്യാറുണ്ട്. ഇത് ഖുറൈശികളോടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ്. അഥവാ എല്ലാ കാഫിരീങ്ങളോടും യുദ്ധം ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. കരാറിലേർപ്പെട്ട അല്ലെങ്കിൽ അഭയം ചോദിച്ചു വന്ന കാഫിരീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന അർത്ഥത്തിലല്ല ഈ ആയത്ത് പറഞ്ഞത്. നേരെ മറിച്ച് യുദ്ധ സന്ദർഭങ്ങളിൽ കാഫിരീങ്ങളെ കൊല്ലേണ്ടതുണ്ട്, അഥവാ ഖുറൈശികളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എല്ലാ നിലക്കും മുസ്ലിങ്ങളോട് അതിക്രമം സൃഷ്ടിച്ച, അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ ഖുറൈശികൾ, അവരോട് യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളോട് പറയാൻ, വഖാതിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അല്ലദീന യുഖാതിലൂനക്കും, എങ്ങനെയുള്ള ആളുകളാണ് അവർ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. വലാ തഅതദു, എന്നാൽ നിങ്ങൾ അതിരി കവിയരുത്, യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും, വലാ തഅതദു, നിങ്ങൾ അതിരി കവിയരുത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി കവിയുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ എവിടെ വെച്ച് അവരെ കാണുകയാണെങ്കിലും നിങ്ങൾ അവരെ കൊന്നുകളയുക. വ അഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയതുപോലെ നിങ്ങൾ അവരെയും പുറത്താക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധത്തിൻ്റെ സമയമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി നൽകിയ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഖ്ല നിയോഗത്തിന് ശേഷം മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാന്റെ കച്ചവട സംഘം. ഷാമിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് അവർ വരുമ്പോൾ വലിയ തോതിലുള്ള വസ്തുക്കളുടെ ശേഖരവുമായി കൊണ്ടാണ് അവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുന്നത്. ഈ വസ്തുക്കളെ തടയാനും ആ വസ്തുക്കളെ ഗനീമത്ത് സ്വത്തായി പിടിച്ചെടുക്കുവാനും വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെ പുറപ്പാടാണ് പിന്നീട് നമ്മൾ നേരത്തെ സൂചന നൽകിയിട്ടുള്ള ബദർ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ ആ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം, ബദറിന്റെ മുന്നോടിയായി. അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമൽ.
2: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മധുരം ഖുർആനിൻ്റെ ഒരു സ്ലോട്ടിലേക്കാണ്. ഇൻഷാല്ലാ ഇന്നത്തെ മധുരം ഖുർആൻ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: رحمتي وقل رب ارحمهما كما ربياني صغيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുറാൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുറാൻ അധ്യാപകരിൽ നിന്ന് പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെയും ലോകപ്രശസ്തനാക്കിയത്. ഇന്നത്തെ മധുരം ഖുറാനിൽ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്.
2: ഇന്ന് നമ്മൾ കേട്ട ഒരു ആയത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ആയത്ത് അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, വ ഖലാ റബ്ബുക, നിൻ്റെ റബ്ബ് ഇതാ തീരുമാനം പറഞ്ഞിരിക്കുന്നു, വിധി തീരുമാനിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളിൽ നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമ അവരിൽ രണ്ടിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചേക്കുന്ന പക്ഷം ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്നു നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർക്കുകയും ചെയ്യരുത്. വക്കുല്ലഹുമാ കൗലൻ കരീമ, അവരോട് നീ മാന്യമായ വാക്ക് പറയുകയും ചെയ്യുക. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിന റഹ്മ, കാരുണ്യ നിമിത്തം എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. വക്കു റബ്ബി റഹം ഹുമ കെമാ റബ്ബയാനി സഗീറ, നീ പറയുകയും ചെയ്യണം, റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്രായത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സൂറ ഇസ്രായിലെ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ഹൃദിസ്ഥമായിട്ടുള്ളൊരു ഭാഗമായിരിക്കാം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ രണ്ടായത്തുകൾ. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ വില മനസ്സിലാകണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സഹോദരി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ രാത്രിയുടെ ഒരു അർദ്ധരാത്രി അവരുടെ കുഞ്ഞു കരയുന്നു, ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുഞ്ഞിനെ ആട്ടുന്നു. അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എപ്പോഴോ ആ ഒരു ഉമ്മ ആട്ടിക്കൊടുക്കുന്ന ഒരു താളത്തിനനുസരിച്ച് ആ കുഞ്ഞ് എപ്പോഴോ ഒരു മയക്കത്തിലേക്ക് പോയപ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച എന്താണ്? ഒരു പാതി മനസ്സോടുകൂടി ഉമ്മ ബെഡിലിരുന്ന് ഒരു മയക്കത്തിലേക്ക്, ഒരു തൂങ്ങി ഉറക്കത്തിലേക്ക് പോകുന്നതാണ്. വീണ്ടും ആ കുഞ്ഞ് കരയുന്നു. കരയുമ്പോൾ വീണ്ടും എന്തു ചെയ്യുന്നു? ആ ഉമ്മ എഴുന്നേറ്റ് ആട്ടാൻ ആരംഭിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ആ ഒരു നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും വെളിച്ചങ്ങളുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മണ്ണെണ്ണ തുരുമ്പിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു ജീവിതം നമുക്കെല്ലാവർക്കും പറയാനുണ്ടല്ലോ. അന്ന് നമ്മളും അർദ്ധരാത്രി നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉമ്മ എങ്ങനെയായിരിക്കും നമ്മളെ അന്ന് ആട്ടി ഉറക്കിയിട്ടുണ്ടാവുക? ആ താരാട്ടുപാട്ടും അതേപോലെ തന്നെ ആ ഒരു ലാളനയും നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം നമ്മൾ കടപ്പാട് ചെയ്തിട്ടാണ് അതിനൊക്കെയും നമുക്ക് പൂർത്തിയാക്കാൻ, അതിനോടുള്ള ഒരു പകരം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു രോഗിയായൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ ഉമ്മാക്കൊരു കല്യാണമില്ല, ഒരു പുറത്തിറങ്ങലില്ല, എല്ലാം ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ചിലപ്പോൾ 13 വയസ്സായി, 23 വയസ്സായി, എന്നിരുന്നാൽ പോലും ഒരു 2 വയസ്സുകാരനെ ലാളിക്കുന്ന ഒരു ലാളിത്വത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ലാളനയോടുകൂടി ആ ഉമ്മ ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പകരം എങ്ങനെയാണ് ഈ ഉമ്മക്ക് പകരമായിട്ട് എന്തു നൽകിയാലാണ് പകരമാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്ത് സൂറത്തു ഇസ്രായിലെ 23-24 ആയത്തുകൾ നമുക്ക് പാഠമാകുന്നത്. അള്ളാഹു തീരുമാനം പറയുകയാണ്. എന്താ തീരുമാനം പറയുന്നത്? ആദ്യം അവൻ്റെ അഖീദ അവൻ ശരിയാക്കണം. എന്ത്? അല്ല തഅബുദു ഇല്ല ഇയാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു കാര്യം അവിടെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? മാതാപിതാക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം. എന്താണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഒരു പിന്നെ യാത്രയുടെ ഒരു പിന്നെ ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുട്ടുചേർത്തിരുന്നു കൊണ്ട് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മുട്ടുചേർത്ത വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മൽ ഇസ്ലാം? അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ എന്ന് പറഞ്ഞിട്ടത് വിശദീകരിച്ചു കൊടുക്കുന്നു. വീണ്ടും പറയുന്നു, മൽ ഈമാൻ? എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. പിന്നീട് ചോദിക്കുന്ന ചോദ്യം മൽ എഹ്സാൻ, എന്താണ് എഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഹ്സാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം യകുൻ യറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവനെ ആരാധിക്കുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവൻ ആരാധിക്കലാണ് എഹ്സാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പദമാണ് അള്ളാഹു ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾ എന്തെനിക്ക് റിട്ടേൺ തരുന്നു എന്നുള്ളതല്ല, എൻ്റെ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് എഹ്സാൻ എന്നുള്ളത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് തുടരുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, എന്നിട്ട് പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാൾ അതല്ലെങ്കിൽ രണ്ടുപേര് നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പോൾ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് ഒരാളാണ് ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും അവരോട് നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, അവരോട് നിങ്ങൾ ചേ എന്നുള്ളൊരു വർത്തമാനം പറയരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയുന്നു, ആ ഒരു പ്രാർത്ഥനാ വാചകം പഠിപ്പിച്ചുകൊണ്ടാണ്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര ശകലം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഈ ഒരു സമയം നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഉവൈസുൽ ഖർനി എന്നു പറയുന്ന ഒരു സ്വഹാബിവര്യനെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസീയത്ത് രൂപത്തിൽ സ്വഹാബികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഇസ്തിഗ്ഫാറിന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തേക്ക് വരാൻ വേണ്ടി തുനിഞ്ഞ ഒരു സ്വഹാബി വര്യനാണ്. പക്ഷെ ഉമ്മക്ക് ഹിദുമത്തെടുത്തുകൊണ്ട്, ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട്, ഉമ്മയുടെ അടുക്കൽ നിന്ന് പോവാൻ സമ്മതിക്കാതെ ഉമ്മാ മകനെ അവിടെ തന്നെ യമൻകാരനായ സ്വഹാബി വര്യനെ അവിടെ തന്നെ തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഓരോ സംഘങ്ങൾ എത്തുന്ന സമയത്തും ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കും, നിങ്ങളിൽ ഉവൈസുൽ ഖർനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു സംഘം വന്നു യമനിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഖലീഫയെ കാണാൻ വേണ്ടി വന്നു. ഖലീഫയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അമിൻകും ഉവൈസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഒട്ടകത്തെ ശരിപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാണ് ഉവൈസ് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ നടത്തണം. എന്നിട്ട് പറയാണ്, അതിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം തൻ്റെ മാതാവിന് അത്രമാത്രം ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനെ കാരണക്കാരനാക്കിയത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: കാരണം ബാറൻ
2: അതെ, ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും തീരുന്നില്ല മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. ആ പ്രാർത്ഥനയിൽ അതാണല്ലോ പറയുന്നത്, വഖുർ റബ്ബി റഹംഹുമ ഖമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വളരെ പെട്ടെന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഒന്നാമതായി ബാധ്യത എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബഹുമാനം, ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ശബ്ദമുയർത്താതെ, ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കാൻ, ആദരവോടുകൂടി പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. രണ്ടാമത്, മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണ്? അനുസരിക്കുക, നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിക്കുക, അവരുടെ ഉപദേശം പിന്തുടരുക, തെറ്റായ കാര്യങ്ങളിൽ വിനീതമായി അഭിപ്രായം പറയാം, പക്ഷേ അവരെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടുപണികളിൽ അവരെ സഹായിക്കുക, അസുഖം വന്നാൽ അവരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം, അവർ നമുക്കായി ചെയ്തു തരുന്ന ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ വിട്ടുപോകരുത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഉമ്മ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, ഉപ്പ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്ദിയുടെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് പറയാൻ നമ്മൾ മടിക്കരുത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ആ ദുആയാണല്ലോ നമ്മൾ ഇന്ന് പഠിച്ചത്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു കാര്യം, വൃദ്ധരായ അവസ്ഥയിൽ അവർക്ക് പ്രത്യേകമായ പരിഗണന, ക്ഷമയോടുകൂടി സ്വബറോടുകൂടി നമ്മൾ പെരുമാറുക. ആവർത്തിച്ച് അവർ നമ്മളോട് പറയുമ്പോഴും നമ്മൾ കോപിക്കരുത്. അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന വികാരം ഒഴിവാക്കാൻ അവരുടെ കൂടെയുണ്ടാകുക, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവരുടെ മാനവും അഭിമാനവും നമ്മൾ കാത്തുസൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അപമാനിക്കരുത്, അവരുടെ കുറവുകൾ നമ്മൾ പുറത്തു പറയരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വളരെ ഒരു ഹൃദ്യമായ വിശദീകരണം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ളത്.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരലോകത്തെ നഷ്ടക്കാർ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നാം നേടിയെടുത്ത നമ്മുടെ ഇമേജ്, നമ്മുടെ സകല സമ്പത്തും, ഏതൊരു കാര്യം തന്നെ ആയിക്കോട്ടെ, നമുക്ക് പ്രിയപ്പെട്ടതെന്തും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. നഷ്ടപ്പെട്ട പല കാര്യങ്ങളെയും ഓർത്ത് നാം പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഈ ഭൗതിക ലോകത്തെ നാശനഷ്ടങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചേക്കാം. ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പാരത്രിക ലോകത്ത് തനിക്ക് സ്വർഗം നഷ്ടപ്പെടരുത് എന്നതായിരിക്കണം. അതാണൊരു വിശ്വാസിയുടെ നിലപാട്. മഹാന്മാരായ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നന്മകളെക്കുറിച്ച് എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അധികമായിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അവർ പ്രവാചകൻ്റെ വായിൽ നിന്ന് വരുന്ന ഏതൊരു കാര്യവും ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനനുസരിച്ച് നന്മയാണെങ്കിൽ, നല്ലത് ചെയ്യാനാണെങ്കിൽ അത് കൃത്യമായി ചെയ്യുകയും, തിന്മയെ വിരോധിക്കുകയാണ് എങ്കിൽ അത്രയും കാലം ചെയ്തിരുന്ന തിന്മകളൊക്കെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്ന, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്ന മഹാന്മാരായിരുന്നു അവരെല്ലാവരും. കാരണം നന്മകൾ കുറഞ്ഞു പോവുകയും തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുക എന്ന ഒരു അവസ്ഥ, ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും നമുക്ക് നേടിത്തരുമെങ്കിലും ആത്യന്തികമായി തീരാ നഷ്ടമാണ് തിന്മകളിലൂടെ നാം സമ്പാദിച്ചു കൂട്ടുന്നത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യുവാക്കളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഒരു ദുസ്വഭാവമാണ് ട്രെൻഡിന് പിന്നാലെ ട്രെൻഡുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള കാര്യം. അത് ഹെയർ സ്റ്റൈലിലായിക്കോട്ടെ, ഡ്രസ്സിംഗ് സ്റ്റൈലിലായിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ട്രെൻഡുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഇന്ന് യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ പല ആളുകളിലും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ പലരും നെര്യാണിക്ക് താഴെയായിക്കൊണ്ടാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. വളരെ വീതിയുള്ള പാൻസുകൾ ധരിച്ച് അത് നെര്യാണിക്ക് താഴേക്കിട്ട് വലിച്ചിഴച്ച് നടക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് താൽക്കാലികമായ ഒരു നേട്ടങ്ങളും വിജയങ്ങളും മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ കൈപ്പറ്റാനും സാധിക്കുമെങ്കിലും അതൊക്കെ ആത്മീയപരമായി കൊണ്ട് നോക്കുകയാണ് എങ്കിൽ തീരാ നഷ്ടമാണ് അവർക്ക് നേടിക്കൊടുക്കുന്നത്. എല്ലാ തിന്മകളും നമുക്ക് നഷ്ടമാണെങ്കിലും ചില തിന്മകളെക്കുറിച്ച് അത് ചെയ്യുന്ന ആളുകൾ വളരെ വലിയ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് തിന്മകളെക്കുറിച്ച് പറയുമ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാരെണ്ണി പറഞ്ഞതിൽ ഒന്നാമതായിക്കൊണ്ട്, പ്രധാനമായിക്കൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് അശ്ശിർക്ക് വൽ കുഫർ, അള്ളാഹുവിൽ പങ്കുചേർക്കലും അവനിൽ അവിശ്വസിക്കുകയും ചെയ്യുക എന്നത്. യഥാർത്ഥ നഷ്ടക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോഴും ഈ വിഭാഗത്തെക്കുറിച്ച് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. മുഴുവൻ പ്രവാചകന്മാർക്കും പ്രത്യേകം ഒരുപോലെ ഉത്ബോധനം നൽകപ്പെട്ട കാര്യവും തന്നെയാണിത്. എന്താണ്? ശിർക്ക് ചെയ്യരുതേ, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന കാര്യം. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്ത് സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവർക്കും ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ആ ഉത്ബോധനം? എന്നിട്ട് പറയുകയാണ്, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ സകലമായ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്, ബാത്തിലായി പോകുന്നതാണ്. ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ത്യാഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലേ, രാത്രി നിന്ന് നമസ്കരിച്ച കാര്യം നമുക്കറിയാവുന്നതാണ്. കാലിൽ നീര് കെട്ടുവോളം നിന്ന് നമസ്കരിച്ചു, എന്നിട്ടും പ്രവാചകൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാലിൽ നീര് കെട്ടുവോളം നമസ്കരിച്ച ആ പ്രവാചകൻ്റെ എല്ലാ കർമ്മങ്ങളും ഒരിട്ട് നിമിഷം കൊണ്ട് ബാത്തിലായി പോകുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനോട് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിച്ചാൽ, അവനിലല്ലാതെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ വെറുതെയാണ്. നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുഫ്രിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനൂ ബിൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാരോ, വകഫറൂബില്ലാ, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരാരോ, ഉലായികഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ്. അവർക്കും നഷ്ടം മാത്രമാണുള്ളത്, എവിടെയും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അവിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ ഏതൊരു കാര്യത്തിൽ അവിശ്വസിച്ചാലും അവരൊക്കെ നഷ്ടക്കാരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ കളവാക്കുന്ന ആളുകളില്ലേ, അവിശ്വസിക്കുന്നവരില്ലേ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വല്ലദീന കഫറൂബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്നവർ, ഉലായികഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ നരകവാസികളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം നഷ്ടക്കാരിൽ പെട്ടുപോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിൽ ശിർക്കിലും കുഫറിലും നാം അകപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ആരാണത്? അവർ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് നന്മയാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലത് സ്വീകരിക്കപ്പെടാതെ പോകുന്നു. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നെങ്കിൽ അവൻ്റെ നിയ്യത്ത് പിഴച്ചു പോയിട്ടാവാം, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു രീതിയിലായിരിക്കില്ല അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമായിരിക്കും അവൻ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് കർമ്മങ്ങൾ പിഴച്ചു പോവുക, അത്തരത്തിലുള്ള ആളുകൾ നഷ്ടക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുൽ നബിയെ, അങ്ങ് പറയണം, ഹൽ യുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണെന്ന് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തവർ ചെയ്ത എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായിരിക്കുകയാണ്, ഫലശൂന്യമായിരിക്കുകയാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, പക്ഷേ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ലതല്ലേ ചെയ്യുന്നത്, ഞങ്ങൾ ദിക്ര ചൊല്ലല്ലേ, ഞങ്ങൾ ദുആ ചെയ്യല്ലേ, ഞങ്ങൾ നിസ്കരിക്കല്ലേ, നോമ്പെടുക്കല്ലേ എന്നവർ വിചാരിക്കും. പക്ഷേ അള്ളാഹു പഠിപ്പിച്ചതല്ല, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതാവൂല, ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം ശരിയായിരിക്കില്ല. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിക്കുന്നവരാണവരെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടൊരിക്കലും പങ്കു ചേർക്കാതെ, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരരുതേ എന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ നാം കാത്തുസൂക്ഷിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നന്മകൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, അതിലൊന്നും അധികരിപ്പിക്കില്ല, അതിലൊന്നും ഞാൻ കുറക്കുകയില്ല എന്ന ഒരു പ്രഖ്യാപനം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നടത്താനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവിധ നഷ്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: തബാറക്കല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരലോകത്തെ നഷ്ടക്കാർ ഭാഗം 1. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
0: പീസ് റേഡിയോ.
3: tuned to reality.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: ഡൽഹിയിലെ മനുഷ്യസ്നേഹികൾ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ റേഡിയോയിൽ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. വോയിസ് ഓഫ് പീസിൽ നമ്മോട് സംസാരിക്കുന്നത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി.
5: പോയ വാരം ഡൽഹിയിൽ നമ്മൾ കണ്ട് വലിയ തീപിടുത്തം ഉണ്ടാവുകയും അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ, ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാം, ഹോട്ടലുകളും ബാക്കിയൊക്കെ വളരെ തിങ്ങി ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്ക് എങ്ങനെ എത്രമാത്രം വ്യാപിക്കും ബാക്കി നോക്കാനുള്ളത് അവിടുത്തെ ഓരോ ഇടനാഴികളും ബാക്കിയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതിൽ വലിയൊരു മനുഷ്യസ്നേഹം കണ്ടത് ഒരു വാപ്പയും മകനും റിയാസുദ്ദീനും അൻവർ മൻസൂരിയും രണ്ടുപേരും അവരുടെ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ബെഡുകൾ മൊത്തം റോഡിൽ ഇറക്കി കൊടുത്ത് അവിടുന്ന് ചാടാൻ സാധ്യതയുള്ള ആളുകൾക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കുന്ന രൂപത്തിൽ രണ്ട് മനുഷ്യ സ്നേഹികളെ നമ്മൾ കണ്ടു. സ്വാഭാവികമായും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചേരികളായിരുന്നാലും മറ്റു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ആ ഡൽഹിയിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് അമിത മാഷിക്ക് അത് ചേർക്കാനുള്ളത്?
6: ഒരു തമസ്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അവരുടെ രാഷ്ട്രസ്നേഹത്തിൻ്റെ ഒരുപാട് ഈ ചരിത്ര സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള അത്തരം ഭരണാധികാരികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ചില സിസ്റ്റംസ്, പുരോഗതി, മഹത്തായിട്ടുള്ള ഈ ഹിസ്റ്റോറിക്കൽ മൊണമെൻറ്റ്സ്, ഇതെല്ലാം ഒന്നുകിൽ തമസ്കരിക്കുകയോ അതല്ലെങ്കിൽ അതിനെയൊക്കെ ലേബൽ മാറ്റിക്കൊണ്ട് മറ്റു പല രൂപത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മറുവശമാണ് മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അവരെ എല്ലാ അർത്ഥത്തിലും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നാളെ ഈ രാഷ്ട്രത്തിന് വലിയ മറ്റേ ഭീകരവാദികളാകാൻ സാധ്യത ഉള്ളവരാണ് എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഒരുപക്ഷേ ധാരാളം സംഭവങ്ങൾ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ധാരാളം സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 2024 ജൂണിൽ 19-ാം തീയതി കാഞ്ചൻജംഗ എക്സ്പ്രസ്, അത് ബംഗാളിൽ രംഗബാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചൊരു നമ്മുടെ ഈ ഗുഡ്സ് ട്രെയിനുമായിട്ട് കൂട്ടിമുട്ടി. അതൊരു ബലിപെരുന്നാൾ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ചിങ്ങനെ മറ്റേ മടങ്ങാൻ ശ്രമിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഇൻസിഡൻ്റ് ഇതിലേക്ക് എത്തുന്നത്. എന്നുവെച്ചാൽ അവരുടെ പുതുവസ്ത്രങ്ങളോടെ തന്നെ അവർ ഓടി എത്തുന്നു. അങ്ങനെ ഈ ചോര പുരണ്ട പിന്നെ മനുഷ്യരെയൊക്കെ അവിടുന്ന് പോലീസും മറ്റൊക്കെ വരാൻ 10.5 മണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് അവരെയൊക്കെ ഈ രക്ഷിക്കാൻ ശ്രമിച്ചത് ഈ മനുഷ്യരാണ്. അവരവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത് നശിക്കും നഷ്ടപ്പെടും എന്നും ആലോചിച്ചില്ല. അവർക്ക് ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ എടുക്കുകയും അവരെ പരമാവധി വേഗത്തിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2022 ചെന്നൈയിൽ വലിയ പ്രളയമുണ്ടായി. അതായത് ശരിക്കും ചെന്നൈ എന്ത് ചെയ്തു, മുങ്ങി പോയി. അന്ന് ഈ അവിടെയുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും തുറന്നു വെച്ചു. കാരണം ഈ മുസ്ലിം പള്ളികളുടെ ഒരു ക്രിസ്ത്യൻ പള്ളികളുടെ പറ്റിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ വിശാലമായിട്ടുള്ള സ്ഥല ഹോൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പള്ളികളിലാണ് വലിയ ഒരു 100% ആളുകൾ എന്ന് അക്കോമഡേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് സ്റ്റാലിൻ എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അന്നൊരു മറ്റേ വാർത്താ സമ്മേളനം വരെ എന്താണ് അദ്ദേഹം വിളിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു തവണയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉത്തർഖണ്ഡിൽ ഒരു ഈ ടണലിൽ കുടുങ്ങിയ ആളുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ആ സമയത്ത് ഈ എന്താണ് ഈ റാറ്റ് ഹോൾ മൈനേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇത്ര 41-ഓ 42-ഓ ആളുകളെയാണ് അതിനെ രക്ഷിച്ചത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ മെഷീൻ ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്തു, ആദ്യം തുറന്നു പോയി. പക്ഷേ പിന്നെ നോക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷീന് പോകാൻ പറ്റില്ല, അത് മാനുവലായിട്ട് ഇത് എന്ത് ചെയ്യണം, തുറക്കണം. അപ്പോൾ ആ സമയത്ത് 3 മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നുവെച്ചാൽ വളരെ അപകടമുണ്ട്. തുറന്ന് താഴെ വീഴാൻ എന്ത് ചെയ്യും, അവർ കൂടെ എന്ത് ചെയ്യും, മരിച്ചു പോകും. അതായത് മുന്ന ഖുറൈഷി, നസീം മാലിക്, ഫിറോസ് ഖുറൈഷി എന്ന് പറയുന്ന മൂന്ന് ചെറുപ്പക്കാർ. അവരാ ദൗത്യം പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന 42 ആളുകളെയും സുരക്ഷിതമായി അവിടെ നിന്ന് രക്ഷിച്ചു. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ ഈ പ്രളയകാലം നമുക്കറിയാം. ആ പ്രളയകാലത്ത് പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളും മറ്റു വിശ്വാസികളൊക്കെ ഒരുപോലെയാണ് ഈ സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രകടനം ചെയ്ത്. പക്ഷെ ആ സമയത്ത് വല്ലാതെ വിഷമിച്ച ചിലവരുണ്ട്. അതിൽപ്പെട്ട ആളായിരുന്നു ശശികലയും മോഹൻദാസുമൊക്കെ. പരസ്യമായി തന്നെ ആ ഒരു ഐക്യത്തെക്കുറിച്ച് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ അവരെ നിരാശപ്പെടുത്തി ഈ സംഭവം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ സംഭവത്തിലും നമ്മൾ കണ്ടത് എന്താണ്, ഈ രണ്ട് മനുഷ്യർ ചിലർ വാപ്പിയും മകനുമാണ്. അവർ എനിക്ക് അത്ഭുതം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അവർക്ക് ഈ ആശയം വന്നു എന്നുള്ളതും കൂടിയാണ്. അതൊരു പെട്ടെന്ന് പ്രോബ്ലം വരുമ്പോൾ ഒരു സൊല്യൂഷൻ വേണല്ലോ. അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അവരെ കട കത്തി നശിക്കും, കാരണം ഈ സാധനം വേഗം കത്തുന്ന സാധനമാണ്. പക്ഷെ അവർ വേഗത്തിൽ തന്നെ ഐഡിയ വന്നു. വാപ്പ വളരെ പ്രായം ചെന്ന ആളാണ്. അദ്ദേഹം ഉള്ളിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നു. മകൻ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓടി ഇത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ്. 8, 10, 13 പറയുന്നുണ്ട്. എന്തായാലും 8-10 ആളുകളുടെ ജീവൻ ആലോചിച്ച് നോക്കുക, എത്രമാത്രം വലിയൊരു കർമ്മം ചെയ്തതാണ്. അപ്പം അത് ഈ ഇവർ മാത്രമല്ല, ഇപ്പോൾ അവിടുത്തെ ഈ എം എൽ എ സതീഷ് ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ട്, ബി ജെ പി എം എൽ എ ആണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ ഈ കത്തുന്ന ഈ നമ്മുടെ ഈ ലോഡ്ജിലേക്ക് ഓടിക്കയറി, പലതവണ ഓടിക്കയറി ആളുകളെ രക്ഷിച്ച 5 മുസ്ലിം ചെറുപ്പക്കാർ, ചില അഫ്സൽ, മുഹമ്മദ് ഷാറൂഖ്, മുഹമ്മദ് അനീഫ്, മുഹമ്മദ് അമീർ, മുഹമ്മദ് വസീം, ഈ 5 ചെറുപ്പക്കാരെ അദ്ദേഹം കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിതുപോലെ തന്നെ സ്വജീവൻ ബലിയർപ്പിക്കാൻ വരെ എന്താണ് തയ്യാറായിരുന്നുള്ളതാണ്. ഈ നമ്മൾ നമ്മുടെ ഇന്ത്യ മറ്റേ ഗേറ്റ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് ഉള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പ് വായിച്ചിരുന്നു. മുഹമ്മദ് നസീർ എന്നോ നിസാർ എന്നോ തോന്നുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹം അവിടെ ഒരു ചെറിയ കച്ചവടം, എന്തോ ഒരു നമ്മുടെ കടല കച്ചവടം പോലൊക്കെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം 16 വർഷത്തിനിടയിൽ 300 ആളുകൾ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഈ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ പോയാൾക്ക് അറിയാം, അത് ശരിക്കും എന്താണ്, അവിടുന്ന് താഴത്തേക്ക് പോയാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വീണ ആളുകൾ ഇദ്ദേഹം ആലോചിച്ച് നോക്കൂ, എത്ര പല സമയത്തോടെ ഭയങ്കര വേവ്സ് ഉണ്ടാവും, ചില സമയത്ത് താഴത്തേക്ക് പോകും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സാമാന്യനെ മനസ്സിലാക്കാവുന്ന ആർക്കും ഇവരൊക്കെ മനുഷ്യരാണ് എന്നുള്ളതും എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റേതായ ഗുണഘടങ്ങളൊക്കെ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഈ കത്തുന്ന ഈ ഇതിനകത്തൊരു കോണി വെച്ചിട്ട് പ്രായമുള്ളൊരു സ്ത്രീയെ എന്താണ് എടുത്തു കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതിന്ന് ഒറ്റ കാര്യമുള്ളൂ വെച്ചാൽ, ഈ സംഖികളും ശരിയായ ഭാരതീയരും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നുള്ളതാണ്. സംഖികളെ സംബന്ധിച്ചോളം വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യം ആഘോഷിക്കപ്പെടരുത്, അതെങ്ങനെയെങ്കിലും മൂടി വെക്കുകയും തമസ്കരിക്കുകയും ചെയ്യണം. അത് ഇത് മാത്രമല്ല, ഇപ്പോൾ നെഹ്റുവിനെ കുറിച്ച് അവരെന്തെങ്കിലും പറയാറുണ്ടോ? ഗാന്ധിയെക്കുറിച്ച് പറയാറുണ്ടോ? അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരായിട്ടുള്ള ആരെയെങ്കിലും കുറിച്ച് ആഘോഷിക്കാറുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ പല ദിനങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധി ജയന്തി ആണെങ്കിലും നവംബർ 14 ആണെങ്കിലും അതെല്ലാം ഇല്ലാതെയൊക്കെ ജീവൻ എന്തിനേറെ, ഇനിയിപ്പോൾ ഓഗസ്റ്റ് മറ്റേ 15 മറ്റോ ഒക്കെ എന്ത് ചെയ്യും, വേറെ രൂപത്തിലാണ് ആഘോഷിക്കേണ്ടത് എന്ന് വരും. കാരണം ഇതൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നതിലൂടെ ഇവർ ഈ രാഷ്ട്രത്തോട് ചെയ്ത അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെടുത്ത നിലപാടുകൾ നിരന്തരമായി ഓർമ്മിപ്പിക്കപ്പെടും. അപ്പോൾ അതിനോടൊന്നും ഇതൊന്നും ആഘോഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഇവരുടെ വിഷയം. ശരിയായ ഭാരതീയനാവട്ടെ, ഇതൊക്കെ കൂടുതൽ കൂടുതൽ ആഘോഷിക്കപ്പെടണമെന്നുള്ളതാണ്. രണ്ടെന്താ വെച്ചാൽ, ഇത് ഓർമ്മിച്ച് വയ്ക്കപ്പെടേണ്ടതാണെന്ന് നമ്മളൊക്കെ പറയാം, പക്ഷെ ഇത് മറന്നു പോയേ മതിയാവൂ എന്നുള്ളതാണ് ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. മൂന്നെന്താ വെച്ചാൽ, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഇൻഹറൻ്റായ അന്തർലീനമായ മനുഷ്യത്വത്തിൻ്റെ ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ ഒരാഴം ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല. മറിച്ച് ഇതൊക്കെ ചെയ്താലും ശരി, നിങ്ങൾ എങ്ങനെയൊന്നും തെളിയിച്ചാൽ പോരാ, നിങ്ങൾ തെളിയിക്കണം, എന്ത് ചെയ്യണം, വേറെ വഴി നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോളം ഇത് മനസ്സിലാകുന്നതാണ്. ഇത് മനസ്സിലാകുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് എന്താ, ചിലപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ BJP മൈനോറിറ്റി സെല്ലിൻ്റെ, എന്നുവെച്ചാൽ ജനിച്ചത് മുസ്ലിമായിട്ടൊക്കെയാണ്, ഒരു ലീഡർ നാസിയ എലിയ ഖാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ സ്വയം എന്താ വെച്ചാൽ ഞാൻ സനാതനി മുസ്ലിമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അവർ ഒരു പ്രസ് കോൺഫറൻസിൽ, ഈ ഇപ്പോൾ കഴിഞ്ഞു വെച്ചാൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ 2-3 വർഷത്തേക്കെങ്കിലും മുസ്ലിങ്ങളെ അകറ്റി നിർത്തണം. അതായത് പ്രൈവറ്റ് ജോബുകളിൽ നിന്നും ഗവൺമെൻറ് ജോബുകളിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഗവൺമെൻറ് സെക്ടറിലും അവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. എന്നുവെച്ചാൽ അവരെ പിന്നെ ബോധപൂർവം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അരികുവൽക്കരിക്കുന്നതാണ്. ഇതൊരു പത്രസമ്മേളനത്തിനാണ് പറയുന്നത്. ഞാൻ 2 കാര്യം വെച്ചാൽ, ഒന്ന്, അത് പബ്ലിക്കായി നടത്തിയ പത്രസമ്മേളനം ഇപ്പോഴും നമുക്കത് കിട്ടാനുണ്ട്. എന്തുകൊണ്ട് ഈ ഇതാണോ വിഷം, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ കാണിച്ച ഈ ഒരു മനോഭാവം, അല്ലെങ്കിൽ അവരുടെ ഈ സാക്രിഫിഷ്യലായിട്ടുള്ള മെൻറ്റാലിറ്റി, ഇതാണോ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്, ഇത് ഏതാണ് ദേശസ്നേഹം എന്നുള്ളതാണ്. രണ്ടാമത്തൊന്നെന്ന് വെച്ചാൽ, ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ പറയുന്ന നമ്മൾ വളരെ മോശപ്പെട്ട പദമാണ് ഉപയോഗിക്കേണ്ടത്, പത്രപ്രവർത്തകർ എന്നാണ് അവർക്ക് പറയുന്നത്. പക്ഷേ ഇവരിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്താണ് ഈ പറയുന്നത്?

0: പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് നിർവഹിക്കാൻ ഈ രാജ്യത്ത് വലിയൊരു ദൗത്യമുണ്ട്. തിരുത്താൻ ഒരുപാട് അവർക്ക് കഴിയും. ആ തിരുത്തൽ ശക്തിയായി മാറുകയാണെങ്കിൽ തന്നെ ചാനലുകൾ യഥാർത്ഥത്തിൽ ആ ഒരു ദൗത്യം ഏറ്റെടുത്താൽ തന്നെ ഇവിടെയുള്ള വർഗീയതയുടെ അടിത്തറ തകർന്നു പോകും. ഇവിടെ ഇന്ന് നടക്കുന്ന സകല പ്രചരണങ്ങൾക്കും എക്കോ ആയി മാറുന്നത്, അല്ലെ ഉച്ചഭാഷണിയായിട്ട് മാറുന്നത് ഇവരാണ്. അതുകൊണ്ട് അവരാണ് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അവർക്ക് വേണ്ടത് വാരിയെടുക്കുന്നത്. അതവർ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. എന്നാ വെച്ചാൽ ഈ ജയ്പൂരിലിപ്പോൾ അറിയാമല്ലോ, ഒരു പള്ളി ഒക്കെ പൊളിക്കുന്നതിന് വേണ്ടി സംഘർഷം നിലനിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ കുറച്ചെങ്കിലും ഒരു ഈ മുസ്ലിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യത്തിൽ, കാരണം ഈ രണ്ട് ഈ വാപ്പയും ഉമ്മയും അല്ല മകനും ഇട്ടുകൊടുത്തത് ഈ സ്നേഹത്തിൻ്റെ പുതപ്പാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ പുതപ്പിലേക്കാണ് ഇത്രയും മനുഷ്യർ ചാടി രക്ഷപ്പെട്ടത്. അതിനെ അഭിനന്ദിക്കേണ്ടതാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ഡൽഹിയിലെ ഗവർണറൊക്കെ. അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്.
1: അല്ലെ, ഒരു ജീവൻ രക്ഷിക്കുക എന്നതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു കിളിയെ അമ്പയ്യാൻ ഒരുങ്ങുന്ന വേടനെ ഉറുമ്പ് കടിച്ച് അമ്പ് ഉന്നം തെറ്റിപ്പോകുന്നു. ആ ഉറുമ്പ് പിന്നീട് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ഈ കിളി ഒരു ഇല കൊത്തിയിട്ട് കൊടുത്ത് ആ ഉറുമ്പിനെ രക്ഷിക്കുന്നു. ആ കഥയുടെ ഭംഗി എന്താണ്? രണ്ട് ജീവൻ രക്ഷപ്പെടുന്നതാണ്. അതെല്ലായിടത്തും അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. രണ്ട് അണ്ണാൻ കുഞ്ഞുങ്ങൾ, രണ്ടണ്ണാൻ, അതിൽ ഒരെണ്ണം നിലത്ത് കിടക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അതിങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ചുറ്റും അതിൻ്റെ അടുത്ത് വന്ന് അതിനെ തൊടുന്നു, അല്ലെങ്കിൽ പലതും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ വന്ന് അതിനെ എടുത്ത് അതിനിറ്റ് വെള്ളം കൊടുത്ത് അതിൻ്റെ നെഞ്ചിൽ കുറച്ച് സമയം പ്രസ് ചെയ്തപ്പോൾ അത് ജീവൻ വെച്ചതുപോലെ എഴുന്നേറ്റത് പോയി. അപ്പോൾ ഭയങ്കരമായി വൈറലായി ഒരു വീഡിയോ ആണത്. ആളുകൾ അതിൽ കാണുന്ന ഒരു രസം എന്താണ്? ഒരു ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നൊരു ജീവൻ തിരിച്ചു കിട്ടുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ വാർത്തകൾ നമ്മളിപ്പോൾ മുമ്പ്, ഒരു ബസ് ഡ്രൈവർ ഒരു കുഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി ഓടിയപ്പോൾ ആ കുഞ്ഞിനെ ഇടിക്കാതിരിക്കാൻ ബസ് ഡ്രൈവർ പെട്ടെന്ന് തിരിച്ചുപോയി. വാഹനം ബസ് തിരിച്ചു വിട്ടുക, കുഞ്ഞ് രക്ഷപ്പെട്ടു. അദ്ദേഹം ഭയങ്കര ട്രോമയായി, രണ്ട് ദിവസം ജോലിക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ വലിയ വാർത്തയാക്കി എന്നാണ് ഒരു ജീവൻ രക്ഷപ്പെടുകയാണ്. ഒരു ജീവൻ രക്ഷപ്പെടുന്നതിന് എപ്പോഴും വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്, അതിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ എന്താണ് ധീരതക്കുള്ള അവാർഡുകൾ കൊടുക്കാറുള്ളത്. പുഴയിൽ മുങ്ങിയ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ധീരതക്കുള്ള അവാർഡുകളൊക്കെ നമ്മൾ നൽകാറുണ്ട്. ഇവിടെ നിരവധി ജീവനങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരു സംഭവം, ആ സംഭവത്തിൽ നമുക്ക് വലിയ വിഷമം തോന്നിയത് അതിവിടെ ആഘോഷിക്കപ്പെടാതെ പോയി എന്നതാണ്. ആരും അത് അറിഞ്ഞില്ല, അവർക്ക് അർഹതപ്പെട്ട അംഗീകാരമോ അനുബോധനങ്ങളോ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ മകൻ്റെ ഒരു ഏതോ ഒരാളോട് സംസാരിക്കുന്നൊരു വീഡിയോ ഇപ്പം നിങ്ങൾ വരുമ്പോൾ കാണണ്ടായി. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലേ? അവൾ പറയും, ഞങ്ങളുടെ നഷ്ടം ഒരാറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് ആ മകൻ പറയുന്നുണ്ട്.
2: നാം ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്, ഡൽഹിയിലെ മനുഷ്യസ്നേഹികൾ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ്. പങ്കെടുത്തവർ ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലഹരിയോടുന്ന സിരകളിൽ കുത്തിനിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ

0: മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
0: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
0: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
0: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
0: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻഷാല്ലാ നാം ചർച്ച ചെയ്യുന്ന വിഷയം വേദനരഹിത തിമിര ശസ്ത്രക്രിയ എന്ന വിഷയമാണ്. നമ്മോടൊപ്പം ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, കൺസൾട്ടൻ്റ് ഓഫ്താൽമോളജിസ്റ്റ്, ലെസ്റ്റർ ഐ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അൽഹംദുലില്ലാ, ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ കോളുകൾ നമുക്ക് വരാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ആദ്യമായി ഡോക്ടർ, എന്താണ് ഈ ഒരു തിമിരം എന്ന് പറഞ്ഞാൽ? അതൊരു കണ്ണായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമാണല്ലോ. അപ്പോൾ അതെന്താണ് തിമിരം? അത് നമ്മളെ കണ്ണിൽ എങ്ങനെയാണത് വരുന്നത്? അതേപോലെ തന്നെ അതിൽ അത് വന്നാൽ പ്രത്യേകമായി അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാല്ലാ പറയാം.
1: ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താണ് തിമിരം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നല്ല. അപ്പം ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മളെ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് ലളിതമായിട്ട് വിശദീകരിച്ചാൽ നമുക്ക് തിമിരം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വാച്ച്, മൊബൈൽ, ഇങ്ങനത്തെ ഓരോരോ ഉപകരണങ്ങളുണ്ടല്ലോ, അതുപോലെ ഉള്ള ഒരു വളരെ സങ്കീർണമായ, അല്ലെങ്കിൽ എത്രയോ വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു കണ്ണിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പഠനം യഥാർത്ഥത്തിൽ വളരെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മളൊരാളെ, ഒരു വ്യക്തിയെ കാണുന്നത് വളരെ, ഒരാളെ ഞങ്ങൾ കാണുന്നു, ആ കാണുന്നത് പെട്ടെന്ന് സെക്കൻഡുള്ളിൽ ഞാൻ കണ്ട് എൻ്റെ തലച്ചോറിലെത്തി തിരിച്ച് നിങ്ങളാണത്, ഇന്ന ആളാണ് എന്നുള്ളത് പറയുന്നതിന് നമുക്ക് പെട്ടെന്ന് സമയമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഈ പക്ഷേ ഈ പ്രോസസ്സിൽ, ഈ പ്രവർത്തനത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണിന് പോളയുണ്ട്, അതുപോലെ കണ്ണിൻ്റെ ഈ മുൻഭാഗത്തെ കറുപ്പുണ്ടല്ലോ, കറുപ്പ് എന്ന് പറയുന്നത് നമ്മളെ വാച്ചിൻ്റെ പിന്നെ ഗ്ലാസ് പോലെയാണ്. അതായത് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് കറുത്ത ഭാഗമുണ്ട്, അതിൻ്റെ പുറത്തൊരു ഗ്ലാസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വാച്ചിൻ്റെ കറുത്താണ് നമ്മൾ കാണുന്നത്, പക്ഷേ അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലും ഒരു ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ പിന്നിലാണ് കറുത്തുള്ളത്. ആ കറുത്ത് ഉള്ളതിൻ്റെ നടുവിലൊരു ചെറിയൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെയാണ് വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഈ നടന്ന കറുത്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കൃഷ്ണമണി എന്ന് വിളിക്കാം, അതിൻ്റെ നടുവിലെ ഭാഗത്തെ പ്യൂപ്പിൾ എന്ന് വിളിക്കാം. അപ്പോൾ വെളിച്ചം കണ്ണിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി, അതിൻ്റെ പിന്നിൽ ഈ കറുത്തതിൻ്റെ ദ്വാരത്തിൻ്റെ നടുവിൻ്റെ പിൻഭാഗത്ത് ലെൻസുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ലെൻസുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ജെല്ലി പോലെയുള്ള സാധനമുണ്ട്, അതിൻ്റെ വിട്രിയസ് എന്നാണ് പറയുക. അതിൻ്റെ പിന്നിൽ റെട്ടിന, അതായത് നേത്രത്തിൻ്റെ പടലം, നേത്രപടലം എന്നാണുള്ളത്. പിന്നെ അവിടെ നിന്നും നമ്മുടെ തലച്ചോറിനെ ബന്ധിപ്പിക്കുന്നൊരു ഞരമ്പുണ്ട്, ഒപ്റ്റിക് നെർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം ഞാൻ എന്താ പറയുക, മലയാളമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ. വളരെ എന്താ പറയുക, സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വെളിച്ചം കണ്ണിൻ്റെ ഉള്ളിലൂടെ കൃഷ്ണമണിയിലൂടെ കടന്ന്, ഈ ദ്വാരത്തിലൂടെ ഉള്ളിൽ കടന്ന്, ലെൻസിൻ്റെ ഉള്ളിലൂടെ കടന്ന് നമ്മുടെ റെറ്റിന എന്ന ഭാഗത്ത് പതിക്കുകയും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് ഈ ഒപ്റ്റിക് നെർവ് വഴി എത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നയാളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ, ഇന്ന ഇന്ന ഒബ്ജക്റ്റിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വസ്തുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിലെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൃഷ്ണമണിയുടെ പുറത്ത് എന്തെങ്കിലും മുറിവ് പറ്റി, ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകാത്തൊരവസ്ഥയുണ്ട്, നമ്മുടെ കാഴ്ച കുറയും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ പലതരം അസുഖങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അസുഖം മാത്രമാണ് ഇന്ന് നമ്മൾ കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു ലെൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ലെൻസ് സാധാരണഗതിയിൽ അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകും. വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു വസ്തുവാണ് ഈ ലെൻസ്. എന്നാൽ പ്രായം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ പല കാരണങ്ങളുണ്ട്, ഇപ്പം മരുന്നുകളുടെ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഈ ലെൻസിന്, അതല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഈ ലെൻസിന് അതിൻ്റെ സുതാര്യത, വെളിച്ചം കടന്നു പോകുന്ന അവസ്ഥ നഷ്ടപ്പെടും. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോവുകയില്ല. അപ്പോൾ അതിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമുള്ളിലേക്ക് കടന്നു പോകില്ല. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമെത്തി റെട്ടിന അതായത് നേത്രപടത്തിൽ പതിഞ്ഞ് തലച്ചോറിലേക്ക് എത്തിയാലല്ലേ ഒരാൾക്ക് കാഴ്ച ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ അവസ്ഥക്കാണ് തിമിരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസുഖമെന്ന് ശരിക്കും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം സാധാരണയായി ഇത് സംഭവിക്കുന്നത് മുതിർന്ന ആളുകളിലൂടെയാണ്. മുതിർന്ന ആളുകളാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ ചെറിയ കുട്ടികളുണ്ടാവാം, പക്ഷെ സാധാരണ സംഭവിക്കുന്നത് മുതിർന്ന ആളുകൾ. മുതിർന്ന ആളുകളിൽ മുടിയൊക്കെ നരക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിന് സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് തിമിരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഏതൊരു അസുഖത്തിനും ചിലപ്പം പ്രയാസങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കാഴ്ചയും ദൂരെയുള്ള കാഴ്ചയും കുറഞ്ഞു വന്നേക്കാം. അതുപോലെ വണ്ടി ഓടിക്കുന്നത് ഓപ്പോസിറ്റിന് വെളിച്ചം തട്ടുന്നത് വളരെ പ്രയാസം ഉണ്ടായേക്കാം. അതുപോലെ പകൽ വെളിച്ചം ഒട്ടും പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ, ഒരു ലൈറ്റിനെ ചുറ്റും നോക്കുമ്പോൾ കുറേ ലൈറ്റുകൾ കാണുക, മൊത്തത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവാം. അതല്ല, തിമിരത്തിൻ്റെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സായി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ചെറിയ അളവിലുള്ള തിമിരൊക്കെ ഉണ്ടാവും. അത് കാഴ്ചയെ ബാധിക്കണമെന്നോ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമോ എന്നില്ല. എന്നാൽ ചില ആളുകളിപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അവർ നമ്മൾ കുറച്ച് തിമിരുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയാണ്. കുറച്ച് തിമിരം അല്ലെങ്കിൽ കുറച്ച് മുടിയൊക്കെ ഒരു എല്ലാവരുടെ മുടി നിരക്കിയല്ലോ. അതുപോലെ കുറച്ച് തിമിരം ഒരു പ്രായമായാൽ എല്ലാവരുടെ കണ്ണിലും ഉണ്ടാവും. അത് കാഴ്ചയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡ്രൈവറാണ്, തിമിരം നടുവിലാണ് കണ്ണിൻ്റെ ഏറ്റവും സെൻട്രലാണ് തിമിരമെങ്കിൽ അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ആ എഴുത്ത് വായന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്, തിമിരം ഉണ്ട് എങ്കിൽ ചെറുപക്ഷെ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അടുത്ത കാഴ്ചയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പുറത്തുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ്, പുറത്ത് പിന്നെ വെളിച്ചത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഒരുപക്ഷെ അയാളുടെ കാര്യങ്ങൾ പ്രയാസം ഉണ്ടായേക്കാം. അപ്പോൾ നോർമലി ഒരാളുടെ കാഴ്ച ചില ആൾക്ക് കണ്ണട ഇല്ലാതെ കാണുന്നു, ചിലർക്ക് കണ്ണട വെച്ചാലേ കാണൂ. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും മാറി എന്താ പറയുക, കാഴ്ചയെ ബാധിക്കുന്ന ഓരോരോ സ്റ്റേജ് മെല്ലെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. തിമിരത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു തമാശയിലൂടെ ഞാൻ ചില രോഗികളോട് സംസാരിക്കാറുണ്ട്. അതായത് പിന്നെ ചില ആളുകളെ പ്രായമായി കഴിഞ്ഞാൽ അവർ പറയും, പിന്നെ എനിക്ക് അടുത്തൊക്കെ വളരെ ഉഷാറായിട്ട് കാണുന്നുണ്ട്, ഇപ്പം എനിക്ക് കണ്ണട ഒന്നുമില്ല, മുമ്പ് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അടുത്തൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ തിമിരത്തിൻ്റെ ലക്ഷണമാണ്. അതായത് അവരുടെ അടുത്ത കാഴ്ച കിട്ടുന്നു, പക്ഷേ അയാൾക്ക് ദൂരെയുള്ള കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൂരക്കാഴ്ച അത്ര പ്രധാനമാണെന്നല്ലോ. അപ്പോൾ വീട്ടിലിരിക്കുകയാണ്, അയാൾക്ക് ഓതലോ അല്ലെങ്കിൽ വായന ആയിരിക്കും. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം തിമിരം ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. കാരണം അയാൾക്ക് കന്നഡ മുമ്പ് വെച്ച് കന്നഡ വെച്ചിട്ടായിരുന്നു അയാൾ വായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കന്നഡ വയ്ക്കാതെ വായിക്കുന്നുണ്ട്. അപ്പോൾ തിമിരത്തിൻ്റെ ചില സ്റ്റേജസ് ഘട്ടങ്ങളിൽ കാഴ്ച അടുത്ത കാഴ്ച കൂടുതൽ വന്നേക്കാം. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ വന്ന കാഴ്ചയും പിന്നെയും കുറയുകയും ദൂരത്തെ കാഴ്ചയും അടുത്ത കാഴ്ചയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണയായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഓരോരോ അതിൻ്റെ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് അയാളുടെ കാഴ്ച പിന്നെ ബാധിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി അതൊരു രോഗമല്ല, പക്ഷെ അത് സാധാരണ നമ്മൾ ഒരു കൂടുതൽ ഏജ് ആകുമ്പോൾ, നമ്മൾ വയസ്സാകുമ്പോൾ അതൊരു വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു തിമിരം വന്നാൽ ഇപ്പോൾ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കണ്ടെത്താൻ ഏറ്റവും ഹയറാണല്ലത്. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ചാൽ നല്ലതാണ്.
1: അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തിമിരം ഞാൻ പറഞ്ഞു പ്രായം കൊണ്ടും വരാം, അല്ലാതെ പിന്നെ ബാക്കി കുട്ടികളിലെ ചില അസുഖങ്ങളുടെ അവരുടെ മൊത്തം പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് വരാം. ഉമ്മ ഗർഭസമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രസവിച്ച കുട്ടികൾക്ക് ഒരുപക്ഷെ തിമിരമുണ്ടായേക്കാം. തിമിരത്തിൻ്റെ കൂടെ ബാക്കി ഹാർട്ടിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിൽ വേറെ ചില ഭാഗങ്ങളിൽ എല്ലാം കൂടെയുള്ള ചില സിൻഡ്രോംസും ഉണ്ടാവാറുണ്ട്. അതല്ല, കുറേ കാലം ചില മരുന്നുകൾ കുറേ കാലം സ്റ്റീറോയിഡ് ഗുളികൾ കഴിച്ചാൽ തിമിരമാകാം. അതുപോലെ പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് തിമിരം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണം ഇഞ്ചുറി എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം സാധാരണഗതിയിൽ പ്രായമായിട്ടാണ് തിമിരം വരിക. ഈ പറഞ്ഞ അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും തിമിരം വരാം. അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോഴേ, നിങ്ങൾ ഇപ്പം നമ്മൾ ഈ എല്ലാ അസുഖത്തിൻ്റെയും ചികിത്സ തുടക്കത്തിലേ ചികിത്സിച്ചാൽ കാര്യമുണ്ടോ എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. തിമിരം യഥാർത്ഥത്തിൽ നമ്മൾ മുടി നരയ്ക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ മുടി ഇപ്പം നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് ഞാനൊരു കാര്യം ചെയ്യാം, നല്ല എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് മെല്ലെ തേച്ച് ഉഷാറാക്കി ബാക്കിയുള്ളത് നരയ്ക്കാതെ, അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. മുടി നരയ്ക്കാൻ തുടങ്ങിയാൽ ഒന്നുകിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ കൂടും. അതല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന നര മാറിപ്പോകില്ലല്ലോ. അതുപോലെ തന്നെയാണ് തിമിരം. ഒന്നുകിൽ തിമിരം അത് ആ വന്ന സ്റ്റേജിൽ നിൽക്കും, അതല്ലെങ്കിൽ കൂടി വരും. ആ അപ്പോൾ തുടക്കത്തിൽ ചികിത്സ എന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ തിമിരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു എന്തെങ്കിലും മരുന്ന് ഒറ്റിച്ചു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, വന്ന തിമിരം പോകുന്നില്ല. വന്ന തിമിരം പോകാൻ മരുന്നുകളില്ല, തിമിരം കൂടാതിരിക്കാനും മരുന്നുകളില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അതെ അതെ. അപ്പൊ തുടക്കത്തിൽ ചികിത്സ എന്നത് ഇതിനില്ല. ഈ തിമിരത്തിന്റെ ചികിത്സയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തിമിരം നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഡ്രൈവറാണ്, അദ്ദേഹത്തിന് തിമിരം വന്നു, അയാളെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് തിമിരം നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരാൾ പ്രായമുള്ള ഒരാളാണ്, നേരത്തെ പറഞ്ഞു 50 വയസ്സുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരാളുടെ തിമിരത്തിൻ്റെ അളവ് മാത്രമല്ല, അയാളുടെ പ്രായം, അയാളുടെ ജോലി, അയാളുടെ കാഴ്ചയുടെ ആവശ്യകത, ഇങ്ങനെ പല സംഗതികളാണ് യഥാർത്ഥത്തിൽ ചികിത്സയുടെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കേണ്ട സംഗതി.
0: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റണ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കില്ല, അപ്പോൾ അതിനേറ്റ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിലുറ്റിക്കുന്ന ഡ്രോപ്സോ അതുപോലെ മറ്റു മരുന്നുകളോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
1: ആ അതായത് തിമിരം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തിമിരം അതേ സ്റ്റേജിൽ നിലനിർത്താൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ല. ഇല്ല. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് തിമിരത്തിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് മരുന്നുകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നേരെ മറിച്ച് ചില ആളുകൾക്ക് തിമിരത്തിൻ്റെ തുടക്കത്തിൽ, ഒരാൾക്ക് കണ്ണട വെക്കുന്ന ഒരാളാണ്, തിമിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ അയാളുടെ കണ്ണടയുടെ പവർ ചേഞ്ച് ചെയ്താൽ കാഴ്ച കിട്ടിയേക്കാം, പൂർണ്ണ കാഴ്ചയിലേക്ക് വന്നേക്കാം. ആ അപ്പോൾ കണ്ണടയുടെ പവർ വ്യത്യാസപ്പെടുത്തിയാൽ ചില ആളുകൾക്ക് കാഴ്ച കൂടി കിട്ടും. ആ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഒരു പക്ഷേ കണ്ണട മാറ്റി കുറച്ചും കൂടെ വ്യത്യാസം വന്നേക്കാം. എന്നാൽ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണടയുടെ പവർ മാറ്റം വരുത്തിയതുകൊണ്ട് അയാൾക്ക് കാഴ്ച കൂടിക്കിട്ടണമെന്നില്ല. അപ്പോൾ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ സർജറി നിർബന്ധമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിമിരത്തിൻ്റെ ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക. അയാളുടെ പ്രയാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അയാൾക്ക് എന്താ ചികിത്സ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്. തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല.
0: പിന്നെ ഈ ഇപ്പോൾ തിമിരം നമ്മളിപ്പോൾ ഒരാൾ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആശുപത്രിയിൽ പോയി അപ്പോൾ ഇതിങ്ങനെ കണ്ടെത്തി, തിമിരം ഉണ്ടെന്ന് കണ്ടെത്തി, അപ്പം നമ്മൾ അപ്പം തന്നെ നമ്മൾ ശസ്ത്രക്രിയ സർജറി ചെയ്യാനാണോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ടൈമുണ്ടോ?
1: ഏത് സമയത്താണ് തിമിരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്?
0: അതെ.
1: അപ്പം ആദ്യം നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, തിമിരത്തിൻ്റെ സ്റ്റേജ് ഏതാണ് എന്ന് മനസ്സിലാക്കും, അതിൻ്റെ ഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കും. രണ്ടാമത്തെ അയാളുടെ കാഴ്ച എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, നോക്കും. അപ്പോൾ അയാളുടെ കാഴ്ച നോക്കി നമ്മൾ കണ്ണടയുടെ പവർ മാറ്റം വരുത്തി നോക്കും. കണ്ണടയുടെ പവർ മാറ്റം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കണ്ണടയുടെ പവർ കൊണ്ട് തന്നെ വ്യത്യാസം വരും, അപ്പോൾ നമ്മൾ കണ്ണട മാറ്റി കൊടുക്കും. നേരെ മറിച്ച് അയാളുടെ തിമിരത്തിൻ്റെ സ്റ്റേജ് കുറച്ച് കൂടുതലുണ്ട്, അതല്ലെങ്കിൽ അയാളുടെ തിമിരം കണ്ണടൻ്റെ പവർ കൊണ്ട് വ്യത്യാസം വരുന്നതുകൊണ്ട് മാറുന്നില്ല, അപ്പോൾ നമ്മൾ സർജറി നിർദ്ദേശിക്കും. സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ചർച്ച. അപ്പോൾ തിമിരം ചില ആളുകൾ എന്ത് ചെയ്യും, പിന്നെ പേടി കൊണ്ടോ അതല്ലെങ്കിൽ വേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് കയറി ശുശ്രൂഷിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തിമിര ശസ്ത്രക്രിയ നീട്ടിവെക്കും. ഇപ്പോൾ ഒരു സർജറി പറഞ്ഞു, പക്ഷെ അവരെന്ത് ചെയ്യും, പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പിന്നെ അവർ വരുന്നത് പിന്നെ ചിലപ്പോഴെന്ത് സംഭവിച്ചു, പെട്ടെന്ന് ആ ഭാഗത്തെ മൊത്തം കാഴ്ച നഷ്ടപ്പെട്ട് ഛർദിയും കണ്ണിൽ ചുവപ്പും തലവേദനയ്ക്കായിട്ടാവാം. അത് തിമിരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? തിമിരം കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടും. തിമിരം കണ്ണിനുള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടും. കണ്ണിൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിമിരാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നതെങ്കിൽ അത് പെട്ടെന്ന് സർജറി ചെയ്യണം. അത് നീട്ടിക്കഴിഞ്ഞാൽ, കാരണം രോഗിക്ക് നല്ല പ്രയാസമുണ്ടല്ലോ, ഛർദിയുണ്ട്, കാഴ്ച ഫുള്ള് പോയിട്ടുണ്ട്, തലവേദന ഉണ്ട്. അപ്പം ഈ സ്റ്റേജിൽ തിമിര ശസ്ത്രക്രിയ പെട്ടെന്ന് ചെയ്യേണ്ടത്. അത് തിമിരം പൊട്ടി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ, നേരെ മറിച്ച് അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, തിമിരം പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ പൊട്ടാനായിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും, നിങ്ങൾ കൂടുതൽ ഡിലേ ആക്കണ്ട, കൂടുതൽ ഡിലേ ആക്കാതെ എന്താ ചെയ്തോളൂ എന്ന് പറയും. അപ്പം അവരുടെ സാഹചര്യവും സൗകര്യമൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ചെയ്യാം. ചിലർ പറയും എനിക്കൊരു മാസം രണ്ട് മാസം. അപ്പം നമുക്ക് തിമിരത്തിൻ്റെ ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സർജറി കഴിഞ്ഞു പറഞ്ഞു, അവർക്ക് പ്രശ്നമില്ല, അപ്പോൾ ഒരു പിന്നെ ചില സമയത്തൊക്കെ ഡ്രൈവർമാർ വരും, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ സാധാ ബസ്സിൻ്റെ ഒക്കെ ഡ്രൈവർ. അതിപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അവധിയാണ്, അതുവരെ പോവും, പ്രശ്നമല്ല. അവരുടെ ഒരു ഡിമാൻഡ്, നേരെ മറിച്ച് തിമിരത്തിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആണെങ്കിലോ അത് പറ്റില്ല. തിമിരത്തിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ് രോഗി വന്നതെങ്കിൽ അവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് തിമിരത്തിൻ്റെ ഒരു നടുവുള്ള സ്റ്റേജ് ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ചിലർക്ക് പറയും, ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്, മോന് ഗൾഫിലാണ്, മോൻ വന്നിട്ട് ചെയ്യുമ്പോഴേ ഞാൻ പറയും, ഞങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ വല്ലാതെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് അപ്പം ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളെ കാഴ്ച, ഞങ്ങൾ കണ്ണിങ്ങനെ മാറി മാറി അടച്ചൊന്ന് ചെക്ക് ചെയ്യാം, നല്ലോണം കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ വേഗം വരിക, അതല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ തിമിരം ചിലർക്ക് പെട്ടെന്ന് കൂടാറുണ്ട്, ചിലർക്ക് മെല്ലെ മെല്ലെ, സാധാരണഗതിയിൽ തിമിരം സാവധാനത്തിലേ കൂടുള്ളൂ. അപ്പോൾ തിമിരത്തിൻ്റെ സ്റ്റേജ് ചെയ്യുന്ന അപ്പോൾ ഒരാൾ തിമിരമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവരങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിമിരം പെട്ടെന്ന് സർജറി ചെയ്യേണ്ട തിമിരം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തിമിരം ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാകുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ കണ്ണിൻ്റെ പ്രഷർ കൂടി നിൽക്കുന്ന അവസരത്തിൽ കണ്ണിൻ്റെ ഈ ഒപ്റ്റിക് നെർവ് അതിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ തിരിച്ച് കിട്ടാനാവാത്ത കാഴ്ച നഷ്ടമായിട്ടത് മാറും. സർജറി ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ വേദനയും ഛർദിയേ മാറുള്ളൂ, കാഴ്ച ആൾറെഡി ഞരമ്പുകൾക്ക് പിന്നെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും, അത് തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ തിമിരം പൊട്ടിക്കഴിഞ്ഞാൽ സർജറി പോലെ അല്ലാത്ത തിമിരത്തിൻ്റെത്. പിന്നെ ഒരാളുടെ ജോലി നോക്കിയിട്ട്, ഇപ്പോൾ 80 വയസ്സ് ഞാൻ പറഞ്ഞു, 80 വയസ്സുള്ള ഒരാളാണ്, പിന്നെ അയാൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വേറെ ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ബാക്കി കുറേ പ്രോബ്ലംസ് ഉണ്ട്, സർജറി ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, അത്രയും സ്ട്രെയിൻ എടുത്ത് അതിൽ ഓവറായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല.
0: അതെ അതെ, അൽഹംദുലില്ലാ. ഇപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞത്, ഇപ്പോൾ തിമിരം അതേപോലെ അതിൻ്റെ ലക്ഷണങ്ങൾ അതേപോലെ അതിപ്പോൾ വന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തിമിരത്തിനെ നമ്മൾ ശസ്ത്രക്രിയ രീതികൾ എന്തൊക്കെയാണ് സാധാരണ ഉള്ളത്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാണ്.
1: ഓക്കെ ഓക്കെ. തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ രീതികളെ പറ്റി പറയുമ്പോഴേ, പണ്ട് കാലത്ത് നിങ്ങളൊന്നും ഒരു പക്ഷെ
0: കണ്ടിട്ടുണ്ടാവില്ല,
1: പണ്ട് ആളുകളൊക്കെ ഈ സോഡ ഗ്ലാസ് വെച്ചിട്ട് സർജറി കഴിഞ്ഞിട്ടേ നല്ല കട്ടിയുള്ള ഗ്ലാസ് വെച്ചിട്ടായിരുന്നു നടന്നത്, ഭയങ്കര സോഡ ഗ്ലാസ്. നമ്മൾ സോഡ ഗ്ലാസ് തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കട്ടിയുള്ള ഗ്ലാസ് വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതെന്താണെങ്കിൽ അന്നത്തെ കാലത്ത് കണ്ണിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് കേടാവുന്നതാണല്ലോ തിമിരം.
0: അതെ,
1: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലെസ് കേടാവുന്നതാണ് തിമിരം, കേടായത് മാറ്റി വെക്കുന്നതാണ് ഓപ്പറേഷൻ. ഒരു വാക്കിൽ ചോദ്യം, ഉള്ളിൽ വെക്കുക. അപ്പൊ കേടായ സാധനം ബാറ്ററി കേടായി, ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കുക. അതാണ് പിന്നെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിൽ കേടായ സാധനം മാറ്റി വെക്കണം. പണ്ടത്തെ കാലത്ത് പിന്നെ കേടായ മാറ്റി വെക്കാനുള്ള സാധനം കണ്ടുപിടിച്ചില്ല, കണ്ട് തിമിരം വന്നു കഴിഞ്ഞാൽ എടുത്ത് ആ ഉള്ളിലുള്ള കേടായ സാധനം ഒഴിവാക്കലേ ഉള്ളൂ, പുതിയ സാധനം വെക്കല്ല. അപ്പൊ അന്നത്തെ കാലത്ത് സർജറി കഴിഞ്ഞാലും ഏകദേശം ഇത്ര കാഴ്ചക്കേ കിട്ടുള്ളൂ, ഈ ലെവലിലെ കാഴ്ച കിട്ടുള്ളൂ. പിന്നെ കാഴ്ച കിട്ടണമെങ്കിൽ കട്ടിയുള്ള കണ്ണട വെച്ചാലേ കിട്ടുള്ളൂ, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അന്നത്തെ തിമിര ശസ്ത്രക്രിയ എന്തായിരുന്നു? വലിയ മുറിവായിരുന്നു. എന്നിട്ട് മൊത്തം തിമിരം എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഉപകരണം എടുത്തിട്ട് പുറത്തിടണം. അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് മാറ്റി, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ കണ്ടുപിടിച്ച്. കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ കണ്ടുപിടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു പിന്നെന്താ പറയുക, ഇയറായിരുന്നു, ഒരു പുതിയൊരു പിന്നെ കാലത്തിൻ്റെ മാറ്റമായിരുന്നു. അപ്പോൾ ആ ലെൻസ് കണ്ട് കണ്ടുപിടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ആളുകൾക്കൊക്കെ സർജറി കഴിഞ്ഞാൽ കട്ടിയുള്ള കണ്ണട ഇല്ലാതെ തന്നെ കാഴ്ച കാണുന്ന ഒരവസ്ഥ വന്നു. ആ സർജറി എന്ന് പറയുന്നത് അന്ന് പിന്നെ മുറിവ് വലുതായിരുന്നു, അത് സ്റ്റിച്ചൊക്കെ ഇടുമായിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞാൽ കട്ടിയുള്ള കണ്ണട വെക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ കാലത്തെ സർജറി കഴിഞ്ഞ് ഈ മുറിവ് കൂടുതലുള്ള സർജറി ഉള്ളാകുമ്പോഴുള്ള ആണെങ്കിലും മുറിവ് ഉണങ്ങാൻ കുറേ സമയം എടുക്കും. വലിയ മുറിവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സമയം എടുക്കുമല്ലോ, കൂടുതൽ സമയം എടുക്കുമല്ലോ ഉണങ്ങാൻ. അപ്പൊ അന്നത്തെ കാലത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ കുറേ റെസ്റ്റ് എടുക്കണം, കാരണം ഇത് ഉണങ്ങണല്ലോ, ചുമക്കാൻ പാടില്ല, ഭാരമുള്ള പൊക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു. അപ്പൊ റെസ്ട്രിക്ഷൻസ് കൂടുതലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതാണ് അന്നായിരുന്നു സ്റ്റിച്ചുള്ള ശസ്ത്രക്രിയ. ആ പിന്നെ അടുത്ത ഘട്ടത്തിലെത്തി, അടുത്ത ഘട്ടത്തിലെത്തിയപ്പോൾ സ്റ്റിച്ച് ഇല്ലാത്ത തരത്തിലുള്ള ശസ്ത്രക്രിയ എന്ന്, അതിന് മാനുവൽ ഫാക്കോ അതല്ലെങ്കിൽ SICS എന്നാണ് പറയുന്നത്. അതായത് പിന്നെ മുറിവ് കുറച്ചുകൂടി ചെറുതായി, സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി സീലാവുന്ന തരത്തിലുള്ള മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പിന്നെ അതിനും റെസ്റ്റ് വേണമായിരുന്നു, കൂടുതൽ റെസ്റ്റ് വേണം, കാരണം മുറിവ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അത് അങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടി കഴിഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ടെക്നോളജി മാറിയത്. അന്ന് ഈ മുറിവ് വലുതാക്കേണ്ടതിനാവശ്യം, മുറിവ് വലുതാവേണ്ടതിൻ്റെ ആവശ്യം എന്താ, ലെൻസ് അതിൻ്റെ ഉള്ളിലിടണ്ടേ, ലെൻസ് ഉള്ളിലിടുന്നേ വലിപ്പമുള്ള ലെൻസ് അല്ലത് അല്ലേ, അപ്പൊ വലിയ മുറിവ് വേണ്ടേ. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് സംഭവിച്ചപ്പോ ഈ ലെൻസുകൾ എന്ത് സംഭവിച്ചു, ലെൻസുകൾക്ക് പുതിയ ടെക്നോളജി വന്നു, ലെൻസ് മടക്കുന്ന തരത്തിലുള്ള ലെൻസുകൾ വന്നു. അതായത് ഇങ്ങനെ മടക്കി വെക്ക്, ഉള്ളിലിടുന്നു, ആ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തുറക്കും, ഒരു കുട തുറക്കണ മാതിരി ഉള്ളിലേക്ക്, പുറത്തു നമ്മൾ ലെൻസ് മടക്കുന്നു, ചെറിയ മുറിവിന്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഇടുന്നു, അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതാണ് ഫോൾഡബിൾ ലെൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജിയിലെ ടെക്നോളജി അതാണ് ഫോൾഡബിൾ ലെൻസ് എന്നാണ് പറയുന്നത്. ഫോൾഡബിൾ ലെൻസിന്റെ മെച്ചം എന്താണ്, ചെറിയ മുറിവ് മതി, വളരെ ചെറിയ മുറിവിലൂടെയാണ് നമ്മൾ ലെൻസ് ഉള്ളിലേക്ക് ഇടുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ലെൻസ് തുറക്കുന്നു, പിന്നെ നമുക്ക് മുറിവ് അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നതിന് കൂടുതൽ താമസമല്ല. ഇതിന് പറയുന്ന പേരാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ തിമിരെങ്ങനെ എടുക്കാം, തിമിര വലിയ സാധനല്ലേ, മുറിവ് ചെറുതാക്കി മാത്രം പോലല്ലോ, തിമിര പുറത്തേക്ക് എടുക്കണ്ടേ. അപ്പൊ അതിന് പാരലൽ ആയിട്ടുണ്ടായ ഒരു ടെക്നോളജിയാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ. തിമിരം പിന്നെ ചെറിയ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്ത് വലിച്ചെടുക്കുന്ന സംവിധാനം, അതാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ. അപ്പൊ ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഫാക്കോ എമൾസിഫിക്കേഷൻ, ഫാക്കോ ശസ്ത്രക്രിയ. അതിന് കൂടെ നമ്മൾ മടക്കുന്ന ലെൻസുകൾ, അതായത് ഫോൾഡബിൾ ഇൻട്രാക്കുലർ ലെൻസ് എന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ ടെക്നോളജിയിലെ മെച്ചം എന്താണെന്ന് വെച്ചാൽ മുറിവ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചെറിയ മുറിവിലൂടെ നമ്മൾ ഫാക്കോ പിന്നെ സർജറി ചെയ്യുന്നു, തിമിരം ചെറിയ പീസുകളാക്കി വലിച്ചെടുക്കുന്നു, കണ്ണിൻ്റെ ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്യുന്നു, ലെൻസ് ഉള്ളിൽ വെക്കുന്നു, പിന്നെ എന്താ പറയുക, മുറിവ് പെട്ടെന്ന് തുടങ്ങുന്നു. ഇതാണത്തെ പുതിയ ടെക്നോളജിയാണ്. ഇതിൻ്റെ മെച്ചം രോഗിക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് ലഭ്യമാവുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഈ ലെൻസുകളുടെയും അല്ലെങ്കിൽ ഈ ഫാക്കോ സർജറിയുടെ മെച്ചങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫാക്കോ സർജറി പിന്നെ നമ്മൾ ഫാക്കോ ഇതിൻ്റെ ഒരു വേറൊരു വേഷമുണ്ട്. ഫാക്കോ ഇപ്പം നമ്മൾ മേലെ മെഷീൻ കൊണ്ട് ഈ തിമിരത്തെ കുറേ പീസുകളാക്കാം, അത് അതേപോലെ തന്നെ ലേസർ കൊണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറേ പിന്നെ പീസുകളാക്കാം. അത് അൾട്ടിമേറ്റ്ലി സെയിം റിസൾട്ട്, ആൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ കുറച്ചുകൂടെ പ്രിസൈഷൻ, കുറച്ചുകൂടെ പ്രിസൈസ് ആണ് എന്നുള്ളത് ഫാക്കോ എന്നെക്കാളും ലേസർ. എന്നാൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഫാക്കോ ശസ്ത്രക്രിയയാണ്. ഫാക്കോ അതായത് തിമിർ ശസ്ത്രക്രിയ, തുന്നലില്ല, കേട്ടിട്ടുണ്ടല്ലോ, തുന്നലില്ലാത്ത, അതല്ലെങ്കിൽ വേദനയില്ല, ഇഞ്ചക്ഷൻ ഇല്ല, ഫോൾഡബിൾ ലെൻസുകളിൽ നിന്ന് പൊതുവെ അങ്ങനെ അവിടെ ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ തിമിരത്തിന്റെ ശസ്ത്രക്രിയ. അപ്പൊ നമ്മള് ഏറ്റവും അവസാന പണ്ടത്തെ കാലത്ത് നിന്നുള്ള വലിയ മുറിവിലൂടെ ഉള്ള ലെൻസ് ഇല്ലാത്തൊരു കാലം വന്നു. ഇപ്പോ അൾട്ടിമേറ്റ് ടെക്നോളജിയിൽ വളരെ ചെറിയ, അതായത് 2.8 mm അല്ലെങ്കിൽ 2.2 mm, 1 mm എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഒരു കുത്താണല്ലോ 1 mm, അങ്ങനെ അത്രയും ചെറിയ മുറിവിലൂടെയാണ് ഇപ്പൊ നമ്മള് സർജറി ചെയ്തിട്ട് തിമിരമെടുത്ത് നമ്മൾ ലെൻസ് മടക്കി ഉള്ളിലേക്ക് വെച്ച് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അൺഫോൾഡായി, അതായത് ലെൻസ് വിരിഞ്ഞ് അതിനുള്ളിൽ സെറ്റിലാക്കുന്നത്.
0: അപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ മെഷീനും അതേപോലെ നമുക്കൊരു രോഗിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നമുക്ക് സർജറി ചെയ്യാനൊക്കെ സാധിക്കുന്നത്.
1: അപ്പൊ
0: നമ്മൾ ഇതിന്റെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പൊതുവെ ഇതിപ്പോ എല്ലാവർക്കും അഫോർഡബിൾ ആണോ, അതിന്റെ അതിന്റെ എത്രത്തോളം കൂടുതൽ ചെലവ് വരുമോ, അതേപോലെ അതിന്റെ എത്ര കാലാവധി എത്രത്തോളം സമയമെടുക്കും ഈ ഒരു സർജറി ചെയ്യാൻ, അതിനെ പറ്റി ഡോക്ടർ ഒന്ന് പറഞ്ഞു.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഈ തിമിര ശസ്ത്രക്രിയക്കുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഫാക്കോ എമൾസിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പിന്നെ വലിയ മുറിവായിരുന്നു, ലെൻസ് ഫോൾഡബിൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമുക്കുള്ള ഒരു പിന്നെ ബുദ്ധിമുട്ട് എന്താണെങ്കിൽ കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കണം, വലിയ മുറിവാണല്ലോ.
0: അതെ.
1: അപ്പോൾ ആ വലിയ മുറിവ് പിന്നെ എന്താ പറയുക, സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് കൂടിയാണ് കീറുക മുറിവുണ്ടാക്കുന്നത് പണ്ടത്തെ കാലത്തോ. അപ്പോൾ അത് വേദനയുള്ള ഭാഗമാണ്.
0: അതെ.
1: അപ്പോൾ കണ്ണിൽ ഇഞ്ചക്ഷൻ വെച്ച് തരിപ്പിച്ചിട്ടാണ്
0: നമ്മൾ
1: അന്ന് ചെയ്തിരുന്നത്. കണ്ണിന് മാത്രം,
0: കണ്ണിന് മാത്രം
1: ഇവിടെ ഇഞ്ചക്ഷൻ വെക്കും, പിന്നെ ചിലർക്ക് ഇവിടെയും വെക്കും കണ്ണടയാൻ വേണ്ടിയിട്ട്, അടയലും ഇത് പോകാൻ വേണ്ടിയിട്ട്. സർജറി ചെയ്യുമ്പോൾ അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കാൻ, അതുപോലെ കണ്ണിന്റെ മൂവ്മെന്റ്സ് പിന്നെ ഒഴിവാൻ വേണ്ടിട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ശസ്ത്രക്രിയയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫാക്കോ അല്ലാത്ത, ഇപ്പത്തെ ടെക്നോളജി ഇപ്പത്തെ സംവിധാനം അല്ലാത്ത മുമ്പത്തെ സംവിധാനം. കാരണം അത് വലിയ മുറിവാണ്, വെള്ളയിലൂടെയാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു പ്രയാസം തന്നെയാണ്. കണ്ണിന് ഇഞ്ചക്ഷൻ വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിൽ പൊടി വീണാൽ തന്നെ ആളുകൾക്ക്
0: പൊതുവേ.
1: അപ്പൊ കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കുന്ന ആ വേദനയും അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ
0: ഇൻഷാല്ല ഡോക്ടർ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടോ ഇൻഷാല്ല കോളിലേക്ക് നീങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തു. സാധാരണ ആളുകൾ പറയുന്നത് രണ്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ഫോൺ എടുത്താക്കണം, ഒരു മണിക്കൂർ മുന്നേ, അതെങ്ങനെയാണ് കറക്റ്റ്, എത്ര മണിക്കൂർ മുന്നെയാണ് ഫോൺ
0: എടുത്താക്കേണ്ടതെന്നുള്ള
1: സംശയം അങ്ങനെ ചോദിച്ച ചോദ്യം. അതായത് പിന്നെ രാത്രി പിന്നെ മൊബൈൽ ഉപയോഗത്തിന്റെ കാര്യമാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തിമിരത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യം. എന്നാലും നിങ്ങൾ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബൈലിൻ്റെ ഉപയോഗം പിന്നെ നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട സംഗതിയാണ് മൊബൈൽ. അതായത് മൊബൈൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ഇപ്പോൾ പൊതുവേ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഗതികളെ നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവലംബിക്കേണ്ട ഒരു മാർഗം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശരിക്ക് ഫോണ്. ഫോൺ വിളിയാണെന്നുണ്ടെങ്കിലും കാര്യം എന്താ പറയുക, നമ്മളുടെ കാര്യത്തിനനുസരിച്ച്, അതുപോലെ സോഷ്യൽ മീഡിയ വാട്സപ്പ് അങ്ങനത്തെ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഈ രാത്രി പിന്നെ ഫോൺ ഉപയോഗം അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ സ്ക്രീനിൽ നിന്നും കുറേ രശ്മികൾ വരുന്നുണ്ട്, മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ രശ്മികൾ വരുന്നുണ്ട്. ഈ രശ്മികൾ വരുമ്പോൾ നമ്മളെ ബ്രെയിനിലൊരു ഗ്രന്ഥിയുണ്ട്, പീനിയൽ ഗ്ലാൻഡ് എന്നൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥി എന്താ മനസ്സിലാക്കുന്നത്, പിന്നെ ഇപ്പോൾ പകലാണെന്നാണ്. സൂര്യപ്രകാശത്ത് നിന്ന് വരുന്ന രശ്മികളാണ് പിന്നെ ഈ മൊബൈലിൽ നിന്നും അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ രശ്മികൾ പിന്നെ വരുന്ന സമയത്ത് നമ്മളെ തലച്ചോറ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ പകലാണ്, ഇപ്പോൾ പകലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പകലാണെന്ന് മനസ്സിലാക്കിയാലേ എന്ത് സംഭവിക്കും, നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയുള്ള അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം, അപ്പോൾ അത് ഇന്നൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എങ്ങനെയൊന്നുമില്ല, രാത്രി മാക്സിമം കുറയ്ക്കുക, അതുപോലെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ രാത്രി മൊബൈൽ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും ആളുകളുടെ ഉറക്കം പൊതുവേ ഡിസ്റ്റേബ്ഡ് ആവും. അതായത് പിന്നെ അവരുടെ ഉറക്കത്തിലാകെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല, ചിലപ്പോൾ ഉറക്കം കിട്ടൂല, അല്ലെങ്കിൽ ഉറക്കം ഇറകുലൊക്കെ ആവാനുള്ള ഒരു കാരണം ഇതാണ്. അതായത് ഈ ഇവിടെ നിന്നും ഉള്ള പ്രകാശരശ്മികൾ നമ്മളെ തലച്ചോറിനെ ഇവിടെ പറയുന്നു ഇപ്പോൾ പകലാണ്, നിങ്ങൾ അവയൊക്കെ ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയിട്ട് അല്ല പുറങ്ങി ഉണർന്നിരിക്കേണ്ട സമയമാണെന്ന് പറയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഉള്ളത്.
0: ചോദ്യം ക്ലിയർ ആയോ?
2: പിന്നെ ഇപ്പോ ഒരു സാധാരണ വ്യക്തി ഫോൺ ഉപയോഗിക്കുമ്പോ കണ്ണടന്ന് ബ്ലൂ കട്ട് ലെൻസ് ഉണ്ടല്ലോ, ഈ ഫോണിലുള്ള സ്ക്രീൻ ലൈറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ലെൻസ്, അത് സാധാരണ ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോഴും പിന്നെ ഒരു ബ്ലൂ കട്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട് ഒരാള് ഫോൺ ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പോ ഇവർക്ക് ബ്ലൂ കട്ട് ലെൻസ് ഉപയോഗിച്ച ഒരാൾക്ക് തീരെ സൈഡ് ഫോൺ ഉപയോഗിക്കുന്നത് സൈഡ് എഫക്ട് വരില്ല എന്നാണ്, അതോ അതിന്റെ എഫക്ട് കുറയുന്നാണോ, എങ്ങനെയാണത്?
1: അതായത് ഈ സംഗതികളൊക്കെ ഇപ്പോൾ വളരെ പിന്നെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ. അതായത് നമ്മളെ കണ്ണിന് പിന്നെ ഡാമേജ് ഉള്ള ഭാഗമാണ് ചില രശ്മികൾ, വെളിച്ചത്തു നിന്ന് വരുന്ന ചില രശ്മികൾ. അപ്പോൾ ആ രശ്മികളെ നമ്മൾ കട്ട് ചെയ്യാണ് ശരിക്കും ഈ ബ്ലൂ കട്ട് എന്ന് പറയുന്നത്. ബ്ലൂ ഭാഗം അത് എനർജി കുറച്ച് കൂടുതലാണ്, ഈ സാധനങ്ങൾ കുറച്ച് എനർജി കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തുള്ള പ്രകാശരശ്മികൾ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ വേറെ സംഗതി ഉള്ളത്, നമ്മളെ കണ്ണിന് തന്നെ കുറേ അങ്ങനത്തെ മെക്കാനിസം ഉണ്ട് കേട്ടോ. നമ്മളെ കണ്ണിന് അല്ലാതെ തന്നെ കുറേ മെക്കാനിസം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആവശ്യം ഇപ്പം നമ്മളെ എന്താ പറയുക, തിമിര ശസ്ത്രക്രിയയുടെ ചർച്ച വരുന്ന സമയത്ത് നോർമൽ കണ്ണിൻ്റെ കൃഷ്ണമണി കുറേ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്, നോർമൽ കണ്ണിൻ്റെ ലെൻസ് കുറേ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൊബൈലിൽ നിന്നും പിന്നെ സ്ക്രീനിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത പ്രകാശരശ്മികളെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങാണ് ബ്ലൂ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത രശ്മി ഇതും ഡയറക്റ്റ്ലി ഇപ്പം നമ്മളെ കണ്ണിനെ ബാധിച്ച് ആകെ പ്രശ്നമാക്കുന്നു എന്ന ഒരു അത്ര 1-to-1 ഒരു പഠനങ്ങളൊന്നും നടന്നിട്ട് അങ്ങനത്തെ എത്തില്ല. എന്നാൽ ഇത് സാധ്യതകളാണ്. അതായത് ഈ രശ്മികൾ എനർജി ഊർജം കൂടുതലുണ്ട്, ആ ഊർജം കൂടുതൽ രശ്മികൾ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളെ സ്റ്റഡീസ് നിൽക്കുന്നത്. അതല്ലാതെ ബ്ലൂ കട്ട് ഉപയോഗിക്കാത്ത ഒരാൾക്ക് 6 ഉപയോഗിച്ചാൽ ഇങ്ങനെ പ്രശ്നം വരും, ബ്ലൂ കട്ട് ഉപയോഗിച്ചാൽ ആ അത് 6 കഴിഞ്ഞ് പിന്നെയും 6 കഴിഞ്ഞിട്ട് ആ പ്രശ്നം വരുള്ളൂ, എങ്ങനെ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റേജിലുള്ള പഠനങ്ങളൊന്നും എത്തിയിട്ടില്ല.
0: ഓക്കേ അല്ലേ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ?
2: ആ
1: ബാറക്കല്ലാ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം പിന്നെ തിമിര ശസ്ത്രക്രിയ
0: ആയിരുന്നല്ലോ. അതിന്റെ മൊത്തത്തിൽ
1: സമയത്തെടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ശസ്ത്രക്രിയ നമ്മളിപ്പോ ചെയ്യുന്നത് ഏതൊരു സംഗതിയും
0: അല്ല, പല ആളുകളും സാധാരണ അവരിങ്ങനെ കുറച്ച് നീട്ടിയേക്കാനുള്ള കാരണം ചിലപ്പോ അവരെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും, അല്ലെങ്കിൽ പേടി, അതേപോലെ സമയം ടൈം എടുക്കോ.
1: അതൊക്കെ സാധാരണ ആളുകൾക്കുള്ള ഒന്ന്, ഇത് കുറെ സമയം എടുക്കുള്ളൂ. ഏതൊരു ശസ്ത്രക്രിയയും ഡോക്ടറുടെ ഒരു പിന്നെ ഒരു സീനിയോറിറ്റി കൂടുതൽ അയാളുടെ ഒരു എക്സ്പീരിയൻസ് കൂടുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ടും ഫാസ്റ്ററായിട്ടും ചെയ്യാൻ കഴിയുമല്ലോ.
0: അതെ.
1: അപ്പോൾ ഒരു ആവറേജ് ഒരു 10-15 എടുക്കുന്ന ശസ്ത്രക്രിയയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പിന്നെ അത്രയധികം പേടിക്കേണ്ട ശസ്ത്രക്രിയയൊന്നും അല്ല, അത് 10-15 ഉള്ളിൽ തീരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ തിമിര ശസ്ത്രക്രിയ എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചിട്ടാണ് കണ്ണ് തെറിപ്പിക്കുന്നത്. ഇഞ്ചക്ഷൻ വെക്കണില്ല. ഫാക്കോ എന്ന ആധുനിക സംവിധാനത്തിലൂടെ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാതെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ മലർന്ന് കിടക്കണം, ഒരു വെളിച്ചം അവിടെ കാണിച്ചു കൊടുക്കും, ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കണം. അപ്പോൾ കണ്ണ് ഇളക്കാൻ പാടില്ല. ഇതാണിപ്പോൾ രോഗി നമുക്ക് ചെയ്തേണ്ടതെന്നുള്ളൂ. ഇപ്പോൾ രോഗി ഇപ്പോൾ കണ്ണ് ഇളക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തൊക്കെയാണ് ഇവർ ഇളക്കാൻ സാധ്യതകൾ നമുക്കറിയാം, മനസ്സിലായപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഏത് സമയത്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാലോ. ഒരുപാട് എത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഒഴിഞ്ഞ റോട്ടിൽ അത്ര പ്രശ്നമല്ല നമുക്ക്, പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നല്ല, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് രോഗി ഏത് സമയത്താണ് കണ്ണ് ഇളക്കുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. ആ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് അത് മുൻകൂട്ടി കാണും. അപ്പോൾ തുള്ളിമരുന്ന് ഒഴിച്ചിട്ട് കണ്ണിൽ ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പം അത് രോഗിയുടെ സഹകരണം വേണം. അപ്പോൾ ഒരു രോഗി ഇപ്പോൾ ചില പ്രായ ആൾക്കാർക്ക് പൊട്ടു സഹകരിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കൂടുതൽ എടുക്കുമല്ലോ. സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മാക്സിമം 15 ഒരു തിമിര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളൂ. പിന്നെ ചോദിച്ചു കോസ്റ്റ് ഏകദേശം ചിലവ് എത്രയാണ് വരിക എന്നുള്ളത്. ചിലവ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകളുണ്ടല്ലോ, ലെൻസ് ഏറ്റവും ബേസിക്കായിട്ടുള്ള ലെൻസുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഫാക്കോ ശസ്ത്രക്രിയൊന്നും ആവശ്യമില്ല, എനിക്ക് സാധാരണയുള്ള മുറിവൊക്കെ ഉണ്ടാക്കിയുള്ള ശസ്ത്രക്രിയ മതി, ഫോൾഡബിൾ ലെൻസിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫാക്കോ ശസ്ത്രക്രിയ തന്നെ വേണം എങ്കിൽ അയാൾക്ക് ഈ ഫോൾഡബിൾ ലെൻസാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് തന്നെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് ലെൻസുകളുണ്ട്. ആ ഓരോ ലെൻസിന്റെ പിന്നെ പ്രത്യേകതകള് അനുസരിച്ചിട്ടാണ് ലെൻസിന്റെ ഏകദേശം കോസ്റ്റ് വരുന്നത്. ആ ലെൻസിന്റെ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് മൊത്തം നമ്മുടെ സർജറിയില് പിന്നെ നമുക്ക് ആളുകൾക്ക് വരുന്ന ചെലവിൻ്റെ വരുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ വെക്കുന്ന ലെൻസിന്റെ പിന്നെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോസ്റ്റ് വരുന്നത്, സർജറിയുടെ കോസ്റ്റ് വരുന്നത്.
0: അപ്പൊ ഇപ്പോ നമ്മള് ശസ്ത്രക്രിയ കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിലൊന്ന് ഇപ്പൊ ഈ തിമിരം വന്നാൽ തന്നെ കാഴ്ചക്ക് ബുദ്ധിമുട്ട് കാരണം അയാൾ എന്ത് ചെയ്യും, കണ്ണട വെക്കുമല്ലോ. അപ്പോ ഇത് നമുക്ക് സർജറി കഴിഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റുക, അതോ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ കണ്ണട വെക്കേണ്ടി വരുമോ?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ കണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ലെൻസുകൾ ഇപ്പോ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഏറ്റവും താഴ്ന്ന ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് സർജറി കഴിഞ്ഞാൽ വായനയ്ക്ക് കണ്ണട വേണം, ദൂരത്തേക്കുള്ള കാഴ്ചക്ക് കണ്ണട വേണ്ട സാധാരണ ആളുകൾ. അതാണ് ഏറ്റവും
0: സർജറി ചെയ്ത ആൾക്കാർക്ക് അല്ലേ,
1: അയാൾക്ക് സാധാരണ വായിക്കാൻ കണ്ണട വേണം. സാധാരണ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ റീഡിങ്ങിന്, വായന എഴുത്ത്, മൊബൈൽ നോക്കുന്നതിന് കണ്ണട ആവശ്യമാണ്. ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള തരത്തിലുള്ള ലെൻസ് വെച്ചാലുള്ള കാര്യം. എന്നാൽ ചില ആളുകൾ പറയും എനിക്ക് കണ്ണട ഒഴിവാക്കണം, കണ്ണട എനിക്ക് പിന്നെ ദൂരത്തേക്കുള്ള കണ്ണടയും പാടില്ല, നടുവിലുള്ള തരത്തിലുള്ള കണ്ണടയും പാടില്ല, അടുത്തേക്കില്ല, അങ്ങനത്തെ ലെൻസുകളുണ്ട്. ആ ലെൻസുകൾ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണടയുടെ ആശ്രയം ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് മാത്രമേ പിന്നെ കണ്ണട പിന്നെ ആളുകൾക്ക് ആവശ്യമായിട്ട് വരാറുള്ളൂ. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകളുടെ ക്വാളിറ്റിയുള്ള ലെൻസുകളുണ്ട്, ആ ലെൻസുകൾ വെച്ച് കഴിഞ്ഞാൽ വായനയ്ക്കോ അല്ലെങ്കിൽ നടുവിലോ, ഇപ്പോൾ ഒരു ഒരാളുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു മൂന്ന് തരത്തിലുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഒന്ന് അടുത്തുള്ള കാഴ്ച, നിയർ വിഷൻ എന്ന് പറയും. രണ്ടാമത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നടുവിലുള്ള ഈ പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് നടുവിലുള്ള ഇടയ്ക്കുള്ള കാഴ്ച, മൂന്നാമത്തെ ദൂരത്തേക്കുള്ള കാഴ്ച. അപ്പോൾ ഈ ലെൻസുകളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ മൂന്ന് കാഴ്ചയും ഒരു തുടർച്ചയായിട്ടുള്ള കാഴ്ചയായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ആ തരം ലെൻസുകൾ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചുള്ള മെച്ചം. ആ അപ്പം അതായത് നമുക്ക് അള്ളാഹു തന്ന കാഴ്ച ഉണ്ടല്ലോ, ആ കാഴ്ചയോടെ അടുത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ലെൻസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി കൂടി കൂടി വരും. എന്നാൽ നമ്മൾ അള്ളാഹു തന്ന ലെൻസിൻ്റെ ആ ലെവലിലേക്കുള്ള ലെൻസൊന്നും ഇപ്പോൾ ഇല്ലാട്ടോ. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നോർമലി ഇപ്പോൾ എന്താ പറയുക, ഉള്ള സങ്കീർണതകളും അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു സാധനമാണ് കണ്ണ്. ഇത്രയും ചെറിയ സ്ഥലം, പക്ഷെ അത്രയധികം അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ അതിനെപ്പറ്റി ചിന്തിക്കാനുമുള്ള കാര്യങ്ങളാണുള്ളത്.
0: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരിയേ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, സർജറി ചെയ്യാൻ പോകുമ്പോൾ വിട്ടുപോയതാണ്, ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇപ്പം ചില ആൾക്കാർ ഇപ്പം പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ കൂടുതൽ വരാം, അപ്പം അവർക്ക് ചിലപ്പം ഇതിന് കൂടെ തന്നെ പ്രമേഹം ഉണ്ടാവും, അതേപോലെ രക്തസമ്മർദ്ദം, അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഈ ഒരു സർജറിനെ ചെയ്യാൻ പറ്റും ബാധിക്കുമോ?
1: നമ്മൾ നോർമലി ഇപ്പൊ ഒരു ഒരാൾക്ക് കാഴ്ചക്കുറവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണ് പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അയാളുടെ പിന്നെ കാഴ്ച നോക്കും, പിന്നെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ഉള്ള കാഴ്ച നോക്കും, സാധാരണ കാഴ്ച നോക്കും, പിന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കും, കണ്ണട പരിശോധന നടത്തും, പിന്നെ കണ്ണിൽ മരുന്നൊഴിച്ചിട്ട് അയാളുടെ തിമിരത്തിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് നോക്കും, പിന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കി, കണ്ണിൻ്റെ ഞരമ്പുകൾ നോക്കി, പിന്നെ എന്തെങ്കിലും വിധത്തിലുള്ള ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ടെസ്റ്റ് സർജറിക്ക് മുമ്പ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാം നോക്കുന്നു, എല്ലാ കണ്ണിൻ്റെ ഏതും എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് പിന്നെ നമുക്ക് അയാൾക്ക് പിന്നെ തിമിരം തന്നെയാണ് പ്രശ്നം, എല്ലാ കാഴ്ചക്കുറവും തിമിരം പിന്നെ കൊണ്ടല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ തിമിരം ഈ കാഴ്ചക്കുറവ് തിമിരം കൊണ്ട് തന്നെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല അയാൾക്ക് ശസ്ത്രക്രിയ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മള് അത് ഉറപ്പുവരുത്തിയിട്ടാണ് സർജറിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതാണ് കണ്ണിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കണ്ണിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് കണ്ണിന്റെ സ്കാനിങ് ചെയ്യും. കണ്ണിന്റെ സ്കാനിങ് എന്ന് പറയുമ്പോൾ കുറേ തരം സ്കാനിങ്ങുകളുണ്ട്. അതിൽ ഇപ്പോൾ കണ്ണിൻ്റെ ഇവിടെ നിന്നും ബാക്കിലേക്കുള്ള നീളം അളക്കണം, കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ വളവ് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്. ചെരുപ്പിന് ഒരാൾക്ക് ഓരോ സൈസ് ഉണ്ടല്ലോ, അതേപോലെ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് ഓരോ പവർ ഉണ്ട്, കണ്ണിന് പവർ. അപ്പൊ ഈ പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് കണ്ണിന്റെ സ്കാനിങ്ങിലൂടെയാണ്.
0: നമ്മൾ ഏത് ലെൻസ് ആണ് നമ്മൾ ഉള്ളിൽ വെക്കേണ്ടത്
1: അത് അതിന്റെ പവർ കണ്ടുപിടിക്കുക. ഒരേ കമ്പനി ലെൻസ് തന്നെ, ഒരേ തരം ലെൻസ് തന്നെ പല നമ്പറുകൾ ഉണ്ടാവും. ഇപ്പൊ സാധാരണ ഒരു 20-21 ആ റേഞ്ചിലായിരിക്കും, ചിലർക്ക് പിന്നെ 10 മതിയായിരിക്കും, ചിലക്ക് 25-26 വേണ്ടി വരും. അത് നമ്മൾ ഏത് നമ്പറാണ് ഇവരെ കണ്ണിനുള്ളിൽ വെക്കുന്നതെന്ന് അറിയുന്നുള്ള സ്കാനിങ് ആണ് നമ്മൾ സാധാരണ ചെയ്യാം. പിന്നെ അതുപോലെ കണ്ണിന് മുക്കിലേക്കുള്ള ദ്വാരമുണ്ട്. ഇവിടുന്ന് നമ്മൾ മരുന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് കയ്പ് വരില്ലേ, വായിലേക്ക് വരില്ലേ, അപ്പൊ അതൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ടെസ്റ്റ് ചെയ്യും, കാരണം അതിലെന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആദ്യം പരിഹരിക്കേണ്ടി വരും. അപ്പൊ കണ്ണിന്റെ പ്രഷർ നോക്കി, കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ ഞരമ്പ്, ഈ സ്കാൻ ചെയ്തു, ഈ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കി, ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു, കുഴപ്പമൊന്നുമില്ല, കണ്ണ് സർജറിക്കാണ് തീരുമാനമെടുത്തു. അപ്പൊ കൂടുതൽ കാഴ്ചക്കുറവുള്ള കണ്ണ്, കൂടുതൽ തിമിരം കൂടുതലുള്ള കണ്ണാണ് ആദ്യം നമ്മൾ ചെയ്യാം. മറ്റേ കണ്ണ് സൗകര്യം പോലെ അവരുടെ സൗകര്യ സമയം നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ബാക്കി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ബി പി കൂടുതലുള്ള ഒരാൾക്ക് നമ്മൾ ബി പി കൺട്രോൾ ചെയ്യണം, സർജറി മുമ്പ് ബി പി കൺട്രോൾ ചെയ്യണം. ഷുഗറുള്ള ഒരാൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യണം. ഷുഗറുള്ള രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായ ശസ്ത്രക്രിയ ഈ ഫാക്കോ ആണ്, കാരണം ചെറിയ മുറിവാണ്, വളരെ ചെറിയ മുറിവാണ്. പിന്നെ ഹാർട്ട് രോഗമുള്ള ആളുകൾക്ക്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ആളുകൾക്ക് ഈ ബ്ലഡ് സർക്കുലേഷനിലെ ഗുളി കളിക്കേണ്ട, ആസ്പിരിൻ, ക്ലോപ്രോക്കറിൽ നിന്ന് ഗുളി കളിക്കേണ്ട. ഈ ഗുളികൾ യഥാർത്ഥത്തിൽ തിമിര ശസ്ത്രക്രിയ ഫാക്കോ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർത്തേണ്ട ആവശ്യം ഇല്ല. സാധാരണ ഇപ്പോൾ പല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആ ഗുളികൾ നിർത്തിയിട്ട് കുറച്ച് 3 ദിവസം മുമ്പ് നിർത്തിയിട്ട് വരും, കാരണം ബ്ലീഡിങ് ഉണ്ടാവും. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്താലോ പല്ലെടുത്താലോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല. തിമിരത്തിൻ്റെ കേസ് അങ്ങനെ അല്ല, കാരണം ഈ കറുപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, സർജറി ചെയ്യണത്. അത് ഈ കറുപ്പിൽ ബ്ലഡ് വെസൽസ് ഇല്ല, അതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ പ്രശ്നം നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക്, ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് ശരിക്കും ഫാക്കോ എന്ന സംവിധാനം. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നുകൾ നമ്മൾ തുടരാനാണ് പറയുക. ഒരു മരുന്ന് നിർത്തേണ്ട ആവശ്യം സർജറിക്ക് സാധാരണഗതിയിൽ ഇല്ല. പിന്നെ കണ്ണിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ തുടരാൻ പറയുള്ളൂ. അപ്പൊ ഗ്ലൂക്കോമ ഉള്ള ഒരു അസുഖമാണ് ഈ ഗ്ലൂക്കോമ എന്നൊരു അസുഖമുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ പ്രഷർ എന്ന് വേണി പറയാം. അപ്പൊ അതിന്റെ മരുന്നുകളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മരുന്ന് തുടരാൻ പറയും, സർജറി സമയത്തും തുടരാൻ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർജറിക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിന്റെ പരിശോധനകളുണ്ട്, കണ്ണിന്റെ അല്ലാതായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നമ്മളൊരു ഫിസിഷ്യനെ കാണിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി, ECG ബ്ലഡ് പ്രഷറോ ഷുഗറോ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നോക്കി ചെയ്ത് ഡോക്ടറോട് പറയും, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലെറ്റർ എഴുതി തരണം സർജറിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ രോഗിയോട് പറഞ്ഞ് അവരാ ലെറ്റർ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ ഒരു ബോഡി ചെക്കപ്പ് കഴിഞ്ഞല്ലോ. അപ്പൊ പല സമയത്തും പല അസുഖങ്ങൾ ഈ സമയത്ത് കണ്ടുപിടിക്കുകയും ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ഷുഗറൊക്കെ ഈ സമയത്താണ് കണ്ടുപിടിക്കല്, ലൈഫിൽ ഒരിക്കലും ഷുഗർ നോക്കിയിട്ടുണ്ടാവില്ല, ലൈഫിൽ ഒരിക്കലും പ്രശ്നം. ഈ ടെസ്റ്റ് വന്നപ്പോഴായിരിക്കും അവര് കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോ അത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. പിന്നെ രോഗിയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്നതാണ്, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പൊതുവെ ആളുകൾക്ക് പേടികളാണ്, പ്രായമായി കഴിഞ്ഞാൽ പൊതുവെ പേടിയാണല്ലോ. അപ്പൊ അവരോട് പറയും ഇത് ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സർജറിയാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂചിയൊന്നും വെക്കുന്നില്ല, ഇഞ്ചക്ഷനും വെക്കുന്നില്ല, രാവിലെ വന്ന് സർജറി ചെയ്തിട്ട് നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിൽ പോവാം, രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഉച്ചഭക്ഷണത്തിന് വീട്ടിലേക്ക് എത്താം എന്നാണ് പൊതുവെ നമ്മൾ രോഗികളോട് പറയുക.
0: ഇതിപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇപ്പം ഒരു പേഷ്യന്റിന് ഇപ്പം രോഗിക്ക് രണ്ട് കണ്ണിലും തിമിരേണ്ടത് കണ്ടെത്തി. അപ്പോൾ രണ്ട് കണ്ണിന് നമ്മൾ ഒരേ സമയത്ത് നമ്മൾ സർജറി ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടണോ?
1: നമ്മൾ സാധാരണഗതിയിൽ പിന്നെ തിമിരത്തിന്റെ, അതും തിമിരത്തിന്റെ സ്റ്റേജിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ രണ്ട് കണ്ണ് ഫുള്ള് കാഴ്ചയില്ല, 0% കാഴ്ചയാണ് സങ്കല്പിക്കുക. അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു കണ്ണ് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ കണ്ണ് ചെയ്യാം. നേരം മറിച്ച് അത്ര അധികം ഒരു കണ്ണിൽ നല്ല കൂടുതൽ വളരെ മറ്റേ കുറച്ചുള്ളെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ 3 മാസം കഴിഞ്ഞിട്ടോ പിന്നെ ചെയ്യാം. ചില അപൂർവ സ്ഥലങ്ങളിൽ രണ്ടു കണ്ണും ഒരേ സർജറി ചെയ്യുന്ന ചില സെന്ററുകളുണ്ട്.
0: കൂടുതൽ
1: കൂടുതലുള്ള കാഴ്ചക്കുറവുള്ള തിമിരം കൂടുതലുള്ള കണ്ണാണ് ആദ്യം സർജറി ചെയ്യുക.
0: ഇപ്പോ ഒരു തിമിരത്തിന്റെ സർജറി ശസ്ത്രക്രിയ ഒരു 10-15 മിനിറ്റാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞാല് ചിലപ്പോ രോഗി അതേപോലെ അവരെ കൂടെ താമസിക്കുന്ന ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് പൊതുവെ അവരുടെ ജീവിത രീതി
1: ശ്രദ്ധിക്കാൻ? സർജറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കില്, പിന്നെ തിമിരം ആകെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മള് തിമിരത്തിന് സർജറി കഴിഞ്ഞാൽ പേടിക്കേണ്ടത് ഇൻഫെക്ഷനാണ്. അതായത് നമ്മളെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മള് കണ്ണ് തിരുമ്മി, അതല്ലെങ്കിൽ പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്ന കൂടെ നിൽക്കുന്ന ആള് ശ്രദ്ധിച്ചൊന്നുമില്ല, മരുന്ന് ഒറ്റിക്കുന്ന സമയത്ത് അതിന്റെ അറ്റത്ത് ടച്ച് ചെയ്ത് അയാള് കയ്യിലുള്ള അഴുക്ക കണ്ണിലുള്ളിലേക്ക് പോയി. അതായത് ഹൈജീനാണ് ഇതിലേറ്റവും പ്രധാനം, ഏറ്റവും പ്രധാനം. കണ്ണ് നനയ്ക്കാൻ പാടില്ല ഒരാഴ്ച
0: നനയ്ക്കാൻ
1: പാടില്ല, അതാണ് ഒരു പ്രധാന സംഗതി. രണ്ട് മരുന്നുകള്, പിന്നെ തുള്ളി മരുന്നുകൾ ഉണ്ടാവും, ആന്റിബയോട്ടിക്, സ്റ്റീറോയിഡ്, പിന്നെ ചില ആൾക്ക് ലൂബ്രിക്കേഷൻ, NSAID, ഇങ്ങനെ ചില മരുന്നുകളൊക്കെ ഉണ്ടാകും. മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് ഒറ്റിക്കണം എന്നാണ് ഇതിൻ്റെ. അല്ലാതെ വേറൊരു മേജർ കെയർ ഒന്നുമില്ല. മെയിനായിട്ട് കണ്ണ് തിരുമ്പുന്നതിനോ അതല്ലെങ്കിൽ കണ്ണിൽ കഴുക്കാവുന്നതിനോ പൊടി കാറ്റ് ഇങ്ങനത്തെ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാണ് വേണ്ടത്. അപ്പം നമുക്ക് കണ്ണ് നനയ്ക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കുളിക്കേണ്ട, തല നനയ്ക്കേണ്ട എന്ന് പറയും.
0: അപ്പം
1: ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്.
0: ഇത് ശസ്ത്രക്രിയ ചെയ്ത ശേഷം അതേപോലെ ഫോൺ ഉപയോഗം, അതേപോലെ തന്നെ നമ്മള് സാധാരണ വാർത്തകൾ കാര്യങ്ങളൊക്കെ ടി വിയിൽ കാണുമല്ലോ, അപ്പൊ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും അല്ലേ?
1: അതായത് സർജറി കഴിഞ്ഞാലേ, ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വഴിയുള്ള സർജറി കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. പണ്ടത്തെ കാലത്ത് എല്ലാം ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു, ഇപ്പോ നെക്സ്റ്റ് ഡേ വായിക്കുന്നവരുണ്ട്, നെക്സ്റ്റ് ഡേ ടി വി കാണുന്നവരുണ്ട്, നെക്സ്റ്റ് ഡേ മൊബൈൽ കാണുന്നവരുണ്ട്. അതെ, എന്നാൽ സർജറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കണ്ണടയുടെ പവർ വ്യത്യാസം വരും. ഒരു സർജറി മുമ്പ് ഒരാളൊരു കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, ആ കണ്ണട അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറി കഴിഞ്ഞാൽ ആ പവർ ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവും, അതിൽ പവർ മാറ്റം വരും. അപ്പൊ അത് ഒന്നുകിൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ട്, ഞാൻ സാധാരണ ഒരാഴ്ച കഴിഞ്ഞാണ് ചെക്കപ്പിന് വരിക. അപ്പൊ രോഗി പറയുകയാണ് എനിക്ക് കണ്ണടപ്പത്തനം മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ മാറ്റി കൊടുക്കും. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മാറ്റി കൊടുക്കുന്ന സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഖുർആൻ ഓതണം, അയാൾക്ക് കണ്ണട പിന്നെ സർജറിന് മുമ്പുള്ള കണ്ണട കറക്റ്റ് പവർ അല്ല
0: അല്ലെ,
1: അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, വലിയ അക്ഷരം മുസാഫ് നോക്കിയിട്ട് കാണുന്നത് ഓതാം, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ മേജർ ബ്ലഡ് റെസ്റ്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, നടക്കാം ഇരിക്കാം. പക്ഷേ ഈ കൂട്ടത്തിലും അതുപോലെ ക്രൗഡിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ. അതുപോലെ ഇപ്പം ചെങ്കണ്ണിലുള്ള ആൾക്കാർ ഇപ്പം കൂടുതൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇൻഫെക്ഷനും ബാക്കി ഇപ്പോൾ ഉള്ള ആളുകളുടെ ഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ടാമിനേഷൻ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷനും ഒക്കെ ആകുന്നതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള.
0: അപ്പം ഏറ്റവും നല്ലത് നമ്മളൊരു ഒരാഴ്ച ഒന്ന് വീട്ടിൽ
1: കുറച്ച് പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത്, കണ്ണിന്റെ കാര്യമില്ല, കാരണം ആകെ രണ്ട് കണ്ണല്ലേ ഉള്ളൂ.
0: അതെ, അതേപോലെ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ ഈ നിസ്കാരത്തിൽ നമ്മള് സുജൂദ് പോലുള്ള ആരാധന കർമ്മങ്ങള്, അപ്പോ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പം അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ സുജൂദും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പൊതു എടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്.
1: അപ്പൊ പൊതു നമ്മള് പിന്നെ സാധാരണഗതിയിൽ മുഖം ഒക്കെ നനയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാത്ത രീതിയിലുള്ള സംവിധാനമാണ് അതിലേക്ക് ചെയ്യേണ്ടത്. പിന്നെ സുജൂദ് ചെയ്യുന്നത് നമ്മൾ ഒരാഴ്ചത്തേക്ക് പറയുങ്ങൾ നിലത്ത് സുജൂദ് ചെയ്യണ്ട, ഇരുന്നിട്ട് സുജൂദ് ചെയ്താൽ മതി എന്നാണ് പറയാറുള്ളത്. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിസ്കാരം ഒഴിവാക്കാനും പാടില്ലല്ലോ. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഞാനൊരു മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടില്ല, ഞൊക്കെ പാടുന്ന കഥാ വിടണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കും നേരത്തെ തന്നെ, പിന്നെ നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല, എന്താ പറയുക, തയമം ചെയ്താൽ മതി, പിന്നെ നിലത്ത് സുജൂദ് ചെയ്യാൻ പാടില്ല, ഇരുന്നിട്ട് സുജൂദ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും.
0: ഇതൊക്കെ തന്നെ അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യണല്ലോ. അപ്പൊ അത് മറക്കാതെ നമ്മള് ചെയ്യണല്ലോ. അതേപോലെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മള് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗമാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഒരു സമ്മർ വെക്കേഷനിലാണ് പോണത്. അപ്പം എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടുതൽ ഇതേമാതിരി രാത്രി സമയം അതേപോലെ ഒരു ഡേയിൽ തന്നെ കൂടുതൽ ടൈം അവര് ഇത് ഡിപ്പെൻഡന്റ് ആണ് ഫോണിന്റെ മേലെ. അപ്പൊ അവർക്ക് അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതേ മാതിരിയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ട്?
1: അതായത് മൊബൈൽ ഫോൺ എന്റെ ഒരു പോളിസി മൊബൈൽ മിനിമത്തിന് ഉപയോഗിക്കുക, അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സംഗതിയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കുക, വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമില്ലാത്തതൊക്കെ മാക്സിമം ആക്സീവ് ചെയ്ത് വെക്കുക. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രത്തിനുള്ളതാണ് ഇത്. പിന്നെ മെസ്സേജ് നമ്മൾ വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാ നോട്ടിഫിക്കേഷനും ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തന്നെ സമയം
0: ഉണ്ടാവും.
1: അപ്പൊ നോട്ടിഫിക്കേഷൻ ഒന്നുകിൽ ഓഫാക്കി ഇടുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിന്റെ പാട്ടിന് അങ്ങനെ പോയിക്കോട്ടെ. നമ്മള് നമ്മളെ സമയത്തിന് മൊബൈൽ വാട്സപ്പ് നോക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ളപ്പോ അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കല് നിർബന്ധമാണ്. അത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അതിനൊരു സമയം കൊടുക്കുക,
0: സമയം കൊടുക്കണം.
1: അതാ ബെസ്റ്റ്. അത് സമയം ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവര് മണിക്കൂറുകളാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ മൊബൈൽ അല്ലാത്ത പിന്നെ ബാക്കിയുള്ള അവരെ എൻഗേജ്മെന്റ് ചെയ്യുന്ന സംഗതികളിലേക്ക് നമ്മൾ അവരെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ
0: ശ്രമിക്കണമല്ലേ.
1: ആ അത് എന്താ പറയാ, ഇപ്പൊ ഇന്നൊരു എനിക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ ഫാദറും ഡോക്ടറും

0: ചെയ്തിക്കണൊക്കെ
1: ആ
0: ഒരു കണ്ണിന് കേട്ടോ.
1: എന്നൊന്നൂടി റിപ്പീറ്റ് ചെയ്യോ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ.
2: ഒന്നുകൂടി പറഞ്ഞേ.
0: കണ്ണിലേ ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തതാണ്, പിന്നെ കണ്ണില് ഇതുണ്ട്, എന്താ പറയാ,
2: ലെൻസ് ലെൻസ് അല്ലേ,
0: ഓപ്പറേഷൻ ചെയ്ത് അല്ല അത് ആ ഓപ്പറേഷൻ ചെയ്തിരിക്കണത്, തിമിരത്തിന്റെ
2: ആ തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട് അല്ലേ.
0: ആ അതെ, പിന്നെ ആ കണ്ണിലിപ്പോ ഒരു മൂന്നാല് മാസമായി. പിന്നെ ഇങ്ങനെ ഈ വലത്തെ കണ്ണിൽ എപ്പോഴും ഒരു തടസ്സിൽ എന്തോ കരണ്ട് കുടുങ്ങിയ മാതിരി.
2: ആ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി.
0: ഡോക്ടറെ കാണിക്കണം, ഞരമ്പിന്റെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് സ്കാൻ ചെയ്തു, എല്ലാ ടെസ്റ്റുകളും ഒക്കെ നടത്തി. അയാളെന്തോ കണ്ണിന്റെ പോളങ്ങനെ പൊളിപ്പിച്ചിട്ട് എന്തോ സൂചി കൊണ്ട് കുത്തി എന്തൊക്കെ ഇട്ട് എന്തൊക്കെ കാട്ടി. പക്ഷെ ഇപ്പൊ എനിക്ക് മാറ്റില്ല ആ തടസ്സിൽ, നല്ല മൂടലും ഉണ്ട്, കാഴ്ചക്കുറവ് അതുണ്ട്. അതിപ്പോ 73 വയസ്സായിക്കണം. പിന്നെ എന്താ ഷുഗറും ഒക്കെ അതുണ്ട്. പിന്നെ എല്ലാ സാധനം നോക്കിയാൽ ഇങ്ങനെ രണ്ടെണ്ണായി കാണുന്നത്. ഇപ്പൊ 4 മാസം മരുന്ന് എത്തിക്കാനാണ് ഇപ്പൊ അവര് അന്തിമമായിട്ട് പറഞ്ഞത്. കണ്ണിലൊരു തളച്ചിലാണുള്ളത്, നല്ല മൂടലും ഉണ്ട്, രണ്ടെണ്ണായി കാണുന്നുണ്ട്.
2: ആ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് തിമിര ശസ്ത്രക്രിയ ചെയ്തതാണ്, ഇപ്പം അതിൽ തടച്ചിലുണ്ട്, രണ്ടായിട്ട് കാണുന്നുണ്ട്, വ്യക്തത കുറവാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അതായത് പിന്നെ തടച്ചിൽ ശസ്ത്രക്രിയ തമ്മിൽ സാധാരണഗതിയിൽ ബന്ധം ഉണ്ടാവുന്നില്ല, അലർജി കൊണ്ടോ അതിൽ കണ്ണിൻ്റെ അളവ് കൊണ്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പോളയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടൊക്കെയാണ് പൊതുവേ തടച്ചിലുണ്ടാവുക, കണ്ണിൻ്റെ പോളയിൽ നിൽക്കട്ടോ. അത് നമുക്ക് കണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് പ്രത്യേകിച്ച് അതിനെന്താ കാരണം എന്നുള്ളത് നമുക്ക് പരിശോധന നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ രണ്ടായിട്ട് കാണുന്നതും വ്യക്തതയുടെ കുറവും പിന്നെ പ്രമേഹമുള്ള ആളുകളും കൂടിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കണ്ണിൻ്റെ ഞരമ്പുകളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പ്രമേഹം അതൊരു വലിയൊരു വിശാലമായൊരു ടോപ്പിക്കാണ് പ്രമേഹം കണ്ണിനെ ബാധിക്കുന്നത്. നമുക്ക് വേറെ ദിവസത്തിൽ വേണമെന്നു ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ ഈ പ്രമേഹം അതല്ലെങ്കിൽ പ്രായം കൊണ്ടൊക്കെ കണ്ണിന് ഞരമ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കാഴ്ചയുടെ വ്യക്തതയെ ബാധിക്കാറുണ്ട്. ഒരു സാധനത്തിന് രണ്ടായിട്ട് കാണുക, അതല്ലെങ്കിൽ വികൃതമായ രൂപത്തിൽ കാണുക, അതല്ലെങ്കിൽ ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളെ നടുഭാഗം കാണാതിരിക്കുക, ബാക്കി സൈഡൊക്കെ കാണുക. അങ്ങനെ അതായത് നമ്മളെ കണ്ണിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണിൻ്റെ മർമ്മത്തിൽ പ്രകാശരശ്മികൾ എത്തിയിട്ട് അവിടെ നിന്നാണ് തലച്ചോറിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ ഈ മർമ്മത്തിലേക്ക് എത്തുന്ന അവിടെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ എന്താ പറയുക, ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നതും ആഴ്ചയുടെ വ്യക്തിത്വ കുറവും ഉണ്ട് കാണും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ സംഗതികൾ കുറേ കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം. അതിന് മരുന്നാണോ വേണ്ടത്, വേറെ എന്തെങ്കിലും സർജറി ആണോ, എന്താണെന്നുള്ളപ്പോൾ നമുക്ക് കണ്ണ് വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തടച്ചിലുണ്ടതിന് കാരണം വെള്ളക്കുറവോ അല്ലെങ്കിൽ അലർജിയോ നെരുക്കട്ടോ ആവാം. രണ്ടായിട്ട് കാണുന്നതിനും വ്യക്തത കുറവുന്നതിനുള്ള കാരണം ഒരുപക്ഷെ കണ്ണിൻ്റെ ഞരമ്പത്തിലെ മർമ്മത്തിലുള്ള ഷുഗറിൻ്റെയോ പ്രായം കൊണ്ടുള്ള ബാധിപ്പായിരിക്കാം. അത് നമ്മൾക്ക് ഏതാണ് കാരണം, എന്ത് ചികിത്സയാണ് എടുക്കേണ്ടതെന്നുള്ളത് കണ്ണ് നേരിട്ട് കണ്ട് പരിശോധന നടത്തിയാലേ വ്യക്തമാകാൻ കഴിയൂ.
0: ഞാൻ ട്രിജി ഹോസ്പിറ്റലിലേ കാണിച്ചിരുന്നു, കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്.
2: അപ്പൊ അത് എന്താ പറയാ, അവ ഡോക്ടറോട് ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് ചോദിച്ചാൽ മതി എന്താണ് പ്രത്യേകിച്ച് ഇനി ഇതിലെന്തെങ്കിലും വ്യക്തത വരാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്നില്ല. ചില അസുഖങ്ങൾക്ക് നമ്മൾക്ക് വ്യക്തത വരാൻ സാധ്യത ഉണ്ടാവില്ല, ചിലതിന് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ ഡോക്ടറോട് ഒന്ന് ചോദിച്ചാൽ മതി അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോൾ എന്താണിതിൽ വ്യക്തത ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. ചില ആളുകൾക്ക് ആ ഓക്കെ ഓക്കെ. അപ്പൊ ദൂരത്തേക്കുള്ള കാഴ്ച ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അതൊരു പക്ഷെ ഈ ഞരമ്പിന്റെ മർമ്മത്തിലുള്ള പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് നേരിട്ട് കണ്ടാലേ എനിക്ക് എന്താന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ.
0: ഇൻഷാ അല്ലാഹ്.
2: ഞാൻ ലെസ്റ്റർ കണ്ണാശുപത്രി എന്ന് പറയും.
0: ഇൻഷാ അല്ലാഹ് ഞാനിവിടെ തിരുവക്കാടാണ്, അപ്പൊ എനിക്ക് പെരിന്തൽമണ്ണക്കാണ്.

0: ആ ഓക്കെ ഓക്കെ
1: നോക്കട്ടെ.
0: ഇൻഷാല്ലാ, അല്ലാ ഷിഫാക്കട്ടെ, വേണം
1: ആയിക്കോട്ടെ.
2: ഇൻഷാല്ലാ. അപ്പോൾ ഡോക്ടർ, നമ്മളെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. ഇൻഷാല്ലാ, നമുക്ക് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ നമ്മൾ ഈയൊരു ഈ തിമിരം പൂർണ്ണമായിട്ടത് മാറോ, അല്ലെങ്കിൽ അത് പിന്നെയും അത് വരുമോ?
0: തിമിരം പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോയി
2: തിരിച്ചു വരില്ല,
0: പിന്നെ വരാൻ സാധ്യതയുള്ളത് ലെൻസിന്റെ പിന്നിൽ
2: സെക്കൻഡറി ആയിട്ട്.
0: ആ അതെ, ചിലർക്ക് പാട വരാം. അത് പാട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചനെ ബാധിക്കണമെന്നില്ല, അപ്പൊ ഒന്നും ചെയ്യണ്ട. കാഴ്ചനെ ബാധിച്ചാൽ അത് ലേസറിലൂടെ പാട നീക്കാം. അതൊരു മിനിറ്റ് അടുത്ത പ്രൊസീജിയറാണ്. അതെ, തിമിരം നീക്കി കഴിഞ്ഞാൽ പിന്നെ തിമിരം വരില്ല, അത് ക്ലിയർ.
2: ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ഇപ്പം കണ്ണായിട്ട് ബന്ധപ്പെട്ടൊരു രോഗം എന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഇപ്പം കൂടുതൽ വയസ്സുള്ള ആൾക്കാർക്കാണ് അത് കാണുന്നത്. പക്ഷെ എന്നാലും നമ്മളൊരു പ്രായമുള്ള ഒരു ആൾക്കാർക്കൊക്കെ അത് പരമാവധി അത് നമുക്ക് നമ്മളൊരു ജീവിത സാഹചര്യം എന്താവട്ടെ, ഫോൺ ഉപയോഗം ആവട്ടെ എന്താവട്ടെ, അതൊക്കെ നമ്മളൊന്ന് ക്രമീകരിച്ച് നമ്മളതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് വരാണെങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ ഒരു ഖദറാണ്. നമ്മളതിനെ വിചാരിച്ച് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും അള്ളാഹു തന്നൊരു വലിയൊരു നിയമത്താണ് നമ്മളൊരു കണ്ണ്. അപ്പോൾ ഈ ഒരു കണ്ണ് നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇൻഷാല്ലാ, അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, ഇന്ന് നമ്മളെ ശ്രോതാക്കൾക്ക് ഉത്തരം നൽകിയ ഇക്ബാൽ ഡോക്ടറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇൻഷാല്ലാ, ഇതോടുകൂടി നമ്മൾ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: بسم الله الرحمن الرحيم. قل

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 18-ാം വചനം. ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, എന്നാൽ അധിക മനുഷ്യരും സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. അവർക്ക് അള്ളാഹുവിന്റെ നിന്ദ്യതയുണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാത്തി വമൻ ഫിൽ അർദ് والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء.
3: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 18-ാമത്തെ വചനമാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദുകൾ കാണുവാൻ നമുക്ക് സാധിക്കും. ആ ഭാഗത്തെത്തുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തായ ഒരു കാര്യമാണ്. അത് 15-ാം സ്ഥലത്താണ് ആകെയുള്ളത്. ആ 15-ൽ 2 സ്ഥലം വരുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തുൽ ഹജ്ജിലാണ്. അതിലൊന്നാമത്തേത് സൂറത്തുൽ ഹജ്ജിൻ്റെ 18-ാമത്തെ ആയത്തും രണ്ടാമത്തേത് ഇതിൻ്റെ അവസാന ഭാഗത്തുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ തന്നെ 2 തിലാവത്തിൻ്റെ സുജൂദ് നമുക്ക് കാണുവാൻ സാധിക്കും. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ സുജൂദ് ചെയ്യാൻ വന്ന ആ ഒരു ഭാഗത്ത് മുകളിൽ ഒരു വര നമുക്ക് കാണാം. അതേപോലെ എവിടെയാണോ സുജൂദ് ചെയ്യേണ്ടത് ആ നിർത്തുന്നിടത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരടയാളവും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എത്തുമ്പോൾ നാം ഒരു സുജൂദ് ചെയ്യണം. അതാണ് തിലാവത്ത് സുജൂദ്. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു അവനു വേണ്ടി സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം നമിക്കുന്നു, മം ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളവർ, വമം ഫിൽ അർളി ഭൂമിയിലുള്ളവരും, വശംസു സൂര്യനും, വൽ കമറു ചന്ദ്രനും, വന്നുജൂമു നക്ഷത്രങ്ങളും, വൽ ജിബാൽ പർവ്വതങ്ങളും, വശജറു മരങ്ങളും, വദ്ദവാബ് മറ്റു ജീവജാലങ്ങളും, വകസീറും മിനന്നാസ് ജനങ്ങളിൽ നിന്ന് കുറേ ആളുകളും, വകസീറും മിനന്നാസ് ജനങ്ങളിൽ നിന്ന് കുറേ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. തുടർന്ന് പറയുന്നത് വകസീറുൻ, എന്നാൽ വേറെ കുറേ ആളുകൾ, ഹഖ അലൈഹിൽ അദാബ് അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു, വമൻ യുഹിനില്ല അല്ലാഹു സുബ്ഹാനഹു വതആല ആരെയെങ്കിലും നിന്ദിച്ചാൽ, ഫമാലഹു മിൻ മുഖരിമിൻ അവനെ ആദരിക്കാൻ ഒരാളുമുണ്ടാവുകയില്ല, അല്ലാഹു വല്ലവനെയും അപമാനിക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കുവാൻ ആരും തന്നെയുണ്ടാവുകയില്ല. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്അലു മാ യശാ, അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഇതാണ് ആയത്തിൻ്റെ പദാനുപദ അർത്ഥം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. അന്നഹു അൽ മുസ്തഹിഖു ലിൽ ഇബാദതി വഹ്ദ ലാ ശരീക ലഹു, തീർച്ചയായും അവനാണ് ആരാധനകൾക്കർഹനായിട്ടുള്ളവൻ. അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം വിളിച്ചോതി ആ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നതാണ് പഠിപ്പിക്കുന്നത്. അതോരോന്നും എണ്ണി എണ്ണി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ ആദ്യമായി പറയുന്നത് അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, അവന് സുജൂദ് ചെയ്യുന്നു, മം ഫിസ് സമാവാത്തി വമം ഫിൽ അർളി, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകല വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നതാണ് ആദ്യം മൊത്തത്തിൽ പറയുകയാണ്. ഐ അഥവാ തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാം, മിനൽ മലായികത്തി ഫീ അഖ്താരിസ് സമാവാത്ത് വൽ ഹയവാനാത്തി ഫീ ജമീഇൽ ജിഹാത് മിനൽ ഇൻസി വൽ ജിന്നി വദ്ദവാബി വത്വൈരി, എണ്ണി എണ്ണി പറയുകയാണ്. അഥവാ ആകാശങ്ങളുടെ വിവിധ കോണുകളിലുള്ള മലക്കുകൾ, അതേപോലെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ജീവജാലങ്ങൾ, മനുഷ്യരെ പോലെ, ജിന്നുകളെപ്പോലെ, മറ്റു പ്രാണികളും പറവകളെയും പോലെയുള്ള വിവിധ കോണുകളിലുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള ജീവജാലങ്ങളൊക്കെയും യസ്ജുദു ലഹു, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ആകാശഭൂമികളിലുള്ളവയൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചില കാര്യങ്ങളെ അല്ലാഹു പ്രത്യേകമായിട്ടെടുത്തു പറയുകയാണ്. അതിൽ ആദ്യം പറയുന്നത് വശംസു, സൂര്യനും, വൽ കമർ, ചന്ദ്രനും, വന്നുജൂം, നക്ഷത്രങ്ങളും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിന് സുജൂദ്. അപ്പം ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ മംഫിസ് സമാവാത്തി വമംഫിൽ അർളെന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവയെ ഒന്നുകൂടി എടുത്തു പറയുകയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഇവിടെ സൂര്യനെ പറഞ്ഞപ്പോൾ ഏകവചനമാണ് പറഞ്ഞത്. വൽ കമർ, ചന്ദ്രനെ പറഞ്ഞപ്പോഴും ഏകവചനമാണ് പറഞ്ഞത്. അഥവാ സൂര്യൻ ഒന്നാണ്, ചന്ദ്രനും ഒന്നാണ്. എന്നാൽ നക്ഷത്രങ്ങൾ പറഞ്ഞപ്പോൾ വൻ നുജൂം, നജ്മ് എന്നതിൻ്റെ ബഹുവചനമാണ് നുജൂം, നക്ഷത്രങ്ങളും. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ ബഹുവചന രൂപത്തിലാണ്, കാരണം അവയൊക്കെ ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് അവയൊക്കെ ബഹുവചന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞപ്പോൾ അത് ഏകവചനമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ആദ്യം പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇവയെ പ്രത്യേകമായിട്ടെടുത്ത് ഇനിയുള്ളത് ഓരോന്ന് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവയെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഫബയ്യന അന്നഹ തസ്ജുദു ലിഖാലിഖിഹ, അവയെല്ലാം അവയുടെ സൃഷ്ടാവായ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യനാവട്ടെ നേരെ തിരിച്ചും. അല്ലാഹു പറയുന്നത് ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമരി, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, നിങ്ങൾ ചന്ദ്രന് സുജൂദ് ചെയ്യരുത്, സൂര്യനും ചന്ദ്രനെയും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാ അല്ലദി ഖലഖഹുന്ന, അവയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല, മറിച്ച് വസ്ജുദു ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. അല്ലദി ഖലഖഹുന്ന, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചതായ അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് എന്നാണ് സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹു സുജൂദ്. പിന്നെയോ, വൽ ജിബാൽ, പർവ്വതങ്ങൾ, വശജർ, മരങ്ങൾ, വദ്ദവാബ്, മറ്റു ജീവജാലങ്ങൾ, ഇവയെല്ലാം അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ആ സുജൂദ്? അവ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത് അത് നമുക്കറിയുകയില്ല. ഇതിന്റെ തുടക്കം അലം തറ, നീ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. ആ കാഴ്ച കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് ബിൽ കൽബ്, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണത്. ഹൃദയം കൊണ്ടുള്ള കാഴ്ച, അല്ലാതെ സൂര്യനും ചന്ദ്രനും എങ്ങനെ സുജൂദ് ചെയ്യുന്നത്, മറ്റുള്ള മരങ്ങളും ചെടികളും പർവ്വതങ്ങളും ഒക്കെ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. അതിന്റെ രൂപം നമുക്കറിയുകയില്ല, പക്ഷെ അവയൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഒരു കാഴ്ചയാണ്, അല്ലാതെ കണ്ണുകൊണ്ടുള്ള ഒരു കാഴ്ചയായിട്ടല്ല പറയുന്നത്. അപ്പൊ ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, മരങ്ങൾ, മറ്റു ജീവജാലങ്ങൾ, അതെല്ലാം എണ്ണിപ്പറഞ്ഞിട്ട് പിന്നീട് പറയുക, ജനങ്ങളിൽ നിന്ന് അധിക പേരും. അപ്പൊ മനുഷ്യന്മാരെ കാര്യം എത്തിയപ്പോ മുഴുവൻ പറയുന്നില്ല, മറ്റതൊക്കെ മുഴുവനും ആണ് പറഞ്ഞത്. നക്ഷത്രങ്ങളാവട്ടെ, മരങ്ങളാവട്ടെ, ചെടികളാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, ജീവജാലങ്ങളാവട്ടെ ഒക്കെ. പക്ഷെ മനുഷ്യരെ കാര്യം പറയുമ്പോ വക്കസീറുമ്മിനന്നാസ്, എല്ലാ മനുഷ്യരും ഇല്ല, മറിച്ച് ജനങ്ങളിൽ നിന്ന് കുറേ ആളുകൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വക്കസീറുൻ, വേറെ കുറെ ആളുകളോ, ഹക്ക അലൈഹിൽ അദാബ്, അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു, അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോ ആ ശിക്ഷ യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്, ഐ അഥവാ അവർ തടഞ്ഞു, വിസമ്മതിച്ചു, അഹങ്കാരികളായി, അഹങ്കാരികളായിക്കൊണ്ട് ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു എന്നർത്ഥം. ആ കാരണത്താൽ ഹക്ക അലൈഹിൽ അദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായി എന്നർത്ഥം. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അള്ളാഹു സുജൂദ് ചെയ്യുന്നുണ്ട്, വേറെ കുറേ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വിസമ്മതിച്ചു, അവർ അഹങ്കാരം കാണിച്ചു എന്നർത്ഥം. തുടർന്നിട്ട് അല്ലാഹു പറയുക, വമൻ യുഹ്നിൽ, ആരെയെങ്കിലും അള്ളാഹു നിന്ദിച്ചാൽ, ആരെയെങ്കിലും അള്ളാഹു അപമാനിച്ചു കഴിഞ്ഞാൽ, ഫമാലഹു മിൻ മുഖരിമിൻ, പിന്നീട് ഒരാളും തന്നെ അവനെ ബഹുമാനിക്കാൻ, അവനെ ആദരിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, തീർച്ചയായും അല്ലാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന് സുജൂദ് ചെയ്യാനാണ്. പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദിന്, ആ ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതിനർഹരായ മറ്റൊരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും മറ്റു ജീവജാലങ്ങളും എല്ലാം ആ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യർ, അവരുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു കുറേ ആളുകൾ അഹങ്കാരികളായി ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത് കാരണത്താൽ അല്ലാഹുവിന്റെ ശിക്ഷക്ക് അവർ അർഹരായി മാറി. അങ്ങനെ ആ ശിക്ഷക്കർഹരായിട്ട് അല്ലാഹുവിന്റെ നിന്ദ്യതക്ക് പാത്രമായ ഒരാളെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, നന്നായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ആരാധനക്കർഹൻ അല്ലാഹുവാണ്. ആ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂദ്. അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ, മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിലും പാടില്ല. ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാമല്ലോ. അതിനുപോലും അനുവാദമില്ല, അത് അല്ലാഹുക്കു മാത്രമുള്ളതാണ് സുജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ സുജൂദടക്കമുള്ള മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിനു മാത്രം, മറ്റൊരാൾക്കും അത് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തിന്റെ ഗണത്തിൽ വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ നിന്ദ്യതക്ക് നമ്മൾ പാത്രീഭൂതരായി മാറും. അങ്ങനെയായാൽ നമ്മെ ആദരിക്കാൻ ബഹുമാനിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്നത് അല്ലാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകസീറു മിനന്നാസ് വകസീറു ഹഖ അലൈഹിൽ അദാബ് വമൻ യുഹ്നി അല്ലാഹു ഫമാ ലഹു മിൻ മുകരിം ഇന്ന അല്ലാഹ യഫ്അലു മാ ശാ ഇന്ന അല്ലാഹ യഫ്അലു മാ യശാ. ഇത് ഓതി കഴിയുമ്പോൾ ഇവിടെ ഒരു സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ തിലാവത്തിന്റെ സുജൂദ് എന്ന് തുടക്കത്തിൽ വിശദീകരിച്ചത്. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ഹജ്ജിലെ 18-ാം വചനം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ.

0: മാഷാല്ലാ, നമ്മുടെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പലപ്പോഴും ആളുകൾ യാത്രയിലായിരിക്കും,
1: അതെ,
0: പ്രത്യേകിച്ച് കുടുംബങ്ങളൊക്കെയും കുടുംബ സന്ദർശനത്തിലായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് യുവാക്കൾ
1: കുറച്ചുകൂടി അഡ്വഞ്ചർ യാത്രകളോ മറ്റൊക്കെ ആയിരിക്കും,
0: ടൂറോ മറ്റോ പ്ലാൻ ചെയ്ത് യാത്രയിലായിരിക്കും. അപ്പോൾ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇന്നത്തെ ദൃശ്യത്തിൽ ബീഹാറിലേക്ക് ഒരു കല്യാണ യാത്ര, ബീഹാറിലെ ഒരു കല്യാണ യാത്രയാണ്.
1: വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരാം.
0: നമ്മുടെ കൂടെ ചേരുന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ വി ടി അബ്ദുസലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സ്വലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സ്വലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
3: അതെ,
2: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
3: തീർച്ചയായിട്ടും, നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയുടെ ഏകദേശം ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു പിന്നെ ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചാരിറ്റി വർക്കും കാര്യമൊക്കെ ചെയ്യാമെന്നൊരു ഓഫറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം പിന്നെ വന്നൊരു 3 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്.
1: അതെ,
3: അപ്പോൾ അത് പിന്നെ വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം നമ്മളൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
1: അതെ
3: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു രണ്ട് പർപ്പസിലുള്ള ഒരു യാത്രയാണ്.
2: യെസ്, അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പെരുന്നാളാണ്.
3: അതെ,
2: അപ്പം പെരുന്നാളാവുമ്പോൾ നമ്മളൊരു പെരുന്നാൾ വിഭവം കൂടിയായിട്ടാണ് നമ്മൾ യാത്ര വിവരണം ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്.
3: തീർച്ചയായിട്ടും,